0: കേരളത്തിൽ സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഈ കാർഷിക മേഖലയിലെ പിന്നെ പൊതുവെ തൊഴിലാളികളില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി തൊഴിലാളികൾ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ പരിജ്ഞാനത്തിൻ്റെ കുറവ്, ഇതൊക്കെ അതിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. അങ്ങനെ ആ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ യന്ത്രവൽക്കരണത്തിന് സഹായകമാണോ?
0: തീർച്ചയായും നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് തന്നെ അത് തന്നെയാണ്. തൊഴിലാളികൾ, നമ്മളിപ്പോൾ തൊഴിലാളിയെ ലഭ്യത കുറവാണ് ഒരു പ്രശ്നം, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കാർഷിക യന്ത്രവൽക്കരണം വന്നത്. കാർഷിക യന്ത്രവൽക്കരണം അപ്പോൾ നമുക്കൊരു 10-20 തൊഴിലാളികൾ ചെയ്യേണ്ട പണി, നമുക്കൊരു യന്ത്രം ഉണ്ടെങ്കിൽ ട്രാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും തൊഴിലാളികളെ ഇതിൽ ലാഭമാണ്. അപ്പം എന്തുകൊണ്ടും തൊഴിലാളി ലഭ്യത നമുക്ക് ഇതിൽ കുറച്ചെടുക്കാൻ പറ്റും. പിന്നെന്താണെന്ന് വെച്ചാൽ അവർക്ക് അത് ചെയ്യുമ്പോൾ അധ്വാനം, നേരത്തെ പുറത്ത് പണിയെടുക്കുമ്പോൾ അതിന് അധ്വാനം, ശാരീരിക അധ്വാനം, അതേപോലെ അപകടത്തിനുള്ള സാധ്യതകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ആ സാധ്യതകളെല്ലാം ഒരു പരിധി വരെ കാർഷിക യന്ത്രങ്ങൾക്ക് വന്നാൽ കുറയ്ക്കാൻ പറ്റും. ആഘാതം കുറയ്ക്കുക, അപകടം കുറയ്ക്കുക, സമയം ലാഭിക്കുക, അങ്ങനത്തെ ഒരുപാട്.
1: ആ സമയം ലാഭമാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുപോലെ കൂടുതൽ ഉൽപാദനം,
0: ഉൽപാദനമാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. ഉൽപാദനത്തിന് വേണ്ടിയിട്ടാണ് യന്ത്രവൽക്കരണവും എല്ലാ പദ്ധതികളും വരുന്നത്.
1: അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഈ പോയിന്റാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പാടായിട്ട് ഇപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ള ആലോചിക്കണ്ട. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഉൽപാദനം ആയിരിക്കും ഉണ്ടാവുക. അതിന് പകരം കുറഞ്ഞ സമയങ്ങളിൽ കൂടുതൽ ഉൽപാദനം
0: കിട്ടും.
1: അടുത്തൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്, ഈ എന്താണ് ഈ കൃത്യത കൃഷി അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്, അങ്ങനെ കേൾക്കുന്നുണ്ട്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ഓക്കെ, കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യന്ത്രവൽക്കരണം കുറേ പറഞ്ഞു, അതേപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ. അപ്പോൾ അതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കൃഷി ഇറക്കാൻ പോവാണ്. കൃഷി ഇറക്കുമ്പോൾ നമ്മൾ നോർമലി കൃഷി ഇറക്കുന്നു, വിളവെടുക്കുന്നു, അതിന് പകരമായിട്ട് എന്ത് കൃഷിയാണ് അവിടെ ആവശ്യം, അതിൻ്റെ മണ്ണിൻ്റെ ഘടന, കാലാവസ്ഥയുടെ ആവശ്യം, അവിടുത്തെ വെള്ളം ജലസേചനത്തിലെ സൗകര്യം ലഭ്യത ഉണ്ടോ, അതേപോലെ എന്ത് വളം കൊടുക്കണം, എന്ത് കൊടുത്താൽ എന്ത് കൃഷി ഉണ്ടാക്കാൻ പറ്റുന്ന, അതിനൊരു ഒരു അതിനെക്കുറിച്ച് ഒരു ഡാറ്റ ശേഖരിക്കും, പഠിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ള പച്ചക്കറിയോ എന്ത് കൃഷിയാണോ ആ കൃഷി ഇറക്കും. കൃഷി ഇറക്കും, അതിന് വേണ്ട സാധനങ്ങൾ വേണ്ട സമയത്ത് കൊടുക്കും. നമ്മൾ ഒരുപാട് വളട്ട് കൊടുത്തോണ്ടോ ഒരുപാട് നനച്ചോണ്ടോ കാര്യമല്ല. അപ്പോൾ ഒരു ക്രോപ്പ് ഇറക്കി കഴിഞ്ഞാൽ ആ ക്രോപ്പിന് വേണ്ട എന്താണോ വേണ്ടത്, വളമാണെങ്കിൽ എത്ര വളം വേണം, അത് എത്ര സമയം, എത്ര ഇൻ്റർവെല്ലോ, ഒരാഴ്ചയിലോ മാസത്തിലോ ഇൻ്റർവെല്ലോ കൊടുക്കണം, വെള്ളമാണെങ്കിൽ എത്ര വേണം. നമ്മൾ ഒരുപാട് ലിറ്ററുകൾ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, അതിനാവശ്യം അര ലിറ്ററോ ഒരു ലിറ്ററോ ചെടിക്ക് മതി. അപ്പോൾ ആവശ്യമുള്ള വെള്ളം വളം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഉൽപ്പാദനം പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് ലോസ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ആൾക്കാർ തൊഴിലെടുക്കുന്ന ഒരുപാട് വളം അങ്ങോട്ട് ചെയ്യും, അത് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്ത് വേണ്ട സാധനങ്ങൾ വേണ്ട സമയത്ത് കൊടുത്ത് അതിൻ്റെ ഉൽപ്പാദനം മറ്റേതിലേക്ക്, നോർമലി കിട്ടുന്നേക്കാൾ ഉൽപാദനം ഇതിൽ കൂടുതൽ കിട്ടും. അതാണ് ഈ കൃത്യത കൃഷി എന്ന് ചുരുക്കി പറഞ്ഞു.
1: ഇത് ഈ കൃത്യത കൃഷിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നത്? അത് അങ്ങനെയുള്ള ആളുകളേക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടോ? അത് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ?
0: തീർച്ചയായും ഇന്ന് ഹോർട്ടിക്കൾച്ചർ കൃഷി വകുപ്പിന് കീഴിലുള്ള ഹോർട്ടിക്കൾച്ചർ ചില സ്കീമുകളുണ്ട്, കൃത്യത കൃഷി നടത്തുന്ന പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തവണൂരൊക്കെ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്മെന്റ് സെന്ററുകളുണ്ട്, അവരിതിൽ ഒരുപാട് ട്രെയിനിങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവിടെ നിന്ന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അവിടെയുള്ള അധ്യാപകർ, അവിടെയുള്ള പ്രൊഫസർമാരെ, സയൻറ്റിസ്റ്റ് പുറത്തു പോയിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പോളി ഹൗസുകൾ, എങ്ങനെ പോളി ഹൗസ് ഉണ്ടാക്കണം, പോളി ഹൗസിൻ്റെ ആവശ്യകത എന്ത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതും ജനങ്ങളിലേക്ക് എല്ലാം എത്തുന്നതിനുള്ള ഒരു പരിമിതി ഉണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും തന്നെ അഗ്രികൾച്ചർ സെന്ററുകൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ട്. അവരെല്ലാം ഇതാണ് അവരെ പണി, ജനങ്ങളിലേക്ക്
1: ജനങ്ങൾക്ക് അത് അറിയണം. കാരണം പിന്നെ ഓരോന്ന് ഈ കൃത്യതല്ലാത്ത കൃഷി, പരമ്പരാഗതമായ കൃഷി രീതികൾ ഓൾറെഡി ചിലപ്പോൾ അറിയുന്നുണ്ടാവും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിളവെടുപ്പ് കിട്ടുന്ന ഒരു രീതി കൃത്യമായിട്ട് ആ സംഗതി സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കി ചെയ്യുന്നതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതും അത് അറിയാനുള്ള സംവിധാനം ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറക്കാൻ കാർഷിക യന്ത്രവൽക്കരണം എങ്ങനെയാണ് സഹായകമാവുന്നത്?
0: തീർച്ചയായും ഇപ്പോൾ നമ്മൾ നെൽകൃഷിയെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നെൽകൃഷിയെ കുറിച്ച്, ഇപ്പോൾ വലിയൊരു ഏരിയയിൽ നെൽകൃഷി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമുക്കത് കൊയ്ത് തീരാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ സമയത്ത് വിളവ് എത്തിയ സമയത്ത് കൊയ്യണം, ഇല്ലെങ്കിൽ അത് കൊയ്ഞ്ഞ് താഴെ വീണോ. അപ്പോൾ നമുക്ക് ഒരു ജനങ്ങൾ 10 ആൾക്കാരുണ്ടെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 1 ആഴ്ച 10 ദിവസം പിടിക്കും. ആ സ്ഥാനത്ത് നമുക്കൊരു കാർഷിക യന്ത്രമുണ്ട്, വലിയ കൊയ്ത്ത് യന്ത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം കൊണ്ട് അത്രയും കൊയ്യാൻ പറ്റും. അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് കൊയ്ഞ്ഞു പോകും. അങ്ങനെ തുടങ്ങിയ നെല്ല് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ സമയത്ത് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. യന്ത്രങ്ങൾ, പല പല സ്റ്റോർ ഹൗസുകളുണ്ട്, ഡ്രയറുകൾ, പ്രോസസിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് പരമാവധി ഇതിൻ്റെ നഷ്ടങ്ങൾ, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും.
1: സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ കാലതാമസം വന്നിട്ടുണ്ടാവുന്ന
0: നഷ്ടങ്ങൾ,
1: ചീഞ്ഞു പോകുക,
0: പിന്നെ അതേപോലെ നല്ല നല്ല സ്റ്റോറേജുകൾ സ്പേസുകൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള റോഡൻസിന്റെ അറ്റാക്കുകളൊക്കെ കുറയ്ക്കാൻ പറ്റും.
1: ഓക്കെ ഓക്കെ. അതുപോലെ സാറേ മറ്റൊരു ചോദ്യമാണ്, ഈ കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണ്, എന്തിനും നമ്മൾ എടുക്കുമ്പോഴും നോക്കും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നുണ്ടോ എന്നുള്ള. അപ്പം ഇപ്പോൾ കൃഷിയിൽ മരുന്ന് തളിക്കുന്നത്, അതുപോലെ അതിൽ രാസവള പ്രയോഗങ്ങൾ, ഇതൊക്കെ പ്രകൃതിക്കും കൃഷിക്കും മനുഷ്യനും ദോഷം ചെയ്യുന്നത് കാരണം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടാവും. അതേപോലെ ഈ യന്ത്രവൽക്കരണത്തിൽ ഇങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: ചോദ്യം ചോദിച്ചുകൊണ്ട് പറയട്ടെ, പാരിസ്ഥിതിക പ്രഖ്യാതങ്ങൾ വളരെ കുറവാണ്, ഇല്ല എന്ന് പറയാം. എന്നാലും ചിലതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഹെലികോപ്റ്ററിൽ മരുന്ന് തളിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഹെലികോപ്റ്ററിൽ മരുന്ന് തളിച്ച് കഴിഞ്ഞാൽ അത് അടുത്തുള്ള കിണറുകളിലേക്കും ജലസ്രോതസ്സിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഡ്രോണിൽ ചെയ്യുമ്പോൾ ഡ്രോൺ ഒരു ആ ക്രോപ്പിൻ്റെ 1 മീറ്ററോ 2 മീറ്റർ ഹൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ജലസ്രോതസ്സിലേക്ക് വരില്ല. അങ്ങനെ പ്രഖ്യാതങ്ങളിൽ കുറയ്ക്കാൻ ഒരു വലിയ പരിധി കുറയ്ക്കാൻ പറ്റും. പിന്നെ കാർഷിക യന്ത്രങ്ങൾ ഒരുപാട് ട്രാക്ടറുകൾ കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പം അതിൻ്റെ ഫ്യുവൽ കൺസപ്ഷൻ ഒരു ഇന്ധനത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നമല്ല, ബാക്കുന്ന എല്ലാ വാഹനങ്ങളും ഓടുന്നതാണ്. അതേപോലെ ചെറിയൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ലാതെ അതൊക്കെ ലോങ് ടേമിൽ നമുക്ക് കുറയ്ക്കാനും പറ്റും. അതും കൂടെ അതിൻ്റെ എഫിഷ്യൻസി കൂടുതലായതുകൊണ്ട് അതൊരു കൺസിഡർ ചെയ്യേണ്ട പ്രശ്നമല്ല.
1: ഓക്കെ. അപ്പോൾ അതുപോലെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ താരതമ്യേന വളരെ കുറവാണ്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതുമാണ് എന്നുള്ളതാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഈ കൃഷി യന്ത്രവൽക്കരണ സംവിധാനങ്ങൾ, അതുകൊണ്ട് ജൈവിക കൃഷി രീതികളുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും?
0: തീർച്ചയായും ഇന്ന് കാർഷിക യന്ത്രവൽക്കരണത്തെ ജൈവ കൃഷി വർദ്ധിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ജൈവ വളങ്ങൾ കാർഷിക യന്ത്രവൽക്കരണത്തിലൂടെ കൂട്ടാൻ പറ്റും. ജൈവവളങ്ങൾ പൊടിക്കാൻ പറ്റിയ യന്ത്രങ്ങൾ, ചാണകം പൊടിക്കാൻ പറ്റിയ യന്ത്രമുണ്ട്, ആട്ടുങ്കാട്ടം പൊടിക്കാൻ പറ്റും. ആട്ടുങ്കാട്ടമൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ അവിടെ കിടക്കും, അടുത്ത ക്രോപ്പിനെ അത് കിട്ടുള്ളൂ. അപ്പോൾ അത് പൊടിക്കാനുള്ള യന്ത്രങ്ങളുണ്ട്. പൊടിച്ചു കഴിഞ്ഞാൽ ആ സീസണിൽ തന്നെ അത് അവൈലബിൾ, ഇപ്പോൾ തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ചാണകത്തിന്, ഇപ്പോൾ ചാണകം ഒരുപാട് ഫാമൊക്കെ ഉള്ളവർക്ക് ചാണകം കെട്ടിക്കിടക്കും. അപ്പോൾ ഡീവാട്ടറിങ് മെഷീൻ, ഇപ്പോൾ ചാണകത്തിൽ നിന്ന് അപ്പം തന്നെ മെഷീൻ ഉപയോഗിച്ച് ഡീ വെള്ളം കളഞ്ഞിട്ട് ചാണകം ഉണക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ സമയത്ത് ഇടാൻ പറ്റും. പിന്നെ അതേപോലെ ബ്രോഡ്കാസ്റ്റർ എന്ന് പറഞ്ഞ മെഷീൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ട്രാക്ടറിൻ്റെ പുറകിലുള്ള ബ്രോഡ്കാസ്റ്ററിലേക്ക് ഇതിൽ ജൈവവളങ്ങൾ, ചാണകപ്പൊടി അങ്ങനത്തെ വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഓടിച്ചു കഴിഞ്ഞാൽ ജൈവവളങ്ങൾ നമുക്ക് പറമ്പിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ജൈവവളങ്ങൾ നമുക്ക് യന്ത്രവൽക്കരണത്തൂലെ കൃഷിയിലേക്ക് കൂട്ടാൻ പറ്റും ഉപയോഗം.
1: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് എവിടെ നമ്മൾ A to Z എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയാണ്. എല്ലാത്തിലും സംവിധാനങ്ങൾ ഉണ്ട്. ഇങ്ങനെയാകുമ്പോൾ ഈ ഒരു അഗ്രികൾച്ചറൽ പിന്നെ രംഗത്ത് അല്ലെങ്കിൽ കാർഷിക യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു ഭാവി എങ്ങനെയാണ് സാറ് കാണുന്നത്? ഇപ്പം ഇത്രത്തി ഇങ്ങനെ എത്തി, ഇനി ഭാവിയിൽ എന്തായിരിക്കും?
0: തീർച്ചയായും ഇന്ന് കാർഷിക യന്ത്രവൽക്കരണം, ഒരുപാട് യന്ത്രവൽക്കരണം നമ്മൾ പറഞ്ഞ് ചർച്ച ചെയ്തു. അതിൻ്റെ കൂടാതെ ഈ യന്ത്രവൽക്കരണം എല്ലാം നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ഒറ്റക്കെട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഒപ്റ്റിമൈസ് ചെയ്തിട്ട് പുതിയ പുതിയ ആധുനിക സാങ്കേതികൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ സാങ്കേതികൾ കൃഷിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ സെൻസറുകൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു ക്രോപ്പ് ഉണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു ക്രോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കർഷകന് അല്ലെങ്കിൽ കൃഷി നടത്തുന്ന ആൾക്ക് പാടത്തേക്ക് പോവാതെ തന്നെ കൃഷിയുടെ എല്ലാം അവിടുത്തെ ആവശ്യമുള്ള മൂല്യങ്ങൾ, ജലം എത്ര വേണം, ജലസേചനം എത്ര വേണം, വളം എത്ര വേണം എന്നുള്ളത് അവരുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതികം വന്നു കഴിഞ്ഞു.
1: വീട്ടിലിരുന്ന്
0: നമുക്ക് പാടത്തേക്ക് പോകണ്ട, അവിടെ എന്താണ് ആവശ്യം നമുക്കത് ഇവിടുന്ന് ഇൻപുട്ട് കൊടുക്കാനും പറ്റും. നമുക്ക് മൊബൈലിൽ ഓണാക്കി കഴിഞ്ഞാൽ അവിടെ ഇത്ര മില്ലിമീറ്റർ ഇത്ര ലിറ്റർ വെള്ളം ജലസേചനം കൊടുക്കും. ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ വളം കൊടുക്കാൻ പറ്റും, അതിന് വേണ്ടി കെമിക്കൽ കൊടുക്കാൻ പറ്റും, സ്പ്രെയറുകൾ കൊടുക്കാൻ പറ്റും. അതുപോലെ ചെടിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അസുഖം നമുക്ക് മൊബൈലിൽ കാണാൻ
1: പറ്റും,
0: അറിയാൻ പറ്റും
1: ഭാഗത്തിൻ്റെ
0: പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട മരുന്ന് അവിടെ കൊടുക്കാൻ പറ്റും. ഇനി അത് വെട്ടി ഒഴിവാക്കേണ്ടതാണ്, വെട്ടി ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ആധുനിക രീതിയിൽ വന്നു കഴിഞ്ഞു.
1: നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു ഒരു സൗകര്യങ്ങളിലേക്കാണ് കാർഷിക ആവട്ടെ മനുഷ്യൻ്റെ എല്ലാ രംഗങ്ങളിലുള്ള മാറ്റങ്ങളെ പോലെ തന്നെ ഇതിലും സംഭവിക്കാൻ പോകുന്നത് അല്ലേ?
0: അതെ.
1: സർക്കാർ അതുപോലെ തന്നെ കാർഷിക സംഘടനകൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ കാർഷിക യന്ത്രവൽക്കരണത്തെ പിന്തുണക്കാനാവുന്നത്? ഏത് രീതിയിൽ അവർക്ക് സഹായിക്കാൻ പറ്റും?
0: തീർച്ചയായും അത് നല്ലൊരു ചോദ്യമാണ്. ജനങ്ങൾ ഒരുപാട് നമ്മളിപ്പത്രം പറഞ്ഞതിനേക്കാളും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി ആയിരിക്കും അതിന്. തീർച്ചയായും സർക്കാർ ഈ കാർഷിക യന്ത്രവൽക്കരണത്തിൽ നല്ലൊരു സഹായം ചെയ്യുന്നുണ്ട്. അതിന് ഇന്ന് കേരളത്തിലൊരു പദ്ധതി ഉണ്ട്, സ്മാം, കേരള സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ എന്ന് പറഞ്ഞ കേന്ദ്രാവിഷ്ട പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കാർഷിക യന്ത്രവൽക്കരണത്തിന് കൂട്ടുക എന്നുള്ളതാണ്. അത് എന്താ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഷിക യന്ത്രങ്ങൾക്ക് സബ്സിഡി കൊടുക്കുക. നമ്മളിപ്പോൾ ഒരുപാട് കാർഷിക യന്ത്രങ്ങൾ പറഞ്ഞു, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക കാർഷിക യന്ത്രങ്ങൾക്കും സബ്സിഡി, 40% മുതൽ 80% വരെ സബ്സിഡി കിട്ടുന്ന ഒരു പദ്ധതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിലും. അത് ജനങ്ങൾ ചിലർക്ക് അറിയുന്നുണ്ട്, അവരതിന്റെ ഗുണഭോക്താവ് ആവുന്നുണ്ട്, പക്ഷെ പല ആൾക്കാരും അറിയുന്നില്ല.
1: അപ്പോ പിന്നെ കർഷകരെ സഹായിക്കുക എന്നുള്ള തന്നെയാണ് അതിലെ ലക്ഷ്യം.
0: തീർച്ചയായും കർഷക യന്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സബ്സിഡി, നല്ലൊരു സബ്സിഡി കൊടുക്കാൻ പറ്റും, 80% വരെ കൊടുക്കാൻ പറ്റും.
1: ഇപ്പം നമ്മൾ പിന്നെ സബ്സിഡിയെ കുറിച്ച് പറഞ്ഞു, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് സബ്സിഡി ഇപ്പോൾ വലിയ വൻകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാർ പൊതുവെ അവർ ചെയ്യുന്നതാണ്, അവർക്ക് അതാണ് അതിൻ്റെ ഓപ്ഷൻ ഉള്ളത്, ചെറിയ രൂപത്തിലുള്ളതല്ല വലിയ രൂപത്തിൽ ചെയ്യും. പക്ഷെ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഈ യന്ത്രവൽക്കരണം യന്ത്ര സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും സബ്സിഡി സർക്കാർ?
0: തീർച്ചയായും ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത് ചെറുകിട കർഷകരാണ്, ചെറുകിട എല്ലാ കർഷകരും, വ്യക്തിഗത കർഷകരാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്.
1: അവരുടെ ഉദ്ദേശം
0: വ്യക്തികൾക്ക് കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 50% സബ്സിഡി കിട്ടും. ഒരു മെഷീൻ വാങ്ങിച്ചാൽ 50% കിട്ടും നോർമൽ കർഷകർക്ക്. അവർക്ക് 5 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള കർഷകരാണെങ്കിൽ 40% കിട്ടും. ഇനി പ്രോസസിങ് എക്യുപ്മെന്റ്സ്, നെല്ല് കുത്തുക, പരി പൊടിക്കുക, വെളിച്ചെണ്ണ ആട്ട, അങ്ങനെ പ്രോസസിങ് എക്യുപ്മെന്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ 60% സബ്സിഡി കിട്ടും വ്യക്തികൾക്ക്. ഒരു കാർഷിക യന്ത്രത്തിന്റെ നോർമലി പറയുമ്പോൾ 50%, ചില യന്ത്രങ്ങൾക്ക് 60% കിട്ടും. ഏരിയ കൂടുതലുള്ള വലിയ കർഷകരാണെങ്കിൽ 40%. ഇതെല്ലാം വ്യക്തികൾക്ക് ആനുകൂല്യമാണ്. ഒരു വർഷം ഒരു കർഷകന് 2 യന്ത്രം. അത് കർഷകനാവാൻ വെച്ചാൽ 1 സെന്റ് ഭൂമി ഉണ്ടായാൽ മതി, കർഷകനാവണം എന്നില്ല, നമുക്ക് തന്നെ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഈ പദ്ധതിയിൽ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാൻ പറ്റും.
1: അത് ശരി. ഇതിൽ കേന്ദ്ര സർക്കാരിന്റേതും കേരള സർക്കാരിന്റേതുമായിട്ടുള്ള,
0: അതെ, ഇത് സംയുക്തമായ പദ്ധതിയാണ്, കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സംയുക്ത പദ്ധതിയാണ് സ്മാം പദ്ധതി.
1: ശരി, ഓക്കെ. അതുപോലെ വേറെ പിന്നെ കേരള സർക്കാരിൻ്റെതായ നിലവിൽ അങ്ങനെ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഇല്ല, യന്ത്രവൽക്കരണത്തിൽ ഈ പദ്ധതി മാത്രമേ ഉള്ളൂ.
1: അപ്പോൾ സാറേ, നമ്മളിപ്പോൾ സബ്സിഡിൻ്റെ കാര്യം പറഞ്ഞു, ആകർഷണീയമായ സബ്സിഡി 50% വരെ സബ്സിഡി പറഞ്ഞു. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യേണ്ടത് ഇത് ഇത് ലഭിക്കാൻ, എന്താണ് അവർ ചെയ്യേണ്ടത്?
0: ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ പദ്ധതിയാണ്. agrimachinery.nic.in agrimachinery.nic.in വെബ്സൈറ്റിലാണ് ഇത്. ഏതൊരു സാധാരണക്കാരൻ വെബ്സൈറ്റ് കയറി അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വിദ്യ അല്ലാത്ത സാധാരണക്കാരൻ തൊട്ടടുത്ത
1: അക്ഷയ
0: agrimachinery.nic.in ആ വെബ്സൈറ്റ് കയറി ഏതൊരു സാധാരണക്കാരനും മെഷീൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് സ്മാം പദ്ധതിയിൽ മെഷീൻ വേണമെന്ന് പറഞ്ഞാൽ അവരെല്ലാ സഹായം ചെയ്ത് കൊടുക്കും. ഇനി അതിനും പറ്റാത്ത ആൾക്കാർ, ഇത് കാർഷിക യന്ത്രങ്ങൾ വിൽക്കുന്ന ഡീലർമാരുണ്ടാവും, ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്മാം പദ്ധതിയിൽ മെഷീൻ വേണം എന്ന് പറഞ്ഞാൽ അവർ എല്ലാം ചെയ്തു കൊടുക്കും. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ആധാർ കാർഡ്, ആധാർ കാർഡ് ഏതൊരാൾക്കുണ്ടാവും, ആധാർ കാർഡ് വേണം, ഒരു ബാങ്ക് പാസ്ബുക്ക്, നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക് വേണം, ഒരു നികുതി ഷീട്ട് വേണം, ഒരു ഫോട്ടോ വേണം, ഒരു മൊബൈൽ നമ്പർ, ഇത്രയും കാര്യം, ഒരു 5 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഏതൊരാൾക്കും ഇതിൽ സൈറ്റിൽ കയറി, അഗ്രിമിഷണറി വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അതിനുശേഷം വീണ്ടും യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് കയറിയിട്ട് നമുക്ക് കാർഷിക യന്ത്രങ്ങൾ സെലക്ട് ചെയ്യാം, എന്താണോ വേണ്ടത്,
1: ഏതൊക്കെ ഇനങ്ങൾക്ക് വേണം,
0: എല്ലാ കാർഷിക യന്ത്രങ്ങളും, നമ്മൾ എല്ലാ കാർഷിക യന്ത്രങ്ങളും അതിൽ സൈറ്റിലുണ്ടാവും. നമുക്ക് വേണ്ട യന്ത്രങ്ങൾ സെലക്ട് ചെയ്യാം. നമുക്കൊരു വർഷം 2 യന്ത്രമാണ് കിട്ടുക, നമുക്ക് 2 യന്ത്രം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിനാൽ ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ പാസ്സാവും, ഇല്ലെങ്കിൽ അടുത്ത മാസം, എല്ലാ മാസം 1-ാം തീയതി 15-ാം തീയതി നമുക്ക് സൈറ്റ് കയറി നോക്കിയാൽ പാസ്സാവും.
1: പാസ്സായി കഴിഞ്ഞാൽ
0: നമുക്ക് അറിയാൻ പറ്റും മെഷീൻ പാസ്സായിട്ടുണ്ട്. നമ്മളെ ശേഷം ഇത് വിൽക്കുന്ന കടകളിൽ ചെന്നിട്ട് ഇങ്ങനെ സ്മാം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കടയിൽ നിന്ന് മെഷീൻ വാങ്ങിക്കുക. നമ്മൾ ആ സമയത്ത് പൈസ കൊടുത്താൽ മതി, അല്ലാണ്ട് പൈസ കൊടുക്കണ്ട, രജിസ്ട്രേഷൻ ഒന്നും പൈസ അല്ല. രജിസ്ട്രേഷൻ ആ സമയത്ത് പാസ്സായ ശേഷം മെഷീൻ വാങ്ങിക്കാം. മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ കടക്കാർ ഇതിന്റെ ബില്ലും കാര്യങ്ങളെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാ ജില്ലയിലും എഞ്ചിനീയറിംഗ് ഓഫീസ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് മാനുഫാക്ചർ അപ്രൂവൽ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഓഫീസിൽ കാണാൻ പറ്റും ഇന്ന സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിൽ ഇന്ന സ്ഥലത്ത് നിന്ന് മെഷീൻ വാങ്ങിയിട്ടുണ്ടെന്ന്. അവരവരെ വിളിക്കും, വിളിച്ചിട്ട് അവരെ ഒഴിവ് നോക്കിയിട്ട് ഈ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നിട്ട് ഈ മെഷീൻ വെരിഫൈ ചെയ്യും. മെഷീൻ്റെ ബില്ല്, നേരത്തെ പറഞ്ഞ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തതിന് ശേഷം അവരുടെ കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ 50% സബ്സിഡി റിലീസ് ചെയ്ത് കൊടുക്കും. അതാണ് ഈ പദ്ധതി. ഇതിൽ ഈ എന്തെല്ലാം യന്ത്രങ്ങളാണ് ഇതിൽ ഉണ്ടാവാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക യന്ത്രങ്ങൾ ഇതിലുണ്ട്. ഏറ്റവും ചെറിയ യന്ത്രമായ അർബാന തള്ളി കൊണ്ടുവന്ന അർബാന തുടങ്ങി, ഏണി, കോണി, നെല്ല് കുത്തുന്ന യന്ത്രം, കാട് വെട്ടുന്ന
1: യന്ത്രം, സബ്സിഡി
0: എല്ലാത്തിനും 50%. ചില യന്ത്രങ്ങൾക്ക് ഒരു സീലിംഗ് ഉണ്ട്. ചില ഇപ്പോൾ ട്രാക്ടറുകളൊക്കെ 10 ലക്ഷം രൂപയുടെ ട്രാക്ടറിന് 5 ലക്ഷം രൂപയുടെ സബ്സിഡി കിട്ടും. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ കൂടുതലുള്ള ട്രാക്ടർ 11-ഓ 12-ഓ വാങ്ങിയാലും 5 ലക്ഷം കിട്ടും. ഇതെല്ലാം നേരത്തെ പറഞ്ഞ കൊയ്ത്തുമതി യന്ത്രം, അതിനൊക്കെ 25-30 ലക്ഷത്തിനടുത്ത് വില ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം സബ്സിഡി 11 ലക്ഷം രൂപ. അപ്പോൾ ചില മെഷീനറിക്ക് സീലിംഗ് ഉണ്ട്, അത് എല്ലാ യന്ത്രങ്ങളും, ഏണി, കോണി, തോട്ടി, കാട് വെട്ടുന്ന യന്ത്രം, മരം മുറിക്കുന്ന യന്ത്രം, മണ്ണളക്കുന്ന ടില്ലറുകൾ, ട്രാക്ടറുകൾ, എന്താ നെല്ല് കുത്തുന്ന യന്ത്രങ്ങൾ തുടങ്ങി കൃഷി ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക യന്ത്രങ്ങളും ഇതിൽ സബ്സിഡി അവൈലബിൾ ആണ്.
1: അതിൽ ഒരു വർഷത്തിൽ രണ്ട്
0: വ്യത്യസ്തമായ യന്ത്രങ്ങൾ.
1: അതിന്റെ പിന്നെ വാല്യൂ നോക്കിയിട്ടാണോ?
0: എണ്ണം മാത്രം ലിമിറ്റ്
1: ഉള്ളൂ.
0: നിങ്ങൾക്ക് ഒരു കൊയ്ത്ത് വലിയ 10-30 ലക്ഷം രൂപയുടെ ഒരു കൊയ്ത്ത് യന്ത്രവും വാങ്ങിക്കുക, അതിന്റെ കൂടെ തന്നെ ട്രാക്ടറും വാങ്ങിക്കുക.
1: ഒരാള് ഏറ്റവും ചെറിയൊരു സംഗതി യന്ത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ
0: അടുത്ത വർഷം വാങ്ങിക്കാൻ
1: പറ്റും.
0: വ്യത്യസ്തമായ രണ്ട് മെഷീൻ. ഇതാണ് വ്യക്തികൾക്കുള്ള ആനുകൂല്യങ്ങൾ. ഇതേപോലെ സംഘങ്ങൾക്ക് ആനുകൂല്യങ്ങളുണ്ട്. കാർഷിക സംഘങ്ങൾക്ക്, കാർഷിക അംഗങ്ങൾക്ക് 80% സബ്സിഡി. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു സംഘം വേണം. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു സംഘം വേണം. മിനിമം 8 പേര് വേണം. അവർക്കൊരു ബാങ്ക് പാസ്ബുക്ക്, ഒരു പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതേപോലെ വെബ്സൈറ്റിൽ കയറിയിട്ട്, നേരത്തെ നമ്മൾ വ്യക്തികളാണ് രജിസ്റ്റർ ചെയ്ത്, ഇതിൽ സംഘമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിക്കണം. മറ്റാണെങ്കിൽ എണ്ണത്തിന് 2 മെഷീൻ വാങ്ങിക്കണം. ഇവർക്ക് എണ്ണത്തിന് ലിമിറ്റ് ഇല്ല, എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങിക്കും. പക്ഷേ 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചാൽ 80%, 8 ലക്ഷം രൂപ സർക്കാർ സബ്സിഡി കൊടുക്കും.
1: അത് ശരി.
0: 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ഇതേപോലെ വെരിഫിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 80% ഈ സംഘത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. അപ്പോൾ ഒരു നാട്ടിലൊരു സംഘത്തിനൊക്കെ കൃഷി തുടങ്ങണമെങ്കിലോ, അല്ലെങ്കിൽ തുടങ്ങിയ കൃഷി വിപുലീകരിക്കാനൊക്കെ തീർച്ചയായും ഈ പദ്ധതി
1: ഉപയോഗിക്കും. വാങ്ങി കഴിയുമ്പോൾ അപ്പൊ അവിടെ അതിന്റെ പേയ്മെന്റ് ഫുള്ള്
0: പേയ്മെന്റ് കൊടുക്കണം.
1: പിന്നെ നമുക്ക്
0: സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾ വാങ്ങിയോ എന്ന് അറിയണ്ട.
1: നമ്മുടെ അക്കൗണ്ടിലേക്ക്,
0: അക്കൗണ്ട് ഡയറക്റ്റ് കർഷകന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇടനിലക്കാരനൊന്നും
1: ഇല്ല.
0: നമ്മൾ മെഷീൻ വാങ്ങുമ്പോൾ പൈസ കൊടുത്താൽ മതി.
1: അതിന്റെ ഒരു കാലയളവ് എത്രയായിരിക്കും? ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ അതോ വാങ്ങി ഉടനെ തന്നെ അത് കിട്ടുമോ?
0: അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ, ഒരാഴ്ച, ഒരു മാസം കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചില ഇലക്ഷനും കാര്യങ്ങളും വന്നതുകൊണ്ട് ഫണ്ടിന് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. നോർമലി അധികം ലേറ്റ് ഒരു കൊല്ലൊന്നും പിടിക്കില്ല. അധികം ലേറ്റ് ആവാതെ തന്നെ ഫണ്ട് സബ്സിഡി റിലീസ് ചെയ്യും. അതും ഡയറക്റ്റ് കർഷകന്റെ അക്കൗണ്ടിലേക്കാണ്.
1: വളരെ ഒരു വിജ്ഞാനപ്രദമായ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. കാരണം പലർക്കും ഇതൊന്നും അറിയില്ല. ചിലപ്പം ഇപ്പം ഇല്ല, രണ്ട് കാര്യമുണ്ട്, വ്യക്തിഗത പിന്നെ
0: ആനുകൂല്യങ്ങളും
1: സംഘങ്ങൾക്കുള്ളതും. സംഘമായിട്ടും കൃഷി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ കാർഷിക വൃത്തി
0: വികസിക്കണം,
1: വർദ്ധിപ്പിക്കണം, കൂടുതൽ
0: ഉൽപാദനം കൂട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് സർക്കാർ
1: സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അതുകൊണ്ട് കർഷകർക്ക് അതിൻ്റെതായ പ്രാമുഖ്യവും പരിഗണനയും സർക്കാർ തലത്തിൽ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർഷകരത് മനസ്സിലാക്കി അതിനനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ കൃഷി രീതിയിലും കൃഷി സംവിധാനങ്ങളിൽ കൊണ്ടുവരിക, കൂടുതൽ ഉൽപാദനങ്ങൾ ഉണ്ടാവുക, സമൂഹം അതിനനുസരിച്ച് നിലനിൽക്കട്ടെ എന്നുള്ളത് ആണ് ഇതിൻ്റെയൊക്കെ താല്പര്യമുള്ളത്. ഈ കാർഷിക യന്ത്രങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ, അത് വാങ്ങുമ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്കറിയണം.
0: അതെ, തീർച്ചയായും. ഇപ്പം നമ്മൾ പലപ്പോഴും പല നേരത്തെ വീഡിയോകൾ കാണണം, ചൈനീസ് വീഡിയോ, കുറേ വീഡിയോസ് കണ്ട് ആ മെഷീൻ അങ്ങോട്ട് വാങ്ങിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. നമുക്ക് ആ മെഷീൻ നമ്മുടെ ഇവിടേക്ക് സൂട്ടായിക്കൊള്ളണമെന്നില്ല. അവിടെയുള്ള ചെറിയ ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോ കാണുമ്പോൾ നമുക്കത് ഇവിടെ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ മെഷീൻ എന്താണ് എന്ന് ഇതിൻ്റെ അറിവുള്ളവരോട് ചോദിക്കണം. അല്ലെങ്കിൽ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ, പല ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിക്കുക. അതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലയിലും എഞ്ചിനീയറിംഗ് ഓഫീസുകളുണ്ട്, കാർഷിക സർവകലാശാല ഉണ്ട്, റിസർച്ച് സ്റ്റേഷനുകളുണ്ട്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും. ഇന്നത്തെ കൃഷിക്ക്, ഇന്നത്തെ കൃഷി എന്നല്ല, ഇന്നത്തെ ആവശ്യങ്ങൾക്ക് ഇന്നത്തെ യന്ത്രങ്ങൾ ഉണ്ട് എന്നുള്ളതും അതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതോ യന്ത്രം വാങ്ങിയിട്ട് കാര്യമല്ല. അപ്പോൾ അത് ഉപയോഗിക്കുന്നവരോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുക, അത് അതിന് സാങ്കേതിക വിദഗ്ധരോട് അഭിപ്രായം തേടിയ ശേഷം വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
1: അപ്പോൾ ഒരു മുന്നറിവിലും പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അവനവൻ ആവശ്യമുള്ളത്,
0: ആവശ്യമുള്ള
1: സമയം, സന്ദർഭം ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള യന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഏതാണോ അനുചിതമായത് അത് നമ്മൾ അന്വേഷിക്കുക. അതിനെല്ലാ ഭാഗത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. സാറേ വളരെ നന്ദിയുണ്ട് പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ പങ്കെടുത്തതിനും. ശ്രോതാക്കൾക്ക് ആവശ്യമായ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അടുത്ത ഒരു ജനക്ഷേമ പരിപാടിയിൽ ഇതുപോലെ മറ്റു വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: ഇതുവരെ കേട്ടത് ജനക്ഷേമം. ജനോപകാരപ്രദമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ജനക്ഷേമം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ ചർച്ചയിൽ കാർഷിക യന്ത്ര സാമഗ്രികൾക്കായി സർക്കാർ സബ്സിഡികൾ ലഭ്യമാക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് യൂനസ് അത്തിക്കോട്, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വി ടി എന്നിവരാണ് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
3: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
6: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
7: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
6: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
8: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
9: سيد الاستغفار
8: اللهم انت ربي لا اله الا انت
10: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
6: اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പരീക്ഷണങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യർ ആരുമുണ്ടാവില്ല. ഓരോ പരീക്ഷണങ്ങളും പലരുടെയും മനസ്സിനെ തളർത്തി കളയുന്നതായിരിക്കും. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഹിക്മത്തിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത്. അവൻ അനുഭവിക്കുന്ന ഓരോ വേദനക്കും മാനസിക പ്രയാസങ്ങൾക്കും അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള പ്രതിഫലങ്ങളാണ് അവൻ ആ സമയത്ത് ചിന്തിക്കുക. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ, അവിടെ അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അസ്വസ്ഥമായ മനസ്സോടുകൂടി ആത്മഹത്യാ മുനമ്പിൽ അഭയം കണ്ടെത്തുന്ന മനുഷ്യന്മാർക്കിടയിൽ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ അള്ളാഹുവോടുള്ള പ്രാർത്ഥനകളിൽ മുഴുകി അവൻ്റെ ഓർമ്മയിൽ കഴിയുന്ന ഒട്ടനവധി സത്യവിശ്വാസികളെ കാണാം. അവർ പ്രയാസഘട്ടങ്ങളിലും ആശ്വാസം കണ്ടെത്തുന്നുണ്ട്, സന്തോഷവാന്മാരാകുന്നുണ്ട്, അവരുടെ മനസ്സിൽ സമാധാനമുണ്ട്. സമാധാനത്തിൻ്റെ സന്ദേശം എന്നും നമുക്ക് പകർന്നു നൽകിക്കൊണ്ട് പീസ് റേഡിയോ നമ്മളോടൊപ്പം സദാസമയം കൂട്ടിനുണ്ട്. ഇന്നത്തെ ഒരു പ്രഭാതവും പീസ് റേഡിയോടൊപ്പമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് മോർണിംഗ് ഷോയിലേക്ക് നമുക്ക് കടക്കാം.

0: ഇന്നത്തെ ലൈവ് മോർണിംഗ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം മെഹബൂബ് അലി പട്ടാമ്പി. ഇന്ന് 2026 മെയ് 20 ബുധൻ,
1: ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ 2,
0: കൊല്ലവർഷം 1201, ഇടവം 6.

0: അപ്പോ രാവിലെ തന്നെ നമ്മളോടൊപ്പം കുറെ ആളുകൾ ലൈവിൽ ചേർന്നിട്ടുണ്ട്. മഷാല്ലാ, സീനത്ത്, സി ടി ചുള്ളിയോട്, നസീബ ഒറ്റപ്പാലം, റംല ബി വി, താത്തപ്പിള്ളി
1: തത്തപ്പിള്ളി, സെലീന കരുവാരക്കുണ്ട്, ഇംതിയാസ് തിരുവമ്പാടി, സെറീന വി പി വളാഞ്ചേരി,
0: അഷ്റഫ് വി പാലക്കാഴി, സുഹറ ഷിഹാബ് കൽപ്പറ്റ വയനാട്, ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം,
1: മുംതാസ് ബേപ്പൂർ, ജാസ്മിൻ സാലിൻ തൊടുപുഴ, റംല ഇടത്തനാട്ടുകര,
0: നസീമ ഇടത്തനാട്ടുകര, സഹൽ പി ഇടപ്പലം, ഷിഹാബ് കൽപ്പറ്റ വയനാട്, നസീബത്ത് കൊല്ലം, അഞ്ചാലമ്മൂട്, കുറേ ആളുകളല്ലേ.
1: സൈനാബി പി എൻ കാലിക്കറ്റ്, വല്ലപ്പുഴയിൽ നിന്ന് ഷാജിദ, അച്ചറമംഗലത്ത് ഉമ്മുകുൽസു, ധാരാളം പേരുണ്ട് അല്ലേ.
0: ഓ, കുറേ ആളുകൾ സലാം പറഞ്ഞതാണ്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ശ്രോതാക്കൾ കുറേ അധികം ആളുകൾ നമ്മളോട് പ്രതികരിച്ച് റേഡിയോടൊപ്പം കേൾവി തുടരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് മാബോ. ആരൊക്കെ വീട്ടിലാണ് പ്രായമായ ആളുകൾ ഉള്ളത്?
1: അതെ,
0: എന്നാണ് ഇന്ന് ടെക്സ്റ്റ് ചെയ്യേണ്ടത്?
1: ഉപ്പയും ഉമ്മയും പ്രായ ആളുകളുണ്ടാവും.
0: അതെ,
1: അത് മാത്രമല്ല, കേൾവിക്കാരായി പ്രായമുള്ളവർ കേൾക്കുന്നവരുണ്ടാവും വീട്ടില്, അത് മക്കളുടെ കൂടെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്ന് കമന്റ് ചെയ്താല്, ഒരു ഫീഡ്ബാക്ക് ആയിട്ട് അയച്ചാല്.
0: അതെ, അപ്പം പ്രായം കുറഞ്ഞ ആളുകൾ, പ്രായം കുറവ് പറഞ്ഞാൽ എത്ര ഇപ്പോൾ വയസ്സ്? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. പ്രായം ഇപ്പോൾ 70 പ്രായമായ ഒരാൾ, ഞാൻ പ്രായം കുറവാണെന്നാണ് വിചാരിക്കണമെങ്കിൽ അയാൾ എന്താ ചെയ്തിട്ടുണ്ട്?
1: 70 വയസ്സാണ് എനിക്ക്, എനിക്ക് പ്രായം കുറവാണ്.
0: യെസ്, ഓക്കെ. അപ്പോൾ ഈ പ്രായം ഉള്ള ആളുകൾ, പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇത്ര വയസ്സായ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ട് എന്നെഴുതണം. അതുപോലെ ഒരു 65 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ, 65 വയസ്സാണ് എനിക്ക്, അല്ലെങ്കിൽ 70 വയസ്സാണ് എനിക്ക്, എനിക്ക് പ്രായം കുറവാണ് എന്ന് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. അങ്ങനെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. ഇൻഷാല്ലാ നമ്മൾ അത് നിങ്ങളുടെ മറുപടികൾ പ്രതീക്ഷിക്കുകയാണ്. ആ മറുപടികൾക്കായി നമ്മൾ കാത്തിരിക്കുന്നില്ല, നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് വേഗം പോകാം. ഇൻഷാല്ലാ
1: മധുരം ഖുർആൻ,
0: മധുരം ഖുർആനിൽ ഇന്ന് നമ്മളോടൊപ്പം അബൂബക്കർ ശാത്രി, സൂറത്തു ശുആറായിൽ നിന്നുള്ള 89 മുതൽ
1: 83 മുതൽ 89 വരെയുള്ള വചനങ്ങൾ.
0: യെസ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: സ്വർത്തു ശുഅറായിൽ നിന്നുള്ള 83 മുതൽ 89 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വചനങ്ങളിൽ നമ്മൾ ഈ ഒരു സമയത്ത് ദുൽഹിജ്ജ മാസത്തിലാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മയിലാണ് നമ്മളുള്ളത്. ആ സമയത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ചില കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, രക്ഷിതാവേ എനിക്ക് വിജ്ഞാനം പ്രദാനം ചെയ്യണേ, എന്നെ സജ്ജനങ്ങളോടൊപ്പം ചേർക്കണമേ എന്നതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ അടുത്ത ചോദ്യം, അടുത്തു വരുന്ന തലമുറകളിൽ എൻ്റെ പേര് നീ നല്ലതാക്കി തീർക്കണേ എന്നതാണ്. പിന്നെ എന്നെ സുഖാനുഭവങ്ങളുടെ സ്വർഗലോകത്തിൻ്റെ അവകാശികളാക്കി മാറ്റണേ എന്നതാണ്, അവകാശിയാക്കി മാറ്റണേ എന്നതാണ് പിന്നീടുള്ള പ്രാർത്ഥന. പിന്നെ എൻ്റെ റബ്ബിന്, എൻ്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹം വഴികേടിലായിരിക്കുന്നു എന്നതാണ് അടുത്ത പ്രാർത്ഥന. പരലോകത്തെത്തുമ്പോൾ എന്നെ അപമാനിക്കരുതേ റബ്ബേ എന്നാണ് വല തുഹ്സിനി യൗമ യുബഅസൂൻ എന്ന് പറയുന്നതിലൂടെ, എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് ചോദിക്കുന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? യൗമല യംഫഉ മാലുൻ വല ബനൂൻ, മക്കളോ സമ്പത്തോ ഉപകരിക്കാത്തൊരു ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്ന് രക്ഷപ്പെടുക, കൽബുൻ സലീമോടുകൂടി രക്ഷപ്പെട്ട ഹൃദയവുമായി, ന്യൂനതകളില്ലാത്ത ദോഷങ്ങളില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെ ഉപകാരം ഉണ്ടാവുക, ബാക്കി ആർക്കും ഈയൊരു ഉപകാരം ലഭിക്കുകയില്ല എന്ന് പറയുന്ന വളരെ
1: ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ ആണ് ഈ ആയത്തിലൂടെ നമ്മൾ കേട്ടത്. നമുക്ക് ഈ ആയത്ത് പാരായണം ചെയ്തത് പ്രമുഖ ഖാരി അബൂബക്കർ ഷത്രി അഫീദുള്ളാണ്.
0: ഈ പാരായണം കേട്ട സമയത്ത് ഇബ്രാഹിം നബിയുടെ ഒരു ചോദ്യം, പരലോകത്ത് എന്നെ റബ്ബേ നീ അപമാനിക്കരുതേ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ഇബ്രാഹിം നബി ഇത് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ ഒരു അവസ്ഥ തൻ്റെ തൊട്ടു മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. ഒരു പ്രത്യേകമായ ഒരു ജീവിയുടെ രൂപത്തിൽ, കറുത്ത ശരീരവും പൊടിപുരണ്ട ശരീരവുമായി ഇബ്രാഹിം നബിയുടെ ഉപ്പ ഇബ്രാഹിം നബിയുടെ കാൽക്കീഴിലുണ്ടാകുന്ന, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, പിന്നെ എറിഞ്ഞോടിക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ആട്ടിവിട്ടതാണ്. ആ ഉപ്പയെ ഇബ്രാഹിം നബിയുടെ തൊട്ട് കാൽ മുമ്പിൽ അള്ളാഹു കൊണ്ടുപോയി വെക്കും. അന്നാണെങ്കിൽ ലോകത്തുള്ള സർവമാന മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറിലാണ് ഈ കാഴ്ച.
1: നമ്മൾ ഹജ്ജിൻ്റെ മാസത്തിലാണ്, ദുൽഹിജ്ജയിലാണുള്ളത്. ആദ്യത്തെ 10 ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇബ്രാഹിം നബിയുടെ ഓർമ്മ അയവിറക്കുന്നൊരു നാളുകളിലൂടെയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ഹജ്ജിമാർ ഹജ്ജ് ഉദ്ദേശിച്ച് മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. നമ്മൾ അവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
0: ശരിക്കും ഈ ആയത്തിൽ തൗഹീദിൻ്റെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരച്ചു കാണിച്ച ആ ഒരു തൗഹീദിൻ്റെ ശക്തമായ ഒരു ആശയം, അതുകൂടി ഇതിൽ പ്രകടമാണ്. കാരണം ഇബ്രാഹിം നബി അള്ളാഹു സുബ്ഹാനഹു വതാലയോട് ചോദിച്ച കാര്യം അപമാനിക്കരുത് എന്നായിട്ടും, പരലോകത്ത് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇബ്രാഹിം നബി അവിടെ വെച്ചിട്ട് അള്ളാഹുവോട് പറയുന്നതാണ്, പടശോനെ എന്നെ അപമാനിക്കില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതാണല്ലോ, പക്ഷെ ഇതിനേക്കാൾ വലിയൊരു അപമാനം എൻ്റെ അപ്പാനങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയാണല്ലോ, അതിനേക്കാൾ വലിയൊരു അപമാനം എനിക്കെന്താ ഉള്ളത് എന്ന് അള്ളാഹുവോട് ഇബ്രാഹിം നബി ചോദിക്കും. അവിടെ ഒരു ഹദീസിൻ്റെ പ്രയോഗം, ഒരു തർക്കത്തിൻ്റെ ഒരു സ്വഭാവം ആ വാചകത്തിലുണ്ട് എന്നാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹുവോട് ചോദിക്കുമ്പോൾ എന്നിട്ട് പോലും ഇബ്രാഹിം നബിയെ അള്ളാഹു, ഇബ്രാഹിം നബിയുടെ പിതാവിനെ അള്ളാഹു നരകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു വലിച്ചെറിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൗഹീദ് ജീവിതത്തിൽ ഇല്ലാതിരുന്നാൽ അതുകൊണ്ടുള്ള വലിയ നഷ്ടമാണത്.
1: മറ്റെന്ത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് തൗഹീദിൻ്റെ പ്രാധാന്യം. ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്.
0: ഇബ്രാഹിം നബി തൗഹീദ് പ്രബോധനം ചെയ്തു, അതിനുവേണ്ടി കുറേ ത്യാഗങ്ങൾ സഹിച്ചു. എന്നിട്ട് പോലും തൻ്റെ മകൻ നല്ലൊരു പ്രബോധകനായി, പ്രവാചകനായി, ഒരുപാട് നന്മ ചെയ്ത വ്യക്തിയായി ലോകം മുഴുവൻ, വജാലിനി ലിസാന സിദ്ഖിൻ ഫിൽ അഖിരീൻ എന്നിവിടെ പറയുന്നുണ്ട്, എന്നെ പിൽക്കാലക്കാർ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു അവസ്ഥയിലെത്തിക്കണേയെന്ന് പറഞ്ഞിട്ടും, അങ്ങനെ എല്ലാ ആളുകളും നന്മ പറയുന്ന ഇബ്രാഹിം നബി ആയിട്ടും പിതാവിന് എന്ത് കിട്ടൂല? അതുകൊണ്ട് യാതൊരു പുറത്തു കിട്ടൂല, രക്ഷ കിട്ടൂല. പിന്നെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിൽ നിന്ന് പിന്നീട് അദ്ദേഹം മടങ്ങി, എന്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയുള്ള ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നിനക്കതിന് അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് മടങ്ങി എന്നതുകൂടി നമ്മൾ ഈ കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഒരു ദുൽഹിജ്ജയുടെ മാസത്തിൽ ഹാജിമാർ അവിടെ സൗദിയിലെത്തി
1: മക്കയിൽ സംഗമി മക്കയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ്. ഒരു 5 ദിവസം അല്ലെ, ദുൽഹിജ്ജ 8-നാണ് മിനയെ ലക്ഷ്യമാക്കിയവർ പോവുക. ഹജ്ജിൻ്റെ ദിവസങ്ങൾ 8-ന് തുടങ്ങും.
0: ഓക്കേ.

0: അടുത്തത് നമ്മൾ പീസ് ടൈമിലേക്ക് പോവുകയാണ്. പീസ് ടൈമിൽ നമ്മളോട് റേഡിയോ ശ്രോതാക്കൾ സംസാരിച്ചിട്ടുള്ള, നേരത്തെ അയച്ചിട്ടുള്ള ഫീഡ്ബാക്കുകളിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്.
1: പീസ് റേഡിയോ ഇപ്പം ഇന്നും അറിവിൻ്റെ പുതിയൊരു ദിവസം, ഓരോ പ്രോഗ്രാമും ഒന്നിനൊന്ന് മെച്ചം, മനസ്സിനെ തൊട്ടുണർത്തുന്ന വാക്കുകൾ, നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയുടെ കിരണമാണ് പീസ് റേഡിയോ. ഖുർആൻ പഠനം ഇത്ര ലളിതമാക്കിയതിന് നന്ദി. പീസ് റേഡിയോയിലൂടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പീസ് റേഡിയോ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. 10 വർഷമായി പീസ് റേഡിയോ മലയാളികൾക്ക് മുമ്പിൽ ശബ്ദിച്ച് തുടങ്ങിയിട്ട് ധാരാളം ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കാറുണ്ട്. അതിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് വായിച്ചത്.
0: നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തോട് കുറേയധികം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. മാഷാല്ലാ, എനിക്ക് പ്രായം 65 കഴിഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ ബർസഖി ലോകത്താണുള്ളത്. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഏറ്റവും ചെറുത് പേരക്കുട്ടി, 3 മാസം മാത്രം. 65 വയസ്സ് കഴിഞ്ഞ അബ്ദുൽഹമീദ് സി കെ, അഴിയൂർ.
1: തിരുവേഗപ്പുറിൽ നിന്ന് ആസിയ കെ അവർ പറയുന്നത്, എനിക്ക് 65 വയസ്സായി, എനിക്ക് പ്രായമായി തോന്നുന്നില്ല. ബാക്കി കാലവും ഇങ്ങനെ ആയിരിക്കട്ടെ. ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്.
0: സ്വാലിഹ് ഇബ്രാഹിം, അസ്സലാമു അലൈക്കും. മോർണിംഗ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നു. അരീക്കോട് നിന്ന് കോട്ടക്കലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്വാലിഹ് ഇബ്രാഹിം പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സ്വാലിഹ് കോട്ടക്കലല്ലേ അത്?
1: അതെ, സ്വാലിഹ് ആയിരിക്കും. റേഡിയോയിൽ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാറുണ്ട്. പ്രവർത്തകരിലൊരാളാണ്.
0: യെസ്.
1: പിന്നെ ചില ആളുടെ പ്രാർത്ഥനകൾ അയച്ചിട്ടുണ്ട്.
0: സെമിയ ഉള്ളിയിൽ കണ്ണൂർ പറഞ്ഞത്, എൻ്റെ പേര് സെമിയ, എനിക്ക് 67 വയസ്സാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: സെഫിയ കെ തിരുവേങ്ങാടി നല്ലൊരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. ഓരോ ഇന്നും ഒരാഴ്ച പഠിക്കാൻ കഴിയുന്നില്ല, നല്ല കാര്യമാണ്. ഖുർആൻ പഠനം അല്പാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയും അവർ അറിയിക്കുന്നുണ്ട്.
0: വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ട് തറവാട്ടിൽ. വീട്ടിലില്ല, ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ട് തറവാട്ടിൽ. ഉമ്മാക്ക് 75 വയസ്സാണ്.
1: സാജിദയുടെ മെസ്സേജാണ്. പിന്നെ മൈമൂന പാറപ്പുറം, ഭർത്താവിൻ്റെ ഉമ്മാക്ക് 76 വയസ്സുണ്ട്, അവർ വീട്ടിലുണ്ട് എന്നാണ്. അപ്പോൾ മിക്കവാറും ആളുകളുടെയൊക്കെ വീട്ടിൽ വയോജനങ്ങൾ ഉണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്. നമ്മൾ ഇന്നത്തെ പത്രത്തിലൊരു പ്രധാന വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വയോജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചിരിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സർക്കാർ വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേക വകുപ്പ്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ. അതിലൊക്കെ അത് നല്ല രീതിയിൽ, നല്ലൊരു ആശയമാണ്. പല രാജ്യങ്ങളിലും അതുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഇൻഷാല്ലാ. നമ്മൾ പീസ് റേഡിയോ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇനി പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മളോടൊപ്പം ഹാരിസ് ബിൻ സലീം ചേരുകയാണ്.
1: ഊഹിച്ച് പ്രതികരിക്കുമ്പോൾ അതുമായി എന്നൊരു വിഷയത്തിൽ, ഊഹിച്ച് പ്രതികരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്.
0: പുലരിവട്ടം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും ഊഹിക്കുമ്പോഴും അത് ശരി തന്നെയാണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ നമുക്കെതിരെ എന്തെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ അത് ഇന്ന ആൾ ചെയ്തതാവും, ഇന്ന ആളായിരിക്കും അതിൻ്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഊഹിക്കാം. അപ്പോൾ നമുക്കെതിരെ ഒരു കേസ് വന്നു, അപ്പോൾ നമ്മൾ ഇന്ന ശത്രു ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു ബുദ്ധിമുട്ട് വന്നു, അപ്പോൾ അത് ഇന്ന ആൾ ചെയ്തതായിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായി നമുക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ, നമ്മുടെ സാഹചര്യ തെളിവുകളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ഉറപ്പില്ലല്ലോ, നമ്മുടെ മുന്നിൽ അതിനൊരു കൃത്യമായ എവിഡൻസ് ഇല്ല. ഞാനാണ് ചെയ്തതെന്ന് അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ ചെയ്തതാണെന്ന് വിശ്വസ്തമായ സാക്ഷികളെ നമ്മൾ കണ്ടിട്ടില്ല, നമുക്കതിനെന്തെങ്കിലും വീഡിയോ സംബന്ധമായ CCTV ദൃശ്യങ്ങളില്ല. അപ്പോൾ നമ്മുടെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യത്തിൽ എത്തിച്ചേരുന്നത് പലപ്പോഴും ഇന്നബാദുള്ള നീസ്മാണല്ലോ, അത് പാപമാണ്. മാത്രമല്ല അത് അക്ദബുൽ ഹദീസ്, ഏറ്റവും വലിയ കളവാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. പലതും നമ്മുടെ മനസ്സിൽ തോന്നാം. പക്ഷെ ആ തോന്നലുകളെ സത്യസന്ധമായി എടുത്ത് നമ്മളതിൻ്റെ ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു പക്ഷേ ഒരു പഴയ കഥ മനസ്സിക്ക് വരുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഒരു വീട്ടിലിങ്ങനെ വന്നിരുന്ന ഒരു കീരി എന്ന് പറയുന്നൊരു ജന്തുവിനെ വളർത്തിയിരുന്നു എന്നല്ലേ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ എന്താ വെച്ചാൽ കുട്ടിയുടെ തൊട്ടിലിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ചോര കിടക്കുന്നുണ്ട്, രക്തം കിടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്തു, ആ കുട്ടിനെ എന്തെങ്കിലും ഈ ഇത് ഉപദ്രവിച്ചതായിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനെന്ത് ചെയ്തു, തച്ചു കൊന്ന് ആക്ഷൻ എടുത്ത് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടിയെ ആക്രമിക്കാൻ വന്ന ഒരു പാമ്പ്, കടിക്കാൻ പോകുന്നൊരു പാമ്പിനെ അത് കടിച്ചു കൊന്നതാണെന്നാണ്. അതുകൊണ്ടാണ് ചോര അവിടെ കണ്ടത്. ഇപ്പോൾ സ്വാഭാവികമായി എന്താണ്, നമ്മുടെ നിഗമനങ്ങൾക്ക് അവിടെ തെളിവുണ്ട്, രക്തമുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിക്കാൻ പക്ഷേ യാഥാർത്ഥ്യം എന്താണ്, ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം കുട്ടിയെ ഉപദ്രവിക്കാനാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഊഹിക്കുന്നു, തീരുമാനമെടുക്കുന്നു. നമ്മുടെ പിന്നിലൊരു ഖേദം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്, അയാൾ എന്നെ പറ്റിച്ചതാവും, അയാൾ എന്നെ അങ്ങനെ ആയത്, ഇതൊക്കെ നമ്മളുടെ ചില ഊഹങ്ങളായിരിക്കും, അതിനൊന്നും നമുക്ക് വ്യക്തമായ തെളിവില്ല. അപ്പോൾ വ്യക്തമായ തെളിവുകളില്ലാതെ നമ്മുടെ ഒരു ഊഹത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെ തെളിവുകളുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനത്തിലെത്തിച്ചേരുകയും എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ആക്ഷൻ ചിലപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കും, അയാളെ വിചാരണ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പക്ഷെ അത് വളരെ അബദ്ധമാകും, വമ്പിച്ച ഖേദത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സാഹചര്യ തെളിവുകളില്ല, പക്ഷെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്.

0: എന്തി അത് അള്ളാഹു കൈകാര്യം ചെയ്യട്ടെ എന്ന് വെച്ചാൽ നമുക്ക് മനസമാധാനത്തോടെ ഇരിക്കാൻ നമുക്ക് പറ്റും. ഇന്നഹും യക്കീദൂന കൈതൻ വാക്കീതു കൈത, അവർ പല കുതന്ത്രങ്ങൾ ചെയ്യും. ഞാനാണ് ഞാൻ ചില കുതന്ത്രങ്ങൾ, അള്ളാഹിൻ്റെ തന്ത്രങ്ങളല്ലേ വിജയിക്കാം, മറ്റുള്ളവരുടെ തന്ത്രങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളാണ് വിജയിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മളോട് ആരെങ്കിലും നിഗൂഢമായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ അതിനുള്ള ശിക്ഷ കൊടുക്കുകയും അവൻ അതിനുള്ള പ്രതിവിധി ചെയ്യുകയും ചെയ്തുകൊള്ളും. നമ്മൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുകളില്ലാതെ ആരെ മേലും നമ്മുടെ ആക്ഷൻ എടുക്കാനോ നമ്മൾ പ്രതികരിക്കാനോ അല്ലെങ്കിൽ പ്രതിക്രിയ ചെയ്യാനോ ഒന്നും നമ്മൾ മുതിരാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും, നമ്മളെ സഹായിക്കും എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: അമീൻ യാ റബ്ബൽ ആലമീൻ. ഊഹിച്ച് പ്രതികരിക്കുമ്പോൾ എന്ന വിഷയത്തിലുള്ള പ്രൊഫസർ ഹാരിസ് മിസ് സലീമിൻ്റെ സംസാരമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ജീവിതത്തിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മബൂ റേഡിയോയിൽ ധാരാളം പ്രോഗ്രാമുകൾ, അത് നിരന്തരം അത് 24 മണിക്കൂറും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റിവൈൻഡ് വഴി ആ പ്രോഗ്രാം വീണ്ടും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണ്.
2: അതിൻ്റെ 10 വർഷമായി നമ്മുടെ മുന്നിലുണ്ട്. ഇതിൻ്റെ സാമ്പത്തിക സമാഹരണവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കൾക്കും ഡൊണേഷൻ നടത്താൻ, സംഭാവന നൽകാനുള്ള ഓപ്ഷൻ നിലവിൽ ഉണ്ട്. ശ്രോതാക്കൾ എല്ലാവർക്കും അറിയാം, എന്തായാലും അറിയാത്തവരുണ്ടാകാം. റേഡിയോ ആപ്പിലെ ഹോം പേജിൽ ഡൊണേറ്റ് എന്നൊരു ബട്ടൺ അതിനായി നമ്മൾ നൽകിയിട്ടുണ്ട്. ആപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം, താഴെ പ്ലേ എന്ന ബട്ടണുണ്ട്. അത് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ റേഡിയോ കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ പ്ലേ ബട്ടൻ്റെ വലത്തെ സൈഡിൽ രൂപയുടെ ചിഹ്നമുള്ള ഒരു ഡൊണേറ്റ് എന്ന ബട്ടണുണ്ട്. അപ്പോൾ ഈ ബട്ടണൊന്ന് അമർത്തിയാൽ നമുക്ക് നമ്മുടെ പേര് നമ്പറൊക്കെ നൽകാനുള്ള ഒരു വിൻഡോ വരും. അവിടെ നമുക്കിഷ്ടമുള്ള തുക, 1000, 2000, 500 എത്ര തുകയാണെങ്കിലും നമുക്ക് കഴിയുന്നൊരു തുക നൽകി നമ്മുടെ ഫോണിലെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള UPI ആപ്പുകൾ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ക്യാഷ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഉപയോഗപ്പെടുത്തണം എന്ന് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പേരും നമ്പറും നിർബന്ധമായും നൽകണം. നിങ്ങളുടെ റെസിപ്റ്റ് നൽകാനും പിന്നീടുള്ള ഫോളോ അപ്പിനും വേണ്ടിയാണ്. അത് ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനോട് വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്.
1: ഈ സാമ്പത്തിക സമാഹരണം അതിൽ ചില സംഖ്യകളൊക്കെ നമുക്ക് കാണിക്കും. ആ സംഖ്യകൾ അങ്ങനെ നൽകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അതർ എമൗണ്ട്, മറ്റുള്ള സംഖ്യകൾ എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സംഖ്യ സെലക്ട് ചെയ്യാം. അതിൽ ഒരാൾ പിന്നെ സംഖ്യ നൽകുന്നത് 1 രൂപയാണെങ്കിലും 1 കോടിയുടെ മനസ്സോടെ സ്വീകരിക്കും എന്നതാണ് നമ്മുടെ ക്യാപ്ഷൻ.
2: അതിൽ 100 രൂപ നൽകുന്നവരുണ്ട്, 1000 നൽകുന്നവരുണ്ട്, 10000 നൽകുന്നവരുണ്ട്. സ്ഥിരമായ ഒരു തുക നൽകാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടെങ്കിൽ ഉണ്ടാവണം. അതിനുള്ള ഓപ്ഷനും ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളുണ്ട്. നിങ്ങൾക്ക് നമ്മൾ റേഡിയോ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറി സ്ഥിരം ഒരു തുക നൽകാൻ താല്പര്യമുണ്ട്, എല്ലാ മാസവും 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 100 രൂപ സ്ഥിരം ഞാൻ നൽകാം, അങ്ങനെ ഒരു കഴിയുന്ന ആളുകൾ അത് ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലുകൾ എല്ലാ മാസം വരും. ആ നിലക്ക് റേഡിയോയുടെ ഈ പ്രവർത്തനത്തിൽ വീട്ടിൽ നിന്നുകൊണ്ടും നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ നാട്ടിൽ നിന്നുകൊണ്ടും നിങ്ങൾക്കും പങ്കാളിയാകാനുള്ളൊരു അവസരമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
1: എല്ലാ മാസവും എല്ലാവരും ഒരു സംഖ്യ എന്ന നമ്മുടെ പദ്ധതിയിൽ നമ്മൾക്കും ഭാഗമാകാം. അത് സംഖ്യ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എല്ലാ മാസവും നിശ്ചിത സംഖ്യ നമുക്ക് നൽകാം. പ്രത്യേകിച്ച് റമദാനിൽ ഒരു സംഖ്യ അധികമായി നൽകുന്ന ആളുകളുണ്ട്. അങ്ങനെ റമദാൻ സെലക്ട് ചെയ്ത് അങ്ങനെ കൂടുതൽ നൽകുന്നുണ്ടെങ്കിലും മറ്റു മാസങ്ങളിലും ചെറിയ ഒരു സംഖ്യ നൽകാനുള്ള തീരുമാനം നമ്മളെടുത്താൽ അതിൻ്റെ ഒരു മെസ്സേജ് റിമൈൻഡറായി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ റിമൈൻഡറൊക്കെ ലഭിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫീഡ്ബാക്കിൽ എനിക്ക് ആ മാസം നൽകാനുള്ള സംഖ്യയുടെ ലിങ്ക് നൽകൂ എന്ന് മെസ്സേജ് അയച്ചാൽ മതി.
2: റിപ്ലൈ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിൽ ലിങ്ക് നൽകാം. അപ്പോൾ പരമാവധി ആളുകൾക്ക് അതിൻ്റെ ഭാഗമാകാൻ സാധിക്കും. നമ്മൾ ഓർമ്മപ്പെടുത്തലില്ലെങ്കിൽ പലരും മറന്നുപോകുന്ന കാര്യങ്ങളാണിതൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തലിൽ പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ എല്ലാ ദിവസവും തന്നിരുന്നു, അപ്പോൾ ഈ വർഷവും ഓർമ്മപ്പെടുത്തുന്ന ഇങ്ങോട്ട് ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്.
1: നമ്മളെല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നല്ലൊരു മെസ്സേജാണ് മൗലവി നമുക്ക് പറഞ്ഞു തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല

0: ആരോഗ്യമുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് റസിയ ചെങ്ങാനി നമ്മളോട് മെസ്സേജിലൂടെ.
1: ഹസ്സ ബീവി കാക്കനാട് എഴുതുന്നു, പുലരിവട്ടം വളരെ വലിയ സന്ദേശമാണ് എപ്പോഴും എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ തിരിച്ചു ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ല
0: ഷുഹൈബ എം വളപട്ടണവും പീസ് പുലരിവട്ടത്തെ പറ്റിയുള്ള പ്രത്യേകം മെസ്സേജ് അയച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തോട് വീണ്ടും ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ആയിഷ മുഹമ്മദ് പ്രതികരിച്ചിട്ടുള്ളത് എനിക്ക് പ്രായം 67 എന്നാണ്.
1: പിന്നെ ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞ ഇന്ന് പുതിയ ആങ്കറെ കിട്ടിയിട്ടുണ്ടല്ലോ, മാഷാല്ലാഹ് എന്നുള്ളതാണ്.
0: മഹബൂബ് പുതിയ ആളല്ല, മഹബൂബ് പഴയ ആളാണ്, ഏറ്റവും പഴയ ആളാണ് മഹബൂബ്. കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ലൈവിലോ അല്ലെങ്കിൽ ആങ്കറിങ്ങിലോ ഒന്നും വന്നിട്ടില്ല, പ്രോഗ്രാമുകളോ അവതരിപ്പിച്ചിട്ടില്ല. കുറച്ചായിട്ട് പിടിക്കണേ നമുക്ക് മഹബൂബിനെ കൊണ്ടുവരണം.
1: സഫിയ തിരുവങ്ങാടി എഴുതുന്നത്, അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരിവട്ടവും കേട്ടു അൽഹംദുലില്ലാ. എന്നും സമാധാനമുള്ള വാക്കുകളാണ് ഉസ്താദ് പറയാറുള്ളത്. നമ്മുടെ ഊഹം വെടിയുക. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ.
0: ഞാൻ ട്രെയിനിലാണുള്ളത്. വാലൈക്കും സ്സലാം. സലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ, സോറി വായിച്ചില്ല. ട്രെയിനിലാണുള്ളത്, കോഴിക്കോട് യാത്രയിലാണ്. എല്ലാവരും ദുആ ചെയ്യുക. പീസ് റേഡിയോ ഉള്ളതുകൊണ്ട് യാത്രയിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. അള്ളാഹുവിന് സ്തുതി എന്ന് മുനീർ ചമനാട് കാസർകോട്.
1: ധാരാളം പേര് മെസ്സേജ് ഉണ്ട്. സാജിദ കാലിക്കറ്റ്, അബ്ദുൽ ഹമീദ് അഴിയൂർ, ഷുഹൈബ വളവട്ടണം, റുബീന താനൂര്, മൈമൂന കരിവാരക്കുണ്ട്, ആയിഷ മുഹമ്മദ് മുളവൂർ, മുനീർ ചമനാട് വായിച്ചു.
0: ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ പറഞ്ഞത്, എനിക്ക് 44 വയസ്സായി, എൻ്റെ അടുത്ത് 85 വയസ്സായ ഉമ്മയുണ്ട് എന്നാണ് നേരത്തെ ചോദിച്ചത്. യെസ്, നമ്മുടെ ക്വിസ്, മോർണിംഗ് ലൈവ് ക്വിസ് അവതരിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ആളുകൾ അതിനുവേണ്ടി തയ്യാറാകുന്നുണ്ടാവും. മബു, നമുക്കറിയാം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് ഈ ക്വിസ് നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്.
1: അതെ,
0: ഫീഡ്ബാക്കിൽ പേരും സ്ഥലവും കൃത്യമായി എഴുതണം എന്നത് നമ്മൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താറുണ്ട്. കുറേ അധികം ആളുകൾ മാഷാല്ലാഹ് അത് ശ്രദ്ധിക്കാറുണ്ട്. ചില ആളുകളെങ്കിലും അത് അശ്രദ്ധമായി പേര് എഴുതാതെ വിടുന്നുണ്ട്. പേരല്ല, സ്ഥലം.
1: ശരിക്ക് റേഡിയോ, ഇപ്പം നമ്മൾ ധാരാളം റേഡിയോകൾ കാലങ്ങളായി നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം റേഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി പീസ് റേഡിയോക്ക് ഉള്ളതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനാണ്. പരിപാടികൾ കേൾക്കാനും വീണ്ടും കേൾക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും സംവിധാനങ്ങളുണ്ട്. വീണ്ടും കേൾക്കാൻ പറ്റും. ബാക്കിലൂടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ റേഡിയോകൾക്കും ചിലതിനൊക്കെ സംവിധാനമുണ്ട്, നമുക്ക് റിവൈൻഡ് ഉള്ളത് പോലെ. എന്നാൽ ഫീഡ്ബാക്ക് ഓപ്ഷൻ നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. നീ റേഡിയോ അല്ലേ, അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങോട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണ്ടേ എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് പറയും. പീസ് റേഡിയോ ആ നിലക്ക് റേഡിയോ അല്ല, ആളുകൾക്ക് ഫീഡ്ബാക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് പറയാം, എന്തും പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം, അനുഭവങ്ങൾ പറയാം. ഞാൻ പറയണത് പറയണം എന്നുള്ളതാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ, എങ്ങനെയാണ് റേഡിയോ കിട്ടിയത്, പിന്നെ എന്തൊക്കെ ഈ വർഷം ഇത്രയും കാലം കേട്ട് നിങ്ങൾക്ക് തോന്നിയത്, ഓരോ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതൊക്കെ അറിയിക്കണം. അത് അറിയിക്കുമ്പോഴാണ് അണിയപ്പുറത്തേർക്ക് അതൊരു ഊർജ്ജമാകുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മോർണിംഗ് ലൈവിൻ്റെ പ്രോഗ്രാമിലേക്ക്, മോർണിംഗ് ക്വിസിൻ്റെ സമയമാണ്.
0: ക്വിസിൻ്റെ ചോദ്യങ്ങൾ കേട്ടതിന് ശേഷം 25 സെക്കൻഡ് ഒരു ബീപ് സൗണ്ട് ഉണ്ടാകും. ആ ബീപ് സൗണ്ട് അവസാനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ശ്രോതാക്കൾ ഉത്തരം അയക്കാൻ ശ്രദ്ധിക്കണം. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന ടാബ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലാതെ മറ്റു ടാബുകൾ സെലക്ട് ചെയ്താൽ അതിലേക്ക് ഉത്തരം അയച്ചാൽ നിങ്ങളുടെ ഉത്തരം ഇവിടെ വരും, പക്ഷേ അത് നമ്മുടെ ഇവാലുവേഷൻ ടാബിലേക്ക് വരില്ല, ക്വിസിൻ്റെ ഇവാലുവേഷൻ ടാബിലേക്ക് വരില്ല എന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ, ആളുകൾ തയ്യാറായിട്ടുണ്ടാവും. യെസ്, അപ്പോൾ ക്വിസിൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ഒന്ന് രണ്ട് തവണ ആവർത്തിക്കാം. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായ യാസർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ ആരാണ്? യാസർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്.
1: 4 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ സയ്യിദ് ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബ്ദുല്ലാ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുആദ് ബിൻ യാസിർ റളിയല്ലാഹു അൻഹു.
0: ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാം. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ആരാണ്? ഓപ്ഷൻ എ സയ്യിദ് ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. ചോദ്യം ശ്രോതാക്കൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ആര്? എ സയ്യിദ് ബിൻ യാസിർ,
1: ബി അമ്മാർ ബിൻ യാസിർ,
0: സി അബ്ദുല്ലാ ബിൻ യാസിർ,
1: ഡി മുആദ് ബിൻ യാസിർ
0: റളിയല്ലാഹു അൻഹും അജ്മാഇൻ. ഓക്കേ, മാഷാല്ലാ, കുറേ ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ ഉത്തരം തെറ്റിച്ചു. ഇവിടെ ഉത്തരങ്ങൾ വരുന്നുണ്ട്, നോക്ക അന്നത്തെ വിജയി ആരാന്ന് നോക്കാം.
1: കേട്ട് പരിചയമില്ലാത്ത ചരിത്രമൊക്കെ ആയതായിരിക്കാം അല്ലേ.
0: ചരിത്രം പരിചയം ഉണ്ടാവും, പക്ഷേ ഈ പേരുകളെല്ലാം, ഇപ്പോൾ സെയ്ദ്, അമ്മാർ, അബ്ദുള്ള, മുആദ്, ഇതൊക്കെ ചരിത്രത്തിൽ സഹാബിമാരുടെ കൂട്ടത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന അവരുടെ ചരിത്രം, അവരുടെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് ഈ കണക്ഷൻ മാത്രം, യാസറും ആരുമാണ് മകൻ എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നുകൊണ്ടായിരിക്കും. സാരല്ല, ഇൻഷാല്ലാ ആരാണ് വിജയ്, നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് മാബു. ഇന്ന് പല മദ്രസകളിലും മദ്രസ പ്രവേശന ഉദ്ഘാടനമാണ്.
1: ഇസ്ലാം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളിലെ പുതിയ അധ്യയന വർഷത്തെ ക്ലാസ്സുകൾ അത് ആരംഭിക്കുന്ന ദിവസമാണ് ഇന്ന്.
0: അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മദ്രസ കുട്ടികൾ മദ്രസ പ്രവേശനോത്സവ ഗാനം അതിങ്ങനെ പാടി പാടി പാടി പഠിച്ച് അത് കൂട്ടുകാരോടൊപ്പം ചേർന്ന് മനപ്പാടാക്കി അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്.
1: നമ്മുടെ നാട്ടിലും ഇത്ര മദ്രസകൾ ഉണ്ടായിരിക്കും. നമുക്ക് റെവിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ മദ്രസകളുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളും അവിടെ പഠിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ അന്വേഷിച്ചാൽ ഇപ്പോൾ മദ്രസയിലേക്ക് ചേർക്കാൻ അതിനുള്ള സമയമാണ്. നാട്ടിലൊക്കെ മദ്രസകളുണ്ടാവും, അന്വേഷിക്കുക, അതിൻ്റെ ഭാഗമാകുക എന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ്.
0: ഈ മദ്രസ പ്രായം എന്ന് പറയുന്നത് മനസ്സിൽ വിശ്വാസം ഉറപ്പിക്കേണ്ട പ്രായമാണ്. അപ്പോൾ അവിടെ കുട്ടികൾ എന്താണോ കാണുന്നത് അത് ശരിയായതാണ് കാണുന്നതെങ്കിൽ അതാണ് മനസ്സിലുറക്കുക. പിന്നെ ആ സമയത്ത് ഒരുപാട് മനസ്സിൽ തോന്നുന്ന സംശയങ്ങളുണ്ടാവും. ആ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടത് അത് അവർക്ക് തൃപ്തികരമായ ഉത്തരമാണ്. അപ്പോൾ കുട്ടികൾക്ക് തൃപ്തികരമായ ഉത്തരം കൊടുക്കാൻ, അവരുടെ മനസ്സിൽ വിശ്വാസം തടപ്പെടാൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നുള്ള നല്ല പാഠങ്ങൾ അവർക്ക് പകർന്നു കിട്ടാൻ, സ്വഭാവം നന്നാവാനൊക്കെ മദ്രസാ പഠനം ആവശ്യമാണ്. മദ്രസാ പഠനം എന്നുള്ളതൊരു ആവശ്യമില്ലാത്ത കാര്യമാണെന്നോ അനാവശ്യമാണെന്നോ അത്ര ചെറിയ പ്രായത്തിൽ കുട്ടികളെ അതിനുവേണ്ടി നിർബന്ധിക്കേണ്ട എന്നുള്ള വാദങ്ങളൊക്കെ അത് ശരിക്ക് ഇസ്ലാം വിരോധികളുടേതാണ്.
1: പുതിയ കാലത്ത് ലിബറലിസം, സ്വതന്ത്രവാദമൊക്കെ വരുമ്പോൾ ചെറിയ പ്രായത്തിൽ മദ്രസ പഠനത്തിൻ്റെ ഭാഗമാകാത്ത ആളുകൾക്കാണ് ഇതിൽ കൺഫ്യൂഷൻ വരുന്നത്. ഇത് ഉറക്കാത്തതുകൊണ്ടാണ്, മനസ്സിൽ വിശ്വാസം ഉറക്കാത്തത് കൊണ്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ സ്കൂൾ പഠനം നടക്കുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും എല്ലാ മദ്രസകളും സ്കൂൾ പഠനത്തിൻ്റെ സമയമായി, പ്രത്യേകിച്ച് വിസ്റ്റം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ മദ്രസകൾ ആ നിലക്കാണുള്ളത്. സ്കൂൾ പഠനത്തിൻ്റെ സമയവുമായി ബന്ധപ്പെടുത്തിയാണ് അതിൻ്റെ സമയമുള്ളത്. അപ്പോൾ ആ നിലക്ക് അത് ഒരു പ്രയാസമല്ല. പഠനം, മതപഠനം എന്നത് വിശ്വാസ ബാധ്യതയാണ്. ചെറുപ്പകാലം മുതലേ അതിൻ്റെ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
0: ഈ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ മദ്രസയുടെ പ്രത്യേകത ഓരോ ഉസ്താദുമാരും അവരുടെ തോന്നിയത് രൂപത്തിൽ ഇഷ്ടം പോലെ പഠിപ്പിക്കുക എന്നുള്ളതല്ല അവരുദ്ദേശിക്കുന്നത് ബോർഡിൻ്റെത്. അത് ഒരു സവിശേഷമായ രീതി അതിനുണ്ട്. അധ്യാപകർക്ക് പ്രത്യേകമായ ട്രെയിനിങ്ങുകളുണ്ട്. അത് SRG ട്രെയിനിങ്, കോർ SRG ട്രെയിനിങ് മുതൽ താഴെ DRG, പിന്നെ ഏറ്റവും പിന്നെ മദ്രസ അധ്യാപകരെ ചേർത്തുകൊണ്ടുള്ള ട്രെയിനിങ്, അങ്ങനെ വിവിധ തലങ്ങളിൽ, ജില്ലാ തലത്തിലും അതുപോലെ പിന്നെ ജില്ലാ തലത്തിലും ഒക്കെയായി പ്രത്യേകം ട്രെയിനിങ്ങുകൾ കിട്ടി അധ്യാപകർക്ക് ഇടക്കിടക്ക് പരിശീലനം കൊടുത്ത്, ഇപ്പോൾ കുട്ടികളുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലത്തും. അപ്പോൾ മാറുന്ന കാഴ്ചപ്പാടുകൾ, ഒരു പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്ത ഒരധ്യാപകന് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഒരു നിലവാരം അറിയില്ല. ഇപ്പോൾ സ്ഥിരമായി സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് സ്വഭാവമുള്ള ഒരു ഉമ്മയുടെ കുട്ടിക്ക്, അതിൻ്റെ അങ്ങനത്തെ ഒരു ഉപ്പയുടെ കുട്ടിക്ക് ചില സ്വഭാവപരമായ മാറ്റങ്ങളുണ്ടാവും. അതിനൊക്കെ അപ്പുറത്ത് ഓരോ കാലത്തും ജെൻസി, ജെൻ അൽഫ എന്നൊക്കെ പറയുന്ന പുതിയ ഓരോ കുട്ടി ജനനത്തിനനുസരിച്ച് നമ്മൾ അവരെ വർഗീകരിക്കുകയാണ്. ആ കുട്ടികൾക്കുണ്ടാവുന്ന സവിശേഷമായ പെരുമാറ്റവും സ്വഭാവവും അവരുടെ കാഴ്ചപ്പാടുകളും ഒന്നും മനസ്സിലാക്കാതെ കുട്ടികൾക്ക് അധ്യാപനം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ടിപ്സുകളാണെങ്കിലും അതിനുവേണ്ടി പാരൻസിന് വേണ്ടി പ്രത്യേകം പിന്നെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, അധ്യാപകർക്ക് വേണ്ടി പ്രത്യേകം ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ സവിശേഷമായ മദ്രസ രീതിയാണ് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ഉള്ളത്. അതിനപ്പുറത്ത് കുട്ടികൾക്ക് വ്യത്യസ്തമായ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി പ്രോഗ്രാമുകൾ, ഇപ്പോൾ A+, ഈ പരീക്ഷയ്ക്ക് A+ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി മാത്രം
1: അധ്യയന വർഷത്തെ പരീക്ഷകൾ, ആ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ എക്സലൻസ് അവാർഡ് ദാനമൊക്കെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്.
0: എഴുത്തുപുര എന്ന പേരിൽ ഒരു സംവിധാനമുണ്ട്, അത് എഴുതാൻ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അതിന് അവർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുകയാണ്.
1: സർഗവസന്തം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ്. നമ്മുടെ പീസ് റേഡിയോയിൽ പലരും വരാറുണ്ട്. സർഗവസന്തത്തിൽ വിജയികളായ കുട്ടികൾക്ക് പീസ് റേഡിയോയിൽ നമ്മൾ അവസരം നൽകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത്തരം അവസരങ്ങൾ കൂടി ഇതിലൂടെ കൈവരുന്നു എന്നുള്ളതാണ്. വിസ്റ്റം മദർ എഡ്യൂക്കേഷൻ്റെ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസകളിൽ കുട്ടികളെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
0: ഈ പീസ് റേഡിയോയുമായി ചേർന്നുകൊണ്ട് മദ്രസാ ബോർഡ് ഒരുപാട് കാര്യങ്ങൾ സംവിധാനിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക്, മദ്രസയിൽ നിന്ന് മത്സരങ്ങൾ നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് പീസ് റേഡിയോയിൽ പ്രത്യേകം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും അതിൻ്റെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഹയർ ലെവൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള പ്രത്യേകമായ അവസരങ്ങളുണ്ട്. മദ്രസ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഒരു വിശ്വാസവും കർമ്മവും സ്വഭാവവും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതോടൊപ്പം അവരുടെ കഴിവുകൾ കൂടി വളർത്തിയെടുക്കാനുള്ള, അവരുടെ ഖുറാൻ പാരായണം ഓതുക അത് മനഃപ്പാഠമാക്കുക എന്നതൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മറ്റു കഴിവുകൾ കൂടി വളർത്തിക്കൊണ്ടുവരാനുള്ള നല്ല അവസരങ്ങൾ ഈ മദ്രസയിലുണ്ട്.
1: നമുക്ക് അടുത്ത പ്രോഗ്രാമിൻ്റെ സമയമാണ്, 1 മിനിറ്റ് ടോക്ക് ആണ്.
0: 1 മിനിറ്റ് ടോക്കിൽ നമ്മളോടൊപ്പം ഇന്ന് ആരാണ്?
1: ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് ചേരുന്നത്. ബ്ലോക്ക് ഒഴിവാക്കാൻ ഉള്ളൊരു പൊടിക്കൈയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്.
0: നോക്കാം എന്താണ് ബ്ലോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. പ്രത്യേകിച്ചും ഫോർ വീലറിൽ ഓടിക്കുമ്പോൾ നമ്മുടെ വലിയ ആശങ്ക ബ്ലോക്കുകൾ തന്നെയാണ്. വലിയ വലിയ ബ്ലോക്കുകൾ പരിഹരിക്കാൻ നമുക്ക് പരിമിതികൾ ഉണ്ടാവും. എന്നാൽ നമ്മുടെ വാഹനം ഉണ്ടാക്കുന്ന ചെറിയ ബ്ലോക്കുകൾ പരിഹരിക്കാൻ ചെറിയ ശ്രദ്ധയും ജാഗ്രതയും തന്നെ ധാരാളമാണ്. ഇത് എന്റെ മൊബൈൽ നമ്പർ പ്രിന്റ് ചെയ്ത ഒരു പേപ്പറാണ്. ഇതുപോലെ നമ്മുടെ മൊബൈൽ നമ്പറുകൾ പ്രിന്റ് ചെയ്തോ എഴുതിക്കൊണ്ടോ നമ്മൾ നമ്മുടെ വാഹനത്തിന് ഏറ്റവും ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ അത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കാണാവുന്ന രൂപത്തിലാണെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്ത് പോകുമ്പോൾ പോലും ആ വാഹനമുണ്ടാക്കുന്ന ബ്ലോക്കോ പ്രതിസന്ധി എന്താണോ അത് പരിഹരിക്കാൻ അതിലൂടെ ഒരു ഫോൺ കോൾ മതിയാവും അല്ലെ. ഈ കല്യാണ വീടുകളിലും മരണ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് മരണമൊക്കെ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും. അവിടെ ഒരു ട്രാഫിക് സംവിധാനം ഉണ്ടാക്കാൻ വലിയ പ്രയാസമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രയാസങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ കാരണം ഇതുപോലെ ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. മഹബൂ, ഈ പിന്നെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെച്ചാൽ മതിയെന്നാണ്. അത് അശ്രദ്ധമായിട്ട് കുറേ പ്രയാസം ഉണ്ടാക്കും ചില ആൾക്കാർ, ഈ റോട്ടിലേക്ക് ഇറക്കി വെക്കും.
1: എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ ഒരു 3 വർഷം മുന്നേയാണ് ഒരു വണ്ടി പാർക്ക് ചെയ്ത് പോയി. എന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴാണ് ഞാൻ വണ്ടി വെച്ചെടുത്തല്ല എൻ്റെ വണ്ടിയുള്ളത്. വണ്ടി ലോക്ക് ചെയ്ത് പോയ വണ്ടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ വഴിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, സൈഡിൽ. മറ്റു വണ്ടിക്ക് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ മറ്റൊരു വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കിലാണ് ഞാൻ പാർക്ക് ചെയ്തത്. പക്ഷേ ആ വണ്ടികളൊക്കെ അപ്പം തന്നെ പോയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആൾക്കാർ വലിയൊരു എല്ലാ വണ്ടിയും തിരിച്ചു പോയി. വഴിയിലാണ് ഞാനുള്ളത്. വലിയ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട്. അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ കേട്ടില്ല. അപ്പോൾ ആളുകളെ കൂടി എന്ത് ചെയ്തു, വണ്ടി പൊക്കിയിട്ട് അപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്. ആൾട്ടോ ആണ്, ആൾട്ടോ 800. അപ്പോൾ ഞാൻ വെച്ചെടുത്തല്ല വണ്ടികൾ. അപ്പോൾ എനിക്ക് സംശയം, എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷൻ നിന്ന് വിളി വരുന്നുണ്ട്, നിങ്ങളുടെ വണ്ടി എവിടെയോ പാർക്ക് ചെയ്ത് പ്രയാസമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ RTO ഓഫീസ് നമ്പറൊക്കെ മേടിച്ച് ആരൊക്കെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അനുഭവമുണ്ട്. പിന്നെ അന്ന് അവിടെ ഉള്ള ആൾക്ക് എന്നെ എപ്പോൾ കാണുമ്പോഴും വണ്ടി ശരിക്കും പാർക്ക് ചെയ്യണം കേട്ടോ എന്ന് പറയും. അതൊരു മോശം അനുഭവമാണ്, ശ്രദ്ധിക്കാതെ വന്നതാണ്. കുറെ 4 വർഷം മുന്നെയാണ്.
0: അതിന് വേറൊന്നുണ്ട്. ഇപ്പോൾ സുബഹ സമയത്താണ് നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി പോയി പാർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഒരു കണ്ടീഷൻ 10 മണിക്ക് എന്താകും എന്ന് നമ്മൾ ആലോചിക്കില്ലല്ലോ. അവിടെ കാലി സ്ഥലമായിരിക്കും, അവിടെ പോയി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ 10 മണി തിരക്കിൽ നല്ലതാവും. ഇപ്പോൾ റോഡ് തിരിയുന്ന ഒരു സ്ഥലം, വണ്ടി ഇങ്ങനെ വന്ന് ബസ്സുകൾ തിരിഞ്ഞു പോകുന്ന ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പേരുണ്ടാവില്ല, അവിടെ ഒരു ബസ് കാത്തിരിപ്പ് സ്ഥലം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതറിയില്ല, ശ്രദ്ധിക്കണം. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ അത് ചിലപ്പോൾ സൈഡിലായിരിക്കും നിർത്തിയിട്ടുണ്ടാവും, പക്ഷേ റോഡ് സൈഡിലാണെങ്കിലും അത് വലിയ അപകടമായിരിക്കും.
1: ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ബ്ലോക്കുകൾ, ശരിക്കും ഞാൻ പറഞ്ഞ വെച്ചാൽ ആളുകളുടെ ഒരു കോമൺ സെൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വലിയ വീതിയുള്ള റോഡുകളല്ല നമ്മുടെ നാട്ടിൽ. ഈ എല്ലാ റോഡുകളും ഈ 2 വരിപ്പാതകളാണ്. അങ്ങോട്ട് ഒരു വണ്ടിക്ക് പോവാം, ഇങ്ങോട്ട് ഒരു വണ്ടിക്ക് വരാം, ഡിവൈഡറും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി വരേണ്ട സൈഡിലൂടെ വാഹനങ്ങൾ അങ്ങോട്ട് എടുക്കുന്നു. പ്രത്യേകിച്ച് ബസ്സുകൾ ഉൾപ്പെടെ, ബസ്സുകൾ മാത്രമല്ല സാധാരണ പ്രൈവറ്റ് വാഹനങ്ങൾ കാറുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. വലിയ ബ്ലോക്ക് അത് വീണ്ടും സൃഷ്ടിക്കുന്നു. ധാരാളം യാതൊരു പ്രശ്നവും ആളുകൾക്കില്ല. ഒരു നിയമമായ പരമായി എന്തെങ്കിലും ഫൈനോ ഒന്നും നേരിടേണ്ടി വരുന്നില്ല. കയ്യൊക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ എനിക്ക് ധാരണയുണ്ടെങ്കിൽ കുത്തിക്കയറ്റി പോകാൻ പറ്റുന്ന രീതിയിലാണ് ആളുകളുടെ വാഹനം ഓടിക്കുന്നത്. ഒരാൾക്ക് മാറിക്കൊടുക്കാൻ, ഇപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ സീബ്ര ലൈനിൽ അല്ലെങ്കിൽ പോലും ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തൂല, ഹോൺ അടിച്ച് അയാളെ മാറ്റി ഞാൻ പോയിക്കോട്ടെ എന്നുള്ളതാണ്. പെഡസ്ട്രിയൽ ഫസ്റ്റ് എന്നുള്ളതാണല്ലോ റോട്ടിലെ നിയമം ശരിക്ക്.
0: പക്ഷേ സീബ്ര ലൈനിൽ അല്ലാതെ ക്രോസ് ചെയ്യുന്ന ആളെ ശല്യം ചെയ്യും എന്നത് മാത്രമല്ല, സീബ്ര ലൈനിൽ പോകുകയാണെങ്കിൽ പോലും അവിടെ ഹോൺ അടിച്ച് ശല്യം ചെയ്യും.
1: ശല്യം ചെയ്യും, അതൊരു വളരെ മോശം പരിപാടിയാണ്. സീബ്ര ലൈൻ കണ്ടാന്ന് ബ്രേക്ക് ചെയ്ത് ആൾക്ക് പോകാൻ അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നടക്കാറില്ല എന്നുള്ളതാണ് നാട്ടിൽ. അപ്പോൾ ശരിക്കും ഈ ബ്ലോക്കിലും ബ്ലോക്കും ഒക്കെ തീരണമെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ മാറി വരേണ്ടതുണ്ട്.
0: ഈ വാഹനങ്ങളുടെ യാത്രക്കിടയിൽ തിരക്കുണ്ടാവുന്നതിൽ ഡ്രൈവർമാർക്ക് മാത്രമാണ് ഉത്തരവാദിത്തം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം റോഡിലൂടെ നടക്കുന്ന ആളുകളും അതിൽ ചെറിയ ശ്രദ്ധ കാണിക്കണം. ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി രണ്ടാളുകൾ നടന്നു പോകണം, പ്രത്യേകിച്ച് കുട്ടികളാണ് അത് കൂടുതൽ കാണല്. ഒരു മൂന്നാളുകളുണ്ടാവും, മൂന്നാളും തോളിൽ കൈയിട്ട് മൂന്നാളും ഒരു ലൈനിലേ പോകുള്ളൂ. അപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾ സ്ലോ ആക്കണം. അപ്പോൾ സ്ലോ ആക്കുമ്പോൾ ബാക്കിലുള്ള വണ്ടികൾ അതിനനുസരിച്ച് സ്ലോ ആവും. ചിലപ്പോൾ അവരുടെ തൊട്ടടുത്ത് പോയി നിർത്തേണ്ടി വരും. ചില സമയത്തെങ്കിലും ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ റോഡ് സൈഡിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും, അവിടെ നിർത്തിയിട്ട് വർത്തമാനം പറയും. തൊട്ടടുത്ത് വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ സൈഡാക്കി പോകും.
1: പലപ്പോഴും ഈ വഴിയറിയാത്ത ആളുകൾ ഇങ്ങനെ നിർത്തിയിട്ട്, ഇന്നലെ എനിക്ക് വരുമ്പോണ്ട് ഓപ്പോസിറ്റ് ആണോ സംശയത്തിൽ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങനെ നടുവിലേടെ പോവാണ്. നമ്മൾ കുറേ ആളുടെ വണ്ടിയിൽ പിന്നാലെ വരികയാണ്. ഒക്കെ നമ്മൾ മാത്രമാണെന്നുള്ളത് ഒന്ന് സൈഡാക്കിയിട്ട് അന്വേഷിക്കേണ്ട വിഷയത്തിൽ റോട്ടിൽ നിന്നിട്ട് എല്ലാ സംശയം തീർക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ ഈ കോമൺ സെൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും ബ്ലോക്കുകൾക്ക് അപകടങ്ങൾക്കും കാരണമാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ദുബായ് പോയിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ, ഒരു യാത്രയായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ എനിക്ക് അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ റോഡ് സൈഡ് ചെന്ന അന്നാണ് രാത്രി ഇങ്ങനെ റോഡ് സൈഡിലൂടെ വെറുതെ ഫോൺ വിളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്ന് നിന്നത് സീബ്ര ലൈനിലേക്ക് കടക്കുന്ന ഓർത്താണ്. അപ്പോൾ ഈ പെഡസ്ട്രിയൻ ഭാഗത്ത് നടപ്പാതുണ്ട്, നടപ്പാതിൽ സീബ്ര ലൈന് തുടങ്ങുന്ന ഭാഗത്ത് ഞാൻ നിന്നത്. ഞാനവിടെ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്യാണ്. അപ്പോൾ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ ശ്രീബലയിലേക്ക് കയറിക്കാണെന്ന് കരുതിയിട്ട് വണ്ടികൾ നിർത്തിയതാണ്. ഞാൻ ഫോൺ ചെയ്യാൻ ഞാനെ ശ്രദ്ധിച്ചിട്ടല്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങോട്ട് മാറിക്കത് വിഷയമാണ്. അപ്പോൾ മനസ്സിലായ സംഭവം, ഞാൻ ശ്രീബലയിലേക്ക് നമ്മൾ കയറിയാൽ വണ്ടി അവിടെ നിൽക്കും, നമുക്ക് നടന്നു പോവാം. അപ്പോൾ അത് വിദേശ രാജ്യങ്ങൾ പലപ്പോഴും അത് ഉള്ളതാണ്, കാരണങ്ങളുണ്ടായിരിക്കാം. ഇവിടെ അത് അത്തരം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇവിടെ പ്രയാസങ്ങളുണ്ട്. അവിടുത്തേക്കുള്ള വാഹനങ്ങളിലേക്കാൾ കൂടുതലും ഇവിടുത്തെ വാഹനങ്ങൾ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പ്രശ്നമായിരിക്കാം. പക്ഷേ ആ ഒരു കൾച്ചറുണ്ട്, അതേ ആളുകളാണ് ഇവിടെ വന്ന് വാഹനം ഓടിക്കുന്നത്. അവർക്കത് ഇവിടെ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
0: അല്ല, അവിടെ അത് നടപ്പിലാക്കാൻ നിർബന്ധിതാവസ്ഥ ഉണ്ട്. അത് അങ്ങനെ നിർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ ഫൈൻ ഉണ്ട്.
1: ഇപ്പോൾ
0: സിഗ്നല് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോനെ ഒരു മാസത്തെ ശമ്പളത്തിന് എത്ര പോകും
1: എന്നുള്ളതാണ്.
0: മറ്റേത് ഇവിടെ ഒരു ചോദ്യമില്ല, ഇതിൽ പെട്ടാൽ തന്നെ അത് ഒഴിവാക്കുക, പിന്നെ ക്യാമറയിൽ കുടുങ്ങിയാൽ തന്നെ അത് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഒഴിവാക്കാൻ സ്വാധീനം ചെലുത്തുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ.
1: ഈവൻ സീബ്രാലിൽ നിന്ന് ഒരാൾ ഇടിച്ചാൽ പോലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ കാണുന്നത്. അപ്പോൾ നിയമം വഴി ഇതൊക്കെ നിയന്ത്രിക്കാം എന്നുണ്ടെങ്കിൽ പോലും ആളുകൾ, നമ്മുടെ മെൻറ്റാലിറ്റി സമീപനാണ് ഇതിലൊരു പ്രധാന പ്രശ്നം.
0: ഇതിൽ ഇതാണ് ഇപ്പോൾ ഒരു നമ്മുടെ ഫോണും ഫോൺ നമ്പറും അതുപോലെ നമ്മുടെ പേരും എഴുതി വെച്ചൊരു കടലാസ് നമ്മുടെ കയ്യിലുണ്ടാവുക. അത് കടലാസ് ഒരു കട്ടിയുള്ള പേപ്പറാക്കാം, അത് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ നമ്മൾ വെക്കുക. ഞാൻ നമ്പർ അവിടെ എപ്പോഴും വെക്കണേ നമുക്ക് പ്രയാസമാണെങ്കിൽ നമ്മൾ തിരിച്ചു വെച്ചാൽ മതി. ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രം അത് അങ്ങനെ വെച്ചാൽ മതി. നമ്മളെ നമ്പർ വേറെ കിട്ടും എന്നൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതവിടെ വെച്ച്, പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ തടസ്സമുണ്ടാക്കുന്നുണ്ട് എന്നൊരറിവ് നമുക്ക് കിട്ടാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കുക. അപ്പോൾ തൊട്ട് ബാക്കിലുള്ള ആൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് തൊട്ട് ബാക്കിൽ നിർത്തിയിട്ടുണ്ടാവും, അതിൻ്റെ മുമ്പിൽ നിർത്തി പോകുന്നിട്ടുണ്ടാവും, അയാൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നേരം കാത്തിരിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ശല്യം ഉണ്ടാവും. പ്രയാസം പ്രോഗ്രാമുകൾക്ക് പോയാലും അങ്ങനെ ഉണ്ടാവും. ഇനി ഒന്നുമില്ല, നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയതാണ്, ആ റോഡ് സൈഡിലൊരു ജാഥ വന്നു, ജാഥ വന്നപ്പോൾ തിരക്ക് കൂടൂലേ, അപ്പോൾ പ്രയാസമായി മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് ആളുകൾക്ക് പറയാം, വിളിച്ചു പറയാം, ഇത് എൻ്റെ കടൻ്റെ സ്ഥലത്ത് ഇന്നൊരു സംഗതി ഇനാഗുറേഷൻ വരാനുണ്ട്, അപ്പോൾ ഇവിടെ ചെറിയ തടസ്സമുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
1: ധാരാളം ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം ബന്ധപ്പെട്ടാണ്. ഫോളോ അപ്പ് എന്നത് പീസ് റേഡിയോയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരിക്കലും അല്ലി ജാബിയിലേക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരം റെഡിയായി പോസ്റ്റ് ചെയ്തു എന്ന മെസ്സേജും അതിൻ്റെ കൂടെ പ്രോഗ്രാമിൻ്റെ യൂട്യൂബ് ലിങ്കും അയച്ചു തന്നു. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അബ്ദുൽ ജലീൽ കളിയാട്ടുമുക്കാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: ഒരാൾ അൻവർ കാക്കനാട് കൊച്ചി പറഞ്ഞിട്ടുള്ളത്, ഹജ്ജിന് വേണ്ടിയിട്ട് ഫാമിലിയും അദ്ദേഹവും ഒക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടാനുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്.
1: ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് പീസ് റേഡിയോയിലും ധാരാളം പ്രോഗ്രാമുകൾ വരും ദിവസങ്ങൾ വരാനിരിക്കുകയാണ്. പിന്നെ ഹാജിമാർ മക്കയിലും മിനയിലും അറഫയിലുമൊക്കെ താമസിക്കുകയും സംഗമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ തത്സമയം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമുകൾ മക്കയുടെ തീരത്ത് അറഫയിലൊക്കെ പീസ് റേഡിയോയിലുണ്ട്. നമ്മൾ അത്തരം പ്രോഗ്രാമുകൾ കേൾക്കുക. അത് ആ ഒരു സംഗമത്തിൻ്റെ അവിടെ മാനസികമായി അതിൻ്റെ ഭാഗമാകാനും അറിയാനും ഹജ്ജിനോടുള്ള താല്പര്യം വരാനൊക്കെ നമ്മൾ സഹായകമാവും. മക്കത്തുള്ള ഹജ്ജിമാരുണ്ടെങ്കിൽ അവർക്കും ഈ പ്രോഗ്രാമിലൂടെ അർഫ പ്രഭാഷണം അതിൻ്റെ പരിഭാഷയൊക്കെ കേൾക്കാൻ സാധിക്കും. ഈ കാര്യം പ്രത്യേകം ഓർക്കുക.
0: ഇപ്പോൾ എല്ലാ ടെൻറ്റുകളിലും ഈ ഖുത്ബയുടെ പരിഭാഷ സംവിധാനം ഉണ്ടാവില്ല. ഇപ്പോൾ അവിടെ സൗദി അറേബ്യയിൽ നിന്നോ അല്ലെങ്കിൽ ദുബായിൽ നിന്നോ ഇങ്ങനെ GCC രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം അവിടുന്ന് ഒരു അമീറിൻ്റെ കീഴിലാണ് അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ ഒരു ടെൻറ്റാണ് ലഭിക്കുന്നത്. ആ ടെൻറ്റിൽ നിന്നിട്ട് അവർക്ക് അതിൻ്റെ പരിഭാഷയും മറ്റൊക്കെ കേൾക്കാനുള്ള അവസരം ഉണ്ടാവും. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെ പരിഭാഷ ലൈവായി സംപ്രേഷണം ചെയ്യുന്ന അവസരം ഉണ്ടാവില്ല, കേൾക്കാൻ അവസരം ഉണ്ടാവില്ല. അപ്പോൾ ഹജ്ജിൻ്റെ ആ ഒരു ടൈം നോക്കി ഹാജിമാർക്കാണെങ്കിൽ ഇത് കേൾക്കാം, അതിൻ്റെ പരിഭാഷ കേൾക്കാനുള്ള അവസരമുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സജീൽ മൊയ്തീൻ അവിടെ ഔദ്യോഗികമായ പരിഭാഷാ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു
1: അവിടെ.
0: അതേ ഒരു അവസ്ഥ ഒരു പക്ഷേ ഉണ്ടാകാം. എന്തായാലും ഈ പീസ് റേഡിയോയിൽ അതിൻ്റെ ലൈവ് പരിഭാഷ ഉണ്ട് ഇൻഷാല്ലാ.
1: കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് നിർവഹിച്ചിട്ടുള്ളത്. ഈ വർഷവും അജുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമുകളുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മൈസഹ ഒരു അൻവർ കാക്കനാണ് മെസ്സേജ് നമ്മൾ വായിച്ചു. അദ്ദേഹം പിന്നെ ഹറമിലാണുള്ളത്. പക്ഷേ അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയവർക്കും ശ്രോതാക്കളായ എല്ലാവർക്കും ഹജ്ജ് നിർവഹിക്കാനും അതിൻ്റെ ആഫിയത്തും ആരോഗ്യം അല്ലാഹു പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.
0: ഞാൻ പാർക്കിങ്ങിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്ന്
1: ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധം ഈ നമ്മൾ ഈ പറഞ്ഞ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വല്ല ചോദ്യം ഫീഡ്ബാക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്. ഫീഡ്ബാക്ക് കണ്ടു.
0: യെസ്, ഷഹബാസ് ഡോക്ടർ നേരത്തെ ഒരു ഇത് അയച്ചല്ലോ. ഡോക്ടറുടെ ഖുത്ബ കേൾക്കാറുണ്ട് അൽഹംദുലില്ല. ഞാൻ ഡ്രൈവ് ചെയ്യും, ബ്ലോക്ക് ഉണ്ടാകാത്ത രീതിയിൽ പാർക്ക് ചെയ്യും. അബ്ദുറഹ്മാൻ്റെ കൂടെയുള്ള മഹബൂബ് ശരിക്കെനിക്കും പരിചയമില്ല. സഹർ ടീച്ചറും അബ്ദുറഹ്മാനും വീട്ടിൽ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. മഹബൂബ് അലി പട്ടാമ്പി, നമ്മുടെ പീസ് റേഡിയോ അതിൻ്റെ ടീമംഗമാണ്. അതിൻ്റെ തുടക്കം മുതൽ പീസ് റേഡിയോടൊപ്പമുള്ള ആളാണ്. അതിൻ്റെ അവതാരകനായി അധികം ഉണ്ടാകാറില്ല, പക്ഷേ അതിൻ്റെ ആഴ്ചതോറുമുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുകയും അതിൻ്റെ തീരുമാനങ്ങളും നയനിലപാടുകളും ഒക്കെ എടുക്കുന്ന സമിതിയിൽ അടക്കം അംഗമായ ആളാണ് മഹബൂബ് അലി പട്ടാമ്പി. അതുപോലെ തന്നെ മഹബൂബിൻ്റെ സഹോദരൻ മൻസൂർ, രണ്ടുപേരും പട്ടാമ്പി, അവർ ഇരട്ട കുട്ടികളാണ്. അദ്ദേഹവും ഇവിടെ റേഡിയോയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ആളാണ്. പ്രോഗ്രാമുകൾ IT ജാലകം, അതുപോലെ ജനക്ഷേമം പ്രോഗ്രാമുകളൊക്കെ മഹബൂബ് അവതരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ആങ്കറായിട്ടും ഉണ്ടാവാറുണ്ട്. SIR ബന്ധപ്പെട്ട നമ്മുടെ പ്രത്യേക സെഷനുകളിലൊക്കെ മഹബൂബ് ഉണ്ടായിരുന്നു. മോർണിംഗ് ലൈവിലുള്ള ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ മഹബൂബിനെ പരിചയം ഉണ്ടാവില്ല. അദ്ദേഹം തുടക്കത്തിലൊരു സമകാലികത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഈ എന്തായിരുന്നു മഹബൂബ്, നമ്മൾ ഈ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് നമ്മൾ മഹബൂബ് അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ മഹബൂബിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഇൻഷാല്ലാ ഈ മോർണിംഗ് ലൈവിലെ ആളുകൾക്കും മഹബൂബിൻ്റെ സാന്നിധ്യം സ്ഥിരമായി ഇൻഷാല്ലാ പ്രതീക്ഷിക്കാം. ഈ നമ്പർ എഴുതുന്നത് ഞാൻ കുറേ നാളായി ചെയ്യുന്നതാണ്. ഹസ്ബൻഡിൻ്റെ നമ്പർ എഴുതിയ പേപ്പർ എപ്പോഴും ഗ്ലാസിൻ്റെ മുമ്പിൽ ഉണ്ടാവും. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ലെങ്കിലും അഥവാ കോൾ വന്നാൽ ഇക്കെ എന്നെ വിളിക്കും. അനീഷ വണ്ടി കൊണ്ടേ എവിടെയെങ്കിലും നിർത്തിയാൽ എൻ്റെ ഭർത്താവിന് കോൾ വരും. എന്നിട്ട് കോൾ വന്ന് ഇങ്ങോട്ട് അറിയിപ്പ് കിട്ടും. നല്ലൊരു സംവിധാനമാണത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: അടുത്ത പ്രോഗ്രാമിൻ്റെ സമയമാണ്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ആ ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോയാണ്, ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്.
0: സൂറത്തു അൽ കഹ്ഫിലെ 23-24 ആയത്തുകളാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ കേൾക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: വിശുദ്ധ ഖുറാന്റെ ഓരോ വചനങ്ങൾ അത് മനോഹരമായ പാരായണത്തിലൂടെ കേൾക്കാൻ, അത് മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഈ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത് 2384
1: ദിവസമായി ആരംഭിച്ചിട്ട്.
0: അതെ,
1: ഇതിൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്, നമുക്ക് ലഭിക്കും. പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ലേറ്റ് എന്നുള്ള പേരിൽ നമ്മൾ നടത്തുന്ന കുറേ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇതൊക്കെ ഒരു അംഗമായാൽ എല്ലാ ദിവസവും രാവിലെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും.
0: അപ്പോൾ ഈ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ പീസ് റേഡിയോ ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി വഴിയും അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അതുപോലെ പീസ് റേഡിയോയുടെ ഇൻസ്റ്റഗ്രാം പേജിലും അതിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമ്മൾ ഈ സ്റ്റാറ്റസ് വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ കാണുക, അതുപോലെ തന്നെ അത് സ്റ്റാറ്റസ് വെക്കുക. സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോയിൽ അതിൻ്റെ ആയത്ത്, അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം, മലയാള അർത്ഥം, ആയത്ത് നമ്പർ, കാര്യൻ്റെ പേര്, സംഗതി ഒരു മിനിറ്റിൽ താഴെയുള്ള സമയമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കണ്ടുപോകുന്നുണ്ട്. പല ആളുകൾക്കും ആ കാര്യനെ അറിയാനും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പാരായണം കേൾക്കാനും അതിൻ്റെ ഒരു മനോഹാരിത ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു പ്രചോദനമായി ഈ സ്റ്റാറ്റസ് വീഡിയോകൾ മാറും. ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ സ്റ്റാറ്റസ് ഇതുവരെ വെച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇവിടെ ജസ്റ്റ് ഫീഡ്ബാക്ക് വഴി ചോദിച്ചാൽ മതി. ഷുക്കൂർ അൻസാരി ഇൻഷാല്ലാ ആ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് ആ ലിങ്കുകൾ നിങ്ങൾക്ക് അയച്ചു തരും ഇൻഷാല്ലാ.

0: ഓക്കെ, ഇനി നമ്മൾക്ക് ഒരു കഥ കേൾക്കാം. കഥ പറയാം പ്രോഗ്രാമിൽ ഇന്ന് ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള കടലും കപ്പലും എന്ന
1: പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ്
0: മനസ്സിൻ്റെ സൗന്ദര്യം അല്ലേ?
1: മനസ്സിൻ്റെ സൗന്ദര്യം എന്നാണ് കഥയുടെ പേര്.
0: അത് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടിയാണ്. സലാം വീട്ടിയുടെ കഥ കേൾക്കാം.
2: പ്രിയമുള്ള കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ കഥ പറയും പരിപാടിയിലേക്ക് സ്വാഗതം. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും എന്ന പുസ്തകത്തിൻ്റെ കഥകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് വളരെ രസകരമായൊരു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താണെന്നോ? മനസ്സിൻ്റെ സൗന്ദര്യം. എടാ ബിലാലേ, ആ ബോളൊന്നിങ്ങ് എടുത്തുകൊണ്ടു വാ. കൂട്ടുകാരുടെ ഉറക്കെയുള്ള വിളി കേട്ട് ബിലാൽ മയക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. കൂട്ടുകാരുടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ അവനൊന്ന് മയങ്ങിപ്പോയി. അടുത്ത് ചെറിയൊരു കുറ്റിക്കാടുണ്ട്, അതിലേക്ക് ബോൾ പോയാൽ കണ്ടെത്തുന്ന ജോലി അവൻ്റേതാണ്. അവൻ ഓടിച്ചെന്ന് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പന്ത് തപ്പിയെടുത്തു കൊടുത്തു. എടാ, ഇനി ഞാനും ഒന്ന് ബോൾ എറിഞ്ഞോട്ടെ? ബിലാൽ ഫഹദിനോട് ചോദിച്ചു. അവനാണ് കൂട്ടത്തിലെ നേതാവ്. ഏയ് വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്ന് കണ്ടാ മതി, അവൻ അല്പം പുച്ഛത്തോടെ പറഞ്ഞു. ഇത് കേട്ട ബിലാൽ കുറച്ചപ്പുറത്തുള്ളൊരു മരച്ചുവട്ടിലേക്ക് സങ്കടത്തോടെ നടന്നു. അവൻ്റെ കണ്ണിൽ നിന്നും അവൻ അറിയാതെ തന്നെ കണ്ണുനീര് പൊഴിയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെയാണ്, ഞാനൊന്ന് ഇവർക്കിങ്ങനെ പന്തെടുത്ത് കൊടുക്കുന്നൊരു പണിക്കാരൻ, അവൻ സങ്കടത്തോടെ ഓർത്തു. തൻ്റെ വില കുറഞ്ഞ വസ്ത്രവും ഇരുനിറവും നോക്കി കൂട്ടുകാർ എപ്പോഴും കളിയാക്കും. അവരൊക്കെ വലിയ പണക്കാരുടെ മക്കളാണ്. കുരിപ്പണിക്കാരനും രോഗിയുമായ എൻ്റെ ഉപ്പാക്കൊരിക്കലും എനിക്ക് നല്ലൊരു ഡ്രസ്സോ ചെരുപ്പോ ഇതുവരെ വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം വിസ്ഡം സ്റ്റുഡൻസ് വിതരണം ചെയ്ത ഏത് കിസ്വയിൽ നിന്ന് ലഭിച്ച രണ്ട് ജോഡി ഷർട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും അത് തന്നെ ധരിക്കുന്നതിനാൽ അതൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. നീ ഫ്രീ ആയി കിട്ടിയ ഷർട്ടല്ലേ ഇടുന്നത്? നോക്ക്, എനിക്ക് ഉപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വില കൂടിയ ഷർട്ടും ഷൂവൊക്കെ ഉണ്ടെന്ന് ഇടക്ക് ഫഹദ് ഇങ്ങനെ ബിലാലിനെ കളിയാക്കി പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ അവൻ എന്തൊരു വിഷമാന്നു. ഇളം കാറ്റേറ്റ് മരച്ചുവട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കവേയാണ് ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ കേട്ടത്. എൻ്റെ തല പൊട്ടിയേ, ഓടി വരണേ, ഫഹദിൻ്റെ ശബ്ദമാണല്ലോ കേട്ടത്. ബിലാൽ കളിസ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ഫഹദ് അതാ ചോരയിൽ കുളിച്ച് കിടക്കണ്, ആരോ ബോളെറിഞ്ഞപ്പോൾ തലയിൽ കൊണ്ട് വീണതാണ്. തല കല്ലിൽ തട്ടിയാണ് വീണത്. ചോര കണ്ടയുടൻ ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഓടിയിരിക്കുകയാണ്. ബിലാൽ ഫഹദിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ തല തൻ്റെ മടിയിൽ വെച്ചു. ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ വേഗം തൻ്റെ ഷർട്ട് അഴിച്ചു കൊണ്ട് അതുകൊണ്ട് ഫഹദിൻ്റെ തലയിൽ നിന്ന് മുറുക്കെ കെട്ടി. ബിലാലേ, ഞാനിപ്പം മരിക്കും, വേഗം ആരെങ്കിലും വിളിച്ച് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, ഫഹദ് വിളിച്ചു പറഞ്ഞു. ഫഹദ് കുറച്ചപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓടിപ്പോയി വിവരം പറഞ്ഞു. അവർ ഫഹദിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. താമസിയാതെ ഫഹദിനെ ആശുപത്രിയിലെത്തിച്ചു. ആ വാഹനത്തിൽ ബിലാലും കയറി കേട്ടോ. തലയിൽ മുറിവ് കെട്ടിവെച്ചതുകൊണ്ട് അധികം ബ്ലഡൊന്നും നഷ്ടമായില്ല, അല്ലെങ്കിൽ ബ്ലഡ് പോയി പ്രശ്നമായേനെ. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫഹദ് നന്ദിയോടെ ബിലാലിനെ നോക്കി. അവൻ്റെ മനസ്സിൽ ബിലാലിനെ പരിഹസിച്ച് പറഞ്ഞതെല്ലാം ഒരു വേള മിന്നി മറഞ്ഞു. അവസാനം ഒരു പ്രയാസമുണ്ടായപ്പോൾ സഹായിക്കും അവനേ ഉണ്ടായതുള്ളൂ. ബിലാലേ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഇനി മുതൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ നീയടാ, ബിലാലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഫഹദ് പറഞ്ഞു. അതൊന്നും സാരമില്ല ഫഹദേ, ആരെയും വസ്ത്രം നോക്കിയും തൊലിയുടെ നിറം നോക്കിയും നമ്മൾ വിലയിരുത്താതിരുന്നാൽ മതി, ഹൃദയമല്ലേ നന്നാവേണ്ടത്. അത് കേട്ട് ബിലാൽ ഇങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാവുമല്ലേ. ഇങ്ങനെ കളിയാക്കലൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമമുണ്ടാവില്ലേ? പക്ഷേ നമുക്ക് ബിലാലിൽ നിന്നുള്ള വലിയൊരു പാഠം നമുക്കതിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശത്രുക്കൾ പോലും നമുക്ക് മിത്രമാവുന്നത് നമ്മുടെ നല്ല സ്വഭാവം കൊണ്ടാണല്ലേ. അപ്പോൾ നമുക്കങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാവണം, ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം കേട്ടോ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ സലാം വീട്ടിയുടെ കഥയ്ക്ക് വേണ്ടി വീണ്ടും ഇനിയും നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് കഥകളുമായി ഇനിയും അദ്ദേഹം ഇൻഷാ അള്ളാഹ് നമ്മളോടൊപ്പം വരും. പീസ് റേഡിയോയിലെ കുറേയധികം പ്രോഗ്രാമുകൾ, അതിലെ ചില പ്രോഗ്രാമുകൾ മാത്രമാണ് നമ്മൾ മോർണിംഗ് ലൈവിൽ ഉണ്ടാവുക. അതിൻ്റെ വ്യത്യസ്തമായ മറ്റു സമയങ്ങളിൽ 24 മണിക്കൂറിനിടയിൽ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ട്. ഈ കഥ പറയാൻ പ്രോഗ്രാം ആകുമോ?
1: ശനി ഞായർ ദിവസങ്ങൾ ഉച്ചക്ക് 1 മണിക്ക് പീസ് റേഡിയോയിൽ നിന്ന് കേൾക്കാൻ പറ്റും. 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും പ്രക്ഷേപണ ശേഷം അത് ലഭ്യമാണ്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം കിഡ്സ് ലൈവിലും ഈ കഥ നിങ്ങൾക്ക് കേൾക്കാം. കഥ എന്നുള്ളത് കുട്ടികളെയും വലിയവരെയും സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യം ഉണ്ടാക്കുന്ന ഒന്നാണ്. പിന്നെ സലാമാഷ് അങ്ങനെ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ച് പോകാറുണ്ട്. ആളുകൾക്ക് താല്പര്യം ഉള്ളൊരു പ്രോഗ്രാമാണ് കഥ പറയാം എന്നത്.
0: ഈ ഈവനിങ് ലൈവിൽ ഒരു സൗകര്യമുള്ളത്, അതിൻ്റെ നമ്പറിലേക്ക് ലൈവ് നടക്കുമ്പോൾ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ നമ്മൾ അയച്ചു കൊടുത്താൽ കുട്ടിയുടെ പ്രോഗ്രാം, അത് കഥയാകാം കവിതയാകാം ഇനി എന്തെങ്കിലും കുട്ടി പിന്നെ അവതരിപ്പിച്ചൊരു പ്രസംഗമാകാം, അങ്ങനെ എന്താണെങ്കിലും നിങ്ങളുടെ കുട്ടിയുടെ ഒരു ശബ്ദം റേഡിയോ വഴി കേൾപ്പിക്കാൻ, തത്സമയം കേൾപ്പിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ ഈവനിങ് ലൈവ് വൈകുന്നേരം ആരംഭിക്കുമ്പോൾ അതിൽ നമ്മുടെ കുട്ടികളും നമ്മളും അത് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
1: ധാരാളം കൂട്ടുകാർ സ്റ്റുഡിയോയിലെത്തി നേരിട്ട് ലൈവിൽ പങ്കെടുക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ കേൾക്കാത്തവർ അത് കേൾക്കുക, കുട്ടികളെ ഇതിൻ്റെ ഭാഗമാക്കാനും ശ്രദ്ധിക്കുക.
0: ഞാൻ ഉമ്മാക്ക് സുഖമില്ലാത്തതിനാൽ ഹോസ്പിറ്റലിലാണ്, ഉമ്മാൻ്റെ ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം എന്നാണ് ലൈല ചെട്ടിപ്പടി ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്. അള്ളാഹു ആ ഉമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ ആമീൻ.
1: ഹുസൈൻ വടക്കുംപാട് എഴുതുന്നത്, ഡൊണേഷൻ സംബന്ധിച്ച് പീസ് റേഡിയോയുടെ സമീപനം വളരെ ജനപ്രിയമാണ്. കാരണം ഇന്നലെ ഞാൻ ഒരാൾക്ക് 10 രൂപ കൊടുത്തപ്പോൾ അയാളുടെ പ്രതികരണം വളരെ മോശമായിരുന്നു. പീസ് റേഡിയോ എത്ര തുകയും ശ്രോതാക്കളിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ജമീല വി കെ പൂനൂർ എഴുതുന്നത്, കഥ തുടക്കം തന്നെ സൂപ്പർ, ചിന്തിക്കാനുള്ള കഥയാണെന്നുള്ളതാണ്.
0: നേരത്തെ നമ്മൾ വയസ്സുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചിരുന്നല്ലോ. ഞാനാണ് കൂടുതൽ വയസ്സുള്ളയാൾ, എനിക്ക് 60 എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെട്ടു, എല്ലാവരും ദുആ ചെയ്യുക, 4 മക്കളും 2 പേരക്കുട്ടികളും ഉണ്ട് എന്ന് മുനീർ കാസർഗോഡ് നിന്ന്.
1: വളപട്ടണത്തുനിന്ന് ഷുഹൈബ എഴുതുന്നത്, മാഷാല്ലാ കഥ സൂപ്പറായി, സങ്കടം തോന്നി, സലാമാഷിൻ്റെ അവതരണം കൂടിയായപ്പോൾ വളരെ സൂപ്പറായി മാഷാല്ലാ.
0: ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പി ആർ ഫാമിലിയിലുള്ള എല്ലാവരും ചെറുപ്പം മുതൽ കേട്ട് പഠിച്ചവരല്ലേ, ആയതുകൊണ്ടാണ് സംസം വെള്ളത്തിൻ്റെ ഉറവിടം എങ്ങനെ സംഭവിച്ചതാണ് ചരിത്രം പറയൂ. ഓക്കെ, അതൊക്കെ ഇവിടെ കേൾക്കാനുള്ള അവസരം ഉണ്ടോ? സംസം വെള്ളത്തിൻ്റെ ചരിത്രം, അതുപോലെ മക്ക മദീന, പിന്നെ എന്താ പറയുക, ഹിറാഗുഹ, അങ്ങനെ തുടങ്ങി മക്കയിലും മദീനയിലുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള വലിയ അവസരം റേഡിയോ ഒരുക്കുന്നുണ്ട് മക്കയുടെ തീരത്ത് പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഇനി ഈ 1 നമ്മൾ പിന്നെ ദുൽഹിജ്ജ 1 ആരംഭിച്ചു, അതിങ്ങനെ തുടർന്നു പോകുമ്പോൾ മക്കയുടെ തീരത്ത് പ്രോഗ്രാമിലൂടെ ഈ 10 ദിവസവും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞാലും വീണ്ടും പരിപാടികളുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഈ വെക്കേഷൻ സമയത്ത് അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഈ പെരുന്നാളിനോടനുബന്ധിച്ചുണ്ട്. അതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഇൻഷാല്ലാ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 10 ദിവസവും നമുക്ക് ഉപകാരപ്പെടും, തുടർന്നും അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്താണ്. അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം അല്ലേ? റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി ചേരുകയാണ്. എൻ്റെ തൻ്റെ നന്മകൾ മറ്റൊരാളിലേക്ക് പോകാതിരിക്കാൻ എന്ന ആശയം പഠിപ്പിക്കുന്ന ഹദീസാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുമൊഴികൾ കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ സഈദുൽ മഖ്ബൂരി അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലി അഹദിൻ മിൻ ഇഅർദിഹി ഔ ഷൈഇൻ ഫലിയതഹല്ലൽഹു മിൻഹു ൽയൗമ ഖബ്ല അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹമുൻ വഇൻ കാന ലഹു അമലുൻ സ്വാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി وإن لم تكن له حسنات أخذ من سيئات صاحبه فحمل عليه. പ്രമുള്ളവരെ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്ന. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മഹാനായ താബി പണ്ഡിതൻ സഈദ് അൽ മഖ്ബൂരി അദ്ദേഹമാണ് ഹദീസിന്റെ നിവേദകൻ. അബൂ സഈദ് സഈദ് ഇബ്നു സഈദ് അൽ മഖ്ബൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 125 ഹിജ്റ 125 അദ്ദേഹം മരണപ്പെടുന്നത്. അനവധി സ്വഹാബികളിൽ നിന്നും ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ കാനത്ത് ലഹു മദ്ലമത്തുൻ ലി അഹദിൻ മിൻ ഇർദിഹി ഔ ഷൈഇൻ, മൻ കാനത്ത് ലഹു മദ്ലമത്തുൻ, ആർക്കെങ്കിലും ഒരു മദ്ലമത്തുണ്ടെങ്കിൽ, മദ്ലമത്ത് എന്ന് പറഞ്ഞാൽ അതിക്രമമായി അതിക്രമിച്ചെടുത്തത് എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ദുൽമ കാണിച്ചെടുത്തത്, അർഹതയില്ലാത്തത്, പാപഭാരം എന്നൊക്കെ നമുക്കതിന് അർത്ഥം പറയാം. അപ്പോൾ അപഹരിക്കപ്പെട്ട അവകാശം എന്നാണതിന് മലയാളത്തിൽ പറയാവുന്നൊരർത്ഥം. അർഹതയില്ലാത്തത്, അപഹരിക്കപ്പെട്ട ഒരു അവകാശം, അതാണ് മദ്ലമത്ത്. ദുൽമയുടെ തൻ്റെ കയ്യിലുള്ളൊരു കാര്യം ആരുടെയും കയ്യിൽ അങ്ങനെയുണ്ടെങ്കിൽ, ലി അഹദിൻ, ആർക്കെങ്കിലും, മിൻ ഇർദിഹി ഔ ഷൈഇൻ, ഒരാളുടെ അഭിമാനത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലുമോ, അതായത് ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഒരാളോട് ചെയ്ത പാപഭാരം ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എന്ന് ചുരുക്കം. അങ്ങനെയെങ്കിൽ ഫൽ യത്തഹല്ലൽഹു അവൻ മാപ്പ് ചോദിച്ച് ഒഴിവാകട്ടെ, തഹല്ലുലാകട്ടെ. ഫൽ യത്തഹല്ലൽഹു, തഹല്ലല എന്ന് പറഞ്ഞാൽ ഒഴിവാകുക എന്നാണ്. ഹജ്ജിനും ഉംറക്ക തഹല്ലുലാവുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ ആ കുറ്റത്തിൽ നിന്നൊഴിവാകട്ടെ എന്നാണ് അർത്ഥം. കുറ്റത്തിൽ നിന്നവൻ ഒഴിവാകട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനുള്ള വഴി അവൻ പെട്ടെന്ന് കണ്ടെത്തട്ടെ, എത്രയും പെട്ടെന്ന് ആ പാപഭാരം ഒഴിവാക്കണം. ഫല്യത്തഹല്ലൽഹു മിൻഹു അൽയൗം, ഇന്ന് തന്നെ അതിൽ നിന്ന് അവൻ ഒഴിവാകട്ടെ. ഖബ്ല അല്ലാ യക്കൂന ദീനാറുൻ വലാ ദിർഹമുൻ, ദീനാറോ ദിർഹമോ ഇല്ലാത്ത, പ്രയോജനമില്ലാത്തൊരു ദിവസം. ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് ദീനാറോ ദിർഹമോ ആണെങ്കിൽ, അല്ലെങ്കിൽ പണം കൊണ്ട് തീർക്കാവുന്ന വല്ലതുമാണെങ്കിൽ, അതിനൊന്നും ഒരു പ്രയോജനം ലഭിക്കാത്തൊരു നാൾ പരലോകം, ഹിസാബിൻ്റെ നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ, അതാകുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ തീർക്കേണ്ടത് തീർക്കണം, പറഞ്ഞു തീർക്കണം, കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കണം. ഒരാളുടെയും പാപഭാരവുമായി നാളേക്ക് നീട്ടിവെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന താക്കീതാണ് റസൂൽ നൽകുന്നത്. തുടർന്ന് പറയുന്നു, വൈങ്കാന ലഹു അമലുൻ സ്വാലിഹുൻ, അതൊന്നും നിർവഹിക്കാനാകാതെയാണ് അവൻ പോകുന്നതെങ്കിൽ, വൈങ്കാനലുഹു അമലുൻ സ്വാലിഹുൻ, ഈ തിന്മ ചെയ്തവന്, മറ്റൊരുത്തൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയവൻ, അക്രമിച്ചവൻ, സമ്പത്തെടുത്തവൻ, അവന് നന്മയുണ്ടെങ്കിൽ, സൽക്രമങ്ങൾ അവൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ, വൈങ്കാനലുഹു അമലുൻ സ്വാലിഹുൻ ഉഖിദ മിൻഹു ബിഖദരി മദ്ലമതിഹി, അവൻ ചെയ്ത അക്രമത്തിൻ്റെ, അപഹരിക്കപ്പെട്ട അവൻ്റെ അവകാശത്തിൻ്റെ തോതനുസരിച്ച് അവനിൽ നിന്നത് എടുക്കും. ഖദരി മദ്ലമതിഹി എന്നാണ്. അങ്ങനെ എടുത്ത് ആരെക്കുറിച്ചാണോ പറഞ്ഞത്, ആരാണോ അപമാനിതനായത്, അവന് ഈ നന്മകളൊക്കെ അവന് വകവെച്ചു കൊടുക്കും. ഇനിയോ ഇല്ലം തൊക്കുല്ലഹു ഹസനാത്തുൻ, ഈ അക്രമിക്ക്, തിന്മ ചെയ്തവന്, അപമാനിച്ചവന്, അഭിമാനം കവർന്നെടുത്തവന്, മർദ്ദിച്ചവൻ, അവൻ്റെ കയ്യിൽ നന്മകളില്ലായെങ്കിൽ, ഇല്ലം തൊക്കുല്ലഹു ഹസനാത്തുൻ, ഹസനാത്തുകൾ അവൻ്റെ അടുക്കലില്ലായെങ്കിൽ, ഉഖിദമിൻ സയ്യാത്തി സ്വാഹിബിഹി, തൻ്റെ സ്വാഹിബിന് സയ്യാത്തുകളിൽ നിന്ന് അതെടുക്കുകയും, ഫുഹുമി അലൈഹി, അത് അവൻ്റെ മേൽ വഹിക്കുകയും വഹിക്കപ്പെടുകയും, അല്ലെങ്കിൽ അവന് ആ കുറ്റം ചാർത്തപ്പെടുകയും ചെയ്യും. അക്രമിക്കപ്പെട്ടവൻ്റെ തിന്മകളെടുത്ത് അക്രമിയുടെ മേൽ ചാർത്തിക്കൊടുക്കും എന്നുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ താക്കീത് നൽകുന്നു. പ്രേമുള്ളവരെ, ഏറെ ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹദീസിൻ്റെ ആശയം ഒരിക്കൽ കൂടി മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, മൻകാനത്തുൽഹു മദ്ലമത്തുൻ ലി അഹദിൻ മിൻ ഇർദിഹി ഔ ഷൈഇൻ, ആരുടെയെങ്കിലും അടുക്കൽ, ആരുടെയെങ്കിലും അഭിമാനത്തിനോ മറ്റോ ക്ഷതം വരുത്തി, ആരുടെയെങ്കിലും അപഹരിക്കപ്പെട്ട ഒരവകാശം, ഒരു പാപഭാരം ഒരാളിലുണ്ടെങ്കിൽ, ഫല്യത്തഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് തന്നെ അവനതിനെ പരിഹരിക്കട്ടെ, അല്ലെങ്കിൽ മാപ്പ് ചോദിച്ചൊഴിവാകട്ടെ, അതിന് പരിഹാരമുണ്ടാക്കട്ടെ. ഖബല അല്ലാ യക്കൂന ദീനാറുൻ വലാ ദിർഹമുൻ, സ്വർണനാണയമോ വെള്ളി നാണയമോ ദീനാറോ ദിർഹമോ ഇല്ലാത്ത, അതൊന്നും കൊണ്ടുവരാത്ത, ഉപയോഗമില്ലാത്ത ഒരു ദിവസത്തിന് മുമ്പ്. ഇൻകാനലുഹു അമലുൻ സ്വാലിഹുൻ, അന്നത്തെ അവസ്ഥ എന്താണ്? അന്നത്തെ പ്രതിക്രിയയുടെ ഒരു ഭാഗം, അവന് വല്ല സൽക്രമവുമുണ്ടെങ്കിൽ, അക്രമിച്ചവന്, മദ്ലമത്ത് കൈവശം വെച്ചവന്, മറ്റൊരുത്തന്നെ അപമാനിച്ചവന്, അവന്റെ കയ്യിൽ നന്മകളുണ്ടെങ്കിൽ വഹിദ മിൻഹു അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയും ബിഖദരി മദലമത്തിഹി അവന്റെ മദലമത്തിൻ്റെ അവൻ ചെയ്ത ആ തെറ്റുകുറ്റത്തിൻ്റെ അതിനനുസരിച്ച് തോതനുസരിച്ച് അവൻ്റെ നന്മകൾ സ്വീകരിക്കുകയും അത് തൻ്റെ സാഹിബിന് ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവൻ്റെ അക്കൗണ്ടിലേക്ക് വകവെച്ചു കൊടുക്കും. അങ്ങനെ ഈ തിന്മ ചെയ്ത അക്രമിയായ ഈ വ്യക്തിയുടെ നന്മകൾ നാളേക്ക് ഫലം കിട്ടാതെ അത് നഷ്ടപ്പെടുകയാണ്. ഇനിയോ ഇല്ലെന്തൊക്കെല്ലഹു ഹസനാത്തുൻ, അവൻ്റെ അടുക്കൽ കൂടുതൽ നന്മകളില്ല, ഇനി കൊടുക്കാൻ നന്മകളുമില്ലെങ്കിൽ വഹിദ മിൻ സയ്യിആത്തി സ്വാഹിബിഹി, ആരെക്കുറിച്ചാണോ പറഞ്ഞത്, ആരെയാണോ ഉപദ്രവിച്ചത്, ആർക്കാണോ നൽകാനുള്ളത് ദുനിയാവിൽ, അവൻ്റെ തിന്മകൾ എടുക്കുകയും ഫഹ്മീല അലൈഹി, അങ്ങനെ ഈ അക്രമിയുടെ മേൽ അള്ളാഹു ചാർത്തിക്കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അവിടെ പറയുമ്പോഴവരെ വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്, തൻ്റെ നന്മകൾ മറ്റാളിലേക്ക് പോകാതിരിക്കാൻ, മറ്റാളുടെ തിന്മകൾ തന്നിലേക്ക് വന്നു ചേരാതിരിക്കാൻ, അങ്ങനെ നാളെ പരലോകത്ത് വലിയ ദൗർഭാഗ്യവാനായി നിന്ദ്യനായി മാറാതിരിക്കാൻ ദുനിയാവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാക്കുകളും പ്രവൃത്തികളൊക്കെ സൂക്ഷ്മതയോടുകൂടെയാകണം. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്, ഒരാളുടെ സമ്പത്തും അപഹരിക്കരുത്. അതൊക്കെ ഏറെ ഗൗരവപ്പെട്ട കാര്യമാണ്. അർഹതയില്ലാത്തതൊന്നും വന്നു ചേരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരുപക്ഷെ ചിലരെങ്കിലും അക്രമിക്കപ്പെടുന്നവർ ഇന്ന് പ്രതികരിച്ചില്ല എന്ന് വരാം, പക്ഷേ നാളത്തെ വിചാരണയിൽ അത് വരും തീർച്ചയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ ജീവിതത്തെ നാം കാണണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഉസ്താദ് കെ വി മുഹമ്മദ് അലി അവതരിപ്പിച്ച ഹദീസിൻ്റെ വിശദീകരണം നമ്മൾ കേട്ടതിൽ, എല്ലാ ദിവസവും ഓരോ ഹദീസ് പഠിക്കുക, പ്രവാചകൻ്റെ ഒരു ഹദീസ് പഠിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്.
0: നമ്മുടെ ശ്രോതാക്കൾ ഓരോ ദിവസവും നമ്മോട് ഫീഡ്ബാക്കുകൾ ധാരാളമായി അയക്കാറുണ്ട്. അബ്ദുള്ള ടി എൻ പുരം നമുക്കൊരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. ഹെയറുനിസ തെക്കിൽ അവരും നമ്മളോട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മക്കയുടെ പരിപാടി കേൾക്കാറുണ്ട്, അത് റേഡിയോയിലുണ്ടല്ലോ, അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് സഫിയാത്ത മെസ്സേജ് അയച്ചു.
1: വളരെ പെട്ടെന്ന് ഷുഹൈബ അവരെഴുതുന്നത്, എന്നും ഒരു ഹദീസിലൂടെ നല്ല അറിവുകൾ പകർന്നു തരുന്ന മൗലവിക്ക് അള്ളാഹു ഇനിയും അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പിന്നെ ധാരാളം ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു സലാം മാത്രം അയച്ചവരുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങൾ അയക്കുമ്പോൾ നമുക്കത് വായിക്കേണ്ടവ, ഒരു സലാം അയക്കുന്നത് വെച്ചാൽ വായിക്കാനൊന്നും ഉണ്ടാവില്ല, അതാണ് അത് വായിക്കാത്തത്. മേലാറ്റൂരിൽ എൻ്റെ ഷഹന എഴുതുന്നത്,
0: എൻ്റെ വീട്ടിൽ 87 വയസ്സുള്ള ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ട് അൽഹംദുലില്ല എന്ന് ജമീല വി കെ പൂനൂര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ സഹോദരിയുടെ, നേരത്തെ പറഞ്ഞ ആ സഹോദരിയുടെ രോഗം അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനകൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം. അൻവർ അമീർ രത്തനാട്ടുകര,
1: നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ,
0: നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രഭാതവും അള്ളാഹു നമുക്ക് നൽകുന്ന മറ്റൊരവസരമാണ്. പഴയ തെറ്റുകൾ തിരുത്താനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അവനിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള വലിയ അവസരം.
1: അമീർ ഖാനും ഹുസൈൻ ഖാനും ഞാൻ കണ്ടിരുന്നു കേട്ടോ, ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ. അപ്പം ഇങ്ങനെ പേര് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് കേട്ട് പരിചയം സംസാരിച്ചു. അമീർ ഖാൻ ഇടക്ക്
0: നമ്മൾ പാണ്ടിക്കാട് പ്രോഗ്രാമിനാണ്,
1: പാണ്ടിക്കാട് പ്രോഗ്രാമിന്. അതിനുശേഷം പിന്നെ മീറ്റിംഗ്, പല മീറ്റിങ്ങുകളിലും അദ്ദേഹത്തെ അമീർ ഖാനെ കാണാറുണ്ട്.
0: പാണ്ടിക്കാട് പ്രോഗ്രാമിന് തന്നെയാണ് അമീർ ഖാനെ നമ്മൾ ആദ്യമായിട്ട് കണ്ടതും. റേഡിയോ ശ്രോതാക്കൾ പലരെയും അന്ന് കണ്ടതും ആ ഒരു ആദ്യ ദിവസം കണ്ടതെന്നാണ്.
1: അതൊരു വെറൈറ്റി പ്രോഗ്രാമല്ലേ ശ്രോതാക്കള്, നമ്മളിങ്ങനെ എല്ലാവരും ഉള്ളൊരു പ്രോഗ്രാം.
0: ഇൻഷാല്ലാ ഇനിയും അത് നമുക്കിവിടെ ഒരു ഒരു ലോഞ്ചിങ് കോൺഫറൻസ് ആയിരുന്നു, നമ്മുടെ കോഴ്സ് ഓപ്ഷൻ്റെ, പുതിയ കോഴ്സ് ഓപ്ഷൻ്റെ ലോഞ്ചിങ് ആയിരുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് ലിസണേഴ്സ് കോൺഫറൻസുകൾ ഇനി വരാനിരിക്കുകയാണ്, അതിൻ്റെ ഒരു തുടർച്ചകൾ ഇൻഷാല്ലാ ഉണ്ടാവും.
1: പാലക്കാട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമ്മൾ പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് പ്രോഗ്രാം നടത്തിയിരുന്നു. രണ്ട് ദിവസത്തെ വ്യത്യസ്തമായ പരിപാടിയായിരുന്നു. സമകാലിക വിഷയങ്ങളിൽ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, അത് സമൂഹത്തിൽ നിന്ന് തന്നെ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ്, നമുക്കറിയാം സോഷ്യൽ ഒപ്പീനിയൻ തേടുന്ന പല വീഡിയോകളും യൂട്യൂബിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ നാട്ടിലൂടെ പോയി ആളുകളുടെ ഫീഡ്ബാക്ക് എടുത്ത് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന രണ്ട് ദിവസത്തെ പ്രോഗ്രാം, ചെറിയ എക്സിബിഷനും ചില അഡിക്ഷനുകൾക്കെതിരെയുള്ള അതിനൊരു പരിഹാരം നൽകുന്ന സെൻറ്ററുകളും കൗൺസിലിംഗും, അങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാം നടന്നിരുന്നു. അതിൻ്റെ തുടർച്ചകൾ വരും മാസങ്ങളിൽ നമുക്കുണ്ടാകും. അത്തരം പ്രോഗ്രാമുകളിലേക്ക് ഭാഗമാകാൻ ശ്രോതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു റേഡിയോ കേൾവി മാത്രമല്ല ശ്രോതാക്കൾ സമ്മാനിക്കുന്നത്, പിന്നെ പഠനത്തിൻ്റെ വലിയ സാധ്യതകൾ കോഴ്സ് ഓപ്ഷനിലൂടെ തോന്നിട്ടിരിക്കുകയാണ്. നന്മകളുടെ ഭാഗമാകാൻ ഡൊണേഷൻ ഇവിടെ അവസരം നമുക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മക്കളുടെ കഴിവുകൾ അത് പ്രകടിപ്പിക്കാൻ സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള തൽബിയയിലൊക്കെ ഉള്ള കുട്ടികളുടെ പരിപാടികൾക്കൊക്കെ അവസരമുണ്ട്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ റേഡിയോയിലൂടെ പഠിപ്പിക്കാൻ അവസരമുണ്ട്. റേഡിയോയുടെ ഇത്തരം ഫീഡ്ബാക്ക് ലിസണേഴ്സ് കോൺഫറൻസ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ വരാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനും അനുഭവങ്ങൾ അറിയിക്കാനൊക്കെ റേഡിയോ ശ്രോതാക്കൾ സമയം കണ്ടെത്തണമെന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കണം.
0: സജിന ഒറ്റപ്പാലം ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
1: തോട്ടശ്ശേരിയറിൽ നിന്ന് റെയ്ഹാന ബാനു എഴുതുന്നത്, ഇതുവരെ പിന്നെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, ഒന്നിനൊന്ന് മെച്ചമാണ് അൽഹംദുലില്ലാ. അറിയാത്തതും അറിഞ്ഞതും ആയ എല്ലാ കാര്യങ്ങളും വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണെന്നാണ് അവരെഴുതുന്നത്.
0: ഓക്കെ, എന്തായാലും നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകണം. ഇനിയൊരു സ്വരം കേൾക്കാം. പീസ് റേഡിയോയിൽ ഇപ്പോൾ പ്രണവ് മഞ്ചേരിയുടെ ഒരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. കെ വി അബൂട്ടിമാഷ് ഈണം നൽകിയ, സക്കീന ടീച്ചർ രചിച്ച, മക്ക എന്ന പുണ്യദിക്കിൽ എത്തിടാന എൻ്റെ ഉള്ളിൽ എന്ന് തുടങ്ങുന്ന ഒരു ഈ ഒരു സന്ദർഭത്തിനോട് യോജിച്ച ഒരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. പ്രണവ് മഞ്ചേരി നമ്മളോടൊപ്പം ചേരുന്നു.

0: മഷാല്ലാ, സ്വരം സൂപ്പർ. ഈ വരികളിൽ പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണേ നാഥ എന്നാണ് മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട് നമ്മളോട് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിക്ക് 90 വയസ്സ്, നേരത്തെ നമ്മൾ പ്രായം ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ ധാരാളം ആളുകളുടെ വീട്ടിൽ പ്രായമുള്ള രക്ഷിതാക്കളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
0: ഈ പ്രായമായ രക്ഷിതാക്കളുടെ കാര്യത്തിൽ പിന്നെ ഇപ്പോൾ ഒരു വയോജന വകുപ്പ് വന്നു എന്ന പോയിന്റ് നമ്മൾ പറഞ്ഞു. വയോജന വകുപ്പ് വന്നാൽ അതിൻ്റെ ഒരു ജപ്പാൻ മോഡലിലാണ് അതിൻ്റെ പ്ലാനിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ സംസാരത്തിലൂടെ നമ്മൾ കേട്ടു. ഓരോ രാജ്യത്തിനും പല മോഡലുകൾ അതിലുണ്ടാവും. ഇപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അവിടുത്തെ വയോജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് പറയാം. വേറെ പല രാജ്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്, ഈ സംവിധാനം അതാണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് പറയാം. അത് നമുക്ക് ഇൻഷാല്ലാ ഇന്നിപ്പോൾ അയക്കണം എന്നല്ല പറയുന്നത്, സാവധാനത്തിൽ അതിൻ്റെ എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അയച്ചാൽ ഇൻഷാല്ലാ നമുക്കിവിടെ വായിക്കാനുള്ള അവസരം ഉണ്ടാവും. നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് അതിൽ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി, അവർക്ക് വയോജന പരിപാലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, ഒരു വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പുരോഗമനമായി കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറേ വൃദ്ധസദനങ്ങൾ ഉണ്ടായി, അവർക്ക് സംരക്ഷണം ഒരുക്കി, അവരവിടെ വന്ന് എൻജോയ് ചെയ്യട്ടെ എന്നാണ് പറയാം. അവരവരുടെ വൈകുന്നേരങ്ങൾ, രാത്രികൾ, പകലുകളൊക്കെ ആ സ്ഥലത്താണ് കഴിച്ചു കൂട്ടുന്നത്. അവരുടെ ജീവിതമെല്ലാം അവിടെയാണ് കഴിച്ചു കൂട്ടുന്നത്. അതവർ പരസ്പരം പ്രായമായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവർ എൻജോയ് ചെയ്യട്ടെ എന്നാണ് പറയണത്. സത്യത്തിൽ അത് എൻജോയ്മെൻ്റ് അല്ല എന്നും, കുട്ടികളോടൊപ്പവും പേരമക്കളോടൊപ്പവും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് എൻജോയ്മെൻ്റ് ഉള്ളത് എന്നുള്ളതും അത് ഈ ആളുകൾ മനസ്സിലാക്കണില്ല.
1: ആ ഒരു പ്രായത്തിൽ

0: സമൂഹത്തിൻ്റെ ചിട്ടവട്ടങ്ങളൊന്നും നമ്മൾ പരിഗണിക്കണ്ട, നമ്മൾ നമ്മളെ സന്തോഷവും ഒക്കെ നോക്കിയാൽ മതി എന്ന് പറയുന്ന ചിന്താഗതിക്കാരായ ആളുകൾ, പല ഇസങ്ങളുടെയും അടിമകളായ ആളുകൾ, അവർ പറയാറുള്ളത് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞു, പിന്നെ അവർ അവരുടെ രോഗം, അവരുടെ പിന്നെ എന്താ പറയുക യാത്രകളൊക്കെ സമൂഹത്തിനൊരു ഭാരമാണ്, പിന്നെ അവരെ കൊണ്ട് പ്രൊഡക്റ്റീവായി ഒന്നുമില്ല, അവരെ കൊണ്ട് രാജ്യത്തിന് വരുമാനമൊന്നുമില്ല, അങ്ങനത്തെ ഒരവസ്ഥത്തിൽ കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് യാതൊരു മടിയില്ലാതെ യാതൊരു സാമൂഹ്യ ബോധവും ഇല്ലാതെ അങ്ങനെ ആണ് വർത്തമാനം പറയുന്ന കുറേ ആളുകൾ.
1: യഥാർത്ഥത്തിൽ അങ്ങനെ പറയണവർക്കൊന്നും യാതൊരു വിമർശനം ഏൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ അങ്ങനെ പറയുന്ന അത്ര ആളുകൾ എന്തിന്, അവർ അത് അവരെ അഭിപ്രായമാണ്, അവർ പറയേണ്ട അവകാശം ഉണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ വളരെ പോസിറ്റീവായി ഇതിനുള്ള മതപരമായ മറുപടികൾ പറയുന്ന ആളുകളെ പിന്തിരിപ്പന്മാരായിട്ടും നേരത്തെ പറഞ്ഞ 600-ആം നൂറ്റാണ്ടുകാരായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. പല ആളുകളുടെയും ഈ പ്രസംഗങ്ങളുടെ ശകലങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ വിഷയത്തിൽ. പ്രായമുള്ള ആളുകളെ അവർ സംബന്ധിച്ച് ഭാരമാണ്, അവരൊഴിവാക്കി വിടണം എന്നുള്ളതാണ്. ഈ പറയുന്ന ആളും ഇനി അങ്ങോട്ടാണ് പോകുന്നത്, അപ്പം എന്നെയും സമൂഹം ഒഴിവാക്കിക്കോട്ടെ എന്നുള്ള അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്.
0: ഈ സമൂഹം അവരെ പരിഗണിക്കേണ്ടതില്ല, അവരെ അവഗണിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറം അവനവൻ തന്നെ എന്ത് ചെയ്യണം, ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിക്കൊരു ഭാരമാകാതിരിക്കണം എന്ന് പറയണ്. അങ്ങനെ പ്രായമായി കഴിഞ്ഞ് സ്വന്തം മരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു നാടിൻ്റെ വലിയ പുരോഗതിയായിട്ട് അവതരിപ്പിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, മെഷീനുകൾ കണ്ടെത്തിയാൽ ആ കണ്ടെത്തിയ മെഷീനുകൾ ഒരു ശാസ്ത്ര പുരോഗതിയായി അവതരിപ്പിക്കുകയാണ്. അതൊക്കെ എത്ര വിഡ്ഢിത്താണ്!
1: തീർച്ചയായും അത് സമൂഹം കണ്ണു തുറന്ന് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞല്ലോ, ജപ്പാനിൽ ഇത് വലിയ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു മോഡലായിരിക്കാം, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കൾച്ചറിനും ഇവിടുത്തെ ഒരു പിന്നെ കുടുംബ വ്യവസ്ഥിതി, നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അതിന് യോജിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ വരേണ്ടത് എന്ന് തോന്നിപ്പോവാണ്. അതിനായിരിക്കും വരുന്ന നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്കും ചിലപ്പോൾ അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
0: അത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള നല്ല മോഡലുകൾ, പല ആശയങ്ങളിൽ നിന്നുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ഒരു വയോജനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായ പരിരക്ഷ ഉണ്ടാകണം എന്ന് തന്നെയാണ് റേഡിയോയും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചോളം പ്രായമായ മാതാപിതാക്കൾ കൂടെ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്, ആഹ്ലാദം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ഒരു വിശ്വാസി ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു നേട്ടം ആഗ്രഹിക്കുന്നില്ലല്ലോ. പ്രായമായ ആളുകളെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എന്താണ്, ആ മക്കൾക്ക് ഇപ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു സഹായം പ്രഖ്യാപിക്കുകയാണെന്ന് വിചാരിക്കുക. 1,000 രൂപയോ 2,000 രൂപയോ അല്ലെങ്കിൽ അവരുടെ ചികിത്സാ ചെലവ് ഫ്രീ ആക്കി കൊടുത്ത് പിന്നെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ അവർക്ക് ചികിത്സ ഫ്രീ ആക്കി കൊടുക്കുകയാണ്, അവരിലേക്കുള്ള യാത്രാ സൗകര്യത്തിന് വേണ്ടി എന്തെങ്കിലും സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്, എന്തെങ്കിലും പ്രത്യേക അലവൻസ് കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ സർക്കാർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിനൊന്നും വേണ്ടിയല്ല ഒരു മകൻ യഥാർത്ഥത്തിൽ തൻ്റെ മാതാപിതാക്കളെ പരിഗണിക്കുന്നത്.
1: ഇസ്ലാമികമായ രീതിയിൽ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതിനൊക്കെ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ ജീവിതവിജയവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ അർത്ഥങ്ങളും വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടാൻ ഇനിയിപ്പോൾ വയനവപ്പ് വന്നു, അപ്പോൾ മാസം മാസത്തെ ഉറപ്പ് കിട്ടും, ഞാൻ അങ്ങനെ തീരുമാനമായിട്ടൊന്നുമില്ല, ഞാനത് അത് വെച്ചിട്ടല്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിലവിൽ ക്ഷേമ പെൻഷനുകളും വാർദ്ധക്യ പെൻഷനുകളും വിധവ പെൻഷനുകളും ഒക്കെ നാട്ടിലുണ്ട്. അതൊക്കെ ഒരു വലിയൊരു പിന്നെ സാമൂഹിക പുരോഗതി ഇതല്ല ശരിക്കും. അങ്ങനെ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അത് വോട്ടിന് വേണ്ടിയിട്ടല്ലാതെയും പിന്നെ സർക്കാരുകളുടെ നേട്ടങ്ങളായി എല്ലാവരും പറയുന്നുമുണ്ട്. അതിലൊക്കെ ഉപരി ഈ എന്തൊക്കെയോ അവർക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ഇസ്ലാമികമായ ഈ വിഷയത്തിൽ എന്തുണ്ട്, ധാരാളം അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് താനും.
0: ഇപ്പോൾ മാതാപിതാക്കളെ പ്രത്യേകമായി പരിഗണിക്കണം എന്ന ശക്തമായ ഇസ്ലാമിൻ്റെ നിർദ്ദേശം കേൾക്കുന്ന മക്കൾ, നമ്മൾ ചില കോടതിയിലെ കേസുകൾ കാണാം, നമ്മുടെ നാട്ടിലെ ചില കോടതിയിലെ കേസുകൾ, പിന്നെ ഞാൻ മാത്രമാണ് മാനിപ്പാനി നോക്കുന്നത്, അച്ഛനും അമ്മനെയും നോക്കുന്നത്, മറ്റേ മകൻ നോക്കണില്ല, ഓനും കൂടി നോക്കണം, ഓൻ കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞിട്ട് കേസാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള കോടതിയിൽ വന്ന ചില കേസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിക്കലുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക്

0: ഉമ്മയെ നോക്കാൻ തരുന്നില്ല, അതുകൊണ്ട് എനിക്കും കൂടി ഉമ്മാനെ നോക്കാൻ തരണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത് ഉമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എൻ്റെ ഉമ്മയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, ഞാൻ കൊടുക്കൂല, ഞാനാണ് ഇപ്പോൾ നോക്കുന്നത്, എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണേ. മാതാപിതാക്കളെ ഞങ്ങൾ നോക്കും, ഞാൻ നോക്കും എന്ന് പറഞ്ഞ് വാശി പിടിക്കണ മക്കൾ ഉണ്ടാകാനുള്ള കാരണം അത് ഈ ഒരു ബോധം.
1: ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആവശ്യത്തിലുണ്ടല്ലോ, അഥവാ പ്രായമുള്ള മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നിട്ടും അവരെ പരിചരിച്ച് അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നുള്ള അധ്യാപനങ്ങളായിരിക്കാം ആളുകൾക്ക്, അവിടെങ്ങളിൽ ആളുകൾക്ക് ഇതിനുള്ള പ്രയോജനം. മതം ഇതിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും സമീപനവും അത് ഇസ്ലാമിനുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.
0: ഈ റമദാൻ കടന്നു വന്നിട്ടും ആ റമദാൻ കൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടാത്തവൻ നശിച്ചു പോകട്ടെ. പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിട്ടും അവരെക്കൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവൻ നശിച്ചു പോകട്ടെ. അപ്പോൾ റമദാൻ വരുമ്പോൾ റമദാൻ ഉപയോഗപ്പെടുത്തുമല്ലോ വിശ്വാസികൾ. എന്താ അത്? നരകപ്രവേശനം, നരകമോചനം സാധ്യമാക്കുന്ന ഒരു കാര്യമാണ്, പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്നൊരു വിഷയമാണ്. അതേപോലെ പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ട്, അവരെ പരിചരിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളത് തന്നെ അവൻ്റെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ദുനിയാവിലെ ചെറിയ നേട്ടങ്ങളോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ഒരു പേരോ അല്ലെങ്കിൽ ദുനിയാവിലെ എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ സമയനഷ്ടമോ ധനനഷ്ടമോ ഇതൊന്നും വിശ്വാസി പരിഗണിക്കണില്ല. കാരണം ഇതൊരു ചെറിയ കാലഘട്ടത്തിൻ്റെ 60 വയസ്സിൻ്റെ 70 വയസ്സിൻ്റെ ആയുസ്സിനിടക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പരലോകത്ത് പിന്നെ 50,000 വർഷങ്ങളാണ് അല്ലേ, ആ 50,000 വർഷങ്ങൾക്ക് തുല്യമായ ഒരു ദിവസമുള്ള പരലോകത്തിനു വേണ്ടി ഇവിടെ ഉള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ സഹിക്കാനും ഇവിടെയുള്ള നേട്ടങ്ങളിൽ കുറവ് വരുന്നതൊന്നും പ്രശ്നമല്ല എന്ന് ചിന്തിക്കാനും ഒരു വിശ്വാസിക്ക് യാതൊരു പ്രയാസവും ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നന്നായി പരിഗണിക്കുന്നതും അവഗണിക്കാതിരിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും. ഈ പ്രായമായ ആളുകളോട് പ്രത്യേകം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ള, ഇപ്പോൾ ഒരു ഉമ്മയെ അടുത്ത ദിവസം കണ്ടിരുന്നു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് വീട്ടിലിപ്പോൾ മകൻ വിദേശത്തേക്ക് പോയി, മരുമകൾ അവളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ പോയതാണ്. അപ്പോൾ ഓള് കുറേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പം കുറച്ച് ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ പോയതാണ്. അപ്പോൾ എന്നോട് മകൻ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ഉമ്മ അവിടെ നിൽക്കല്ലേ, ഉമ്മ മകൻ്റെ അടുത്തേക്ക് വേറൊരു മകൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ പോയി, അല്ലെങ്കിൽ മകളുടെ വീട്ടിലേക്ക് നിങ്ങൾ നിൽക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് പോയി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് വീട്ടിൽ കുറേ പ്രശ്നമാണ്, അവിടെ അടിച്ചോരാനുണ്ട്, തുടക്കാനുണ്ട്, അവിടെ പിന്നെ ഇല ചാടി കിടക്കണുണ്ടാവും, വീട് വൃത്തിയിടാവും. അപ്പോൾ പല ഉമ്മമാർക്കും മക്കൾ നിങ്ങളൊറ്റക്ക് വീടിൽ നിൽക്കുമ്പോൾ, നിങ്ങളൊറ്റക്ക് പ്രായമായ അവസ്ഥയിൽ ഒറ്റക്ക് വീട്ടിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോൾ അതിൽ വലിയ പ്രയാസമുണ്ട് മക്കൾക്ക്. അപ്പോൾ ഉമ്മക്ക് എന്തെങ്കിലും പറ്റുമോ, അന്തിക്കഞ്ഞ് എന്തെങ്കിലും പ്രഷർ കൂടുമോ, ഷുഗർ കുറയുമോ, മറ്റേ സ്ട്രോക്ക് വരുമോ, അറ്റാക്ക് വരുമോ, അങ്ങനെ പല ജാതി ടെൻഷനുകൾ മക്കൾക്കുണ്ടാവും. എന്നാൽ അതേ ഉമ്മ മറ്റേ മകൻ്റെ അടുത്താണ് തറവാട്ടിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ മകളുടെ അടുത്താണ് കുറച്ച് ദിവസം പോയി നിൽക്കണം, മക്കളും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, മകളാണെങ്കിലും മകനൊക്കെ ആണെങ്കിലും ഉമ്മ കുറച്ച് ദിവസം വന്ന് ഇവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ പ്രായമാകും തോറും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം, ഉപ്പ മരിച്ച ഈ വീട്ടിൽ തന്നെ ആയിരിക്കണം എൻ്റെ മരണം ഉണ്ടാവേണ്ടത്, ഞാൻ ഇവിടുന്ന് വിട്ടുപോകില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതായാലും ഇവിടെയാണ് കഴിഞ്ഞുകൂടാ, ഇവിടുന്ന് പോയാൽ ഭയങ്കര ഇടങ്ങാറാണ്, ഒന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഭയങ്കര മടിയാണ്.
1: ഡെയിലി ഷെഡ്യൂൾ അവിടെ നിന്ന് മാറിയാൽ അത് പ്രയാസമാണെന്നുള്ളൊരു അവസ്ഥ പല പ്രായമുള്ളവർക്കുണ്ട്. ശരിക്കും മക്കൾ ചിലപ്പം ജോലി സംബന്ധമായോ അല്ലെങ്കിൽ മറ്റോ ചപ്പുറത്തായിരിക്കാം, സൗകര്യത്തിന് മാറി താമസിക്കാനായിരിക്കാം. അപ്പോൾ ഈ ഇവിടെ ഇവർ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ അവരെ കൂടെ പോയി നിൽക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
0: ഈ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വരും, അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അല്ല എന്നാൽ പ്രയാസമാണ്. അപ്പോൾ ഗസ്റ്റുകൾ വരാൻ സാധ്യതയുള്ള ആളുകളോട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ കുടുംബത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ദിവസം ഞാൻ ഇവിടെ അല്ല, ഞാൻ മോളടുത്താണ്, കുറച്ച് ദിവസം ഞാൻ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇതൊന്നുമല്ല, ഇപ്പോൾ വിദേശ യാത്രക്ക് ക്ഷണിക്കുന്ന മക്കളുണ്ടാവും, ഉമ്മമാരൊന്ന് കുറച്ച് ദിവസം ഇവിടെ ഒന്ന് നിൽക്കണം. അത് ശരിക്ക് ആ ഉമ്മമാരെന്ത് ചിന്തിക്കണില്ല, ഇത് ആ പേരമക്കൾക്ക് എൻ്റെ വല്യുപ്പയെ വല്യുമ്മയെ കിട്ടാനുള്ളൊരു അവകാശമുണ്ട്, ആ അവകാശം ഞാൻ സമ്മതിച്ചു കൊടുക്കണില്ല, വക വെച്ച് കൊടുക്കണില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യം കുറച്ച് കമ്മിയാണ്, ആയിക്കോട്ടെ, എന്നാലും മക്കൾ വിളിക്കുമ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കാൻ ക്ഷണിക്കുമ്പോൾ അവരോടൊപ്പം കുറച്ച് ദിവസം പോയി നിൽക്കുക, ആ മക്കൾക്കും വല്യുപ്പയെയും വല്യുമ്മയെയും അനുഭവിക്കാനുള്ള അവസരം കൊടുക്കുക, ഇതൊക്കെ പ്രായമായ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട വിഷയം.
1: ഞാൻ UAE പോയെന്ന് പറഞ്ഞല്ലോ, അന്നുണ്ടായ ഒരു അനുഭവം നമ്മുടെ സുഹൃത്ത് പറയുകയാണ്. അപ്പം ഈ കുട്ടികൾ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിലും ടാബിലൊക്കെയാണ്, അവിടെ ഇവിടെയുണ്ട്, ഇവിടെ മാത്രമല്ല അവിടെയുണ്ട്. അപ്പോൾ അവർ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും അവരൊരിക്കൽ ഒരു കുട്ടി, പിന്നെ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണ്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ രണ്ട് കുട്ടി സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു, പിന്നെ ഈ ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പറഞ്ഞിട്ട് ആ കഥാപാത്രം സ്പൈഡർമാനാണെന്ന് തോന്നുന്നു, അത് റിയൽ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് അപ്പോൾ ഒരു കുട്ടി പറഞ്ഞാൽ റിയൽ ആണെന്ന് പറഞ്ഞു, മറ്റു കുട്ടി റിയൽ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് ഈ കുട്ടി രക്ഷിതാവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഇത് പിന്നെ റിയൽ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, റിയൽ അല്ല. എന്താ റിയൽ അല്ലാത്ത, റിയൽ അല്ല, ഒറിജിനൽ അല്ല, അത് കാർട്ടൂണാണ് മോനെ, നമ്മൾ ഫോണിൽ കാണുന്നൊന്നും ഒറിജിനൽ അല്ല. അപ്പോൾ വല്യപ്പി ഉപ്പപ്പിയും മമ്മിയും റിയൽ അല്ലല്ലേ എന്ന് ചോദിച്ചു. കാരണം അവർ കുട്ടി അവരെ കാണുന്നത് ഫോണിലാണ്, വീഡിയോ കോളിലാണ് കാണുന്നത്. അപ്പോൾ അവർ റിയൽ അല്ലല്ലേ എന്ന് ഞാൻ ആ കുട്ടിയുടെ മനസ്സിൽ കയറിയ ഞാൻ അതൊരു ഉണ്ടായ സംഭവം പറഞ്ഞു. ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല അത്, ഞാൻ പറഞ്ഞത് അത് മുതിർന്ന ആളുടെ പ്രശ്നമാണെന്നല്ല പറയണത്. അപ്പോൾ പിന്നെ അതവർക്ക് കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നാട്ടിൽ സാഹചര്യം കൊണ്ട് ജോലി സംബന്ധമായി പോയതായിരിക്കാം. അപ്പോൾ കഴിയുമെങ്കിൽ പിന്നെ അവരെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ, സാഹചര്യം ഓക്കെ ആണെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ അതിന് തന്നെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. കാരണം മറ്റു രാജ്യത്ത് പോകുമ്പോൾ അവിടെ അവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണ രീതികളും ഒക്കെ പ്രശ്നമായിരിക്കാം പലർക്കും. ഞാൻ അതൊന്നും നോക്കാതെ പോകണമെന്നൊന്നല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആളുകൾ കുട്ടികളിലൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്.
0: ഈ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും, ഇപ്പോൾ എല്ലാ മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ കുടുംബത്തെയോ ഒന്നും ഒരു പക്ഷേ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമാകില്ല. ചിലപ്പോൾ അത് ജോലി സ്ഥലത്താണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അങ്ങനെ സാധ്യമാകുന്ന മക്കൾ, മക്കളോട് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത്, മക്കൾ ഇങ്ങോട്ട് വിളിക്കണം മാതാപിതാക്കളെങ്കിലും, അമ്മ കുറച്ച് ദിവസം മറ്റേ എൻ്റെ അടുത്തേക്ക് വരി, ഒരു മാസം ഉപ്പിയമ്മയും ഇവിടെ നിന്നോളി എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കുമ്പോൾ അത് കുറേ തടസ്സങ്ങൾ പറഞ്ഞു. അത് ഇനി ഇവിടെ മറ്റൊരു കുട്ടി വരാനുണ്ട്, പിന്നെ മറ്റേ മകളെ മോൻ ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിക്കാറുണ്ട്, ഇനി പിന്നെ അടുത്ത മാസം 17-ാം തീയതി ഒരു കല്യാണമുണ്ട്, ഇനി മറ്റാൾ സുഖമില്ലാതെ കിടക്കുക,
1: അതും കൂടി കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ അങ്ങനെ പറയുന്നവരൊരിക്കലും പോകാറില്ല എന്നുള്ളതാണ്.
0: ആ ഇനി പിന്നെ പേരക്കുട്ടിൻ്റെ പ്രസവം നടക്കാനുണ്ട്, അങ്ങനെ കുറേ കാരണങ്ങൾ, മറ്റടുത്ത് കൂട്ടിരിക്കലുണ്ട്, ഇവിടെ ഒരു ആള് വയ്യാതെ കിടക്കുകയാണ്, ഇനിയിപ്പോൾ അതെന്താ ആകുക എന്നറിയില്ല, ഇങ്ങനെ കുറേ തടസ്സങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ സന്തോഷങ്ങളോടൊപ്പം നിൽക്കാതിരിക്കണ മാതാപിതാക്കൾ. ഇതിലൊക്കെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഒരു പ്രശ്നമാണ് എന്നറിയുന്ന മാതാപിതാക്കൾ തന്നെ. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞതാണ്, പിന്നെ നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ പറ്റി ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, അമ്മ നിൽക്കണില്ല എന്നൊക്കെ പരാതി പറഞ്ഞ ആളായിരിക്കും, പക്ഷേ നിങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങളെ മകളെടുത്ത് പോയി നിൽക്കണത്, കുറച്ച് ദിവസം അവിടെ പോയ പോലെ പേരക്കുട്ടികളൊപ്പം നിൽക്കണത് നിങ്ങൾ ഭയങ്കര ഇടങ്ങാറായി വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഉമ്മ എന്നോട് പറയാം, സത്യമാണ്, പെരിയിൽ ഇങ്ങനെ അവിടെ പൊടിയാവണില്ലേ ഏതാവണില്ലേ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ പിന്നെ അവിടെ ഒരു ക്ലീനാക്കാനും സംഗതിയൊക്കെ നിങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ തലേന്ന് ഇവിടുത്തെ ഒരു താത്താനെ വിളിച്ച് പറഞ്ഞ് ഒരു അതിൻ്റെ ഒരു സംഖ്യ ഉണ്ടല്ലോ, ഒരു 500 രൂപയോ 1000 രൂപയോ ഒക്കെയാണ് കൊടുക്കേണ്ടി വരിക, അത് കൊടുത്ത പോലും വൃത്തിയാക്കിയിട്ട് വൃത്തിയായ വീട്ടിലേക്ക് നിങ്ങൾക്ക് വരാമല്ലോ, അതിന് പ്രശ്നമല്ലല്ലോ എന്നാ ഉമ്മയോട് പറഞ്ഞു. അപ്പോൾ ഇജു പറഞ്ഞ മാതിരി തന്നെ മനെ എൻ്റെ കുട്ടിയും പറഞ്ഞത് എന്നാ ഉമ്മ പറഞ്ഞു. അപ്പോൾ ആ മക്കൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, പക്ഷെ എന്നാലും അവിടെ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമായി വിചാരിക്കുന്നു.
1: നമ്മൾ സൂചിപ്പിക്കുന്നത് പിന്നെ പ്രായമുള്ള ആളുകൾ ശ്രദ്ധിക്കാത്ത പ്രശ്നം എന്നൊക്കെ അല്ല, ഒരു കാര്യം പറയുമ്പോൾ രണ്ട് വശവും പറയണമെന്ന നിലക്കാണ്. കുട്ടികളെ നന്നായിട്ട് നോക്കുന്ന രക്ഷിതാക്കളും രക്ഷിതാക്കളെ നന്നായിട്ട് നോക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്നുള്ളതാണ്. ഇവിടെ ഒരു നേരത്തെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, പിന്നെ ഈ ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വയോജനങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളാണ്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ വൃദ്ധസദനങ്ങൾ വളരെ കുറവാണ്. വയോധികരെ മക്കൾക്കൊപ്പം വീട്ടിൽ താമസിപ്പിച്ചു കൂടെ കൂട്ടുന്ന അവിടുത്തെ സാമൂഹിക രീതി മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് കടുത്ത സാമൂഹിക അപമാനമായും നിയമവിരുദ്ധമായും കണക്കാക്കുന്നു. ഇതിലെന്താ വെച്ചാൽ, ഒരു സാമൂഹിക രീതി ഡെവലപ്പ് ചെയ്ത് വരിക, അത് ചെയ്യുക എന്നുള്ളതാണ്. നിയമം കൊണ്ട് ചെയ്യാവുന്ന ഒന്നാണ്, നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയാക്കിയാൽ നോക്കുമോ? പിന്നെ ആ മാതാപിതാക്കൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്, പോലീസ് ഇടപെട്ട് മകനെ എൻ്റെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചു. യഥാർത്ഥത്തിൽ വലിയൊരു പ്രയാസമാണ് അവരോട് ചെയ്യുന്നത്. ഈ താമസിക്കുന്ന സമയത്ത് എന്തൊക്കെയാ അവർ ചെയ്യാൻ നമുക്കറിയാൻ പറ്റില്ല, ഈ താല്പര്യമില്ലാതെ മാതാപിതാക്കൾ താമസിപ്പിക്കുന്നവർ. അപ്പോൾ ആ നിലക്ക് സാമൂഹ്യ രീതി സാമൂഹ്യ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഈ ഇസ്ലാമിക പാരമ്പര്യമുള്ള രാജ്യങ്ങളിൽ അതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
0: ഇബ്നു അബ്ദുള്ള മാട്ടൂൽ, ഫസീല മുണ്ടക്കൽ, അതുപോലെ തന്നെ ആയിഷ മുഹമ്മദ് പി ഒ, ഷാഹിദ കുന്നത്ത് ഒക്കെ നമ്മുടെ ഈ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ ഫീഡ്ബാക്കും നമുക്ക് വായിക്കാനുള്ള ഒരു സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെ, അപ്പോ അത് കുറെ അധികം ഫീഡ്ബാക്കുകൾ താഴെയും ഒക്കെ വരുന്നതിന്റെ ഇടക്ക് നമുക്ക് ശ്രദ്ധ വിട്ടുപോകുന്ന അവസരമുണ്ട്. എന്തായാലും ഫീഡ്ബാക്കുകൾ നമ്മൾ പരമാവധി വായിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും
1: പലരും ദുബായിൽ ഉൾപ്പെടുത്തണം ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ പരസ്പരം ദുബായിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: അമീൻ യാ റബ്ബ്. ഇനി നമ്മൾ വഴിവിളക്കിലെ മാറ്റർ എന്താണെന്നൊന്ന് നോക്കുകയാണ്. വഴിവിളക്ക് 2538 ദിവസങ്ങളിലായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത ഭാഷകളിൽ വഴിവിളക്ക് നമുക്ക് ലഭ്യമാണ്. പിന്നെ വഴിവിളക്കിലെ ഇന്നത്തെ മാറ്റർ ഇതാണ്, ദിക്റുകളുടെ വിശിഷ്ട ദിനങ്ങൾ എന്നാണ്.
1: അതെ, നമുക്കറിയാം 10 ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട 10 ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജയുടെ ആദ്യ ദിനങ്ങളാണ്. അപ്പോൾ നബിസ് അല്ലാമിന് റിപ്പോർട്ട്, അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ പിന്നെ കണ്ടന്റ്.
0: നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദുൽഹിജ്ജയുടെ ആദ്യ 10 ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും അൽഹംദുലില്ലയും വർദ്ധിപ്പിക്കുക എന്നതാണ് വഴിവിളക്കിൻ്റെ സന്ദേശം. വഴിവിളക്ക് നമുക്ക് ദലൈറ്റ് ഗ്രൂപ്പ് വഴി ലഭിക്കും, അതുപോലെ തന്നെ വിസ്ഡം യൂത്തിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ ലഭിക്കും. ആ വഴിവിളക്ക് നമ്മൾ സ്റ്റാറ്റസ് വെക്കാനും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക.

0: നമ്മൾ വാർത്തയിൽ ഇടക്കിടക്ക് കാണുന്ന ഒരു വീഡിയോകൾ ഉണ്ടാവും. ചെറിയ കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോൾ അവരുടെ പിന്നാലെ തെരുവുനായ്ക്കൾ ഓടിയെടുക്കുക, എന്നിട്ട് അവരെ കടിക്കാനൊരുങ്ങുക. നാലും അഞ്ചും നായ്ക്കൾ ഒരുമിച്ച് ഓടിയെടുത്ത് പിന്നാലൂടെ ഇങ്ങോട്ട് ഒരു വണ്ടി വരിക, ആ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങുക, അങ്ങോട്ട് രക്ഷപ്പെടുത്തുക. ആ തൊട്ടപ്പുറത്തുനിന്ന് ഒരു താത്ത ഓടി വന്ന് രക്ഷപ്പെടുത്തുക. എന്നിട്ട് നമ്മളിങ്ങനെ ആ നായങ്ങനെ ഓടുമ്പോൾ നമ്മൾ വിചാരിക്കും പറച്ചവനെ ആരെങ്കിലും കുട്ടീനെ കണ്ടെങ്കിൽ കണ്ടെങ്കിൽ എന്നാലോചിക്കും. കാരണം അത്ര വലിയ പ്രശ്നങ്ങൾ.
1: കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ മാസം മുന്നേ കണ്ണൂരിലെ കുട്ടി കടിച്ച് കൊല്ലുകയും ചെയ്തു, പലരും മരണപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ.
0: അത് മരണപ്പെടണ്ട, ഇനിയൊരു കടി കൊണ്ടാൽ തന്നെ നമ്മൾ ആലോചിക്കണം ആ കുട്ടിക്ക് പേവിഷ വരുമോ ബാധ ഏൽക്കുമോ എന്ന് വിചാരിച്ച് ആ കുട്ടിയെ എത്ര ഇഞ്ചക്ഷനാണ് പല സമയത്തായിട്ട് ചെയ്യണത്. ഇനി ആ ഇഞ്ചക്ഷൻ മറന്നുപോയാൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അപകടം അത്ര വലുതാണ്. പേവ പിടിച്ച പട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി മരണപ്പെടുന്നതിൻ്റെ രൂപം എത്ര ഭീകരമായിട്ടാണ്. അതിനെതിരെയുള്ള വാക്സിനുകളൊക്കെ യഥാസമയം കൊടുക്കാതിരുന്നാലുള്ള നഷ്ടം എത്രയാണ്. തെരുവു നായ്ക്കളുടെ ശല്യം കാരണത്താൽ വല്ലാത്ത പ്രയാസം നമ്മുടെ സമൂഹം അനുഭവിക്കുന്നതിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്.
1: ഇന്ന് ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം കുറച്ച് വൈകിയാണെങ്കിലും വന്നിരിക്കുകയാണ്. തെരുവുനായ്ക്കളെ അപകടകരമായ രീതിയിലുള്ള തെരുവുനായ്ക്കളെ കൊല്ലാം എന്നാണ് അതിൽ പറയുന്നത്. അത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല, അതിനുള്ള എല്ലാ സുരക്ഷയും അവർക്ക് നൽകണം എന്നുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. വളരെ സ്വാഗതാർഹമാണ് പല വിഷയങ്ങളും. എല്ലാ ജീവികളെയും കൊല്ലണമെന്നോ പട്ടികളെ കൊല്ലണമെന്നോ ഒന്നുമല്ല, ഈ അപകടം ഉണ്ടാക്കുന്ന തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കണം. കൊല്ല കുറേ മുറവിളി ആവശ്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വൈകിയാണെങ്കിൽ ഒരു നല്ലൊരു വിധി ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് പേപ്പറിലെ ആദ്യ പേജുകളിൽ ആ വാർത്തയുണ്ട്.
0: ഈ വാർത്ത വായിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജീവന് വിലയുണ്ടല്ലോ എന്നാണ് ഈ നായ്ക്കളെ കൊല്ലാൻ തടസ്സം നിൽക്കുന്ന മൃഗസ്നേഹികൾ പറയുന്നത്. ഈ പിന്നെ പട്ടികളെയും നായ്ക്കളെയൊക്കെ കൊല്ലാൻ തടസ്സം നിൽക്കുന്ന പിന്നെ മനുഷ്യജീവികളുണ്ട്, മനുഷ്യജന്മങ്ങളുണ്ട്. അവരെ പിന്നെ നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളുടെ പേരിട്ട് വിളിക്കാൻ പറ്റില്ല. കാരണം അത് പൈശാചികതയാണെന്നാണ് പറയാം. അത് മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവിടെ മനുഷ്യൻ്റെ ജീവന് വിലയല്ലേ, മനുഷ്യൻ്റെ ജീവന അതൊരു പൈശാചിക ചിന്തയാണ്. ഇത് ഞാനെന്തോ വലിയ ഒരു ആളാണ്, മൃഗസ്നേഹിയാണ്, ഈ ജീവിക, എന്നിട്ട് ആ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയാണ്. സംരക്ഷിച്ച് പിന്നെ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ ജീവികളെ സ്നേഹിക്കലല്ല, ഈ ജീവികൾക്ക് അവരുടെ ഈ പ്രജനനം, അടുത്ത തലമുറകൾ ഉണ്ടാക്കാനുള്ള അതിൻ്റെ കഴിവ് തൽക്കാലം ഇഞ്ചക്ഷനിലൂടെ നിയന്ത്രിക്കാനുള്ള ആ കമ്പനികൾക്കുള്ള സഹായം ചെയ്യലാണ് ശരിക്കും അവർ ചെയ്യണം. അവരുടെ നിന്ന് വല്ലതും വാങ്ങിയിട്ടായിരിക്കും ഒരു പക്ഷേ ഈ മൃഗസ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറയണത് എന്നുള്ളത് തോന്നിപ്പോകാറുണ്ട്.
1: വലിയ വിവാദങ്ങളിലേക്ക് വഴി വെച്ചൊന്നാണിത്. പിന്നെ ഒരു ഭാഗത്തു നിന്ന് ഇവരെ നിയന്ത്രിക്കണം, ഇത്തരം ഈ തെരുവ് നായ്ക്കളെയും പിന്നെ പേ ഉള്ള നായ്ക്കളെയൊക്കെ കൊല്ലണം എന്നുള്ള അഭിപ്രായം വരുമ്പോഴും അതിനെതിരെ പലരും, പല പ്രധാനപ്പെട്ട പല വ്യക്തികളും അതിനെതിരെ വീഡിയോ ചെയ്യുന്നു, അവർ ആ തെരുവിലെ നായ്ക്കളെ സംരക്ഷിക്കുന്ന വീഡിയോ കാണുന്നു, അങ്ങനെ പലതും വന്നിരുന്നു. ഈ വിഷയത്തിൽ പല ആർട്ടിക്കിളുകളും പല പ്രോഗ്രാമുകളും നമ്മളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല വിധി വന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്.
0: നമുക്ക് കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടി അതിലുണ്ട്. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യാറുള്ള സ്പോട്ട് ലൈറ്റിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യമാണ് ശരിക്കും ആ കാര്യം. അതുപോലെ സുപ്രീം കോടതി വിധിയാക്കി എന്ന് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ നമ്മുടെ റിക്വയർമെൻ്റ്, നമ്മളതിൽ പറഞ്ഞിരുന്ന പരിഹാര നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഒരു വിധിയിലൂടെ വന്നിട്ടുള്ളത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മനുഷ്യ ജന്മത്തിന് വിലയുണ്ട്, മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യമുണ്ട്. ജീവികൾക്ക് നിസ്സാര വിലയുള്ളൂ, അവർ ചത്തുപോകേണ്ടവരാണ് എന്ന അർത്ഥത്തിലല്ല അത്. പക്ഷെ മനുഷ്യരെ ഉപദ്രവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ നായ കടിച്ച് മുഖം വികൃതമായ, പിന്നെ നായ കടിച്ച് ആകെ മുഖം വികൃതമായ കുട്ടികളുടെ ശരീരത്തിൽ മുറിവ് പറ്റിയ കുട്ടികളുടെ ചിത്രം കണ്ടാൽ പിന്നെ ആർക്കാണ് വേദന ഇല്ലാതൊക്കെ.
1: വളരെ സങ്കടകരമാണ്. പല വീഡിയോകളും പലതിലും രക്ഷിക്കുന്ന വീഡിയോ നമ്മൾ കാണാറുണ്ട്. ഒരു വാഹനം വരുന്നു, കുട്ടി നായക്ക് തിരിയുന്നു, നായ പിന്മാറിപ്പോകുന്നു, പിന്നെ ആ കുട്ടിയെ മദ്രസ വിട്ട് വരുന്ന വീഡിയോകൾ കുട്ടികളധികം. അതേ ഈ മദ്രസക്ക് കാരണം എന്ന് വെച്ചാൽ ഏറെ രാവിലെയാണ് ഇവർ പോവുക, ആ സമയത്ത് അധികം ആളുകൾ റോട്ടിലുണ്ടാവില്ല, തിരിച്ചു വരുമ്പോഴും അതങ്ങനെ തന്നെയാണ്. അതാണ് അധികം മദ്രസ കുട്ടികളുടെ ആക്രമണം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും വിധി വന്നിട്ടുണ്ട്. ഇനി അതിനെതിരെ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആവശ്യങ്ങളിലൊക്കെ.
0: അത് കുറേ പൈശാചിക ചിന്ത ഉള്ള മൃഗസ്നേഹത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് പിന്നെ ഞങ്ങൾ വലിയ മൃഗസ്നേഹികളാണെന്ന് ഒരു പിന്നെ നാട്ടി നടിച്ച്, മൃഗസ്നേഹമൊന്നുമില്ല, മനുഷ്യവിരോധം കമ്പനികളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യുക, അവരുടെ അടുക്കൽ നിന്ന് അച്ചാരം വാങ്ങി അതിനുവേണ്ടി പ്രസംഗം നടത്തുക എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്നാണ് നമുക്ക് തോന്നിപ്പോകുക. അവരുടെ ഉദ്ദേശശുദ്ധിയെ പൊതുസമൂഹം വിലയിരുത്തണം, അവരെ ചോദ്യം ചെയ്യണം. അങ്ങനെ തന്നെയാണ് നമുക്ക് ആ വിഷയത്തിൽ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം പറയാനുള്ളത്. നമ്മുടെ ശ്രോതാക്കൾ നമ്മളോടൊപ്പം വീണ്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായി പങ്കുവച്ച് ചേരുന്നുണ്ട്. എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഉമ്മക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണുള്ളത്, നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം, എത്രയും പെട്ടെന്ന് അവരുടെ അസുഖം സുഖപ്പെടുത്തി കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.
1: ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ വേണ്ടി മറുപടി ഉണ്ട്, മദർസ പ്രവേശനോത്സവത്തിന് പോകാൻ കാത്തിരിക്കുകയാണ്, വേഗം ഉത്തരം പറയൂ എന്നൊക്കെ.
0: ആ എന്നാൽ ഉത്തരം വേഗം പറഞ്ഞു കൊടുക്കുക. ഇൻഷാല്ലാ
1: നമുക്കതിൻ്റെ സമയമായോ?
0: ഓ ഉത്തരം പറയാം, ഉത്തരം പറയാൻ പ്രശ്നമില്ല. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായ യാസിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ ആരാണ് എന്നതായിരുന്നു ചോദ്യം. നാല് ഓപ്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്: സെയ്ദ് ബിൻ യാസിർ, അമ്മാർ ബിൻ യാസിർ, അബ്ദുല്ലാ ബിൻ യാസിർ, മുആദ് ബിൻ യാസിർ. ഏതാ ശരി ഉത്തരം?
1: ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം.
0: അമ്മാർ
1: ബിൻ യാസിർ എന്നുള്ളതാണ് ശരി ഉത്തരം.
0: ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികളുടെ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ, ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, യാസിർ, അമ്മാർ, സുമയ്യ എന്നീ പേരുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള, ഇസ്ലാം സ്വീകരിച്ചു ശരിയാണെന്ന് തോന്നിയ, മനസ്സിലാക്കിയ, മനസ്സിൽ ഉറപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു എന്ന കാരണത്താൽ വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരു കുടുംബം. ആ കുടുംബത്തിലെ രണ്ടംഗങ്ങൾ യാസിർ, മകൻ അമ്മാർ, അവരുടെ ചരിത്രം നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. റേഡിയോയിൽ തന്നെ അവരുടെ ചരിത്രങ്ങൾ ഒരു പക്ഷേ നമ്മൾ പലതവണയായി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളിലൂടെ നമുക്ക് പിന്നെ ചരിത്രം കണ്ണോടിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ അനുഭവങ്ങൾ എത്രമേൽ പ്രയാസകരമായിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം കൂടി അവിടെ ഉണ്ട്. ഇൻഷാല്ലാ ഉത്തരം ശരിയായി എന്നതിലെ സന്തോഷം
1: അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഉത്തരം അറിയില്ലായിരുന്നു, കറക്കി കുത്തി അയച്ചതാണ്, വെറുതെ ഉത്തരം അയച്ചതാണ്. ഇപ്പോൾ അതിൽ പലർക്കും ഇപ്പോൾ ശരിയായിട്ടുണ്ട് തോന്നുന്നുണ്ട്, മെസ്സേജ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, കറക്കി കറക്കി കുത്തിയതാണ് ശരിയായെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്.
0: ബാപ്പാക്ക് 65 വയസ്സായി, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ബാപ്പ മിനിയൂട്ടിയിൽ കുക്കായി ജോലി ചെയ്യുന്നു എന്ന്. മിനിയൂട്ടിയിൽ കുക്കായി ജോലി ചെയ്യുന്ന ആളുടെ മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് കേൾക്കുന്നുണ്ടാവും.
1: 24 hours നമ്മള് അവിടെ പോകുമ്പോ കാന്റീൻ ചെന്നാല് റേഡിയോ അങ്ങനെ കേൾക്കാം. നെറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന സ്ഥലമാണ് മിനിയൂട്ടി എന്ന് പറയുമ്പോൾ. പക്ഷെ അവിടെ നമുക്ക് റേഡിയോ കേൾക്കാൻ പറ്റും, അദ്ദേഹം സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാവാണ്.
0: ഷഹനാസ് അരിക്കുളമാണ് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ പിന്നെ ഉപ്പ അവിടെ ജോലിയിൽ നിന്ന് അവിടെ ഉണ്ടെങ്കിൽ അവരത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെ നല്ലൊരു കാഴ്ചയാണത്, ആ ജോലി തിരക്കിൻ്റെ ഇടയിലും പിന്നെ അവിടുത്തെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും.
1: പിന്നെ കുറേ ഫീഡ്ബാക്കുകൾ സ്വരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ഹജ്ജിനുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ലഭിച്ചു എന്നുള്ളതൊക്കെയാണ്. എല്ലാവർക്കും അത് ചെയ്യാനുള്ള തൗഫീഖ്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ആയിഷ, ഖദീജ തുടങ്ങിയ ധാരാളം പേർ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്.
0: ശരി, ഇനി നമ്മളൊരു ചോദ്യവും ഒരു ഉത്തരവും കേൾക്കാം. ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഹംസ മദീനിയാണ്.
1: ചോദ്യം നമുക്കറിയാം, വിവിധ വിഷയ ഇസ്ലാമിക വിഷയങ്ങളിലുള്ള സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് അലിജാബയിൽ വന്ന ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: മയ്യത്ത് മറമാടി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്? ഖബറിൽ മണ്ണ് വാരിയിടുക, മറമാടിയ ശേഷം അവിടെ ഇരുന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, മരണചിന്തയെക്കുറിച്ച് അവിടെ നിന്ന് പ്രഭാഷണം നടത്തുക എന്നിവയൊക്കെ സുന്നത്തിൽ അനുവദിച്ച കാര്യമാണോ?
3: അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാടുകളിൽ പലപ്പോഴും മയ്യത്ത് മറമാടുന്ന സമയത്ത് ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ടതും അല്ലാത്തതുമായ പല കാര്യങ്ങളും അവിടെ ഉണ്ടാകാറുണ്ട്. അതിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അല്ലാത്തതൊന്നും പാടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു മതപരമായി ഒരു പുണ്യം കിട്ടാൻ വേണ്ടി എന്നൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ അതൊന്നും പാടില്ലാത്തതാണ്. അതിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മയ്യത്ത് കബറടക്കി കഴിഞ്ഞാൽ അഥവാ മൂടുകല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, മയ്യത്തിനെ നമ്മൾ കാണാത്ത അവസ്ഥയിലായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പിന്നീട് ആ ഖബറിലേക്ക് മണ്ണെടുത്തിടുക, മൂന്ന് തവണ അതിലേക്ക് മണ്ണ് വാരി ഇടുക എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ പലരും അത് ഇടുന്ന സമയത്ത് ദുർബലമായ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വാരൽ മൂന്ന് തവണ വാരിയിടുന്ന സമയത്ത് ഒന്നാമത്തെ തവണ മിൻഹ ഖലഖനാക്കും, രണ്ടാമത്തെ തവണ വഫീഹ നുഈദുക്കും, മൂന്നാമത്തതിന് വമിൻഹ നുഖ്രിജുക്കും താറത്തൻ നുഖ്ര എന്ന് ചൊല്ലുന്നത് ആ ആയത്ത് ഉരുവിടുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഈ മണ്ണിടുന്നത് സുന്നത്താണ് താനും, ഇത് അവിടെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അവിടെ നിൽക്കാൻ കഴിയുന്നത്? ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന സമയം, അത്യാവശ്യം സമയമുണ്ടല്ലോ. അത്രയും സമയം നമ്മൾ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ തസ്ബീത്ത് ചൊല്ലുക എന്നതാണ്. എന്താണ് തസ്ബീത്ത്? ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസലൂലഹു തസ്ബീത്ത് ഫഇന്നഹുൽ ആന യുസ്അൽ, അയാൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും, അയാൾക്ക് സ്ഥൈര്യം നൽകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. ആ പ്രാർത്ഥന നമ്മളൊക്കെ നമ മ്മുടെ ഭാഷയിൽ നമ്മളെക്കൊണ്ട് ആകുന്ന രൂപത്തിൽ മനസ്സിൽ തട്ടി നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുണ്ടും നാവും അനങ്ങുന്ന രൂപത്തിൽ പുറത്തേക്ക് ശബ്ദം വരാതെ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. അതിന് പ്രത്യേകമായ ചില വാചകങ്ങൾ ഉരുവിടേണ്ടതില്ല. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നൊക്കെ പറഞ്ഞ് ആരോ ഉണ്ടാക്കിയ ചില വാക്കുകൾ, ആ വാക്കുകളുടെ ആശയമൊക്കെ നല്ല ആശയം തന്നെയാണ്, പക്ഷേ അതൊരു സുന്നത്താണ് എന്ന നിലക്ക് ആരെങ്കിലും പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊരു ബിദ്അത്തായി വരും. അതുകൊണ്ട് ആ പദങ്ങളല്ല, അതിനപ്പുറത്ത് നമ്മൾ ആത്മാർത്ഥമായി ഈ മയ്യത്തിന് എൻ്റെ പിതാവാണെങ്കിൽ പിതാവ്, സഹോദരനാണെങ്കിൽ സഹോദരൻ, നാട്ടുകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലി അള്ളാഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിൻ്റെ സമയത്ത് നീ ധൈര്യം നൽകുകയും അദ്ദേഹത്തിന് മനസ്സുറപ്പ് നൽകുകയും അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ബോധം നൽകുകയും ചെയ്യണമേ എന്നു തുടങ്ങിയ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യാനുള്ളത്. പലപ്പോഴും ഇതൊന്നും ഉണ്ടാകാതെ ആരോ ചൊല്ലിക്കൊടുക്കുന്ന ചില വാചകങ്ങൾ, ആ വാചകങ്ങളുടെ അർത്ഥമെന്ത്, ആശയമെന്ത് എന്നറിയാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടുന്നത്. അവിടെ ഒരു ശബ്ദകോലാഹലത്തിൻ്റെ ശബ്ദം ഉയർത്തുന്നതിൻ്റെ സ്ഥാനമല്ല, മറിച്ച് ഓരോരുത്തരും ആത്മാർത്ഥമായി തന്നിലൊതുങ്ങി താനും തൻ്റെ റബ്ബുമായി തൻ്റെ സഹോദരന് വേണ്ടി, തൻ്റെ പിതാവിന് വേണ്ടി, തൻ്റെ കുടുംബക്കാരന് വേണ്ടി എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകേണ്ടുന്നത്. അതോടൊപ്പം തന്നെ മയ്യത്ത് ഖബറടക്കുന്നതിന് എന്തെങ്കിലും തടസ്സമോ, പിന്നെ ഖബറ് പണി പൂർത്തിയാകാതിരിക്കുകയോ മറ്റൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് പറയാം. കാരണം മനസ്സ് ഏറ്റവും കൂടുതൽ അലിയുന്ന ഒരു സമയമാണത്. തൻ്റെ കുടുംബക്കാരായിട്ടും തൻ്റെ സുഹൃത്തുക്കളായിട്ടും തന്നോടൊപ്പം തമാശയും കളിയുമായി കഴിഞ്ഞുകൂടിയിരുന്ന പലരും അപ്പുറവും ഇപ്പുറവും ഓരോ ഖബറുകളിൽ കിടക്കുന്നത് കാണുന്നവരാണ് അവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരും. അവർക്കൊക്കെ അവരുടെ ഓർമ്മകൾ മനസ്സിൽ വരുന്ന ഒരു സന്ദർഭമാണ്. തനിക്കും അതുപോലെ അവരെപ്പോലെ ഇവിടെ വന്ന് കിടക്കേണ്ടതുണ്ട് എന്ന, എനിക്കും ഇതുപോലെ എന്നെയും വെച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട് എന്നൊക്കെ ഒരു ബോധ്യപ്പെടുന്ന ഒരു രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുക്കലേക്ക് എത്തി മയ്യത്തുമായി മറമാടാൻ വേണ്ടി, പക്ഷേ അതിൻ്റെ പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല. പ്രവാചകൻ അവിടെ ഇരുന്നു, സ്വഹാബത്തും ചുറ്റിലും ഇരുന്നു. അങ്ങനെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ കയ്യിലൊരു കമ്പ് എടുത്ത് നിലത്തിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് തല പൊക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യനെ ഖബറിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അതിൻ്റെ പണി കഴിഞ്ഞ് തിരിച്ചു നടന്നിട്ടുണ്ട് എങ്കിൽ അവിടേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകൾ കടന്നു വരുമെന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമെന്നും അതിനു മുമ്പ് തന്നെ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നത് മുതലുള്ള അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് വിശദീകരിച്ചു കൊടുത്തു. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്, അവന് സലാം പറയുന്നത്, മലക്കുൽ മൗത്ത് വരുന്നത്, റൂഹ് പിടിച്ചെടുക്കുന്നത്, ആ റൂഹ് ഇല്ലിയോനിലേക്ക് ഉയരുന്നത്, ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഒരു മോശപ്പെട്ട മനുഷ്യനാണ് എങ്കിൽ അവൻ്റെ അടുക്കലേക്കും മലക്കുകൾ വരുന്നതും മലക്കുകൾ അവനെ അടിക്കുന്നതും അവനെ പ്രഹരിക്കുന്നതും അതുപോലെ തന്നെ മലക്കുൽ മൗത്ത് വന്ന് അവൻ്റെ റൂഹ് പിടിക്കുന്നതും അവിടെയുള്ള ഭീതിതമായ രംഗങ്ങളും അവൻ്റെ റൂഹുമായി സിജ്ജീനിലേക്ക് മലക്കുകൾ പോകുന്നതും അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് വിശദീകരിച്ചു കൊടുത്തത് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ഇതേപോലെ മനസ്സിലേക്ക് തട്ടുന്ന ഉപദേശങ്ങളുണ്ടെങ്കിൽ, അതിന് സാധിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ ആ സമയം ഉപയോഗപ്പെടുത്താം. എന്നാൽ എത്രയോ ഖബറുകൾ, എത്രയോ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയപ്പോൾ അങ്ങനത്തെ ഒരു ഉപദേശം നൽകിയിട്ടില്ല. അപ്പോൾ ആവശ്യമാണെങ്കിൽ, സന്ദർഭത്തിൽ നിന്ന് അങ്ങനെ ഒന്ന് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇതൊക്കെയാണ് ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന, ഖബറടക്കവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. വല്ലാഹു അഅലം.
0: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്കും. നമ്മുടെ ഓരോ ചോദ്യവും ഒരു ഉത്തരവും നമ്മൾ ഈ മോർണിംഗ് ലൈവിൽ പ്രത്യേകം പ്രക്ഷേപണം ചെയ്യുന്നത് അലിജാബ എന്നുള്ളത് പ്രോഗ്രാം നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളൊരു അറിയിപ്പ് കൂടിയായിട്ടാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 റേഡിയോ വഴി അലിജാബ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അതോടൊപ്പം അലിജാബയുടെ ലൈവ് സെഷനുകളും ഉണ്ട്.
1: അത്രയും പ്രോഗ്രാം ലേറ്റസ്റ്റായി വന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അലിജാബ യൂട്യൂബ് ചാനലിൽ ധാരാളം ചോദ്യങ്ങൾ, ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കും. അലിജാബീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിൽ ചാനൽ എന്നുള്ള ഭാഗത്ത് മറ്റ് റേഡിയോയുടെ മറ്റ് ചാനലുകൾ കാണാം. സ്നേഹക്കുണ്ട് ചാനൽ, ആരോഗ്യ വിചാരത്തിൻ്റെ ചാനൽ, അതുപോലെ അലിജാബക്ക് ഒരു പ്രത്യേക യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ധാരാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുണ്ട്. സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയാൽ അത് ഇഷ്ടാനുസരണം കേൾക്കാനും സംശയമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കേൾപ്പിക്കാനുള്ള അവസരം ഉണ്ടെന്ന് ഈ അവസരത്തെ സൂചിപ്പിക്കുകയാണ്.
0: ഈ മതപരമായ സംശയങ്ങൾ നമ്മൾ പിന്നെ എവിടെയെങ്കിലും തരികയെന്നുള്ളത് ശരിയായൊരു രീതിയല്ല. നമ്മുടെ പിന്നെ ഇപ്പോൾ പുതിയ കാലത്ത് എന്തെങ്കിലും AI ചാറ്റ് ബോട്ടുകളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ഒരു സേഫായ വഴിയല്ല, ഒരു സുരക്ഷിതമായ വഴിയല്ല. കാരണം ആ AI പ്ലാറ്റ്ഫോമുകൾ അവർക്ക് ലഭിച്ച പ്രോംപ്റ്റിനനുസരിച്ചുള്ള ഒരു മറുപടിയാണ് നൽകുക. ഏതൊരു മറുപടിയും അതാത് കാലഘട്ടത്തിനും അതുപോലെ ആ നാടിനും ഒക്കെ അനുസരിച്ച് മാത്രമാണ് പണ്ഡിതന്മാർ പറയുക. അപ്പോൾ പണ്ഡിതോചിതമായി ആ മറുപടികൾ കണ്ടെത്താൻ, അതും പ്രമാണബദ്ധമായിരിക്കാൻ നമ്മളാണ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അലിജാബ നിങ്ങൾക്ക് സുരക്ഷിതമായി സംശയങ്ങൾ ചോദിക്കാൻ ഉള്ളൊരവസരമാണ്. അവസരം ഉപയോഗപ്പെടുത്തണം, ഒന്ന് ഓർമ്മപ്പെടുത്തണം.
1: നമ്മുടെ നേരത്തെ നടന്ന ക്വിസിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. ഇന്നത്തെ വിജയികളുടെ പേര് പ്രഖ്യാപിക്കാൻ തോന്നുന്നു അല്ലേ?
0: പെട്ടെന്നൊരു കാര്യം കൂടി അതിൻ്റെ മുമ്പ് പറഞ്ഞു പോവുകയാണ്. പിന്നെ ഫാമിലി ലൈവ് ടെലിക്വിസ് ഇനി അതിൻ്റെ ഒരു പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ കോൾ ചെയ്ത കുറേ ആളുകൾ ഇനി കിട്ടുന്നില്ല എന്നുള്ള പരാതി പരിഹരിക്കണം.
1: അതായത് ആദ്യകാലത്തൊക്കെ 200-300 തവണ വിളിച്ചിട്ട് കിട്ടായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിക്കാറുണ്ട് നമുക്ക്. ഇനി ആര് പരാതി ഇല്ല, അഥവാ ബാക്കിയുള്ളവന് വിളിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്ത് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കും. ടെലിക്വിസിൻ്റെ സമയത്ത് അങ്ങോട്ട് വിളിക്കും. ആ ദിവസം ഏതാണോ ചോദ്യം, വിഷയത്തിലാണോ ചോദ്യം, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാനും സാധിക്കും.
0: 90 20 840 840 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഫോം ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഷെഡ്യൂൾ നിശ്ചയിച്ച് തരും. ആ ദിവസമായിരിക്കും നിങ്ങളുടെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം.
1: മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് 500 കോഴ്സ്, അതിൻ്റെ മൊഡ്യൂൾ 16 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 17-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് രാത്രി 10 പ്രക്ഷേപണം ചെയ്യുന്നത്. കേൾക്കാൻ ശ്രദ്ധിക്കുക.
0: 13 മുതലാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ആരംഭിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. 500 മൊഡ്യൂളുകളിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ അത് എൻറോൾ ചെയ്ത് കോഴ്സിൻ്റെ പഠിതാവായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: കോഴ്സ് ഓപ്ഷനിൽ ധാരാളം കോഴ്സുകളുണ്ട്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ഒരു നമ്പറുണ്ട്, 97 47 845 845. ഓർത്തുവെക്കാൻ എളുപ്പമാണ്. 9 7 4 7 8 4 5 8 4 5.
0: ഓക്കെ, അപ്പോൾ ഈ കോഴ്സുകളുടെ ഭാഗമാകുക, അതുപോലെ കുട്ടികളെ നമ്മൾ പ്രത്യേകമായി ടെലിക്വിസിൽ പങ്കെടുപ്പിക്കുക, അവർക്ക് വിജയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അറിവ് വർദ്ധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കണം.
1: ഇന്നത്തെ കിസ്സിന്റെ വിജയികളെ വായിക്കാൻ തോന്നുന്നുണ്ട്.
0: വിജയികൾ ആയി നമ്മൾ 13 പേരെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന 13 പേർക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ അറിയിക്കുക, എനിക്ക് സമ്മാനം തരണം എന്ന് റേഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. അങ്ങനെ റേഡിയോ ശ്രോതാക്കൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ സമ്മാനം കളക്ട് ചെയ്യണം. വിജയികൾ ഇവരാണ് റാഷിദ് പി എ,
1: സാബിദ,
0: ഹൈഫ മറിയം തളിപ്പറമ്പ,
1: സാദിഖ് മാത്തൂർ,
0: സീനത്ത്,
1: സെനിയ കെ എ കാഞ്ഞിരമറ്റം,
0: ജാസ്മിൻ സലീം തൊടുപുഴ,
1: സജ്ന കാവന്നൂർ,
0: കളിയാട്ടുമുക്ക് എന്ന് മാത്രമേ ഉള്ളൂ, ആളുടെ പേരില്ല, പേര് ശരിക്ക് കൊടുക്കണം.
1: സാദിഖ് പാലക്കാഴി,
0: സുഹറ വി പി നിലമ്പൂർ,
1: സൗദ മുട്ടം,
0: ഫബീന തൃക്കാക്കര.
1: 13 പേരാണ് ഇന്നത്തെ വിജയികളായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്.
0: മാഷാല്ലാഹ്, ഇന്നത്തെ ഒരു ലൈവ് മോർണിംഗ് ഷോ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും റേഡിയോയെ അറിയിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ വൈബ്സിലേക്ക് പോവുകയാണ്. വൈബ്സിൽ നിങ്ങളുടെ ഓരോ പ്രോഗ്രാം സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അതിൻ്റെ ശ്രോതാക്കളോടൊപ്പം സെഷനിൽ പ്രത്യേകമായി ഷുക്കൂർ അൻസാരിയും അതുപോലെ തന്നെ
1: മുസ്തഫ അൻസാരിയും നമ്മളോടൊപ്പം ചേരും
0: ഇൻഷാല്ലാ. വൈബ്സിലേക്ക്.

0: ഇന്നത്തെ വൈബ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അബ്ദുഷക്കൂർ വളാഞ്ചേരി, എൻ്റെ കൂടെ മുസ്തഫ മാഷാണുള്ളത്. ഇൻഷാല്ലാ നമ്മുടെ വൈബ്സ് എന്ന് പറയുമ്പോൾ അത് കുറേ നല്ല പ്രോഗ്രാമുകളുടെ ഒരു കലവറയാണ്. ഇൻഷാല്ലാ അതിൽ ഏറ്റവും പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാം കൊണ്ടാണ് നാം എന്നും തുടങ്ങാറ്. ഇന്നും അതുപോലെ തന്നെ തുടങ്ങുകയാണ്. സമാഷേ, സാധാരണ തുടങ്ങുന്ന ഇൻസൈറ്റ് തന്നെയാണ് ഇന്നും നമ്മൾ. ഇന്നത്തെ ഇൻസൈറ്റിൽ
1: എൻ്റെ അധ്യാപകനും കൂടിയായ, നമ്മുടെയൊക്കെ അധ്യാപകനും കൂടിയായ ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്രയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ വിഷയം?
0: അദ്ദേഹം കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുടുംബജീവിതം സുദൃഢമാവാൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. നമുക്ക് ആ ഒരു സംസാരത്തിലേക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മതം നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു ഗുണത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലിരിക്കുകയാണ്. സ്വഹാബത്തൊക്കെ ചുറ്റുഭാഗത്തുണ്ട്. നബിയുടെ സ്വഹാബത്തിൻ്റെയും ഇടയിലേക്ക് വെളുത്ത വസ്ത്രം ധരിച്ച വളരെ സുന്ദരനായ കറുകറുത്ത മുടികളുള്ള ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അവിടെ ഇരിക്കുന്ന ആർക്കും അദ്ദേഹത്തെ പരിചയമില്ല. ദൂരദേശത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ മണൽക്കൂനകൾക്കിടയിലൂടെ വിദൂരദേശത്ത് നിന്നൊരാൾ വന്നാൽ അയാളുടെ വസ്ത്രങ്ങളാകെ പൊടി പുരണ്ടിട്ടുണ്ടാകും, മുടി ജട കുത്തിയിട്ടുണ്ടാകും, പാറി പറന്ന് കിടക്കുന്ന മുടിയായിരിക്കും. പക്ഷേ ഇദ്ദേഹം വളരെ ഫ്രഷായ നീറ്റായ രീതിയിലാണ് നബിയുടെ സദസ്സിലേക്ക് വരുന്നത്. എല്ലാവരും അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തെ നോക്കി. ആർക്കും അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അദ്ദേഹം വളരെ വിദൂരത്തുനിന്ന് വരുന്ന ഒരു അടയാളവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുമില്ല. നബിയെ അറിയാവുന്ന രീതിയിൽ അദ്ദേഹം നബിയോട് അടുത്തേക്കിരുന്നു, സലാം പറഞ്ഞ് നബിയുടെ സദസ്സിലേക്ക് കടന്നു, നബിയോട് അടുത്തേക്കിരുന്നു. സാധാരണ സ്വഹാബികൾ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നബിയോട് ചേർന്നിരുന്നു. കാൽമുട്ടുകൾ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ച്, കൈകൾ കൈകളോട് ചേർത്ത് വെച്ച് നബിയോട് ഏറ്റവും സ്നേഹപൂർവം ചേർന്നിരുന്നു. നബിയും അത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. നബി അതേപോലെ തന്നെ അദ്ദേഹത്തെ ആദരവും സ്നേഹവും ഉൾക്കൊണ്ടുകൊണ്ട് നബി അദ്ദേഹത്തോടും പെരുമാറുന്നു. അദ്ദേഹം നബിയോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിലൊന്ന് മൽ ഇഹ്സാൻ എന്നായിരുന്നു. എന്താണ് പ്രവാചകരെ ഇഹ്സാൻ എന്ന പദം കൊണ്ട് അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹുവിനോടുള്ള ആരാധനകൾ നിർവഹിക്കലാണ്, അള്ളാഹുവിന് ഉപാസന നിർവഹിക്കലാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിച്ച് മുന്നോട്ടു പോകലാണ്. ജീവിതത്തിൻ്റെ ആരാധനാ നിമഗ്നമായ എല്ലാ ഘടകങ്ങളും നിർവഹിക്കലാണ്. കഅന്നക തറാഹു, സൂക്ഷ്മമായി അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ്റെ കൺവട്ടത്താണ് നീ എന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കലാണ്, ആരാധനകൾ നിർവഹിക്കലാണ് ഇഹ്സാൻ. യഥാർത്ഥത്തിൽ നീ നോക്കുമ്പോൾ അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്ക്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നീ അവനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നീ ആരാധനകൾ നിർവഹിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ അവനെ കാണുന്നത് അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. ആ ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുക എന്നതാണ് ഇഹ്സാൻ എന്ന പദം കൊണ്ട് നബി നമ്മെ പഠിപ്പിച്ചത്. ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളെ നാം പരിചയപ്പെടുമ്പോൾ നമുക്കവയെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ഇങ്ങനെ വേർതിരിക്കാം. ഒന്ന് ഇസ്ലാം, മുസ്ലിമായി മാറുക, അള്ളാഹുവിന് കീഴൊതുങ്ങുക, അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായി ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ദർജയാണ് അൽ ഈമാൻ, മുഅ്മിനായി മാറുക എന്നുള്ളത്. പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ള, അള്ളാഹുവിലും റസൂലിലും തികഞ്ഞ വിശ്വാസമുള്ള, എല്ലാ വിശ്വാസ സംഹിതമായ കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവനായി മാറുക എന്ന ഘടകമാണത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒന്നുകൂടി ഉയർന്ന മാനസികാവസ്ഥയാണ് ഇസ്ലാം അൽ ഇഹ്സാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈമാനും ഇസ്ലാമും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിൽ അവ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് തികഞ്ഞ മുഅ്മിനായി, തികഞ്ഞ മുസ്ലിമായി ഒരു വ്യക്തി മാറുന്നത്, എപ്പോഴാണവൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറുന്നത്? ഇഹ്സാൻ കൂടി ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നിടത്ത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിതമായ ജീവിതം ക്രമീകരിക്കുന്നിടത്ത്, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ്റെ കാഴ്ചയിൽ നിന്ന്, അവൻ്റെ അറിവിൽ നിന്ന്, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാനൊരിക്കലും പുറത്തു കടക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയായി മുസ്ലിമായി മാറുന്നത് എന്നതാണ്, അവൻ്റെ കർമ്മങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതാണ്. എന്തിനായിരിക്കും ഈ ഒരു അടിസ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ടാവുക. വളരെ വ്യക്തമായി നമുക്കറിയാം, നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനുള്ള, കർമ്മങ്ങളെ ഒന്നുകൂടി ഓജസ്സുള്ളതും നിഷ്കളങ്കവും ട്രാൻസ്പെറൻറ്റുമാക്കി മാറ്റാൻ പല ആളുകളും പല വഴികൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബിദഅത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂഫിസത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും വഴികൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഹാവഭാവങ്ങളോടുകൂടിയുള്ള കർമ്മങ്ങൾ ചെയ്ത്, വലിയ വസ്ത്രധാരണത്തിൽ പ്രത്യേകമായ ഹാവഭാവാദികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, ശാരീരിക പ്രത്യേകതകളിൽ പ്രത്യേകമായ രൂപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവർ സ്വയം അവരുടെ കർമ്മങ്ങളെ, അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാൻ ബൗദ്ധികമായി ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്ക് തെറ്റിപ്പോകുന്നു. കാരണം അങ്ങനെ ശ്രമിക്കുമ്പോൾ അങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലവും കൂടുതൽ നന്മയുള്ളതും കൂടുതൽ തഖ്വയുള്ളതുമാക്കി മാറ്റാൻ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും വലിയ കള്ളക്കഥകൾ അവർ ഇത്തരം ദീനിയാത്തിൻ്റെ അമലിയാത്തിൻ്റെയൊക്കെ കിതാബുകളിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സത്യസന്ധമായി ഈ കഥകളില്ലാത്തതാണ് എന്ന് അവർക്കു തന്നെ പലപ്പോഴും അറിയാം. അവരുടെ തന്നെ വലിയ നേതാക്കന്മാരോട് നമ്മൾ ഈ കഥകളുടെ അസിലെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇത്തരം കഥകൾക്ക് എന്തെങ്കിലും ഒരു അസില് ദീനിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പലപ്പോഴും തമാശയായി തോന്നിയിട്ടുള്ള കാര്യം അവർ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുള്ളത്, ഇത് അസിലുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ഈ കഥ കേൾക്കുമ്പോൾ ആളുകൾക്ക് തഖ്വ വർദ്ധിക്കുന്നു, ഈ കഥ കേൾക്കുമ്പോൾ ആളുകൾക്കൊരു ഗൗരവം ഒന്നുകൂടി ഉണ്ടാകുന്നു, ഗാംഭീര്യം ഉണ്ടാകുന്നു എന്നതാണ്. ഒരു സുഹൃത്ത് എന്നോടൊരിക്കൽ പറയുകയുണ്ടായി, മുജാഹിദ് പള്ളികളിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഉഷാറ് കുറവാണ്, അതേസമയത്ത് മറ്റു മസ്ജിദുകളിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അതിന് ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന അതിലൊരു ആമെടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു ഒരു ഒരു നിസ്കാരമൊന്ന് കനത്തിലായി എന്ന് തോന്നുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് അത്തരം സുഹൃത്തുക്കളോട് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ആഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ടുള്ള തഖ്വയുമാണ് നമുക്ക് ആവശ്യം. മറ്റുള്ള പൊങ്ങാരങ്ങളും മറ്റുള്ള ചമൽക്കാരങ്ങളുമെല്ലാം അത് പലപ്പോഴും പൈശാചികമാണ് എന്ന് നാം തിരിച്ചറിയണം. ജാഹിലിയ കാലഘട്ടത്തിലെ ആരാധനയെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു പരാമർശമുണ്ട്. ഇവിടെ ആരാധനകൾ വലിയ ബഹളമയമായിരുന്നുവെന്ന്, ഇല്ലാ മുക്കാഅൻ വ തസ്ദിയ എന്നൊരു പ്രയോഗം ഖുർആൻ നടത്തുന്നുണ്ട്. ഒമാക്കാന ഇന്ദൽ ബൈത്തി ഇല്ലാ മുക്കാഅൻ വ തസ്ദിയ, അവരുടെ ആരാധനകൾ കഅബയുടെ ചാരത്ത് വന്ന് വലിയ ബഹളങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. ആ ബഹളങ്ങളിൽ നിന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, മൗനമായി പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, അള്ളാഹുവുമായുള്ള ഹൃദയബന്ധമുണ്ടാക്കുന്ന ഒരന്തരീക്ഷത്തിലേക്ക്, ഹൃദയവും പടച്ച തമ്പുരാനുമായുള്ള ആത്മബന്ധമുണ്ടാക്കുന്ന ഒരന്തരീക്ഷത്തിലേക്ക്, കണ്ഠനാടിയേക്കാൾ അടുത്തിരിക്കുന്ന റബ്ബിനോട് എത്ര മൗനമായിട്ടാണ് നമുക്ക് സംവദിക്കാൻ സാധിക്കുക എന്ന ഒരന്തരീക്ഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഏറ്റവും മഹിതമായ പ്രവർത്തനം. പിശാചിന് അവിടെ തോന്നുകയാണ് ഇത് പോരാ എന്ന്, കുറച്ചുകൂടി ബഹളമുണ്ടാകണമെന്ന്. കുറച്ചുകൂടി ശബ്ദമുഖരിതമാകുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ഇമ്പമുണ്ടാവുക എന്ന്. അതിൻ്റെ കൂടെ ആളുകൾ നിൽക്കാൻ ആളുകളെ കിട്ടിയേക്കാം, പക്ഷെ ആ കാര്യങ്ങൾക്ക് തെളിവുണ്ടോ, ആ കാര്യങ്ങൾക്ക് പിൻഫലമുണ്ടോ എന്ന് ആലോചിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. അവിടെയാണ് ആരാധനകളെ എങ്ങനെ സമീപിക്കണം ഒരു വിശ്വാസി, അവൻ്റെ ഭക്തിമാർഗത്തെ കൂടുതൽ ദൃഢീകരിക്കാൻ, കൂടുതൽ സൂക്ഷ്മതയുള്ളതാക്കി മാറ്റാൻ, കൂടുതൽ കൂടുതൽ തഖ്വയിലേക്ക്, കൂടുതൽ തഖ്വയുടെ ദർജകളിലേക്ക് കടന്നു വരാൻ ആരാധനകളോട് വിശ്വാസി എടുക്കേണ്ട സമീപനം എന്താണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെയായിരിക്കണം അത്? അള്ളാഹുവിനെ നാം കാണുന്നുണ്ട്, അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്യാമറ കണ്ണിൻ്റെ മുമ്പിൽ നാം ഇരിക്കുമ്പോൾ നമ്മളെത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും, ക്യാമറകളുടെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിൻ്റെ കണ്ണുകളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ക്യാമറ സർവയലൻസിൽ നിന്ന്, പടച്ച തമ്പുരാൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിൽക്കാനാവാത്തവനാണ് ഞാൻ എന്ന ബോധ്യമുണ്ടാകുമ്പോൾ അയാളുടെ കർമ്മങ്ങൾ അതിസുന്ദരമായി മാറുകയും അയാൾ തിന്മകളിൽ നിന്ന് അതി വേഗം അകന്നകന്നു പോവുകയും ചെയ്യുന്ന വലിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. ആ അന്തരീക്ഷമാണ് തഖ്വ. ആ അന്തരീക്ഷമാണ് വിശ്വാസികൾ നിലനിർത്തേണ്ടത്. ബഹളങ്ങളോ വലിയ ഒച്ചപ്പാടുകളോ ആൾക്കൂട്ടങ്ങളോ ആൾമയമായ സാഹചര്യങ്ങളോ ചമൽക്കാരങ്ങളോ ഇല്ലാത്ത ശാന്തമായ ആരാധനകളുടെ ലോകത്തേക്കാണ് ഇസ്ലാം നമ്മളെ നയിക്കുന്നത്. അതിന് കിട്ടുന്ന ഗൗരവവും, അതിന് കിട്ടുന്ന ഗാംഭീര്യവും, അതിന് കിട്ടുന്ന ഘനവും, അതിന് കിട്ടുന്ന മനസാന്നിധ്യവും, അതിന് കിട്ടുന്ന ആത്മസംതൃപ്തിയും പറഞ്ഞറിയിക്കാനാവാത്തതാകും. അതിലേക്കെത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്വച്ഛമായ ആരാധനകൾ നിർവഹിച്ച് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കെത്താൻ സാധിക്കുന്ന വിശ്വാസികളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. മുഹ്സിൻ, മുഹ്സിനൂൻ എന്ന പദവിയിലേക്കെത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ. കുടുംബജീവിതം സുദൃഢമാവാൻ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്രയാണ് ഇതുവരെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും നമ്മളിന്ന് തുടക്കത്തിൽ തന്നെ ഇൻസൈറ്റ് കേട്ടു. ഇനിയൊരു പാട്ട് കേട്ട് തിരിച്ചു വരാൻ തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ നമുക്ക് കേട്ടു വരാം
1: സ്വരത്തിലേക്ക്.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: മാഷാ നല്ല ഹൃദ്യമായ മനസ്സിനും കാതിനും എല്ലാം കുളിര് തരുന്ന ഒരു ഗാനമാണ് നാം കേട്ടത്. ഇൻഷാല്ല ഈ ഗാനത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി നാം പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: യെസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോഴാണ് ശരിക്ക് ഈ ചികിത്സയെക്കുറിച്ചും എവിടെ കാണിക്കണം, ആരെ കാണിക്കണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളത്.
0: ആരോട് ചോദിക്കണം?
1: യെസ്, അപ്പോൾ ചില രോഗങ്ങളൊക്കെ നമ്മൾ, പ്രത്യേകിച്ച് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ അശ്രദ്ധരാണ്. ഇന്ന രോഗം എപ്പോൾ വരും, എങ്ങനെ വരും നമുക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ആ ഒരു വിചാരം, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു വിചാരം നമുക്ക് കുറവാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആരോഗ്യ വിചാരം എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ചില സന്ദേശങ്ങളും അറിവുകളുമാണ് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിചാരം എന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇതിനെ അറിയാൻ ശ്രമിക്കുക. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർ ലോകം, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുസ്സലാം വീട്ടിയുമാണ്. ശാസ്ത്രക്രിയ ആയുർവേദത്തിൽ എന്നതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലെ സംസാര വിഷയം. ആരോഗ്യ വിചാരത്തിലേക്ക് പോകാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ നമ്മുടെ കൂടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അമീർ ആയുർലോകമാണ്. പൈൽസ് ചികിത്സാ രംഗത്ത് 10 വർഷത്തോളമായി പ്രവർത്തന പരിചയമുള്ള ഡോക്ടറെയാണ് ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഡോക്ടർക്ക് ഹൃദ്യമായ സ്വാഗതം.
3: താങ്ക് യു
2: സാറേ. പീസ് റേഡിയോ വിവിധ ചികിത്സയുമായി ബന്ധപ്പെട്ട തന്നെ വ്യത്യസ്ത എപ്പിസോഡിൽ ഇതുപോലെ നമ്മൾ സംപ്രേഷണം ചെയ്യാറുണ്ട്.
3: അതെ.
2: അപ്പോൾ ഇന്ന് സാറെ നമുക്ക് അതിഥിയായി കിട്ടിയാൽ വലിയ സന്തോഷമുണ്ട്.
3: താങ്ക് യു. താങ്ക് യു.
2: ഡോക്ടർ അമീർ ആയുർ ലോകം എന്ന പേരിലാണ് സാർ അറിയപ്പെടുന്നത്.
3: അതെ അതെ അതെ.
2: അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ സാറ് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തിൽ പൈൽസുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ പ്രധാന ചികിത്സ. സാറിന് ചെറിയൊരു ഇൻട്രോ കൊടുക്കാൻ പറ്റുമോ ശ്രോതാക്കൾക്ക്?
3: ഞാൻ 2014 ഈ പൈൽസ് ചികിത്സാ രംഗത്തേക്ക് വരുന്നത്. അന്ന് മുതൽ തന്നെ നമ്മൾ ഈ പൈൽസ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദ ചികിത്സകളും അതിൽ ഉള്ള ഏത് രൂപത്തിൽ നമുക്ക് അതിലേക്ക് ഈ ആധുനിക ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വൻറ്റേജാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു പ്രശസ്തിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. ഈവൻ അറബികൾ വരുന്ന
2: സ്ഥാപനം എവിടെയാണ്?
3: സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അരീക്കോട് ആണ്. അരീക്കോട് മുക്കം റോഡിൽ കുറ്റൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോൾ പുതിയൊരു ബിൽഡിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
2: അത് ശരി, ഇപ്പോൾ പുതിയ ബിൽഡിംഗിൽ മാറിയതാണ്.
3: അതെ അതെ. ആ ആ നമ്മൾ അരീക്കോട് ടൗണിലായിരുന്നു.

0: സംഘടനയാണ് ആ ഒരു അംഗീകാരം തന്നത്.
1: ശസ്ത്രക്രിയ രംഗത്ത്.
0: അതെ അതെ,
1: അപ്പൊ അത്
0: ശസ്ത്രക്രിയ.
1: സ്വാഭാവികമായിട്ടും ചോദിക്കുന്നു, ഈ ആയുർവേദത്തിൽ എന്താണ് ശസ്ത്രക്രിയ എന്നുള്ളത് ഒരു സംശയം.
0: തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്ക് വലിയ സംശയമുള്ള ഒരു മേഖലയാണ്. അതായത് ആയുർവേദത്തിൽ സാധാരണ കേട്ട് കേൾവിയുള്ളതും പരിചയമുള്ളതും പൊതുജനങ്ങൾക്ക് പരിചയമുള്ളതും ഉഴിച്ചൽ, ധാരാകിഴി പോലെയുള്ള ചികിത്സാ രീതികളാണ്, പഞ്ചകർമ്മ ചികിത്സാ രീതികളാണ് പൊതുവെ കേട്ട് പരിചയമുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാത്തൊരു മേഖലയാണ് ആയുർവേദത്തിലെ ശസ്ത്രക്രിയ. സത്യത്തിൽ ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്ന സർജറി, അത് ആദ്യമായിട്ട് വന്നത് ആയുർവേദത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഈ രീതിയിൽ ശസ്ത്രക്രിയ ചെയ്തത് സുശ്രുതൻ എന്ന് പറയുന്ന ആയുർവേദ ആചാര്യനാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ശസ്ത്രക്രിയകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം തിമിര ശസ്ത്രക്രിയ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കണ്ണിലേക്ക് ഈ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം പാസ് ചെയ്തിട്ട് ആ തിമിരം വന്ന് അടഞ്ഞു പോയ ലെൻസിനെ പുറകിലെ ചേമ്പറിലേക്ക് തട്ടിക്കളയുന്ന ഒരു ചികിത്സയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം ഇൻസ്ട്രുമെൻറ്റ്സ് കടത്താൻ ഏത് ഏരിയ ആണോ അന്ന് കടത്താൻ ഉപയോഗിച്ചത് അതേ ഏരിയയിലൂടെ തന്നെയാണ് ഇന്നും സർജന്മാർക്കകത്തേക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതി അത് ശരിക്കും
1: 2000 വർഷങ്ങൾക്ക്
0: മുമ്പേ ഈ തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. ഈ അടുത്താണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അതുപോലെ മറ്റ് ശസ്ത്രക്രിയ, വയറ് തുറന്നിട്ടുള്ള മൂത്രക്കല്ലിനുള്ള ശസ്ത്രക്രിയ, മൂത്രക്കല്ല് നീക്കം ചെയ്ത് വയറ് തുന്നിച്ചേർത്ത ശസ്ത്രക്രിയ ഈ സുശ്രുതൻ ചെയ്തിട്ടുണ്ട്. ലിവർ പോലെയുള്ള അവയവങ്ങൾക്ക് വരെ അത് വരെ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ യുദ്ധഭൂമിയിലൊക്കെ വയറിന് പരിക്ക് പറ്റി തുറന്ന് കുടല് പുറത്ത് ചാടിയ അവസ്ഥകളുണ്ടാവും. അതിൽ കുടലിലും മുറിവ് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുള്ള അവസ്ഥയിൽ കുടലിനെ ഈ പാലുപയോഗിച്ച് കഴുകിയിട്ട് ഈ വലിയ ഹെഡുള്ള വലിയ തലയുള്ള ഉറുമ്പുണ്ടല്ലോ, ഈ ഉറുമ്പിനെ കൊണ്ട് ആ കുടലിനെ ചേർത്ത് പിടിച്ച് കടിപ്പിക്കും. അപ്പോൾ ഉറുമ്പ് കടിച്ചിട്ട് അതിൻ്റെ ആ ഉടലുണ്ടല്ലോ, ആ ബോഡി അതങ്ങ് മുറിച്ച് കളയും. ആ മുറിച്ച് കളഞ്ഞിട്ട് അപ്പോൾ അതായത് രണ്ട് തുറന്ന് കിടക്കുന്ന രണ്ട് ഭാഗം കുടലിൻ്റെ ഭാഗത്തിനെ ചേർത്ത് പിടിച്ച് അതിനെ ഉറുമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അത് വീണ്ടും വൃത്തിയായി കഴുകി വീണ്ടും ഉള്ളിലേക്ക് വയറിനുള്ളിലേക്ക് വെച്ച് പുറമെ സീവനം, ആ സീവനം എന്ന് പറഞ്ഞ ശസ്ത്ര തുന്നലില്ലേ മുറിവ്, ആ അങ്ങനെ തുന്നി ചേർത്ത് മസിൽസ് എല്ലാം തുന്നി പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വരെ ഈ സുശ്രുതാചാര്യൻ ചെയ്തിരുന്നു ഒരു കാലത്ത്. എന്തിനാ ഉറുമ്പിൻ്റെ ഇതുകൊണ്ട് കടിപ്പിച്ചതെന്ന് വെച്ചാൽ വയറിനകത്തേക്ക് പോകുന്ന സാധനങ്ങൾ അലിഞ്ഞു പോകുന്നതാവണം. ഇന്നും നമ്മൾ ആധുനിക ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് അലിഞ്ഞു പോകുന്ന നൂലുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഈ നൂല് പലപ്പോഴും ഈ ജീവികളുടെ കുടലിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് അലിഞ്ഞു ചേരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വേണം. പ്ലാസ്റ്റിക് ഇല്ല, പ്ലാസ്റ്റിക് ആ നശിക്കാത്തതാണെങ്കിൽ അത് ശരീരം റിജക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ ഉറുമ്പിൻ്റെ ഹെഡ് വെച്ചിട്ട് കടിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അതുവഴി ഇത് അലിഞ്ഞ് ശരീരം തന്നെ അതിനെ നശിപ്പിച്ച് കളഞ്ഞോളും, കൂടി ചേർന്നിട്ടുണ്ടാവും. പുറമെയുള്ള തുന്നുന്നത് ശരിക്കും കട്ടിയുള്ള നൂലുകൾ, സിൽക്ക് ത്രെഡ് ഒക്കെയാണ് അന്ന് കാലത്തെ ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ഇത് പുതിയ അറിവായിരിക്കും. ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്. എല്ലാം സുശ്രുത സംഹിത എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ ചെയ്തതായിട്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്.
1: അപ്പോ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ സാറ് ഒരു ഏരിയ എന്ന് പറയുന്നത് പൈൽസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതിലും ശരിക്കൊരു ശസ്ത്രക്രിയയുടെ ഒരു ഭാഗം,
0: ഒരു ഭാഗം മാത്രമാണ്, അതോ വളരെ ചെറിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. സുശ്രുതാചാര്യൻ ചെയ്ത ശസ്ത്രക്രിയകൾ വെച്ച് നോക്കുമ്പോൾ ഇത് പൈൽസ് ചികിത്സയിലെ ശസ്ത്രക്രിയ വളരെ നിസാരമായ ചെറിയൊരു ഭാഗം മാത്രമാണ്.
1: സാർ ശരിക്കും എന്താണ് ഈ പൈൽസ്?
0: പൈൽസ് എന്ന് വെച്ചാല് മലദ്വാരത്തിലെ വെരിക്കോസ് വെയിൻ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. കാലിൽ വെരിക്കോസ് വെയിൻ വരുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട് അല്ലേ? കാലിലെ ഞരമ്പുകൾ, വലിയ ഞരമ്പുകൾ തടിക്കുന്നുണ്ട്. ആ ഒരു തടിപ്പ് മലദ്വാരത്തിനകത്ത് വരുന്നു. മലദ്വാരത്തിനകത്തുള്ള ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ തടിപ്പ് വന്ന് അത് വീർത്ത് വരുന്നൊരവസ്ഥയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അതിൽ പൊതുവേ നമ്മൾ നാട്ടുകാർ ഈ പൈൽസിന് മൂലക്കുരു എന്ന് പറയും. ഈ മൂലക്കുരു എന്ന് പറയുമ്പോൾ പൊതുവെ പഴുപ്പ് നിറഞ്ഞ ചലം നിറഞ്ഞ കുരുവാണ് ആളുകളുടെ മൈൻഡിലേക്ക് വരിക. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് രക്തക്കുഴലുകൾ തടിച്ചുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഒരു വെരിക്കോസിറ്റി. വെരിക്കോസിറ്റി ഓഫ് റെക്റ്റൽ വെയിൻ എന്നാണ് ഇതിനെ ആധുനിക ശാസ്ത്രത്തിൽ പറയുക. അപ്പോൾ ഇത് മറ്റൊരു എന്താ പറയുക, മറ്റു ടൈപ്പ് ഓഫ് കുരുവായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. മൂലക്കുരു എന്ന് പറയുന്ന ആ ഒരു പേര് വളരെ കൺഫ്യൂസ്, അങ്ങനെ കാണരുത്. അല്ല, രക്തക്കുഴലിന്റെ തടിപ്പ് മാത്രമാണ് ഇത്, വെരിക്കോസ് വെയിൻ ആണ് ശരിക്കും. ആ ഒരാൾക്ക് മലദ്വാരത്തിൽ വെരിക്കോസ് വെയിൻ ആണെന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ കറക്റ്റ്. മൂലക്കുരു എന്ന് പറയുന്നതും പൈൽസ് തന്നെയാണ്. ഹെമറോയിഡ്സ് എന്ന് പറയുന്നതും പൈൽസ് ആണ്. അർഷസ് എന്നൊരു പേരും ഇതിനുണ്ട്. ആ ഈ മൂന്ന് പേരും ഇതിന് ഇതിന്റെ സിനോണിംസ് ആണ്.
1: ശരിക്കും ഇത് പിന്നെ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ മനുഷ്യൻ ഉണ്ടായെന്ന

0: മനുഷ്യന് രോഗങ്ങളുണ്ടല്ലോ,
1: ആ അതെ
0: അപ്പൊ രോഗത്തിന് ചികിത്സകളും ആ സന്ദർഭങ്ങളിൽ അതിൻ്റെതായ ചികിത്സ
1: ആ
0: ഉണ്ടാവും.
1: ആ
0: 2000 വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ചികിത്സ
1: ചികിത്സ
0: ഉണ്ട്
1: ഉണ്ട്.
0: എന്ന്
1: ആ
0: പറയുന്നു.
1: ആ ആ
0: അപ്പൊ ഈ ഒരു പൈൽസ് രോഗത്തിന് അത്രയും വർഷത്തെ ഒരു പ്രാചീനമായിട്ട് തന്നെ മനുഷ്യന്റെ
1: അതെ
0: ജീവിതത്തിൽ പൈൽസ്
1: അത്രയും
0: ഉണ്ടല്ലോ.
1: അതെ തീർച്ചയായിട്ടും ഉണ്ട്.
0: അപ്പൊ ആയുർവേദത്തിൽ അന്ന്
1: ആ
0: മുതലേ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ
1: ട്രീറ്റ്മെൻ്റ്
0: എങ്ങനെയാ?
1: ഉണ്ട് അന്ന് മുതലേ ഇതിന് മെഡിക്കൽ മാനേജ്മെൻറ്റുകൾ പലതും പറയുന്നുണ്ട്, മരുന്ന് കൊണ്ടുള്ള ചികിത്സാ രീതികൾ പലതും പറയുന്നുണ്ട്. ശസ്ത്രക്രിയ സുശ്രുതൻ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു രോഗം കൂടിയാണിത്, പൈൽസിനുള്ളതും. പൈൽസിൻ്റെ ശസ്ത്രക്രിയ ശരിക്കും സുശ്രുതാചാര്യൻ, സുശ്രുതൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫാദർ ഓഫ് സർജറി എന്ന്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് ഈ ലോകം അംഗീകരിച്ച ഒരാളാണ് സുശ്രുതൻ. ഈ സുശ്രുതൻ ആയുർവേദത്തിലെ ആചാര്യനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആയുർവേദം ശസ്ത്രക്രിയ, ശരിക്കും തീർച്ചയായും ശസ്ത്രക്രിയ ആയുർവേദത്തിലായിരുന്നു ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നത്. ആയുർവേദത്തെ വളരാൻ വിടുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകത്തെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലേക്ക് ആയുർവേദം വരുമായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം, ഈ അഹിംസാ സിദ്ധാന്തം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ആയുർവേദം ഡൗൺ ആയത്. അതുപോലെ ഈ ബ്രിട്ടീഷ് ഇൻവേഷൻ അതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ആയുർവേദം വളരെ താഴെപ്പോയി. ശരിക്കും അതിനെ പടിപടിയായിട്ട് ഉയർത്താനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ ലോകത്ത് ഡോമിനേറ്റ് ചെയ്യേണ്ടത് ആയുർവേദം ആയിരുന്നു. കാരണം ആയുർവേദത്തിലെ ഈ ശസ്ത്രക്രിയകൾ ശരിക്കും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. പല മോഡേൺ സർജിക്കൽ ടെക്സ്റ്റുകളിലും ഈ സുശ്രുതനെ, നമ്മുടെ സുശ്രുതാചാര്യനെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം, മനസ്സിലായില്ലേ? അപ്പോൾ ഫാദർ ഓഫ് സർജറി, ആ ശസ്ത്രക്രിയയുടെ പിതാവിൻ്റെ ശാസ്ത്രമാണ് ആയുർവേദം. അപ്പൊ ആയുർവേദ ഡോക്ടർമാരാണ് ശരിക്കും ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് പറയാം, മനസ്സിലായി?
0: അപ്പൊ ഏതായാലും എനിക്ക് പിന്നെ അത് എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെടുമ്പോൾ കുറെ കാര്യങ്ങൾ
1: ഒരുപാട് പറയാനുണ്ട്. ശരിക്കും അത് വലിയൊരു മേഖല തന്നെയാണ്.
0: അപ്പൊ ഈ പൈൽസുമായിട്ട് നമുക്ക് വരാം,
1: വരാം തീർച്ചയായിട്ടും, തിരിച്ചുവരാം.
0: പിന്നെ ഇത് അന്ന് മുതൽ തന്നെ എന്തായിരിക്കും ചികിത്സ, ഇന്ന് എന്താണ് അതിന്റെ മനുഷ്യന്റെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് ചികിത്സയിൽ മാറ്റങ്ങൾ?
1: ചികിത്സയിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മുമ്പ് ചെയ്തിരിക്കുന്നത് സുശ്രുതാചാര്യൻ പറഞ്ഞ ചികിത്സ ചിത്വ ഛേദനം ചെയ്ത് കളയാന്ന്, ഛേദിച്ച് കളയുക, കട്ട് ചെയ്ത് കളയുക, നീക്കം ചെയ്യുക എന്നുള്ള, നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്. അതിനി നമ്മൾ എന്തൊക്കെ ഇന്ന് പല ടെക്നോളജികളും ഉപയോഗിച്ച് നോക്കിയാലും ഇത് നീങ്ങിപ്പോവാത്ത ചികിത്സാ രീതികളെല്ലാം പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് കാണാം, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ചികിത്സാ രീതി പണ്ട് മുതലേ ചെയ്തിട്ടുണ്ട്, ഛേദനം, അല്ലെങ്കിൽ അതൊരു ശസ്ത്രകർമ്മമാണ്, മനസ്സിലായോ? അതുപോലെ ആയുർവേദത്തിൽ സീവനം എന്ന് പറഞ്ഞാൽ തുന്നുക എന്നാണ് അതിൻ്റെ അർത്ഥം, കണ്ടോ? അതുപോലെ നമുക്ക് 8 ശസ്ത്രകർമ്മങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഛേദനം, ഞാൻ പറഞ്ഞത് കട്ട് ചെയ്ത് നീക്കം ചെയ്യുക. ഭേദനം എന്ന് പറഞ്ഞാൽ പിളർത്തുക എന്ന് പറയില്ലേ, അത് നമുക്ക് ഇൻസിഷൻ ആണെന്ന് മോഡേൺ മെഡിസിനിൽ പറയാം. ഛേദനത്തിന് എക്സിഷൻ എന്ന് പറയാം, ഭേദനത്തിന് നമുക്ക് ഇൻസിഷൻ എന്ന് പറയാം. ഇൻസിഷൻ എന്ന് കട്ട് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പഴുപ്പുള്ള നിറഞ്ഞ കുരുവാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ പഴുപ്പ് കളയുന്നതിന് നമുക്ക് ഭേദനം അല്ലെങ്കിൽ ഇൻസിഷൻ എന്ന് പറയാം. ഇനി ലേഖനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ചുരണ്ടി സ്ക്രേപ്പ് ചെയ്ത് കളയുന്ന പോലെ, അതിനാണ് ലേഖനം എന്ന് പറയുക. പിന്നെ വ്യഥനം എന്ന് പറഞ്ഞാൽ പങ്ക്ച്വറിങ് ആണ്, എന്തെങ്കിലും ഒരു വെള്ളം നിറഞ്ഞ പോലത്തെ ഒരു കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഒന്ന് പങ്ക്ച്വർ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി, അതും ഒരു ശസ്ത്രകർമ്മമാണ്. അതുപോലെ ഏഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പ്രോബിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു നീളത്തിലുള്ള മുറിവുകളുണ്ട്, ഇപ്പോൾ ഫിസ്റ്റുലയിലൊക്കെ അങ്ങനെയാണ്, നാളീവ്രണം എന്നൊക്കെ പറയും. അതിനകത്തേക്ക് നമുക്ക് പ്രോബിങ് ആണ് വരിക. പ്രോബിങ് എന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ആ മുറിവിനകത്തേക്ക് കടത്തി നോക്കുക, എന്നിട്ട് ചിലപ്പോൾ നമുക്കതിനെ കടത്തിയിട്ട് ഛേദനം ചെയ്യേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. പക്ഷേ ആ മുറിവിൻ്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കടത്തി നോക്കുന്നതിനെ പറയും നമ്മൾ ഏഷണം, പ്രോബിങ് എന്നൊക്കെ പറയും. പിന്നെ ആഹരണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു തറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നത്, അതിനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന പരിപാടി, അത് എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയാം. അതുപോലെ വിശ്രാവണം എന്ന് പറഞ്ഞാൽ സ്രവിപ്പിച്ച് കളയാം. ഇപ്പോൾ ചില ഞെക്കി പൊട്ടിക്കാൽ നമുക്ക് ഇങ്ങനെ കീറിയിട്ടിപ്പോൾ ഒരു ബ്ലഡ് വെസൽ ഇങ്ങനെ വല്ലാണ്ട് വീർത്തിരിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും, പലപ്പോഴും പല കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ സ്രവിപ്പിച്ച് കളയാം, അതിൻ്റെ അകത്ത് ഉള്ളത് നമ്മൾ ഓപ്പൺ കീറിയിട്ട് തന്നെ പുറത്തേക്ക് സ്രവിപ്പിച്ച് കളയുന്നതന്നെ വിശ്രാവണം. പിന്നെ സീവനം എന്ന് പറഞ്ഞാൽ സ്യൂച്ചറിങ് ആണ്, തുന്നുന്നത്. അപ്പം ഈ മുറിവ് തുന്നുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പുതിയ കാലഘട്ടത്തിൻ്റെ കണ്ടുപിടുത്തുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ പണ്ടേ ഉള്ളതാണ്, ഈ സിൽക്ക് ത്രെഡ് വരെ ഉപയോഗിച്ചിട്ടുള്ളത്. സിൽക്ക് ത്രെഡ് ഇപ്പോൾ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്, മോഡേൺ മെഡിസിനും ഇപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. അലിഞ്ഞു പോകുന്ന നൂലുകളുടെ പലവിധ കാറ്റഗറി സാധനങ്ങൾ ഇപ്പോൾ അവൈലബിളാണ്. അലിഞ്ഞു പോകാത്ത നൂലുകൾ ഇതുപോലത്തെ ഇത് പണ്ടേ ഉപയോഗിച്ചിട്ടുണ്ട്. സിൽക്ക് ത്രെഡും ഇപ്പോഴും മുറിവ് തുന്നാനെ ഡോക്ടേഴ്സ് ഉപയോഗിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയുള്ള ശസ്ത്രകർമ്മങ്ങൾ തന്നെയാണ് നമുക്കിനിപ്പോൾ റോബോട്ടിനെ ഉപയോഗിച്ച് ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ, ശരീരത്തിൽ ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളത്. എന്തെങ്കിലും പിടിച്ച് നീക്കം ചെയ്യുക, കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ തുന്നി പിടിപ്പിക്കുക, ഇതൊക്കെ തന്നെ അല്ലേ. ഏത് ശാസ്ത്രക്രിയ അല്ലെങ്കിൽ ഈ എട്ട് ശാസ്ത്രകർമ്മങ്ങളിൽ ഒരു പരിധി വരെ അതിനകത്ത് വരും. ഇനി ചൂടാക്കുന്ന പരിപാടിയുണ്ട്, ഇപ്പം നമുക്ക് കോട്ടറൈസേഷൻ എന്ന് പറയും, അതിന് അഗ്നികർമ്മം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആയുർവേദത്തിൽ മുമ്പേ വന്നതാണ്, ശലാക എന്ന് പറഞ്ഞ സാധനം ചൂടാക്കിയിട്ട് വെക്കുന്ന പരിപാടിയുണ്ട്.
0: പഴയ പതിപ്പിന്റെ
1: അതിന്റെ പുതിയ വേർഷൻസ്, അത് നമുക്ക് പുതിയ ടെക്നോളജി ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. പണ്ട് ശലാക ചൂടാക്കിയിട്ട് ബ്ലൂ ഫ്ലെയിമിൽ കാണിച്ച് ശലാക ചൂടാക്കി വെക്കുന്ന സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് ഇന്ന് റേഡിയോ ഫ്രീക്വൻസി ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാം, അവിടെ ഹീറ്റിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. അതുപോലെ കെമിക്കൽ കോട്ടറൈസേഷൻസ് പലതുണ്ട്, ഇപ്പോൾ എന്താ പറയുക, മരുന്ന് വെച്ച് കരിച്ച് കളയുന്ന പരിപാടികളുണ്ട്. ആ അതിലൊക്കെ നമുക്ക് ഇപ്പം പണ്ട് ക്ഷാരം എന്ന് പറയുന്ന വസ്തുണ്ട്, ഒരു മെഡിസിൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചു കളയാം. ഇപ്പം മോഡേൺ മെഡിസിനും അതുപോലെ ഉണ്ട്, കെമിക്കൽ കോട്ടറൈസേഷൻ എന്ന്
0: പറയും.
1: ചാരമല്ല, ക്ഷാരം എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ തന്നെയാണ്, അതൊരു ഗ്രൂപ്പ് കുറച്ച് മെഡിസിൻസ് ചേർത്ത് ഉണ്ടാക്കുന്ന ചാരത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ചാരവും ക്ഷാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിലെ ട്രീറ്റ്മെന്റ്
0: പാർട്ടിലേക്ക്
1: ആ ഒരു കാര്യം പറയാം. അതായത് ഈ പറഞ്ഞ ശാസ്ത്രകർമ്മങ്ങളിൽപ്പെട്ട ഛേദനാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്ഷാരസൂത്രം വെച്ച് കെട്ടുന്ന, അതൊരു ത്രെഡാണ്, ഒരു നൂലാണ് ആക്ച്വലി. ആ നൂല് വെച്ചിട്ട് പൈൽസിൻ്റെ റൂട്ടിൽ ഒരു കെട്ടിടുന്നു. കെട്ടിക്കഴിഞ്ഞാൽ ആ പൈൽസ് എന്ന് പറയുന്ന ആ വസ്തുവിലേക്കുള്ള രക്തയോട്ടം അവിടെ സ്റ്റോപ്പായി. സ്റ്റോപ്പായിട്ട് അത് പതുക്കെ ക്രമേണ ദ്രവിച്ച് ദ്രവിച്ച് മലത്തിൻ്റെ കൂടെ പൊളിഞ്ഞ് ഇളകി പോകുന്ന ഒരു അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്.
0: അതാണോ നമ്മളിവിടെ കുറെ കെട്ട് ചികിത്സ?
1: അതെ അതെ, കെട്ട് ചികിത്സ എന്ന് പറയുന്ന പല പുറമേ നിന്നുള്ള ആളുകൾ, പലരും മലയാളികളല്ല, അവർ ഹിന്ദി സംസാരിക്കുന്ന പലവരുണ്ട്. അവരെ ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സയുടെ വ്യാജന്മാർ എന്ന് വേണമെങ്കിൽ പറയാം.
0: അതാണ്
1: സംഭവം. ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സയുടെ വ്യാജന്മാരാണ് ഇവര്.
0: അവര്
1: പബ്ലിസിറ്റി കൊടുത്തിട്ട് അപ്പൊ ജനങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ, ഇതൊരു നാണക്കേടായിട്ടാണ് ജനങ്ങൾ കാണുക. പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു എന്തോ ഒരു നാണക്കേടായിട്ട്. അങ്ങനെയല്ല, മനുഷ്യ ശരീരത്തിൽ പ്രാധാന്യമില്ലാത്ത ഒരു അവയവം പോലും ഇല്ല. മലദ്വാരം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള അവയവമാണ്. അപ്പൊ അതിന് അസുഖം വന്നു കഴിഞ്ഞാല് ആരോടും പറയാൻ മടി, സ്വന്തം പാർട്ട്ണറോട് പോലും പറയാത്ത എത്രയോ പേരെ എനിക്ക് തന്നെ പരിചയമുണ്ട്, എൻ്റെ അടുത്ത് തന്നെ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിന് മുതലെടുക്കുന്ന ഒരു വിഭാഗമാണ് ഇവര്. ഇവരെ ഒരു കുറച്ച് ഉള്ളിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ചെറിയ ക്ലിനിക് കിട്ടുക, വ്യാജ പ്രാക്ടീസാണ്. അപ്പൊ ഇവരെ ശരിക്കും കൈകാര്യം ചെയ്യേണ്ടത് സർക്കാരാണ്. ഞങ്ങൾ രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സാണ്. ഒരു ആയുർവേദ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഡെഡ് ബോഡി കീറി മുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. അറിയോ, നമുക്ക് എല്ലാ ഒരു BMS ബാച്ചിനും ഓരോ ശവശരീരം കൊടുക്കുന്നുണ്ട്. അതിനെ ഡിസെക്ട് ചെയ്ത് കീറി മുറിച്ച് പേശികളും ഞരമ്പുകളും എല്ലാം കണ്ട് കൈകൊണ്ട് തൊട്ട് അനുഭവിച്ച് പഠിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലദ്വാരത്തിന് രണ്ട് പേശികളുണ്ട്, ഇന്റേണൽ സ്ഫിങ്ക്ടറും എക്സ്റ്റേണൽ സ്ഫിങ്ക്ടറും ഉണ്ട്. ഈ രണ്ട് പേശികളും നമുക്ക് വിരലുകൊണ്ട് തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാരോ ചെയ്യുന്നത് കീറുന്നത് കണ്ട് ആ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കീറിയേക്കാം എന്ന് വിചാരിച്ച് ചിലപ്പം കീറും. കീറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പേശിയുടെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മലത്തിൻ്റെ പിടുത്തം പോവും, കൺട്രോൾ പോവും.
0: അശാസ്ത്രീയമായ
1: ചികിത്സാ രീതിയാണ് ഇത്. ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് സർക്കാരാണ്. അത് ഞങ്ങൾ ഡോക്ടേഴ്സ് അല്ല അത് ചെയ്യേണ്ടത്. അത് സർക്കാർ ചെയ്യണമെങ്കിൽ ചെയ്യാം, കാരണം അത് 100% വ്യാജന്മാരാണ്.
0: അപ്പൊ നമുക്ക് ഏതായിരുന്നാലും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോ അന്ന് നമ്മൾ സാറ് പറഞ്ഞല്ലോ അന്നത്തെ ഒരു ചികിത്സാ രീതി പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇന്ന് പന്ത് മുതലേ പൈൽസ് രോഗമുണ്ട്. അപ്പൊ ആ രോഗത്തിന്റെ ഇന്ന് പെത്തി നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മനുഷ്യരിലേക്ക് കൂടുതലുണ്ട് പൈൽസ്. പറഞ്ഞ പോലെ ആരും അങ്ങനെ പറയുന്നില്ല.
1: അതെ അതെ.
0: പിന്നെ ഗത്യന്തരമില്ലാത്തൊരു ഘട്ടം വരുമ്പോ ഡോക്ടർ സാറെ പോലുള്ള ആളുകൾക്ക് വരും
1: തീർച്ചയായിട്ടും.
0: അതും തന്നെ ആരും ചിലപ്പോൾ അറിഞ്ഞോളണം
1: അറിഞ്ഞോളണമെന്നില്ല. അതും വളരെ സ്വകാര്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പലരും.
0: അപ്പൊ അങ്ങനെ ഇന്ന് ശരിക്കും എന്താണ്, ഇന്നിപ്പോ എന്തൊക്കെയാണ് ഈ ആയുർവേദത്തിൽ സാർ, എന്താണ് ഈ ക്ലിനിക്കിൽ ശരിക്കും എന്താണ് ഇതിന്റെ ചികിത്സ?
1: ഇതിന്റെ ചികിത്സ എന്ന് പറയുമ്പോ ഈ മലദ്വാരത്തിൽ എന്ത് രോഗം വന്നാലും അത് പൈൽസ് ആണെന്ന് ജനങ്ങൾ പൊതുവെ അങ്ങ് പറയും. പക്ഷേ എപ്പോഴും അത് പൈൽസ് ആയിക്കൊള്ളണം എന്നില്ല. ഈ ഒരു രോഗം പലർക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ രോഗം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. പൈൽസ് ആണോ, ഫിഷർ ആണോ, ഫിസ്റ്റുലയാണോ, അല്ലെങ്കിൽ പലപ്പോഴും പോളിപ്പ് ഉണ്ടാകാം, ചിലപ്പോൾ TB വരെ അവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും, ട്യൂബർക്ലോസിസ് അത് എഫക്ട് ചെയ്തിട്ടുണ്ടാകും, ചിലർക്ക് ക്യാൻസർ ഉണ്ടാവാം, മലാശയ ക്യാൻസർ എന്ന് പറയുന്നതാവും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് ഇത് ഏതാണ് രോഗമെന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എനിക്ക് തന്നെ അനുഭവമുണ്ട്, പൈൽസ് ആണെന്ന് പറഞ്ഞ രോഗികളിൽ ക്യാൻസർ രോഗനിർണയം നടത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അവരെ നമുക്ക് അതിനുള്ള കൂടുതൽ ടെസ്റ്റുകളിലേക്കും ചികിത്സകളിലേക്കും ഒക്കെ പറഞ്ഞയക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിൽ ഒരേ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുറേ രോഗങ്ങളിൽ നിന്ന് ഇത് ഏതാണ് രോഗമെന്ന് തിരിച്ചറിയുക. അപ്പോൾ ആ ഒരു ഡയഗ്നോസിസ് ആണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അത് തന്നെ ഞങ്ങളുടെ സെൻറ്ററിൽ ചെയ്യുന്ന ആയുർവേദത്തിൽ ചെയ്യുന്ന പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു രോഗം എന്താണെന്ന് രോഗിക്ക് കൃത്യമായി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരു പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ് അവിടെ നടക്കുന്നത്. അത് ആ രോഗത്തിൻ്റെ ആ ഒരു ഇമേജ് തന്നെ നമ്മൾ കിട്ടും. അതിനുള്ള ഡിവൈസ് ഉണ്ട്, അത് ഉപയോഗിച്ച് മലദ്വാരത്തിനകത്തുള്ള രോഗിക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത ഭാഗം ഇമേജ് എടുത്തിട്ട് അത് നമ്മൾ സ്ക്രീനിലിട്ടിട്ട് പേഷ്യൻസിനെ വിശദീകരിച്ചു കൊടുക്കും. അവർക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അവരൊരു ഇതെന്തൊരു പുകമറയിൽ നിൽക്കേണ്ട ആവശ്യമില്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ട് തന്നെ അറിയാൻ പറ്റും ഇതാണ് എന്റെ
0: രോഗം.
1: രോഗനിർണയം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.
0: ഫിഷറാണോ ഫിസ്റ്റുലയാണോ അതുപോലെ പൈൽസ് ആണോ അതല്ല മലാശയ ക്യാൻസർ ആണോ അതൊന്ന് വ്യക്തമായിട്ട്
1: മനസ്സിലാക്കാൻ പറ്റും.
0: ഈ ബ്ലീഡിങ് കാണുമ്പോഴൊക്കെ അത് പൈൽസാന്നല്ല ധരിച്ചിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും.
1: ആളുകളുണ്ടാവും, അതെ അതെ. ബ്ലീഡിങ്ങിന്റെ പാറ്റേണിലെ ഡിഫറൻസ്, ബ്ലഡിന്റെ കളറിന്റെ ഡിഫറൻസ്, ഇതിൽ നിന്നെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഇത് പ്രൈമറി ആയിട്ട് നമുക്ക് രോഗനിർണയം നടത്തണം ആദ്യം. എന്നിട്ട് അതിന് തക്കതായ ചികിത്സ കൊടുക്കുമ്പോഴാണ് വേണ്ട റിസൾട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ പാർട്ട് മാത്രമാണ് നമ്മൾ ചികിത്സയിലേക്ക് വരുന്നത്. ചികിത്സ പലപ്പോഴും മരുന്നുകൊണ്ട് നിയന്ത്രിക്കാവുന്ന സ്റ്റേജുകളുണ്ട്. നമുക്ക് ശസ്ത്രക്രിയ പറഞ്ഞ രൂപത്തിലുള്ള ശസ്ത്രക്രിയകൾ വേണ്ടി വരുന്ന സ്റ്റേജുകളുമുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു പരിശോധനയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് സ്റ്റേജാണെന്ന്.
0: എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗം പിന്നെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു.
1: തീർച്ചയായും.
0: പിന്നെ അവസാനമായിട്ട് എനിക്ക് പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രോഗം ഒരിക്കലും രോഗികൾ എന്ത് ചെയ്യരുത്, അത് കൊണ്ട് നടക്കരുത്, മറ്റുള്ളവരെ വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത്.
1: തീർച്ചയായും, ഒരിക്കലും മറച്ചു വെക്കരുത്. അത് അതിന് തക്കതായ ചികിത്സകനെ കാണിക്കുക, എന്നിട്ട് അതിന് അവരുടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. എത്രയും വേഗം ലക്ഷണങ്ങൾ കണ്ട ഉടനെ പോവുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം.
0: ഓക്കെ. പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ അമീർ ആയുർലോകം, പൈൽസ് ചികിത്സാരംഗവും ആ രംഗത്തുള്ള പ്രാചീനവും പുതിയതുമായ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ നമ്മൾ കേൾക്കുകയുണ്ടായി. അടുത്ത എപ്പിസോഡിൽ ഇതോടനുബന്ധിച്ചുള്ള മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇതുവരെ ഈ ഒരു പ്രോഗ്രാം കേട്ട എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഈ ശാസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ആളുകളുടെ പലരുടെയും വിചാരം, അതൊരു പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഗുളിക പിടിക്കാൻ സമയത്ത് കൊടുക്കേണ്ട, ഒരു ചുക്കാപ്പി പിടിക്കേണ്ട, അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതല്ല, അതിന് വിപുലമായ കുറേ എന്തുണ്ട് ചികിത്സാ രീതികളുണ്ട് എന്ന് നമുക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലായി കാണും. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ പൊതുവേ ആയുർവേദ ഡിസ്പെൻസറികളും ആശുപത്രികളും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഒരു അസറ്റാണത്, നമ്മുടെ പിന്നെ നാടിൻ്റെ ഒരു ചികിത്സാരീതിയാണ് എന്നുള്ളത് കൊണ്ടുകൂടെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായി നമ്മൾ മാറണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ. ഇനി പ്രാർത്ഥനാ പഠനമാണ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലണ്ടേ?
3: തീർച്ചയായിട്ടും.
2: ഓക്കെ. അപ്പോൾ അതിൽ ചൊല്ലേണ്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇൻഷാല്ലാ.
3: ഉറങ്ങാൻ കിടക്കുമ്പോൾ ധാരാളം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒന്നെങ്കിലും നമ്മൾ പഠിച്ച് ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കുന്നത് സഫീർ അലിഖമിയുടെ നേതൃത്വത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചെല്ലേണ്ട ദിക്കറിൻ്റെ ഭാഗം രണ്ടാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു തുടങ്ങിയത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. ഇനി എന്താണ് അതിൻ്റെ ബാക്കി? അതിൻ്റെ ബാക്കി ഭാഗം, അതിൻ്റെ ഒരു ഭാഗം ഇൻഷാല്ലാഹ് നമ്മൾ പഠിക്കും. ബാക്കി ഭാഗം ഇപ്രകാരമാണ്: വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക. വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക. ഇവിടെ ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വവജ്ജഹ്തു, രണ്ട് വാവ് ഒരുമിച്ചുണ്ട്. വജ്ജഹ്തു എന്ന് മാത്രമല്ല, വവജ്ജഹ്തു ആദ്യത്തെ വാവിന് ആൻഡ് എന്ന അർത്ഥമാണ്. വ വജ്ജഹ്തു, ഞാൻ തിരിക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം വരിക. വ വജ്ജഹ്തു വജ്ഹി, അവിടെ വജ്ജഹ്തു വരും വജ്ഹിയിലും. ഹാ സാധാരണ കെട്ടുള്ള ഹാ ആണ്, തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. മ മലയാളത്തിൽ സമാനമായ ഒരു അക്ഷരം ഉള്ളതുകൊണ്ട് എന്നെ പല ആളുകളും തെറ്റിക്കാറില്ലാത്തതായ ഒരു അക്ഷരമാണ്. വവജ്ജഹ്തു വജ്ഹി ഇലൈക. പിന്നീട് വഅൽജഹ്തു ലഹരി ഇലൈക. വഅൽജഹ്തു വഅൽജഹ്തു എന്നാണ് ഇ സാധാരണ ആ ഇ നമ്മുടെ മലയാളത്തിലുള്ളത് പോലെയുള്ള ഉച്ചാരണമാണ്. ഒന്നാമത്തെ അറബി ഭാഷയിലെ ഒന്നാമത്തെ അക്ഷരമാണ് ആ. ആയാണ് ഇവിടെ ഉച്ചാരണം. തൊണ്ടയുടെ താഴ്ഭാഗത്തിന് തന്നെയാണെന്ന് പുറപ്പെടേണ്ടത്. വ അൽജഹ്തു അവിടെ അൽജഹ്തു എന്നോ മറ്റോ ചൊല്ലിയാൽ തെറ്റാണ്, സാധാരണ ആയാണ്. വ അൽജഹ്തു ലഹരി ഇലൈക. ലഹരി എന്നതിൻ്റെ ലാ നാവ് മുൻപല്ലിൻ്റെ മുകളിലേക്ക് സ്പർശിച്ചു കൊണ്ടുള്ള ലാ ആണ്. ലാ എന്ന അക്ഷരമാണ്. വായ നിറച്ചല്ല, വായ പരത്തി പറയേണ്ട അക്ഷരമാണ് ല. ലഹരി ഹ കെട്ടുള്ള ഹ തന്നെയാണ് നേരത്തെ വജ്ജഹ്തുവിൽ വന്ന ഹ. അപ്പം ഇത്രയും അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അക്ഷരങ്ങൾ മാറുമ്പോൾ അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ഉച്ചരിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. വവജ്ജഹ്തു വജ്ഹി ഇലൈക. വഅൽജഹ്തു ലഹരി ഇലൈക. വവജ്ജഹ്തു വജ്ഹി ഇലൈക. വഅൽജഹ്തു ലഹരി ഇലൈക. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെത് കേട്ട് നിങ്ങൾ ചൊല്ലണം. വവജ്ജഹ്തു വജ്ഹി ഇലൈക. വഅൽജഹ്തു ലഹരി ഇലൈക. വവജ്ജഹ്തു വജ്ഹി ഇലൈക. വഅൽജഹ്തു ലഹരി ഇലൈക. എന്താണ് ഇതിൻ്റെ അർത്ഥം? വവജ്ജഹ്തു വജ്ഹി ഇലൈക, എൻ്റെ മുഖമിതാ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. അല്ലാ വവജ്ജഹ്തു ഞാൻ തിരിക്കുകയും ചെയ്തിരിക്കുന്നു. വജ്ഹി എൻ്റെ മുഖം, ഇലൈക നിന്നിലേക്ക്. വഅൽജഹ്തു ലഹരി ഇലൈക ഇതാ എൻ്റെ മുതുകനെ അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വഅൽജഹ്തു ഞാൻ അർപ്പിച്ചിരിക്കുന്നു. ലഹരി എൻ്റെ മുതുകനെ, ഇലൈക നിന്നിലേക്ക്. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ അള്ളാഹുലേക്ക് പരിപൂർണമായി കീഴൊതുങ്ങുകയും കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ മുഖം അള്ളാഹുവിലേക്ക് തിരിച്ച് ചുമരിനെ അള്ളാഹുവിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാ വചകം നമ്മൾ കൃത്യമായി പഠിക്കുക. വവജ്ജഹ്തു വജ്ഹി ഇലൈക. വഅൽജഹ്തു ലഹരി ഇലൈക. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം ഒരുമിച്ച് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക. വഫവ്വൽതു അംരി ഇലൈക. വവജ്ജഹ്തു വജ്ഹി ഇലൈക. വഅൽജഹ്തു ലഹരി ഇലൈക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: നമ്മളിങ്ങനെ പ്രാർത്ഥനാ പഠനത്തിൽ ഇങ്ങനെ കേട്ടുപോകുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്, റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നിടത്ത് എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ പ്രാവർത്തികമാക്കണം. ഇൻഷാല്ലാഹ് ഇനി നാം നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കൂട്ടുകാർ പൂമരത്താളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നാണെങ്കിലോ നമ്മുടെ ആങ്കർ ഡെസ്കിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ല വൈബുള്ള ഒരു എന്താണ് ആങ്കറാണ്, ജൗഹർ ഒഴുകൂരാണ്. അദ്ദേഹം എന്താണ് സംസാരത്തിൽ കൊണ്ടുവരുന്നത്?
3: കൃത്യതയോടെ നിസ്കരിക്കാം.
2: ഓക്കേ, നിസ്കാരം അത് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ, മച്ചി വരുമ്പോൾ, പച്ചി വരുമ്പോൾ, ഉസ്താദിനെ കാണുമ്പോൾ അല്ല, അത് കൃത്യമാക്കാം എന്ന വിഷയത്തിലാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد പൂമരത്തണലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പൂമരത്തണലിന്റെ ശ്രോതാക്കളായ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പൂമരത്തണലിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ MS അല്ല ഇന്ന് സംസാരിക്കുന്നത്. MSന്റെ കൂടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ജൗഹർ ആണ്. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമസ്കാരങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്, നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ പൂമരത്താളിലൂടെ പറയാൻ പോകുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ടൊരു പാട്ടുണ്ടായിരുന്നു, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട ഒരു മനോഹരമായ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമുക്ക് ഇങ്ങനെ പാടാം.

ഏ ഞാനും എൻ്റെ ഉപ്പയും കൂടെ പള്ളിയിൽ പോകും, കൂടെ എൻ്റെ ഇക്കാക്കാനെ കൂട്ടും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ സുബഹിൻ്റെ കാര്യത്തിലെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സുബഹി നമസ്കരിച്ചു, സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായ ലഞ്ച് ബ്രേക്കിൽ നമ്മളെന്ത് ചെയ്യും? നല്ല കുട്ടിയായി പള്ളിയിൽ പോയി, സ്കൂളിനടുത്ത് പള്ളിയുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്താണോ സൗകര്യമുള്ളത് അതിനനുസരിച്ച് സ്കൂളിനടുത്തുള്ള പള്ളിയിൽ പോയിട്ട് കൃത്യമായി വുളു ചെയ്ത് ഞാൻ എൻ്റെ ലുഹർ നമസ്കരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അസർ നമസ്കാരവും മഗ്‌രിബ് നമസ്കാരവും ഇശാദ് നമസ്കാരവും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടായാലും, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ സൽക്കാരമുണ്ടായാലും കല്യാണമുണ്ടായാലും എന്ത് പ്രോഗ്രാം, സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായാലും എന്തായാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ പിന്നെ പീസ് റേഡിയോ പൂമരത്താനിൽ കേൾക്കുന്ന കുട്ടിയാണ്, എൻ്റെ ഉമ്മക്കും ഉപ്പയ്ക്കും മാതൃകയാവേണ്ടവനാണ്, നാട്ടുകാർക്ക് മാതൃകയാവേണ്ടവനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മളെന്ത് ചെയ്യണം? നമസ്കാരം കൃത്യമായി നിലനിർത്തണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. പറയാൻ കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ 100% മാത്രമേ നമ്മുടെ ഭൂമിയിലുള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ 100% മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യന് വരെ അള്ളാഹു കൊടുക്കാൻ ഭൂമിയിലേക്ക് ഇറക്കിയത് 1% മാത്രമാണ്. ബാക്കി മുഴുവൻ നമസ്കരിക്കുന്ന, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന, നല്ല ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല സ്വാലിഹുകളായ നമ്മെപ്പോലെയുള്ള നല്ല കുട്ടികൾക്കും നല്ല ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ 5 വക്ത് നമസ്കാരം കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് അത് അള്ളാഹു എന്തു ചെയ്തു തരും? പരലോകത്ത് വെച്ച് വലിയ പ്രതിഫലമായി അള്ളാഹു നമുക്ക് അത് മാറ്റിത്തരും. അതുകൊണ്ട് ആ പ്രതിഫലം, പരലോകത്ത് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ആ പ്രതിഫലം നിർബന്ധമായും എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ദൃഢവിശ്വാസം. നമ്മളൊക്കെ പരീക്ഷയുടെ സമയത്ത് നമ്മളൊരു തീരുമാനമെടുക്കും. ഈ പരീക്ഷയിൽ എന്ത് തന്നെയായാലും ഞാൻ കൃത്യമായി പഠിച്ച് ക്ലാസ്സിൽ 1-ാമനാകും എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ എൻ്റെ നമസ്കാരത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്നെ മറ്റു വഴികളിലേക്ക് കൊണ്ടുപോയാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ, അത് ഞാൻ എവിടെയായാലും എൻ്റെ നമസ്കാരത്തിൻ്റെ സമയം ഞാൻ കൃത്യമായി സൂക്ഷിക്കുമെന്ന് നമ്മളെല്ലാവരും ദൃഢപ്രതിജ്ഞയെടുത്താൽ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന, അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച വമ്പിച്ച പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ പാട്ട് കൂട്ടുകാർ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഒന്നുകൂടെ പാടാം. 5 നേര നമസ്കാരം മനുഷ്യ മനസ്സിനൊരാശ്വാസം, റഹ്മാനരുളി നിർബന്ധം രാവും പകലും ചെയ്യേണം. കൂട്ടുകാർ എൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുക. ഈ പാട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ പാടിക്കൊടുക്കണം. എൻ്റെ കൂടെ പാടാൻ ശ്രമിച്ചു നോക്കൂ.

അല്ലേ, രാവും പകലും എപ്പോഴൊക്കെ നമസ്കാരമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, പകലിൽ തന്നെ ഉച്ചക്കുണ്ട്, വൈകുന്നേരമുണ്ട്, സൂര്യൻ ഉദിക്കുമ്പോഴുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോഴും എല്ലാം എന്തുണ്ട്? നമുക്ക് നിർബന്ധമാക്കപ്പെട്ട 5 വക്ത് നമസ്കാരം ഉണ്ട്. ഒന്നാലോചിക്കുക, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, സംസാരിക്കാൻ വായയും, നമുക്ക് കുടിക്കാൻ വെള്ളവും, ഭക്ഷിക്കാൻ ഭക്ഷണവും, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്തു തന്നു. എന്നിട്ട് അള്ളാഹ് പറയാ, ചില ചെറിയ കാര്യങ്ങൾ നിങ്ങളെനിക്ക് തിരിച്ചു തരണം. അതിലൊന്നാമത് ഷഹാദത്ത് കലിമയും രണ്ടാമത്തത് നമസ്കാരവും. അതുകൊണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം.

കേട്ടുകാ ശ്രദ്ധിക്കണം. എൻ്റെ നമസ്കാരത്തിൽ, എൻ്റെ നമസ്കാരത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ്, ഒരു പ്ലാനിങ് ഇന്ന് മുതൽ ഞാൻ എടുക്കും. ഇന്ന സമയത്ത് ഞാൻ എണീക്കും, ഇന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകും, ഇന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കും, ഇന്ന സമയത്ത് ഞാൻ പഠിക്കാനിരിക്കും എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് ഉന്നത വിജയം നേടാൻ പറ്റും. അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ, എന്തുകൊണ്ട് നീ നമസ്കരിച്ചില്ല എന്ന് പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും. ആ സമയത്ത് നമുക്ക് മറുപടി പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പാട്ടിൻ്റെ, നമ്മൾ നേരത്തെ പാടിയ പാട്ടിൻ്റെ അടുത്തൊരു വരി കൊണ്ട്, ഒരു വരി കൂടെയുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയായിരിക്കണം, കാരണം ഇത്രയും നാൾ പീസ് റേഡിയോയുടെ പൂമരത്തിൽ കേട്ട എല്ലാ നല്ല കുട്ടികളും ഇതിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്നുള്ള നല്ല ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങളാരും തെറ്റിച്ച് കളയരുത്. തെറ്റിച്ച് കളയോ? ഇല്ലല്ലോ, എല്ലാവരും നല്ല കുട്ടികളാണ്. അടുത്തൊരു വരി നമുക്ക് പാടാം.

0: ലേ, ഈ വരി ശ്രദ്ധിച്ചു നോക്കൂ. തിന്മയെ തടയുന്ന സൽക്കർമ്മം നമ്മൾ ആദ്യം പറഞ്ഞു വച്ചു. എല്ലാ നമസ്കാരവും നമ്മുടെ നമസ്കാരങ്ങൾ എല്ലാ ചീത്തയിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തും. എത്ര വലിയ അനുഗ്രഹം നോക്കല്ലേ. നമ്മൾ സിനിമ കാണാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അതല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയാൻ, അതല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാൻ നമ്മളിങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കാതെ നല്ല കുട്ടിയായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ തിന്മയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അങ്ങനെ
1: തിന്മയെ തടയും സൽക്കർമ്മം, നന്മയതേകും ഈ കർമ്മം.
0: അല്ലേ, നമുക്ക് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ ഒരു കർമ്മമാണ് നമ്മുടെ നമസ്കാരം. അതാണ് വരികളിലൂടെ പറയുന്നത്.
1: തിന്മയെ തടയും സൽക്കർമ്മം, നന്മയതേകും ഈ കർമ്മം.
0: അടുത്ത വരി ശ്രദ്ധിക്കുക, എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക.
1: പാപം കഴുകി കളയാനായി കൃത്യതയോടെ ചെയ്യണം.
0: അല്ലേ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ, നമ്മൾ ഒരുപക്ഷെ അറിവില്ലാത്ത കാലത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലേ, തെറ്റുപറ്റാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടോ? ഇല്ല. പ്രവാചകന്മാരല്ലാത്ത എല്ലാവർക്കും എന്തു പറ്റും? തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ പറ്റിയ തെറ്റുകൾ, നമ്മളാരും പാപമുക്തരല്ല. നമുക്കൊക്കെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ചില ഷെയ്ത്താനിൻ്റെ അതിയായ ഇടപെടലുകൾ കാരണം നമ്മൾ ചിലപ്പോൾ നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവും. ഉമ്മാനെ ഉപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ സഹപാഠിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. കളവ് പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ആ പാപത്തിൻ്റെ കറകളെല്ലാം നമുക്ക് എന്തുകൊണ്ട് കഴുകിക്കളയാൻ പറ്റും? നമ്മുടെ 5 വക്ത് നിർബന്ധ നമസ്കാരങ്ങൾ കൊണ്ട് കഴുകിക്കളയാൻ പറ്റും. അതാണ് ഈ പാട്ടിലൂടെ പറയുന്നത്.

0: ചെയ്യണം.
1: ഇതിൽ അവസാനം പറഞ്ഞൊരു വരി കൂട്ടുകാർ ശ്രദ്ധിച്ചോ, കൃത്യതയോടെ ചെയ്യണം എന്നാ. കൃത്യതയോടെ ചെയ്യണം. എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ മതിയോ? ചില നല്ല കുട്ടികളുണ്ട്, എങ്ങനെയെന്ന് അറിയോ, അവർ അതിരാവിലെ 8 മണിക്കൊക്കെ എഴുന്നേൽക്കും നല്ല കുട്ടികളായിട്ട്. അങ്ങനത്തെ കുട്ടികൾ നല്ല കുട്ടികളാവോ? ഒരിക്കലുമില്ല. രാവിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹയ്യാല സ്വല നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? നല്ല കുട്ടിയായിട്ട് എഴുന്നേൽക്കണം. ചില കുട്ടികളെപ്പോലെ 8 മണിക്ക് എണീച്ചാൽ മതിയോ? പോരാ. 9 മണിക്ക് മതിയോ? അതും പോരാ. 7 മണിക്ക് മതിയോ? അതൊന്നും പോരാ. ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എഴുന്നേറ്റ് നല്ല കുട്ടിയായിട്ട് നമ്മൾ പീസ് റേഡിയോയുടെ പൂമരത്തണലിലൂടെ പഠിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു, നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹയാന ബഅദമ അമാതന വഇലൈഹി നുശൂർ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കുക അല്ലേ? പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ട് അല്ലേ,
0: പാപം കഴുകിക്കളയാനായി കൃത്യതയോടെ ചെയ്യണം
1: അല്ലേ. നമ്മുടെ പാപം കഴുകിക്കളയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഉമ്മ കാണുമ്പോൾ, ഉപ്പ കാണുമ്പോൾ, ഉസ്താദ്മാർ കാണുമ്പോൾ, പള്ളിയിലെ ഉസ്താദ് കാണുമ്പോൾ മാത്രം ചെയ്താൽ മതിയോ? പോരാ. അതുമാത്രം പോരാ, നമ്മൾ സമയമായാൽ നമ്മളെന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമസ്കരിക്കണം. ഇങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം സ്വർഗത്തിൽ വമ്പിച്ച പ്രതിഫലം അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗമുണ്ട് അല്ലേ. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയവരാണല്ലേ അല്ലേ. നമ്മൾ പൂമരത്തണലിലൂടെ സ്വർഗത്തെക്കുറിച്ചൊരു പാട്ട് കേട്ടിരുന്നു. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ അത്? നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പാടാം, മുഴുവനായിട്ടൊന്നും പാടില്ല, ചെറുതായിട്ട് പാടാം.

ലേ, സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ്. സ്വർഗം സന്തോഷത്തിന് അതിരില്ലാത്ത ലോകമാണ്. ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ചൂടേറിയ, ഒരുപാട് പ്രയാസങ്ങളുള്ള, ഒരുപാട് കഷ്ടപ്പാടുകളുള്ള, ഭയാനകരമായ, തീയിനാൽ ചുറ്റപ്പെട്ട, ആളിക്കത്തുന്ന തീയിനാൽ ചുറ്റപ്പെട്ട നരകമായിരിക്കും നമ്മുടെ സങ്കേതം. നമ്മളാരും തന്നെ ആ നരകത്തിലേക്ക് പോവാൻ ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും അതിലേക്ക് പോവാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ അവനെ സ്വർഗം വേണ്ട, നരകം മതിയെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും സ്വർഗത്തിലെത്തണം. നമ്മളെല്ലാവരും എത്തണം. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി, അള്ളാഹുവേ, എന്നെയും എൻ്റെ ഉമ്മാനെയും ഉപ്പയെയും എല്ലാവരെയും എല്ലാവരെയും എൻ്റെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും വീട്ടുകാരെയും എന്നോട് ഇഷ്ടമുള്ള എല്ലാവരെയും, എന്നെ ഇഷ്ടമുള്ള, ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് നമ്മുടെ നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർബന്ധമായിട്ടും അവരെക്കുറിച്ചൊക്കെ ഓർക്കണം. അങ്ങനെ നല്ല കുട്ടിയായി വളരാൻ, നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ പാട്ട് നമ്മൾ ഒന്നുകൂടെ പാടുകയാണ്, ഒന്നുകൂടെ പാടുകയാണ്. നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന, പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ പാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

0: അല്ലേ? പാപം കഴുകിക്കളയാൻ നമ്മൾ കൃത്യമായി നമസ്കരിക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കഠിന കഠോരമായ തീയിനാൽ ചുറ്റപ്പെട്ട പ്രയാസങ്ങൾ മാത്രമുള്ള അള്ളാഹു ഒരു മനുഷ്യൻ കത്തിക്കരിഞ്ഞ് അവൻ്റെ തൊലികളെല്ലാം കത്തിക്കരിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മരിക്കോ നരകത്തിൽ? ഒരിക്കലുമില്ല. അള്ളാഹു അവനെ വേറെ തൊലി നൽകിക്കൊണ്ട് അവനെ വീണ്ടും വീണ്ടും ശിക്ഷ ഇങ്ങനെ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്ന് കൂട്ടുകാർക്കറിയോ? കൂട്ടുകാർക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. ആ ചെരുപ്പ് ധരിച്ചാൽ, ചില കൂട്ടുകാരൊക്കെ വിചാരിക്കും എന്താപ്പോ ചെരുപ്പ് ധരിച്ചാൽ നമുക്ക് നരകത്തിലുള്ള കല്ലും മുള്ളും ഒന്നും തട്ടാതെ സുഖമായിട്ട് നടക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കൂട്ടുകാരെ, ആ ചെരുപ്പ് ധരിച്ചാലുണ്ടല്ലോ നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയുമത്രേ. നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയാൻ മാത്രം ചൂടുള്ള തീയിനാലുള്ള ഒരു ചെരുപ്പ് നമ്മെ ധരിപ്പിക്കും. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചോറ് തിളച്ച് മറിയുമ്പോൾ നമുക്കെന്താണ്, നല്ല സന്തോഷമാണ്. കുറച്ച് ഞാൻ എന്താ എന്താ ചെയ്യുക, നമുക്ക് വിശക്കുമ്പോൾ അത് വാരി വയറെന്ന് പറയാൻ തിന്നാൻ പറ്റും. എന്നാൽ ഇത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂല. അങ്ങനെ പ്രയാസകരമായ നരകമായിരിക്കും നമുക്ക് നരകത്തിൽ കിട്ടുക. എങ്ങനെയുള്ള കുട്ടികൾക്ക്? പീസ് റേഡിയോയുടെ പൂമരത്തിൽ കേൾക്കുന്ന നല്ല കുട്ടികൾക്കാണോ? അല്ല. നമസ്കരിക്കാത്ത, ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ കേൾക്കാത്ത, ആര് പറഞ്ഞാലും തർക്കുത്തരം മാത്രം പറയുന്ന ചീത്ത കുട്ടികൾക്കായിരിക്കും നരകം. എന്നാൽ നമ്മെപ്പോലെയുള്ള എന്നും പൂമരത്തണൽ കേൾക്കുന്ന, അതിൽ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന നല്ല കൂട്ടുകാർക്ക് അള്ളാഹു സ്വർഗമൊരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കണം. നമ്മൾ പരീക്ഷ എഴുതുന്നതുപോലെ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. കൂട്ടുകാർ ശ്രദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളുമായി സംവദിക്കാമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ജൗഹർ ഒഴുകൂരിൻ്റെ നേതൃത്വത്തിൽ കൃത്യതയോടെ നമസ്കരിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്.
2: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിൻ്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: ഇനി നമ്മൾ വൈബ്സിൽ സാധാരണ പറയുന്ന ഒന്നാണ് നുറുങ്ങുകൾ. നുറുങ്ങുകളുടെ പ്രത്യേകതയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ നുറുങ്ങുകൾ നമ്മൾ കേൾക്കുന്നത് എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന ഒരു രചന, ടി ചാണ്ടി രചിച്ച ഒരു രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്.
3: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. നെയ്സ്മിത്ത് എന്ന ഗ്രന്ഥകാരൻ ഉപാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു സംഭവം ചില നിത്യനൂതനമായ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഏതാനും വിനോദയാത്രക്കാർ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് കൂലം കുത്തിമറിയുന്ന നദി പൊട്ടിച്ചിതറുന്ന ആ കാഴ്ച അത്യന്തം ആകർഷകമാണ്. ജലപാതത്തിൽ നിന്നുയരുന്ന അതിസൂക്ഷ്മങ്ങളായ ജലകണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത മഞ്ഞുകുപ്പായം, അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മാരിവില്ലുകൾ വിരിയുന്നു. ആ മനോഹര ദൃശ്യം കാണാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടെ എത്താറുണ്ട്. എത്രയും അടുത്തുചെന്ന് വെള്ളച്ചാട്ടം കാണാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. വടികാട്ടിയുടെ സഹായത്തോടുകൂടി കാറ്റിന്റെ ഗുഹ എന്ന സ്ഥലം വരെ പോകാം. അവിടെ നിന്നുള്ള കാഴ്ച ഏറ്റവും മനോഹരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഒറ്റയടി പാതയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ്. ഒടുവിൽ ഒരു നൂൽപ്പാലം കടക്കുകയും വേണം. നമ്മുടെ വിനോദയാത്രക്കാർ ഏറ്റവും അടുത്തുചെന്ന് ജലപാതം ദർശിക്കുവാനുള്ള ആവേശം കൊണ്ടും ക്ലേശങ്ങളെല്ലാം മറന്ന് മുന്നോട്ടു പോയി. ഗൈഡ് കൂടെയുണ്ട്. യാത്രക്കാരിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരും നൂൽപ്പാലം കടന്നു. ഇനിയും കടക്കാനുള്ളത് ഒരു വനിതയാണ്. അവർ പാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പാലത്തിന്റെ കയ്യൂരിയിൽ അവർ മുറുകെ പിടിച്ചു. ദേഹമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചുവട് മുന്നോട്ടു വയ്ക്കുവാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, നടന്നുപോരൂ, ഗൈഡ് പറഞ്ഞു. അവർ വളരെ പണിപ്പെട്ടിട്ടും ഒരു ചുവട് മുന്നോട്ടു വെക്കാൻ കഴിയുന്നില്ല. ശ്രമിക്കുംതോറും കയ്യൂരിയിലുള്ള പിടി മുറുകിയതേയുള്ളൂ. ആ സ്ത്രീയുടെ വിഷമത മനസ്സിലാക്കിയ ഗൈഡ് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് നടന്നുപോരൂ. അവർ ഒരു കൈ കയ്യൂരിയിൽ നിന്ന് എടുത്തു, ഗൈഡിന്റെ കൈയിൽ പിടിച്ചു. മറുകരം കൊണ്ട് കയ്യൂരിയിൽ നിന്ന് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പക്ഷേ പാലം കുലുങ്ങുന്നതുകൊണ്ട് മുന്നോട്ടു നീങ്ങാൻ കഴിഞ്ഞില്ല. കൈകാലുകൾ സ്തംഭിച്ചതുപോലെ തോന്നി. പരിചയസമ്പന്നനായ ഗൈഡ് വീണ്ടും പറഞ്ഞു, കയ്യൂരിയിൽ നിന്ന് പിടിവിട്ട് രണ്ടു കരങ്ങളും കൊണ്ട് എന്റെ കൈകളിൽ പിടിച്ചുകൊള്ളൂ. അവർ അങ്ങനെ ചെയ്തു. പിന്നീട് മുന്നോട്ടു നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ജീവിതയാത്രയിൽ നമുക്ക് പല വൈതരണികളും കടന്നു പോകേണ്ടതായി വരും. അവസാനം മരണമാകുന്ന നൂൽപ്പാലം കടന്നുവേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ആ പാലത്തിലൂടെ മറുകരയെത്താൻ ആർക്കാണ് ഭയമില്ലാത്തത്? ഭയമൊഴിവാക്കാൻ നാം എന്തു ചെയ്യണം? ഒന്നാമത്, ഭൗതികമായ എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ഒരു കയ്യൂരിയും ഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ശക്തമല്ല. രണ്ടാമത്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ നമ്മുടെ രണ്ടു കരങ്ങളും അർപ്പിക്കുക.
4: ഓക്കേ, നമ്മളിങ്ങനെ മുറുക്കി പിടിച്ച പിടിയുണ്ടല്ലോ, അതുകൊണ്ട് വിടാനാ പറഞ്ഞ്. കൃത്യമായി ഒരു ധാരണ ലഭിച്ച ഒരു എന്തായിരുന്നു പിന്നെ രചനയായിരുന്നു. അതിൻ്റെ ശബ്ദം ഒന്നുകൂടി ഗാംഭീര്യത്തിലായപ്പോൾ അത് കേൾക്കാൻ ഒന്നുകൂടി രസമായി എന്നുള്ളതാണ്. ഇൻഷാല്ലാ അടുത്തത് അസ്മാഉൽ ഹുസ്നയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ ധാരാളമുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ പഠിക്കുമ്പോണ്ടല്ലോ, റബ്ബിനെങ്ങനെ സുബ്ഹാനല്ലാഹ് പറയും, നമ്മൾ അള്ളാഹു അക്ബർ പറയും. അങ്ങനെയുള്ളൊരു പഠനമാണ് ഇനി നാം അസ്മാഉൽ ഹുസ്നയിൽ പ്രവേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥം, തേട്ടം, അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് കരുണീയമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഈയൊരു പഠനത്തെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അൽ ഖദീർ, അൽ ഖാദിർ എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന് സമാനമായ എന്നാൽ ചില വ്യത്യാസങ്ങളുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, അൽ മുഖ്തദിർ. അൽ മുഖ്തദിർ എന്ന നാമം അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെയാണ് അറിയിക്കുന്നത്. എന്നാൽ അൽ മുഖ്തദിർ എന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. അറബി ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്, അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പവും കൂടുകയാണ് എന്നാണ്. അപ്പോൾ അൽ ഖാദിർ അല്ലെങ്കിൽ അൽ ഖദീർ എന്ന നാമങ്ങളിൽ നിന്ന് അൽ മുഖ്തദിർ എന്ന നാമത്തിന് അക്ഷരങ്ങളുടെ വലിപ്പമുണ്ട്, എണ്ണം കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയത്തിനും വലിപ്പമേറെയാണ് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവന് കഴിവില്ലാത്തതായില്ല. അശക്തനായിട്ട് അല്ലാഹുവിന് ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിനും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖാദിറാണ്, അല്ലെങ്കിൽ അല്ലാഹു അൽ ഖദീറാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അൽ മുഖ്തദിറാണ് എന്നത് നമ്മൾ ഈ മൂന്ന് നാമത്തെയും ഒരുമിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പം നമ്മുടെ കഴിവുകൾ, നമുക്ക് ചില കഴിവുകളുണ്ട്. ആ കഴിവുകളും തീരുമാനങ്ങളും ഒരുപക്ഷെ നമുക്ക് യഥാവിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. നമ്മൾ തീരുമാനിച്ച പലതും അത് ചെയ്യാൻ തുനിയുമ്പോഴേക്ക് പരാജയപ്പെട്ടു പോകാറുണ്ട്. ഓട്ടം മത്സരം നമുക്ക് കഴിയും, ആ ഓട്ടം മത്സരത്തിൽ ഒന്നാമതെത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് പലപ്പോഴും ഓടി നോൽക്കുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷേ മനുഷ്യൻ്റെ തീരുമാനങ്ങളൊക്കെയും പരാജയപ്പെടുന്നിടത്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ തീരുമാനങ്ങൾ അത് നടപ്പിലാകെ തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനൊരു പക്ഷേ കഴിവുള്ളവരായിരിക്കാം, ഒരു വീട് നിർമ്മിക്കാൻ കഴിവുള്ളവനായിരിക്കാം. പക്ഷേ ആ വീട് നിർമ്മിക്കാനുള്ള ആ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കഴിവിനെ യഥാവിധം പ്ലാനിങ് അനുസരിച്ചുകൊണ്ട് നടപ്പിലാക്കാനോ ഒരുപക്ഷെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹു അൽ മുഖ്തദിർ എന്ന് പറയുമ്പോൾ അള്ളാഹു തീരുമാനിച്ചത് അള്ളാഹു നടപ്പിലാക്കും. അള്ളാഹു നടപ്പിലാക്കാൻ തീരുമാനിച്ചതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവനാകുന്നു അൽ മുഖ്തദിറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ നടപ്പിലാകാതെ പോകാം, അല്ലെങ്കിൽ നടപ്പിലായത് തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിലാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനമെന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യും എന്നതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിന് ചില സംഭവങ്ങൾ മനുഷ്യൻ്റെ കഴിവും അതുമായി ബന്ധപ്പെട്ടതുമായി അവർ അശക്തരാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിലൊരു തോട്ടക്കാരൻ്റെ സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പഠിപ്പിച്ചിരുന്നുണ്ട്. ആ തോട്ടക്കാരൻ അദ്ദേഹം കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് ഒരു ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് നൽകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന സമയത്ത് തൻ്റെ മക്കൾ അതിനെ ഏറ്റെടുത്ത് നടത്തുന്നു. അത് വിളവെടുക്കുന്ന സമയത്ത് മക്കൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, ഇനി വാപ്പ കൊടുത്തതുപോലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിവുള്ളവരാണവർ. അതോടൊപ്പം അതിനെ ആ വിളവെടുപ്പിനെ ഏറ്റവും സുരക്ഷിതമായി അവരൊന്നും കാണാതെ എടുത്ത് മാറ്റിവെക്കാൻ അവർ പ്ലാൻ ചെയ്തു. അതിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലായത് ഹുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, പാവപ്പെട്ടവർ ആ തോട്ടത്തിലേക്ക് കടന്നു വരാതെ രൂപത്തിൽ അതിനുവേണ്ടി പ്രീ പ്ലാനുകൾ അവർ ചെയ്തു എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ ഫലങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടി ഈ മക്കൾ ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ അതിന് കഴിവുള്ളവരായിരുന്നു. അതായത് ഈ പാവപ്പെട്ടവർ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊയ്തെടുത്ത് സംരക്ഷിച്ച് മാറ്റി നിർത്താൻ, അതിനെ മാറ്റിവെക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ കഴിവുള്ളവരായിരുന്നു. എന്നിട്ട് അവർ അവരുടെ പ്ലാനുകൾ, വെൽ പ്ലാനുകൾ തയ്യാറാക്കി അതിനുള്ള എല്ലാ സജ്ജീകരണത്തോടുകൂടിയും അവിടെ ആ കൃഷി വിളവെടുക്കാൻ വേണ്ടി പോയ സമയം അവിടെ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഫ അസ്ബഹത് കസ്വരീം, അത് ചാരമായിപ്പോയെന്നാണ്. അവരിപ്പോൾ എല്ലാം കൊയ്തെടുത്ത് തൻ്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ച് പാവപ്പെട്ടവരെ പരിഗണിക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം ശേഖരിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയ, അങ്ങനെ പ്ലാൻ ചെയ്ത, അതിനുള്ള കഴിവുണ്ടായിരുന്നവർ ആ പ്രവൃത്തിയിലേക്ക് പോയപ്പോഴേക്ക് അതെല്ലാം നാമാവിശേഷമായി, അതെല്ലാം ചാരമായി പോയി എന്നാണ്. അതിനെ ആ ചാരമായി പോയതിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു, അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, പക്ഷേ ആ ഒരു സംഭവം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി മറ്റൊരു തോട്ടക്കാരൻ്റെ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തോട്ടക്കാർ, അതിൽ ഒരാൾ മറ്റൊരാളിൻ്റെ കൂട്ടുകാരനാണ്. ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത, അതിൽ രണ്ട് സൈഡിൽ ഈത്തപ്പന, അതിൻ്റെ നടുവിൽ ഫലപുഷ്ടിയുള്ള മറ്റു സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കായ്കനികൾ ലഭിക്കുന്ന മറ്റു കൃഷി വിഭവങ്ങൾ, അതിലൂടെ ഒഴുകുന്ന നദി, അതിനാവശ്യമായ വെള്ളം ആ നദിയിൽ നിന്നെടുക്കാം, ഇങ്ങനെ എല്ലാ നിലക്കും നല്ല രൂപത്തിലുള്ള അഭിവൃദ്ധി ലഭിക്കുന്ന തോട്ടമുണ്ടായിരുന്ന സമയം ആ തോട്ടക്കാരൻ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, കിൽത്തൽ ജന്നത്തി ആത്തത്ത് ഉക്കുലഹ വലം തദലി മിൻ ഹുഷെയ്, അതിൽ നിന്ന് ഒന്നും നശിച്ചു പോകില്ല എന്ന് വിചാരിച്ചു. വക്കാനലഹു സമർ അതിലൊരുപാട് കായികനികൾ അതിലുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ കണ്ട സാഹചര്യത്തിൽ ഫഖാല ലി സാഹിബിഹി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പറയാണ്, അന അക്സറു മിൻക മാലം വ അഅസ്സു നഫറ, ഞാനാണ് നിന്നേക്കാൾ നല്ല സമ്പത്തുള്ളവൻ, അതുപോലെ തന്നെ സംഘബലമുള്ളവൻ ഞാനാകുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ്. എന്നിട്ടോ വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിക്കില്ല എന്നാണ് അവൻ സ്വന്തത്തിന് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കണം, ഇതൊരിക്കലും നശിക്കില്ല എന്ന് വിചാരിച്ചു. അതിനുള്ള പണികളൊക്കെ എടുക്കുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? ആൾബലവും സമ്പത്തും അവൻ്റെ അഹങ്കാരവും അതൊന്നും അവനെ ഉപകരിച്ചില്ല എന്നാണ്. ആ മനുഷ്യനെ വിപത്ത് ബാധിച്ചു. ആ വിപത്തിൽ നിന്ന് അവനെ തടയാൻ ഒരിക്കലും ഈ സമ്പത്തോ അല്ലെങ്കിൽ ഈ ആൾബലമോ സംഘബലമോ അവന് ഉപകരിച്ചില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലം തക്കുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മുൻതസിറ, അള്ളാഹുവിന് പുറമെ ഒരാളും അവിടെ ആ സമയത്ത് സഹായിക്കാൻ അവനുണ്ടായിട്ടില്ല എന്നാണ്. ആ ഒരു കൃഷി അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സംഘബലമോ സമ്പത്തോ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നിനും കഴിയില്ല എന്നതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫിറൗനിൻ്റെയും ഹാമാനിൻ്റെയും കാറൂണിൻ്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നതും ഇത് തന്നെയാണ്. എല്ലാം ഇപ്പോൾ നശിപ്പിക്കാം, ഞാനാണ് റബ്ബുല്ലഅല അന റബ്ബുക്കുമുല്ലഅല എന്ന് സ്വയം പറഞ്ഞ ഫിറൗനും നശിച്ചു പോയിട്ടുണ്ട്. കാറൂൺ, അതുപോലെ തന്നെ ഫിറൗനിൻ്റെ മറ്റു കൂട്ടുകാർ, ഇവരെല്ലാം അവരുടെ അധപ്പതമനം എങ്ങനെയായിരുന്നു? എല്ലാം ഉണ്ട് എന്ന് വിചാരിച്ചു, എനിക്കെല്ലാം കഴിവുണ്ട് എന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നിനും ഒരു രക്ഷയുമില്ലാതെ കൂടെ നിൽക്കുന്നവർ തൻ്റെ സഹപാഠികൾ പോലും നോക്കി നിൽക്കെ എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യമാണല്ലോ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവുണ്ടാകുന്ന വിഷയത്തിൽ പോലും അവർ അശക്തരാണ് എന്നതാണ് നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് പൂർണ്ണ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും, അവനാണ് അൽ മുഖത്തതിർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം, ഇത് വിശ്വാസികൾക്കും ബാധകമാണ്. അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ബോധമുണ്ടാകണം. ആൾബലമോ സമ്പത്തോ ഒന്നും ഒരിക്കലും രക്ഷ നൽകുകയില്ല. ഹുനൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭം, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാതിനിൻ കസീറത്തിൻ വയൗമ ഹുനൈൻ, അള്ളാഹു സുബ്ഹാന തആലയാണ് ഹുനൈനിലും അള്ളാഹു ഈ വിശ്വാസികളെ സംരക്ഷിച്ചത്. 12,000-ൽ അധികം മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾബലമുണ്ട്, ഇനി ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് സ്വയം അവർ ആത്മവിശ്വാസം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇത് അജബത്തുക്കും കസറത്തുക്കും, നിങ്ങളുടെ ആൾപ്പെരുപ്പമെന്നുള്ളത് നിങ്ങളെ അജബ, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ സമയം, അതായത് ഇനിയൊരു ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം ആത്മാ അഭിമാനം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംഭവിപ്പിച്ചതെന്താണ്? ഫലൻ തുഅനി അൻകും ഷെയ്, അവർക്ക് ആ ആൾബലമെന്നുള്ളത് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നാണ്, അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. അവർക്ക് പരാജയം അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് പിന്തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ഭൂമി കുടുസമായി തോന്നിയ സാഹചര്യമുണ്ടായി. ശത്രുക്കൾ അവരെ വലയം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസികളെ ഉണ്ടോ, വിശ്വാസികൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്ത് ഉണ്ടോ, അവരെ അവരുടെ മനസ്സിൽ ഭയമിട്ടുകൊണ്ട് അവർക്ക് ഭൂമിയൊന്ന് കുടുസമാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. തീർന്നില്ല, എന്നിട്ടോ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്തിരിഞ്ഞോടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ആൾബലമുണ്ട്, സമ്പത്തിൻ്റെ ആധിക്യമുണ്ട് എന്നതൊരിക്കലും ഒരു മനുഷ്യനെ സംരക്ഷിക്കാനോ ഒരു മനുഷ്യൻ എന്തെങ്കിലും നേടിയെടുക്കാനോ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം മാത്രമാകുന്നു അവന് രക്ഷയും ഗുണവുമായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ ഉറച്ച തീരുമാനങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് പരിപൂർണതയിൽ നടപ്പിലാകും എന്നതാണ്. അതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു, ആ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് മക്കളുണ്ടാവുക എന്നത്. എല്ലാ ദമ്പതിമാർക്കും മക്കളുണ്ടാകുന്നില്ല, എന്നാൽ ചിലർക്ക് മക്കളുണ്ടാകുന്നു. അപ്പോൾ മക്കളുണ്ടാകാത്തത്, അത് അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ടായിട്ടും അവർക്ക് മക്കളുണ്ടാകാൻ ചില തടസ്സങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി, ആ മക്കളെ നൽകാൻ അള്ളാഹുവാകുന്നു കഴിവുറ്റവൻ എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ആളുകളാകട്ടെ, അവർ ആൺമക്കളുണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷേ ലഭിക്കുന്നത് പെൺമക്കളായി മാറുന്നു. നേരെ തിരിച്ചും പെൺമക്കൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ ആൺമക്കൾ അള്ളാഹു നൽകുന്നു. അപ്പോൾ ഇവിടെയെല്ലാം മനുഷ്യൻ ഉറച്ച തീരുമാനമെടുത്താലും ശരി, അവൻ എത്ര ആഗ്രഹിച്ചാലും ശരി, അതിനുവേണ്ടി എത്ര പണിയെടുത്താലും ശരി, അവൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സഫലമാകാതെ പോവുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയും ചെയ്യും. അവനാണ് അൽ മുഖ്തദിർ. അള്ളാഹു അവൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ യഥാവിധത്തിൽ ഏറ്റവും പരിപൂർണതയിൽ അതിനെ നടപ്പിലാക്കുന്നവൻ, അതിന് കഴിവുള്ളവൻ, അതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർന്നില്ല, അൽ മുഖ്തദിറിൻ്റെ തേട്ടം, ആരും തങ്ങളുടെ കഴിവിൽ ആശ്ചര്യം കൂടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഖ്തദിർ എന്ന നാമം പഠിക്കുമ്പോൾ തങ്ങളുടെ കഴിവുകൊണ്ട് ആണിതൊക്കെ ഉണ്ടായത് എന്നൊരിക്കലും പറയരുത്. ഞാൻ സമ്പാദിച്ചത് കൊണ്ടാണ്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ്, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേൽക്കോയ്മ കാണിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്ന് ഇപ്പോൾ നിലവിൽ എടുത്തു കുടിക്കുന്ന വെള്ളം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൈ, അതിനെപ്പോലും തളർത്തിയിടാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെയും അനുഭവങ്ങളുണ്ടാകും. ഒന്ന് കിടന്നിട്ട് ശരിക്കൊന്ന് എണീക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ എണീക്കാൻ കഴിവുള്ളവർ പെട്ടെന്ന് കിടപ്പിലായി പോകുന്നു. കൈയൊന്നെടുത്ത് പൊന്തിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ കൈകൾ പൊന്തിച്ചവർ, നടന്ന് പള്ളിയിലേക്ക് പോയവർ, അവർ പിന്നെ അവരുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സ്വയം കഴിവില്ലാത്തവരായി മാറുന്നു. അവിടെയാണ് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാകുന്നു നടപ്പിലാവുക എന്നും, അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ എന്തെങ്കിലും അഭിവൃദ്ധികളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടുണ്ടായ സംഭവങ്ങളോ ഒന്നും നമ്മെ ആശ്ചര്യപ്പെടുത്തുവാനോ അതിൽ അഹങ്കാരം നടിക്കുവാനോ പാടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തേത്, മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളാകട്ടെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല. കുട്ടിയെ കിട്ടാൻ, രോഗം മാറാൻ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സമീപിക്കുകയാണ്. എല്ലാം കേൾക്കാനും കാണാനും കഴിവുള്ളവർ അത് ഔലിയാക്കന്മാരാണ്, അമ്പിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ചില ആളുകൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ കണക്കാക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അത് സ്ഥാനവും മാനവും അർത്ഥവും തേട്ടവും അള്ളാഹുവിൻ്റെ കഴിവിനെയും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മുഖത്തദർ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്, ആ സൃഷ്ടിപ്പ് നിർണിതമായ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദരിൻ, ഒരു നിർണിതമായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിന് കൃത്യമായ അജലുകൾ വച്ചിട്ടുണ്ട്, അവധികൾ വച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തെറ്റുകൾ ചെയ്തവനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു. വലഖദ് ജാഅ ആല ഫിർഔന നുദുർ. ഫിർഔൻ, അവനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും വലിയ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. കദ്ദബൂബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കളവാക്കിയവനായിരുന്നു ഫിർഔൻ. എന്നിട്ടോ, കുല്ലിഹ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖ്തദിരിൻ. അള്ളാഹു മുഖ്തദിറാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കളവാക്കൽ, അവൻ ആ നിഷേധിച്ചത് എല്ലാത്തിനെയും പിടികൂടുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു അൽ മുഖ്തദിർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നന്മകൾ ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനും അൽ മുഖ്തദിറായ അള്ളാഹു ആകുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖ്തദിറിൻ. ഇവിടെയും അൽ മുഖ്തദിർ എന്ന നാമത്തിൻ്റെ സിഫത്തിനെ എടുത്തു പറയുന്നുണ്ട്. സ്വർഗം. ആ സ്വർഗത്തിൽ, പ്രവിശാലമായ സ്വർഗത്തിൽ, ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമ മുൽക്കൻ കബീറ, ഒരിക്കൽ നോക്കി രണ്ടാമത് നോക്കുമ്പോഴേക്ക് മറ്റൊരു സാമ്രാജ്യമായി മാറുന്ന, ഓരോ വെള്ളിയാഴ്ചയും ആയുസ്സുകൾ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന, അതുപോലെ തന്നെ ഒന്നു നോക്കി കണ്ണടച്ച് രണ്ടാമത് നോക്കുമ്പോൾ മറ്റൊരു ലോകമായി മാറുന്ന, ആഗ്രഹിച്ചതെന്തും ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന, ആ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവൻ, അതിൻ്റെ ഉടമസ്ഥൻ അതല്ലാഹുവാകുന്നു. അൽ മുഖത്തതിറായ അല്ലാഹുവാകുന്നു. മാത്രമല്ല സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ. വക്കാൻ അല്ലാഹു അല കുല്ലി ഷെയ്ഇൻ മുഖത്തതിറ, അവിടെയും മുഖത്തതിറ എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഭാവത്തിൽ, വണ്ണത്തിൽ, എണ്ണത്തിൽ, അതിൻ്റെ നിർണിതമായ രൂപത്തിൽ അല്ലാഹു നിർണയിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ്. അതിന് കഴിവുള്ളവനാകുന്നു. മാശ അല്ലാഹു കാന വമാലം യശ ലം യക്കുൻ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകുന്നു, ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നു. കുൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. ഇതാണ് അൽ മുഖത്തതിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. നാം കാണുന്ന ഈ മഹാപ്രപഞ്ചത്തെ തന്നെ സംവിധാനിക്കാൻ കഴിവുള്ളവൻ അൽ മുഖത്തതിറായ അല്ലാഹുവാകുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അശക്തരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ, അവിടെ പോലും നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതൊരു സുദീർഘമായ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയുടെ ശകലം മാത്രം നാം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അല്ലാഹുവേ, ഇത് ഖൈറാണെങ്കിൽ, ഇത് നന്മയാണെങ്കിൽ, ഫഖദിർഹു ലീ വയസ്സിർഹു ലീ ഥുമ്മ ബാരിക് ലീ ഫീ. അല്ലാഹുവേ, അതെനിക്ക് ഖൈറാണെങ്കിൽ അതെനിക്ക് ഖദറാക്കുക, എനിക്കത് നിർണയിച്ചു തരിക, അതെനിക്ക് തരിക, അതെൻ്റെ രേഖയിൽപ്പെടുത്തി അതെനിക്ക് നൽകുക എന്ന് അള്ളാഹുവിനോട് തേടുകയാണ്. വയസ്സിർഹു ലീ, അതെനിക്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരണം. അതുപോലെ തന്നെ ഥുമ്മ ബാരിക് ലീ ഫീ, അതിലെനിക്ക് ബറക്കത്തും നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഫഖദിർഹു ലീ, എനിക്കത് വാങ്ങാൻ കഴിവുണ്ടായിരിക്കാം. ഒരു വസ്തു വാങ്ങുന്നു എന്ന് വിചാരിക്കുക, ആ വസ്തു വാങ്ങാനുള്ള സമ്പത്തും എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് അത് തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലർ ആ വസ്തു പിന്നെ കരാറിലേർപ്പെട്ടിട്ട് തിരിച്ചു വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയും നമ്മുടെ അശക്തതയെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഖദറിനെയും അള്ളാഹുവിൻ്റെ ഖുദറത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ, അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിലപാടുകളും എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകും എന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും അല്ലാഹു അൽ മുഖത്തതിർ എന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവൻ എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. രണ്ടാമത്തേത്, നമുക്ക് പലതും നിർവഹിക്കാൻ കഴിയുമെങ്കിലും ആ നിർവഹണത്തിൻ്റെ സന്ദർഭത്തിൽ തൗഫീക്ക് നൽകണമെങ്കിൽ അല്ലാഹു അൽ മുഖത്തതിറായ അല്ലാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചോദിക്കുകയും അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവന് മാത്രം അംഗീകരിക്കുകയും, അപ്പോൾ അല്ലാഹു എല്ലാം കാണും, കേൾക്കും, അറിയും എന്ന വിഷയം, അത് അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനാണ് അൽ മുഖത്തതിർ. അതുകൊണ്ട് അവന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്ക്, അമ്പിയാക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അവിടെയാണ് അൽ മുഖത്തതിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അല്ലാഹു അൽ മുഖത്തതിറാണ്, എല്ലാത്തിനും കഴിവുറ്റവനാണ്. എല്ലാം കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സഹായിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാകുന്നു. എന്നാൽ ഇവിടെ പല ആളുകളും എല്ലാം കാണാനും കേൾക്കാനും കഴിവുള്ള ചില മഹാന്മാരുണ്ട് എന്ന് വകവച്ചു കൊടുക്കുന്നതിലൂടെ ശിർക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ട് അൽ മുഖത്തതിർ എന്ന നാമം പഠിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം, അവൻ്റെ കഴിവ് മറ്റൊരാൾക്കുമില്ല, എല്ലാത്തിനും കഴിവുറ്റവൻ അല്ലാഹു മാത്രമാകുന്നു എന്ന ഒരു ചിന്തയും അറിവും ജ്ഞാനവും അതിനനുസരിച്ചുള്ള ജീവിതവും നമുക്കുണ്ടാകണം. വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കൂടുതൽ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, വലിയ അറിവ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അസ്മാഉൽ ഹുസ്ന, ഇൻഷാല്ലാ ഇനി നമ്മൾ കഥ പറയാം എന്ന പങ്ക്തിയിലേക്ക് പോവുകയാണ്.
4: വളരെ രസകരമായ കഥകളാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ വരാറുള്ളത്. ചിലരൊക്കെ ഇത് റിവൈൻഡ് ഓപ്ഷൻ എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ കഥ പറയാം പ്രോഗ്രാം നമുക്ക് കേട്ടുവരാം.
6: അജ്മലും കുഞ്ഞുപങ്ങളും. അധ്യായം ഒന്ന്. അജ്മലിന്റെ പ്രഭാതം. മോനു, ഉമ്മയുടെ വിളി കേട്ട് അജ്മൽ ഉറക്കമുണർന്നു. കണ്ണുതിരുമ്മി എഴുന്നേൽക്കുമ്പോൾ മദ്രസയിൽ നിന്ന് ഇന്നലെ പഠിച്ച പ്രാർത്ഥന അവന്റെ ഓർമ്മ വന്നു. അവൻ ചൊല്ലി, അൽഹംദുലില്ലാഹില്ലദി അഹയാന ബഅദമാ അമാതന വ ഇലൈഹി നുഷൂർ. ഞങ്ങളെ മരിപ്പിച്ചതിനു ശേഷം ജീവിതം തിരിച്ചു തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഉമ്മ വീണ്ടും വിളിച്ചു, മോനൂ. കൂടുതൽ സ്നേഹവും മനസ്സിന് വിഷമവും ഉണ്ടാകുമ്പോഴാണ് ഉമ്മ മോനൂ എന്ന് വിളിക്കുക, അല്ലാത്തപ്പോൾ വിളിക്കുക മോനേ എന്നാണ്. നിങ്ങൾ രണ്ടാളും ഇന്ന് മദ്രസയിൽ പോണുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? മദ്രസയുള്ള ദിവസമല്ലേ, ഞങ്ങൾക്കു പോകണം. എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാൻ തീരെ വയ്യ മക്കളെ. അസുഖം കൂടിയിരിക്കുന്നു. കാലിന് വല്ലാത്ത കടച്ചിൽ, തല കറങ്ങുന്നു. അജ്മൽ ഉമ്മയുടെ രണ്ട് കാലുകളും മാറി മാറി ഒഴിയാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മതി, മോന്റെ കൈ കടയും. അത് സാരമില്ലുമ്മ, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മകന്റെ വാക്ക് കേട്ട് ഉമ്മയുടെ മനസ്സ് കുളിർത്തു. കുട്ടികളോട് പറഞ്ഞു, ഇന്ന് മദ്രസയിൽ പോകാതിരുന്നാലോ? ഒന്നും കഴിക്കാതെ എങ്ങനെയാ മദ്രസയിൽ പോവുക? ഞാൻ അഞ്ചാം ക്ലാസ്സിലെത്തിയില്ലേ? സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ട്. ഭരണിയിൽ അവലുമുണ്ട്. നമസ്കരിച്ച ശേഷം ഞാൻ ചായ ഉണ്ടാക്കാം, അജ്മൽ പറഞ്ഞു. അജ്മൽ അനിയത്തെ വിളിച്ചു, സെൽവാ, സെൽവാ. അവൾ നല്ല ഉറക്കത്തിലാണ്. ശരീരത്തിൽ വീണ്ടും തട്ടിവിളിച്ച് അവൻ സെൽവയെ ഉണർത്തി. മൂന്നു പേരും അംഗശുദ്ധി വരുത്തി നമസ്കരിച്ചു. ഉമ്മയെ കിടക്കാൻ നിർബന്ധിച്ച് അവൻ അടുക്കളയിലേക്ക് പോയി. ചായ ഉണ്ടാക്കുമ്പോൾ അവൻ ഉപ്പയെ ഓർത്തുപോയി. ഉപ്പ മരിച്ചതോടെ ഉമ്മയ്ക്ക് ഇടയ്ക്കിടെ രോഗം വരും. ഉപ്പ മരിച്ചിട്ട് 9 മാസമായി. ഉപ്പയെ ഓർക്കുമ്പോൾ കരച്ചിൽ വരും. പക്ഷേ ഉമ്മ കാണാതിരിക്കാൻ കരച്ചിൽ നിയന്ത്രിക്കും. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമുണ്ട്. ഈ സൂക്തമാണ് സങ്കടം വരുമ്പോൾ അജ്മൽ ഓർക്കാറ്. അവൻ ചായയുമായി വന്നപ്പോൾ ഉമ്മ കരയുകയാണ്. ഉമ്മ ചായ വാങ്ങി അവനൊരു ചുംബനം സമ്മാനിച്ചു. ചുംബിച്ചപ്പോൾ ഉമ്മയുടെ കണ്ണീർ കവിളിൽ പുരണ്ടു. ഖുത്ബയിൽ ഈ ആയത്ത് ഉമ്മ കേട്ടിട്ടില്ലേ? ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമയുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വല്ല ആപത്തും ബാധിച്ചാൽ ആ ക്ഷമാശീലർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്നായിരിക്കും. അജ്മലിന്റെ വാക്ക് കേട്ടപ്പോൾ ഷാഹിദിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അജ്മലും സെൽവയും കുളിച്ച് വസ്ത്രമണിഞ്ഞ് ബാഗിൽ പുസ്തകങ്ങൾ എടുത്തുവെച്ചു. ചായ കഴിച്ച് അവർ ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ വിഷമിക്കേണ്ട, ഇന്ന് ഞായറാഴ്ചയായതിനാൽ സ്കൂളിൽ പോകണ്ടല്ലോ. മദ്രസ വിട്ടുവന്ന് ഞാൻ ഉമ്മയെ സഹായിക്കാം. ഞങ്ങൾ പോയി വരട്ടെ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, അപ്പോൾ നല്ലൊരു കഥയും കേട്ടു. വൈബ്സിൽ നമ്മൾ വളരെ വൈബായിട്ട് മുന്നോട്ട് പോവുകയാണ്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ. يسمع
7: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: നമ്മളേറെ കാതോർക്കാൻ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്നേഹക്കൂട്.
4: സ്നേഹക്കൂട് അല്ലേ, സാമൂഹ്യ വളർച്ച എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചയിലെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്
1: അഷറഫ് എഗരോൾ.
4: ഓക്കെ, നല്ല, പിന്നെ ഈ വിഷയത്തിലൊക്കെ നല്ല അവഗാഹന നേടിയ ഒരു സംസാരം ആണ് അദ്ദേഹത്തിൻ്റെത്. അത് നമുക്ക് കേട്ടുവരാം.
8: بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهماني رايا بيس راديو يدي ശ്രോതാക്കളെ, ഇസ്ലാമിക് പാരന്റിംഗ് എന്ന തലക്കെട്ടിൽ ഒരു പഠനമാണ് ഈ സെക്ഷനിലൂടെ നമ്മൾ ആരംഭിക്കുന്നത്. സന്താന പരിപാലനം എന്നത് കുട്ടിക്കാലത്തെ നമ്മൾ കേട്ടുപോരുന്ന ഒരു പരമ്പരാഗത വിഷയമാണ്. എന്നിട്ടും മുസ്ലിം ലോകത്ത്, കേരളത്തിൽ പ്രത്യേകിച്ച് ഭൂരിപക്ഷ മുസ്ലിം കുടുംബങ്ങളിലും പ്രതീക്ഷ നൽകുന്ന ഒരു ഇസ്ലാമിക സമൂഹം വളരുന്നില്ല എന്ന പരാതി നമ്മളെ എല്ലാവരെയും അലട്ടുന്നതാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിക് പാരന്റിംഗ്, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന സന്താന പരിപാലനം എന്നത് ഒരു ഗൗരവമായ വിഷയമായി പഠിച്ച് അനുഷ്ഠിക്കുന്ന ആളുകൾ വളരെ വിരളമാണ് എന്നതാണ്. ഇവിടെയാണ് സത്യത്തിൽ ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത, പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗഹനമായി ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഇസ്ലാമിക വിജ്ഞാന ലോകത്ത് വളരെ ഗഹനമായ, ഗൗരവപ്പെട്ട പഠനങ്ങൾ, ക്ലാസുകൾ, അതുപോലെ തന്നെ ചർച്ചകൾ, കൗൺസിലിങ്ങുകൾ, ഒരുപക്ഷെ ഇസ്ലാമിലെ പോലെ ഇത്രയും ശാസ്ത്രീയമായി പ്രായോഗികമായി പഠിപ്പിക്കപ്പെട്ട മറ്റൊരു മേഖലയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സത്യത്തിൽ സന്താന പരിപാലനം എന്നതുകൊണ്ട് സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് അങ്ങനെ ഒരു ക്വാളിറ്റിയിലെത്തണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ സൂക്ഷ്മത എന്തായിരിക്കും? നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഫോണുകൾ ലഭ്യമാണ്. നമ്മളുടെ ഒരു അവശ്യ സാധനമാണ് ഫോണ്. എന്തെല്ലാം ഫോണുകൾ ലോകത്ത് ലഭ്യമാണ്, പക്ഷെ അതിലേറ്റവും ക്വാളിറ്റിയുള്ള ഫോൺ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒന്നോ രണ്ടോ മാർക്കുകളുണ്ട്. അതെന്തുകൊണ്ടാണ് അത്രയും ക്വാളിറ്റി ഉള്ളതായത്? അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി, അതിൻ്റെ ഫാക്ടറിയിൽ അത് രൂപകൽപ്പന ചെയ്യുന്ന വിഷയത്തിൽ അതിസൂക്ഷ്മമായ ജാഗ്രതയും പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ നടത്തിയിട്ടാണ് ആ ഒന്നോ രണ്ടോ മാർക്ക് ലോകത്ത് മുഴച്ചു നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവാൻ, ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ നല്ല അധ്വാനവും നല്ല സൂക്ഷ്മതയും നല്ല പഠനവും പരിശീലനവും അതേപോലെ തന്നെ വിലയിരുത്തലുകളും ആവശ്യമാണ്. ഇത് നമ്മളൊക്കെ സംവദിക്കും ഭൗതിക കാര്യത്തിൽ. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ രക്ഷിതാക്കളെ, ഒരു പാരൻറ്റിങ്ങിലൂടെ എന്താ ഒരു മനുഷ്യൻ ചെയ്യുന്നത്? ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഇറക്കുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് സത്യത്തിൽ പാരൻറ്റിങ്. രക്ഷാകർത്തത്വം, ശിക്ഷണം, പരിപാലനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ പരിപാലനം അല്ലെങ്കിൽ നമ്മൾ പാരൻറ്റിങ് തന്നെ വളരെ പ്രധാനപ്പെട്ടതായി ഇന്ന് വിവരമുള്ള അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നു. ഇസ്ലാമിക് പാരൻറ്റിങ്ങും പാരൻറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കുട്ടിയെ ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായി ഉയർന്ന ശമ്പളത്തിൽ, അവന് വലുതായി വരുമ്പോൾ അവന് നിലനിൽക്കാൻ പര്യാപ്തമായ നല്ല വരുമാനവും നല്ല അസ്തിത്വവും നല്ല ഒരു പിന്നെ സ്വീകാര്യതയും ലഭിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അവനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഭൗതികമായി ശ്രമിക്കുന്നതിൻ്റെ പേരാണ് സത്യത്തിൽ പാരൻറ്റിങ്. ഇനി നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി വളർന്ന് കിട്ടാൻ വേണ്ടി നടത്തുന്ന വ്യവസ്ഥാപിതമായ മാതാപിതാക്കളുടെ പരിശ്രമത്തെയാണ് പാരൻറ്റിങ് എന്ന് പറയാം. എന്നാൽ ഇസ്ലാമിക് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നില്ല. ഇസ്ലാമിക് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും വിജയിയാക്കാൻ സഹായകമാകുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമത്തിനെയാണ് നമ്മളെന്തു പറയുക? ഇസ്ലാമിക് പാരൻറ്റിങ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്കിൽ അത് സ്വാഭാവികമായി മനുഷ്യ സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു സ്വാഭാവികമായി നടക്കും. പക്ഷേ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ്, ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഇടയിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ പഠനവും സൂക്ഷ്മതയും വേണം. മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്ന ജോലിക്കാണ് പാരൻറ്റിങ് എന്ന് പറയുക. ഇസ്ലാമിക് പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഒരു റജുലുൻ സ്വാലിഹുൻ അല്ലെങ്കിൽ മർഅത്തുൻ സ്വാലിഹ, സ്വാലിഹായ ഒരു ആൺ, സ്വാലിഹായ ഒരു പെൺ, ഈ രണ്ട് മനുഷ്യനെ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്കിനെയാണ്, ദൗത്യത്തെയാണ് നമ്മൾ ഇസ്ലാമിക് പാരൻറ്റിങ് എന്ന് പറയുക. അപ്പോൾ അത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നല്ല, മറിച്ച് കൃത്യമായ അധ്യാപനങ്ങളുടെയും ശീലങ്ങളുടെയും പ്രായോഗികതയുടെയും അടുക്കും ചിട്ടയോടുകൂടിയുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമുണ്ടായിത്തീരുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളെക്കുറിച്ച് ഒരുപാട് പരാതി. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ നമുക്ക് നൽകിയത് ഹിബത്ത്, ദാനമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ദാനമാണ് മക്കൾ. ഈ മക്കളെ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ആ മക്കളെ അള്ളാഹുവിൻ്റെ താൽപ്പര്യപ്രകാരം വളർത്തിക്കൊണ്ടുവരിക എന്ന ദൗത്യവും കൂടി ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ എല്ലാവർക്കും അള്ളാഹു മക്കളെ കൊടുക്കുന്നത്. അല്ലാതെ മക്കൾ ജനിച്ച് അവർ നടക്കാൻ പ്രായമാകുന്നത് വരെ നോക്കി അവരങ്ങ് വിട്ടേക്കുകയല്ല. ലോകത്തിലെ ഏറ്റവും ഉത്യുന്നതമായ സൃഷ്ടികളിലൊന്നാണ് മനുഷ്യൻ, നമ്മളൊക്കെ സമ്മതിക്കുന്നു. നമ്മൾ ഭൗതികമായി മനുഷ്യൻ എന്നതിനെക്കുറിച്ച് സൂപ്പർ എനിമൽ എന്നാണ് പറയുക. എല്ലാറ്റിനെയും അടക്കി വാഴുന്ന എല്ലാറ്റിൻ്റെയും മുകളിൽ നിൽക്കുന്ന, എല്ലാറ്റിനെയും ഉപയോഗിക്കാനും ഉപയോഗപ്പെടുത്താനും അറിയാവുന്ന ഏറ്റവും കഴിവുറ്റ ജീവി. എന്നാൽ ഇതേ മനുഷ്യന് ഒരു മറുപക്ഷമുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ

വളർ ഗർഭം ചുമന്ന് പാലൂട്ടണം, അതും കഴിഞ്ഞാൽ കഴിഞ്ഞ്. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ആരും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഏതുവരെ ഒരു 20-22 വയസ്സായാൽ പോലും പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ ചിലപ്പോഴൊക്കെയും സ്വതന്ത്രമായി പോകാനും വരാനും നമ്മൾ അനുവദിക്കുകയില്ല. നമുക്ക് ആശങ്കയാണ്. ദൂരയാത്രക്ക് പോലും അവനെ പറഞ്ഞയക്കാൻ, അവളെ പറഞ്ഞയക്കാൻ നമ്മൾ സമ്മതിക്കില്ല. എവിടെ നിന്നാണ് ഇത് വന്നത്? അതാണ് നമ്മുടെ ദൗർബല്യം. മനുഷ്യന് സ്ട്രെങ്ത്തുണ്ട്, മനുഷ്യന് ദൗർബല്യമുണ്ട്. ഏതൊരാൾക്കും നമുക്കറിയാം, ലീഡർഷിപ്പിലെ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നോ യുവർ സെൽഫ്. നിങ്ങൾ ഓരോരുത്തരും അവനവനെ അറിയുക എന്നത്. നീ ആരാണ്, ഹൂ ആർ യു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം എന്ന് പഠിപ്പിക്കാറുണ്ട്. സത്യത്തിൽ അതെന്താണ്? നീ ആരാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നാലിന്നവൻ്റെ, ഇന്നാലിന്ന നാട്ടിലെ, ഇന്നാലിന്നവൻ്റെ മകൻ, അതാണ് നമ്മൾ ആരും പറയുക. എന്നാൽ അതല്ല അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. നോ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിന്റെ സ്ട്രെങ്ത്തും നിന്റെ വീക്ക്നെസ്സും നീ സ്വയം അറിഞ്ഞു വെക്കുക എന്നതാണ്. ഇതുപോലെ മനുഷ്യൻ്റെ സ്ട്രെങ്ത്തും മനുഷ്യൻ്റെ വീക്ക്നെസ്സും നമ്മൾ അറിയുമ്പോഴാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാവുക. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മരണാനന്തര ജീവിതത്തിൽ അവരെ ശാശ്വതമായി കടന്നേക്കാവുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഓരോ സന്തതികളെയും ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തം, അവനവൻ കാര്യം അവനവൻ നോക്കുക. സത്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അവനവൻ്റെ കാര്യം അവനവൻ നോക്കുക എന്നതിൽ നിൽക്കുന്നില്ല. അതൊരു ഇൻഡിവിജ്വലാണ്, എല്ലാം സെൽഫ്. ആ സെൽഫിഷല്ല, മറിച്ച് അള്ളാഹു വിശ്വാസികളോട് പറയുന്നത്, വിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ നരകത്തിൻ്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഓരോരുത്തരുടെ കാര്യം ഓരോരുത്തരുടെ കബർക്കുള്ള ഓരോരുത്തർ നോക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഓൻ്റെ കബർക്ക് ഞാൻ പോകില്ലല്ലോ, എൻ്റെ കബർക്ക് ഇനി വരില്ലല്ലോ, ഓനെന്താ വലിയ ആയില്ലേ, ഓനെ നോക്കിക്കൂടെ, ഓക്ക് നോക്കിക്കൂടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുവീൻ. അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ അതിപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് തൻ്റെ കയ്യിൽ അള്ളാഹു ദാനമായി നൽകിയ ഈ മനുഷ്യക്കുഞ്ഞിനെ അവൻ സ്വതന്ത്രമായി നമ്മുടെ കൈകളിൽ നിന്ന് വിട്ട് അവൻ്റേതായ ഒരു ലോകത്ത് ജീവിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ അവനെ ഡിസൈൻ ചെയ്യുന്നു. എന്തിന്? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്വർഗാവകാശിയായി ജീവിക്കാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനിലേക്ക് അവനെ പ്രിപ്പയർ ചെയ്തു കൊണ്ടുവരുന്നു. അതിനുള്ള ദൗത്യമാണ് എന്ത്? പാരൻറ്റിങ്. ഇനി കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തൊരു കാര്യത്തിനൊരു ലക്ഷ്യമുണ്ടാവും അല്ലേ? ഒരു ലക്ഷ്യത്തിന് നമ്മൾ എന്താ പറയുക, ടോപ്പിലുള്ളൊരു ലക്ഷ്യമുണ്ടാവും, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലക്ഷ്യമുണ്ടാവും. മാക്സിമം ആരാവണം, മിനിമം എന്താവണം, ഒരിക്കലും ആവാൻ പാടില്ലാത്തതെന്ത്? ഇത് പാരൻറ്റിങ്ങിൻ്റെ അർത്ഥത്തിൽ വെച്ച. കാരണം നമുക്ക് എന്തൊരു വിഷയം പഠിച്ച് ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ ഒരു ഗഹനമായ, ആഴമേറിയ, പരന്ന ഒരു പഠനത്തെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ, അള്ളാഹു സ്വാലിഹായ, നാഫി ആയ വിധത്തിൽ അത് പറയാൻ, അള്ളാഹു പറയാനും പഠിക്കാനും കേൾക്കാനും നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളോടൊരാൾ ചോദിക്കുകയാണ്, നീ ഒരു പാരൻ്റാണ്, ഒരു രക്ഷിതാവാണ്, നിന്റെ മക്കളെ നീ പരിപാലിക്കുന്നു, അവരെ ആരാവാനാണ് നീ പരിപാലിക്കുന്നത്, എന്താണ് നിന്റെ? അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മളെ നോർമലായിട്ട് എന്തുത്തര പറയാം? ഒരു സെക്കൻഡ് നിങ്ങളെല്ലാവരും നിങ്ങളോട് എന്നാ ചോദ്യം ചോദിച്ചു, ഞാനിപ്പോൾ ആരാവാനാണ് എൻ്റെ മകനെ പോറ്റുന്നത്? അപ്പോഴാണ് അടുത്തൊരു ചോദ്യം, മാക്സിമം ആരാവണം, മിനിമം അവൻ ആരാവണം, ഒരിക്കലും അവൻ ആയിക്കൂടാത്തതെന്ത്? മൂന്ന് ചോദ്യം.

0: ഏതൊരു വിഷയത്തിലുണ്ട് നമുക്കൊരു മാക്സിമം ടോപ്പ് മിനിമം ഇത്ര. ഇസ്ലാമിക് പാരന്റിംഗിലെ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഒരു എന്റെ ഈ ദൗത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ആവാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ്. കാരണം എന്താണ്? ലക്ഷ്യം നിർണയിച്ചാൽ അതിൻ്റെ വഴി വ്യത്യസ്തമായിരിക്കും. ഒരു ഏറ്റവും ടോപ്പിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോകുന്ന വഴി ആവശ്യമില്ല. ഒരു മിനിമം എത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ IAS-ഓ IPS-ഓ ഒക്കെ വലിയ പരീക്ഷ പാസ്സാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട ട്രെയിനിങ് അല്ല, ഒരു സാധാരണ ഒരു ക്ലർക്ക്, LD ക്ലർക്ക് അല്ലെ, ഒരു MBBS-കാരൻ അവന് ലഭിക്കേണ്ട. ഒരു MBBS, ഒരു മെഡിക്കൽ ഡോക്ടർ, ഒരു സയൻറ്റിസ്റ്റായിട്ട്, അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായിട്ട് ഉദ്ദേശിക്കുക, വരാൻ ആഗ്രഹിക്കുന്ന, അത് തന്നെ ഏറ്റവും ടോപ്പ്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, ഒരു എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിലൊക്കെ ആണെങ്കിൽ, എന്തൊക്കെ ആവാം, ജസ്റ്റ് ഒരു മെയിൻ്റനൻസ് എഞ്ചിനീയർ ആവാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഡിസൈൻ ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ പിന്നെ അബ്ദുൽ കലാമിനെ പോലെ എന്തെങ്കിലും മിസൈലോ കാര്യങ്ങളൊക്കെ ആ മേഖലയിൽ ഉന്നത തലത്തിലെത്താം. അപ്പോൾ ഏതാണോ നമ്മുടെ ലക്ഷ്യം, അതിനനുസരിച്ചാണ് നമ്മുടെ വഴി തീരുമാനിക്കുക. ഇസ്ലാമിക് പാരന്റിങ്ങിൽ ഒന്ന് ഞാൻ പറഞ്ഞു, മൂന്ന് തലങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, ഏറ്റവും ടോപ്പ് എത്തുന്ന ഒരു ലക്ഷ്യം. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് എന്താ, അതെന്താന്ന് മനസ്സിലാക്കിയാൽ അതിന് നമ്മൾ ആ വഴിയിലേക്ക് പോകണം. ഏറ്റവും മിനിമം എന്താ, ഒരിക്കലും ആവാൻ പാടില്ലാത്തത്. ഏറ്റവും ടോപ്പിൽ എത്താൻ പറ്റുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ മനുഷ്യ, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു അത് നമുക്ക് ചിത്രീകരിച്ചു തരുന്നുണ്ട്. സൂറത്ത് ഫുർഖാനിൻ്റെ അവസാന ഭാഗത്തിൽ എന്താ വിശദീകരിക്കുന്നത്? ഇബാദുർ റഹ്മാനിൻ്റെ അടയാളങ്ങളാണ്. അതിൽ അവസാനത്തെ ക്വാളിറ്റിയായി അള്ളാഹു അവരുടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. കുടുംബവുമായി ബന്ധപ്പെട്ടൊരു പ്രാർത്ഥനയാണത്, എല്ലാവർക്കും അറിയാം. റബ്ബന വല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുറിയാതിന ഖുറത അയുനിൻ വജഅൽന ലിൽമുത്തഖീന ഇമാമ. അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. അടുത്ത പോയിന്റാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. എന്താണത്? വജഅൽന ലിൽമുത്തഖീന ഇമാമ. മുത്തഖീങ്ങളുടെ ദൈവസൂക്ഷ്മത, ദൈവഭക്തിയിൽ അള്ളാഹുവിൻ്റെ പരിധികളെയും പരിമിതികളെയും കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ ലീഡറാക്കണമേ. അഥവാ ഒരു ആൾ ഈ ഭൂമിയിൽ ഏറ്റവും ടോപ്പിൽ വളരുകയാണെങ്കിൽ അവൻ വളരാൻ പറ്റുന്നത് മുത്തഖികളുടെ മുൻനിരയിലെത്താൻ കഴിയുക എന്നതാണ്. അപ്പോൾ പാരന്റിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലക്ഷ്യം എന്താണ്? എന്റെ കയ്യാൽ വളർന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ ഒരു മുഅ്മിനായി ജീവിച്ചാൽ പോരാ. അവൻ ആരാവണം? ഒരു മുത്തഖിയായാലും പോരാ, അതിൻ്റെ റൂട്ട് വേറെയാണ്. മുത്തഖികളുടെ ലീഡറാവണം. അപ്പം നമുക്കറിയാം, ഉറപ്പാണ് അവിടെ അധ്വാനം കൂടുതലുണ്ടാവും. ഓരോ ടൈമും ഓരോ ദിവസവും ഓരോ ഘട്ടവും ഓരോ രാത്രിയും പകലും ഈവനിങ്ങും രാവിലെയും വൈകുന്നേരവും കൗമാരവും യുവത്വം ഒക്കെ വളരെ സ്ട്രിക്റ്റ്, വളരെ സെലക്റ്റഡായ ഏരിയയിലെ ആ ടൈം ഉപയോഗിച്ചവനെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോഴേ നമുക്ക് ഉദ്ദേശിച്ച നിശ്ചിത കാലത്തിനുള്ളിൽ നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു മേഖലയിൽ എത്താൻ പറ്റൂ. ഇവിടെ ലീഡർഷിപ്പ്, ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഹീ ഷുഡ് ബി എ ലീഡർ ഓഫ് മുത്തഖി, മുത്തഖിയുടെ ലീഡർ ആവുക എന്നതാണ്. എല്ലാവർക്കും ലീഡർ ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വളരെ സെലക്റ്റീവായ ആളുകൾ. അപ്പോൾ ഒരു പാരന്റിന് നേരത്തെ തീരുമാനിക്കുക, എന്റെ കുഞ്ഞൻ അള്ളാഹു ദാ എനിക്കൊരു കുഞ്ഞനെ നൽകി, അൽഹംദുലില്ലാഹില്ലദീ വഹബനി, എനിക്ക് എൻ്റെ ഈ വൈകിയ വേളയിലെങ്കിലും എനിക്കൊരു കുഞ്ഞനെ തന്ന പഠിച്ചോനെ നിനക്ക് ഹംദ് എന്ന് പ്രവാചകന്മാർ പറഞ്ഞ അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇവൻ ആരാകും പഠിച്ചോനെ, ഒരു നല്ല മുത്തഖിയാവണമെന്ന് മാത്രം പറഞ്ഞാൽ വേണമെന്നില്ല, നമുക്ക് പറയാം എന്തെന്ന്, നമുക്ക് ആഗ്രഹിക്കാം ഏറ്റവും ടോപ്പ്. അപ്പം നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചു. രണ്ട്, ഇത് ടോപ്പ് എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല, അള്ളാഹു എല്ലാരോടും മക്കളെ മുത്തഖികളുടെ ലീഡറാക്കാൻ കഴിയും, അങ്ങനെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ രണ്ടാമത്തത് എന്താ, അറ്റ്ലീസ്റ്റ് എന്താ വേണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മുകളിലെത്താൻ അതിന് പ്ലാൻ ചെയ്ത് നീങ്ങുന്നവർക്ക് അതിന് നീങ്ങാം, അതിനുള്ള വഴികളാണ് ഇൻഷാല്ലാ നമ്മൾ ഈ എപ്പിസോഡിലൂടെ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തത്, ഏറ്റവും മിനിമം ആവേണ്ട നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും മിനിമം ക്വാളിറ്റി, അതേത് സെക്ഷനിൽ പെടുന്നില്ല, ഏത് ഗ്രേഡിൽ പെടുന്നില്ല, നിങ്ങളെല്ലാവരും അറിയാവുന്ന, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ ഇൻ ഖതഅ അമലുഹു ഇല്ലാ മിൻ തലാഥ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ എല്ലാ അമലും പൊളിഞ്ഞുപോയി, എല്ലാം ഡിസ്കണ്ടിന്യൂ ആയി, എല്ലാം കഴിഞ്ഞു, ഖലാസ്, എല്ലാ കണക്ഷനും വിട്ടു, മുറിഞ്ഞുപോയി. ഇനി അവന് സ്വന്തമായി അവനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂന്ന് കാര്യങ്ങൾ ആ മരണം, ആ മുറിയൽ സംഭവിച്ചാലും കണ്ടിന്യൂ ആയി കിട്ടിക്കൊണ്ടിരിക്കും. അതിലൊന്നെന്താ? വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു കുട്ടി. അപ്പൊ ആ പദം എടുക്കുക നമ്മൾ, വലദുൻ സ്വാലിഹുൻ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ, ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ ഫൈനൽ എത്തിച്ചേരേണ്ട പോയിന്റ്, അവന്റെ ഫൈനൽ സ്റ്റേഷൻ അല്ലെ പ്രൊഡക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും മിനിമം എന്തായിരിക്കണം? ഒരു വലദുൻ സ്വാലിഹുൻ, സച്ചരിതനായ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അറിഞ്ഞും ആദരിച്ചും അനുസരിച്ചും പരമാവധി ജീവിക്കാൻ ശ്രമിക്കാൻ കഴിയുന്ന, ശ്രമിച്ച ഒരു സ്വാലിഹ്, യോഗ്യനായ, സ്വർഗത്തിൽ കടക്കാൻ യോഗ്യനായത് എന്നാണ് സ്വാലിഹ് എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം. നമ്മൾ അറബിയിൽ സാധാരണ പ്രയോഗിക്കലുണ്ട്, ഒരു സംഗതി ഉപയോഗിക്കാൻ പറ്റും, ചെക്കപ്പിന്, ക്വാളിറ്റി ചെക്കപ്പിന് കൊടുക്കും. അപ്പോൾ അവർ അതിൻ്റെ അടിയിൽ നോട്ട് എഴുതി വിടും, എന്തെന്ന്? സ്വാലിഹ്. വേറെ പറ്റൂലെങ്കിൽ എഴുതി വിടും ഗൈറു സ്വാലിഹ്, അതായത് യൂസ് ചെയ്യാൻ പറ്റൂല, അതിൻ്റെ അതിൻ്റെ എന്താണ് അത്, അത് പിന്നെ എൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ടെക്നിക്കലായി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്വാലിഹുൻ ലി ദുഹൂലിൽ ജന്ന ആയിരിക്കണം അല്ലേ, സ്വർഗത്തിൽ കടക്കാൻ. അപ്പോൾ ഈ മിനിമം സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു മനുഷ്യക്കുഞ്ഞിനെ, അപ്പോൾ സ്വാലിഹ അവൻ എന്തായിരിക്കും? സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്വാലിഹുൻ ഫിദ്ദുനിയ വ സ്വാലിഹുൻ ഫില്ലാഖിറ, ദുനിയാവിലും അവൻ സ്വാലിഹായിരിക്കും, ആഖിറത്തിലും അവൻ സ്വാലിഹായിരിക്കും. ആഖിറത്തിൽ സ്വാലിഹാകുന്നതിനെ പ്രിഫർ ചെയ്താൽ അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് സംഭവിക്കുന്നതാണ് ദുനിയാവിൽ അവൻ സ്വാഭാവികമായിട്ടും സ്വാലിഹായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഇതുവരെയുള്ള വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് പോയിന്റ്. ഒന്ന്, പാരൻറിങ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ടോപ്പിക്കാണ്, പഠിച്ച് ചെയ്യേണ്ട ഒരു കലയാണ് സത്യത്തിൽ പാരൻറിങ്. രണ്ട്, പാരൻറിങ് രണ്ട് വിധമുണ്ട്. ഒന്ന് പാരൻറിങ്, രണ്ട് ഇസ്ലാമിക് പാരൻറിങ്. ഒരു മുസ്ലിം പഠിക്കേണ്ടത് ഇസ്ലാമിക് പാരൻറിങ് ആണ്, അതിൻ്റെ വ്യത്യാസം എന്താ എന്ന് നമ്മൾ സൂചിപ്പിച്ചു. മൂന്ന്, പാരൻറിങ്ങിൻ്റെ ലക്ഷ്യം നിശ്ചയിക്കുക എന്നതാണ്. രണ്ട് ലക്ഷ്യങ്ങളിലെത്താം, ഒന്ന് ടോപ്പ് പർപ്പസ്, രണ്ടാമത്തേത് അറ്റ്ലീസ്റ്റ് മിനിമം പർപ്പസ്. ടോപ്പ് പർപ്പസ് എന്ന് പറയുന്നത് ഒരു മുത്തക്കികളുടെ ഇമാമാവുക എന്നതാണ്. മിനിമം എന്ന് പറഞ്ഞാൽ വലദുൻ സ്വാലിഹുൻ, ഒരു സ്വാലിഹായ മനുഷ്യനായിത്തീരുക. ഈ രണ്ട് പർപ്പസ്, ഇനി ഒരിക്കലും പാടില്ലാത്തത് എന്താണ്? ഒരിക്കലും പാടില്ലാത്തത് വാലിമുല്ലി നഫ്സിഹി, 100% സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് ആസിയായി, ഒരു ധിക്കാരിയായി വളരുക. ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെപ്പോലെ, ആ മകനെക്കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? അമലുൻ ഗൈറു സ്വാലിഹ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പ്രയോഗം? അമലുൻ ഗൈറു സ്വാലിഹ്, സ്വാലിഹല്ലാത്ത ഒരു പ്രവൃത്തിയാണ് അത് എന്നാ പറഞ്ഞത്, വ്യക്തിയാണെന്ന് പറഞ്ഞില്ല, അഥവാ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് എന്തല്ല? സ്വാലിഹല്ല, മിനിമം സ്വാലിഹല്ല. അതായിരുന്നെങ്കിലും ആ കപ്പലിൽ പ്രവേശനം കിട്ടിയിരുന്നു. സ്വാലിഹല്ല എന്ന ഒറ്റ കാരണത്താൽ അത് യൂസ്ലെസ് ആണ്. യൂസ്ലെസ് ആയതുകൊണ്ടാണ് കപ്പലിൽ കയറാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരു മിനിമം ഒരു പാരൻറിങ് എന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ട നേട്ടം ഇതാണ്. നിങ്ങൾ നോക്കി, ഈ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് അവൻ്റെ ചുറ്റുപാടുകൾക്കാണ്, ബി എത്ത് എൻവയറോൺമെൻറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ബിഎത്തിൽ ഏറ്റവും കൂടുതൽ മുയച്ചു നിൽക്കുന്നത്, റോളുള്ളത് മാതാപിതാക്കൾക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര വഇന്നമാ അബ്വാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സറാനിഹി. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്, അങ്ങനെയാണ് ജനിക്കുന്നത്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ തീയാരാധകനോ ക്രിസ്ത്യാനിയോ ഒക്കെ ആക്കുന്നത്. മുത്തഫഖുൻ അലൈഹി ആയ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസാണിത്. എത്രയോ എല്ലാ ക്ലാസ്സുകളും നമ്മൾ കേൾക്കും. ഈ ഹദീസിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാരന്റിങ്ങിൽ ഏറ്റവും മെയിൻ ടൂളാണ് ഈ ഹദീസ്. ഇതുകൊണ്ടാണ് പാരന്റിങ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടത് നടക്കും. വണ്ടിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മതി അതങ്ങ് വളർന്നോളും. നമ്മൾ പറയില്ലേ കപ്പ് പിന്നെ കാലിൽ വളരുന്ന വലിയ വലിയ വടാവൃക്ഷങ്ങൾ, ആരെങ്കിലും അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാൽ ഒന്നുമില്ല. എന്നാൽ പാരന്റിങ് ഇമ്പോർട്ടൻ്റ് ആയത് അതുകൊണ്ടാണ്. ഈ ഹദീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ മജൂസിയോ നസ്രാനിയോ ആക്കുന്നത് എന്ന് പറഞ്ഞ പഠിച്ചവൻ മുസ്ലിമോ ആക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്താണതിൻ്റെ സയൻറ്റിഫിക്കൽ സൈഡ് എന്നറിയോ? അതായത് അള്ളാഹ് ഒരു മനുഷ്യനെ ഫിത്രത്തിലാണ് സൃഷ്ടിക്കുന്നത്. ഫിത്രത്തിനാണ് മുസ്ലിമായിട്ടാണ് സൃഷ്ടിക്കുന്നത്. എല്ലാം ഒബീഡിയൻ്റാണ്, അള്ളാഹുവിന് ഒബേ ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റത്തിൽ ഒരു ആള് എടുത്തു വളർത്തുന്നത് കൊണ്ടാണ് ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻ്റ് ഉണ്ടാവുന്നത്. എപ്പോഴും ഇൻഫ്ലുവൻ്റ് ഉണ്ടാവും. വെറുതെ അങ്ങ് വിട്ടേച്ചിരുന്നുവെങ്കിൽ അവനൊരു നല്ല ശുദ്ധ പ്രകൃതിയുള്ള മുസ്ലിമായിട്ടാണ് വളരുക എന്നാ. പക്ഷേ പാരന്റിൻ്റെ കയ്യിൽ അവനുള്ളത് കൊണ്ട് എന്തായാലും അവന് ഇൻഫ്ലുവൻ്റ് ഉണ്ടാവും. ഈ ഇൻഫ്ലുവൻ്റ് അവനെ ഒന്നുകിൽ മജൂസിയോ യഹൂദിയോ നസ്രാനിയോ ഒക്കെ ആക്കും. അപ്പം ഇവിടെ മുസ്ലിമായ ഒരു മാതാപിതാക്കളുടെ ജോലി പാരന്റിങ് എന്ന് പറഞ്ഞത് അവനെ മുസ്ലിമാക്കുക എന്നതല്ല. അള്ളാഹു ആ കുഞ്ഞൻ ജന്മനാ മുസ്ലിമാണ്. ലോകത്തിലെ എല്ലാ കുട്ടികളും ജന്മനാ മുസ്ലിമാണ്. അവരുടെ ജോലി ഈ ഫിത്രത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഒരു മുസ്ലിമായ മുസ്ലിമാക്കുക എന്നത്? നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യം കൂടിയാണ്. ഒരു മോളെ ഹിദായത്തിൽ അള്ളാഹു ആ കുഞ്ഞിനെ ഫിത്രത്തിലാണ് സൃഷ്ടിച്ചത്. ഈ ഫിത്രത്തിന് അഴുക്കുണ്ടാക്കുന്നതാണ് മജൂസിയാവുക നസ്രാനിയാവുക അല്ലെങ്കിൽ യഹൂദിയാവുക. അതൊരു ഒരു ഒരു സിമ്പലാണ് സത്യത്തിൽ. അത് അഥവാ പ്രകൃതി അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അനുയോജ്യമല്ലാത്തത് അവിടെ വളരും, അത് വളരാതെ സൂക്ഷിക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു രക്ഷിതാവ് അല്ലെ രക്ഷിതാക്കൾ കൃഷിക്കാരുടെ ഒരു റോളിലാണ്. എന്താ കൃഷിക്കാരുടെ റോള്? അയാൾ അവിടുത്തെ മുള്ള് പറിച്ചെടുത്ത് കളയും, കാലയിൽ വളരുന്ന പുല്ല് വളരും. അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കൃഷി അത് മാത്രം അതിൻ്റേതായ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരാൻ ആവശ്യമുള്ളത് എന്തൊക്കെ കൊടുക്കണോ അത് കൊടുക്കും, എന്തൊക്കെ എടുക്കണോ അത് എടുത്തു മാറ്റും. അതാണല്ലോ കൃഷിക്കാരൻ്റെ ജോലി. പാരൻസിൻ്റെ ജോലി എന്താ? ഈ ഫിത്രത്തിനെ വളർത്താൻ അനിവാര്യമായ ഒരുപാട് വിഭവങ്ങൾ അള്ളാഹ് ഇവിടെ നിലനിർത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഒരു ശരീരം വളരാൻ ആവശ്യമായത് എന്താണ്? അള്ളാഹു സൃഷ്ടിച്ചതുകൊണ്ട് വളരൂല. അതിന് തക്കാളിയും ഫ്രൂട്ടും അതുപോലെ തന്നെ പച്ചക്കറിയും മാംസ്യവും ഇങ്ങനെ പ്രോട്ടീനൊക്കെ ഉള്ള സാധനങ്ങൾ അള്ളാഹുവിൻ്റെ ചുറ്റുപാടും വെച്ചിട്ടുണ്ട്. പാരൻറ്റിൻ്റെ ജോലി എന്താ? അതൊക്കെ ആവശ്യമുള്ള അളവനുസരിച്ച് ആവശ്യത്തിന് ആവശ്യത്തിൻ്റെ നേരത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്വാലിഹായി അല്ലെങ്കിൽ മുത്തക്കികളുടെ ഇമാമായി വളരാൻ അനിവാര്യമായ ഈ ഫിത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തി വർദ്ധിപ്പിക്കാൻ അനിവാര്യമായ വിഭവങ്ങൾ അവരുടെ ചുറ്റുമുണ്ട്. അതിൻ്റെ ടൈമും സമയമൊക്കെ നോക്കി വേണ്ടത് വേണ്ട അളവിൽ വേണ്ട സമയത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചിലത് അവന് പറ്റൂല. ഈ ഫിത്രത്തിന് രോഗമുണ്ടാക്കും. അതിനാവശ്യമായ ആ രോഗത്തിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരുപാട് പ്രൊട്ടക്ഷൻസുകൾ, നമ്മൾ ഡ്രസ്സ് പുതപ്പ് രോമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാ? തണുപ്പിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതുപോലെ ഇതുപോലെ ഇതൊന്നും കയറിക്കൂടാതിരിക്കാൻ ആവശ്യമായ കുറേ പ്രൊട്ടക്ഷൻസ്. ഈ പ്രൊട്ടക്ഷൻസ് അവരെ വേണ്ട നേരത്ത് വെച്ചു കൊടുക്കുക. ഈ രണ്ട് ജോലിയാണ് ഇസ്ലാമിയിൽ പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിഭവങ്ങളെ തിരഞ്ഞെടുക്കണം, സമയങ്ങളെ തിരഞ്ഞെടുക്കണം, കൊടുക്കേണ്ട അളവ് തിരഞ്ഞെടുക്കണം, ഇത് വേണ്ടത്ര വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം, ടെസ്റ്റ് നടത്തണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം അടങ്ങുന്ന ഒരു സംഗതിയെയാണ് ഇസ്ലാമിൽ പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ വിഷയത്ത് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതാ പഠിക്കാൻ പോകുന്നത്. എന്ത്? ഇസ്ലാമിൽ ഫിത്രത്തായി അള്ളാഹു സൃഷ്ടിച്ച ഈ മനുഷ്യക്കുഞ്ഞിനെ ആ ഫിത്രത്തിൻ്റെ ചൈതന്യം വളർത്താനും അതിൻ്റെ ഫിത്രത്തിൻ്റെ പ്രകൃതിയെ പരിക്കേൽപ്പിക്കുന്നത് അവിടേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ സ്വീകരിക്കാനും അനിവാര്യമായി ചെയ്തുകൊണ്ടേയിരിക്കേണ്ട കർമ്മ പദ്ധതിയുടെ പേരാകുന്നു പാരന്റിങ്. അപ്പൊ അതെന്തൊക്കെയാ? അതൊരൊറ്റ ടിപ്പിന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ വിശദമായ പഠനമാണ് സത്യത്തിൽ എന്ത്? നമ്മുടെ പാരന്റിങ്. ഇത് പഠിക്കേണ്ടത് ഇന്നത്തെ മക്കളുള്ള മാതാപിതാക്കൾ ഒറ്റക്കല്ല. ഈ വിഷയം പഠിക്കേണ്ടത് കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവർ മുതൽ പഠിച്ചു തുടങ്ങേണ്ട വിഷയമാണ്. കാരണം ഇസ്ലാമിലെ പാരന്റിംഗ് ഒരിക്കലും മക്കളുണ്ടായതിനു ശേഷം തുടങ്ങുന്നതല്ല. മാത്രവുമല്ല, ഇത് മക്കളാ ആര് ആഗ്രഹിക്കുന്നുവോ, ആർക്കല്ലാഹു മക്കളെ നൽകിയോ, അവർ അത് നൽകപ്പെടുന്നതോടുകൂടി ബാധ്യസ്ഥരാകുന്ന ഒരു ജോലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻഹുമ നമ്മളോട് പറയുന്നു, ഖാല സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാ ആളുകളും ഭരണാധികാരികളാണ്. അവരുടെ ഭരണീയരെ കുറിച്ച് അവരെല്ലാവരും നാളെ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞെന്താണ്, വർറജുലു റാഇൻ ഫീ അഹ്ലിഹി വമസ്ഊലുൻ അൻ റഇയതിഹി. ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. അവന്റെ കുടുംബത്തിലെ ഭരണീയരെക്കുറിച്ച് അവൻ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. മുസ്ലിമല്ലാത്ത ഒരാൾ പാരന്റിംഗ് പഠിക്കുന്നത് കേവലം മാനുഷികമായ ഒരു ഫീലിംഗിൻ്റെ പേരിലാണ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് എൻ്റെ മക്കൾ അവർ നാളെ കഷ്ടപ്പെടരുത്, അത്രയാണ് അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അയാൾ നോക്കിയിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ ടിപ്സ് ഒന്നും പ്രയോഗിക്കാതെ തന്നെ നോക്കിയില്ലെങ്കിലും, ഓനൊരു നല്ല നിലയിലെത്തിയാൽ അയാൾ ആശ്വാസവാനായി. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ പാരന്റിങ്ങിൽ അതല്ലല്ലോ ലക്ഷ്യം. അവൻ്റെ ആകാംക്ഷയും അവൻ്റെ പ്രതീക്ഷയും എന്താണ്? പടച്ചോനെ, എനിക്കല്ല നൽകിയ മഹാദാനമാണ് എൻ്റെ സന്താനങ്ങൾ. അതെനിക്കൊരു പരീക്ഷണമാണ്. ഭൂമിയുടെ ഒരു അലങ്കാരമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം എന്താ? അവനെ ഞാൻ സ്വാലിഹായി വളർത്തുമോ, അതല്ല സ്വാലിഹല്ലാത്തവനായി വളർത്തുമോ, നാളെ പടച്ചവൻ എന്നോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടിയ അവസരത്തിൽ, എനിക്ക് സാധ്യമായ അവസ്ഥയിൽ, എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ഇത് ശ്രദ്ധിക്കും എന്ന് പറയാൻ നമുക്ക് യോഗ്യത ഉണ്ടാവണം. അല്ലെ, പടച്ചോൻ നമ്മളോട് നാളെ ചോദിക്കുമ്പോൾ, പടച്ചോനെ ഇതാ ഞാൻ എന്നെ കൊണ്ടാവുന്ന മാതിരിയൊക്കെ നോക്കി എന്ന് പറയും. അപ്പം അവൻ ചോദിക്കുന്ന ചോദ്യം തടഞ്ഞ് നീ എന്താ നോക്കിയത്? അപ്പം പറയും, എന്നെ കൊണ്ടാവുന്ന മാതിരിയൊക്കെ ഞാൻ അവന് സ്കൂളിലും കോളേജിലും മദ്രസിലൊക്കെ പറഞ്ഞയച്ചു, അതിന് വേണ്ട സൗകര്യം ചെയ്തെടുത്തു. അത് പോരാ, അതല്ല. അള്ളാഹുവും റസൂലും ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഓരോ ഘട്ടത്തിലും അവൻ ശ്രദ്ധിക്കേണ്ടതിനെ വഹ്യ് ഇറക്കിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മദ്രസയിലേക്ക് പറഞ്ഞയച്ചു, സ്കൂളിൽ പറഞ്ഞയച്ചു, നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തു എന്നതിൽ തീരുന്നതല്ല. മാതാവും പിതാവും നേരിട്ട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ വഹ്യ് മുഖേന ഇറക്കി അറിയിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ ആമുഖമായി നമുക്ക് കഴിയണം. ആദ്യം അള്ളാഹു മക്കളെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ ആദ്യം പറയാൻ കഴിയേണ്ടത് എന്തിനെക്കുറിച്ചാണ്? പടച്ചോനെ, മാതാപിതാക്കൾ എന്ന നിലക്ക് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നീ നിന്റെ കിതാബിലൂടെയും സുന്നത്തിലൂടെയും അവൻ്റെ ചര്യ അനുസരിച്ച് ജീവിച്ച സഹാബികളുടെയും ജീവിതത്തിൽ നിന്ന് ഞാൻ പരമാവധി പഠിച്ചു. രണ്ട്, ആ പഠിച്ചതനുസരിച്ച് എനിക്കൊണ്ടാവുന്ന അത്ര ഞാനത് അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, പോരാത്തത് നിന്നോട് പ്രാർത്ഥിച്ചു. ഇതാണ് റബ്ബെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പാളിച്ച നീ പുറത്തു തരണേ, നല്ലതിന് നീ എനിക്ക് പ്രതിഫലം നൽകണമേ. ഇത് പറയാൻ നമ്മൾ യോഗ്യരാണോ? എൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഓരോ രക്ഷിതാക്കളോടും, ഇനി രക്ഷിതാവാകാൻ കാത്തിരിക്കുന്ന ഒരു സന്താനങ്ങളെ സ്വീകരിച്ചൊരു പിതാവ് മാതാവ് ആ എന്ന ഒരു ഗ്രേഡിലേക്ക് ഉയരാൻ സ്വപ്നം കാണുന്ന എല്ലാ മുഅ്മിനായ മുസ്ലിമായ ആണിനോടും പെണ്ണിനോടും ഞാൻ ചോദിക്കുന്നു, നാളെ അള്ളാഹു നമ്മളെ മരിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളോട് മക്കളുടെ മേഖലയിൽ ചോദ്യം ചോദിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ ഒരു ഉത്തരം ആദ്യം നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ഓരോ ദിവസത്തിലും അള്ളാഹുവിനോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആമുഖം നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ആണല്ലോ, അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങോട്ട് ചെയ്തത് പറഞ്ഞു ചോദിക്കുക എന്നത് നല്ലൊരു സ്വഭാവമാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ടാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മൾ ചോദിക്കുന്നത്. മക്കൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പഠിച്ചോനെ, നിന്റെ ഖുർആനിലും നിന്റെ സുന്നത്തിലും നീ പഠിപ്പിച്ചത് പ്രകാരം ഒരു പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടതാവുന്നതും ഞാൻ പഠിച്ചിരുന്നു. കേൾക്കാറുണ്ടായിരുന്നു. എന്നിട്ടതുപോലെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പരമാവധി ശ്രമിച്ചിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അത് കഴിയില്ലെങ്കിൽ ഇതാ, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഈ പഠന സീരിയൽ അല്ലെങ്കിൽ ഈ പഠന ശൃംഖല ആ ഒരു മേഖലയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോവുക. അതിനൊരുപാട് സഹായിക്കും. കുട്ടികൾക്ക് വ്യത്യസ്ത തരമായ വളർച്ചകളുണ്ട്. അതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് മേഖലയിൽ വളർച്ചകളുണ്ട്. നമ്മളൊക്കെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒറ്റ പദമാണ് കാണുന്നത്, അതല്ല. വൈവിധ്യങ്ങളാർന്ന വളർച്ചയുണ്ട് കുട്ടികൾക്ക്. ആ ഓരോ വളർച്ചയ്ക്കും ആ വളർച്ചയുടെ അനിവാര്യമായ വിഭവങ്ങളും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളും റസൂലും അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവ മുഴുവനും ആ മുഴുവൻ തലങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുക. നല്ല നിലയിൽ മാതാപിതാക്കളായി ജീവിക്കാൻ കഴിയുന്ന അതിനനിവാര്യമായ വിഭവങ്ങൾ ലഭിക്കാനും അറിയാനും അത് പകർത്താനും പരിശീലിപ്പിക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിലൂടെ ഇൻഷാ അല്ലാ ഇതിൻ്റെ ഓരോ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. അള്ളാഹു നമുക്കതിനുള്ള സൗകര്യങ്ങളും ആയുസ്സും അറിവും ക്ഷമയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വാലിഹായ മുത്തഖികളുടെ ഇമാമാവാൻ യോഗ്യതയുള്ള മക്കളെ അള്ളാഹു നമുക്ക് നൽകി അവരിലൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, സാമൂഹ്യ വളർച്ചയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം ഒന്നാണ് നാം ഇതുവരെ സ്നേഹക്കൂടിൽ കേട്ടത്. അഷ്റഫ് എഗറൂളാണ് നേതൃത്വം നൽകിയത്.
2: ഓക്കെ, ഇനി വൈബ്സിലെ അവസാനത്തെ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
1: യെസ്,
2: അൽ ഉസൂൽ. അസുലു ഇല്ലാതെ ഒന്നും ശരിയാവില്ല നമ്മൾ പറയാം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അസുൽ അല്ലേ? അത് അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയണം. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം നമുക്ക് കേട്ട് വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇൻൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചയാണ്, ഒരു തത്വമാണ്. അത് അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ളതാണ്. അഥവാ നമുക്ക് ഉറപ്പുള്ള യഖീനുള്ള ഒരു കാര്യം, നമുക്ക് സംശയമുള്ള ഒരു കാര്യം കൊണ്ട് നീങ്ങിപ്പോവുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു നിയമം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്, വഹാദിഹിൽ ഖാഇദ മിൻ ഔസഇൽ ഖവാഇദ് അൽ ഫിഖ്ഹിയ തത്ബീഖൻ, പ്രയോഗവൽക്കരണത്തിൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങളിൽ ഏറ്റവും വിശാലമായ ഒരു നിയമമാണ് ഈ ഒരു നിയമം. വഅക്സറുഹ ഇംതിദാദൻ ഫി അബ്വാബിൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ നിരവധി ബാബുകളിലേക്ക് അധ്യായങ്ങളിലേക്ക് അത് പരന്നുകിടക്കുന്നുണ്ട്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ ഇമാം സുയൂത്തി റഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞു, അന്നഹ തദ്ഖുൽ ഫി ജമീഇ അബ്വാബിൽ ഫിഖ്, ഫിഖ്ഹിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളെയും എല്ലാ ബാബുകളെയും ഈ ഒരു നിയമം അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ള നിയമം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഈ ഒരു നിയമത്തെ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇസ്ലാമിൻ്റെ അസുലിയായ ഫിഖ്ഹിയായ ഖവാഇദുകൾ വിശദീകരിക്കുന്ന ആ മൻദൂബത്തുൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഈയൊരു നിയമത്തെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, വതർജഉ അൽ അഹ്കാമുൽ യഖീനി ഫല യുസീലു ശക്കു ലിൽ യഖീനി എന്നാണ്. അതായത് അഹ്കാമുകൾ യഖീനിലേക്കാണ് മടക്കപ്പെടുന്നത്, അഥവാ അഹ്കാമുകൾ യഖീനാണ്. ഫല യുസീലു ശക്കു ലിൽ യഖീനി, ശക്കു ഒരിക്കലും യഖീനിനെ നീക്കം ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഖീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായി ഇൽമാണ്, അഥവാ ശക്കില്ലാത്ത അവസ്ഥ. അൽ അംറു സാബിത്തുൽ മഅലൂമു മിന ശരീഅ എന്നതാണ് പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം. അഥവാ ശരീഅത്തിൽ അറിയപ്പെട്ടിട്ടുള്ള സ്ഥിരപ്പെട്ടിട്ടുള്ള സംഗതികൾ, അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം കൊണ്ട് ആ അറിയപ്പെട്ട വസ്തുത ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മൾ യഖീൻ എന്ന് പറയുമ്പോൾ ഇൽമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ശക്ക് എന്ന് പറയുമ്പോൾ ലന്ന് പോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ലന്ന് എന്നുള്ള പദം യഖീനിൻ്റെ അർത്ഥത്തിൽ അല്ലെങ്കിൽ ലന്നുർ റാജിഹിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, സൂറത്തുൽ ഹാഖയിലെ 20-ാമത്തെ ആയത്ത്. അപ്പോൾ ഇവിടെ യഖീൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ലന്ന് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഈയൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്കും നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങളും അതുപോലെ തന്നെ വസ്തുതകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. വതർജുഉൽ അഹ്കാമുൽ യഖീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അഹ്കാമുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ യഖീനിലാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അഥവാ ഇവിടെ യഖീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, അന്ന ശരീഅ ജാഅത്ത് ബിഅമാലി ളന്നി അൽ ഗാലിബ് ഫി അദദിൻ മിനൽ മസാഇൽ, അറിയപ്പെട്ടിട്ടുള്ള ഒരുപാട് മസ്അലകളിൽ അല്ലന്നുൽ ഗാലിബാണ്. ഉദാഹരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൂറത്തു ബഖറയിൽ 230-ാമത്തെ ആയത്തിൽ കാണാം. ഫഇൻ തല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു ഫഇൻ തല്ലഖഹ ഫലാ ജുനാഹ അലൈഹിമ അൻ യതറാജഅ ഇൻ ളന്നാ അൻ യുഖീമ ഹുദൂദ അല്ലാഹ് വതിൽക ഹുദൂദ അല്ലാഹി യുബയ്യിനുഹ ലഖൗമി യഅലമൂൻ. തലാഖുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ അവൻ അവളെ തൊലാഖ് ചൊല്ലിയാൽ ഫലാ ജുനാഹ അലൈഹിമ അൻ യതറാജഅ, മടങ്ങി വരാൻ തിരിച്ചു വരാൻ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. ഇൻ ളന്ന അൻ യുഖീമ ഹുദൂദ അല്ലാഹ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ അവർ പാലിക്കും എന്ന് അവർക്ക് തോന്നിയാൽ. അപ്പോൾ ഇവിടെ തോന്നുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൽ ഇഹ്തിമാലു റാജിഹാണ്, പൂർണ്ണമായ ഒരു 100-ൽ 100% നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും കൂടുതൽ അതിലേക്കാണ് നമ്മുടെ ചായ്വ്. ആ അർത്ഥത്തിലാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മൾ മുമ്പ് ആ കാര്യം കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ ഇവിടെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ചില ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. അഥവാ നമ്മുടെ അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമം, ഒരു യഖീനുള്ള ഒരു കാര്യം അത് ലാ യസൂലു ബിശക്ക്, നമുക്ക് സംശയമുണ്ടാകുന്നത് കൊണ്ട് ആ യഖീൻ നീങ്ങിപ്പോകുന്നില്ല. അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്കിയ ഇലൈഹി റജുലു യുഖയ്യിൽ ഇലൈഹി അന്നഹു യജിദു ശൈഇ ഫി സ്വലാ, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാതിയുമായിക്കൊണ്ട് കടന്നു വരുന്നു. എന്താണ് പരാതി? നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അനുഭവപ്പെടുന്നു, അഥവാ തൻ്റെ ഒന്നും നഷ്ടപ്പെട്ടോ ഇല്ലയോ, തൻ്റെ കിഴിവായോ പോയോ ഇല്ലയോ എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് അയാൾ നമസ്കാരത്തിൽ സ്വീകരിക്കേണ്ട കാര്യം, നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു, ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ. നീ എന്തു ചെയ്യേണ്ടതില്ല, നീ ഒരിക്കലും നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് പോരേണ്ടതില്ല. ഒന്നുകിൽ അത് നിനക്കുറപ്പാക്കും വിധമുള്ള ശബ്ദമോ അതല്ലെങ്കിൽ വാസനയോ ഉണ്ടെങ്കിൽ അല്ലാതെ. അപ്പോൾ ഇവിടെ ഈ ഒരു തത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അൽ യഖീനു ലാ യസൂലു ബിശക്കി. ഒരു ശക്കുകൊണ്ട്, സംശയമുള്ളതുകൊണ്ട് ഒരിക്കലും ഒരു യഖീനായ, അതായത് അയാൾക്ക് വുളു ഉണ്ട് എന്നുള്ള കാര്യം അയാൾക്ക് യഖീനാണ്, നേരെ മറിച്ച് വുളു പോയോ ഇല്ലയോ എന്നുള്ളതാണ് അയാളുടെ സംശയം, അത് ശക്കാണ്. അപ്പോൾ ശക്ക് ഉള്ള ഒരു കാര്യം കൊണ്ട് യഖീൻ ഉള്ള ഒരു കാര്യം നീങ്ങുകയില്ല. നേരെ മറിച്ച് അയാൾക്ക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് യഖീനാവും, അതല്ലെങ്കിൽ വാസന പുറത്തു വന്നു കഴിഞ്ഞാൽ അതയാൾക്ക് യഖീനായി മാറി. അപ്പോൾ ഒരു യഖീനിനെ മറ്റൊരു യഖീൻ കൊണ്ട് നീക്കാം, പക്ഷേ യഖീനിനെ ശക്കു കൊണ്ട് നീക്കാൻ പറ്റുകയില്ല. ഇതാണ് ഈ അടിസ്ഥാന നിയമത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ചില തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദ ശക്ക അഹദുക്കും ഫി സ്വലാത്തി ഫലം യദ്രി കം സല്ല അസലാസൻ അം അർബ. ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ശക്കുള്ളവനായി, സംശയിച്ചു അയാൾ, ഞാൻ എത്രയാണ് നമസ്കരിച്ചത്, മൂന്നാണോ അതല്ല നാലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ആ വ്യക്തിയോട് പറഞ്ഞത്? ഫൽ ലതുറഹ് ശക്ക്, അവൻ ശക്കിനെ ഒഴിവാക്കട്ടെ, വിടട്ടെ. വല്യബിൻ അലാ മസ്തൈഖന, എന്നിട്ട് അയാൾക്ക് ഉറപ്പുള്ള യഖീനുള്ള കാര്യത്തിൽ അയാൾ പിടിച്ചു നിൽക്കുകയും ചെയ്യട്ടെ. അപ്പോൾ എത്രയാണ്, മൂന്നാണോ നാലാണോ? പക്ഷേ ഏതെങ്കിലും ഒന്ന് അയാൾക്ക് യഖീനുണ്ടാകും, മറ്റേതായിരിക്കും സംശയം. മൂന്നാണോ നാലാണോ എന്നാകുമ്പോൾ അറിയുമ്പോൾ മൂന്ന് അയാൾക്ക് യഖീനായിരിക്കും, നാലായോ ഇല്ലേ എന്നതായിരിക്കും സംശയം. അപ്പോൾ സംശയമുള്ളതിനെ ഒഴിവാക്കി മൂന്നിനെ പിടിക്കുക. ഇതാണ് അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യൻ, അയാൾ വുളു എടുത്തു. ആ വുളു എടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞു, അടുത്ത നമസ്കാരത്തിൻ്റെ സമയമായി. അയാൾ ചിന്തിക്കുകയാണ്, എൻ്റെ വുളു നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ. ഉളു എടുത്തു എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാണ്, ആ ഉളു കൊണ്ടാണ് അയാൾ കഴിഞ്ഞ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഉളു നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പില്ല എങ്കിൽ അയാൾക്ക് ഉളു ഉള്ള അവസ്ഥയിൽ തന്നെ എന്നുള്ള ഹുക്കുമായിരിക്കും ഉണ്ടാവുക. കാരണം അൽ യഖീനു ലാ യസൂലു ബിശക്കി, ഒരു യഖീനായ കാര്യം ഒരിക്കലും ശക്കുകൊണ്ട് നീങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അപ്പോൾ അസലിൽ ബഖാഉൽ ഹദസ്. അപ്പോൾ അടിസ്ഥാനപരമായി അയാൾ ശുദ്ധിയുള്ളവനാണ്, ആ ശുദ്ധിയിൽ തന്നെ അയാൾ നിലനിൽക്കും. കാരണം അതയാൾക്ക് യഖീനുണ്ട്, ശുദ്ധി പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് അയാൾക്ക് സംശയമുള്ളത്. ആ സംശയത്തെ നമ്മൾ ഒഴിവാക്കി യഖീനിലേക്ക് നമ്മൾ മടങ്ങി വരും. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം. ഒരാൾ സംശയിക്കുകയാണ്, നമസ്കാരത്തിന് സമയമായി, അയാൾ വുളു എടുത്തോ ഇല്ലയോ എന്നയാൾക്ക് സംശയമായി. അപ്പോൾ അടിസ്ഥാനപരമായി ഇവിടെ അയാൾ വുദു എടുത്തോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് സംശയം. അപ്പോൾ അയാൾ ഇപ്പോഴുള്ള അസലെന്താണ്? വുദു ഇല്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം വുദു എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് അയാൾക്ക് സംശയമുള്ളത്. വുദു ഇല്ല എന്ന കാര്യം യഖീനാണ്. നേരെ മറിച്ച് ആ യഖീൻ വുദുവെടുത്തോ ഇല്ലയോ എന്ന ശക്ക് കൊണ്ട് ഒരിക്കലും നീങ്ങിപ്പോകുന്നില്ല. അപ്പോൾ അയാളുടെ വിധി വുദു ഇല്ലാത്തവൻ്റെ അവസ്ഥയാണ്. അയാൾ രണ്ടാമതും വുദു ചെയ്യേണ്ടതുണ്ട്. അതാണ് അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ള നിയമം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. വതർജിഉ അൽ അഹ്കാമു ലിൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി. ഒരിക്കലും യഖീൻ ശക്കിനെ നീക്കം ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഒരിക്കലും യഖീനിനെ ഒരു ശക്ക് നീക്കം ചെയ്യുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നിത്യജീവിതത്തിൽ ഈ ഒരു നിയമത്തിന് അനുഗുണമായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഉദാഹരണം നോക്കൂ. സുബഹി ബാങ്ക്, അതല്ലെങ്കിൽ ഫജർ ഉദിച്ചോ ഇല്ലയോ, അയാൾ ബാങ്ക് കേട്ടിട്ടില്ല. അപ്പോൾ ഫജർ ഉദിച്ചിട്ടുണ്ടോ ഇല്ലയോ അയാൾക്ക് സംശയമാണ്. ഉദിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അയാൾക്ക് യഖീനുണ്ട്. പക്ഷെ ഉദിച്ചോ ഇല്ലയോ, ഉദയം നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഉദയം നടന്നതാണോ നടന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന് സംശയമുള്ളത്. അങ്ങനെ വരുമ്പോൾ ഫൽ അസ്ലു ബഖാ അല്ലൈൽ, ഫജർ ഉദിച്ചിട്ടില്ല. കാരണം അയാൾക്ക് ആ ശക്കിനെ നീക്കാൻ പറ്റിയ യഖീനായൊരു കാര്യം അയാൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഫജർ രാത്രിയിൽ തന്നെ നിനക്ക് നിലനിൽക്കാം, നോമ്പുകാലമാണെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാം, ഫജർ നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്. അതാണ് അൽ യഖീനു ലാ യസൂലു ബിശക്കി, ശക്ക് കൊണ്ട് ഒരിക്കലും യഖീൻ നീക്കം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ റമദാനിലും അല്ലാത്ത കാലങ്ങളിലുമൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഒരാൾ സൂര്യൻ അസ്തമിച്ചോ ഇല്ലയോ എന്ന് അയാൾക്ക് സംശയമാണ്. അസ്തമിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ല, അസ്തമിച്ചോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. അപ്പോൾ അതിൻ്റെ വിധി അസ്തമിച്ചിട്ടില്ല, അസലിൽ ബഖ ആക്കുക, അസലിൽ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം വിധി. അതുപോലെ ഒരു മനുഷ്യൻ തൊലാക്ക് ചൊല്ലി, അപ്പോൾ അത് തൊലാക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ സംശയമായി. അപ്പോൾ എന്താണ് അസ്വല്? അൽ യഖീനു ലാ യസൂലു ബിശക്ക്, അയാൾ തൻ്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയോ ഇല്ലയോ എന്നൊക്കെ സംശയമാണ്. നേരെ മറിച്ച് അസ്വൽ എന്താണ്? തൊലാക്ക് ഇല്ല, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ളതാണ് അസ്വൽ. അതുകൊണ്ട് തന്നെ അസ്വലേക്ക് മടക്കപ്പെടും, അത് തൊലാക്കായി പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ഉദാഹരണങ്ങൾ ഈ ഒരു കായിദയുടെ, ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്ന് പറയുന്ന ഈ ഒരു നിയമം, ഈ ഒരു നിയമത്തിൽ നിന്ന് പണ്ഡിതന്മാർ, അതാണ് അടിസ്ഥാനപരമായ നിയമമാണ് അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്നുള്ളത്. ഈ അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്നുള്ള ഈ നിയമത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള, നിഷ്പന്നമായിട്ടുള്ള, അതിൻ്റെ അതിന് ഉപോത്ഫലകമായിട്ടുള്ള ചില നിയമങ്ങളും പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ. അതിൽപ്പെട്ട ഒന്നാണ് അൽ അസ്ലു ആദമുൽ മുസ്ഖത്തി വബഖാ ഉൽ വാജിബ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. അതായത് ഒരു മനുഷ്യൻ, അൽ അസ്ലു ആദമുൽ മുസ്ഖത്തി, മുസ്ഖത്തിനെ കളയുക എന്നുള്ളതാണ് അസ്ലു. ഒരു മനുഷ്യൻ അയാൾ സംശയിക്കുന്നു, ഹൽ ഖദ സ്വലാത്ത അല്ലത്തി അലൈഹി ഔ ലം യഖ്ലിഹ. ഒരു മനുഷ്യൻ അയാൾ സംശയിക്കുന്നു, ഞാൻ നമസ്കാരം നിർവഹിച്ചോ അതേ നിർവഹിച്ചിട്ടില്ലേ എന്നൊക്കെ സംശയമായി. അപ്പോൾ സംശയമാകുമ്പോൾ അസ്ലു എന്താണ്? അയാൾ വൽ അസ്ലു അദമു ഖളാഇ സ്വലാഹ്, നമസ്കാരം അയാൾ നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അസ്ലു. അതാണ് അൽ അസ്ലു അദമുൽ മുസ്ഖിത്ത്, മുസ്ഖിത്തിനെ കളയുന്ന വസ്തുവിനെ ഇല്ലാതെയാക്കുക, നമ്മളുടെ ഖളാഇനെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ആ കാര്യത്തെ ഇല്ലാതെയാക്കലാണ് അസ്ലു. ഒരാൾ കടം വാങ്ങി, ആ കടം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ സംശയമായി, എന്താണ് അയാൾ സ്വീകരിക്കേണ്ട നിലപാട്? അയാൾ അസ്ലിലേക്ക് മടങ്ങണം. എന്താണ് അസ്ല്? കടം വീട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കടം വാങ്ങി എന്ന കാര്യത്തിൽ അയാൾക്ക് തർക്കമില്ല, യഖീനാണ്. നേരെ മറിച്ച് കടം വീട്ടിയോ, അതിലാണ് സംശയം. അപ്പോൾ വീട്ടി എന്ന അസ്ല്, വീട്ടിയിട്ടില്ല എന്ന അസ്ലിലാണ് അയാൾ നിൽക്കേണ്ടത് എന്നർത്ഥം. ഇതാണ് അൽ അസ്ലു അത് മുൽമുസ്ഖിത് ബഖാ ഉൽ വാജിബ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് അഥവാ അൽ അഖീനു ലായസൂലു ബിശക്കി എന്ന് പറയുന്ന ഇസ്ലാമിക നിയമത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഉണ്ടാക്കിയ രണ്ടാമത്തെ ഒരു നിയമമാണ് അൽ അസ്ലു ബഖാ ഉമാഖാൻ അലാമാഖാൻ എന്നുള്ളത്. അതായത് ഏതൊരു കാര്യത്തിൻ്റെയും അസ്ല് ബഖാ ഉമാഖാൻ അലാമാഖാൻ, അത് ഏത് കാലഘട്ടത്തിലും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഉണ്ടാകും. അഥവാ ഐ സുബൂത്തുൽ അംരി ഫി സമാനിൽ ഹാളിർ അലാമാഖാൻ യഅനി അലാമാ സബത്ത അല്ല അലൈഹി സമാനുൽ മാളി, കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ ഒരു കാര്യത്തിൻ്റെ സംഗതി എന്തായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു കാലത്തും അതിൻ്റെ വിധിയും നിയമങ്ങളും എല്ലാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാരണം അൽ യഖീനു ലാ യസൂലു ബിശക്കി, ഒരു ശക്ക് കൊണ്ട് അവർക്ക് യഖീനായി തീർന്നിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവർ നീക്കം ചെയ്യുകയില്ല. ഇതിലുള്ള മൂന്നാമത്തെ ഒരു നിയമമാണ് അൽ അസ്ലു ബറാഅത്തു ദിമ്മ. ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ അസ്ല് ബരിഉദ്ദിമ്മയാണ്, അതായത് മിൻ വുജൂബിഷി ഔ ലുസൂമിഹി വ കൗനിഹി മശ്ഹൂൽ ദിമ്മ എന്നൊക്കെ പറയും. ഏതൊരു കാര്യവും നമുക്ക് ഉപയോഗിക്കാം, ഏതൊരു കാര്യവും നമുക്ക് അനുവദനീയമാണ്, അതിൻ്റെ ദിമ്മത്തിൽ നിന്ന് നമ്മൾ ബരീകളാണ് എന്നുള്ള അർത്ഥത്തിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ബയ്യിനതു അൽ മുദ്ദഈ വൽ യമീനു അലാ മൻ അൻകർ. വാദിയാണ് അഥവാ വാദിക്കുന്നവനാണ് തെളിവ് ഹാജരാക്കേണ്ടത്. വൽ യമീനു അലാ മൻ അൻകർ, അത് നിഷേധിക്കുന്നവൻ സത്യം ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഒരു അൽ അസ്ലു ബറാഅത്തു ദിമ്മ. കാരണം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടത് തെറ്റ് ചെയ്തു എന്ന് പറയുന്നവനാണ്. നേരെ മറിച്ച് തെറ്റു ചെയ്തിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബരി ഉദ്യമയായി. അതുകൊണ്ട് തന്നെ കോടതികളുമായി കൊണ്ട് പരിചയപ്പെടുന്ന ആളുകൾക്കറിയാം, നമ്മൾ ഒരാളുടെ മേൽ കേസ് കൊടുത്താൽ അല്ലെങ്കിൽ അയാളുടെ പേരിൽ പരാതി നമ്മൾ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ആ പരാതി കൊടുത്ത വ്യക്തിയാണ് നമ്മൾ ക്രോസിംഗ് നടത്തുക. ആ വ്യക്തിയാണ് ജഡ്ജിയും അതുപോലെ തന്നെ എതിർ കക്ഷിയുടെ വക്കീലും വിചാരണ ചെയ്യുക. ആ മനുഷ്യൻ്റെ തെളിവുകൾ പരിശോധിച്ച് അയാളെയാണ് ചോദ്യം ചെയ്യുക. നേരെ മറിച്ച് പ്രതിയോട് ഇത് ചെയ്തത് സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കും. അവൻ അല്ല എന്ന് പറയുക ഉത്തരവാദിത്തം മാത്രമേ അവനുണ്ടാവുകയുള്ളൂ. കാരണം അവൻ അസ്ല് ബരി ആണ്. ഈ തെറ്റ് അവൻ്റെ മേൽ സ്ഥാപിക്കപ്പെടുന്നത് വരേക്കും അവൻ ബരി ഉദ്ദിമ്മയാണ്, അവൻ ആ തെറ്റിൽ നിന്ന് ഒഴിവുള്ളവനാണ്. അത് സ്ഥാപിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ അവൻ കുറ്റവാളിയൊക്കെ ആയിത്തീരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഈ അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ള നിയമം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അസുലാണത്. ആ അസുല് ഇസ്ലാമിൻ്റെ എല്ലാ മേഖലകളിലേക്കും, അതുകൊണ്ടാണ് ഇമാം സുയൂത്തി പറഞ്ഞ എല്ലാ ഫിഖ്ഹിൻ്റെ അബ്വാബുകളിലേക്കും ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയാനുള്ള കാരണം. ചുരുക്കത്തിൽ, ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമം ത്തെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അഥവാ അൽ യഖീനു ലാ യസൂലു ബിശക്ക്, ഒരു യഖീനായ കാര്യം ഒരു ശക്ക് കൊണ്ട്, സംശയം കൊണ്ട് ഒരിക്കലും നീങ്ങുകയില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില ഉപനിയമങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ആഴ്ചയിൽ ഇൻഷാല്ലാ നമുക്ക് ഈ സമയത്ത് വീണ്ടും അത് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഓക്കെ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ പ്രോഗ്രാമാണ്. റേഡിയോ വൈബ്സിലെ വ്യത്യസ്തമായ ആഴത്തിലുള്ള പഠനങ്ങൾക്കും അതുപോലെ തന്നെ ആസ്വാദകരമായ വിഷയങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും മോർണിംഗ് ഷോയ്ക്ക് ശേഷം റേഡിയോ വൈബ്സ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഇത് ഇപ്പോൾ കേട്ടത് അൽ ഉസൂൽ എന്ന പംക്തിയായിരുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും റേഡിയോയുടെ കൂടെയുള്ള

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാത്തവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
3: പീസ് റേഡിയോ, ഹിഫ്ദുൽ ഖുർആൻ, സൂറ അന്നഹൽ, പാരായണം ജാഫർ സൽഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 61-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ولو يؤاخذ الله الناس بظلمهم
1: ما

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, പാരായണം ചെയ്തത് ജാഫർ സൽഫി.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. വിവിധ അവസരങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പീസ് റേഡിയോ ദിശ. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, അപേക്ഷ 26 വരെ. വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസ്സമദ്, കല്ലടിക്കോട്.
5: കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, അപേക്ഷ 26 വരെ. കേരളത്തിലെ AICTE അംഗീകാരമുള്ള കോളേജുകൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. ഈ കോഴ്സിന്റെ പ്രവേശനത്തിനായുള്ള കേരള ഹോട്ടൽ മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 26 മെയ് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 1300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗത്തിന് 650 രൂപ. 25 മെയ് വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാനാകൂ. 12-ാം ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം പിന്നീട് നൽകും. പ്രവേശന പരീക്ഷ OMR അധിഷ്ഠിത പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ആകെ 90 ചോദ്യങ്ങൾ. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവയിൽ നിന്ന് 20 ചോദ്യങ്ങൾ വീതവും ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് 30 ചോദ്യവുമായിരിക്കും. കേന്ദ്രീകൃത അലോട്ട്മെന്റ്, പ്രവേശന പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കോളേജുകളിലെ സർക്കാർ സീറ്റുകളിലേക്ക് LBS കേന്ദ്രീകൃത അലോട്ട്മെന്റ് നടത്തും. റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നവർക്ക് ഓപ്ഷനുകൾ നൽകാൻ അവസരം ലഭിക്കും. കേരളത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദം, അപേക്ഷ 26 വരെ സ്വീകരിക്കും. സന്ദർശിക്കാം IBScenter.kerala.gov.in.
6: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദോരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദോരം അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് നാല് തലമുറക്കല്ല ഈ ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തോന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണപ്പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന് നമ്മുടെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷപ്പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കൊരു അവസാനം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം അത് വായിച്ചിട്ടുള്ള കാര്യമാണ്. ശരിയാണോ തെറ്റോന്ന് അറിയില്ലെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ കുറച്ച് പിന്നെ എന്താ പറയാ, ഒരു മാനുഷികമായി അവന്റെ ശരിക്കും അവന്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്. കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
7: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ. നുറുങ്ങുകൾ.
8: മനസ്സിനെ ബാധിക്കുന്ന രോഗം. രചന ആർ എം ഇബ്രാഹിം വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33:32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24:30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33:35 വചനം.
5: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.

അടുത്തതായി പീസ് റേഡിയോയിൽ ഐ ടി രംഗത്തെ ഇസ്ലാമിക സാധ്യതകൾ @ഇസ്ലാം അവതരിപ്പിക്കുന്നത് മെഹ്ബൂബ് അലി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഐ ടി രംഗത്തെ ഇസ്ലാമിക സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ഐ ടി അറ്റ് ഇസ്ലാം എന്ന പ്രോഗ്രാമാണ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതമോതുന്നു. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ പരിചയപ്പെട്ടു വന്നത് മൊബൈൽ ഫോൺ രംഗത്തെ വിവിധ ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ്. തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിലെ ചില കാര്യങ്ങളാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത്. സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ ചില ബാലപാഠങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം. നമുക്കറിയാം, ആധുനിക കാലത്ത് വിവിധ മേഖലയിലെ പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് സൗണ്ട് ഫയലുകളെ തന്നെയാണ്. അഥവാ റെക്കോർഡ് ചെയ്ത ക്ലാസുകളുടെയും പ്രഭാഷണങ്ങളുടെയും ഒക്കെ ഫയലുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ യഥേഷ്ടം ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിലെ വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമെല്ലാം പ്രസ്തുത ക്ലാസിൻ്റെ ഓഡിയോ ഫയലുകൾ വോയിസ് ഫയലുകളായും ഓഡിയോ ഫയലുകളായും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ഇത് അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും പിന്നീട് വീണ്ടും പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ വളരെ ഉപകാരപ്രദമാകുന്നുണ്ട് എന്നതിൽ സംശയമില്ല. നമ്മളിൽ പലരും ഇത്തരം പരിപാടികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച്, നമ്മുടെ മൊബൈലിലെ ചില മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഇത്തരം പരിപാടികൾ റെക്കോർഡ് ചെയ്യുകയും അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഇത്തരം ശബ്ദ ഫയലുകൾ സൗണ്ട് ഫയൽസ് സൗണ്ട് ക്ലാരിറ്റി നിലനിർത്താതെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് അത്രയധികം ഉപകാരപ്പെടുകയില്ല. ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വോയിസ് കേൾക്കുന്നത് വളരെ അരോചകരമായി തന്നെ മറ്റുള്ളവർക്ക് തോന്നാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വളരെ ചെറിയ ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വളരെ നല്ല രീതിയിലുള്ള വോയിസ് ഫയലുകൾ ഓഡിയോ ഫയലുകൾ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ലളിതമായി ഇത്തരം ഫയലുകൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം, നമ്മുടെ നാട്ടിലൊക്കെ പ്രോഗ്രാമുകൾക്ക് ആംപ്ലിഫയറുകൾ, പി എ ആംപ്ലിഫയർ അഥവാ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിലെ ആംപ്ലിഫയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരം ആംപ്ലിഫയറുകളിൽ നിന്ന് ഒരു കേബിൾ വഴി നമ്മുടെ കൈകളിലുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ശബ്ദത്തെ എത്തിക്കുകയും അത് കമ്പ്യൂട്ടറിലെ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ ക്ലാരിറ്റി നിലനിർത്താൻ നമുക്കിവിടെ സാധിക്കും. സാധാരണ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മൈക്ക് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ സ്പീക്കറിനടുത്ത് കൊണ്ടുവച്ച് റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കാറുള്ളത്. ഇത് മറ്റു ശബ്ദങ്ങളും നോയിസും അതിൽ കയറിക്കൂടാൻ ഇടയാക്കുന്നു. ഇതാണ് നമ്മുടെ റെക്കോർഡ് ചെയ്ത ഫയലുകളുടെ ക്ലാരിറ്റി ഇല്ലാതാക്കുന്നത്. ഇത് പരിഹരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആംപ്ലിഫയറിൽ നിന്ന് നേരിട്ട് ലാപ്ടോപ്പിലേക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന രീതി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് വളരെ ചിലവ് കുറഞ്ഞ ചില ഉപകരണങ്ങളാണ്. ഉപകരണം എന്ന് പറയാൻ സാധിക്കില്ല, നമുക്ക് ലാപ്ടോപ്പ് വേണം. ആംപ്ലിഫയർ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും. കൂടാതെ നമുക്ക് ആംപ്ലിഫയറിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കേബിൾ വേണം. ചിലപ്പോൾ ചില കണക്ടറുകളും ആവശ്യമായി വരും. ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം. രണ്ട് രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇങ്ങനെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് ആവശ്യം. ഒന്നിനെ നമുക്ക് ഹാർഡ്വെയർ എന്ന് പറയാം, മറ്റൊന്നിന് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഹാർഡ്വെയറായി നമുക്ക് ആവശ്യമുള്ളത് ലാപ്ടോപ്പ്, ആംപ്ലിഫയർ, കേബിളുകൾ, ഓഡിയോ കേബിളുകൾ. സോഫ്റ്റ്വെയറായി നമ്മുടെ കമ്പ്യൂട്ടറിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഉപകരിക്കുന്ന ഏതെങ്കിലും ചെറിയ സോഫ്റ്റ്വെയറുകൾ മാത്രമുണ്ടായാൽ മതി. ഇനി ഹാർഡ്വെയറിൽ എന്തെല്ലാം വേണം, അതെങ്ങനെ കണക്ട് ചെയ്യുമെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോണുകൾ സാധാരണ നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഫോണിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ ഒരു ഹോൾ, സോക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സാധാരണ 3.5 mm ഓഡിയോ ജാക്ക് അല്ലെങ്കിൽ 3.5 mm സോക്കറ്റുകളാണ്, പിന്നുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. 3.5 mm റേഡിയസ് ഉള്ള അല്ലെങ്കിൽ അത്ര സൈസുള്ള പിന്നുകളാണ് നമ്മുടെ ഹെഡ്ഫോണുകളിൽ ഉള്ളത്. ഈ ഹെഡ്ഫോണുകൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതുപോലെ ലാപ്ടോപ്പിലേക്കും കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഹെഡ്ഫോണിൻ്റെ പിന്ന്, ആ പിന്നിന് നമുക്ക് ജാക്ക് പ്ലഗ് എന്നോ അല്ലെങ്കിൽ ഓഡിയോ പ്ലഗിൻ്റെ മെയിൽ പോർഷൻ എന്നോ ഒക്കെ പറയാം. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതേ പിന്ന് കണക്ട് ചെയ്യുന്ന ആ ഹോളിന് അതിനെ സോക്കറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫീമെയിൽ പോർഷൻ എന്ന് പറയാൻ പറ്റും. ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ കേബിളുകളുടെ സൈസുമായി ബന്ധപ്പെട്ട വിവരം. ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് 3.5 mm സൈസുള്ള അല്ലെങ്കിൽ 3.5 mm ഒരു ഓഡിയോ പിന്ന് കണക്ട് ചെയ്യുക. ഈ ഓഡിയോ പിന്നുള്ള ഒരു കേബിൾ കണക്ട് ചെയ്യുക. സാധാരണ നമ്മൾ കാറുകളിൽ ഉപയോഗിക്കുന്ന ഓക്സ് കേബിളുകൾ കണക്ട് ചെയ്താൽ മതി. ഇനി ഈ ലാപ്ടോപ്പിലേക്ക് ഈ കേബിൾ വഴി ശബ്ദം എത്തേണ്ടത് അവിടെ പരിപാടി നടക്കുന്ന അല്ലെങ്കിൽ പ്രഭാഷണം നടക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് നടക്കുന്ന സ്ഥലത്തെ ആംപ്ലിഫയറിൽ നിന്നാണ്. ഈ ആംപ്ലിഫയറിൽ, ആംപ്ലിഫയറിൻ്റെ ബാക്ക് ഭാഗത്ത്, അതിൻ്റെ റിയർ ഭാഗത്ത് പ്രിയാംബ് ഔട്ട് അല്ലെങ്കിൽ ലൈൻ ഔട്ട് അതുമല്ലെങ്കിൽ ഹെഡ്ഫോൺസ് തുടങ്ങി വിവിധ പേരുകളിൽ സോക്കറ്റുകൾ കാണാൻ സാധിക്കും. ഈ സോക്കറ്റിൽ നിന്നാണ് നമുക്ക് ആംപ്ലിഫയറിൽ നിന്നുള്ള ശബ്ദം പുറത്തേക്ക് എടുക്കേണ്ടത്. പ്രിയാംബ് ഔട്ട് എന്ന സോക്കറ്റിൽ നിന്നുള്ള ശബ്ദത്തിനും ലൈൻ ഔട്ട് എന്ന സോക്കറ്റിൽ നിന്നുള്ള ശബ്ദത്തിനും വ്യത്യസ്തമായ പ്രത്യേകതകളാണ് ഉള്ളത്. അഥവാ അതിൻ്റെ വോയിസ് ലെവൽ അല്പം വ്യത്യാസമുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് അത് ഏതായാലും കുഴപ്പമില്ല. പ്രിയാംബ് എന്ന അല്ലെങ്കിൽ പ്രിയാംബ് ഔട്ട് എന്ന സോക്കറ്റിൽ നിന്ന് എടുക്കുന്നതാണ് വളരെ ഉചിതം. ഈ സോക്കറ്റുകൾ, ഈ പ്രിയാംബ് ഔട്ട് എന്ന ഈ സോക്കറ്റ് അല്ലെങ്കിൽ ലൈൻ ഔട്ട് എന്ന ഈ സോക്കറ്റ് നമ്മുടെ കമ്പ്യൂട്ടറുകളിലുള്ള 3.5 mm സോക്കറ്റുകളെ പോലെയല്ല, അതിനേക്കാൾ അല്പം വലുപ്പം കൂടിയതായിരിക്കും. അത് ഏകദേശം 6.35 mm സോക്കറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിലുള്ള, നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത കേബിളിൻ്റെ മറ്റേ അറ്റം അവിടെ സ്യൂട്ടാവുകയില്ല. ഇതിനായി നമുക്ക് ചില കണക്ടറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. 3.5 mm കേബിളുകൾ 6.35 mm കേബിളുകളെ, 3.5 mm ഓഡിയോ പിന്നുകൾ 6.35 mm സോക്കറ്റുകളെ കണക്ട് ചെയ്യുന്നതിനുള്ള പ്രത്യേക കണക്ടറുകൾ ഇന്ന് ലഭ്യമാണ്. ഈ കണക്ടറുകളുടെ പ്രത്യേകത, ഇതിൻ്റെ ഒരു സൈഡ് 6.35 mm പിന്നായിരിക്കും, മറ്റേ സൈഡ് 3.5 mm കേബിളുകൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് അഥവാ ഹോളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഹോളിലേക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള ഓഡിയോ കേബിളിനെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ സിസ്റ്റം റെഡിയായി കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടി ചുരുക്കി പറയാം. അഥവാ 3.5 mm ഓഡിയോ പിൻ ഉപയോഗിച്ച് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുക. അതേ കേബിളിൻ്റെ മറ്റേ സൈഡ് ആംപ്ലിഫയറിലേക്ക് 3.5 mm സോക്കറ്റിനെ 6.35 mm പിന്ന് വഴി ആംപ്ലിഫയറിലേക്കും കണക്ട് ചെയ്യുക. ഇപ്പോൾ ആംപ്ലിഫയറിൽ നിന്നുള്ള ശബ്ദം നമ്മുടെ ലാപ്ടോപ്പിലേക്ക് എത്തും. ഇനി ഈ ശബ്ദത്തെ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ലാപ്ടോപ്പിൽ ചില സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ്. വിൻഡോസ് ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് വിൻഡോസിൽ വിൻഡോസ് മൂവി മേക്കർ എന്നൊരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. വളരെ നല്ല ഒരു സോഫ്റ്റ്വെയറാണിത്. സൗണ്ട് റെക്കോർഡിങ്ങിന് വളരെ ഉപകാരപ്പെടും. സൗണ്ട് റെക്കോർഡ് ചെയ്യാനായി ഈ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുക. സോഫ്റ്റ്വെയറിൽ സൗണ്ട് റെക്കോർഡിങ്ങിനുള്ള ഓപ്ഷനുകളുണ്ട്. അത് പരിശോധിച്ച് അത് ഓൺ ചെയ്താൽ നമുക്ക് ശബ്ദം റെക്കോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് ഫ്രീ സൗണ്ട് റെക്കോർഡർ എന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇത് ഇൻ്റർനെറ്റിൽ സൗജന്യമായി നമുക്ക് ലഭ്യമാണ്. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇതുവഴിയും നമുക്ക് ശബ്ദം റെക്കോർഡ് ചെയ്തെടുക്കാൻ കഴിയും. ഓഡേസിറ്റി എന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ഇതും സൗണ്ട് റെക്കോർഡിങ്ങിന് ഏറെ ഉപകാരപ്രദമാണ്. ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സോഫ്റ്റ്വെയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിഫയറിൽ നിന്നുള്ള ശബ്ദം, ആംപ്ലിഫയറിൽ നിന്ന് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് എത്തുന്ന ശബ്ദം, അതിൻ്റെ വോളിയം ലെവൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും വളരെ വലിയ, വളരെ കൂടിയ വോളിയം ലെവലായിരിക്കും ഈ സൗണ്ടിന് ഉണ്ടായിരിക്കുക, ഈ ശബ്ദത്തിന് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അതിനനുസരിച്ച് വോളിയം ലെവൽ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ശബ്ദം നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഇതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നാം നമ്മുടെ ആംപ്ലിഫയറിൽ നിന്നുള്ള ശബ്ദത്തെ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കമ്പ്യൂട്ടറിൽ ഒരുക്കി കഴിഞ്ഞു. ഇതെല്ലാവരും പരിശോധിച്ച് നോക്കുക. ലാപ്ടോപ്പും ചില കേബിളുകളും ആവശ്യമുള്ള പിന്നുകളും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപയോഗിച്ച് ഇത്തരത്തിൽ ശബ്ദം റെക്കോർഡ് ചെയ്തെടുത്ത് അതിൻ്റെ ക്ലാരിറ്റിയും മറ്റും പരിശോധിക്കുക. കൂടുതൽ പേർക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രോഗ്രാമുകളും ഖുത്തബകളും ഖുർആൻ ക്ലാസ്സുകളുമൊക്കെ എത്തിക്കാൻ ഇത് ഏറെ ഉപകാരപ്പെടും. ഐടിഐടി ഇസ്ലാമിൻ്റെ ഇന്ന് നിങ്ങൾ ശ്രവിച്ച ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രേക്ഷകരിൽ നിന്ന് ധാരാളം സംശയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐടി രംഗത്തുള്ള നിങ്ങളുടെ സംശയങ്ങളും ഈ പരിപാടിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിവിധ കാര്യങ്ങളും വാട്സാപ്പിലൂടെ പീസ് റേഡിയോയെ അറിയിക്കുക. നമ്പർ 9020840840. ഇമെയിൽ hello@peacereadio.com. മറ്റൊരു പുതിയ കാര്യവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇൻഷാല്ലാ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇന്നത്തെ ഐടിഎറ്റ് ഇസ്ലാം ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് മെഹബൂബ് അലി.
2: ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചതാണ്, ചിലപ്പം വല്ല ചില പ്രസംഗത്തിലൊക്കെ കേട്ട മാതിരി ഓർമ്മയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പം കണ്ടതാണ്. അപ്പോൾ അതിലിങ്ങനെയാണ്, ഒരാൾ വാഹനം ഓടിച്ചു പോവുകയാണ്. വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നിടയിൽ വണ്ടി പെട്ടെന്ന് ഓഫായി. കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓഫായ ഉടനെ തന്നെ ബാക്കിൽ നിന്ന് ഹോണടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് നിൽക്കാതെ ഓണടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഇതെന്താ നോക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഈ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ബാക്ക് ഡ്രൈവറോട് പറഞ്ഞു, ഒന്ന് എൻ്റെ വണ്ടിയിലൊന്ന് പോയി കയറിയിരിക്കി, ഞാനൊന്ന് ഇവിടെ നിന്ന് ഓണടിച്ചിരുന്നോളാം. ഞാൻ ഓണടിച്ചിരുന്നോളാം, ഞാൻ നിങ്ങൾ ചെയ്യണ പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ എനിക്ക് കഴിയുന്നില്ല, നിങ്ങളൊന്ന് നോക്കിയത് ഓണടിക്കല്ല ഞാൻ ചെയ്തോളാം എന്നാ ഒരു അത് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളതിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാനുണ്ടെന്ന് തോന്നി.
3: അപ്പോൾ
2: ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി അല്ലേ, റോട്ടിൽ നിന്ന് മനുഷ്യൻ സെൽഫിഷ് ആകുമ്പം അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഓ, എല്ലാവരും നമ്മളെപ്പോലെ ഡ്രൈവർമാരായിക്കോണമെന്നുണ്ടാവില്ല, എല്ലാവരും വണ്ടിയും നമ്മളെപ്പോലെ പെർഫെക്റ്റ് ആയിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ യാദൃച്ഛികമായ ഫലം സംഭവിച്ചേക്കാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ എനിക്ക് വേഗം പോകണം, അവൻ മുന്നിൽ വേഗം എന്തായാലും വേണ്ടില്ല, അത് മാറിക്കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയിൽ ഹോണടിയും തെറിവിളിയും അല്ലേ, ചില ചിലപ്പോഴൊക്കെ ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും സംഭവിച്ചേക്കാം. അതൊന്നും പൊറുക്കാൻ കഴിയാത്ത, അപ്പം അതിൻ്റെ പേരിലുള്ള പിന്നെ ഈ റോ ഈ എന്താ പൊതു നിരത്തുകളിലുള്ള അഭ്യാസങ്ങൾ പലപ്പോഴും ദൈനംദിനേന നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ഈ അത്തരം ആളുകൾക്ക് ഈ ഒരു സംഭവം, ഇത് ഇനി എഴുതിയത് അത് ഉള്ളതാണോ അല്ലോ എന്നൊന്നും അറിയില്ല, പക്ഷേ അതിലൊരു പാഠമുണ്ട്. അതാണ് ഈ സമയത്ത് മുജിത്തപ്പക്ക് ഇപ്പോൾ വണ്ടി, എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണല്ലോ, റോഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവങ്ങൾ എന്താണെന്ന് ചേർത്ത് പറയാനുണ്ടാവും.
3: ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റോഡിൽ ഒരു പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, വണ്ടി തുടക്കക്കാർ, അവർ വണ്ടിയായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും. നിങ്ങൾ പറഞ്ഞ അതിൽ പെട്ടെന്ന് നിന്നോന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, ഓടിക്കാനും അറിയില്ലെങ്കിൽ പിന്നെ റോട്ടുമിലേക്ക് വണ്ടി ഇറക്കണമെന്ന് ചൂടായിട്ട് എല്ലാവരും ചോദിക്കാനാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഈ ചോദിക്കുന്ന ആളും ഈ ഒരു ഘട്ടം കഴിഞ്ഞ് വന്ന ആളല്ലേ. ഇപ്പം ഞാനാണ് ചോദിക്കണമെങ്കിൽ, ഞാൻ പഠിക്കുമ്പോഴും എൻ്റെ കൈമൊന്നും വണ്ടി ഓഫായിട്ടില്ലേ, നട റോട്ടിലിട്ടിട്ട് പല വട്ടവും വണ്ടി സ്ലോ ആയിട്ടുണ്ട്, നിർത്താൻ പറ്റാത്ത എടുത്ത് നിർത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടില്ലേ, പഠിക്കുമ്പോൾ അതുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു മാനസികാവസ്ഥയും, അത് പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേജാറ് കയറിയിട്ടേ.
2: ആ അതെ, ഈ ഓണട് കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബേജാറ് കൂടുമല്ലോ. തുടക്കത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൊതുവെ നമുക്ക് വേഗം അങ്ങനെ പോകണം, ആർക്കൊന്നും പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിക്കണം. പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല,
3: അറിയുന്നതും മറന്നു
2: പിന്നെ ഇത് എവിടെയാണ് ഓഫായത്, എന്താ പ്രശ്നം നോക്കാൻ കഴിയില്ല, അത്രക്കും പക്ഷെ അവിടെയൊക്കെ ചില പോസിറ്റീവായ വശങ്ങൾ വെച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഒന്ന് സപ്പോർട്ടാക്കി വേഗം സൈഡിലാക്കി, അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും.
3: കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ ഉണ്ട്, കോഴിക്കോട് ജയിൽ റോഡിൻ്റെ അവിടെ ഒരു ബൈക്ക് ഒരു ക്യാമ ഒരു വിഷ്വൽ ഒരു ഡാഷ് ക്യാമിൽ പതിഞ്ഞൊരു വിഷ്വലാണ്. ആ ജംഗ്ഷനിൽ നിന്നും ഒരു ബൈക്ക് കൺട്രോൾ തെറ്റി ബൈക്ക് വീണു, ബൈക്കുകാരൻ റൂട്ട് മേലേക്ക് തെറിച്ചു. ആ ലൈനിലുണ്ടായിരുന്ന ഒരു നാലഞ്ച് ബൈക്കുകൾ ഒരേ സമയം സൈഡാക്കി എല്ലാവരും ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ആൾക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയും കണ്ടു. റോഡിൽ നന്മകൾ ചെയ്യുന്നവർ അധികം പേരുണ്ട്
2: ഒരുപാട്. പിന്നെ പൊതുവേ ചില നന്മകൾക്ക് കോമൺ ആയിട്ടൊരു ഒരു, ഇപ്പം നമ്മൾ ബൈക്കിൽ നമ്മുടെ സ്റ്റാൻഡ് അഥവാ ഒന്ന് തട്ടാതെ പോയി എത്ര ആളുകളാണ് പിന്നാലെ വന്നിട്ട് സ്റ്റാൻഡ് ഉറക്കെ വിളിച്ചിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഒരു ശീലമായി പോയ കുറേ നന്മകളുണ്ടാവും ആളുകൾക്ക്. അങ്ങനെ എന്തെങ്കിലുമെങ്കിൽ ഇപ്പം പിന്നെ പിന്നിൽ പോകുന്ന സഹോദരിയുടെ ഡ്രസ്സൊന്ന് താഴ്ന്നു പോകുന്നത് അല്ലേ, ടയറിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേ കൂടി വന്നിട്ട് പറയുന്ന അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ചില ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യുക. പിന്നെ ഈ വാഹനത്തിൽ പിന്നെ വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ പുറത്തേക്ക് തുപ്പൽ, അതൊരു വളരെ ഒരു അത്രയും മോശപ്പെട്ടൊരു കൾച്ചറാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാവൽ ബൈക്ക് യാത്രക്കാരായിരിക്കും. ഒരു ഇതുമില്ല, ഈ ബൈക്കിൽ നിന്ന് തുപ്പുന്നവരും മറ്റുള്ള വാഹനത്തിൽ നിന്ന് തുപ്പുന്നവരൊക്കെ ഒന്നും നോക്കാതെ ഒരു കൾച്ചറില്ലാതെ ഒറ്റ തുപ്പലായിരിക്കും ബാക്കിൽ ആരുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾ, അതൊക്കെ നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് ആ സ്വഭാവ മോശം അനുഭവിക്കുന്നത് ഒന്ന് മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വീട്ടിലും റോട്ടിലും നാട്ടിലും ഒക്കെ ആളുകൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കണോ, നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാവണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക, എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവും.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, ഹജ്ജിന്റെ ശ്രേഷ്ഠത ഭാഗം 2, അവതരണം അബ്ദുള്ള സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ലോകത്തെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കി വരുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലക്ഷ്യം വെച്ച് ജനങ്ങൾ മക്കയിലും പരിസര പ്രദേശങ്ങളിലും വർഷാവർഷം എത്തുമ്പോൾ അവരൊക്കെ അവരുടെ നാടുകളിൽ അവർ നിരതരായിക്കൊണ്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന്, കച്ചവടങ്ങളിൽ നിന്ന്, തൊഴിലുകളിൽ നിന്ന് താൽക്കാലികമായ ഒരു വിരമിക്കൽ നടത്തിയിട്ടാണ് അവർ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി മക്കയിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്നത്. കുടുംബത്തെ താൽക്കാലികമായി യാത്ര പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ്, സുഹൃത്തുക്കളെ അവരോട് യാത്ര പറഞ്ഞ് ഒക്കെയാണ് നമ്മൾ പോകാറുള്ളത്. ഏതായിരുന്നാലും ഓരോ മനുഷ്യനും ആ ഘട്ടത്തിൽ തൻ്റെ കച്ചവട സ്ഥാപനത്തിനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ നാടിനെയും താൽക്കാലികമായെങ്കിലും മാറ്റിവെച്ച് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്കെത്തുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു ഉദ്ദേശം, യബ്തഗി ബിഹാ വജ്ഹല്ലാ, ഇത് മുഖേന അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കണം എന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കണം ഓരോ വിശ്വാസിക്കും. വിശിഷ്യ ഹജ്ജുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെയാകും ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങളിൽ. നാട് ചുറ്റിക്കാണുക, അതല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ പടിവാതിൽക്കലെത്തുമ്പോൾ ഹജ്ജും നടക്കട്ടെ, അതോടൊപ്പം ജോലി അന്വേഷണവും നടക്കട്ടെ എന്ന തരത്തിലുള്ള ആഗ്രഹങ്ങളും നിയ്യത്തുകളും അതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുകയുമില്ലതാനും അള്ളാഹുവിൻ്റെ വജ്ഹും പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പുറപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണത്. ഏതൊരു കാര്യത്തിലും നാം പ്രതീക്ഷിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള വജ്ഹ് മാത്രമാണ്. ദുനിയവിയായി പല നേട്ടങ്ങളും നമ്മുടെ ആരാധനാകർമ്മങ്ങൾ കൊണ്ടുണ്ടാകാം, കിട്ടാതിരിക്കാം, ലഭിക്കാം, ലഭിക്കാതിരിക്കാം. പക്ഷേ ആത്യന്തികമായും ഒരു വിശ്വാസിയും അവൻ നിർവഹിക്കുന്ന ഓരോ ഇബാദത്തുകൊണ്ടും അവൻ ആഗ്രഹിക്കേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത് വജ്ഹുല്ലാം, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ്. ഹജ്ജ് കർമ്മത്തിൻ്റെ വേളയിൽ ഹജറുൽ അസ്വദ് കാണുമ്പോൾ ഓരോ വിശ്വാസിയും ഈ ഒരു പാഠം അവൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ കേൾക്കെ ഹജറുൽ അസ്വദിൻ്റെ സമീപത്തു നിന്ന് പറഞ്ഞ വാക്കുകൾ അവരുടെ കർണപുടങ്ങളിൽ ആ സമയത്ത് മുഴങ്ങണം. അദ്ദേഹം പറഞ്ഞല്ലോ, വല്ലാ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നീ ലഅലം അന്നക ഹജർ, നിശ്ചയമായും നീയൊരു കല്ലു മാത്രമാണ്, അതെനിക്കറിയാം. ലാ തദുർറു വലാ തൻഫ, ഉപകാരമോ ഉപദ്രവമോ എൻ്റെ ജീവിതത്തിൽ വരുത്താൻ കഴിയാത്ത കേവലമൊരു കല്ലു മാത്രമാണ്. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക് മാ ഖബ്ബൽതുക്, എൻ്റെ നേതാവ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നതായി, നിന്നെ സ്പർശിക്കുന്നതായി, നിനക്ക് ഇഷാറ കാണിക്കുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ഉമറിനെ കിട്ടുമായിരുന്നില്ല നിന്നെ ചുംബിക്കാൻ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പം അവിടെ അള്ളാഹുവിൻ്റെ പ്രതീക്ഷ, അള്ളാഹുവിൽ നിന്നുള്ള വജ്ഹ്, അവൻ്റെ പ്രീതി, അവൻ്റെ പൊരുത്തം, എൻ്റെ പ്രവാചകൻ്റെ മാതൃക എനിക്ക് പിന്തുടരണം, അദ്ദേഹത്തിനെ ഇത്തിബാ ചെയ്യണം, അതിലൂടെ എനിക്ക് പരലോകത്ത് സ്വർഗപ്രവേശനം ലഭിക്കണം എന്ന ഒരു ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ് ഈ കല്ലിനെ ചുംബിക്കുമ്പോൾ എനിക്കുള്ളത് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 62-ാമത്തെ ആയത്തും അത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യർദൂ, അല്ലാഹുവും അവൻ്റെ പ്രവാചകരുമാണ് തൃപ്തി ആഗ്രഹിക്കാൻ ഏറ്റവും ഉത്തമർ. ഇൻകാനു മുഅ്മിനീൻ, അവർ വിശ്വാസികളാണെങ്കിൽ, അഥവാ അല്ലാഹുവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടു മാത്രം അമലുകൾ ചെയ്യുക. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അദ്ദേഹത്തിൻ്റെ ഇത്തിബാഴോടുകൂടി മാത്രം അമലുകൾ ചെയ്യുക. മറ്റൊരു ലക്ഷ്യവും അതിൻ്റെ മുന്നിൽ വെക്കാതിരിക്കുക. അത് ഓരോ കർമ്മങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടും വിശ്വാസികൾക്ക് ലഭിക്കുന്ന വലിയ ഗുണപാഠമാണത്. അപ്പം നോക്കൂ നിങ്ങൾ, നമ്മൾ ഒരു വഖത്ത് ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാകാം. നമ്മൾ രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ മറ്റൊരുപാട് ആളുകൾ നമസ്കാരം കഴിഞ്ഞിരിക്കുന്നവരുണ്ടാകാം, ഒരു ഭാഗത്തിരുന്ന് ഖുറാനോതുന്നവരുണ്ടാകാം, ദിക്റുകളും ദുആകളിലും മുഴുകിയിരിക്കുന്നവരുണ്ടാകാം. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റബ്ബിൻ്റെ മുമ്പിൽ മുനാജാത്തുമായി കൈകെട്ടി നമസ്കാരത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ പിന്നെ നമ്മുടെ ചിന്തയിൽ നമുക്ക് ചുറ്റുമുള്ള ഒരാളുണ്ടാകാൻ പാടില്ല. അവർ കാണട്ടെ, എൻ്റെ നമസ്കാരം അവർ വീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും നന്നാക്കണം എന്ന ഒരു ചിന്തയെ, എന്നൊരാഗ്രഹമേ അവിടെ വരാനേ പാടില്ല. എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ മുനാജാത്തിനാണ് ഞാൻ നിൽക്കുന്നത്, അവൻ്റെ പ്രീതി മാത്രം, അവൻ്റെ പൊരുത്തം മാത്രം, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ആ ഒരു വിശ്വാസം, ആഗ്രഹം മാത്രമായിരിക്കണം നമസ്കാരത്തിൽ മാത്രമല്ല മറ്റേത് ആരാധനാ കർമ്മങ്ങളിലും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ചിന്ത അതായിരിക്കണം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും കുടുംബത്തിൻ്റെയുമൊക്കെ ത്യാഗപൂർണമായ ജീവിതങ്ങൾ അയവിറക്കുന്നവരാണ് നമ്മൾ, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ഓരോ ത്യാഗങ്ങളും പ്രവർത്തനങ്ങളും അതുകൊണ്ടൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചത് യബ്തഗീ ബിഹാ വജ്ഹല്ലാ, ഇതുകൊണ്ട് എൻ്റെ റബ്ബ് പൊരുത്തപ്പെടണം, റബ്ബിൻ്റെ തൃപ്തി കിട്ടണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി അദ്ദേഹം. പക്ഷെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഫലമ്മാ ബലഗ മഅഹു സഈയ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം സ്വപ്നം കാണുകയാണ്, മകൻ തൻ്റെ കൈപിടിച്ച് നടക്കാൻ പ്രായമായ സമയത്ത് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത് മകനോട് പറയാണ്, ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹുക, മോനെ ഉപ്പ നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയെറുക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു, ഫൻലുർ മാദാ തറാ, മോനെ എന്താണ് നിന്റെ അഭിപ്രായം. മകൻ പറയാണ്, യാ അബത്തി ഫഅൽ മാ തുഅ്മർ, പൊന്നുപ്പ താങ്കളോട് അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക. സതജിദുനീ ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, താങ്കൾക്കെന്നെ നിശ്ചയമായും അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമാലുക്കളിൽ താങ്കൾക്കെന്നെ കാണാം, ഞാനൊരിക്കലും അലംഭാവം കാണിക്കുകയില്ല, അതല്ലെങ്കിൽ നിരാശനാവുകയില്ല, അവിവേകം കാണിക്കുകയില്ല, അങ്ങേക്ക് മുമ്പിൽ ക്ഷമയോടുകൂടി ഞാൻ നിൽക്കും എന്ന് മകൻ ഉപ്പയോട് പറയാണ്. അപ്പൊ വാപ്പയുടെയും മകൻ്റെയും മനസ്സിലുള്ള ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാണ്, ഈ ഒരു കർമ്മം എൻ്റെ റബ്ബെന്നോട് ചെയ്യാൻ പറഞ്ഞതിലൂടെ ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിക്കണം. അതേത് ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ ഏറ്റവും പരിചയക്കാരായ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിൽ അനിസ്ലാമികമായ, അനാചാരപരമായ ചില ആഘോഷങ്ങളും അനാചാരങ്ങളും ബിദഅത്തുകളും നടക്കുന്ന സമയത്തും, അത് ബിദഅത്താണെന്ന് നമുക്കറിയാം, അത് ഇസ്ലാമികമല്ല എന്ന് നമുക്കറിയാം, അത് അനാചാരമാണെന്ന് നമുക്കറിയാം, എന്നിരുന്നാലും അവർ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം എങ്ങനെയാണ് നിരസിക്കുക? മോശല്ലേ? സുഹൃത്ത് ബന്ധത്തിന് വിള്ളൽ വീഴുകയില്ലേ? കോട്ടം തട്ടുകയില്ലേ? അല്ലെങ്കിൽ ബിസിനസ്സിൽ പാർട്ട്ണറായിരിക്കും, അത് തൻ്റെ ബിസിനസ്സിനെ ബാധിക്കുകയില്ലേ എന്നൊക്കെ വിചാരിച്ച് ദുനിയവിയായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ ബിദ്അത്തിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ അനിസ്ലാമികമായ ഒരു ആചാരത്തിൽ പങ്കെടുക്കാൻ അവൻ തയ്യാറാവുകയാണ്. അതിലൂടെ പ്രിയപ്പെട്ടവരെ, അവൻ പ്രതീക്ഷിച്ചത്, അവൻ ആഗ്രഹിച്ചത് തൻ്റെ ദുനിയവിയായ നേട്ടമാണ്. തൻ്റെ കച്ചവടത്തിന് കോട്ടം തട്ടരുത്, തൻ്റെ കച്ചവടം തട്ടും മുട്ടും പറ്റാതെ, അല്ലലും മലട്ടലുമില്ലാതെ അങ്ങനെ സ്മൂത്തായിട്ട് നടന്നു പോകണം എന്ന ആഗ്രഹമാണെന്ന പ്രതീക്ഷയാണ് അവനുള്ളത്. അതല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കൾ തന്നോട് പിണങ്ങരുത്, തൻ്റെ കുടുംബങ്ങൾ തന്നെ മാറ്റി നിർത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും അങ്ങനത്തെ അനിസ്ലാമികമായ സദസ്സുകളിൽ പോയിരിക്കാനും അവരുടെ കൂടെ കൂടാനും ഒരു യഥാർത്ഥ വിശ്വാസി തയ്യാറാകുന്നത്. അവിടെ അവൻ തീരുമാനിക്കണം, അല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത് എന്റെ റബ്ബിന്റെ പ്രീതിയാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തമാണ്, എന്റെ റബ്ബിന്റെ വജിഹാണ്. മറ്റൊന്നും ഞാനൊരു കാര്യത്തിലും പ്രതീക്ഷ വെക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല എന്നൊരു മനുഷ്യനൊരു വിശ്വാസിയും അവന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ, അപ്പം അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവന് വിട്ടുമാറി നിൽക്കാൻ കഴിയും. പലിശയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം. ഹറാമിനെ സഹായിക്കരുത്. പലിശ തിന്നുന്നവരും തീറ്റിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പഠിച്ച പാഠവുമായി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു പലിശയുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ അവൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ അവൻ തിരിച്ചറിയണം, ഇതെന്റെ റബ്ബിന്റെ പ്രീതിക്ക് കോട്ടം തട്ടുന്നതാണ്, ഇതെന്റെ റബ്ബ് എന്നെ പൊരുത്തപ്പെടുത്തുന്നതിന് തടസ്സമാണ്, അതുകൊണ്ട് ഞാനത് മാറ്റിവെക്കണം. ദുനിയവിയായി നഷ്ടമുണ്ടായേക്കാം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം, ദുനിയവിയായി പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നേക്കാം, പക്ഷേ എന്റെ റബ്ബിന്റെ പ്രീതി, എന്റെ റബ്ബിന്റെ പൊരുത്തം, അതാണെനിക്ക് പ്രധാനം എന്ന് ചിന്തിച്ച് അത് മാറ്റിവെക്കാൻ. അതൊരു ഉദാഹരണം മാത്രം, ഏതു ഘട്ടത്തിലും ഏതു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ ഇബ്നു റജബ് റഹ്മഹുള്ള അദ്ദേഹം പാടിയ ഒരു കവിത, അർത്ഥവത്തായ ഒരു കവിത, ഫലൈതക തഹലു വൽ ഹയാതു മരീറതുൻ വ അന്നക ലൗ തർദാ വൽ അനാമു ഗുലാബു ഇദാ സഹ മിൻകൽ വുദു ഫൽ കുല്ലു ഹയ്യനുൻ വകുല്ലു ലദീ ഫൗഖ തുറാബി തുറാബു. അദ്ദേഹം പറയാണ്, ഫലൈതക തഹലു, പടച്ചോനെ നീ മധുരമുള്ളവനായാൽ, റബ്ബേ നീ മധുരമുള്ളവനായാൽ, വൽ ഹയാത്തു മരീറത്തുൻ, എന്റെ ജീവിതം മുഴുവനും കയ്പ് നിറഞ്ഞതാകട്ടെ, ഞാനത് പ്രശ്നമാക്കുന്നില്ല. റബ്ബേ നിന്റെ രിള, നിന്റെ വജ്ഹ്, നിന്റെ പ്രീതിയും പൊരുത്തവും എനിക്ക് കിട്ടുമെങ്കിൽ, വൽ അനാമു ഗുലാബു, മറ്റെല്ലാവരും കോപിക്കട്ടെ എന്നോട്, എനിക്കത് പ്രശ്നമില്ല. ഇദാ സ്വഹ മിൻകൽ വുദ്ദു, റബ്ബേ നിന്നിൽ നിന്നുള്ള സ്നേഹം, തൃപ്തി എന്നിൽ സംഭവിക്കുമെങ്കിൽ, ഫൽ കുല്ലു ഹയ്യനുൻ, മറ്റെല്ലാം എനിക്ക് നിസാരമാണ്. വകുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബു, അങ്ങനെയെങ്കിൽ മണ്ണിൻ്റെ മുകളിലുള്ള സർവ്വതും എനിക്ക് മണ്ണാണ്, മണ്ണാണ്, മണ്ണിനുള്ള വിലയെ ഞാൻ കൊടുക്കുള്ളൂ. അപ്പം നിന്റെ പ്രീതിയും നിന്റെ പൊരുത്തവും നിന്റെ വജുഹും എനിക്കുണ്ടാകണം. അതിൻ്റെ പേരിൽ ജനങ്ങൾ എന്നോട് കോപിക്കട്ടെ, അതിൻ്റെ പേരിൽ മഹൽ എന്നെ ബഹിഷ്കരിക്കട്ടെ, അതിൻ്റെ പേരിൽ സുഹൃത്തുക്കൾ എന്നെ വെറുക്കട്ടെ, അതിൻ്റെ പേരിൽ സാമ്പത്തികമായ നഷ്ടങ്ങൾ എനിക്കുണ്ടാകട്ടെ, എന്തു കയ്പുകളുണ്ടായാലും, ജീവിതത്തിൽ കയ്പേറിയ നിമിഷങ്ങളുണ്ടായാലും സഹിക്കാൻ ഞാൻ സന്നദ്ധനാണ്, എനിക്കത് പ്രശ്നമില്ല. പടച്ചവനെ ഫലൈതക തഹലു, നീ മധുരമുള്ളവനായാൽ മതി, നിന്നിൽ നിന്നുള്ള സ്നേഹവും നിന്നിൽ നിന്നുള്ള പൊരുത്തവും എന്നിൽ സംഭവിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുന്ന ഒരു കവിത, എന്തൊരർത്ഥവത്തായ കവിതയാണ്. അത്തരത്തിൽ ജനങ്ങളുടെ പ്രീതിയും പൊരുത്തവും ഒരിക്കലും ആഗ്രഹിക്കാതെ നമ്മൾ പ്രവർത്തിക്കണം. പലപ്പോഴും പലരും പല വിഷയങ്ങളിലും ആഗ്രഹിക്കുന്നത് അതാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും ആളുകൾ കാണട്ടെ, ആളുകൾ അറിയട്ടെ, ആളുകളുടെ പ്രശംസ കിട്ടട്ടെ എന്ന ഒരു ചിന്തയോടെയാണ് പലപ്പോഴും ആളുകൾ പലതും ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനിൽ തമസരില്ലല്ലാ, അല്ലാഹുവിന്റെ തൃപ്തി പൊരുത്തം ഒരാൾ ആഗ്രഹിച്ചാൽ, ബിസുഹുത്തിന്നാസ്, ജനങ്ങളുടെ കോപത്തെ അവഗണിച്ചുകൊണ്ട്, റളിയല്ലാഹു അൻഹു വഅർദാ അൻഹുന്നാസ്, അവനെ അല്ലാഹു തൃപ്തിപ്പെടും, ജനങ്ങളും അവനെ തൃപ്തിപ്പെടും. ഇപ്പൊ താൽക്കാലികമായി ഒരുപക്ഷെ ജനങ്ങൾ അവനോട് കോപിച്ചേക്കാം, എന്നിരുന്നാലും പിന്നീട് അവനെ തിരിച്ചറിയും, അവനെ ഉൾക്കൊള്ളും ജനങ്ങൾ, അവനായിരുന്നു ശരി എന്ന് ജനങ്ങൾ തിരിച്ചറിയും. അതിനു മുമ്പേ അല്ലാഹു അവനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടാകാം. താൽക്കാലികമായ ഒരു കോപവും വെറുക്കലും ഒരു പക്ഷേ ജനങ്ങളിൽ നിന്നുണ്ടാകാം, പക്ഷെ പിന്നീട് ആത്യന്തികമായി അവരെ മനുഷ്യനെ തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഒരു അനുസ്ലാമികമായ ബിദഅത്താണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ പങ്കെടുക്കില്ല എന്ന കണിശക്കാരനാണ് എന്ന് ബോധ്യപ്പെട്ട നമ്മുടെ ഒരു കുടുംബക്കാരൻ, നമ്മുടെ ഒരു സുഹൃത്ത് പിന്നെ നമ്മൾ വിളിക്കില്ല, നമ്മളെ ക്ഷണിക്കില്ല. അവരുടെ വീടുകളിൽ അത്തരത്തിലുള്ള ഒരു പരിപാടി ഉണ്ടാകും. മറ്റു പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കണം, കുടുംബബന്ധം പുലർത്തണം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ ആ വിഷയങ്ങളിൽ മാത്രം അവരിൽ നിന്ന് മാറി നിൽക്കണം. മറ്റെല്ലാ സഹായ സഹകരണങ്ങളിലും എല്ലാറ്റിലും അവരോടൊപ്പം നമ്മൾ ഒന്നിക്കണം. അപ്പം അവർക്കറിയാം, ആ ഇവനെ മറ്റെല്ലാറ്റിനും കിട്ടും, പക്ഷെ ഇതിന് കിട്ടില്ല എന്ന് അവർ തിരിച്ചറിയുകയും നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ഐഡൻറ്റിറ്റിയും അവർ തിരിച്ചറിയും ഉൾക്കൊണ്ട് അവർ നമ്മളെ വിളിക്കാതിരിക്കും. പിന്നീട് അത് അവർ നമുക്ക് തന്നിരുന്ന ബഹുമാനമാണ്, അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹക്കാണത്. അപ്പം ആദ്യം വെറുത്തേക്കാം, കോപിച്ചേക്കാം, പിന്നീട് അവർ നമ്മളെ പൊരുത്തപ്പെടും, തൃപ്തിപ്പെടും, നമ്മളെ അവരംഗീകരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്.

0: ഒരിക്കലും നിനക്ക് കഴിയില്ല. വല മഅമൂർ, അതൊട്ടു നിന്നോട് കൽപ്പിച്ചിട്ടുമില്ല. വലാക്കിൻ, പക്ഷേ ഇറല്ലാഉൽ ഖാലിഖ്, ഖാലിഖായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മഖ്ദൂർ, നിനക്ക് കഴിയുന്നതാണ്. വമഅമൂർ, അതാണ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ത്യാഗ നിർഭരമായ ജീവിതങ്ങൾ, ആ സംഭവങ്ങൾ, ചരിത്രങ്ങൾ അയവിറക്കിയ ഈ വേളയിൽ ഇത്തരത്തിൽ ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പ്രതീക്ഷിക്കുന്നവനാണ് ഞാൻ എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ ഓരോരുത്തരും. അതാകട്ടെ ഈ ഹജ്ജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹജ്ജിൻ്റെ ശ്രേഷ്ഠത എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം അബ്ദുള്ള സലഫി.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകിയെത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

0: പാരായണം കൂടി കേൾക്കുകയാണ്. മധുരം ഖുർആൻ അധ്യായം 64 സൂറത്തു തഗാബുൻ, ഇതിലെ 18 ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഖാരി അബൂബക്കർ അഷാത്തുരി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്

0: മാഷാ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ആയത്തുകളാണ് നമ്മൾ കേട്ടത്. വളരെ മനോഹരമായ പാരായണം.
1: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് ഹജ്ജും ഉംറയുമെല്ലാം വ്യക്തമായ പ്രായോഗിക ആസൂത്രണത്തോടെ നടപ്പിൽ വരുത്തുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാം പീസ് റേഡിയോ മക്കയുടെ തീരത്ത് ഹജ്ജ് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ. ബഹുമാനി പണ്ഡിതൻ ഫദ്ലുൽ ഹഖ് ഉമരിയുമായി പീസ് റേഡിയോ പ്രതിനിധി ജിഹാദ് സുറൂർ നടത്തിയ അഭിമുഖം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹാജിമാർ മക്കയിലും പരിസര പ്രദേശങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രായോഗികമായ ചില ഹജ്ജ് നിർദ്ദേശങ്ങളിലേക്കാണ് ഈ ചർച്ചയിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യായ ഫദ്ലുൽ ഹഖ് ഉമരിയാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യമായി ഹാജിമാർ നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജിദ്ദയിൽ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിച്ച് അവിടെ എത്തിയ ആദ്യത്തെ ഉംറ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ഉംറ ആയിരിക്കും. ഉംറ നിർവഹിക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ, തിരക്ക് പിടിച്ച ഈ സന്ദർഭത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രായോഗിക നിർദ്ദേശങ്ങളിലേക്കാണ്, അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ തൗഫീഖിൻ്റെ ഭാഗമാണ് പരിശുദ്ധ കഅബാലയം ഉൾക്കൊള്ളുന്ന മക്കാ പ്രദേശത്തേക്ക് എത്തിച്ചേരുവാനും മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുവാനുമുള്ള അവസരം ലഭിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ലഭിക്കുന്ന അവസരങ്ങളായതുകൊണ്ട് ഇസ്ലാമിൻ്റേതായ ശരിയായ രൂപത്തിൽ പ്രാമാണികമായി തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണയായി നമ്മൾ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ജിദ്ദ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഓരോ ആളുകൾക്കും പോകുവാൻ വേണ്ടി നിർണയിക്കപ്പെട്ട വാഹനവും അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളും അവിടെ ഉണ്ടാകും. കൂടെയുള്ള അമീറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ യാതൊരു തടസ്സങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും. എയർപോർട്ടിൽ നിന്ന് നമ്മൾ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നിശ്ചിത റൂമുകൾ, ആ റൂമിൽ നമ്മൾ എത്തിയതിനു ശേഷം നമ്മുടെ ബാഗേജും മറ്റു വസ്തുക്കളുമൊക്കെ റൂമിൽ വെച്ചതിനു ശേഷം ആണ് നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഹറമിലേക്ക് അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, പലപ്പോഴും ചില ആളുകൾ ധൃതി കാണിക്കാറുണ്ട്. അതായത് അവിടെ എത്തിയ ഉടനെ വേഗത്തിൽ പോയി ഉംറ കഴിഞ്ഞ് തിരിച്ചു വരണം, എങ്കിലും റാഹത്തുള്ളൂ എന്ന നിലയ്ക്ക് ചില ആളുകളൊക്കെ ധൃതി കാണിക്കാറുണ്ട്. പക്ഷേ ഹജ്ജിൻ്റെ സീസണും ഹജ്ജിൻ്റെ സന്ദർഭമൊക്കെ ആയതുകൊണ്ട് ഹറമിനകത്ത് പലപ്പോഴും തിരക്ക് പിടിച്ച സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ തവാഫിൻ്റെ ഭാഗം തന്നെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് അതിനുള്ളിലുള്ള ആളുകൾ കുറേശ്ശെ കുറേശ്ശെ പുറത്തു പോയതിനു ശേഷം മാത്രം അകത്തേക്ക് കടത്തിവിടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടെയുള്ള അമീറിൻ്റെ നിർദ്ദേശം ഈ വിഷയത്തിൽ നമ്മൾ പാലിക്കൽ അനിവാര്യമാണ്. ഇപ്പോൾ വേണ്ട, രാത്രി മതി ഉംറക്ക് പോകൽ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നമ്മൾ അവരെ അനുസരിക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പോകുന്ന നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. കാരണം പലപ്പോഴും തവാഫിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് മതാഫിലേക്ക് പകുതി എത്തുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങളും അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമീർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ വളരെ കൃത്യമായ പരിശീലനവും അതേപോലെ തന്നെ മുൻ പരിചയമൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മതാഫിൽ തിരക്കാണ്, അങ്ങോട്ട് ഇപ്പോൾ പോകരുത് എന്ന നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ നിർദ്ദേശം പാലിക്കാൻ നമ്മൾ ഹാജിമാർ തയ്യാറാകണം. എങ്കിൽ നമ്മുടെ ഉംറ സുഗമമായി നടത്തുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തൊരു വിഷയം, റൂമിലെത്തിക്കഴിഞ്ഞ് റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ലോഡ്ജിൻ്റെ ഒരു കാർഡ്, അഡ്രസ്സുള്ള കാർഡ് നമ്മൾ നിർബന്ധമായും കയ്യിൽ വാങ്ങി വെക്കണം. കാരണം സാധാരണ ഉംറക്ക് പോകുന്ന ആളുകളുടെ ഒരവസ്ഥയല്ല ഹജ്ജിന് പോകുമ്പോൾ ഉണ്ടാകാറുള്ളത്. ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹറമിൽ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ എല്ലാ റോഡുകളും എല്ലാ വഴികളും എല്ലാ ബിൽഡിങ്ങുകളും ഒരുപോലെ തോന്നും. പിന്നെ എവിടേക്കാണ് പോകേണ്ടത് എന്നുപോലും അറിയാതെ കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു അഡ്രസ്സ് എന്ന നിലക്ക് ലോഡ്ജിൽ നിന്നുള്ള ആ കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും എന്നിട്ട് ഏതെങ്കിലും നിലക്ക് വഴി തെറ്റി എന്ന് തോന്നിയ ഉടനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെയോ കാണിച്ച് നമ്മൾ നമ്മുടെ വഴി കണ്ടുപിടിക്കുകയും വേണം. അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ അവർ വിളിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പറും അഡ്രസ്സും എല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു കാർഡ് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ തരും. അതും നമ്മൾ കരുതി സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉംറക്ക് പോകുന്നതിന് മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്.
2: മറ്റൊന്ന്, നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാനായിക്കൊണ്ട് സ്വകാര്യ ഗ്രൂപ്പുകളിലോ സർക്കാർ സംവിധാനത്തിലോ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹജ്ജിൻ്റെ അത്യാവശ്യം സമയം നേരത്തെ തന്നെ ആ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണുള്ളത്. അതിന് ശേഷം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹജ്ജിലേക്ക് ഏതാനും ദിവസങ്ങൾ കൂടി ഉണ്ടാകും. ഈ ദിവസങ്ങളെ, ഈ സമയങ്ങളെ എങ്ങനെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് മറ്റൊരു കാര്യം.
3: നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ് മക്കയിൽ എത്തിച്ചേരൽ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം അവിടെ എത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിപ്പെട്ട ആ അവസരം, അത് കഴിവിൻ്റെ പരമാവധി നന്മയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പല ആളുകളും റൂമിൽ തന്നെ എപ്പോഴും കിടന്നുറങ്ങുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒഴിവാക്കി കഴിയുന്നിടത്തോളം പള്ളി ഉപയോഗപ്പെടുത്തുക. അതായത് മസ്ജിദുൽ ഹറാമിൽ പോയി ഇരുന്ന് പ്രാർത്ഥനകളും ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവുമായി എങ്ങനെയൊക്കെ പള്ളി ഉപയോഗപ്പെടുത്താൻ സാധ്യമാണോ അത് ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം പള്ളികളിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, 100,000 നമസ്കാരത്തിൻ്റെ പ്രതിഫലമുള്ള നമസ്കാരമാണ് അവിടെ നടക്കുന്ന ജമാഅത്തുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ജമാഅത്തുകൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരൊറ്റ വക്ത് പോലും ജമാഅത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പള്ളികളും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഏതാണ്ട് ഇപ്പോൾ ഹജ്ജിനൊക്കെ നേരത്തെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് 1 ഉണ്ടാകും, ചിലപ്പോൾ 2 ഉണ്ടാകും. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഈ നന്മയുടെ വഴിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യമാണ്, ചില ആളുകൾ ഈ ഹറമിന് പരിസരത്തുള്ള ജബലു നൂറ്, അതേപോലെ തന്നെ അറഫയിലുള്ള ജബലു റഹ്മ, അങ്ങനെ അതേപോലെ ജബലു സൗർ ഗുഹ ഉൾക്കൊള്ളുന്ന ആ മല, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും സന്ദർശനം എന്ന പേര് പറഞ്ഞുകൊണ്ട് പോകാറുണ്ട്. അങ്ങനെ സന്ദർശനത്തിന് വേണ്ടി അതിൻ്റെ പരിസരത്തു കൂടെ പോകുന്നതിനോ മറ്റോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ വരുന്ന ഒരു വലിയ വിഷയം, ചില ആളുകൾ ഇപ്പോൾ ഉദാഹരണമായി പിന്നെ ഹിറാ ഗുഹ ഉൾക്കൊള്ളുന്ന ആ മല അവിടേക്ക് കയറിപ്പോകാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഏതാണ്ട് അടിഭാഗത്ത് നിന്ന് മുകളിലോട്ട് 3 ദൂരമുണ്ട്. അങ്ങനെ അങ്ങോട്ട് കയറി ചെന്ന് പിന്നെ താഴോട്ട് ഇറങ്ങാൻ പ്രയാസവും ബുദ്ധിമുട്ടും, അതിന് പേരിൽ പിന്നെ കാൽവേദനയും ഊരവേദനയും, പിന്നെ ചില ആളുകൾക്ക് പനിയും, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അകപ്പെട്ടിട്ട് ഹജ്ജിൻ്റെ ദിവസങ്ങൾ വരുമ്പോൾ ആ ഹജ്ജിലേക്ക് പരിപൂർണമായി ആരോഗ്യത്തോടുകൂടി പ്രവേശിക്കാൻ കഴിയാതെ വളരെ കഷ്ടപ്പെടുന്ന, ഈ കഷ്ടപ്പെടൽ ഈ വ്യക്തി മാത്രമല്ല കൂടെയുള്ള ആളുകളും ഈ ഒരു വ്യക്തി കാരണം ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത്തരം അനാവശ്യമായ നടത്തങ്ങൾ, ഉപകാരമില്ലാത്ത പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കറങ്ങി നടക്കലുകൾ, അതൊക്കെ ഒഴിവാക്കി പള്ളി കഴിയുമ്പിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് അത്തരം ദിവസങ്ങൾ ശ്രമിക്കേണ്ടത്. പിന്നെ നമ്മൾ പള്ളി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എല്ലാ ഹാജിമാരും ഒരു കൃത്യമായ ഷെഡ്യൂള്, ഒരു രീതി ഉണ്ടാക്കിയെടുത്താൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായി പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 3-3.5 അങ്ങോട്ട് രാവിലെ പോകുക സുബഹിൻ്റെ മുമ്പ്, എന്നിട്ട് തഹജ്ജുദ് നമസ്കാരവും അതേപോലെ തന്നെ സുബഹി നമസ്കാരവും അതിൻ്റെ ജമാഅത്തും കഴിഞ്ഞ് ആ പള്ളിയിൽ തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളൊക്കെ നിർവഹിച്ച് സൂര്യൻ ഉദിച്ച് ഒരു ശേഷം പിന്നെ 2 നമസ്കരിച്ചതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോകുന്നു, ഭക്ഷണം കഴിച്ച് വേണമെങ്കിൽ കുറച്ച് സമയം വിശ്രമിക്കാം, കാരണം നേരത്തെ ഉണർന്നതാണ്. ഇനി ളുഹറിൻ്റെ മുമ്പ്, അതായത് ഒരു 10 പന്ത്രണ്ട് മണിക്കൊക്കെ ബാങ്കാണ് എങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ പള്ളിയിലേക്ക് പോകാൻ ശ്രമിക്കണം. അങ്ങനെ പോകുമ്പോഴാണ് ആ പള്ളിക്കകത്തേക്കും അവിടെ പ്രവേശിക്കാൻ സാധിക്കുക. കാരണം പ്രായം ചെന്ന ആളുകളുണ്ട്, വൃദ്ധന്മാർ, പിന്നെ അതേപോലെ വൃദ്ധന്മാർ, വൃദ്ധകളൊക്കെ അവിടെ ഉണ്ട്. ളുഹുർ ബാങ്കും അസർ ബാങ്ക് തുടങ്ങി ഹജ്ജിന് സന്ദർഭങ്ങളിൽ ബാങ്ക് കൊടുത്ത ഉടനെ പലപ്പോഴും ഹറമിൻ്റെ പള്ളിയുടെ വാതിലുകൾ അടക്കപ്പെടാറുണ്ട്. തിരക്ക് കാരണമാണ് അത് അവിടുത്തെ പിന്നെ സുരക്ഷിതത്വത്തിൻ്റെയും ഭാഗമായിക്കൊണ്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ സംഭവിക്കുന്നത് എന്താണ്, പള്ളിയുടെ മുറ്റത്ത് ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെ മുറ്റത്ത് ഇരിക്കേണ്ടി വരുമ്പോൾ പ്രായം ചെന്ന ആളുകൾക്ക് പ്രയാസമാണ്, ശക്തമായ ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ ശ്രമിക്കുക. അത് എല്ലാ വ്യക്തവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ പള്ളിയിലേക്ക് പോയി ലുഹുർ നമസ്കാരം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് അല്പസമയം വേണമെങ്കിൽ വിശ്രമിച്ച് അസറിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് പോകാൻ ശ്രമിക്കണം. അസറിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ച് പിന്നെ നമ്മൾ വരേണ്ടത് ഇഷാ നമസ്കാരത്തിന് ശേഷം മാത്രമാണ്. അത് അങ്ങനെ തന്നെ ആകാൻ പാടുള്ളൂ എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. കാരണം അസർ കഴിഞ്ഞ് ചിലപ്പം പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പള്ളിയിലേക്ക് കയറാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥ വരും. കാരണം ഇഷാ മാറിബിൻ്റെ ഇടയിൽ എപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ നിലക്ക് നമുക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് എല്ലാവർക്കും നല്ല നിലക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാൻ ഉതകുന്ന വിഷയങ്ങളാണ്.
2: ഇതാണ് പിന്നെ ഹജ്ജിൻ്റെ മുമ്പുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളായിട്ട്. അപ്പോൾ ഇനി ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദുലീജ 8 നമ്മുടെ തർവിയത്ത് ദിനം, അന്ന് നമ്മൾ പിന്നെ ഇറാമിൽ പ്രവേശിച്ച് മിനയിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പ് മിനയിലെത്തേണ്ട ആ രൂപത്തിലാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഏത് സമയത്ത് പോകുന്നതാണ്, എങ്ങനെ പോകുന്നതാണ് ഒക്കെ ഏറ്റവും പ്രായോഗികമായിട്ട് നല്ലത്?
3: ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 8 അന്ന് രാവിലെ ഏതാണ്ട് ദുഹ നമസ്കാര സമയത്ത്, അതായത് സൂര്യൻ ഉദിച്ച് രാവിലത്തെ ആ സമയം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് വൃത്തിയായി ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിച്ച് അല്ലാഹു മലബൈക്ക ഹജ്ജൻ എന്ന് പറഞ്ഞുകൊണ്ട് മിനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. മിനായിലുള്ള ആ ദിവസം അന്ന് പങ്കെടുക്കൽ അത് സുന്നത്തായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ മിനായിലേക്കുള്ള പോകൽ ആവശ്യമായി വരുന്നത് സുബൈന് ശേഷമാണ്, അതായത് രാവിലെ സമയത്താണ്. ചിലപ്പോൾ അവിടെയുള്ള യാത്രാ സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഓരോ പിന്നെ മുത്തവിഫിൻ്റെ ഭാഗത്ത് നിന്ന്, മുത്തവിഫ് എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ടാകും. ആ മുത്തവിഫുമാർ ഓരോ ഗ്രൂപ്പുകൾക്കും നിർദ്ദേശം നൽകും, നിങ്ങൾ ഇത്ര സമയത്ത് പുറപ്പെടണം. ഇപ്പോൾ ഉദാഹരണമായി ചില ആളുകൾക്ക് ഇപ്പോൾ ദുൽഹജ്ജ് 8 തലേ ദിവസം രാത്രി തന്നെ പുറപ്പെടാനുള്ള നിർദ്ദേശങ്ങൾ മുത്തവിഫുമാർ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു നിർദ്ദേശം എന്ന നിലക്ക് നമ്മൾ പാലിക്കുകയും ആ വിഷയത്തിൽ നമ്മൾ അവരെ അനുസരിക്കുകയും വേണം. കാരണം ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 8 രാവിലെയാണ് പോയത്, അതുകൊണ്ട് ഞാൻ രാവിലെ മാത്രമേ പോവുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ വാഹനങ്ങൾ ഒന്നിച്ച് ഏതാണ്ട് ഒരു 10-30 അധികം ആളുകൾ ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന ആ ആളുകളും അവരുടെ വാഹനങ്ങളും എല്ലാം കൂടി ഒന്നിച്ച് മിനായിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അത് അവിടുത്തെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കറിയാം. പിന്നെ വാഹനങ്ങൾ ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ആവുകയും ഒരു വാഹനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും തിരിയാനും കഴിയാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ മുത്തവിഫുമാർ നിർദ്ദേശം നൽകും ദുൽഹജ്ജ് 8 പുറപ്പെടുന്നതിന് പകരം അത് തലേദിവസം രാത്രി നിങ്ങൾ പുറപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ അവരെ അംഗീകരിച്ചു അല്ലെങ്കിൽ അവരെ അനുസരിച്ചു എന്നുള്ളതുകൊണ്ട് തെറ്റായ കാര്യമൊന്നുമില്ല. പിന്നെ മിനായിലേക്ക് പോകുന്നതിന് മുമ്പ് ആ മിനായിലേക്ക് ആവശ്യമായ, കാരണം മിനായിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മിനയും അറഫയും മുസ്ദലിഫയും കഴിഞ്ഞ് പിന്നെ തിരിച്ച് മിനായിലേക്ക് എത്തിയതിന് ശേഷമാണ് വേണമെങ്കിൽ നമുക്ക് മക്കത്തേക്ക് വരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2-3 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ അത്യാവശ്യ ഉപയോഗ വസ്തുക്കളൊക്കെ കയ്യിൽ കരുതാൻ ഹാജിമാർ ശ്രദ്ധിക്കണം. കാരണം മിനായിലെത്തിയിട്ട് ഞാൻ ഇന്നത് എടുക്കാൻ മറന്നു, എനിക്ക് ഇന്നത് ഇല്ല, അത്യാവശ്യം എൻ്റെ കയ്യിൽ ഗുളികയുണ്ട്, ഗുളിക ഇല്ലാണ്ട് ജീവിക്കാനും കഴിയാത്ത പ്രയാസപ്പെടുന്ന രോഗികളുണ്ട്, അതെനിക്ക് മക്കത്തേക്ക് പോയിട്ട് വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞാൽ മിനയ്ക്ക് എത്തിയതിനു ശേഷം പിന്നെ മക്കയിലേക്കുള്ള തിരിച്ചുവരവ് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ, കൂടെയുള്ള പ്രായം ചെന്ന ആളുകളെ ശ്രദ്ധിക്കുക, അവരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുക, മരുന്നുകളൊക്കെ എടുത്തോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ നടത്തിയിട്ട് നാളെ പോകണം മിനായിലേക്ക് എന്നുള്ള ഒരു പൂർണ്ണമായ ഒരു ഒരുക്കം തലേ ദിവസം തന്നെ ചെയ്തു വെച്ചാൽ അത് ഏറ്റവും ഉത്തമമാണ്. പിന്നീട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരാതിരിക്കാനാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ
2: മിനയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ടെൻറ്റ് കണ്ടുപിടിക്കൽ, അതുപോലെ വിശാലമായ സ്ഥലമാണ്, ധാരാളം ടെൻറ്റുകൾ ഉണ്ടാവും, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും. ഈ സമയത്ത് നമ്മളുടെ ടെൻറ്റ് കണ്ടുപിടിക്കാനും ഇനി കണ്ടുപിടിച്ച് തന്നെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് പിന്നെ വഴിതെറ്റാൻ മറ്റ് അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ മിനയിലെ ടെൻറ്റുകളിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, കൂടെയുള്ള ഹാജിമാരുമായിട്ടുള്ള ഇടപെടലുകൾ, അവർക്കും ബുദ്ധിമുട്ടില്ലാതെ അതുപോലെ തന്നെ നമ്മൾക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: മിനായിൽ നമ്മൾ എത്തി ടെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്വയം പ്രയാസപ്പെടേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മളെ കൊണ്ടുപോകുന്ന വാഹനം അത് അവിടുത്തെ മുത്തയൂഫിൻ്റെ കീഴിൽ അംഗീകൃത ഏജൻസികൾ ആ പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ ടെൻറ്റുകൾക്കും കൃത്യമായ നമ്പറുകളുണ്ട്. അതും ഓരോ ദേശമനുസരിച്ച് കൊണ്ട് പാകിസ്ഥാനികൾക്ക് ഇന്ന ഭാഗത്ത്, ഇന്ത്യക്കാർ ഇന്ന ഭാഗത്ത്, ചിലപ്പോൾ ചില ഭാഗത്ത് പല പ്രദേശങ്ങളിലും കൂടി ചേർന്നുകൊണ്ടും ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെൻറ്റ് മിനായിൽ ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് നമ്മുടെ വാഹനം നമ്മളെ കൊണ്ടെത്തിക്കും. അത് ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രയാസമുള്ള വിഷയമല്ല. കാരണം അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് സൗദി അറേബ്യയിൽ ഈ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് മുത്തയൂഫിൻ്റെ കീഴിൽ ഒരുപാട് തൊഴിലാളികൾ പ്രത്യേകമായി ആ ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ കൂടെ റൂമിലേക്ക്, നമ്മുടെ ലോഡ്ജിലേക്ക് വരും. എന്നിട്ട് നമ്മൾ കയറുന്ന ബസ് ഏതാണോ ആ ബസ്സിൽ അവർ കയറും. എന്നിട്ട് ഡ്രൈവർമാർക്ക് കൃത്യമായ വഴി അവർ തന്നെ പറഞ്ഞു കൊടുക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ടെൻ്റ് ഏതാണോ ആ ടെൻറ്റിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൃത്യമായി എത്തിച്ചു തരും. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, പ്രയാസപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ ബസ് കയറിപ്പോകുന്ന സന്ദർഭത്തിൽ ഒരാൾ ബസ്സിൽ കയറാൻ അവിടെ ഇല്ല, അയാൾ വേറെ എങ്ങോട്ടെങ്കിലും പോയി, അദ്ദേഹം ഇന്ന ഭാഗത്താണ് എന്നൊക്കെ പറയുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് മറ്റൊക്കെ പ്രയാസമാണ്. ഒരു വ്യക്തിയെ ചിലപ്പോൾ കാത്തു നിന്നുകൊള്ളണമെന്നില്ല, കാരണം ഇന്ന ബസ് ഇത്ര മണിക്ക് പുറപ്പെടണം, അത് പിന്നെ ആ ലോഡ്ജിൻ്റെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്ന അവിടുത്തെ നിയമമാണ്. മുത്തയൂഫിൻ്റെ കീഴിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ന ലോഡ്ജിൽ നിന്ന് ഇന്ന ഹാജിമാരെ, ഇത്ര ഹാജിമാരെ ഇന്ന ബസ്സിൽ ഇന്ന സമയത്ത് കൊണ്ടുപോകണം എന്ന് കൃത്യമായ കണക്കുണ്ട്. ആ സമയത്ത് അതിൻ്റെ തൊഴിലാളികൾ, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ വരും. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ റെഡി ആയിരിക്കണമെന്ന് മാത്രം. അതല്ലാണ്ട് നമ്മൾ റൂം സ്വയം കണ്ടുപിടിക്കാൻ, ടെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ മിനായിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ ദുൽഹജ്ജ് 8 ഒരു ദിവസം മുഴുവനായും മിനായിൽ നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അത് ഹജ്ജിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. ആ ദിവസം നമ്മൾ കഴിവിൻ്റെ പരമാവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. റൂമിലിരുന്ന് ടെൻറ്റിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണവും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ആയിക്കൊണ്ട് നന്മയ്ക്ക് വേണ്ടി ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ഹാജിമാർ വെറുതെ റോട്ടിലേക്ക് ഇറങ്ങി കുറേ അങ്ങോട്ടും കുറേ ഇങ്ങോട്ടും നടന്ന്, അതല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള തിണ്ണയിൽ, പിന്നെ ടെൻറ്റിനോട് ചാരിക്കൊണ്ടുള്ള തിണ്ണയിലും മറ്റൊക്കെ ഇരുന്നിട്ട് വെറുതെ സംസാരിച്ച് ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ മുഴുകി സമയം കളയുന്ന ഹാജിമാരുണ്ട്. സത്യത്തിൽ നമ്മൾ ദുൽഹജ്ജ് 8 ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് മിനായിൽ നമ്മൾ എത്തുന്നതോടുകൂടി നമ്മൾ ഹജ്ജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപകാരമില്ലാത്ത ചർച്ചകളും സംസാരങ്ങളൊക്കെ ഒഴിവാക്കി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അവിടെയൊക്കെ ഒരു പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പരസ്പരം ക്ഷമയും പരസ്പരം വിട്ടുവീഴ്ചയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മളാൽ മറ്റൊരാൾ ബുദ്ധിമുട്ടരുത് എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. അതല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും പ്രയാസമായി മാറും. അതേപോലെ തന്നെ മിനായിൽ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമാണ്, ഇപ്പോൾ സൂചിപ്പിച്ചു, വളരെ ഇടുങ്ങിയ ചെറിയ ബെഡുകളായിരിക്കും ഒരു വ്യക്തിക്ക് ഒന്ന് നിവർന്ന് കിടക്കാൻ മാത്രമുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ മിനായിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഈ ഉറങ്ങുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ കിടക്കുന്ന സന്ദർഭത്തിലുമൊക്കെ തങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ. ഇപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ് നമ്മളുള്ളത്, അടിവസ്ത്രവും എല്ലാം അഴിച്ചു വെച്ച് ഇഹ്റാമിൻ്റെ ഒരു തുണി മാത്രം ധരിച്ച് ഒരു മുണ്ട് നമ്മളുകൊണ്ട് പുതച്ചുകൊണ്ട് ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വെളിവാകുന്ന ചില സന്ദർഭങ്ങളും അവിടെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ സ്വയം പ്രയാസപ്പെടുന്ന അവസ്ഥയോ നമ്മളെക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നൊരവസ്ഥയോ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ മിനായിലെ ടെൻറ്റിൻ്റെ അകത്തുള്ള ബാത്റൂമുകൾ അത് വളരെ കുറച്ചാണ്. ഒരു ടെൻറ്റിനകത്ത് പിന്നെ പല രാജ്യക്കാരും പല നാട്ടുകാരും പല ആളുകളും ഉണ്ടാകും. എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ അതിൻ്റെ ഉള്ളിലുള്ള ഒരു 12 24 അങ്ങനെ ഏതാണ്ട് ഒരു 10-30 ബാത്റൂമിൻ്റെ ഉള്ളിലാണ് പിന്നെ ചില ടെൻറ്റുകൾ ഉണ്ടാകുക. വലിയ വലിയ ടെൻറ്റുകളാണെങ്കിൽ ചിലപ്പോൾ 50-60 ഒക്കെ ഉണ്ടാകും. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് ബാത്റൂമിലേക്ക് പോവുക, ബാങ്ക് കൊടുത്തതിന് ശേഷം മുതൽ കൊടുക്കാൻ പോവുക എന്നൊരവസ്ഥ ഒഴിവാക്കി ബാങ്കിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ നേരത്തെ ഒരുങ്ങുക. കാരണം പല ആളുകളും ഇപ്പോൾ അറിവില്ലാത്ത ആളുകളുണ്ടാവും, കാര്യബോധമില്ലാത്ത ആളുകളുണ്ടാവും. അവരൊക്കെ ബാങ്ക് വിളിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആ പ്രയാസത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ബാങ്കിൻ്റെ അരമണിക്കൂർ മുമ്പ് തന്നെ ഉള്ളതൊക്കെ എടുത്ത് ഒരുങ്ങി നമ്മൾ ടെൻറ്റിൽ വന്നിരുന്ന് ആ ടെൻറ്റിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമസ്കാരമൊക്കെ നിർവഹിക്കുക. അവിടെ വെച്ചുകൊണ്ട് ഓരോ നേരത്തെ നമസ്കാരങ്ങളും അതിൻ്റെ സമയങ്ങളിൽ പിന്നെ കൃത്യമായി ജമാഅത്തായിക്കൊണ്ടാണ് അവിടെ വെച്ചുകൊണ്ട് നിർവഹിക്കേണ്ടത്. അപ്പോൾ ആ റൂമിൽ തന്നെ നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യണം. അപ്പോൾ ബെഡ് മടക്കി വെക്കുക ചെയ്യുക. അതാണ് പറഞ്ഞത്, സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരു താമസം മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്കും മറ്റുള്ള ആളുകൾക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.
2: മിനായിൽ അന്നത്തെ ഒരു ദിവസം ചിലവഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറഫയിലേക്കാണ്. ദുലൈജ് 9 പിറ്റേന്ന് രാവിലെ. അറഫ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജിലെ. അപ്പോൾ അറഫയിലേക്കുള്ള നീങ്ങൽ, മിനയിൽ നിന്ന് നമ്മൾ എങ്ങനെ മടങ്ങുന്നു, അതുപോലെ തന്നെ അറഫയിൽ ഏറ്റവും പ്രായോഗികമായ രൂപത്തിൽ അറഫയിൽ എത്തിച്ചേരുന്നത്, അവിടെ സമയം ചെലവഴിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പ്രായോഗികത എങ്ങനെയാണ്?
3: ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ എന്നുള്ളത്. അല്ല, ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് എന്നാണ് വിശ്വാസ പഠിപ്പിച്ചത്. മാത്രമല്ല അറഫയിലുള്ള നിൽക്കൽ ഹജ്ജിൻ്റെ റുക്നിൻ്റെ ഭാഗവുമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഉപയോഗിക്കേണ്ട ദിവസമാണ് അറഫ. അറഫയിലേക്ക് നമ്മൾ മിനായിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്ര സമയത്തിന് ബസ് വരും അറഫയിലേക്കുള്ളത് എന്ന് നമ്മുടെ ഔദ്യോഗികമായ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മൾ തയ്യാറായിരിക്കണം. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാളെ കാണാനല്ല, രണ്ടാളെ കാണാനല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ദുൽഹജ്ജ് 9 രാവിലെ പിന്നെ സൂര്യൻ ഉദിച്ച് അതിന് ശേഷമാണ് അറഫയിലേക്ക് പുറപ്പെടേണ്ടത്. അറഫയിലേക്കും നമ്മൾ നമ്മുടെ ബസ് എത്തിച്ചേരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ റൂട്ടും അതിൻ്റെ അത് അറിയിച്ചു കൊടുക്കുന്ന ആളുകളും കൂടെ ബസ്സിൽ വരും. അവരാണ് ഡ്രൈവർമാർക്ക് നിർദ്ദേശം കൊടുക്കുക. നമുക്ക് ഈ അറഫയിൽ ഏത് ഭാഗത്താണോ നിശ്ചയിക്കപ്പെട്ടത് ആ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അറഫയിലുള്ള നൃത്തം എന്ന് പറയുന്നത് അത് യഥാർത്ഥ ശറിയായ അതിൻ്റെ നിയമപ്രകാരം ളുഹുർ മുതൽ, അതായത് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അറഫയിലുള്ള ആ നൃത്തത്തിൻ്റെ പിന്നെ സമയം. അൽ വുഖൂഫ് ബി അറഫ എന്നാണ് പറയുക. പക്ഷേ നേരത്തെ അങ്ങനെ പോകുന്നത് കൊണ്ട്, അതായത് സുബൈക്ക് ശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷം പോകുന്നത് കൊണ്ട് നേരത്തെ അവിടെ എത്തിച്ചേരും. അങ്ങനെ നേരത്തെ നമ്മളവിടെ എത്തിച്ചേർന്നാൽ നേരത്തെ മിനായിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറുതെ പുറത്തിറങ്ങി നടന്നാൽ ചിലപ്പോൾ നമ്മുടെ വഴി പോലും തളതെറ്റിപ്പോവും. ഞാൻ എവിടെ നിന്ന് ഇറങ്ങി ഇനി എവിടേക്ക് പോകണം എന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വപ്രാളത്തിൽ കൂട്ടുകൂടുള്ളവരെവിടെയാണ്, പിന്നെ എനിക്ക് നിശ്ചയിച്ച ടെൻറ്റിൻ്റെ ഭാഗം, ടെൻ്റ് എന്ന് പറഞ്ഞാൽ മിനായിലെപ്പോലെ ടെൻറ്റ് സൗകര്യങ്ങൾ അറഫയിലില്ല. കുറച്ച് നേരത്തെ ഒരു താമസം ആയതുകൊണ്ട് ചെറിയ ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ അൽഹംദുലില്ല വിശാലമായി ചെയ്തിട്ടുണ്ട്. ഓരോ ടെൻറ്റിൻ്റെ ഉൾഭാഗത്തുമായിക്കൊണ്ട് ബാത്റൂം സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് ടെൻറ്റിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്, ഇനി എവിടേക്കാണ് കയറേണ്ടത് എന്നുപോലും അറിയാതെ പ്രയാസപ്പെടുമ്പോൾ അന്ന് ഞാൻ ചെയ്യേണ്ട ഇബാദത്തിൽ പോലും എനിക്ക് വീഴ്ച വരികയാണ്. കാരണം എൻ്റെ മനസ്സിലെന്താ, കൂടെയുള്ള ആളുകൾ എവിടെയാണ്, ഞാനിനി എങ്ങോട്ടാണ് പോകേണ്ടത്, ഇത് കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെ ഒരു ടെൻഷൻ കാരണം നമ്മൾ അന്ന് നിർവഹിക്കേണ്ടുന്ന ഇബാദത്തിൽ പോലും പലപ്പോഴും ആളുകൾക്ക് പ്രയാസം വരികയാണ്. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു പ്രായോഗികമായ ഒരു പിന്നെ ഉപയോഗപ്പെടുത്തൽ എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അറഫയിലേക്ക് ഒരു ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ സുബൈക്ക് ശേഷം സൂര്യൻ ഉദിച്ച ശേഷം പുറപ്പെട്ടാൽ ബസ് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ലാതെ നേരെ അറഫയിൽ ടെൻറ്റിൻ്റെ മുമ്പിൽ എത്തുകയാണെങ്കിൽ ഒരു 9-10 എത്താൻ കഴിയും. ഈ സമയം മുതൽ ളുഹുർ വരെ നമുക്ക് ഫ്രീ ടൈമാണ്. വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാം. ആ വിശ്രമം എന്തിനെന്ന് വെച്ചാൽ ഇനി ളുഹുർ മുതൽ മഗ്‌രിബ് വരെ അറഫയുടെ പ്രധാന കർമ്മമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 1-1.5 ഒന്ന് ഉറങ്ങാനോ വിശ്രമിക്കാനോ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇനി അങ്ങനെ ചെയ്യണം എന്ന് പറയല്ല, അങ്ങനെ ചെയ്താലേ ഹജ്ജ് ശരിയാവൂ എന്ന അർത്ഥത്തിലുമല്ല. അടുത്ത സമയങ്ങൾ നമുക്ക് ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും കൂടെയും പ്രാർത്ഥിക്കാനിരിക്കണം. അതിനുവേണ്ടി ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇത് പറയാനുള്ള പ്രത്യേക കാരണം, പലപ്പോഴും ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ കണ്ട ഒരു സാഹചര്യമാണ്, ആളുകൾ മിനായിൽ അറഫയിൽ എത്തിച്ചേരും, എന്നിട്ട് കുറേ സമയം സംസാരിച്ചിരിക്കും, അങ്ങനെ ലുഹറായി, ലുഹറിൻ്റെ സമയത്ത് ലുഹർ നമസ്കരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് പിന്നെ അസർ മഗ്രിബ് വരെ സുഖമായി കിടന്നിറങ്ങുന്ന ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ സത്യത്തിൽ അവർ ചിലവഴിച്ച പണവും അവരുപയോഗിക്കുന്ന അവരുടെ അധ്വാനം ഒക്കെ ഒരു നഷ്ടത്തിലാവുകയാണ് സത്യത്തിൽ. അപ്പോൾ അറഫയെ ലുഹുർ മുതൽ മഗ്രിബ് വരെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥനയ്ക്ക് അന്ന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്ന് വെച്ചാൽ, തൻ്റെ ഒട്ടകപ്പുറത്തിരുന്ന് കൊണ്ട് രണ്ട് കൈകൾ കൊണ്ട് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഒട്ടകത്തിൻ്റെ കയറ് താഴെ വീണപ്പോൾ ആ ഒട്ടകത്തിൻ്റെ കയറ് എടുക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുനിയുകയുണ്ടായി. അങ്ങനെ കുനിഞ്ഞ സന്ദർഭത്തിൽ ഒരു കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കുനിയുന്നത്. കയറെടുക്കാൻ വേണ്ടി ഒരു കൈ താഴ്ത്തിയെങ്കിലും രണ്ടാമത്തെ കൈ മുകളിലോട്ട് തന്നെ പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അപ്പോൾ അത്രയും വലിയ പ്രാധാന്യം ആ ദിവസത്തിനും ആ സമയത്തിനും ഉണ്ട്. ഇനി അങ്ങനത്തെ ഒരു അവസരം ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉറങ്ങിക്കഴിച്ചു കൂട്ടരുത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ള കാരണം. അപ്പോൾ ഏതാണ്ട് രാവിലെ ഒരു 8, 9, 10 മണിക്കൊക്കെ അറഫയിലെത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഉറങ്ങി വിശ്രമിച്ച് ലുഹുർ മുതൽ മഗ്രിബ് വരെ പ്രാർത്ഥിക്കാനുള്ള നല്ല ഒരു ഊർജ്ജസ്വലതയോടുകൂടി ഉന്മേഷത്തോടുകൂടി നമ്മൾ ഇരിക്കേണ്ടത്.
2: അതോടൊപ്പം മിനയിലാവട്ടെ, അറഫയിലാവട്ടെ, ഇനി മുസ്തലിഫയിലാവട്ടെ, എവിടെ ആയിരുന്നാലും പിന്നെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും അവധാനതയോടെ ക്ഷമയോടുകൂടി ആ കാര്യങ്ങളെ നേരിടേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ കൂടെയുള്ളവർക്കോ അല്ലാത്തവർക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പ്രയാസമുണ്ടായാൽ ഏത് രൂപത്തിൽ നമ്മൾ നേരിടണം, ആരോഗ്യ സംബന്ധമായത് അല്ലാത്തത് ഒക്കെ.
3: അറഫയിലും മിനായിലും ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ചിലപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മാനസികമായ ഒരു അവസ്ഥകൾ കാരണം അബോധാവസ്ഥയിലായി പോവുക, അതല്ലെങ്കിൽ ചിലർ വേറെന്തെങ്കിലും നിലക്കുള്ള ഇപ്പോൾ ശക്തമായ പനി, അങ്ങനെ എന്തൊക്കെ പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അറഫയിലേക്കും മിനായിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂട്ടത്തിൽ നമ്മുടെ കൂടെ വല്ല ഡോക്ടർമാരും ഉണ്ടോ ഇല്ലയോ എന്നറിയണം. അതുമാത്രമല്ല, നമ്മളെ ഗ്രൂപ്പിൻ്റെ അമീറായി വരുന്ന ആളുടെ കൂടെ അത്യാവശ്യമായ ചില മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതായത് പെട്ടെന്നൊരു പനി വന്നാൽ അല്ലെങ്കിൽ ക്ഷീണം വന്നാൽ അതിനൊക്കെ പരിഹരിക്കാവുന്ന നിലക്കുള്ള മരുന്നും കാര്യങ്ങളും ആ പോകുന്ന ആളുകളുടെ കയ്യിൽ സാധാരണ നമ്മൾ കരുതാറുണ്ട്. അങ്ങനെ കരുതൽ ആവശ്യവുമാണ്. അപ്പോൾ അത് നമ്മുടെ ഹാജിമാർ അറിയണം. ഞാൻ എൻ്റെ ആവശ്യത്തിന്, എൻ്റെ ഇപ്പോഴത്തെ പ്രയാസത്തിന് എനിക്ക് പരിഹാരം, എൻ്റെ കൂടെ ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ അത് എന്ത് പ്രയാസം വന്നാലും, ഇപ്പോൾ കൂടെ ഉള്ള ആൾക്കൊരു പ്രയാസം വന്നാൽ മറ്റുള്ള ആളുകൾ അമീറിനെ ഉടനെ അറിയിക്കണം. എന്നിട്ട് അമീറാണ് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കാണേണ്ടത്. അറഫയിലും മിനായിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള ടെൻറ്റിലോ അല്ലെങ്കിൽ അപ്പുറത്തുപ്പുറത്തുള്ള നമ്മുടെ പരിസര സ്ഥലത്തൊക്കെ വന്ന വേറെയും ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകളും ഡോക്ടർമാരുണ്ടാകും. അത് അമീർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതല്ലാതെ ഒരു രോഗം എന്തെങ്കിലും ഒരു പ്രയാസമോ മറ്റൊക്കെ വരുമ്പോഴേക്കിന് ആകെ ബേജാറായി ആകെ പ്രയാസപ്പെട്ട് ആരാധന പോലും താളം തെറ്റുന്ന രൂപത്തിൽ നമ്മൾ വെപ്രാളപ്പെടേണ്ടെന്ന് ഒരാവശ്യവുമില്ല. മിനായിൽ ഹോസ്പിറ്റലുണ്ട്. അതേപോലെ തന്നെ അറഫക്കകത്തും മർക്കസു സിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഥമ ആരോഗ്യ കേന്ദ്രമായിക്കൊണ്ട് പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊരു പ്രയാസം വന്നാലും നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകളെ അറിയിച്ചു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ആംബുലൻസ് അവിടെ ഓടിയെത്തും. അതും അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു അപാരമായ കുദ്രത്തും വലിയൊരു ന്യാമത്തുമായി കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അതായത് വലിയ തിരക്കുള്ള ആളുകൾ നടന്ന് അതേപോലെ വാഹനങ്ങൾ വന്ന് വഴിയൊക്കെ ബ്ലോക്കാകുന്ന സ്ഥലങ്ങളിൽ പോലും ഒരു രോഗിക്കൊരാവശ്യം വരുമ്പോൾ വളരെ പെട്ടെന്ന് ആംബുലൻസുകൾ ഓടിയെത്തുന്ന ഒരു സാഹചര്യം മക്കയിൽ അറഫയിലും മിനാലയൊക്കെ കാണാറുണ്ട്. അത് കാണുമ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ടുമുണ്ട് അള്ളാഹുവിൻ്റെ വലിയൊരു കുദ്രത്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന്. പിന്നെ അതേപോലെ തന്നെ ഭൗതികമായ സംവിധാനങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ അറഫയിൽ നമ്മൾ എത്തിച്ചേരുന്ന ടെൻറ്റുകളൊക്കെ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഒന്നും രണ്ടും ആംബുലൻസുകൾ പ്രത്യേകമായി ആ പരിസര പ്രദേശങ്ങളൊക്കെ നിർത്തി വച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു പ്രയാസം വന്നാൽ നമ്മൾ മിണ്ടാതിരിക്കലോ അല്ലെങ്കിൽ വെപ്രാളപ്പെടലോ അല്ല വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗ്രൂപ്പ് അമീറിനെ അറിയിക്കുക. അമീറിനെ അറിയാം അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആരാണ്, അവർക്ക് നിർദ്ദേശം കൊടുക്കും. അപ്പോൾ ഉടനെ നമ്മൾക്ക് ആ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ അവർ ചെയ്യും. അതല്ല പ്രാഥമികമായ നടപടികൾ നമ്മുടെ ടെൻറ്റിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരെ കൂടെ ഉണ്ടെങ്കിൽ ആ നിലക്കും നമുക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഡോക്ടർമാരുണ്ട്, നമ്മൾ അവരെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതുണ്ട്.
2: ഈ വർഷം ഹജ്ജിന് പോയ മുഴുവൻ ഹാജിമാർക്കും അറഫ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മക്കയുടെ തീരത്ത്. ഹജ്ജും ഉംറയുമെല്ലാം വ്യക്തമായ പ്രായോഗിക ആസൂത്രണത്തോടെ നടപ്പിൽ വരുത്തുവാൻ ഹാജിമാരെ സഹായിക്കുന്ന പീസ് റേഡിയോ സ്പെഷ്യൽ പ്രോഗ്രാം. ഇതിന്റെ തുടർഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്.
4: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആർദ്രം മിഷൻ. കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ രോഗി സൗഹൃദമാക്കുന്നതിനും കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനുമായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് ആർദ്രം മിഷൻ. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ അത്യാധുനിക സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി, ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറ്റുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ഭാരമില്ലാതെ തന്നെ വിദഗ്ധ ചികിത്സയും പരിശോധനകളും വീടിനടുത്ത് തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൗത്യം പ്രവർത്തിക്കുന്നത്. പ്രധാന ലക്ഷ്യങ്ങൾ: ആശുപത്രികളുടെ നവീകരണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ ആധുനിക ലാബ് സൗകര്യങ്ങളും ഫാർമസികളുമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുക, ഒ പി സമയം വർദ്ധിപ്പിക്കുക. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്ന ഒ പി സമയം വൈകുന്നേരം 6 മണിവരെയാക്കി നീട്ടുക. ഇതിലൂടെ ജോലിക്ക് പോകുന്നവർക്കും വൈകുന്നേരങ്ങളിൽ ചികിത്സ ലഭ്യമാകും. രോഗി സൗഹൃദ സേവനം. ആശുപത്രികളിൽ ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാൻ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുക. മികച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കുക. ഡോക്ടർമാരുടെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുക. ജീവിതശൈലി രോഗനിയന്ത്രണം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള പ്രത്യേക ക്ലിനിക്കുകൾ വാർഡ് തലത്തിൽ സംഘടിപ്പിക്കുക. ആനുകൂല്യങ്ങൾ: സൗജന്യ മരുന്നുകൾ, ഗുണനിലവാരമുള്ള മരുന്നുകൾ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും സൗജന്യമായി ലഭ്യമാക്കുന്നു. വിദഗ്ധ ചികിത്സ: ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുന്നു. ഇ ഹെൽത്ത്: രോഗികളുടെ ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിലൂടെ ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും പഴയ ചികിത്സാരേഖകൾ ഡോക്ടർക്ക് കാണാൻ സാധിക്കുന്ന സംവിധാനമുണ്ട്. അപേക്ഷാ നടപടികൾ: ഇതിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് ആർദ്ര മിഷന്റെ ഭാഗമായുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: ഓരോ പഞ്ചായത്തിലുമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. അതിനാൽ ചെറിയ അസുഖങ്ങൾക്കും തുടർ ചികിത്സകൾക്കും മെഡിക്കൽ കോളേജുകളിലേക്ക് പോകാതെ തന്നെ വീടിനടുത്തുള്ള ഈ കേന്ദ്രങ്ങളെ ആശ്രയിക്കാം. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിശോധനകൾ വാർഡ് തലത്തിലുള്ള ഹെൽത്ത് സെന്ററുകളിൽ നടക്കുന്നതായി ഉറപ്പുവരുത്തുക. സർക്കാർ ആശുപത്രികളിൽ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനുള്ള സൗകര്യമുണ്ട്.
5: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു: നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഹാഫിർ ജാഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തു ഖാഫിലെ 10, 11 എന്നീ രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കുന്നത്.

رزقا للعباد، رزقا للعباد، رزقا للعباد.

0: ശബ്ദം കേട്ട് മനഃപ്പാഠമാക്കിയ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇതോടെ ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആൻ ഇവിടെ പൂർണ്ണമാകുന്നു.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള 3 അടിസ്ഥാന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത്. ഫഖീറുകളായ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകുക എന്നതിൽ ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. ആ വിഷയത്തിൽ പ്രവാചകനെ തോൽപ്പിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്നൊരു കാറ്റുപോലെയായിരുന്നു എന്ന് സ്വഹാബികൾ മറ്റു പല ഹദീസുകളിലും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ പുണ്യം എന്താണ് എന്നറിയിക്കാൻ സൂറത്തുൽ ബഖറ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസൽ ബിറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്‌രിബ്. മശ്രിഖിലേക്കോ മഗ്‌രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. വലാകിന്നൽ ബിറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ. അള്ളാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമെല്ലാം വിശ്വസിക്കുക എന്ന കാര്യം. വആതൽ മാല അല ഹുബ്ബിഹി ദബിൽ ഖുർബ വലിയതാമ വൽ മസാകീന വബ്ന സബീൽ. ധനത്തോട്, സമ്പത്തിനോട്, അതിനോടൊക്കെ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിലും കുടുംബമുള്ള ആളുകൾക്കും അനാഥരായ ആളുകൾക്കും പാവങ്ങൾക്കും വഴിയാത്രക്കാർക്കും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പണം ചിലവഴിക്കുന്നതിലാണ് പുണ്യമുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുഅ്മിൻ, ഒരു യഥാർത്ഥ മുസ്ലിമായ വ്യക്തി ദാനധർമ്മം ചെയ്യുന്നയാളായിരിക്കണം എന്നുള്ളതാണ്. തൻ്റെ കുടുംബക്കാരുടെ അവസ്ഥ എന്താണ്, തൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, അവരൊക്കെ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതല്ല പട്ടിണിയിലാണോ, ഇതൊക്കെ പരിശോധിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ മുഅ്മിനായ വ്യക്തി. ലോക സമൂഹത്തിൽ എവിടെയും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്ന് ചിന്തിക്കാനെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ മുഅ്മിനാവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബിയെ ഏറ്റവും വലിയ ഔദാര്യവാനാക്കിയതും പ്രവാചകനോട് ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിലൊന്നാമതായി കൊണ്ട് അള്ളാഹു പറഞ്ഞത് വഅംഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. അഥവാ സമ്പത്ത് മനുഷ്യർക്കാർക്കും സ്വന്തമായിട്ടുള്ളതല്ല, അത് അള്ളാഹു തൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചതാണ് എന്ന് സാരം. അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് അള്ളാഹു നൽകി എന്നുള്ളത് മാത്രമാണ്. ധനം അത് അള്ളാഹുവിൻ്റെ തന്നെയാണ്, മറ്റാരതുമല്ല, ആർക്കും അതിൽ അവകാശമല്ല. അത് ഒരു ഉത്തരവാദിത്തപൂർവം അത് കൈകാര്യം ചെയ്യുക എന്നതുകൊണ്ട് എന്നതിനു വേണ്ടി മാത്രം അത് നമ്മളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചതാണ് എന്നുള്ളത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് അള്ളാഹു നൽകിയതാണതൊക്കെ. അതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കണം എന്നുള്ളതാണ്. അള്ളാഹു കൊടുക്കാൻ പറഞ്ഞവർക്കൊക്കെ നമ്മളത് നൽകണം. രണ്ടാമതായി കൊണ്ട് അള്ളാഹു പറയുന്നു, ഈ സമ്പത്ത് മുഴുവൻ അത് അള്ളാഹു നൽകിയതാണ് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാലും അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമെന്ന്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അള്ളാഹു പകരം തത്തുല്യമായത് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന് പകരമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്തവിടെ കുറയുന്നില്ല. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുൻസിഖൻ തലഫ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്നവർക്ക് നീ പകരമായി നൽകണേ. നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇരട്ടിയായിക്കൊണ്ട് നീ നൽകണേ. എന്നാൽ വഅഅ്തി മുൻസിഖൻ തലഫ, പിശുക്ക് കാണിക്കുന്നവർക്ക് നീ പാപ്പരത്വം നൽകണമേ. അവരുടെ എല്ലാ സമ്പത്തും നീ നശിപ്പിച്ച് കളയണേ റബ്ബേ എന്നതാണ് ആ പ്രാർത്ഥന. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥനയാണിത്. സ്വതക്ക നൽകാത്തവരുടെ, സകാത്ത് നൽകാത്തവരുടെ ധനം അവർക്ക് ഉപകാരപ്പെടില്ല, അവർ ദരിദ്രരായി മാറും. എന്നാൽ സകാത്തും സ്വതക്കയും നൽകുന്നവൻ അള്ളാഹു ബറക്കത്ത് നൽകും ജീവിതത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയതാണ് നമ്മുടെ ധനം, നമ്മുടെ മുഴുവൻ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ മക്കൾ, എല്ലാം അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നാം മറ്റുള്ളവർക്ക് ദാനമായി നൽകണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു അതിനെ നമുക്ക് ഇരട്ടിയാക്കിക്കൊണ്ട് തിരിച്ചു നൽകുമെന്ന് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള മൂന്നാമത്തെ പ്രചോദനമെന്താ? അള്ളാഹു പറയുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലം തന്നെയാണ്. മരിച്ചതിന് ശേഷം നമ്മൾ ഖബറിലാവട്ടെ, ഇനി ഖബർ ജീവിതം കഴിഞ്ഞിട്ടുള്ള പരലോക ജീവിതമാവട്ടെ, ഏതൊരവസ്ഥയിലായിക്കോട്ടെ, ദാനധർമ്മം കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല ശാന്തി നൽകും, സമാധാനം നൽകും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറം വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാവും പകലുമൊക്കെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകളില്ലേ, അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണ്, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അവർക്കുള്ളതാണ്, വമ്പിച്ച പ്രതിഫലം അവർക്കതിനുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല, അവരൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട, പേടിക്കണ്ട. വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല, പേടിക്കേണ്ടതില്ല. എത്തരത്തിലുള്ള ആളുകളാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളുകൾ, ദാനധർമ്മം ചെയ്ത ആളുകൾക്കുണ്ടാവുന്ന പ്രതിഫലമാണിത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊണ്ട് പണം നാം ചിലവഴിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഈ ഉമ്മത്തിലെ നല്ലവരായ ഭരണാധികാരികളും അല്ലാത്തവരും വലിയ ഔദാര്യവാന്മാരായിരുന്നു. കാരണം പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണത്? ഏതാണ് ആ പ്രവർത്തനം? ഇൽമൻ അല്ലമഹു വനശ്രഹു, നിങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നന്മയായ ഒരു അറിവ്, അതനുസരിച്ച് ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വവലദൻ സ്വാലിഹൻ തറക്കഹു സ്വാലിഹായ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ മരണാനന്തര ജീവിതത്തിലും നമുക്ക് ഉപകരിക്കുന്നതാണ്. വവർറ

0: വെള്ളം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ കിണർ നമ്മൾ കൊടുത്താൽ, ആ പുഴ നമുക്ക് അവരിലേക്ക് ഇങ്ങനെ ഒഴുക്കി കൊടുത്താൽ, ഖബറിലേക്ക് അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഔ സദഖത്തൻ അഖ്റജഹു ഫി സിഹത്തിഹി വഹയാത്തിഹി, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകിയ ദാനധർമ്മം അതിൻ്റെ പ്രതിഫലം നമ്മുടെ മരണശേഷവും നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അതുകൊണ്ട് ഉദാരമായി സംഭാവന ചെയ്യുക. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ദാനം ചെയ്യാനുള്ള 3 അടിസ്ഥാന കാര്യങ്ങൾ. വിഷയം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: പീസ് റേഡിയോ നബി ചരിത്രം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം അവതരിപ്പിക്കുന്നത് മുൻഷിദ് ഓട്ടുമൽ.
4: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവചരിത്രം നമ്മൾ വിശദീകരിച്ചു വരുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞു വെച്ചത് മക്കയിലെ ദുർഘടം പിടിച്ച പാതകൾ താണ്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ദിവസം എന്നുള്ളത് ഒരു റബീഉൽ അവ്വല് 12-ന്റെ അന്ന്. ആ ദിവസം മുതലാണ് പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഹിജറ വർഷം ആരംഭിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ ദിവസം മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു. മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ വന്ന മദീനയിലെ ആദ്യത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം നിറഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ അതുപോലെ ഒരു റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഞങ്ങൾക്കുള്ളിൽ അങ്ങേയറ്റത്തെ വിഷമമായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന് പ്രവാചകൻ ആദ്യത്തെ ദിനങ്ങളിൽ താമസിച്ചത് പ്രഗൽഭ സ്വഹാബി അബുൽ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലായിരുന്നു. അന്നത്തെ സ്വഹാബികൾക്ക്, പ്രത്യേകിച്ച് അൻസാരികൾക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു തങ്ങളുടെ വീട്ടിൽ പ്രവാചകൻ നിൽക്കണമെന്ന്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. അങ്ങനെ മസ്ജിദു നബവി നിർമ്മിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു തങ്ങിയത്. അങ്ങനെ പ്രവാചകൻ മദീനയിൽ ആദ്യം ചെയ്ത പദ്ധതി എന്തെന്ന് വെച്ചാൽ അത് ഒരു മസ്ജിദ് നിർമ്മിക്കലായിരുന്നു. കാരണം മുസ്ലിം കൂട്ടായ്മയുടെ ഒരു ഗേഹമായിക്കൊണ്ടും അതേപോലെ തന്നെ അവർ ആരാധന നിർവഹിക്കുവാൻ വേണ്ടി ഒരു പള്ളി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം ആ പള്ളി നിർമ്മാണത്തിനായിക്കൊണ്ട് പ്രവാചകൻ തിരഞ്ഞെടുത്തു. ആ സ്ഥലം അവിടെ ഉണ്ടായിരുന്ന ചില അനാഥ കുട്ടികളുടേതായിരുന്നു. പ്രവാചകൻ അവർക്ക് പണം നൽകിക്കൊണ്ട് ആ സ്ഥലം സ്വന്തമാക്കി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളി പണിയാൻ തുടങ്ങുകയാണ്. പള്ളി പണിയുന്ന സമയത്ത് തന്നെ ആ സ്ഥലത്ത് ബഹുദൈവ ആരാധകരുടെ ചില ആരാധനയുടെ പല ശില്പങ്ങളും മറ്റും ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അവിടെ കുഴിച്ചുകൊണ്ട് അവർ അതൊക്കെ എടുത്ത് ഒഴിവാക്കി പരിപൂർണമായി തൗഹീദിൻ്റെ ഒരു കേന്ദ്രം എന്ന നിലക്ക് അവിടെ പള്ളി പണിയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും അധികം സഹായം ചെയ്തു തന്ന അൻസാരികൾക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറൽ ആഖിറ, അള്ളാഹുവെ പരലോകത്തെ ഖൈറല്ലാത്ത വേറൊരു നന്മയും ഞങ്ങൾക്കില്ല അള്ളാഹ്. അതേപോലെ തന്നെ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ, അൻസാരികൾക്കും മുഹാജിറുകൾക്കും റബ്ബനി കരുണ ചെയ്യണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ പണി തുടങ്ങിയപ്പോൾ പ്രധാനമായിക്കൊണ്ടും പള്ളിയുടെ രൂപം എന്നുള്ളത് ബൈത്തുൽ മുഖദ്ദസിന് നേരെ പള്ളിയുടെ മുൻവശം വരുന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഭാഗത്തെ ശരിപ്പെടുത്തി. പ്രധാനമായിക്കൊണ്ടും അതിൽ ഉപയോഗിച്ച കാര്യങ്ങൾ എന്നുള്ളത് ഈന്തപ്പനത്തടി, അതേപോലെ തന്നെ മേൽക്കൂരയടക്കം ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ടായിരുന്നു പള്ളിയുടെ നിർമ്മാണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ താഴെ മണലായിരുന്നു പള്ളിയിലുണ്ടായിരുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ

0: അവർ നമസ്കരിക്കുമ്പോൾ മണലിലായിരുന്നു നമസ്കരിച്ചിരുന്നത്. പ്രധാനമായിക്കൊണ്ടും മസ്ജിദു നബവിക്ക് 3 വാതിലുകളാണ് ഉണ്ടായിരുന്നത്. ആ പള്ളി നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ പത്നിമാർക്ക് താമസിക്കുവാനുള്ള ചില ഹുജറകൾ അവിടെ നിർമ്മിക്കുന്നുണ്ട്. പള്ളിയുടെ സൈഡിലായിക്കൊണ്ട് അവിടെ പള്ളിയുടെ സൈഡിനോട് ചേർന്നിട്ട് പ്രവാചകൻ്റെ പത്നിമാർക്ക് അവിടെ റൂമുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനം ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രവാചകൻ്റെ പള്ളി എന്നുള്ളത് പരിപൂർണമായിട്ടും ആരാധനയുടെ കേന്ദ്രം മാത്രമായിരുന്നില്ല. നേരെ മറിച്ച് അതൊരു മഹാവിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ആ നാട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായിട്ട് അവർ വന്നിരുന്നത് പള്ളിയിലായിരുന്നു. മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ തോലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പോലും നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന അലി മഹദിയായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിക്കൊണ്ട് പിണങ്ങി വന്നിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ പോലും, ആ പിണങ്ങിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു കിടന്നതുപോലും പള്ളിയിലായിരുന്നു. കാരണം എല്ലാം നിലക്കും അവരുടെ വീട് കഴിഞ്ഞാൽ അവർ ആശ്രയിച്ചിരുന്നൊരു കേന്ദ്രം അവരുടെ പള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ഒരു സർവകലാശാല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും വിജ്ഞാനങ്ങളുടെ മഹത് കേന്ദ്രമായിരുന്നു പള്ളി. പ്രവാചകൻ്റെ അധിക ക്ലാസുകളും പ്രവാചകൻ്റെ വിജ്ഞാനം ചൊരിയുന്ന സദസ്സുകളൊക്കെയും പള്ളിയിൽ വെച്ചായിരുന്നു. പ്രവാചകൻ സദാസമയവും അവിടെ വെച്ച് നമസ്കാരങ്ങൾക്ക് ശേഷവും മുൻപൊക്കെയായിട്ടുകൊണ്ട് അവിടെ ഉപദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. ഇതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം. പള്ളി നിർമ്മാണത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ ഒരു സൗഹൃദ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്ര മഹാസംഭവമായിരുന്നു അൻസാരികൾക്കും മുഹാജിറുകൾക്കും ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ആ സൗഹൃദ പ്രഖ്യാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ജാഹിലിയത്ത് എന്ന് പറയുന്ന ഒരു നീണ്ട കാലഘട്ടം മക്കാർക്കും മദീനക്കാർക്കും ഇടയിൽ കടന്നുപോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ തികഞ്ഞ വംശീയ വൈരാഗ്യം വെച്ചുകൊണ്ട് ഗോത്രമഹിമയുടെ പേരിൽ തമ്മിലടിച്ചുകൊണ്ട് നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും കൊല്ലങ്ങളോളം യുദ്ധം ചെയ്ത ചരിത്രമാണ് ആ നാട്ടിലുണ്ടായിരുന്ന അൻസാറുകൾക്കും. സമാനമായിട്ടുള്ള അനുഭവം മക്കാർക്കുമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മദീനയിലുള്ള ആളുകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ശത്രുക്കളായിട്ടുള്ള പ്രത്യേകിച്ച് ഔസ് ഖസ്റജ് ഗോത്രക്കാർ അങ്ങേയറ്റത്തെ ശത്രുത പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായിട്ടുള്ള യുദ്ധം പോലെ യുദ്ധം ഹർബു സമീർ എന്ന് പറയും. അതേപോലെ തന്നെ ഹർബുൽ ഫുജ്ജാർ തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ അതിന് തെളിവാണ്. 100 വർഷത്തെ അടങ്ങാത്ത യുദ്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിൽ യുദ്ധം കൊണ്ടും വംശീയത കൊണ്ടും കൊടുമ്പിരി കൊണ്ട ആ ഒരു സമുദായത്തിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി പോവുകയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരെ ഉറ്റ സഹോദരങ്ങളാക്കിക്കൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതോടുകൂടി അവർക്കിടയിലുണ്ടായിരുന്ന പിണക്കവും വംശീയതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ലാണ്ടാക്കുകയാണ്. മാത്രവുമല്ല, മുഹാജിറുകൾ വന്ന ഉടനെ തന്നെ മുഹാജിറുകളെ തങ്ങളുടെ ഉറ്റ സഹോദരങ്ങളാക്കാൻ അവർക്ക് വല്ലാത്ത തിടുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പല സ്ഥലങ്ങളിലായിക്കൊണ്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അതായത് മുഹാജിരങ്ങളിൽപ്പെട്ട ആദ്യമായി മുന്നോട്ട് വന്ന ആളുകൾ, അതേപോലെ തന്നെ അൻസാരികളിൽപ്പെട്ട ആളുകൾ, വല്ലദീന തബഊഹും ബി ഇഹ്സാനിൻ, ഏറ്റവും നല്ലതുകൊണ്ട് അവരെ പിന്തുടർന്ന ആളുകളും, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, വറദു അൻഹു, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, വഅഅദ്ദ ലഹും ജന്നാത്തിൻ, അള്ളാഹു അവർക്ക് സ്വർഗത്തെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്, തജ്രി തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ, തായ് ഭാഗത്തു കൂടി നദികളൊഴുകുന്ന സ്വർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ഈ ആദ്യമായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന മുഹാജിറുകളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രാർത്ഥന പോലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുമ്മ ഇർഹമിൽ അൻസാർ, അള്ളാഹുവെ അൻസാരികൾക്ക് നീ കരുണ കാണിക്കണേ അള്ളാഹ്, വ അബ്നാ അൽ അൻസാർ, അൻസാരികളുടെ മക്കൾക്കും റബ്ബെ നീ കരുണ കാണിക്കണേ അള്ളാഹ്. അതേപോലെ തന്നെ അബ്നാ ഇൽ അൻസാർ, അൻസാരികളുടെ മക്കളുടെ മക്കൾക്കും അള്ളാഹുവെ നീ അവരോടൊക്കെയും കരുണ കാണിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളുടെ 3 തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മഹത്വം അത്രമാത്രം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന തബവ്വ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അഥവാ മുഹാജിറുകൾ മദീനയിലേക്ക് വരുന്നതിന് മുൻപ് തങ്ങളുടെ വീടും തങ്ങളുടെ ഈമാനും ഒരുക്കി വെച്ച അൻസാരികളെക്കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. ശേഷം അള്ളാഹു പറയുകയാണ്, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, ഇവരിലേക്ക് അൻസാരികളിലേക്ക് ഈ മുഹാജിറുകൾ ഇജ്റ വരാനായിട്ട് അവർ അങ്ങേയറ്റത്തെ താല്പര്യമുണ്ട്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള ആവശ്യങ്ങളും അവരുടെ ഹൃദയങ്ങളിലില്ല. അഥവാ തങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തുകളെ തങ്ങളുടെ സഹോദരങ്ങൾക്ക്, സഹോദരങ്ങളായിട്ടുള്ള മുഹാജിറുകൾക്ക് പങ്കുവെക്കുന്നതിൽ യാതൊരു പിശുക്കോ അതേപോലെ തന്നെ യാതൊരു പ്രയാസങ്ങളോ അവർക്കുണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ മുഹാജിറുകളെ കാണാൻ അവർക്ക് പ്രേരിതമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിൽ അങ്ങേയറ്റത്തെ സൗഹൃദ ബന്ധം മുഹാജിറുകളും അൻസാറുകളും കാത്തുസൂക്ഷിച്ച്, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ വ്യക്തിപരമായി കൊണ്ട് സഹോദരങ്ങളാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില സഹോദരങ്ങളായിരുന്നു സഅദ് ബിൻ അബി റബീഅ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായിരുന്നു. ഈ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരി ബന്ധം അവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തു. മാത്രമല്ല, ഇവർ സഹോദരി ബന്ധം ആക്കിയതിൻ്റെ പേരിൽ അൻസാരികൾ അവരുടെ പക്കലുള്ള തങ്ങളുടെ സ്വത്തിൻ്റെ പകുതി പോലും മുഹാജിറുകൾക്ക് കൊടുക്കാൻ തയ്യാറായി. ഒരിക്കൽ സഅദ് ബിൻ അബി റബീഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, അൻസാരികളിൽ അത്യാവശ്യം പണക്കാരനാണ് ഞാൻ, എൻ്റെ പണത്തിൻ്റെ പകുതി താങ്കൾ സ്വീകരിക്കണം, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയെ, എൻ്റെ ഭാര്യയെ ഞാൻ വിവാഹം ഉപേക്ഷിപ്പിച്ചുകൊണ്ട് ഞാൻ അവളെ താങ്കൾക്ക് കല്യാണം കഴിച്ചു തരാം. സഅദ് ബിൻ അബി റബീഅയുടെ വാക്ക് കേട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അത് നിരസിക്കുകയായിരുന്നു. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല, താങ്കൾ എനിക്കിവിടെ അങ്ങാടി കാണിച്ചു തന്നാൽ മതി, അവിടെ ഞാൻ കച്ചവടം ചെയ്തുകൊണ്ട് എന്ന് അദ്ദേഹം പറയാം. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്ത് അദ്ദേഹം വീണ്ടും മക്കയിലുള്ളതുപോലെ അദ്ദേഹം അവിടെ ധനാഢ്യനാവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അൻസാരികൾ തങ്ങളുടെ പക്കലുള്ള എന്ത് കാര്യവും മുഹാജിറുകൾക്ക് നൽകുവാനുള്ള അവരുടെ മനസ്സ്, അത് വിശ്വാസികളായിട്ടുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുലർത്തേണ്ട ഒരു കാര്യമാണ്. മുസ്ലിമായിട്ടുള്ള നമ്മുടെ സഹോദരന് എന്തും നൽകാൻ നമ്മുടെ പക്കലുള്ള ഏതൊരു കാര്യം അവർക്ക് ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും അവർക്ക് ത്യജിച്ച് നൽകുവാനുള്ളൊരു മനസ്സ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും എപ്പിസോഡിൽ വീണ്ടും ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ നബി ചരിത്രം പ്രോഗ്രാമിലൂടെ മസ്ജിദുൻ നബിയുടെ നിർമ്മാണം ആ ഒരു ഭാഗമാണ് ഇന്ന് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുൻഷിദ് ഓട്ടുമൽ.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ്. പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: മനോഹാരിതയേറിയ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ ഒരു യാത്ര. പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പാഠങ്ങൾ. അറിവില്ലാതെ തർക്കിക്കുന്നവർ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. മനുഷ്യരിൽ പല രൂപത്തിലുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് അനാവശ്യമായും അറിവില്ലാതെയും കുതർക്കങ്ങൾ നടത്തുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ട് സത്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ. അവർ സ്വയം അബദ്ധത്തിൽ ചെന്നു ചാടുന്നു എന്നു മാത്രമല്ല, മറ്റൊരു വിഭാഗം ആളുകളെ അവർ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായി സത്യവിശ്വാസികൾ ഒരിക്കലും മാറാൻ പാടില്ല. അവർ ഏതെങ്കിലും കാരണം കൊണ്ട് വല്ല തർക്കവിതർക്കങ്ങളിലും ഏർപ്പെട്ടാൽ തികഞ്ഞ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത്തരത്തിലുള്ള സംസാരങ്ങൾ വേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ചില വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 8-9 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വമിനൻ നാസ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, അവർ യാതൊരറിവുമില്ലാതെ മതവിഷയത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ, വലാ ഹുദൻ, ഒരു സന്മാർഗവുമില്ലാതെ, വലാ കിതാബിൻ മുനീർ, പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പിൻബലവുമില്ലാതെ. അപ്പോൾ യാതൊരു നിലക്കും അറിവില്ലാതെ സന്മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ, പ്രകാശം നൽകുന്ന ഒരു വേദഗ്രന്ഥത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ, തന്നിഷ്ടങ്ങളെ അവലംബിച്ചുകൊണ്ടും ഹവയെ അഥവാ ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ടുമൊക്കെ തർക്കവിതർക്കങ്ങൾ നടത്തുന്ന ആളുകളെ കാണാൻ കഴിയും. അള്ളാഹു പറയുന്നു, സാനിയ ഇത്ഫിഹി, അവർ അവഗണിച്ചുകൊണ്ട് അഹങ്കാരികളായി തിരിഞ്ഞുകളയുകയും അങ്ങനെ അവർ തർക്കം നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ്? ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയാണ്. ലഹു ഫിദ്ദുനിയ ഖിസ്യുൻ വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്, അത്തരം ആളുകൾക്ക് ഈ ലോകത്തിൽ തന്നെ അപമാനമുണ്ട്, നിന്ദയുണ്ട്, അതോടൊപ്പം ഖിയാമത്ത് നാളിൽ ചുട്ടരിക്കുന്ന നരകത്തിൻ്റെ ശിക്ഷയും അവർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, എത്ര ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. പല ആളുകളും അങ്ങനെയാണ്, അവർ മഹാതാർക്കികന്മാരാണ്, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, എന്തിനേയും എതിർത്തുകൊണ്ടിരിക്കും. എന്നാൽ അവരുടെ എതിർപ്പിനോ അവരുടെ തർക്കത്തിനോ പ്രാമാണികമായ പിൻബലമൊന്നും ഉണ്ടാവുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ അല്ലാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നത് ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെയാണ്. വല ഹുദൻ, ഒരു സന്മാർഗത്തിൻ്റെയും അടിസ്ഥാനത്തിലുമല്ല. വല കിതാബിൻ മുനീർ, പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. ഇതേ അധ്യായത്തിലെ തന്നെ അഥവാ സൂറത്തുൽ ഹജ്ജിലെ മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർ തർക്കിക്കുന്നതെങ്കിൽ പിന്നെ അവർ എന്തിനെയാണ് അവലംബിക്കുന്നത്? വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ഷൈത്താനി മരീദ്, യാതൊരറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കം നടത്തുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവർ ആരെയാണ് പിൻപറ്റുന്നത്? വയത്തബിഉ കുല്ല ഷൈത്താനി മരീദ്, എല്ലാ അധർമ്മകാരികളായ കുതർക്കകികളായ അധർമ്മകാരികളായ പോക്കിരികളായ പിശാചുക്കളെയാണ് അവർ അനുസരിക്കുന്നത്, അവർ പിൻപറ്റുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തർക്കമായിരുന്നെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. എന്നാൽ യാതൊരറിവുമില്ലാതെ പിശാചുക്കളെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു തർക്കവിതർക്കമാണ് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ വൈജ്ഞാനികമായ തർക്കം ഉടലെടുത്താൽ അവിടെ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലും തികഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമേ മറ്റുള്ളവരോട് തർക്കിക്കുവാൻ അതല്ലെങ്കിൽ സംവദിക്കുവാൻ പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 22-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ഗുഹാവാസികളായ ചില ആളുകളെ സംബന്ധിച്ച് പറയുന്ന വചനത്തിൽ ചില ആളുകൾ പറഞ്ഞു, സയഖൂലൂന സലാസതു റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസതു സാദിസുഹും കൽബുഹും റജ്മം ബിൽ ഗൈബ് വയഖൂലൂന സബഅതു വസാമിനുഹും കൽബുഹും. ചില ആളുകൾ പറഞ്ഞു അവർ മൂന്നാളുകളായിരുന്നു, നാലാമത് നായയാണ്. വേറെ ചിലർ പറഞ്ഞു അവർ അഞ്ചാളുകളായിരുന്നു, ആറാമത് നായയാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അവർ ഏഴാളുകളായിരുന്നു, എട്ടാമതായിരുന്നു നായ എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് പ്രവാചകനോട്, അവരുടെ എണ്ണത്തെ സംബന്ധിച്ച് കൃത്യമായി അല്ലാഹുവിനാണ് അറിയുന്നത്, എന്നാൽ ഫല തുമാരി ഫീഹിം ഇല്ലാ മിറാ അൻ ലാഹിറ, നീ അവരോട് ലാഹിറായ ഒരു തർക്കമല്ലാതെ മറ്റു തർക്കങ്ങളൊന്നും നടത്തരുത്. എന്താണ് ലാഹിറായ തർക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തി, ഐ മബ്നിയൻ അലൽ ഇൽമി വൽ യഖീൻ, നല്ല ഇൽമിൻ്റെയും യഖീനിൻ്റെയും ഉറപ്പിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തർക്കമാണ് നടത്തേണ്ടത്. അഥവാ അറിവില്ലാതെയോ ഒരു പ്രമാണമില്ലാതെയോ യാതൊരു നിലക്കും അനാവശ്യമായ ഒരു വിഷയത്തിൽ തർക്കം നടത്തുന്നവരായി മുസ്ലിമീങ്ങൾ മാറാൻ പാടില്ലാത്തതാകുന്നു. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല മിറാ അൻ ലാഹിറ എന്നതിന് അദ്ദേഹം ആ പരിഭാഷയിൽ നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം, ഐ സഹിലൻ ഹയ്യന എന്ന് പറഞ്ഞാൽ, നീ ശക്തമായ ഒരു തർക്കത്തിന് അറിവില്ലാത്ത വിഷയത്തിൽ ഏർപ്പെടാൻ പാടില്ല, മറിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ സംസാരിച്ച് ആ വിഷയം ഒഴിവാക്കുകയാണ് വേണ്ടത്. ശക്തമായ ഒരു തർക്കമോ മറ്റോ അതിൽ നടത്താൻ പാടില്ല എന്നും വ്യക്തമായ യക്കീനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തർക്കിക്കുവാൻ പാടുള്ളൂ എന്നും, എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ സംവദിക്കുക, വൈജ്ഞാനികമായ സംവാദം. ആ സംവാദം നടത്തേണ്ടത് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവില്ലാതെ നാം ഒരിക്കലും തർക്കിക്കരുത്. നാം ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ഇതുവരെ നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, അറിവില്ലാതെ തർക്കിക്കുന്നവർ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: യുടെ ഒരു ക്ലിപ്പ് കേട്ടാലോ.
1: ഓക്കെ, ഇൻഷാല്ലാ. മകളോടൊപ്പം പാർക്കിലെത്തിയതാണ് ഒരച്ഛൻ. മകൾ പാർക്കിൽ ഓടി നടന്ന് കളിച്ചുല്ലസിക്കുകയാണ്. അവളുടെ സന്തോഷം കണ്ട് അച്ഛൻ്റെ മനസ്സ് നിറയുന്നുണ്ട്. നേരം ഒരുപാടായപ്പോൾ, "മോളെ, മതി, നമുക്ക് വീട്ടിൽ പോകാമെന്ന്" അച്ഛൻ പറഞ്ഞു. പലവട്ടം വിളിച്ചിട്ടും അവൾ കളി നിർത്തുന്നില്ല. പിന്നെയും പിന്നെയും ഇങ്ങനെ സമയം നീട്ടിക്കൊടുത്ത് ഒരു പരിഭവമില്ലാതെ അച്ഛൻ ഇങ്ങനെ അവളുടെ കൂടെ കൂട്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഈ അച്ഛൻ്റെ അടുത്തിരുന്ന ഒരു ആൾ പറയുകയാണ്, അച്ഛനോട് പറയുകയാണ്, "നിങ്ങൾ വല്ലാത്ത ക്ഷമയുള്ള അച്ഛനാണ് കേട്ടോ. പൊതുവേ നമ്മൾ ആണുങ്ങൾക്ക് ഇങ്ങനെയൊന്നും ക്ഷമിച്ചിരിക്കാൻ അതിനുള്ള ക്ഷമയൊന്നും ഇല്ലല്ലോ, അതിനുള്ള ഒരു കഴിവില്ലല്ലോ നമുക്ക്." ഇത് പറഞ്ഞത് കേട്ട് അച്ഛനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അയാളോട് പറയുകയാണ്, "ഞാനും അങ്ങനെ ആയിരുന്നു. ഇങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ മോനാണ്. തീരെ ക്ഷമയില്ലാതിരുന്ന എനിക്ക് പലതും പഠിപ്പിച്ചു തന്ന് അവൻ പോയി." "പോയെന്നോ? എങ്ങോട്ട്?" അടുത്തിരുന്നയാൾ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ്റെ പുഞ്ചിരിയൊക്കെ പതുക്കെ മാഞ്ഞ് മുഖം പെട്ടെന്ന് മങ്ങിത്തുടങ്ങി. പതിഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ മറുപടി പറയുകയാണ്, "അവൻ മരിച്ചു. ഈ റോഡിലൂടെ സൈക്കിൾ ഓടിച്ച് പോവുകയായിരുന്നു. എതിരെ വന്ന ഒരു വാഹനമിടിച്ചാണ് മരിച്ചുപോയത്. 11 വയസ്സായിരുന്നു. അവൻ്റെ കൂടെയിരിക്കാൻ ഒട്ടും സമയം കാണാത്ത ഒരു അച്ഛനായിരുന്നു ഞാൻ. ഓരോ തിരക്കും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓടി നടന്നു. എൻ്റെ കുട്ടിയുടെ സന്തോഷങ്ങൾക്ക് ഒന്നും ഞാൻ പ്രാധാന്യം കൊടുത്തില്ല. അവന് കൊടുക്കാതെ പിശുക്കി വച്ച സമയത്തെ ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ എന്ത് ചെയ്യാനായിപ്പോ?" അയാൾ സങ്കടത്തോടെ വീണ്ടും തുടരുകയാണ്, "ഞാനിപ്പോൾ അതെല്ലാം തിരുത്തുകയാണ്. 5 മിനിറ്റ് കൂടി കളിച്ചോട്ടെ എന്ന് എൻ്റെ മോള് ചോദിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമാണ്. അത്ര നേരം കൂടി കളിക്കാലോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. പക്ഷേ അത്രയും നേരം അവളുടെ കളി കണ്ടിരിക്കാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ സന്തോഷമാണ് എനിക്ക്." തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഒരാളോട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സമ്മാനം. തനിച്ചാക്കാതിരിക്കുക. കണ്ടും കേട്ടും കെട്ടിപ്പിടിച്ചും കൂടെയിരിക്കുന്ന നേരത്തേക്കാൾ വിലയുള്ളതല്ലോ ഈ ലോകത്തിലെ മറ്റൊന്നും.
0: ഇവിടെ അതിൽ എനിക്ക് പറയാൻ തോന്നിയത്, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും, പല ആളുകൾക്കും പല നിലക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ. അപ്പം അതിൽ പലപ്പോഴും മാതാപിതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ മക്കളുടെ കൂടെ കളിക്കുന്നതും മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ പറയുമ്പോൾ, "ആ, നീ മക്കളുടെ കൂടെ കളിക്കണം, അപ്പോൾ അതിന് സമയം ചെലവഴിക്കണം, അതിന് ഞാനൊരു പ്രത്യേക സമയം ചെലവഴിക്കുക." എന്നിട്ട് അങ്ങനെ ഒരു കുട്ടി സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയത്ത് വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് മാറ്റി ഇങ്ങനെ നോക്കും, ഇങ്ങോട്ട് കുട്ടി സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ സമയം ഇങ്ങനെ കൊടുക്കുക. അതല്ല ശരിക്ക്. ശരിക്ക് കുട്ടി സന്തോഷിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: യെസ്.
0: അപ്പോഴാണ് ആ സമയം ഏറ്റവും ഫലപ്രദമായി മാറുള്ളൂ. മറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ കുട്ടികളുടെ കൂടെ സമയം ചിലവഴിക്കാൻ നമ്മളിങ്ങനെ ചില പ്രത്യേക സമയം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കൊടുത്തിട്ടിങ്ങനെ കുട്ടി ഇങ്ങനെ കളിക്കട്ടെ, അവൻ്റെ സന്തോഷം, നമുക്കതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഇല്ല എങ്കിൽ ആ സമയം അത്രമാത്രം വാല്യുബിളല്ല നമുക്കും. കാരണം നമ്മൾ അപ്പോൾ അവിടെ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ, ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറയുമ്പോൾ ആ 5 മിനിറ്റ് കൂടി കുട്ടിക്ക് സന്തോഷം, നമുക്കും സന്തോഷം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമുക്കതിന് സമയം കിട്ടാതെ വരുമ്പോൾ, പിന്നീട് നമുക്ക് കുറേ മക്കൾ വലുതായി കഴിഞ്ഞിട്ട് ഞാനവന് സമയം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം ഉണ്ടാവും. പക്ഷെ അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്തെ അത് കൊടുക്കാൻ പറ്റുള്ളൂ.
1: അതെ.
0: വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് പിന്നെയും ചിലപ്പോൾ ആയേക്കാം. പക്ഷെ കുട്ടികൾക്ക് അവരുടെ സമയം, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കുട്ടികൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്, റസൂൽ അവരുടെ കൂടെ കളിച്ചിട്ടുണ്ട്. അപ്പം അത് ആ സമയത്താണ് നബി അതിൻ്റെ അർത്ഥം ഹസനും ഹുസൈനും വലിയ ആളായിട്ട് നബി അവരുടെ കൂടെ കളിക്കാൻ വന്നിട്ടില്ല. അവർ കുട്ടികളാകുമ്പോൾ
2: കൊടുക്കേണ്ടതായ സമയത്ത് പ്രത്യേകം കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിലൊരു അനുഭവം പറയാം. കഴിഞ്ഞ മാസം ഒരു രക്ഷിതാവ് അവരുടെ പിന്നെ കുട്ടീൻ്റെ വിഷയത്തിൽ കൂടെ കഴിയാത്തതിലുള്ളൊരു വിഷമം, ചെറുപ്പത്തിൽ കൂടെ ഉണ്ടായിരുന്നില്ല എന്നത്, അത് പിന്നെ വലിയൊരു ഒരു സങ്കടം. കുട്ടി അധികം സംസാരം മറ്റു കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോയൊരു അതിൽ, അത് ശരിക്കും കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും പറയാനുള്ളത്, പിന്നെ പലപ്പോഴും അത് പഠിക്കാനാരും നിൽക്കില്ല. അതങ്ങനെയായിട്ട് പോകുന്ന ഒരു ഒരു ഒരു ഓളത്തിന് ഇങ്ങനെ പോവുകയാണ്. പഠിക്കാൻ ശ്രമിക്കുക. ആ വിഷയത്തിൽ നമ്മൾ പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട സംഗതികൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നേരത്തെ
0: കുറച്ചുകൂടി നമ്മൾ നമ്മളൊക്കെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കാനും, അപ്പോൾ കളിയാണ് കൂടുതൽ. അപ്പോൾ നമ്മളൊരു കുട്ടിയായെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടീൻ്റെ കൂടെ കളിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കുട്ടീൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മളൊരു ആപ്പയായിട്ടും അല്ലെങ്കിൽ ഉമ്മയായിട്ട് അങ്ങനെ കസരി ഇരുന്നോട്ട് കാര്യമില്ല. നമ്മൾ കുട്ടിയുടെ കൂടെ കളിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ കുട്ടിയാണ്. അതാ റസൂൽ ചെയ്തത്,
2: നമ്മൾ
0: ആ ലെവൽ താവണം. അതുകൊണ്ടാണ് റസൂൽ കുട്ടിയായിട്ട് ഒട്ടക്കായിട്ട് ഇരുന്ന് കളിച്ചത്. അത് വലിയ അതുപോലെ നബി ഓതു കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്ത് ചെയ്യുള്ളൂ, ഓതു കൊടുക്കുമ്പോൾ വായിൽ വെള്ളം വെച്ചിട്ട് മറ്റുള്ള ആളുകൾ മേത്തേക്ക് വായിലെ വെള്ളം കൊണ്ട് ഇങ്ങനെ തുപ്പും, ഇങ്ങനെ കളിക്കുമല്ലോ. കുട്ടികളാണ് കളിക്കുക. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഓതു കൊടുത്ത സമയത്ത് കുട്ടികളോട് കൊടുക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം അങ്ങോട്ട് തെറിപ്പിച്ചിരുന്നു കുട്ടികളായിട്ട്. നബിയായിട്ട് നിൽക്കുമ്പോൾ സാധാരണക്കാരോട് ചെയ്യണം അല്ലല്ലത്. അപ്പോൾ നബി അവിടെ കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കും കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ കുട്ടിയാവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയും.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി റിയാദ് സ്വാലിഹീൻ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഹദീസ് നമ്പർ 467, 468. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ബാബു ഫളി സുഹദി ഫി ദുനിയാ വൽ ഹസ്സി അല തഖല്ലുലി മിൻഹാ വഫളിൽ ഫഖർ എന്ന അധ്യായത്തിൽ ദുനിയാവിനോടുള്ള വിരക്തിയുടെ ശ്രേഷ്ഠതയും ദുനിയാവിൽ നിന്ന് ഒരല്പം മാത്രം ആഗ്രഹിക്കുക എന്നതിൻ്റെ പ്രേരിപ്പിക്കുന്ന വിഷയത്തിലും ദാരിദ്ര്യത്തിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്നതുമായ ഈയൊരു അധ്യായത്തിൽ നൽകിയ ഹദീസുകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 466-ാമത്തെ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അതിൻ്റെ മറ്റൊരു റിവായത്ത് വഫീ റിവായത്തിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ, ഇദാ നളറ അഹദുക്കും, നിങ്ങളിലൊരാൾ നോക്കിയാൽ, ഇലാ മൻ ഫുദ്ദില അലൈഹി ഫിൽ മാലി വൽ ഖൽഖ്, സൃഷ്ടിപ്പിലും സമ്പത്തിലും തന്നെക്കാളേറെ ശ്രേഷ്ഠത നൽകപ്പെട്ടവരിലേക്ക്, ഫല്യന്ദുർ ഇലാ മൻ ഹു അസ്ഫലു മിൻഹു, അപ്പോൾ അവൻ തന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കട്ടെ എന്നതാണ്. സമ്പത്തിനോടുള്ള ഇഷ്ടം, അത് തേടാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ പ്രകൃതമാണ്. മനുഷ്യ മനസ്സുകൾ അവർക്ക് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക എന്നതിൽ വയറു നിറയുകയില്ല. എത്ര കിട്ടിയാലും വയറു നിറയാത്ത ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ പ്രകൃതം. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, സമ്പത്തിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമാണല്ലോ മനുഷ്യന്. എന്നാൽ ഇസ്ലാം ക്ഷണിക്കുന്നത് എത്രയാണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. വൽ ഖനാഅത്തു ഹിയ റിള ബിമാ ഖസമ അല്ലാ, അല്ലാ തനക്ക് കണക്കാക്കിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് കൂടുതലായി ആഗ്രഹിക്കാതെ, മറ്റുള്ളവരുടെ കൈകളിലുള്ളത് കിട്ടണമെന്നാഗ്രഹിക്കാതെ തൃപ്തികരമായ ജീവിതം നയിക്കാനാണ്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ നമ്മെ അറിയിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ തർബിയത്ത് നടത്തുന്നത് വിനയത്തോടുകൂടി, വിനയാന്വിതരായിക്കൊണ്ട് അവരുടെ നഫ്സിനെ, അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. ദുനിയാവിൻ്റെ നശിച്ചു പോകുന്ന കാര്യങ്ങളിൽ അതിൻ്റെ ഉന്നതിയിലെത്താനല്ല, അത് തേടാനല്ല, അവരുടെ അഭിലാഷങ്ങളും ദുനിയാവിൻ്റെ അലങ്കാരങ്ങളും ഒക്കെ തന്നെയും കണക്റ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ കൽബ് ആഹ്റവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന അതാണ്. ഒരു മുസ്ലിം അവൻ എങ്ങനെയായിരിക്കണം, അവൻ നോക്കേണ്ടത് എന്തിലേക്കായിരിക്കണം, അവന് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മറ്റു സൗഭാഗ്യങ്ങൾ കൊണ്ട് തന്നെക്കാളേറെ ഉന്നതിയിൽ നിൽക്കുന്നവരിലേക്കല്ല, ദുനിയാവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെക്കാളും ശ്രേഷ്ഠത നൽകപ്പെട്ടവരിലേക്കല്ല. അങ്ങനെ നോക്കിയാൽ അവന് അവൻ്റെ ജീവിതത്തിൽ മതി വരികയില്ല. ഒരു മിതത്വം അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുക, നിശ്ചയമായും ഫുഖറാഉകളായ ദുഅഫാഉകളായ ദുർബലരായ പാവങ്ങളായ ആളുകളെ അവരെ ഒന്ന് പരിഗണിക്കുക, അവരെ നോക്കുക. അപ്പോൾ മനസ്സിലാകും അള്ളാഹ് നൽകിയ നിഅമത്തിൻ്റെ വാല്യൂ. അപ്പോൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ അത് സാധിക്കും, വിനയാന്വിതരായി ജീവിക്കാൻ സാധിക്കും. അള്ളാഹുവിൽ നിന്നുള്ള ഖൈറിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ വിശ്വാസികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്ന കാര്യം അതാണ്. മറ്റൊരു ഹദീസ് തുടർന്ന് വരുന്നത് 467-ാമത്തെ ഹദീസ്. ആ ഹദീസും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദുദ്ദീനാർ വദ്ദർഹം വൽഖതീഫ വൽഖമീസ ഇൻ ഉഅതി റളിയ വഇൻ ലം യുഅത ലം യർദ. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദുദ്ദീനാർ, ദീനാറിൻ്റെ അടിമ നശിച്ചു. തഈസ എന്ന് പറഞ്ഞാൽ ഖാബ വ ഖസിറ, നഷ്ടം സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. വദ്ദിർഹം, ദിർഹമിൻ്റെ ആളും. ദീനാർ എന്നുള്ളത് ഗോൾഡ് കോയിൻ, അത് സ്വർണമാണ്. ദിർഹം എന്നുള്ളത് വെള്ളിയാണ്. വൽ ഖതീഫ, ഖതീഫ എന്ന് പറഞ്ഞാൽ മായ ജിലുസു അലൈഹി, ഇരിക്കുന്നത്. വൽ ഖമീസ, മായൽബസ് ധരിക്കുന്നത്. ഇൻ ഉഅതിയ റളിയ, അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ അടിമകൾ നശിച്ചു എന്നുള്ളതാണ്. ഇൻ ഉഅതിയ റളിയ, നൽകപ്പെട്ടാൽ തൃപ്തിപ്പെടും. വൈലം യുഅതാ ലം യർദ, നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ തൃപ്തിപ്പെടുകയുമില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ജനങ്ങളിൽ നിന്ന് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥയിലുള്ളവർ, ദൗർഭാഗ്യവാന്മാരായ ആളുകൾ തങ്ങളുടെ ഇച്ഛകളെ, ദേഹേച്ഛകളെ, അഭിലാഷങ്ങളെ ഇലാഹായി സ്വീകരിച്ചവരാണ്. അവൻ്റെ അമലുകൾക്കുല്ലും എല്ലാം എന്തിനായിരിക്കും, ലി തഹ്സീലി ഹാദിഹി ശഹ്വാ വ തലബിഹ, തൻ്റെ ഈ ഒരു പിന്നെ മോഹങ്ങളെ, തൻ്റെ ഈ അഭിലാഷങ്ങളെ, ഈ നൈമിഷികമായ നശ്വരമായ ദുനിയാവിൻ്റെ വിഭവങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയുള്ളത് മാത്രം അത് തേടുക. തന്നെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന ലക്ഷ്യബോധമില്ലാതെ ഫഹുവ താരിക്കുമ്മ ഹുലിഖലി അജലി, ഏതുപോലെയാണ് അവൻ ചെയ്യുന്നത്, തന്നെ സൃഷ്ടിക്കപ്പെട്ടതേ ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് തോന്നിപ്പോകും. എന്നാൽ അതേപോലെയല്ല, അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതവനെ ഒഴിവാക്കിയിട്ടാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയാണോ അതിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവനിതിനു വേണ്ടി നടക്കുന്നത്. ഓഹ് ഇബാദത്തുള്ളാഹി തആല, അള്ളാഹുക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് അവനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം. എന്നാൽ അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നതിന് പകരം അവൻ്റെ ഷഹവാത്തുകളെ, അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ, മോഹങ്ങളെ അത് നേടിയെടുക്കാൻ വേണ്ടി അതിനും പിടിച്ചു നടക്കുകയാണ്. തൻ്റെ ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുകയാണ് ഈ ദുനിയാവ് കൊണ്ട് അവൻ ചെയ്യുന്നത്. എന്നാൽ ജനങ്ങളിൽ ഏറ്റവും സൗഭാഗ്യവാന്മാരായ ആളുകൾ ആരാണ്? അള്ളാഹുക്ക് വേണ്ടി ജീവിച്ചു, അള്ളാഹിൻ്റെ തൃപ്തി തേടാൻ വേണ്ടി, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി സ്വാലിഹ്യങ്ങളുടെ കൂടെ ഉൾപ്പെടാൻ വേണ്ടി റെഡിയായ ആളുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സത്യവിശ്വാസികളെയും താക്കീത് ചെയ്യുകയാണ്, ജാഗ്രത കൈക്കൊള്ളാൻ വേണ്ടി പറയുന്നു. മനുഷ്യന്മാരൊക്കെ അവരുടെ ഷഹവാത്തുകളുടെ, അവരുടെ വികാരങ്ങൾ, അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അതിൻ്റെ അടിമകളാണ്. മനുഷ്യന്മാരതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, അള്ളാഹുക്ക് വേണ്ടിയല്ല അധികം ആളുകളും. അതുകൊണ്ടാണ് തഈസ അബ്ദുദ്ദീനാർ വ അബ്ദുദ്ദിർഹം വ അബ്ദുൽ ഖമീസ എന്ന് പറഞ്ഞത്, അവൻ നാശമടഞ്ഞു എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, അവൻ ഇതിലൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്, ഈ കാര്യങ്ങൾക്ക്, ഈ പറയപ്പെട്ട കാര്യങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ അവൻ്റെ അള്ളാഹുവിനെ വഴിപ്പെടാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനൊക്കെ അവന് സഹായകമാവുകയാണ് വേണ്ടത്, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ. പക്ഷേ അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ നിന്ന് അവനെ ശുഗലിലാക്കുകയാണ്, ദൂരെയാക്കി കളയുകയാണ്. ഏതുപോലെ അവൻ ഇതിൻ്റെ അടിമകളായി പോയതുപോലെ, ദീനാനിൻ്റെയും ദിർഹമിൻ്റെയും, അതായത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും, അതുപോലെ വസ്ത്രങ്ങളും, താൻ തൻ്റെ വീടുകൾ, ഇരിക്കുന്ന സ്ഥലങ്ങൾ അതിനുവേണ്ടി സുജൂദ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അതായത് അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതുപോലെ, അതേപോലെ ഇൻ ഉഅതിയ റളിയ, നൽകപ്പെട്ടാൽ അവൻ തൃപ്തിപ്പെടും. അള്ളാഹു എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് സംതൃപ്തനാണ്, എന്നാൽ എന്തെങ്കിലും നൽകപ്പെട്ടിട്ടില്ലെങ്കിലോ അവൻ അസംതൃപ്തനാണ്. ആളുകളിൽ നിന്നും മറ്റുമെല്ലാം അങ്ങനെ തന്നെ, അള്ളാഹുവിൽ നിന്ന് വരെ, അള്ളാഹുവിൽ നിന്ന് തരെ കിട്ടാത്തതിലുള്ള പരിഭവം അങ്ങനെ ഒരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയാണോ തന്നത് അതിൽ തൃപ്തിപ്പെടുക, അതിൽ സമാധാനമടയുക, ഒരിക്കലും തന്നെ അമിതമായ ആഗ്രഹങ്ങൾ അത് മനുഷ്യനെ ഹറാമുകളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്നതാണ്. ഇൻ ഉഅതിയ മുറാദഹു മിനൽ മാലി വല്ലദ്ദാതി റളിയ അനില്ലാഹ്, ദുനിയാവിൻ്റെ വിഭവങ്ങളും ആസ്വാദനങ്ങളും സ്വത്തൊക്കെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് തൃപ്തിയാണ്. വൈൻ മുനി അക്കാന സാഹിത്യൻ ഗാദിബ, ഇനിതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ അത് തടയപ്പെട്ടാൽ അവൻ കോപാകുലനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള വിശേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല ഈ ഒരു സ്വഭാവം. അവൻ്റെ ജീവിതം മുഴുവനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അവന് നാശമാണ്, അവൻ്റെ ലക്ഷ്യം തന്നെ ഈ ദുനിയാവാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാനോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനോ യാതൊന്നിനും അവൻ തയ്യാറല്ല, മറിച്ച് അവൻ്റെ പരിശ്രമം മുഴുവനും ദുനിയാവിന് വേണ്ടി. എന്നാൽ അവരെന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ അള്ളാഹ് നൽകിയതിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ബിനിഅമത്തിഹി തതിമ്മു സ്വാലിഹാത്ത്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്, ആ നന്മകളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത്, സ്വാലിഹാത്തുകൾ പൂർത്തീകരിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അള്ളാഹ് നൽകിയതിൽ തൃപ്തനാണ്. അൽ ഖനാഅത്തു ബിൽ ഖലീൽ എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആ സ്വഹാബത്ത് അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അടുത്ത ഹദീസിൽ അതാണ്. 468-ാമത്തെ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ലഖദ് റഅയ്തു സബഈന മിൻ അഹ്ലി സുഫ, മദീനയിലെ മദീന പള്ളിയുടെ ആ വരാന്തയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച പാവങ്ങളായ അഹ്ലി സുഫയിൽപ്പെട്ട ആളുകൾ 70-ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാമിൻഹും റജുലുൻ അലൈഹി റിദാഉൻ ഇമ്മാ ഇസാർ, അവർ എന്തായിരുന്നു അവർക്കുണ്ടായിരുന്നത്? അവർക്കൊരു തട്ടവും ഒരു മേൽമുണ്ടും ഒരു ഉടുക്കാനുള്ള മുണ്ടും ഉണ്ടാവും. വൈമാ കിസാഉൻ, അതേപോലെ തന്നെ അവർക്ക് കെട്ടുന്ന ഒരു വസ്ത്രമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഖദ് റബത്തു ഫി ഐനാഖിഹിം, അവരവരുടെ ഷോൾഡ് കഴുത്തുകളിൽ അത് ബന്ധിക്കുന്നതാണ്. ഫമിൻഹാ മാ യബ്ലുഗു നിസ്ഫ സാഖൈൻ, അതെ, ഒരു കണങ്കാലിൻ്റെ പകുതി വരെയൊക്കെ അത് എത്തുകയുള്ളൂ. വമിൻഹാ മാ യബ്ലുഗുൽ കഅബൈൻ, അതുപോലെ തന്നെ ഞരിയാണി വരെ എത്തുന്നവരുമുണ്ടാവും. ഫയജ്മഉഹു ബിയദിഹി കറാഹിയത അൻസുറാ ഔറത്തുഹു, എന്നിട്ട് തൻ്റെ കൈകൊണ്ടിങ്ങനെ ചേർത്ത് പിടിക്കും തൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണുന്നത് വെറുത്തുകൊണ്ട്. സഹോദരങ്ങൾ, സ്വഹാബത്തുൽ കിറാം ഫുഖറാഉകളായ പാവങ്ങളായ മുഹാജിറുകൾ അൻസാരികൾ, അതെ, ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളൊന്നും അവർ ആഗ്രഹിച്ചില്ല, ഉള്ളതിൽ തൃപ്തിപ്പെട്ടു. അവരുടെ സമ്പത്തും കുടുംബവുമെല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിറുകളായ ആളുകളുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്നവരായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അഭയം നൽകി, ആ മസ്ജിദിലുണ്ടായിരുന്നു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുന്ന ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കും, സദഖകൾ അവർക്ക് നൽകും, അതുപോലെ തന്നെ ഹദിയയിൽ നിന്ന് അവർക്ക് നൽകും. അങ്ങനെ ആ നിലക്ക് ജീവിച്ചവരായ ആളുകൾ, അഹ്ലു സുഫ ഫഖറാഉൽ മുസ്ലിമീൻ മിൻ അസ്ഹാബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ നിന്നുള്ള പാവങ്ങളായ ആളുകൾ, അവർക്ക് വീടില്ല, വീടും കുടിയും മറ്റൊന്നുമില്ല. അവർ ഈ ആ വരാന്തയിലാണ് അഭയം തേടിയിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മദീന പള്ളിയുടെ ഓരത്ത്. ലൈസ വയുഖ്ബിറു അന്നഹു റആഹും വലൈസ മിൻഹും റജുലുൻ അലൈഹി റിദാ, അവരിൽപ്പെട്ട ഒരാൾക്ക് ഒരു മുഴുക്കാനുള്ള മുണ്ടേ ഉണ്ടാവുള്ളൂ. വഹുവ മാ യസ്തുറു ആലിൽ ബദനി ഫഖത്ത്, ആ റിദാ എന്ന് പറഞ്ഞാൽ തട്ടം, മേൽഭാഗം മാത്രം എടുക്കാനുള്ള ഒരു തട്ടം. ലാക്കിൻ ഇമ്മാ അലൈഹി ഇസാറു ഫഖത്ത്, ചില ആളുകൾക്ക് എന്താ ഇസാർ മാത്രമേ, തുണി മാത്രമേ ഉണ്ടാവുള്ളൂ. ഉഹുവമാ യക്സു നിസ്ഫുൽ അസ്ഫൽ, അതായത് പകുതി ഇങ്ങോട്ട് താഴേക്കുള്ളതേ ഉണ്ടാവുള്ളൂ. അയ്മാ ചിലപ്പോൾ ഒരൊറ്റ വസ്ത്രം മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അങ്ങനെയുള്ളതേ ഉണ്ടാവുകയുള്ളൂ. റബത്തു അക്സിയത്തു ഹുംഫി ആനാക്കിയും, ആ ഓരോ ഇന്നത്തെ പോലെയുള്ള വലിയ ഷർട്ടുകളും പാൻറ്റുകളും മറ്റു ഒന്നുമല്ല, ആ ഒരു കെട്ടിമറച്ചെടുക്കാനുള്ള ഒരു തുണി അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മറച്ചാൽ സാക്കൈൻ, രണ്ട് കണങ്കാലുകൾ വരെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കുറവ് കാരണത്താൽ, ആ തുണിയുടെ കുറവ് കാരണത്താൽ, അത്ര നീളേ അത് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഞെരിയാണ് വരെ എത്തുന്നത് ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടിങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ടായിരുന്നു അവർ, തങ്ങളുടെ ഔറത്തുകൾ വെളിവായി പോകുമോ എന്ന് പേടിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലൊക്കെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, ബാക്കിലിരിക്കുന്ന സ്ത്രീകൾ, മുന്നിലിരുന്ന ആണുങ്ങൾ എഴുന്നേൽക്കുന്നത് വരെ എഴുന്നേൽക്കരുത്, അവരുടെ ഔറത്ത് വെളിവാകുന്നത് ഭയപ്പെട്ടുകൊണ്ട്. നോക്കൂ നിങ്ങൾ, ആ നിസ്കാരത്തിലൊക്കെ അവരത് ചേർത്തു പിടിച്ചുകൊണ്ടാണ് ആ സ്വഹാബത്ത് ക്ഷമിച്ചു. കഠിനമായ പ്രയാസങ്ങളിലൂടെ, ഫഖറിലൂടെ കടന്നുപോയ സ്വഹാബികൾ അള്ളാഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കൊണ്ട്, ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠമായ ആ ഒരു ഇസ്സത്തിന് വേണ്ടി, ആ മഹത്വത്തിന് വേണ്ടി അവർ ക്ഷമിക്കുകയാണ് ചെയ്തത് സ്വർഗത്തിന് വേണ്ടി. സഹോദരങ്ങളെ, ആ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക. സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്ന് അവർക്കൊക്കെ ഒന്നേണ്ട, നമുക്ക് എത്രയുണ്ടെന്ന്, എത്ര കൂട്ടം വസ്ത്രങ്ങൾ മാറ്റിയെടുക്കാനുണ്ട്. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അവർ ദുനിയാവിന് അല്ല പ്രാധാന്യം നൽകിയത്, ആഖിറത്തിനാണ്. നമ്മൾ ആഖിറത്തേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നത് ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി കണ്ടാൽ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിന് പ്രാധാന്യം നൽകുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
3: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദ് സ്വാലിഹീൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന വിഷയത്തിൽ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ, ഈ നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം, കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു മധുരം ഖുർആൻ. സൂറത്തുൽ ബുറൂജിന്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബുറൂജിന്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിച്ചത്.
1: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. വിവാഹ വിരുന്ന് ഇവ ശ്രദ്ധിക്കുക. അവതരണം ഡോക്ടർ സ്വാദിക് തിരൂർ.
2: ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച 500 ആളുകൾക്ക് ഒരുമിച്ച് മഞ്ഞപ്പിത്തം വന്നു, അഥവാ വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളും കണ്ണ് ഒക്കെ മഞ്ഞ നിറത്തിലായിക്കൊണ്ടൊക്കെ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പരിശോധന വിധേയമാക്കിയപ്പോഴാണ് അവിടെയുള്ള കിണറ്റിലെ വെള്ളത്തിൽ ഫീക്കോ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കാം കാരണമെന്ന ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. അപ്പോൾ അത് നമ്മുടെ കല്യാണങ്ങൾക്കായിക്കോട്ടെ, നമ്മുടെ മറ്റു സൽക്കാരങ്ങൾക്കായിക്കോട്ടെ, മറ്റു പരിപാടികൾക്കായിക്കോട്ടെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുചിത്വമുള്ളതാണോ വൃത്തിയുള്ളതാണോ എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പല ഓഡിറ്റോറിയങ്ങളിലും പലപ്പോഴും അവിടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവത്തിൽ, അവിടുത്തെ വെൽക്കം ഡ്രിങ്കാണ് വില്ലനായി കൊണ്ട് വന്നത്. വെൽക്കം ഡ്രിങ്ക് അവിടുത്തെ ആ ഓഡിറ്റോറിയത്തിലെ കിണറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് വെള്ളമെടുത്ത് അതിലായിരുന്നു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയിരുന്നത്. അതാണ് അസുഖത്തിന് കാരണമായത്. ചിലപ്പോൾ നമ്മളൊക്കെ ഒരു പാറയിൽ നിന്നുള്ള വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത്, എല്ലാ സമയവും അത് അണുബാധയുള്ളതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ചില ദിവസങ്ങൾ, ചില സമയം, ചിലപ്പോൾ കുറേ കാലമായിട്ട് മഴ പെയ്യാതെ പെട്ടെന്ന് മഴ പെയ്യുമ്പോഴോ ഇനി അതല്ല വേറെ വല്ല എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവ കണ്ടാമിനേറ്റഡ് ആവാൻ, അത് ഒരു അതിലേക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ വരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളും ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ വെക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ശുചിത്വം കൃത്യമായിക്കൊണ്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത് വിവാഹ പാർട്ടികളൊക്കെ വെക്കുമ്പം ഓരോ വ്യക്തികളും ഓരോ കുടുംബനാഥന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ആർക്കും അതൊരു അസുഖത്തിന് കാരണമാകരുത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പ്രത്യേക പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു കാറ്ററിംഗറെ ഏൽപ്പിക്കും, അവർ എവിടെന്നെങ്കിലൊക്കെ വെള്ളം കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവരുടേതായ രീതിയിൽ ചെയ്യും. അതിൽ വേറെ ഒന്ന് കാറ്ററിംഗറെ ഏൽപ്പിച്ചാൽ എല്ലാമായി എന്നുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും പല കല്യാണ വീടുകളിലും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കാറ്ററിംഗറെ ഏൽപ്പിക്കുമ്പോഴും അവരുപയോഗിക്കുന്ന വെള്ളം ഏതാണ്, അതിൻ്റെ സ്രോതസ് എന്താണ്, അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? പിന്നെ അതേപോലെ അവരുടെ തൊഴിലാളികളുടെ അവർക്ക് വല്ല അസുഖങ്ങളുണ്ടോ, ആ കാര്യങ്ങളൊക്കെ അവരോട് പരിശോധിക്കാൻ വേണ്ടി പറയണം. ഇത് നമ്മൾ അവരോട് പറയുമ്പോഴായിരിക്കും പലപ്പോഴും അവരിത് ശ്രദ്ധിക്കുക. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പകർച്ചവ്യാധികളുണ്ടോ, അസുഖങ്ങളുണ്ടോ, അതെല്ലാം നോക്കി അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഒരു പരിപാടി വെക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ അവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേപോലെ നമ്മുടെ പാചകം ചെയ്യുന്ന സ്ഥലത്തുള്ള വൃത്തിയും കാര്യങ്ങളും, അതിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ ശുചിത്വമാണ്, വെള്ളമാണ് പ്രധാനമായിക്കൊണ്ടും പല സ്ഥലത്തും വില്ലനായിക്കൊണ്ട് വരുന്നത്. അതേപോലെ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ, പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ സൂക്ഷിക്കാനും അടച്ചു സൂക്ഷിക്കാനും, പിന്നെ വിളമ്പി കൊടുക്കുന്ന സമയത്തും ഒക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ പലപ്പോഴും കാണാം കിച്ചൻ്റെ തൊട്ടടുത്തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കൈ കഴുകാനും ചിലപ്പോൾ സോപ്പിട്ട് കൈ കഴുകാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും. പലരും ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ ബാത്റൂം പോയി വന്ന് നേരെ കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകാതെ തന്നെ പാചകത്തിൽ ഇടപെടുകയും മറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്, അതിനുവേണ്ടി അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയാൽ തന്നെ അതന്നെ, അതുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരികയില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊരു ശ്രദ്ധ നമ്മൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഇപ്പോൾ പുതിയ ഒരു നിയമം അനുസരിച്ചിട്ട് കല്യാണം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിലെ HIയുമായിട്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് അല്ലെങ്കിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടൊക്കെ അവരിത് അറിയിക്കണം. അപ്പോൾ അവരവിടെ വന്ന് പരിശോധനകളൊക്കെ നടത്തും. അവർ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ സഹായം കൂടി നമുക്കിതിൽ ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഭക്ഷ്യവിഷബാധകൾ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ചിലപ്പോൾ ഇത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഭക്ഷ്യവിഷബാധകൾ വരാം, പക്ഷേ ഒരു പരിധിവരെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് കഴിയും. മിക്ക കല്യാണങ്ങളും ഭക്ഷ്യവിഷബാധകൾ ഇല്ലാതെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അഥവാ നമ്മുടെ ഇത്തരത്തിലുള്ള ചെറിയ അബദ്ധങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ചിലറയല്ല. ചില ഇപ്പം ഈ

0: വഴിക്കടവിലൊക്കെ ഉണ്ടായ കോളറ, അത് മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ. ഇപ്പം അടുത്ത് നമ്മുടെ കേരളത്തിൽ കോളറ ഇല്ല എന്ന് വിചാരിച്ചാണ്, പക്ഷേ അടുത്ത് വഴിക്കടവിൽ പോലും അതിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടാവുകയുണ്ടായി. അവിടെയുള്ള ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സായിരുന്നു അതിന് കാരണമായത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വയറിളക്കം കോളറ പോലെയൊക്കെ ഉണ്ടായാൽ മരണത്തിലേക്കാണ്. ഇത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിച്ച് പെട്ടെന്ന് തന്നെ മരണം വരാൻ സാധ്യതകളൊക്കെ ഒരു അസുഖങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരവസ്ഥ ഇല്ലാതിരിക്കാൻ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകളിലും കാര്യങ്ങളിലൊക്കെ കൃത്യമായിക്കൊണ്ട് ശ്രദ്ധിക്കുക.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് പ്രമുഖരായ പണ്ഡിതന്മാരാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോഅപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: വീട്ടിൽ നിന്നാണ് തറാവി നിസ്കരിക്കുന്നത് എങ്കിൽ എട്ട് റക്കാത്ത് നിസ്കരിച്ച് ബാക്കി അത്താഴത്തിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുവാൻ പറ്റുമോ എന്നാണ്.
3: നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകളുണ്ടാകും. ഇപ്പോൾ ഇഷാ നമസ്കാരത്തിന് സ്വലാത്തുൽ ആതമ എന്ന് പറയാറുണ്ട്. സുബിഹി നമസ്കാരത്തിന് സ്വലാത്തു സുബ്ഹ് എന്നതിൻ്റെ പുറമെ സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ ഒരു നമസ്കാരത്തിനുണ്ടായി എന്നതുകൊണ്ട് അതൊക്കെ വെവ്വേറെ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ആ രൂപത്തിലുള്ള ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ് സ്വലാത്തു തറാവീഹ്, ഖിയാമുല്ലൈൽ, ഖിയാമു റമളാൻ, തഹജ്ജുദ്, വിത്ർ എന്നതെല്ലാം. ഒരു നമസ്കാരം സാധാരണയായി രാത്രിയിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം എന്ന നിലക്ക് ഖിയാമുല്ലൈൽ എന്നതിന് പേര് വന്നു. ആ നമസ്കാരം തന്നെ റമദാനിൽ പ്രത്യേകം ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കുമ്പോൾ, ഓരോ ഈ രണ്ട് റക്കായത്തും കഴിയുമ്പോൾ ഒരല്പസമയം ഇരുന്ന് വിശ്രമിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് അതിന് തറാവീഹ് എന്ന് പേര് വന്നു. അതിന് പിന്നീടുണ്ടായ പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല അത്. ഈ നമസ്കാരം തന്നെ രാത്രി ഒരൽപ്പം ഉറങ്ങിയതിന് ശേഷം പുലർച്ചയ്ക്ക് മുമ്പായി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് എങ്കിൽ തഹജ്ജുദ് എന്ന് ആ നമസ്കാരത്തിൻ്റെ പേര് വരുന്നു. അവസാനത്തിൽ ഒറ്റയാക്കിയിട്ടാണല്ലോ ഈ നമസ്കാരമൊക്കെ നിർവഹിക്കേണ്ടത്. തറാവീഹ് ആണെങ്കിലും ഖിയാമുല്ലൈലാണെങ്കിലും ഖിയാമു റമദാനാണെങ്കിലും ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ, ആ പേരുകളിലൊക്കെയുള്ള നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്? ഈ രണ്ട് റക്കായത്ത് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നന്നാല് റക്കായത്ത് നമസ്കരിക്കുന്നു. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏറ്റവും പുണ്യം ഈ രണ്ട് റക്കായത്ത് നമസ്കരിച്ച് സലാം വീട്ടി പിന്നീട് അടുത്ത റക്കായത്ത് നമസ്കരിക്കുന്നതാണ്. അങ്ങനെ അവസാനമായി ഒറ്റയായിട്ടാണ് ഈ നമസ്കാരം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് വിത്ർ എന്ന പേരും വരുന്നു. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അവസാനത്തിലുള്ള ആ ഒരു റക്കായത്ത് മാത്രമാണ് വിത്ർ എന്ന്. ആ നമസ്കാരത്തിൻ്റെ വിത്റാക്കുന്ന ഒരു സമയമാണത്. അതല്ലാതെ നമസ്കാരത്തിൻ്റെ അവസാനത്തെ ഒരു റക്കായത്തിൻ്റെ പേരല്ല വിത്ർ എന്ന് പറയുന്നത്. മൊത്തം നമസ്കാരത്തിൻ്റെ പേരാണ് വിത്ർ. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് എട്ട് റക്കായത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് എഴുന്നേൽക്കുമ്പോൾ സ്വലാത്തുൽ വിത്ർ എന്ന് ഇമാമുമാർ വിളിച്ചു പറയും, അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്ന ഒരാൾ വിളിച്ചു പറയും. അതിൻ്റെ ആവശ്യമില്ല. ഒരു നമസ്കാരം അതിങ്ങനെ ഈ രണ്ട് റക്കായത്തുകളായിട്ട് നമുക്ക് നമസ്കരിക്കാനുള്ള അവസരം അനുവാദമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ നമസ്കരിക്കുന്നു. ഒറ്റ നമസ്കാരമാണിത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സഹോദരന് സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തറാവീഹിൻ്റെ കൂടെ കൂടി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് എന്തായാലും എഴുന്നേൽക്കുമല്ലോ അത്താഴത്തിനു വേണ്ടി. അപ്പോൾ ആ സമയത്ത് നമസ്കരിക്കാതിരുന്നാൽ ഒരു പൊറുതിയേട് പല ആളുകൾക്കും ഉണ്ടാകും. അതിന് യാതൊരു പ്രയാസമില്ല. ആ സമയത്ത് നമുക്ക് വുളു എടുത്തിട്ട് രണ്ട് റക്കായത്തോ നാല് റക്കായത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. ഈ രണ്ട് റക്കായത്തുകളായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് രാത്രിയിലും പകലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് വിരോധിച്ച സമയമല്ലാത്ത ഏത് സമയത്തും നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ രാത്രി അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് സമയമുണ്ട് എങ്കിൽ നമുക്ക് ഉളുവെടുത്ത് രണ്ട് റക്കായത്തോ അല്ലെങ്കിൽ നാല് റക്കായത്തോ അല്ലെങ്കിൽ ആറ് റക്കായത്തോ ഒറ്റയായിട്ടല്ലാതെ അവസാനിപ്പിക്കണം. കാരണം ഒരു രാത്രിയിൽ ഒന്നിലധികം വിത്രുകൾ പാടില്ല. വിത്ര് നമ്മൾ നേരത്തെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് റക്കായത്തുകൾ നമസ്കരിക്കാം. ആ നമസ്കരിക്കുന്നത് അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ ആകാൻ പാടില്ല. അതേപോലെ തന്നെ അസ്തമയ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയസമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയം തുടങ്ങി സൂര്യൻ ശരിക്കും ഉദിച്ചുയരുന്നതുവരെ നമസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ആകാശമധ്യത്തിൽ നിൽക്കുമ്പോൾ അഥവാ ലുഹറിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം, ആ സമയത്ത് ഒരു 10-15 മിനിറ്റ് സമയം ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം, ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇതല്ലാത്ത ബാക്കി ഏത് സമയത്തും നമുക്ക് ഉളുവെടുത്ത് രണ്ട് റക്കായത്ത് നമസ്കരിക്കാൻ തോന്നിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ആ രൂപത്തിൽ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തും നമസ്കരിക്കാവുന്നതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
2: ഇസ്ലാമിക നിയമത്തിൽ വിധവ എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്കല്ലേ, ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് വിധവ എന്ന് പറയാമോ എന്നാണ്.
4: മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നഷ്ടപ്പെട്ടവർക്കാണ് വിധവ എന്ന് പറയുന്നത്. ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലപ്പെടുകയോ ചെയ്തവരുമാവാം. മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം നിലവിൽ ഭർത്താവില്ല. പൊതുവെ ഭർത്താവില്ലാതെ നിരാലംബരായി കഴിയുന്ന, അത് തീരെ വിവാഹത്തിന് അല്ലെങ്കിൽ തീരെ വിവാഹത്തിന് ഭാഗ്യം ലഭിക്കാത്ത അങ്ങനെ കഴിയുന്നവരും വിധവയുടെ സ്ഥാനത്ത് തന്നെയാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭർത്താവ് മരണപ്പെട്ടതും ഉപേക്ഷിച്ചതൊക്കെ അള്ളാഹുവിൻ്റെ കലാഖദറാണല്ലോ. അവരതിൽ ക്ഷമ കൈകൊള്ളുമ്പോൾ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം തീർച്ചയായും അവർക്ക് നൽകും. എന്നാൽ തൻ്റേതായ വല്ല കാരണം കൊണ്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ചതെങ്കിൽ അത് അവർക്കും അള്ളാഹുവിനും മാത്രമാണ് അറിയുക. അതനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നത്. ഇന്ന് സമൂഹം തീരെ തിരിച്ചറിയാതെ ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമാണ് നിരാലംബരായി തലാക്ക് ചൊല്ലപ്പെട്ടവളെ സഹായിക്കുക എന്ന് പറയുന്നത്. അവരെ സഹായിക്കാതിരിക്കുന്നത് വലിയ ഒരു പ്രശ്നമാണെന്ന് സമൂഹത്തിൽ. തീർച്ചയായിട്ടും അത് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. വലിയ പ്രതിഫലം അർഹിക്കുന്ന കാര്യമാണ് വിധവകളെ സഹായിക്കുക എന്ന് പറയുന്നത്. ഇമാം ബുഖാരി മുസ്ലിം അബൂഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാ. വിധവക്കും പാവപ്പെട്ടവനും വേണ്ടി പരിശ്രമിക്കുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ നടക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ് എന്നാണ്. ഔ കല്ലദീ യസൂമുൻ നഹാറ വ യഖൂമുൽ ലൈൽ, അല്ലെങ്കിൽ പകലിൽ നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നവനെ പോലെയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് തന്നെ തലാക്ക് ചൊല്ലി പിരിച്ചയച്ചവളാണെങ്കിലും ഭർത്താവ് മരണപ്പെട്ടവളാണെങ്കിലും തീരെ വിവാഹം കഴിക്കാതെ ആരുടെയും സഹായമില്ലാതെ നിരാലംബരായി കഴിയുന്നവരാണെങ്കിലൊക്കെ അവരെ സഹായിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരുടെ പ്രതിഫലം ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പകല് നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നവരെ പോലെയാണവർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല അഅലം.
2: 5-ലും 6-ലും ഒക്കെ പഠിക്കുന്ന 12 വയസ്സുള്ള കുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടൽ നിർബന്ധമുണ്ടോ ഇല്ലേ എന്നാണ്.
5: പ്രായപൂർത്തിയുടെ പരിധി ആർത്തവം തുടങ്ങൽ മാത്രമല്ല, ഒന്നിലധികം അടയാളങ്ങൾ, ആ അടയാളങ്ങളിൽ നിന്നും ആദ്യം ഏതാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തിയായി എന്ന് പരിഗണിക്കപ്പെടുക. അതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്കലനം സംഭവിക്കുക, അതേപോലെ തന്നെ ഗുഹ്യാവയവത്തിൽ പരുപരുത്ത രോമങ്ങളുണ്ടാകുക, ഇതൊന്നുമല്ല എങ്കിൽ 15 വയസ്സ് പൂർത്തിയാക്കുക എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിഷേകത്തിലുള്ള അഭിപ്രായം. പെൺകുട്ടികളാണ് എങ്കിൽ ആർത്തവം ഉണ്ടാകുക, അല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിൽ പരുപരുത്ത രോമങ്ങൾ ഉണ്ടാകുക, ഇതൊന്നുമില്ല എങ്കിൽ 15 വയസ്സ് പൂർത്തിയാക്കുക എന്നാണ്. ഇതിൽ ആദ്യം ഏതാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രായപൂർത്തി എത്തി എന്ന് പറയുക. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥ അവർക്ക് തെക്ലീഫ് മതശാസ്ത്രങ്ങൾ നിർബന്ധമല്ല. ആ വേളയിൽ അവർ നോമ്പ് എടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് അത് അവർ നോമ്പ് നോറ്റുവീട്ടേണ്ടതുമില്ല. എന്നാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതൊരു പക്ഷേ 10 വയസ്സിലാകാം, ഒരുപക്ഷെ 12 വയസ്സിലാകാം. എപ്പോഴാണോ 15 വയസ്സ് കാത്തു നിൽക്കേണ്ടി വരികയില്ല, എപ്പോഴാണോ അവർക്ക് പ്രായപൂർത്തിയാകുന്നത്, പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് നഷ്ടപ്പെടുന്ന നോമ്പ് പോലുള്ള ആരാധനാ കർമ്മങ്ങൾ അവർ നോറ്റുവീട്ടുകയാണ് വേണ്ടത്.
2: ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനിടയിൽ വുളു മുറിഞ്ഞു, അപ്പോൾ ഉള്ള വിധി എന്താണ്, എന്താണ് ചെയ്യുക? നിസ്കാര ശേഷമാണ് വുളു മുറിഞ്ഞത് അറിഞ്ഞത്, പേടിയുണ്ടായിരുന്നു വുളു മുറിയുമോ എന്ന്, പക്ഷേ അറിഞ്ഞിട്ടില്ല എന്നാണ്.
6: നിസ്കാരത്തിൽ വുളു മുറിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് നിസ്കാരം നിർത്തലും വീണ്ടും പോയി ഒലുവ് ചെയ്ത് പുതുതായി നിസ്കരിക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒലുവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിസ്കാരം തുടരുക എന്നത് ഹറാമാണ്. അത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ജമാഅത്തായി നമസ്കരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലുമെല്ലാം ഇതേ ഹുക്കുമ് തന്നെയാണുള്ളത്, ഇതേ വിധി തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വുളു നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിസ്കാരമൊഴിവാക്കുകയും പിന്നീട് രണ്ടാമത് വുളു ചെയ്ത് നിസ്കരിക്കുകയുമാണ് വേണ്ടത്. ഇനി ഇമാമിനാണ് വുളു നഷ്ടപ്പെടുന്നത് എങ്കിൽ ഏത് സാഹചര്യത്തിലാണോ നഷ്ടപ്പെട്ടത് അവിടെ വച്ച് നമസ്കാരം ഇമാമ് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിനുള്ള പകരക്കാരനെ തൊട്ടു പിന്നിലുള്ള സൊഫിൽ നിന്ന് മുന്നോട്ട് നിർത്തുകയുമാണ് അദ്ദേഹം ചെയ്യേണ്ടത്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഫജർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ശത്രുവിൻ്റെ ഭാഗത്തുനിന്നും അക്രമമുണ്ടായത്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരികയും ബാക്കിയായ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും വളരെ ലഘുവായ രൂപത്തിൽ തന്നെ നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടുകയും ചെയ്യുന്ന രീതി ഇമാം ബുഖാരി റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മഅ്മൂം ഇമാം മാറി നിൽക്കുന്നതോടുകൂടി മഅ്മൂമുകളുടെ കൂട്ടത്തിൽ നിന്നുമുള്ളയാൾ മുന്നിലോട്ട് കടന്നു വരികയും ബാക്കിയുള്ള നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സുനന് സഈദ് ബിൻ മൻസൂറിൽ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റഖീഫ അഥവാ അലിയൻ അന്ന അലിയൻ റളിയല്ലാഹു അൻഹു റഖീഫ വഹുവ ഫി സ്വല ഫഅഖദ ബിയദിഹി റജുലൻ ഫഖദ്ദമഹു ലിയുതിമ്മ ബിന്നാസി സുമ്മൻ സറഫ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കിൽ നിന്നും രക്തം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വരികയുണ്ടായി. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു തൻ്റെ കൈ കൊണ്ട് ഒരാളെ പിടിക്കുകയും എന്നിട്ട് ഇമാം നിൽക്കുവാൻ വേണ്ടി ആ നിസ്കാരത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരികയും അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് സുനന് സഈദ് ബിൻ മൻസൂറിൽ രേഖപ്പെടുത്തുന്നത്, സഹീഹായി കൊണ്ട് തന്നെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇമാമ് ഒന്നിരിക്കൽ മഅ്മൂമായി കൊണ്ട് നിസ്കരിക്കുന്ന ഒരാളെ മുന്നോട്ട് സ്വയം കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ഇമാമ് നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ മഅ്മൂമുകളുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരികയോ ചെയ്യുകയാണ് പ്രസ്തുത വിഷയത്തിൽ നാം ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അശുദ്ധിയുള്ള അവസ്ഥയിൽ ഒരിക്കലും തന്നെ നിസ്കാരം തുടരുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അഅലം.
2: ഒരു പ്രസവത്തിലെ ഇരട്ട കുട്ടികൾക്ക് വേണ്ടി അക്കീക്ക് അറുക്കുമ്പോൾ ഒരു മൃഗത്തെ പശു അറുത്താൽ മതിയോ അതോ രണ്ടിനും വേറെ വേറെ വേണോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്.
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ മർഹൂനും ബിഅഖീഖതി തുസ്ബഹാനു യൗമ സാബിഅ. ഏതൊരു കുഞ്ഞും ഏഴാം ദിവസം അറുക്കപ്പെടുന്ന അഖീഖത്തുമായി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു ജനിച്ച് ഏഴാം ദിവസം ആണ് അഖീഖ അറുക്കേണ്ടത്. ഏത് രൂപത്തിലുള്ള ആർക്കൊക്കെ എത്രയാണ് അഖീഖത്ത് അറുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. പെൺകുഞ്ഞാണ് എങ്കിൽ ഒരാടും, ആൺകുട്ടിയാണ് എങ്കിൽ രണ്ട് ആടുമാണ് അറുക്കേണ്ടത്. ഉദുഹിയത്തിന് അറുക്കുന്ന അതേ പ്രായം അഥവാ സാധാരണ രൂപത്തിൽ ആടാണ് എങ്കിൽ ഒരു വയസ്സ് തികഞ്ഞ ആടാണ് അതിന് അറുക്കേണ്ടത്. ഇനി നമ്മുടെ നാട്ടിൽ പലപ്പോഴും പോത്ത്, കാള പോലുള്ളവയാണ് അഖീഖത്ത് അറുക്കാറുള്ളത്. ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അന്നവിടെ ഒട്ടകം ഇതെല്ലാം നിലവിലിരിക്കെ ഒരു സാധാരണക്കാരന് പോലും അറുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആടിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തത് എന്നതിൽ നിന്ന് നമ്മൾ ആ സുന്നത്ത് എടുക്കലായിരിക്കും നല്ലത്. അഥവാ ആടിനെ അറുത്ത് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെയും, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും അറുത്തുകൊണ്ട് അഖീഖ നിർവഹിക്കുകയാണ് വേണ്ടത്. മുമ്പ് കഴിഞ്ഞ കുട്ടികൾക്ക് അഖീഖത്ത് അറുത്തുവെങ്കിൽ ഇനി ബാക്കിയുള്ള ആളുകൾക്ക് ആൺകുട്ടിക്ക് രണ്ടാട്, പെൺകുട്ടിക്ക് ഒരാട് എന്നുള്ള രൂപത്തിൽ അഖീഖത്ത് അറുക്കുകയാണ് ആ മാന്യ ശ്രോതാവ് ചെയ്യേണ്ടത്.
2: ഒരു ആർത്തവകാരി ആറ് ദിവസത്തിന് ശേഷം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി നോമ്പ് എടുക്കുകയും ശേഷം ഒന്നാം ദിവസം വീണ്ടും രക്തം കാണുകയും ചെയ്താൽ എടുത്ത നോമ്പ് അസാധുവാകുമോ എന്നാണ്.
7: ഋതുമതികളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ പ്രസവ രക്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ബ്ലീഡിങ് ബ്ലഡ് കാണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നോട്ടം. ബ്ലഡ് കാണപ്പെടുന്നുവെങ്കിൽ അവർ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അത് ഋതുരക്തമാണെങ്കിൽ, അതുപോലെ പ്രസവ രക്തമാണെങ്കിൽ നിസ്കരിക്കാനും പാടുള്ളതല്ല. എന്നാൽ രക്തം തിളച്ചു, രക്തമില്ല എങ്കിൽ അവർ ശുദ്ധി വരുത്തി നിസ്കാരം തുടങ്ങണം. അതേപോലെ നോമ്പും നോൽക്കണം. അവരുടെ പതിവ് ഏഴ് ദിവസമാണ്, പക്ഷേ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഉണ്ടായില്ല, നാല് ദിവസം കൊണ്ട് ക്ലീനായി എങ്കിൽ ആ നാല് ദിവസത്തിൽ കുളിച്ച് നോമ്പെടുക്കണം, നമസ്കാരം തുടർത്തുകയും വേണം. രക്തം നിലച്ചിട്ടുണ്ട് എങ്കിൽ, രക്തം നിലക്കാതെ, ഏഴ് ദിവസമാണ് സാധാരണ പതിവ്, രക്തം നിലച്ചു പക്ഷേ ഒരുതരം കറ പോലെ സ്രവിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഋതുരക്തത്തിലാണ് പരിഗണിക്കപ്പെടുക. അതേസമയം രക്തം പൂർണ്ണമായി നിലച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഉടൻ കുളിച്ച് ശുദ്ധി വരുത്തി നമസ്കാരം തുടങ്ങണം, നോമ്പും സ്വീകരിക്കണം. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
2: തറാവീന് ശേഷം മൂന്ന് റക്കാത്ത് വിത്ര് നിസ്കരിച്ച ശേഷം രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ അനുവാദമുണ്ടോ എന്നാണ്.
3: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തമല്ലാത്തതൊന്നുകൂടി വ്യക്തമാകലാണ്. ഖിയാമുല്ലൈൽ എന്ന് പറയുന്ന നമസ്കാരവും തറാവീഹ് എന്ന് പറയുന്ന നമസ്കാരവും തഹജ്ജുദ് എന്ന് പറയുന്ന നമസ്കാരവും ഖിയാമു റമദാൻ എന്ന നമസ്കാരവും ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടത്തുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പേരു വ്യത്യാസങ്ങളാണ്. ഒരു നിസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ, ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ. എങ്ങനെയാണത്? ഖിയാമുല്ലൈൽ എന്നതാണ് അടിസ്ഥാനപരമായ പേര്. രാത്രി നമസ്കാരം അഞ്ച് വഖത്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ രാത്രിയിൽ ഇശാ നമസ്കാരത്തിൻ്റെ ശേഷവും സുബഹിക്ക് മുമ്പുമായിട്ട് ഒരാൾ ഐച്ഛികമായി ഒറ്റയായിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഖിയാമുല്ലൈൽ. നിർബന്ധമല്ല, ഐച്ഛികമാണ്. മൂന്ന് റക്അത്തോ അഞ്ച് റക്അത്തോ തുടങ്ങി പതിനൊന്ന് റക്അത്ത് വരെ നമസ്കരിക്കാവുന്ന നമസ്കാരം, ഇതിൻ്റെ പേരാണ് ഖിയാമുല്ലൈൽ. ഈ നമസ്കാരം തന്നെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയ ശേഷമാണ് ഒരാൾ നമസ്കരിക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ആ നമസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പറയുന്നു. ഇനി ആ നമസ്കാരം റമദാനിൽ പള്ളിയിൽ ഇമാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റക്കോ ഒരാൾ രണ്ടറക്കാലത്ത് നിസ്കരിച്ച് കുറച്ച് ആശ്വാസക്കെടുത്ത് പിന്നെ വീണ്ടും എഴുന്നേറ്റ് രണ്ട് റക്കായത്ത് നമസ്കരിച്ച് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു ആശ്വാസമൊക്കെ എടുത്ത് നമസ്കരിക്കുന്ന നമസ്കാരമായതുകൊണ്ട് അതിൻ്റെ പേര് തറാവീഹ് എന്ന് വന്നു. അത് പണ്ഡിതന്മാരിട്ട പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല. അങ്ങനൊരവസ്ഥ നമസ്കാരത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അടുത്തത്, ആ നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്, ആ രൂപം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത പേര്. അത് ഈരണ്ട് ഈരണ്ട് റക്അത്തുകളായിട്ട് നമസ്കരിച്ച് അവസാനത്തിൽ ഒറ്റ ആയിട്ട് നമസ്കരിക്കുന്നു. അപ്പോൾ 3, 5, 7, 9, 11 ഇങ്ങനെ ഒറ്റയാണ് ആ നമസ്കാരം. അതുകൊണ്ട് ഒറ്റയായി നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അതിന് വിത്ർ എന്ന് പേര് പറയുന്നു. അതിന് വിത്ർ എന്ന ആ നമസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. നമ്മൾ പറയും നമസ്കാരത്തിൽ 8 റക്അത്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ 10 റക്അത്ത് കഴിഞ്ഞു, ഇനി വിത്രല്ലേ എന്ന് ചോദിച്ചാൽ ഇനി ഒറ്റ 1 റക്അത്തും കൂടിയല്ലേ ഉള്ളൂ എന്നാണ് ഇപ്പം ചോദിച്ചതിൻ്റെ അർത്ഥം. അതല്ലാതെ അതുവരെ നിസ്കരിച്ചത് വേറൊരു നിസ്കാരവും അവസാനത്തിൽ നിസ്കരിക്കുന്ന ആ 1 റക്അത്തിൻ്റെ വേറൊരു നിസ്കാരവും അല്ല, ഒരു നിസ്കാരത്തിൻ്റെ ബാക്കിയാണത്. ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവ്യക്തതയുണ്ടാകുന്നത്. ഇത് ഒരേ നമസ്കാരമാണ് എന്നതിന് നമുക്ക് കൂടുതൽ പരതേണ്ടതില്ല. പണ്ഡിതന്മാരൊക്കെ ഖിയാമുല്ലൈലിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഖിയാമു റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തറാവീഹിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തഹജ്ജുദിനെ സംബന്ധിച്ച് പറയുമ്പോഴുമൊക്കെ ഒരേ ആ ഹദീസുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആവർത്തിച്ചു കൊടുക്കുകയും വ്യത്യസ്ത അധ്യായങ്ങളിൽ ഒരേ ഹദീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ വ്യത്യസ്ത ഹദീസുകൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ആ ആശയക്കുഴപ്പം മാറിയിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വിത്രും അതിൻ്റെ അവസാനത്തിൽ ഒറ്റയായിട്ട് തന്നെ നിസ്കരിച്ചു എങ്കിൽ പിന്നെ ഖിയാമുല്ലൈലില്ല, തഹജ്ജുദില്ല. ഖിയാമുല്ലൈലിയോ തഹജ്ജുദോ ഖിയാമു റമദാനോ ഒന്നുമില്ല. പിന്നീട് അയാൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ്. ഇത് ഇഷാ നമസ്കാരം കഴിഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ വന്ന് നമസ്കരിക്കുന്ന ഉറങ്ങുകയോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ കുറച്ച് മുമ്പായിട്ടൊക്കെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പാടുണ്ടോ? വിത്ര നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിസ്കാരവും പറ്റൂലേ? അത് പറ്റും. ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റാൽ അദ്ദേഹത്തിന് വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ ഇരട്ടയായിട്ട് എത്രയും നിസ്കരിക്കാം. കാരണം മുത്തലഖായ സുന്നത്താണ്, വുളു എടുത്ത് 2 റക്അത്തോ 4 റക്അത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകമായി തഹജ്ജുദ് എന്നല്ല, സുന്നത്ത്, മുത്തലഖായ സുന്നത്ത് നമസ്കാരമാണ്. ആ സമയത്തിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാൻ, അതിൻ്റെ പുണ്യവും പ്രതിഫലവും നമുക്ക് ലഭിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതല്ലാതെ ഒരു ദിവസം തന്നെ, ഒരു രാത്രിയിൽ തന്നെ 2 വിത്റുകൾ പറ്റൂല. തറാവീഹ് നിസ്കരിച്ചു, വിത്രാക്കി, പിന്നീട് ഉണർന്നെഴുന്നേറ്റ് തഹജ്ജുദിൻ്റെ സമയത്ത് വീണ്ടും 1 5 റക്അത്തോ 11 റക്അത്തോ 7 റക്അത്തോ ഒക്കെ നിസ്കരിക്കാവ് പാടില്ല. പിന്നീട് നിസ്കരിക്കുകയാണെങ്കിൽ മുത്തലഖായ സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടി, അഥവാ നിരുപാധികമായ സുന്നത്ത്, മുത്തലഖായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാ, പ്രത്യേകമായി വിത്ര നമസ്കാരമെന്നോ അതല്ലെങ്കിൽ റവാത്തിബ് നമസ്കാരമെന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രത്യേക സുന്നത്തിൻ്റെ പേരുകളില്ലാത്ത നമസ്കാരം, ആ ഒരു നമസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയായിരുന്നു പ്രമുഖരായ പണ്ഡിതന്മാർ ഇതുവരെ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ എന്നു തുടങ്ങുന്ന വരികൾക്ക് ഈണം പകരുന്നത് ബാദുഷ മഞ്ചേരി.

0: പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ എന്ന ഗാനം ആലപിച്ചത് ബാദുഷ മഞ്ചേരി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയ രക്ഷിതാക്കളെ, കൂട്ടുകാരെ, എല്ലാവർക്കും പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളെല്ലാ ദിവസവും ഈ ഒരു സമയത്ത് നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ വേണ്ടിയിട്ട് ലൈവായിക്കൊണ്ടുള്ള ടെലികിസ് പ്രോഗ്രാം അൽഹംദുലില്ല കുറേ ദിവസങ്ങളായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെക്കേഷൻ കാലത്ത്. താല്പര്യമുള്ള എല്ലാവർക്കും ഇതിന്, കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നതെങ്കിൽ പോലും ഫാമിലി ലൈവ് ടെലികിസാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഉത്തരം പറയാവുന്ന ഒരു സുവർണ അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് 900 20 840 840 എന്നുള്ള നമ്പറിലേക്ക് കോൾ ചെയ്താൽ ഇൻഷാല്ലാ നിങ്ങൾക്കും ഇന്നത്തെ ഈ ടെലികിസിൽ പങ്കാളികളാകാം. ഏതായാലും നമ്മൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഈ ഒരു സെഷൻ, ഇൻഷാല്ലാ നമ്മുടെ വിഷയം ലോകത്തിലെ പ്രശസ്തമായ നഗരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് സ്റ്റുഡിയോയിൽ എൻ്റെ പേര് റഹീൻ.
1: ഞാൻ അഫ്സൽ, പടപ്പറമ്പ്.
0: ഓക്കെ, നമ്മുടെ ഈ ഒരു വിഷയം മുൻപേ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ ടെലികിസിൽ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാറില്ലായിരുന്നു. ഇത്തവണ മുഴുവൻ ചോദ്യങ്ങൾക്കും ഓപ്ഷൻസ് സഹിതം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ബി സി ഡി എന്ന് പറയാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് പലരും ചിലപ്പോൾ മടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നഗരങ്ങളെക്കുറിച്ചൊക്കെ എന്താ ഇപ്പോൾ അറിയാമെന്നൊക്കെ ഉള്ള ധാരണയിൽ നിൽക്കുന്നവരുണ്ടാകാം. അപ്പോൾ അത് മടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഓപ്ഷൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യേണ്ടെന്ന ആവശ്യമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ 900 20 840 840 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാകും.
1: ഞാൻ അഫ്സലാണ്, ജാമിയ ഹിന്ദ് ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. അൽഹംദുലില്ല, കുറച്ച് കാലമായിട്ട് പീസ് റേഡിയോ ടെലികിസിൽ ആങ്കറായി വരാൻ സാധിച്ചിട്ടുണ്ട്, അൽഹംദുലില്ല. പിന്നെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായി, സാധാരണ ഞാൻ ആങ്കർ ഡെസ്ക് ഇരിക്കുമ്പോൾ സാധാരണ ഉണ്ടാകൽ മതപരമായ വിഷയങ്ങളാണ്. പക്ഷെ ഇന്ന് ലോകത്തിലെ പ്രശസ്തമായ നഗരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എന്നാണ് വിഷയം. വിഷയത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സാധാരണ വ്യത്യസ്തമായിട്ട് കുറച്ച് ടാസ്കുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി നമ്മൾ ഓപ്ഷൻസ് അവൈലബിൾ ആക്കിയതുകൊണ്ട് എല്ലാവർക്കും വളരെ വേഗത്തിൽ ഉത്തരം പറയാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്, ഇൻഷാല്ലാ.
0: അതെ അതെ, നമ്മളെ ഇതിൽ ഈ നഗരങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളതുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയിലുള്ളതുണ്ട്, അതേപോലെ തന്നെ ലോകത്തുള്ളത്. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള നമുക്ക് സുപരിചിതമായ ഒരു പക്ഷേ നമ്മുടെ ജില്ലകളിൽ തന്നെ ഒരു പക്ഷേ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും ആശങ്കപ്പെടേണ്ടതില്ല. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികളെ, നമ്മളിത് കേൾക്കുന്ന ശ്രോതാക്കൾ, ഉടൻ തന്നെ പലപ്പോഴും നമുക്ക് എന്താണ് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് പലപ്പോഴും സങ്കടം പറയാറുള്ളത്. ഞങ്ങൾ എത്രയോ തവണ വിളിച്ചു, ഇതിൻ്റെ ഒരു ആധിക്യം കൊണ്ട്, കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ആധിക്യം കൊണ്ട് പലപ്പോഴും കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ ഇന്നൊന്ന് ട്രൈ ചെയ്യുക. ഇന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ദിവസവും ഈ ഒരു വെക്കേഷൻ കാലത്ത്, ഈ ഒരു സമയത്ത്, നാട്ടിലെ സമയം 2:30 മുതൽ 3:30 വരെ നമ്മുടെ ഈ ലൈവ് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലേക്ക് കോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇൻഷാല്ലാ. നമ്മൾ ശ്രമിച്ച് പരാജയപ്പെട്ടവരും എന്താണ്ട ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാം. പലപ്പോഴും പല സമയങ്ങളിൽ നമുക്ക് അവസരം നഷ്ടപ്പെട്ടാലും പിന്നീട് അവസരം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും നമുക്ക് നമ്മുടെ യാത്രകളുമായി ബന്ധപ്പെട്ട്, യാത്രകൾ ചെയ്തിട്ടുണ്ടോ അഫ്സൽ? യാത്ര ചെയ്യാറുണ്ടോ?
1: ആ, തീർച്ചയായും യാത്രകൾ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം യാത്രകൾ ഒഴിവാക്കാറില്ല എന്നുള്ളതാണ്.
0: ഏതായാലും നമുക്ക് യാത്രകളിലേക്ക് കടക്കണം. നമ്മൾ കോള് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ നമ്മുടെ അതിഥിയിലേക്ക്, ഇന്നത്തെ ഈ ലൈവ് ടെലികിസിലെ, ഫാമിലി ലൈവ് ടെലികിസിലെ ആദ്യത്തെ അതിഥിയിലേക്ക് നമുക്ക് കടക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: കുട്ടി കൊടുക്കാം.
1: ആ ഓക്കെ, നിങ്ങളെ പേരൊന്നും അറിയോ?
2: ഹലോ,
0: ഹലോ.
2: അസ്സലാമു അലൈക്കും.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ വബറകാത്ത്. പേരൊന്ന് പറയാമോ?
2: നെയ്റ.
0: നെയ്റ.
2: നെയ്റ.
0: ഓക്കെ നെയ്റ. ആ ഇതന്നെ ഞാൻ പറഞ്ഞ് കേൾക്കുന്നത്. ക്ലിയർ ഇല്ല, ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ഇല്ലേ?
2: ഇല്ല.
0: ഓക്കെ ഓക്കെ, ഒരു വോയിസ് ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് എന്തെങ്കിലും ഇപ്പോൾ ക്ലിയർ ആണോ?
2: ക്ലിയർ കുറവുണ്ട്.
0: ഓക്കെ ഒന്ന് അഫ്സൽ ഒന്ന്.
1: ആ നെയ്റ എന്നല്ല പേര് പറഞ്ഞ്?
2: ആ ഇപ്പൊ ഓക്കെ.
1: ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: മലപ്പുറം ജില്ലയിലെ മങ്കട.
1: ആ മലപ്പുറം ജില്ലയിലെ മങ്കട, ഏകദേശം എൻ്റെ നാടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. ഞാൻ പടപ്പറമ്പാണ്.
2: ഓ,
1: അപ്പോൾ മുമ്പ് പീസ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
2: ആ
1: എത്ര തവണ വിളിച്ചിട്ടുണ്ട്?
2: രണ്ടോട്ടോ, കൂടുതലും കിട്ടാറില്ല.
1: ഓ കൂടുതൽ കിട്ടാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: അപ്പൊ ഇന്നെങ്ങനെ കിട്ടി? അതാണ് നമ്മൾ, ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയായിരുന്നു, ഞാൻ ട്രൈ ചെയ്യാ, കിട്ടാത്തവർ പലപ്പോഴും ഞാൻ സങ്കടപ്പെടും. ഇന്ന് ഞാൻ ഇന്ന് എന്തായാലും ഞാൻ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാകും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇന്നിപ്പോൾ അത് ഇവിടെ നീറൊക്കെ അത് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടോ? ഓക്കെ, അപ്പം റെഡി ആയിട്ടുണ്ടോ? മുമ്പ് രണ്ടു തവണ വിളിച്ചപ്പോൾ സമ്മാനമൊക്കെ
2: കിട്ടിയിട്ടുണ്ടോ?
0: സമ്മാനം ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടു തവണ വിളിച്ചതിൽ ഒരു തവണ സമ്മാനം നേടിയ ആളാണ്. ചില്ലറ കാര്യമല്ല നമ്മുടെ മുമ്പിൽ ഉള്ള കേട്ടോ. എത്ര അല്ലേ പഠിക്കുന്നത്?
2: 10 കഴിഞ്ഞു.
0: 10 കഴിഞ്ഞ് നിക്കാണ്. SSLC റിസൾട്ട് ഒക്കെ എങ്ങനെയുണ്ട്? മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കി. അതേപോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ. കൂടെ ആരൊക്കെ ഉള്ളത് ഒന്ന് പറയാമോ?
2: കൂടെ നിന്ന് മാത്രമേ ഉള്ളൂ.
0: ഉമ്മ വല്യമ്മല്ല?
2: ഉമ്മമ്മ.
0: ആ ഉമ്മമ്മയും നേറെയാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ ഓക്കെ ശരി. ഏതായാലും നമുക്ക് ഇന്നാലും നമ്മുടെ നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്നുള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം കിടക്കാം. ഓക്കെ റെഡി.
1: ഒന്നാമത്തെ ചോദ്യം, അറേബ്യൻ കടലിന്റെ റാണി, ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ചോദ്യം. അറേബ്യൻ കടലിന്റെ റാണി.
0: ഓപ്ഷൻസ്
1: ഓപ്ഷൻസ് വേണം. ഓക്കെ, ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി മംഗലാപുരം, ഓപ്ഷൻ ഡി സൂറത്ത്.
0: വ്യക്തല്ലേ ചോദ്യം? യെസ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ സമയം ഇവിടെ ഓടി തുടങ്ങുകയാണ്. 20 സെക്കൻഡാണ് നമുക്കുള്ളത്. ചർച്ച ചെയ്യാം, വല്യമ്മയോട് ചോദിക്കാം, ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കരുത്. കൊച്ചി എന്നാണ് പറഞ്ഞത്? കൊച്ചിയോ എന്നാണ് ചോദിച്ചത്? കൊച്ചി എന്നാണ് ഉറപ്പിക്കല്ലേ? ആ കൊച്ചി എന്നാണ് ഉത്തരം പറഞ്ഞത്. എന്താണ് ഉത്തരം, ശരിയാണോ?
1: ഉറപ്പല്ലേ? ആൻസർ ലോക്ക്ഡ് അല്ലേ? കൊച്ചി എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, ഉത്തരം ശരിയാണ്.
0: എവിടെ ഉത്തരം പറഞ്ഞിട്ട് ഒരു ഉഷാർ പോരല്ലോ. അൽഹംദുലില്ലാ ബറക്കല്ലാഹു ഫീക്കി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഇന്നത്തെ കോളറിലെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, കിഴക്കിൻ്റെ വെനീസ്, കിഴക്കിൻ്റെ വെനീസ്, വെനീസ് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണെന്നാണ് ചോദ്യം. ഓ
2: കിഴക്കിന്റെ വെനീസ് അല്ലേ?
0: ആ കിഴക്ക്, കിഴക്ക് ഈസ്റ്റ്, കിഴക്കിന്റെ വെനീസ്.
2: ആലപ്പുഴ അല്ലേ?
0: അതെ. ഓപ്ഷൻ ഒന്നും വേണ്ട, ഞാൻ അതാണ് ഇങ്ങനെ കാത്തുന്നത്, ഓപ്ഷൻ ഇല്ലാതെ പറയൊന്നും നോക്കാനായിരുന്നു. അപ്പൊ ആലപ്പുഴ. ഇവിടെ ഇങ്ങോട്ട് ചോദ്യം ഇല്ലട്ടാ, ആലപ്പുഴ. ആ അങ്ങനെ പറയണം. യെസ്, ആലപ്പുഴ എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ലോക്ക് ചെയ്യാലല്ലേ?
2: ലോക്ക്.
0: അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞത്
1: ശരിയാണോ?
2: ആണ്,
1: ശരിയാണ്.
0: അതൊക്കെ ഉറപ്പുള്ള ചോദ്യമാണ്, കാരണം കുറെ കേട്ട് പരിചയമുള്ള ചോദ്യമാണല്ലേ. ഓക്കെ, അപ്പോൾ ഉത്തരം ശരിയാണ്. ബാറക്കല്ലാഹു ഫീക്കി, രണ്ട് ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്.
1: മൂന്നാമത്തെ ചോദ്യം, പാതിര സൂര്യൻ്റെ നഗരം, സിറ്റി ഓഫ് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്?
2: സിറ്റി ഓഫ്
0: മിഡ് നൈറ്റ് സൺ, പാതിര സൂര്യന്റെ നഗരം. ഓപ്ഷൻസ് കൊടുക്ക, ഓപ്ഷൻസും കൂടി കിട്ടുമ്പം ക്ലിയർ ആയിരിക്കും.
1: ഓപ്ഷൻ എ ഹാമർ ഫെസ്റ്റ്, ഓപ്ഷൻ ബി ഒസ്ലോ, ഓപ്ഷൻ സി ഹെൽസിങ്കി, ഓപ്ഷൻ ഡി സ്റ്റോക്ക് ഹോം. ഓപ്ഷൻ എ ഹാമർ ഫെസ്റ്റ്, ഓപ്ഷൻ ബി ഒസ്ലോ, ഓപ്ഷൻ സി ഹെൽസിങ്കി, ഓപ്ഷൻ ഡി സ്റ്റോക്ക് ഹോം.
0: ടൈമർ സ്റ്റാർട്ട് ചെയ്യാണേ. ഓപ്ഷൻ എ ഹാമർ ഫെസ്റ്റ്, ഓപ്ഷൻ ബി ഒസ്ലോ, ഓപ്ഷൻ സി ഹെൽസിങ്കി, ഓപ്ഷൻ ഡി സ്റ്റോക്ക് ഹോം. എയോ ബിയോ സിയോ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, നമ്മൾ ഓപ്ഷൻ എ എന്നാണ് പറയുന്നത്.
1: സെലക്ട് ചെയ്തിട്ടുള്ളത് മാഷാല്ലാ, ഹാമർ ഫെസ്റ്റ് എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണെങ്കിൽ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ, മാഷാല്ലാ,
0: ബാറകല്ലാഹു ഫീക്കി.
2: അപ്പോൾ
0: മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം നേടി. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കണ്ടേ? ശരിക്ക് അപ്പോ എന്താ വല്യമ്മന്റെ പേരെന്താ?
2: ഫാത്തിമ.
0: ഫാത്തിമ, വല്യമ്മ ഇത് കേൾക്കാറൊക്കെ ഉണ്ടോ?
2: മാഷാല്ലാ,
0: അമ്മമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? ടെലിഗീസാണ്. മാഷാല്ലാ, ബറക്കല്ലാ. ഏതായാലും വലിയ സന്തോഷം, സ്ഥിരം ശ്രോതാവിനെ നമുക്ക് കിട്ടി, അതുപോലെ തന്നെ വിജയിയായി എന്നൊക്കെ ഉള്ളത് വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ സമ്മാനവും നിങ്ങൾ വീട്ടിലെത്തും കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മളെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം
2: കേട്ടോ.
0: ഓക്കെ, ബറക്കല്ലാ ഫീക്കും ജമിയ. ടെലിഗീസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെ, അൽഹംദുലില്ലാ, നമ്മുടെ ഒന്നാമത്തെ കോൾ തന്നെ കപ്പടിച്ചിട്ടുണ്ട്. നമുക്ക് വലിയ സന്തോഷമാണ്.
1: ആദ്യ രണ്ട് ചോദ്യങ്ങൾ കിട്ടാൻ സാധ്യത ഉള്ളതായിരുന്നെങ്കിലും അവസാനത്തെ ചോദ്യം കുറച്ചുകൂടി പ്രയാസമുള്ളതായിരുന്നു. കാരണം ഒരു സാധാരണ വ്യക്തിക്ക് അത്ര പരിചയം ഉണ്ടാകാൻ സാധ്യത കുറവുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ അതിനും വളരെ പെട്ടെന്ന് ഉത്തരം നൽകി എന്നുള്ളതാണ്.
0: അതവർ അറിയാന്നാണ് മുമ്പ് നോക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അഥവാ
0: മുമ്പ് പഠിച്ച കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യാനുള്ള സമയമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒരു പക്ഷേ ഇപ്പോൾ കോള് ഇതപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം കിട്ടിയിട്ടില്ലാണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്യാണ് വേണ്ടത്. നമുക്ക് എന്നാൽ രണ്ടാമത്തെ കോളറിലേക്ക് പോകാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അലൈക്കും.

0: സമ്മാനം കിട്ടിയിട്ടുണ്ട് മുമ്പ്? വിന്നർ ആയിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടില്ല. എത്ര തവണ വിന്നർ ആയിട്ടുണ്ട്? പടച്ചോൻ അഞ്ച്. ഇനിയിപ്പോ സമ്മാനം വേണോ? ഇന്ന് വിന്നർ ആക്കാ, സമ്മാനം വേണോ? ഏ, സമ്മാനം ആവശ്യം? ഓക്കെ ഓക്കെ. ആരൊക്കെയാണ് കൂടെ ഉള്ളത്? ഉമ്മിൻ താത്തയാണ്. ഓക്കെ ഓക്കെ. അപ്പോ നമുക്കെന്നാ ചോദ്യത്തിലേക്ക് കടന്നാലോ?
1: ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അറബിക്കടലിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദുബായ്, ഓപ്ഷൻ ബി കുവൈത്ത് സിറ്റി, ഓപ്ഷൻ സി മസ്കറ്റ്, ഓപ്ഷൻ ഡി ദോഹ. അറബിക്കടലിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? അറബിക്കടലിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ എ ദുബായ്, ഓപ്ഷൻ ബി കുവൈത്ത് സിറ്റി, ഓപ്ഷൻ സി മസ്കറ്റ്, ഓപ്ഷൻ ഡി ദോഹ.
0: ക്ലിയർ അല്ലേ? നമ്മുടെ സമയത്തിൻ്റെ ഇത് സമയത്തിൻ്റെ സമയം 20 സെക്കൻഡാണ്. അത് തുടങ്ങാം കേട്ടോ, നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ കേട്ടില്ല. ദോഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലോക്ക് ചെയ്യല്ലേ? ലോക്ക് ചെയ്യണോ? അതെ, ദോഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഉത്തരം എന്തായിരുന്നു?
1: ഉത്തരം
0: അതിനേക്കാളും അറിയുന്ന ദോഹ. പിന്നെ അതിൽ നാല് ഓപ്ഷൻസ് അല്ലേ ഉള്ളത്? ഇതിൽ അറിയാവുന്ന സ്ഥലം ഏതാ ഉള്ളത്, നല്ല കേട്ട് പരിചയമുള്ളത്?
2: ദുബായ്.
0: ആ, അതേന് ഉത്തരം കേട്ടോ. ദുബായ് ആയിരുന്നു നമ്മുടെ ഉത്തരം. ദുബായ് പോയിട്ടുണ്ടോ? ആരെങ്കിലും പരിചയമുണ്ടോ ദുബായിലുള്ള? ആ, അതാണ്. അപ്പൊ ഉപ്പച്ചി, ഇനി ഉപ്പച്ചിനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ദുബായ്. എന്താ അറിയപ്പെടുന്നത്? എന്താ ദുബായ് അറിയപ്പെടുന്ന പേരെന്താ? ആ, മുത്തായിവ. ഗുഡ്. അപ്പൊ പുതിയൊരു അറിവ് കിട്ടിയില്ലേ? ആ, സംഗതി, സമ്മാനം നഷ്ടപ്പെട്ടാലും നമുക്ക് പുതിയൊരു അറിവ് കിട്ടിയതിന്റെ സന്തോഷമുണ്ടോ? ആ, യെസ്. അപ്പൊ അടുത്ത തവണ നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കി വരണം കേട്ടോ. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, അപ്പോൾ ടെലിക്സിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ആള് ചെറിയൊരാളാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചോദ്യം കുറച്ച് എളുപ്പം തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് കിട്ടില്ല. സാറില്ല, അത് ഇടക്കൊക്കെ ഒന്ന് മിസ്സായാലല്ലേ നമുക്കല്ലേ കൂടുതൽ ഊർജം കിട്ടുക.
1: കംബാക്ക് അടിക്കാനുള്ള ഒരു,
0: അതെ അതെ, ഇൻഷാല്ല. അപ്പോൾ തിരിച്ച് വലിയൊരു തിരിച്ചു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാല്ല. അപ്പം നമ്മളെ ഇത് കേൾക്കുന്ന എല്ലാവരും മടിക്കാതെ ഇത്തരത്തിൽ അറിയുന്ന രൂപത്തിൽ പറയാം. ഇൻഷാല്ല ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല ഇൻഷാ. ഏതായാലും നമുക്ക് അടുത്തത് അടുത്ത ഗസ്റ്റിലേക്ക് നമുക്ക് പോവാം ഇൻഷാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: സയാൻ അബ്ദുൽ മജീദ്.
1: സയാൻ അബ്ദുൽ മജീദ് ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: കാസർഗോഡ്.
1: കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. മുമ്പ് പീസ് റേഡിയോയിലൊക്കെ വിളിച്ചിട്ടുണ്ടോ?
0: മിനിയാന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോ എത്ര സമ്മാനം കിട്ടിയ മിനിയാന്ന്? അടിച്ചാ അല്ല, മിനിയാന്ന് ആയപ്പോ ഇത് അയക്കൊക്കെ വേണ്ടേ, കൊറച്ച് സമയം എടുക്കൂലേ.
1: കാസർഗോട്ടേക്ക് സാധനം എത്തണ്ടേ.
0: മുന്നേ ഇതിനു മുമ്പ് സമ്മാനം
3: കിട്ടിയിട്ടുണ്ടാ?
0: ആ, അപ്പൊ ഇൻഷാല്ല ഇതും എത്തും കേട്ടോ. അപ്പൊ നമ്മളെ സ്ഥിരമായിട്ട് ടെലിഗസ്റ്റിലേക്ക് വിളിക്കുന്ന ആളാ? സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളാ? സ്ഥിരമായി വിളിക്കാറുണ്ട്. ഓക്കെ, ടെലിഗസ് ഒക്കെ കേൾക്കാറുണ്ടോ ബാക്കി പ്രോഗ്രാമുകളൊക്കെ? ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും

0: ോ ചോദ്യത്തിലേക്ക് കടന്നാലോ,
1: ആ
0: ആരാണ് കൂടെ ഉള്ളത്? ആരൊക്കെയാണ് ഉള്ളത് കൂടെ? ആ ഓക്കെ ഓക്കെ. ഇപ്പോ ഫാമിലിയിലെ ടെലികിസിന്റെ പ്രത്യേകത അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള ടെലികിസ് ഒന്നും അങ്ങനെ പാടില്ല എന്നാണ്, ഇതിനെ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് പറയാം. അതുകൊണ്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. ഓക്കെ ശരി, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരി, ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇതെല്ലാം നമ്മുടെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്, ഒന്ന് മാറി എല്ലാവരോടും ഒന്ന് നിശബ്ദത പാലിക്കാൻ പറഞ്ഞാൽ നന്നായിരിക്കും. ഒന്ന് സൈലൻ്റ് ആയാലേ. സ്പീക്കറിലാണോ ഉള്ളത് ഫോണ്? ആ സ്പീക്കർ തൽക്കാലം ഓഫ് ആക്കിയിട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വളരെ വളരെ സിമ്പിളാണ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്നാണ് ചോദ്യം. പിങ്ക് സിറ്റി, ഓപ്ഷൻ വേണോ? ഓപ്ഷൻ വേണം. ഓക്കെ, ഒന്ന് ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി ജോധ്പൂർ, ഓപ്ഷൻ സി ഉദയ്പൂർ, ഓപ്ഷൻ ഡി ജയ്സാൽമീർ. ഒന്നുകൂടി ഞാൻ പറയാം, ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി ജോധ്പൂർ, ഓപ്ഷൻ സി ഉദയ്പൂർ, ഓപ്ഷൻ ഡി ജയ്സാൽമീർ.
1: ഓപ്ഷൻ ബി ഓപ്ഷൻ ബി
0: ഓപ്ഷൻ ബി ജോധ്പൂർ ആ ഉദ്ദേശിച്ച്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ബി നമ്മൾ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്യാലേ അഫ്സലിസ്ഥാ? ലോക്ക് ചെയ്യല്ലേ നമുക്ക്?
2: ലോക്ക് ചെയ്യാം.
0: ഇൻഷാല്ല, നമ്മളെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ജയം പറഞ്ഞിട്ടുള്ളത് പിങ്ക് സിറ്റി ആയിട്ട് ജോധ്പൂർ ആണ്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ കോള് കഴിഞ്ഞിട്ട് എന്താണ് എന്തുകൊണ്ടാണ് പേര് വരാൻ കാരണം നോക്കണം കേട്ടോ. ഓക്കെ, ജയം കേൾക്കുന്നുണ്ടോ? ഓരോ നഗരത്തിനും ആ ഓരോ സിറ്റിക്കും പേര് വരാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ജയ്പൂരാണ് കേട്ടോ. ഉത്തരം മാറിപ്പോയിട്ടുണ്ട്, ജയ്പൂരാണ് ഉത്തരം വരിക. ക്ലിയർ? അപ്പൊ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കണ്ട്, ജയ്പൂർ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ എന്താ കാരണം എന്നൊക്കെ കാണാൻ പറ്റും. അതിലൊക്കെ നല്ല കഥകളൊക്കെ ഉണ്ട് അതിൻ്റെ. ഓക്കെ, അപ്പൊ ഏതായാലും അടുത്ത തവണ സമ്മാനം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: ഓക്കെ,
0: ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ആള് ആദ്യത്തെ തന്നെ ഒന്ന് മിസ്സായിപ്പോയി. അത് ജയ്പൂരൊക്കെ വളരെ പ്രസിദ്ധമായ പിങ്ക് സിറ്റി എന്നാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പൊതുവേ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ജയ്പൂർ എന്നൊക്കെ ഉള്ളത്. എന്താണ് പറ്റിയതെന്ന് അറിയില്ല, സാരില്ല. ഏതായാലും അടുത്ത തവണ ഒന്നുകൂടി ഉഷാറായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കും ഇൻഷാല്ലാ. ഏതായാലും നമ്മുടെ ടെലികിസ് ഇവിടെ പുരോഗമിക്കുകയാണ്. നമുക്ക് ഒരുപാട് നഗരങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കി അടുത്തറിയാൻ പറ്റിയൊരു അവസരമാണിത്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് നോക്കണം എന്നിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളതും അതല്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ പേര് വന്നു. ഇപ്പോൾ പിങ്ക് സിറ്റി എന്നറിയപ്പെടാൻ കുറേ പിങ്ക് കളറ് അടിച്ച കൊട്ടാരങ്ങളും മറ്റുമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും പല പേരുകൾ വരാം. ഇപ്പോൾ നമ്മുടെ നാടിനു പേര് വരാൻ കാരണം പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കാൻ ഇതൊക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ അടുത്ത കോളിലേക്ക് പോയാലോ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഹലോ,
3: ഹലോ,
0: അസ്സലാമു അലൈക്കും.
4: വഅലൈക്കും സലാം.
0: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
4: ഐഷ സംറിൻ.
0: ഐഷ സംറിൻ, ഇപ്പൊ ഒരു ഐഷ വിളിച്ചിരുന്നു, ആ ഐഷ തന്നെയാണോ ഇത്? രാമനാട്ടുകാരത്തെ ഐഷ ആണല്ലേ. ഓക്കെ, ഈ ഐഷ എത്രയല്ലേ പഠിക്കണത്? മറ്റേ ഐഷ രണ്ടിലല്ലേനോ കേട്ടിരുന്ന, മറ്റേ ഐഷന്റെ കോള് കേട്ടിരുന്ന. ആ രണ്ടാളും ഒരേപോലെ ഉണ്ട്, മാഷാല്ലാ. ശരി,
4: അൽഫിത്തർ സ്കൂളിൽ
0: രണ്ടില്ല, ലെവൽ ടൂലാ? കഴിഞ്ഞ്.
4: ഈ കൊല്ലത്തെ രണ്ട് കാ.
0: ഓക്കെ ഓക്കെ, ആരൊക്കെയാണ് ഇപ്പൊ കൂടെ ഉള്ളത്? എല്ലാരും കൂടെ നമ്മളൊന്ന് സമ്മാനം അടിക്കാൻ വന്നതാ. ഇന്നത്തെ വിഷയം എന്താ അറിയോ? ആ, നഗരങ്ങളെ കുറിച്ചാണ് അല്ലേ. അപ്പൊ നിങ്ങളൊക്കെ നോക്കി, എല്ലാരും കൂടി നോക്കിയോ നഗരങ്ങളെ കുറിച്ചൊക്കെ? ആരാ കൂടുതല് നോക്കിയത്? ഉപ്പ ഉപ്പയാണോ ഉമ്മയാണോ താത്ത ആരാണ്? നോക്കിട്ടില്ലേ? താത്ത ആ മദീനത്താണുള്ളത്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഏതായാലും നമുക്ക് എന്നാ ചോദ്യത്തിലേക്ക് കടന്ന നഗരങ്ങളെ കുറിച്ചാണ് നമ്മൾ പോയിട്ടുള്ള. ആയിഷ എവിടെങ്കിലും നഗരത്തിലേക്ക് പോയിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലമൊക്കെ ടൂറൊക്കെ പോയിട്ടുണ്ടോ? ആ, ഇന്റർനാഷണൽ ട്രിപ്പ് അടിച്ച ആളാണ്, മാഷാല്ലാ. ബാറക്കല്ലാഹി. മക്കത്ത് പോയിട്ടുണ്ടോ? അപ്പോ എന്തിനാ അവിടെ പോയത്? അവിടെ എന്തിനാ പോവാ നമ്മള്? മാഷാല്ലാഹ്, ഇപ്പൊ ചെറിയ പ്രായത്തില് ഉംറ ചെയ്ത ആളാണ് അല്ലേ. ഇപ്പൊ വലിയ പ്രായമായോ? ഇപ്പൊ വലിയ കുട്ടിയായില്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് എന്നാ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ചോദിച്ചാല് എല്ലാരോടും ചോദിച്ചു, ഉപ്പാനോടും ഉമ്മാനോടും ഒക്കെ ചോദിച്ചിട്ടാണ് ഉത്തരം പറയാം കേട്ടോ. ഓക്കെ, നമുക്കെന്നാ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം.
2: ഒന്നാമത്തെ ചോദ്യം, ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഓപ്ഷൻ എ ജോധ്പൂർ, ഓപ്ഷൻ ബി ജയ്പൂർ, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി ഇൻഡോർ.
0: നമ്മൾ നേരത്തെ കഴിഞ്ഞ വിളിച്ചാൾക്ക് പിങ്ക് സിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ബ്ലൂ സിറ്റിയാണ് കേട്ടോ, ബ്ലൂ സിറ്റി. ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ഏത് നഗരം എന്നാണ് ചോദ്യം. ഇൻഡോർ എന്നാണ്.
2: ഓപ്ഷൻ ഡി ഇൻഡോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: അത് ഇൻഡിഗോ ഉള്ളതുകൊണ്ടാണ് ഇൻഡോർ തന്നെയത്. എന്താ ഇൻഡോർ തന്നെടുക്കാൻ കാരണം? എങ്ങനെ കേട്ടില്ല? അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ, അപ്പൊ ഏതായാലും ബ്ലൂ സിറ്റി മുമ്പ് കേട്ടിട്ടുണ്ടോ? പിങ്ക് സിറ്റി
4: കേട്ടിട്ടുണ്ടോ?
0: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്തോണ്ട്, ബ്ലൂ സിറ്റി ആണ്, നല്ല രസമുള്ള നല്ല ചിത്രങ്ങൾ കാണാം. എന്താ അതിന്റെ പ്രത്യേകത ഉണ്ടാവുക? ഫുള്ള് എന്താവും ബ്ലൂ കളർ ഉണ്ടാവുക? ഈ ഫുള്ളും തന്നെ എന്താ, മരങ്ങൾ ബ്ലൂ ആവോ? വെള്ളം ബ്ലൂ ആ? എന്തൊക്കെ മൊത്തത്തിലൊരു ബ്ലൂ ആണെന്ന് അല്ലേ. ഓക്കെ, അപ്പൊ ആ ചിത്രത്തിൽ കണ്ട മൊത്തത്തിലൊരു ബ്ലൂ കാണാം കേട്ടോ. നല്ല ബിൽഡിങ്ങുകളൊക്കെ ഫുള്ള് നല്ല നീല നിറത്തിൽ കാണാം. അപ്പൊ ആ പക്ഷെ ആ സ്ഥലത്തിന്റെ സ്ഥലം പക്ഷെ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്.
2: ഇൻഡോർ അല്ല, ഓപ്ഷൻ എ ജോധ്പൂർ ആണ്.
0: ജോധ്പൂർ ആണ് ഉത്തരം. ഉത്തരം കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. അല്ല, ഒന്ന് പുതിയ അറിവ് കിട്ടിയാ? പുതിയൊരു അറിവ് കിട്ടിയില്ലേ, പുതിയൊരു നോളജ് കിട്ടിയില്ലേ. അപ്പൊ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് കേട്ടോ, ജോധ്പൂര് ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കണ്ടേ. ഇൻഷാല്ല. അപ്പോ ഏതായാലും നമ്മുടെ ടെലികിസ്റ്റിലേക്ക് വിളിച്ചത് നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്ക. ആ ആ ആ സാരല്ല. അപ്പൊ ഇനി അടുത്ത തവണ നാളെ ഒക്കെ ഉണ്ട്, നാളെയും വിളിച്ച് സമ്മാനം വാങ്ങണം കേട്ടോ. പാട്ട് പാടുവോ? ആ എന്നാ കേക്കട്ടെ. ഇസ്ലാമിക ഗാനല്ലേ. ഓക്കെ, മാഷാ അല്ലാ ബാറക്കല്ലാ. വലിയ കൊച്ചു മനസ്സിൽ വലിയ ആഗ്രഹമാണ് ഹജ്ജൊക്കെ ചെയ്യാൻ. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഏതായാലും ടെലികിസിലേക്ക് വിളിച്ചാൽ നന്ദി. ഇനിയും ശ്രമിക്കാം കേട്ടോ, ഒരു തവണ മിസ്സായി വിചാരിച്ചിട്ട് പ്രയാസപ്പെടണ്ട, ഇനിയും ശ്രമിക്കാം. നാളത്തെ വിഷയമൊക്കെ ഉടനെ കിട്ടും, അപ്പോൾ നാളേക്ക് തയ്യാറായി വരാം. ഓക്കെ ശരി, അപ്പോൾ ശുക്രൻ, ജസാക്കും അല്ലാഹു ഖൈറൽ ജസാ, ബറക്കല്ലാഹു ഫീക്കും. ടെലികിസിലേക്ക് വിളിച്ചാൽ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ഇത്ര കോളറുകൾ കടന്നു പോയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിന്നറാകാൻ സാധിച്ച ഒരാൾക്കാണ്.
0: അതെ അതെ, നമ്മളിത് ഒന്ന് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏതായാലും പക്ഷേ നമ്മൾ ഓപ്ഷൻസ് അതാണ് നമ്മളെ മെയിൻ. പലർക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ കുറേ ആളുകൾക്ക് അത് കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രോതാക്കൾ പറ്റുമെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് എന്താണ് അതിൻ്റെ പേരൊക്കെ വരാൻ പറ്റിയ കാരണം എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കിയാൽ നന്നായിരിക്കും ഇൻഷാല്ലാ. ഏതായാലും നമുക്ക് അടുത്ത നമ്മുടെ ഗസ്റ്റിലേക്ക് പോയാലോ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഫാത്തിമ.
2: ഫാത്തിമ, അന്ന് മൂന്നാമത്തെ ഫാത്തിമയാണ്, മാഷല്ല. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാസർഗോഡ് ജില്ലയിൽ നിന്നാണല്ലേ, മാഷല്ല. അപ്പോ ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ആ, പ്രശസ്തമായ നഗരങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇന്ന് പീസ് റേഡിയോ ലൈവ് ഫാമിലി ടെലിവിഷനിൽ ചർച്ച ചെയ്യുന്നത്. മുമ്പ് പീസ് റേഡിയോയിലേക്ക് വിളിച്ച് വിന്നർ ആയിട്ടുണ്ടോ?
3: ഇല്ല
2: ഇല്ല, ആദ്യമായിട്ടാണല്ലേ വിളിക്കുന്നത്.
0: ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്? ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഫസ്റ്റ് കപ്പടിച്ച് പോകോ? ഇൻഷാല്ലാ ട്രൈ ചെയ്യാൻ. വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാ? എന്തെങ്കിലും നമ്മളെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്റ്റഡി
3: നടത്തിയിട്ടുണ്ടായിരുന്നാ?
0: ഇല്ലേ, ഇപ്പൊ ഇങ്ങനെ വെറുതെ സമ്മാനം കിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ വളരെ സിമ്പിള്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് നമ്മളെ ചോദ്യം. ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്നാണ്. ഗോൾഡൻ സിറ്റി, സുവർണ നഗരം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ അമൃതസർ, ഓപ്ഷൻ ബി ജയ്സാൽമീർ, ഓപ്ഷൻ സി വാരാണസി, ഓപ്ഷൻ ഡി കാഞ്ചീപുരം. ജയ്സാൽമീർ എന്നാണ്. ചർച്ച ഒന്നും ചെയ്യാതെ ഉറപ്പിച്ചോ?
2: കേട്ടപാതി ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
0: നമ്മൾ ലോക്ക് ചെയ്യല്ലേ? ആ, ഇത് ഉപ്പാനോട് ആരൊക്കെ കൂടെ ഉള്ളത്? ആ, എല്ലാരും ഓക്കെ പറഞ്ഞോ? ജയ്സാൽമീർ
2: ഒന്നുകൂടി ചോദിച്ചു നോക്ക്.
0: ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം അല്ലേ? ജയ്സാൽമീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം. പക്ഷേ ശരം ഉത്തരം അമൃതസർ ആണ് ഉത്തരം കേട്ടോ. അമൃതസർ കേട്ടിട്ടുണ്ടോ? ആ, അത് അവിടെ പ്രസിദ്ധമായ ഒരു
2: അമ്പലം.
0: ആ, എന്താ അതിന്റെ പേര്? ഗോൾഡൻ ടെമ്പിൾ
3: കേട്ടിട്ടുണ്ടോ?
0: ഏ, എന്താ പറഞ്ഞത്? മോളെ റേഞ്ചിന്റെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, കേൾക്കുന്നില്ലേ? ആ ആ, അപ്പൊ അമൃതസർ ആണ് ഉത്തരം. നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അമൃതസറിലാണ്. അത് ഏതാ സംസ്ഥാനം അറിയോ? ആ ആ, ഓക്കെ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് യാത്രക്ക് പോകാൻ ഇഷ്ടല്ലേ? എവിടെയൊക്കെ പോയിട്ടുണ്ട് കേരളത്തിന് പുറത്ത്? കേരളത്തിന് പുറത്ത് പോയിട്ടില്ല, ഒക്കെ കേരളത്തിനുള്ളിലാണ് അല്ലേ. ശരി ശരി,
3: അപ്പൊ
0: ഏതായാലും പറ്റുകയാണെങ്കിൽ ഫാമിലിന്റെ കൂടെ ഒക്കെ ഒന്ന് പുറത്തു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ പോകാൻ ശ്രമിക്കുക. ഏതായാലും ഇതൊക്കെ വളരെ ഫേമസ് ആണ് കേട്ടോ. അമൃതസറൊക്കെ വളരെ, ഈ പഞ്ചാബാണ് സംസ്ഥാനം. പഞ്ചാബ് സംസ്ഥാനത്തില് അമൃതസർ, അതായത് പഞ്ചാബ് എന്ന് കേൾക്കുക ആദ്യം വരുന്ന സിറ്റികളിലൊന്നാണ് ഈ അമൃതസർ എന്നുള്ളത്. അപ്പൊ കൂടുതൽ വായനക്ക് വിധേയമാക്കുക, ഒന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കുക, ഇൻഷാ അല്ലാ കൂടുതൽ അറിയാം കേട്ടോ. ഏതായാലും വീണ്ടും വിളിക്കുക, ടെലിഗസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മളെ കോളുകൾ റെഡിയാണ്, നമുക്ക് ഇനി അടുത്തതിലേക്ക് കിടക്കാല്ലേ. കോള് കട്ടായി പോയിട്ടുണ്ട് തോന്നുന്നു. ഏതായാലും അമൃതസർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത്, ഒക്കെ 2-3 വർഷം മുമ്പ് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാഴ്ച കണ്ട ഒരു ഓർമ്മകൾ ഇപ്പം മനസ്സിൽ വരികയാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ഓർമ്മയായിരിക്കും. ഏതായാലും നമ്മൾ ഒരു ടെലിഗസിൻ്റെ 4-5 കോളുകൾ നമ്മൾ പൂർത്തിയാക്കി. നമ്മുടെ ടെലിഗസിൻ്റെ പുതിയൊരു വേർഷൻ ഇപ്പോൾ ഇന്നുണ്ടായി, നമ്മളെ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഇത് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. നമ്മുടെ ഫാമിലി ലൈഫ് ടെലിഗസ് എല്ലാ ദിവസവും ഇപ്പം വെക്കേഷനിൽ നടക്കുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ടെലിഗസ് കഴിഞ്ഞ ശനി ഞായറുകളിലായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ടെലിഗസ് പുതിയ രൂപത്തിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട്, പല ആളുകളും കോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് അവർക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പുതിയ രൂപത്തിൽ ലൈവ് അല്ലെ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ടെലിഗസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ 90 20 840 840 എന്നുള്ള നമ്മുടെ നമ്പറിലേക്ക് ടെലിഗസ് എന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ ഇൻഷാല്ലാ അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ലൈവ് നടക്കുന്ന ലിങ്കുകളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോം തയ്യാറാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിലേക്ക് കൂടി പങ്കെടുക്കണമെന്ന് അറിയിക്കാം ഇൻഷാ അല്ലാ. നമുക്ക് നമ്മുടെ അടുത്ത അതിഥി ആരാണെന്ന് നോക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിൽ ആരാണ് ഇന്ന് നമ്മുടെ അതിഥി? പേര് പറയോ. ക്ലിയർ ആയില്ല. ആരാണ്? ഖദീജ. ഓക്കെ, എവിടെയാണ് മോളുടെ വീട്? ബഹ്റൈൻ. അങ്ങ് ദൂരെ ബഹ്റൈനിലാണ് വിളിക്കുന്നത് ഇപ്പോ. ഓക്കെ, എത്രയിലാണ് സ്കൂളിൽ പഠിക്കുന്നത്? എത്ര പഠിക്കണില്ലേ? എനിക്ക് ക്ലിയർ ആയില്ലല്ലോ, ഒന്ന് ഉറക്കെ പറയോ. ട്യൂഷനാ? ഓക്കെ, ഇപ്പൊ എത്ര വയസ്സായി എന്നാല്? 5 വയസ്സായ. ഓക്കെ ഓക്കെ. ആരൊക്കെയാണ് ഇപ്പൊ കൂടെ ഉള്ളത്? ഇന്നത്തെ ഫാമിലി ടെലിഗസിന് ആരൊക്കെ വിളിക്കണത്? ഓക്കെ, എന്താ ഉപ്പാന്റെ പേരെന്താ? ഉമ്മന്റെ പേരോ? ഉമ്മന്റെ പേര്? ഓക്കെ. എന്തോ വോയിസിന്റെ, നമ്മുടെ മൈക്കിന്റെ എന്തോ ഒരു ഒരു വ്യക്തത കുറവുണ്ട്. ഒന്ന് എന്ത് ക്ലിയർ ആക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ നന്നായിരിക്കും. ഏതായാലും ഉപ്പാക്കും സഹായിക്കാം കേട്ടോ, ഉത്തരം പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലാണെങ്കിൽ ഉപ്പാക്കും പറയാവുന്നതാണ്. ഏതാ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ ആണോ റെഡി? മുമ്പ് ടെലിഗസ് വിളിച്ചിട്ടുണ്ടോ മുമ്പ്? ഇല്ല, ആദ്യമായിട്ട് വിളിക്കാണ്. ഫസ്റ്റ് വിളിക്കല്ലോ. ഓക്കെ, ഏതായാലും നമുക്ക് എന്നാലും ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം.
2: ഒന്നാമത്തെ ചോദ്യം, ലോകത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ലോകത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്?
0: ലോകത്തിന്റെ
2: ഓപ്ഷൻ എ ചിക്കാഗോ, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി ബാങ്കോക്ക്, ഓപ്ഷൻ ഡി ലണ്ടൻ.
0: ലോകത്തിന്റെ കിച്ചൺ ഓഫ് ദ വേൾഡ്, ബാങ്കോക്ക് എന്നാണ് ഉത്തരം. തീരുമാനിച്ച് ഉറപ്പിച്ചാ? എല്ലാരും ഓക്കെ ആണോ? ഡീലാണ്. ഓക്കെ, ഉപ്പമ്മയൊക്കെ അതിന് ഉറപ്പിച്ചു അല്ലേ? ഇപ്പൊ നമ്മള് ലോക്ക് ചെയ്യാണ്. ലോകത്തിന്റെ അടുക്കള എന്നുള്ളതിന്റെ ഉത്തരം വരുന്നത് എന്താണ്?
2: ബാങ്കോക്ക് എന്നാണല്ലോ പറഞ്ഞത്.
0: ആ, ബാങ്കോക്ക് ആണ് പറഞ്ഞത്, പക്ഷേ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. രണ്ടാമതാണെങ്കിൽ ഇനി എന്ത് പറയും ഉത്തരം? പാരീസ്.
2: പാരീസ്
0: അതും തെറ്റിയാൽ മൂന്നാമത് എന്ത് പറയും? ഇനി രണ്ടെണ്ണമുണ്ടല്ലോ, ഏതാ?
2: ലണ്ടനും ചിക്കാഗോ ബാക്കിയുണ്ട്.
0: അതിലേത് പറയും? അപ്പൊ പിന്നെ ഈ പറഞ്ഞതൊന്നല്ല. നമ്മുടെ ഉത്തരം ഏതാണ്? ഇപ്പൊ ശരിക്കും ഉത്തരം കിട്ടി. ഏതാ? ആ, ചിക്കാഗോ ട്ടോ. ആ, ചിക്കനും കൂട്ടിയാ? ചിക്കാഗോ. ഓക്കെ, ഇപ്പൊ പഠിക്കാൻ നല്ല സിമ്പിളാണ്. ചിക്കൻ ആലോചിച്ചാൽ മതി. ചിക്കൻ, ചിക്കാഗോ. അപ്പൊ നമ്മുടെ ലോകത്തിന്റെ അടുക്കള അല്ലേ? അടുക്കളയിൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുക. അപ്പൊ ചിക്കൻ ആലോചിച്ചാൽ മതി, ഇനി മറക്കരുത് കേട്ടോ. ലോകത്തിന്റെ അടുക്കള എന്താണ്? ചിക്കാഗോ. ഓക്കെ, കുറച്ച് പുതിയ ഒരു അറിവ് കിട്ടിയ സന്തോഷം അല്ലേ? പക്ഷെ അത് അതേപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ പഠിക്കുക കേട്ടോ. നല്ല കാര്യങ്ങളൊക്കെ ടെലിവിഷനിൽ കേൾക്കാറുണ്ടോ? ആ, അപ്പോൾ ഇതേപോലെ. ആ, മാഷാല്ലാ, വെരി ഗുഡ്. ഏതൊക്കെ എല്ലാ പ്രോഗ്രാമും കേൾക്കുക? ഇഷ്ടപ്പെട്ട ഏതാ ടെലിവിഷാ? മാഷാല്ലാ. അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ പഠിക്കാൻ കേൾക്കുമ്പോ നമുക്ക് കുറെ അറിവുകൾ കിട്ടുന്നില്ലേ? ഇല്ലേ? ആ, അപ്പൊ ഇതേപോലെ കൂടുതൽ അറിവുകളൊക്കെ നേടി നല്ല ഉഷാറാക്ക കേട്ടാ. ഓക്കെ, അപ്പൊ ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. ടെലിഗിസിലേക്ക് വിളിച്ചതിന് നന്ദി. അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മുടെ കുറെ ഇന്ന് പുതിയ കുറെ ആളുകള് വിളിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നമ്മളെ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എൻ്റെ ഒരു തെളിവാണ്. ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഇന്ന് കിട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ ശ്രമിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കോള് വരുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ കിട്ടൽ പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പുള്ള സമയങ്ങളിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇൻഷാല്ലാ. ഏതായാലും നമ്മളെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ട്?
2: കേരളത്തിന് പുറത്ത് ഞാനും അല്ലാതെ പോയിട്ടില്ല.
0: ഓക്കെ, കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ?
2: അല്ല, കേരളത്തിന് പുറത്ത് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഊട്ടി അങ്ങനെ പോയിട്ടുള്ളൂ.
0: ആ ആ, യെസ് യെസ്. അത് അതെന്തെങ്കിലും പറയാനൊരു മടി എല്ലാവരും ഇല്ലേ? കേരളത്തിലാണ് വിചാരിച്ചു നിൽക്കുക. അപ്പോൾ അങ്ങനെ യാത്രകൾ നമുക്ക് കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം പോകുന്ന യാത്ര എന്നുള്ളത് ഒരുപാട് എനർജി കിട്ടുന്ന, അതോടൊപ്പം തന്നെ ഒരുപാട് ജീവിതങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ യാത്രാനുഭവങ്ങൾ ഉണ്ടാവും. ചിലരൊക്കെ പിന്നെ വെറും യോയോ അടിക്കാനും അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകണേ. ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കാത്ത ആളുകൾ വരെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ കാഴ്ചകൾ കണ്ട് അള്ളാഹുവിൻ്റെ, പ്രത്യേകിച്ച് അല്ലേ, നമ്മുടെ മലകളുടെ മുകളിലൂടെ പോകുമ്പോഴും ചുരത്തിലൂടെയൊക്കെ പോകുമ്പോഴും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ആകാശത്തിൻ്റെ ഭൂമിയുടെയും അതുപോലെ മലകളുടെയും ഒക്കെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ ആലോചിച്ച് അങ്ങനെ നല്ലൊരു ഒന്നുകൂടി ഈമാനികമായിട്ട് നമുക്കൊരു ഉന്മേഷം കിട്ടുന്നതാണ് യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോ സ്ഥലം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്, കേരളം തന്നെ ഓരോ ജില്ലയും ഓരോ സ്ലാങ് കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് ഒന്നുകൂടി വിശാലമായി ചിന്തിച്ചാൽ ഓരോ സംസ്ഥാനവും ഓരോ വെറൈറ്റിയാണ്. ഭാഷയിലായാലും അല്ലെങ്കിൽ അവരുടെ കൾച്ചറിൽ ഒക്കെ ഭയങ്കര ഡിഫറൻറ്റാണ്. അപ്പോൾ അതൊക്കെ യാത്രയിൽ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഇടപെടൽ, ഒരാളുകളുടെയും ഇടപെടൽ, ഒരുപോലെ സാമൂഹികമായിട്ടുള്ള അവരുടെ ചുറ്റുപാട്, അതൊക്കെ മനസ്സിലാക്കാനും. അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ഏത് ലെവലിലാണ്, നമ്മൾ ഹൈ ആണോ ലോ ആണോ എന്നൊക്കെ വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നമുക്ക് വിലയിരുത്താനൊക്കെ പറ്റുന്നതാണ് യാത്ര എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പം ഭൂരിഭാഗം എല്ലാവരും ഏത് തിരക്കുള്ള ആളായാലും ഒരു സമയം കണ്ടെത്താറുണ്ട് ഞാൻ മനസ്സിലായി. ഞാനിപ്പം ഇപ്പോൾ നമ്മളൊരു സുഹൃത്ത് പോയത് യാത്ര കണ്ടു. അപ്പോൾ ഇന്ന് അവർ അവിടെ യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര തിരക്ക്, കുറച്ച് പ്രൊഫഷണലി തിരക്കുള്ള ആളുകളാണ്. പക്ഷേ അതിൻ്റെ ഒരു സമയം എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റിവെച്ച് അങ്ങനെ തന്നെ പോകുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അപ്പോൾ യാത്രകൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. പക്ഷേ അതാണ് ഒരിക്കലും അതിൻ്റെ ഒരു മെസ്സേജ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യരുത്, വെറും ഉന്മാദം മാത്രമായിട്ട് മാറരുത് എന്നുള്ളതാണ്. ഇതിലൊക്കെ എപ്പോഴും അള്ളാഹുവിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ളൊരു ആർമാദവും ഉന്മാദവും ഒന്നും പാടില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
2: മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു കൗല് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ്, യാത്ര ചെയ്യാത്തവൻ്റെ മനസ്സെന്നുള്ളത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. യാത്ര ചെയ്യുന്നതിൻ്റെ മനസ്സാകട്ടെ ഒഴുകുന്ന വെള്ളം പോലെയാണ്. അത് നമ്മളെ സ്ട്രെസ് റിലീഫിനൊക്കെ ഏറ്റവും നല്ലൊരു ഉപാധിയായിട്ടാണ് പലരും യാത്രകൾ സമീപിക്കാറുള്ളത് എന്നുള്ളത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏതായാലും നമ്മൾ യാത്രകൾ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച കുറേ സ്ഥലങ്ങൾ, ഇപ്പോൾ ജയ്പൂർ ജയ്സാൽമീറൊന്നും നമുക്ക് പോകാൻ പറ്റാത്ത, ഞാനൊരു വർഷം ഡൽഹിയിലായിരുന്നു, അപ്പോൾ ആ സമയത്ത് പോകണം എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ് ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ അതൊക്കെ പോകാൻ കഴിയുന്നവരൊക്കെ ആ യാത്രകളിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. ഞാൻ ഒന്നുകൂടി നമ്മുടെ ലൈവ് ടെലികാസ്റ്റിൻ്റെ ഒപ്പം തന്നെ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ പുതിയ നമ്മുടെ ടെലികാസ്റ്റിൻ്റെ രൂപം, അതിലേക്ക് നമ്മുടെ കുട്ടികൾ പ്രീ ബുക്ക് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം പാഴാക്കാതെ നമുക്ക് കുറേ സമയം വിളിക്കുന്നതിന് പകരം നേരെ നമുക്ക് വിളിച്ച് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ നേരത്തെ സൂചിപ്പിച്ച പോലെ 90 20 840 840 എന്നുള്ള നമ്പറിലേക്കോ ടെക്സ്റ്റ് ചെയ്യുക. അതിൻ്റെ ടെലികാസ്റ്റിന് ടെക്സ്റ്റ് ചെയ്ത് അയക്കാം, മെസ്സേജ് അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ലൈവുകളിലൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കാണുന്നതാണ്. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാൻ ശാലും. ഏതായാലും നമ്മൾ നമ്മുടെ ടെലികാസ്റ്റിൻ്റെ സമയം ഏകദേശമൊക്കെ അവസാനിക്കാനായിട്ടുണ്ട്. വിളിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കോണ്ടാക്ട് ചെയ്യുക ഇൻഷാല്ലാ. നമ്മുടെ നഗരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് നഗരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അപ്പം ഏതായാലും 90 20 840 840 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇൻഷാല്ലാ നാളത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ഹിജറ വർഷം, ഹിജറ വർഷത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് നാളെ ഇൻഷാല്ലാ നമ്മുടെ ടെലികാസിൽ ഫാമിലി ലൈവ് ടെലികാസിൽ ഉണ്ടാകുക. ഹിജറ വർഷം മാസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒന്നുകൂടി ആവർത്തിക്കാം. നാളത്തെ നമ്മുടെ ടെലികാസ്റ്റിൻ്റെ ലൈവ് ഫാമിലി ലൈവ് ടെലികാസ്റ്റിൻ്റെ വിഷയം ഹിജറ വർഷം മാസങ്ങളും പ്രത്യേകതകളും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഇത് കേൾക്കുന്നവരൊക്കെ അതിന് വേണ്ടി ഒന്ന് തയ്യാറാവുക. വളരെ കുറഞ്ഞ കാര്യങ്ങൾ നമുക്കതിൽ പ്രത്യേകിച്ച് ഓരോ മാസവും ചരിത്രം പഠിക്കാനുള്ളൊരു അവസരം കിട്ടും. ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഓരോ മാസത്തെയും നോമ്പുകളെക്കുറിച്ച് അതൊക്കെയാണ് അതിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതൊന്ന് ഓടിച്ചു പോയാൽ, നമ്മളൊന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കിട്ടുന്നതാണ്. പിന്നെ ഓരോ മാസത്തെക്കുറിച്ചും ഒരു പക്ഷേ ഖുത്ബകൾ തന്നെ ഓരോ മാസത്തെക്കുറിച്ചുള്ളത് തന്നെ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് പ്രിപ്പയർ ആയിട്ട് അല്ലേ, ഒരു മാസം ഉപ്പ പഠിക്കുക, ഒരു മാസം അങ്ങനെ ഉണ്ടാവുക ആ ഒരു അല്ലേ,
2: ഡിവൈഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്.
0: യെസ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നല്ലൊരു മുന്നേറ്റമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ഫാമിലി പ്രത്യേകിച്ച് കേൾക്കുന്ന ഉപ്പയമ്മയും അതിനുവേണ്ടി പരിശ്രമിച്ചാൽ കുട്ടികൾക്കും നമുക്കും ഒക്കെ അത് വലിയ ഉപകാരപ്പെടും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് പരിശ്രമിക്കാതെ ഒരു പുതിയ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും നമ്മൾ രണ്ട് മൂന്ന് ഒരാളാണ് നമുക്ക് ഇന്ന് വിജയമായിട്ടുള്ളത് അല്ലേ,
2: ആദ്യം വിളിച്ച
0: ഫസ്റ്റ് വിളിച്ച ആൾ മാത്രമേ വിജയമായിട്ടുള്ളൂ. അതുകൊണ്ടാണോ എല്ലാവരും ഒരു ഒരു ശങ്കിച്ച് നിൽക്കുന്നുണ്ടോ ഒരു സംശയം. വിജയം എന്നുള്ളത് ജയപരാജയം എന്താ അതിൻ്റെ ഒരു ചൊല്ലുണ്ടല്ലോ, പരാജയങ്ങളുടെ പഠിച്ച വെട്ടിയാണ് വിജയങ്ങളിലേക്ക് എത്താന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ ഇനി ഒന്ന് തെറ്റിയോ അല്ലോ വിചാരിച്ച് ആരും മടിക്കേണ്ട. നമ്മൾ ചെറിയ രണ്ടാം ക്ലാസ്സിലും അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിയൊക്കെയാണ് നമുക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിലൊന്നും ആരും ഒരു മനപ്രയാസം കരുതേണ്ട ആവശ്യമില്ല, ആർക്കും വിളിക്കാം. നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കാനും അത് ഷെയർ ചെയ്യാനുള്ളൊരു വലിയൊരു അവസരമാണിത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഷാദ്.
2: നമ്മൾ ലാസ്റ്റ് ചോദിച്ച ചോദ്യം എന്നുള്ളത് ലോകത്തിൻ്റെ അടുക്കള, കിച്ചൺ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ളതാണ്. അതിന് ഉത്തരമുള്ളത് ചിക്കാഗോ എന്നതായിരുന്നു. മനസ്സിലാക്കേണ്ടത് ചിക്കാഗോ എന്നുള്ളത് പണ്ട് കാലം തൊട്ട് ഏറ്റവും കൂടുതൽ മീറ്റ് മാംസം എക്സ്പോർട്ട് നടത്തിയ ഒരു രാജ്യമായതുകൊണ്ടാണ് അദ്ദേഹം ചിക്കാഗോ ഇത്തരത്തിൽ ലോകത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടാനുള്ള കാരണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
0: ഞാനത് ഇങ്ങനെ കുറച്ചൊക്കെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് അടുത്ത നമ്മുടെ ഗസ്റ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ
2: സാധിച്ചു.
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പീസ് റേഡിയോ ഫാമിലിയിലെ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മിസ്ഹബ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഓ, വീണ്ടും ബഹ്റൈൻ നിന്നും അടുത്ത കോൾ നമുക്ക് എത്തിയിരിക്കുകയാണ്. മിസ്ഹബ് എത്രയല്ല പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ്? ഇനി അഞ്ചിലേക്ക്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓ, നാട്ടിലാണ് പഠിക്കുന്നത്. ഓക്കെ, സ്കൂളിന്റെ പേര്? ഓക്കെ, അപ്പൊ വെക്കേഷൻ ഇപ്പൊ ബഹ്റൈനിലേക്ക് പോയതാണല്ലേ. ഓക്കെ, നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് നമ്മുടെ ടെലികിസിന് ഉണ്ടാകാറുള്ളത്. പക്ഷെ മൂന്ന് ചോദ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ശരിയായാലേ അടുത്ത ചോദ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചാലോ? റെഡി? ഹലോ, റെഡി അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ മോനെ, കേൾക്കുന്നില്ലേ? ആ, ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഇന്ത്യയുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രവേശന കവാടം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഓപ്ഷൻസ് വേണോ? ഓ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് പ്രസിദ്ധമാണല്ലോ, നമ്മുടെ ഇന്ത്യയിലെ പ്രസിദ്ധമായതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം. ആ സ്ഥലം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. അത് എവിടെയാണെന്നാണ് ചോദ്യം. ഞാൻ ഓപ്ഷൻസ് പറയട്ടെ? ഓപ്ഷൻസ് വേണോ? ഹലോ, അവിടെ നമ്മുടെ ഈ ലൈവ് അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന്, നമ്മുടെ സൗണ്ട് ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അന്ന് ഒന്നെങ്കിൽ നമ്മൾ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഒന്ന് തൽക്കാലത്തേക്ക് നമ്മൾ ഈ ചോദ്യം കഴിഞ്ഞവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഷാദ, അപ്പം അല്ലെങ്കിൽ സൗണ്ട് ഒരു പ്രയാസം ഉണ്ടായിരിക്കും. ഏതായാലും ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ ഡി കൊൽക്കത്ത, ഓപ്ഷൻ സോറി ഒന്നുകൂടി പറയാം, ഒന്നുകൂടി കേട്ടോ. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി മുംബൈ. ക്ലിയർ അല്ലേ? ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ഇതിലേതാണ് ഉത്തരം? ചോദ്യം ശ്രദ്ധിക്കണം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ പ്രവേശന കവാടം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഡൽഹി എന്നാണ് ഉത്തരം വന്നിട്ടുള്ളത്. നമുക്ക് ലോക്ക് ചെയ്യാം, ഉറപ്പ്? ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാണ്. എന്താണ് നമുക്ക് ഉത്തരമായിട്ട് പറയാനുള്ളത്? ഉത്തരം മുംബൈ ആണ് ആൻസർ കേട്ടോ. മുംബൈ, ഡൽഹിയിൽ വേറൊരു സാധനം ഉണ്ട്, നമ്മൾ വേറൊരു ചോദ്യം, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആ യെസ്, എപ്പോഴും അത് ഞാൻ വീണ്ടും പറഞ്ഞത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണെന്ന് പറയാൻ കാരണം അതാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്, വേറൊരു ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അടുത്ത ചോദ്യമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ ചെറിയൊരു വ്യത്യാസം വന്നാണ്, കൺഫ്യൂഷൻ വന്നാണ്, സാറില്ല. ഏതായാലും അടുത്ത തവണ നമുക്ക് ഉഷാറാക്കാം കേട്ടോ. ഓക്കെ ശരി, അപ്പോ ബാരക്കല്ലാഹു ഫീക്കും ജമീഅൻ, അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മളെ സമയം അവസാനിക്കാതെ നമുക്ക് അവസാനത്തെ നമ്മളൊരു കോളറിലേക്ക് ഇൻഷാല്ല കടക്കാം. ഓക്കെ, അത് കട്ടായി പോയിട്ടുണ്ട് തോന്നുന്നു. നമ്മളെ ഒരു കൺഫ്യൂഷൻ, ഞാനതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും കടക്കുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു മാറ്റമാണ് എനിക്ക് തോന്നുന്നത് വന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ ഉത്തരം മുംബൈ എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും മുംബൈയും ഡൽഹിയും ഒക്കെ വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. അതിൽ നമുക്കൊക്കെ വിസിറ്റ് ചെയ്ത ആളുകൾ ഇതിലുണ്ടായിരിക്കും, ഒരു പക്ഷേ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട്, അതുപോലെ നമ്മുടെ മനുഷ്യൻ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ സൃഷ്ടാവ് സൃഷ്ടിച്ചതും ഒക്കെ കാണാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഷാല്ല ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഇൻഷാല്ല ഇനി ഒരു കോളും കൂടിയേ നമുക്ക് അവസരമുള്ളൂ. നമ്മുടെ ഇവിടെ സമയം അവസാനിക്കാറായിട്ടുണ്ട് ഇൻഷാല്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പം നമുക്ക് എന്താണ് ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് യാത്രയുമായി ബന്ധപ്പെട്ട്?
2: ഇന്നത്തെ ടെലിഗിസിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, സാധാരണ ഇതിൽ ടെലിഗിസ് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പ്രൈസ് വിന്നറായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഫസ്റ്റ് കോളറിന് മാത്രമാണ് മൂന്ന് ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നൽകി വിന്നറാകാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്.
0: ഇതിൽ ചോദ്യങ്ങളൊക്കെ കുറച്ച് സിമ്പിളാണ് കേട്ടോ, പക്ഷേ നമ്മളിങ്ങനെ പണ്ട് പഠിച്ചത് അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ വായിച്ചു പോയി അങ്ങനെ കേട്ട് മറിഞ്ഞത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. മറ്റേ ഒന്ന് നമ്മളൊന്നും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്നാൽ ഒന്നും കൂടി എല്ലാവർക്കും കിട്ടുന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നാളത്തെ നമ്മൾ ഇപ്പം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് വീണ്ടും തയ്യാറാകാൻ വേണ്ടി, നമ്മൾ ഹിജ്റ മാസങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പം തന്നെ ഒന്ന് തയ്യാറെടുപ്പ് നടത്തും. ഇന്ന് ഈ നാളെ പിടിച്ചും, എന്താ പറയുക, പിടിക്കും, നമ്മുടെ പിടിച്ചടക്കും എന്നുള്ളൊരു നിയത്ത് ഇപ്പം തന്നെ വെക്കുക ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞല്ലോ വീണ്ടും അത് സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഉപ്പ ഒരു 4 മാസം ഉപ്പ പിടിക്കട്ടെ, 4 മാസം അല്ലേ ഉമ്മ പിടിക്കട്ടെ, 2 മാസം പെങ്ങൾക്ക് കൊടുക്കുന്നു, 2 മാസം ഇങ്ങനെ 12 മാസം ഡിവൈഡ് ചെയ്താൽ സുഖ സുന്ദരമായിട്ട് നമുക്ക്, പിന്നെ ഓപ്ഷനും ഉണ്ടല്ലോ നമുക്ക് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനെ വന്നിട്ടുള്ള ആളുകളൊന്ന് നാളെ പറഞ്ഞാലും നന്നാവും അല്ലേ. നാളെ ഞങ്ങൾ ഇങ്ങനെ ഈ രൂപത്തിലാണ് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ നാളെ ടെലിഗിസിന് വിളിക്കുന്നവർ ഇത് കേൾക്കുന്നവർ അതൊന്ന് അറിയിച്ചാൽ നമുക്കൊരു സന്തോഷമായിരിക്കും ഇൻഷാല്ല. ഏതായാലും നമ്മൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഇങ്ങനെ ഒരു ഇത്രയും സമയം ഒരുപാട് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്താണെങ്കിലും പരലോകത്തേക്കുള്ളതാണെങ്കിലും ഒക്കെ വൈജ്ഞാനികമായിട്ട് നമുക്കൊരു ഉന്നതി കിട്ടുന്നതാണ് ഇത്തരം ടെലിഗിസുകളായാലും മറ്റ് ഒരുപാട് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അല്ലാതെ ആർക്കും കുറച്ച് സമ്മാനം കിട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യമല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും ഇപ്പോൾ നമ്മളടക്കം തന്നെ പുതിയൊരു വിഷയം കിട്ടുമ്പോൾ നമ്മളും ഒന്ന് അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള, അപ്പോൾ റഫർ ചെയ്തു ഞാനിപ്പോൾ WCT യെ കുറിച്ച് ഒന്ന് നോക്കി അപ്പോഴാണ് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ നമുക്ക് ഓരോ പുതിയ അറിവിൻ്റെ സാഗരമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ നമ്മളിതിങ്ങനെ ഒന്ന് തോണ്ടിയൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനൊരു അവസരമാണെന്നാണ് ഞാൻ ഇത്തരം സന്ദർഭങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നമ്മുടെ വായനയെ അധികരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. അതോടൊപ്പം തന്നെ യാത്രകൾ ചെയ്യുന്നതിലൂടെ നേരിട്ട് അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളെ നമ്മുടെ ഉള്ള ഈ ഒരു ജീവിതം ഏറ്റവും നല്ല സന്തോഷകരമായിക്കൊണ്ട് ജീവിക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ മതി മറക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെയൊക്കെ ആലോചിച്ച് ആ സൃഷ്ടിപ്പിൻ്റെ വൈഭവമൊക്കെ മനസ്സിലാക്കി അവനോട് വിനയാന്യതനായി എത്ര നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും അതോടൊക്കെ വിനയാന്യതനായിക്കൊണ്ട് നിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതിനിതൊരു തുടക്കമാകട്ടെ, അല്ലെങ്കിൽ ഇതൊരു കാരണമാകട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഈമാൻ വർദ്ധിക്കാൻ തോന്നുന്ന ഒരു കാരണമാകട്ടെ ഒക്കെ ഒന്ന് ആശംസിക്കാം. ഇൻഷാല്ലാ ഏതായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫാമിലി ലൈവ് ടെലികാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ കേട്ട പങ്കെടുത്ത എല്ലാവർക്കും ഹൃദ്യമായ നന്ദി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അറിയിക്കും.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ. 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ALP Level 2 തസ്തികയിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനമൊരുങ്ങുന്നു. 11127 ഒഴിവുകളാണ് അവസരം. വിവിധ RBകളിലായി വിജ്ഞാപനം ക്ഷണിക്കുന്നത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ മാർച്ച് 21-27 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. May 5 മുതൽ June 14 വരെയാകും അപേക്ഷാ സമയം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള RRBകളിൽ അവസരമുണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 1/2026. പ്രായം 18 മുതൽ 30 വരെ. ശമ്പളം തുടക്കത്തിൽ 19,900 രൂപ. 11127 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് സംബന്ധിച്ച ഒഴിവുകളുടെ വിവരങ്ങൾക്കായി സന്ദർശിക്കാം വെബ്സൈറ്റ് www.rtbaapply.gov.in. നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധസർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ കാതൊർക്കുക. അടുത്ത പരിപാടി സ്നേഹക്കൂട്. കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂട്, പാരന്റിംഗ് ഭാഗം ഒന്ന്. ഓൺലൈൻ കൗൺസിലിംഗ് പുനഃപ്രക്ഷേപണം. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ താജുദ്ദീൻ സലാഹിയും.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗിലേക്ക് ലോകത്തെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കളെ നമ്മൾ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കൂടെ ആദരണീയനായ പീസ് റേഡിയോയുടെ CEO ഹാരിസ് ബിൻ സലീം ഈ ഒരു ചർച്ചയിൽ ചേരുകയാണ്. പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് എടുക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ സാമൂഹിക ഘടനയിലുള്ള ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്നൊരു വിഷയമാണ് പുതിയ കാലത്ത് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകൾ ചർച്ചകൾ ഒരുപാട് വരണം എന്നത്. വളരെ ജനറലായ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ചർച്ച തുടങ്ങുന്നു. രക്ഷിതാക്കൾ അവർ ഈ കുട്ടികളിങ്ങനെ ആകുന്നതിൽ കാരണക്കാരാണോ? അവർ കുറ്റക്കാരാണോ? രക്ഷിതാക്കളെ ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതുണ്ടോ എന്ന ഒരു പൊതുവായ തലത്തിൽ നിന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാം.
10: വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. പലപ്പോഴും ഇപ്പോൾ നമ്മളാരും കൃഷിക്കാരല്ലെങ്കിലും വീട്ടുമുറ്റത്തൊരു തെങ്ങിൻ തൈയെങ്കിലും ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ ചുവട്ടിലൊരു ചെറിയ ശ്രദ്ധ ചെലുത്തിയാൽ അതിൻ്റെ ഒരു മെച്ചം എന്തായിരുന്നാലും അതിൻ്റെ കായയിൽ കാണും. അപ്പോൾ എത്രയോ ആളുകളുടെ മുറ്റത്ത് പൂന്തോട്ടങ്ങളുണ്ട്, കൃഷിത്തോട്ടങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും ശരിക്കും പഠിച്ച് ഒരുപക്ഷെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എഞ്ചിനീയർമാരെ കൺസൾട്ട് ചെയ്ത് അതിനുവേണ്ട വളം എന്താണെന്ന് പഠിച്ച് അത് ചെയ്യുമ്പോൾ അത് തീർച്ചയായും അതിന് ഫലമുണ്ടാകുന്നുണ്ട് എന്ന് ആർക്കാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ശ്രദ്ധ നൽകിയാൽ അതിന് ഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇപ്പോൾ 8 മക്കളുള്ള കുടുംബത്തിൽ എന്താണ്, ആ 8 മക്കളെയും ഏറ്റവും നല്ല കുട്ടികളാക്കി നല്ല പൗരന്മാരാക്കി വളർത്താൻ കഴിഞ്ഞ എത്ര രക്ഷിതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതേപോലെ ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളും എന്താണ് മദ്യപാനികളും വഴിതെറ്റിയവരുമായി തീർന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ കുടുംബപരമായ സാഹചര്യങ്ങൾക്കും മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്കും വലിയ പ്രാധാന്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റിആയത്ത്, ഒന്ന് അവരെന്താണ് ഏത് സമയവും നമ്മൾ എന്ത് ചെയ്യുക, പരിപാലിച്ചുകൊണ്ട് അവരെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തത് ഇനായത്താണ്, ഒരു ശ്രദ്ധ. എല്ലാ കാര്യങ്ങളും ഈ രണ്ടും, ഒരു കൃഷിയാണെങ്കിലും ഇതാണ് വേണ്ടത്. നമ്മളതിനെ പരിചരിക്കുന്നു, അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ശ്രദ്ധയും പരിചരണവും തീർച്ചയായും നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമല്ല. ഇവിടെ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ത്, യാ അയ്യുഹൽ ആമനു കു അംഫുസക്കും വ അഹ്ലീകും നാർ. നിങ്ങൾ നിങ്ങളെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞതിനോട് ചേർത്ത് നിങ്ങളുടെ മക്കളെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണം, കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിലത് ചെയ്യാനുണ്ട് എന്നല്ലേ. ആ പ്രയോഗത്തു നിന്ന് നമുക്ക് ചിലത് അവരെ നരകമോചനത്തിന് ചിലത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ആ വാക്ക് നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരു പിന്നെ മാനഹല വാലിദുല്ലി വലതിഹി, തൻ്റെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല മര്യാദയും നല്ല സ്വഭാവശീലങ്ങളുമാണെന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല. ഇമാം സഅദി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ തഫ്സീറിൽ സൂറത്ത് ഇസ്രായിലെ 24-ാമത്തെ വചനം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം രണ്ട് അക്ഷരങ്ങളെ എടുത്തിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വഖുർ റബ്ബിർഹം ഹുമ കമാ റബ്ബയാനിസ്, അല്ലെ കമാ എന്നുള്ള പദം, കമാ എന്നുള്ള പദത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കും വിശദീകരിക്കും ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ എത്രമാത്രം സംരക്ഷണം അവർക്ക് കൊടുക്കുന്നുവോ അതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കിട്ടുന്നത് എന്നാണ്. അതങ്ങനെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്താ വെച്ചാൽ നമ്മൾ അവരെ സംരക്ഷിക്കണം, അവരെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധ ചൊലുത്തണം. അതിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ്. ചില രക്ഷിതാക്കൾ ചിലപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ അങ്ങനെയുണ്ട് സ്വതന്ത്രമായി ജീവിക്കട്ടെ, ഒരു പ്രായവും സമയമൊക്കെ ആകുമ്പോൾ നന്നായിക്കൊള്ളും എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മൾ സാധാരണ അറബിയിൽ അത്തരം ആളുകളെ കുറിച്ച് തെറക്കു ഹിബാലിഹിം അലാ ഖവാരിബിഹിം എന്നാണ്. അതായത് പിന്നെ ഈ നാൽക്കാലികളുടെയൊക്കെ കയർ എന്ത് ചെയ്യുക, കഴുത്ത് ചിറ്റിയിലാണ് പറഞ്ഞേക്കുക. ഈ കയറെന്തിനാ വെച്ചാൽ ഇങ്ങനെ പിടിക്കാനുള്ള സാധനമാണ്. അത് കഴുത്തിൽ ചിറ്റിയിട്ട് എന്ത് ചെയ്യുക, നീയാണ് പോയിക്കോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വിടുക. ഇങ്ങനെ മക്കളെ വിട്ടയക്കുന്ന ആളുകൾക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടാവുക? അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെ പരിചരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ കുട്ടി പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ നാളൊരു നരകാവകാശി ആകുന്നുവെങ്കിൽ വാപ്പക്കും ഉമ്മക്കും അതിലൊരു പങ്കുണ്ട് എന്നതാണ് നമുക്ക് ഈ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാവും.
11: മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ നിലക്കും ശ്രദ്ധിക്കുന്ന, ശ്രദ്ധ കൂടിപ്പോകുന്ന രക്ഷിതാക്കൾ, ഒട്ടും ശ്രദ്ധിക്കാതെ അവന് ഞാനങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല അങ്ങനെ ആയത്, അതൊക്കെ ഒരു സമയമാകുമ്പോൾ ശരിയായി വന്നോളും എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികൾ ഉണ്ടാകണം എന്നാഗ്രഹിച്ച് കുട്ടികൾ ഉണ്ടാകുന്നിടത്ത് ഒരുപാട് പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, പക്ഷേ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ഇല്ലാത്ത ആളുകൾ, ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് കാറ്റഗറിയായി ഈ സമൂഹത്തെ നമുക്ക് തിരിക്കാം. ഇവിടെ പൊതുവെ സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കമൻ്റാണ്, കുട്ടികളെ കുളിപ്പിക്കാൻ, കുട്ടികളെ ഒരുക്കാൻ, അവരെ പഠിപ്പിക്കാൻ എല്ലാ കാര്യത്തിനും ഉള്ള ഒരു ആള് ഞാൻ. മൂപ്പര് എന്ന് പറഞ്ഞാൽ വരണേ പോണ് മൂപ്പര് എന്ത് ചെയ്യൂല, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കൂല. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിടത്തും തെറ്റായ വീക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് നമ്മുടെ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യം, ഇതിൽ വാപ്പാൻ്റെ റോൾ എന്താണ്, ഉമ്മാൻ്റെ റോൾ എന്താണ്, അവരേത് രീതിയിൽ ഈ കാര്യങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളൊരു മേഖല ഈ ഒരു ചർച്ചയിൽ വരേണ്ടതാണ്.
10: ഞാൻ പറഞ്ഞ സഹോദരിമാർക്ക് തർക്കമില്ലാത്തൊരു കാര്യമായിരിക്കും എന്തോ ഉമ്മുക്ക ഉമ്മുക്ക എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അത് ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഉമ്മയ്ക്ക് കുറച്ച് ദൗത്യവും കുറച്ച് ഉത്തരവാദിത്വവും ഭാരവും എന്തുണ്ട്, അധികമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവരുടെ പ്രസവവും അതേപോലെ തന്നെ ഗർഭധാരണവും ഒക്കെ പരിഗണിച്ചുകൊണ്ടല്ലേ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അധികമുണ്ട്. പക്ഷേ സത്യത്തിൽ ഇങ്ങനത്തെ ഒരു നിലപാട് എന്തായിരുന്നാലും പുരുഷന്മാരുടെ കാര്യത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ വേദന തോന്നുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവർ പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണിത്, ഇത്രയും കുട്ടികളെ, ഒരു അഞ്ചെട്ട് കുട്ടികളെ ഞാൻ എന്ത് ചെയ്തു, ഓരോ കുട്ടികളെയും ഞാൻ വളർത്തിയെടുക്കുന്നിടത്തിൻ്റെ അധ്വാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അതിലെന്തു പങ്കാണ് ഇയാൾ വഹിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ വളരെ വേദന, കാരണം ഒരു വീടിനുള്ളിൽ മറ്റാരും സഹായിക്കാതെ ഉമ്മയോ വല്യമ്മയോ ആരുമില്ലാതെ ആ കുട്ടികളുടെ ഭക്ഷണവും പഠനവും എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോകുന്ന ഒരു സഹോദരിയുടെ അധ്വാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിലമതിക്കുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിപ്പോൾ എന്താണ് ഭർത്താവിൻ്റെ പാർട്ട്, അല്ലെങ്കിൽ എന്താണ് എന്തിന് ഉമ്മൻ്റെ പാർട്ട് ഉപ്പൻ്റെ പാർട്ട് എന്നൊരു വിഭജനം തന്നെ നമുക്ക് അസാധ്യമാണ്. കാരണം എല്ലാ കുടുംബ സാഹചര്യങ്ങളും വേറെയാണ് സംഗതി. ഇപ്പോൾ ഒരു ജോലിയില്ലാതെ വെറും ഹൗസ് വൈഫായി നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും, ജോലിയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ജോലിയുള്ളവരിലൊക്കെ പിന്നെ ഒരു പക്ഷേ പകുതി എന്ന് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ ജോലിയും കാര്യം ഒന്നിച്ച് പോകണമെങ്കിൽ പുരുഷൻ്റെ പങ്കാളിത്തം വേണ്ടി വരും. ഇപ്പോൾ പല കുടുംബങ്ങളും പല നിലക്കാണതിൽ വരുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമായി നമുക്ക് പറയാൻ പറ്റും, രണ്ട് പേരും ആലോചിച്ചും ചിന്തിച്ചുമായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ആ കൂടിയാലോചന പ്രധാനമാണ്. ഒരു പക്ഷേ വീട്ടിലധികം ഉണ്ടാകുന്ന ഉമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പക്ഷേ വാപ്പക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും വീട്ടിലില്ലാത്തപ്പോഴും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു പിതാവിൻ്റേതായ നേതൃപങ്ക് അയാൾ എന്ത് ചെയ്യണം, വഹിക്കണം. അത് നിർവഹിക്കാത്ത എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. കുട്ടിൻ്റെ പഠനം ഉമ്മ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈകല്യം അവിടെ ഉണ്ടാവും. കുട്ടിയുടെ ജീവിത മര്യാദകളും ദീനീക്രമങ്ങളും ഉമ്മയിൽ മാത്രം നിക്ഷിപ്തമാകുമ്പോൾ അത് അപൂർണമാകും. എല്ലാറ്റിലും ഉണ്ട് എന്ത്, വാപ്പക്ക് വാപ്പൻ്റെ ഒരു പങ്കും ഉമ്മക്ക് ഉമ്മൻ്റെ ഒരു പങ്കും തീർച്ചയായും അതിലുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുട്ടി ഒരു സ്കൂളിൽ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സ്കൂളിൽ കുട്ടി പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉമ്മയാണ് ചെയ്യുന്നതെങ്കിലും ഒരു പക്ഷേ ആ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പക്ഷേ വാപ്പയ്ക്ക് വലിയൊരു പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഉപ്പയും ഉമ്മയും പങ്ക് ചേർന്ന് കൂടി ആലോചിച്ച് എന്ത് ചെയ്യുക, അത് ഞാൻ ചെയ്യാം, ഇത് നീ ചെയ്യാം എന്ന് പറഞ്ഞ് ഓരോ സന്ദർഭങ്ങളെയും ഓരോ ജോലികളെയും ഒരു പരസ്പര ധാരണയോടുകൂടെ വിഭജിച്ച് രണ്ടുപേരും ആത്മാർത്ഥമായി സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നേ നമുക്ക് ആ കാര്യത്തിൽ നിർദ്ദേശിക്കാൻ കഴിയും.
11: തീർച്ചയായും വളരെ നല്ലൊരു നിർദ്ദേശമാണ് ഇവിടെ ശ്രോതാക്കൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. രണ്ടുപേരും ഓരോ കുടുംബത്തിൻ്റെയും പശ്ചാത്തലം ഇതിൽ പ്രധാനമാണ്. ആരിസ്മോലി പറഞ്ഞ വാചകം നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യുന്നു. ഓരോ ശ്രോതാവിൻ്റെയും ശ്രദ്ധയിൽ അത് ഉണ്ടാവുക. ഒരു ഓരോ വീടിൻ്റെയും അവസ്ഥക്കനുസരിച്ച് ഹൗസ് വൈഫ് ആയ ഭാര്യ, ജോലിക്കാരിയായ ഭാര്യ, കൂട്ടുകുടുംബത്തിലെ ഭാര്യ, ഇതൊക്കെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അത് വേർതിരിച്ചുകൊണ്ടുള്ളൊരു ചർച്ച നിങ്ങൾ നടത്തി രണ്ട് ആളും ഏതൊക്കെ പാർട്ട് എടുക്കണം എന്നതിൽ ഒരു മേഖല ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതാണ്, ഒരു ഭർത്താവിൻ്റെ ഒരു കംപ്ലയിൻ്റാണ്, ഞാനും കുട്ടിയും തമ്മിൽ ഒരു ടച്ചും ഇല്ല, ഒരു ബന്ധമല്ല. അങ്ങനെ ബന്ധമല്ലാതിരിക്കാനുള്ള കാരണം, കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഉമ്മ പറയാം എൻ്റെ ഉപ്പാണ് വരട്ടെ കാണിച്ചു തരാം, ഏ ഉപ്പനെന്തോ ഒരു ഭീകരജീവിയായി അവതരിപ്പിക്കണേ. അപ്പം ഇങ്ങനത്തെ ചില സമാനമായ

0: വാപ്പ ആ റോളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഉമ്മ അതിനു വേണ്ടി വാപ്പനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കുട്ടികളുടെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും എല്ലാ വിഷയത്തിലും ഒരേപോലെയല്ല നിൽക്കേണ്ടത്. ഒരു വിഷയത്തിൽ എന്തായി ഉമ്മ സോഫ്റ്റായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ചൊരു ഹാർഡായിട്ട് നിൽക്കേണ്ടി വരും. പഴയ കാലത്ത് ഖലീഫുമാരൊക്കെ ഗവർണർമാരോട് പറഞ്ഞമാതിരി, ഞാൻ ശിദ്ധത്താവാം, നീ ഒരു ലീനായിട്ട് നിൽക്ക്, നീ ശിദ്ധത്തായി നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം. അതുകൊണ്ടല്ല ആ പരസ്പരമുള്ള ചില സന്ദർഭങ്ങളിൽ ഒന്ന് ഒരാളൊന്ന് പിന്നെ ഒരു കഠിനമായി നിൽക്കുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യുക, ഒന്ന് അയഞ്ഞ് ഒന്ന് സഹകരിച്ച് നിന്ന് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിതാവ് എന്നത് എല്ലാ കാര്യത്തിനും അവസാനമായി പറയും. ഉമ്മയെക്കുറിച്ച് കൂടി കംപ്ലൈൻറ്റ് പറയണമെങ്കിൽ അത് പറയാനുള്ള അവസാനത്തെ ഒരു ലീഡറാണ് ആര്, വാപ്പ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. ഉമ്മ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനത്തെ കാര്യങ്ങൾ പറയണമെങ്കിൽ അത് തീരുമാനമാക്കാൻ വാപ്പ പറയുന്ന ഒരു അന്തിമ തീരുമാനമായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും സമ്മതമായിരിക്കും. പൊതുവെ എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തേ ഉള്ളൂ, വാപ്പയും ഉമ്മയും തമ്മിൽ പിന്നെ ഓരോ ഗ്രൂപ്പായി നിൽക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ ഉമ്മൻ്റെ ഗ്രൂപ്പായി കൂടെ നിൽക്കുക അല്ലെങ്കിൽ കുട്ടികൾ വാപ്പൻ്റെ കൂടെ നിൽക്കുക ഇങ്ങനത്തെ ഒരു അവസരം കൊടുക്കാതെ പിതാവ് എന്നുള്ള ആ നേതൃത്വപരമായ പങ്ക് അയാൾക്ക് തന്നെ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടത്.
1: അതെ, ഇവിടെയും വളരെ വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രണ്ടാളും ഒരേ ടംബോയിൽ രണ്ടാളും നിൽക്കരുതേ എന്നൊരു ചുരുക്കമാണ് ഇവിടെ ആരിസ്മോലയുടെ സംസാരത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സംസാരത്തിൽ ഒരു നിർണായകമായ പോയിന്റ് അതാണ്. അതോടൊപ്പം ഇവിടെ പ്രവാസികളുടെ ചില നൊമ്പരങ്ങളുണ്ട്. ഒരു കുട്ടി ഗർഭിണിയായി, ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ച് ആ വളർച്ചാഘട്ടങ്ങളിലൊന്നും ഈ വാപ്പല്ല. അപ്പോൾ ഒരു പ്രവാസിയായ പിതാവിന് എങ്ങനെ ഈയൊരു പാരൻറ്റിങ്ങിൽ കുട്ടിയുടെ വളർച്ചയിൽ, നേരത്തെ പറഞ്ഞു രണ്ടാളും ചർച്ച ചെയ്താണ് പോകേണ്ടതെന്ന് പറഞ്ഞു, അതുപോലെ അല്ലെങ്കിൽ അതിലുപരി എന്താണ് ഒരു പ്രവാസിയായ പിതാവിന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത്?
0: അതിലൊരു ചെറിയൊരു പ്രയാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലില്ലാതെ വീട് നിയന്ത്രിക്കുക എന്നുള്ളത് കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം വീട്ടിലില്ലാതെ ഒരാൾ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന അഭിപ്രായങ്ങൾ പുറത്തുനിന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വീടിൻ്റെ സാഹചര്യങ്ങൾ അയാളുടെ മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, പ്രവാസികളുടെ ഭാര്യമാർ തമ്മിലും അവർ തമ്മിലും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളിൽ പ്രായോഗികമല്ലാത്ത ചില നിർദ്ദേശങ്ങൾ പറയും, അതനുസരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അകന്ന് നാട് വിട്ട് ജീവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം വാപ്പ കുട്ടികളിൽ നിന്ന് അകലുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അടുത്തില്ലെങ്കിലും അടുത്തുണ്ട് എന്ന നിലക്കാണ് എന്ത് ചെയ്യേണ്ടത്, കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പം എന്താ വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം, അവിടെ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഒക്കെ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉമ്മനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ മക്കൾക്കും എന്ത് ചെയ്യണം, വാപ്പനോട് കാര്യങ്ങൾ പറയാനും സംസാരിക്കാനുമുള്ള അവസരങ്ങൾ നൽകുക. വീട്ടിലില്ലെങ്കിലും വീട്ടിലുണ്ടെന്ന പോലെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു പരിമിതികളുണ്ട്, പക്ഷെ എന്നാലും ആ പരിമിതി വല്ലാതെ ബാധിക്കാതെ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, സാധ്യമാവുമെന്നാണ് വിചാരിക്കുന്നത്.
1: പൊതുവെ ഈ ഒരു ഫോണിങ്ങിൻ്റെ ഒരു പ്രശ്നം, ഒന്ന് കുട്ടി ഫോൺ വാങ്ങില്ല. ഇപ്പോൾ രക്ഷിതാക്കൾ ടെക്സ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, ഫോൺ വാങ്ങില്ല, വാങ്ങിയാലും രക്ഷിതാവ് ചോദിക്കുന്നതിന് ഉത്തരമില്ല. ഇതൊക്കെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഒരു പ്രവാസിയുടെ ഒരു വിഷമങ്ങളാണിത്, അവരവിടെ നിന്ന് കഷ്ടപ്പെടുമ്പോഴുള്ള വിഷമങ്ങളാണ്. ഇനി വന്ന കിട്ടിയാലും എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നതൊക്കെ ഉണ്ടെങ്കിൽ, കൊടുത്തയച്ചതൊക്കെ ഉണ്ടെങ്കിലേ കുട്ടി എന്ത് ചെയ്യുള്ളൂ, ഫോണ് സ്വീകരിക്കുള്ളൂ. വളരെ ചെറിയ ഏജിലുള്ള കുട്ടികളുടെ കാര്യമാണ് പറയണത്. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മെക്കാനിസം ഉപയോഗിക്കാൻ കഴിയും.
0: ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരു വയസ്സായ ഒന്നര വയസ്സായൊക്കെ കുട്ടികളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സാധാരണ ഒരു തെറ്റിദ്ധാരണയാണിത്, നമ്മൾ കൊടുക്കുന്ന ചില സമ്മാനങ്ങളോ അല്ലെങ്കിൽ പഴങ്ങളോ മിഠായികളോ ഒക്കെയാണ് നമ്മൾ പരസ്പരം എടുക്കുന്ന പ്രയോജനങ്ങളെ കൊണ്ടാണ് കുട്ടികളുമായിട്ട് ആത്മബന്ധമുണ്ടാവുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. ശരിപ്പോൾ വാപ്പ മക്കൾ അല്ലെങ്കിൽ ഉമ്മ മക്കൾ എന്നും പറയുന്ന ബന്ധം അങ്ങനെയല്ല. അപ്പോൾ ഒരു ചെറിയ കുട്ടി നമ്മളെ വേറിടാതെ നടക്കുന്നു, അല്ലെങ്കിൽ വല്യപ്പയെ വേടാതെ നടക്കുന്നു വാപ്പ, അതിപ്പോൾ എന്തിനാണ് ആ കുട്ടി, ആ കുട്ടിക്ക് എന്താണ് കിട്ടുക, അത് സ്നേഹമാണ്. അത് അപ്പോൾ ആ സ്നേഹത്തെ നിലനിർത്തുന്നിടത്ത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ വരുന്ന പ്രശ്നം. അതായത് വാപ്പയുമായുള്ളൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ വാപ്പയുടെ ഫോണ് കാത്തു നിൽക്കും. അപ്പോൾ വാപ്പയുടെ ഫോൺ കാത്തു നിൽക്കണമെങ്കിൽ എന്ത് വേണം, ആ അറ്റാച്ച്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കുണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ വിഷമങ്ങളെക്കുറിച്ച് ചോദിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ അവരൊരു മനസമാധാനം കിട്ടാനും. അപ്പോൾ വാപ്പയിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന് വാപ്പയെ തന്നെ കിട്ടേണ്ടി വരും. അപ്പോൾ അവൻ എന്ത് ചെയ്യും, വാപ്പയെ വിളിക്കണ്ടേ എന്ന് ഉമ്മയോട് ചോദിക്കും ഉമ്മക്ക് മുമ്പ്. അതുകൊണ്ട് ഒരു ആത്മബന്ധം, ആ സ്നേഹബന്ധം

0: നിലനിർത്തിപ്പോകുന്നിടത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഒരു പിതാവ് എന്ത് ചെയ്യണം, ആ ഒരു ബന്ധം നിലനിർത്തിയാൽ തീർച്ചയായും വാപ്പയെ കാത്തിരിക്കും, വാപ്പയെ ഫോണിനെ കാത്തിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായും ഇവിടെ ഈ ഒരു ചർച്ചയുടെ ഒരു മേഖല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം കൂടി വരുമ്പോൾ പൂർണ്ണമാവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ സ്നേഹം പലപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെടുന്നത് കുട്ടികൾക്ക് അമിത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ചെറിയൊരു കുട്ടിയാണെങ്കിൽ അവിടെ പിടിക്കരുത്, ഇവിടെ പിടിക്കരുത്, അവിടെ തുടരരുത്, ഇവിടെ കയറരുത്, ഇങ്ങനെയുള്ളൊരു വളരെ വലിയൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ചർച്ചയുടെ ഒരു മർമ്മപ്പം നിൽക്കുന്നത് ഒരു യു പി സ്കൂൾ ലെവലിലുള്ള കുട്ടീനെയാണെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ ഈ പൊട്ടിത്തെറി, ഈ കളിയും ഈ ബഹളവും, ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
0: ശരിക്കും തന്നെ ഈ നിയന്ത്രണങ്ങളാണ് സത്യത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് നിയന്ത്രണങ്ങളാണ് കുട്ടികളിൽ ഫെയിലിയർ ഉണ്ട്, പരാജയങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു, നടക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിയെ നമ്മൾ നടക്കാൻ അനുവദിക്കണ്ടേ? അവൻ വീണ് നടക്കണം, അവളുടെ നടത്തം പഠിക്കുള്ളൂ. അവിടെ എന്താ വെച്ചാൽ, നടന്നാൽ വീഴുമെന്ന അപകടത്തെക്കുറിച്ച് ഓർത്ത് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ കുട്ടിക്ക് നടക്കാൻ കഴിയൂ. ജീവിതത്തിൽ എന്ത് കാര്യങ്ങളിലും എന്ത് ചെയ്യണം, ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് പലപ്പോഴും രക്ഷിതാക്കൾ എന്താ വെച്ചാൽ വെറുതെ അനാവശ്യമായ നിയന്ത്രണങ്ങളാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടി എന്തപ്പോൾ ചെയ്യുക, വീട്ടിലിപ്പോൾ എന്തപ്പോൾ ചെയ്യുക, ഒന്നും ചെയ്യൂല. പക്ഷേ അനക്കുമ്പോൾ എന്താണ് അവിടെ, എന്താണ് അവിടെ, അവിടെ വീഴണ്ട, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ഏ ആ ഡോറിൻ്റെ അടുത്തുനിന്ന് വാ, ആ കോണിൻ്റെ അടുത്തുനിന്ന് വാ, എൻ്റെ അടുക്ക് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, എന്താകുമ്പോൾ പിടിച്ചത്, എന്താ അതുമ്പോൾ പിടിച്ചത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്ത് അപകടമാണ് ഉണ്ടാവുക, മനസ്സിലെ ആ അപകടങ്ങൾ. ഇപ്പോൾ ഉദാഹരണം, ഒരു കുട്ടി ഇങ്ങനെ എപ്പോഴും സ്വിച്ച് ബോർഡ് ഉപയോഗിച്ച് സ്വിച്ച് ഇടാനെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ആ കുട്ടീനെ കൂടെ നിർത്തിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. ഇപ്പോൾ 1.5 വയസ്സായ ഒരു കുട്ടി, അവൻ്റെ ഓരോ സീസണിൽ ഓരോന്നോ അവർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവന് കാണുന്ന സ്വിച്ചൊക്കെ ഇടലാണ് അവൻ്റെ പരിപാടി. അപ്പോൾ പകലൊക്കെ ലൈറ്റ് കത്തും, അവിടെ ലൈറ്റ് കത്തും, ഫാൻ കത്തും. അപ്പോൾ എന്താ അറിയാം ചെയ്യുക, ഇവനോട് വൈകുന്നേരം വരെ പറയുകയാണ് ഓഫാക്കുക, അത് ഓഫാക്കുന്നുണ്ട്, നമ്മൾ പോയി ഓഫാക്കുക. കുട്ടിക്ക് എന്ത് ചെയ്യാണ്, കഴിയാത്ത ഉയരത്തിലേക്ക് എന്ത് ചെയ്യുക, സ്വിച്ച് ബോർഡുകൾ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം സ്വിച്ച് ഇടണ്ട എന്ന് പറഞ്ഞാൽ പറയാവുന്ന ഒരു പ്രായത്തിൽ കയ്യെത്താവുന്ന ഉയരത്തായിരിക്കണം സ്വിച്ച്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേഷയ കസേരയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഇതല്ലാതെ ഈ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ, ഒരാളുടെ ചെയ്തികളെ എപ്പോഴും വിമർശിച്ചും കുറ്റപ്പെടുത്തിയും അവർക്ക് എന്ത് ചെയ്യാണ്, എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ്, ശല്യമുണ്ടാക്കുക എന്നതാണ് ഏത് പ്രായത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടാവില്ല, നമ്മുടെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടൂല, നമ്മളെ കാണാൻ ഇഷ്ടപ്പെടൂല, നമ്മുടെ മുന്നിൽ അപ്പോൾ അവരെന്ത് ഒഴിഞ്ഞു പോകും, മുറ്റത്ത് പോകും, അയൽവക്കത്ത് പോകും. അതാണ് സത്യത്തിൽ എന്താണ് പോകുന്ന കാര്യം. അപ്പോൾ നിയന്ത്രണങ്ങൾ വേണം. ആ നിയന്ത്രണം, അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി നിയന്ത്രിക്കുക എന്നല്ലാതെ, കുട്ടികളാണെന്ന നിലയ്ക്ക് എന്ത് ചെയ്യുക, അവർക്കൊന്നും കഴിയില്ല, അവരെന്ത് ചെയ്താലും പ്രശ്നമാവും, അപകടമാവും എന്ന ചിന്തയിൽ നിയന്ത്രിക്കുക. അത് ഉമ്മയും നിയന്ത്രിക്കുക, വല്യമ്മയും നിയന്ത്രിക്കുക, വല്യപ്പയും നിയന്ത്രിക്കുക. ഒരു വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടി ഇത് മാത്രമാണ്, ഈ ജോലി മാത്രമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചെങ്കിൽ ആ കുട്ടികളായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ.
1: മരിച്ചത് വല്യപ്പയാണെന്ന് അറിഞ്ഞപ്പോ കുട്ടി പറഞ്ഞു തന്നെ, മരിച്ചത് ആ വല്യമ്മയാണെങ്കിൽ അത്ര നന്നായിരുന്നു. ഏതായാലും ഒരു മേഖല ചർച്ച ഇവിടെ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ, ഒരുപാട് ആളുകൾ നിരവധി ചോദ്യങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ഇപ്പോൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അയക്കാം. നിങ്ങളുടെ ലൈവ് ക്വസ്റ്റ്യൻസിനാണ് ഇപ്പോൾ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഹോദരൻ ചോദിച്ചിട്ടുള്ളത്, സർ 2.5 വയസ്സായ ആൺകുട്ടിയാണ് എനിക്ക്, അവന് മൊബൈൽ ഫോൺ ഇല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. മൊബൈൽ ഫോൺ വാങ്ങി വെച്ചാൽ വളരെ വലിയ വാശിയും കുറുമ്പുമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുക? ഒരുപാട് ക്വസ്റ്റ്യൻസ്. എനിക്ക് തോന്നുന്നു ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു സെഷനിൽ ബൾക്കായി ആളുകൾ ഒന്നിച്ച് ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമുക്കിവിടെ ഈ സമയത്ത് നൽകാൻ കഴിയണം ഇൻഷാല്ലാ.
0: സത്യം പറയുകയാണെങ്കിൽ ഒരു കുട്ടി കാണുന്ന ഏറ്റവും ആകർഷണീയമായൊരു വസ്തു ഏതാ വെച്ചാൽ മൊബൈലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ചുള്ള ഒരു മൊബൈലാണ് വാങ്ങുന്നത്. വെറുതെ ഇപ്പോൾ ഒന്നും നോക്കണം, അതിൻ്റെ ഒരു ഗാലറി നോക്കിയാൽ തന്നെ 100 കണക്കിന് 1000 കണക്കിന് വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ചിത്രങ്ങളാണ്. അപ്പോൾ ഇന്നൊരു കുട്ടിക്ക് അവൻ്റെ കണ്ണിൽ കാണുന്ന വസ്തുക്കളിൽ ഏറ്റവും ആകർഷണീയമായതും അവൻ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടി മൊബൈലിലേക്ക് താല്പര്യപ്പെടുന്നു എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു അത്ഭുതം ഉണ്ടാകാൻ വകയില്ല. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഒരു ചെറുപ്രായം തൊട്ട് ഒരു വയസ്സാകുന്ന സമയമാകുമ്പോഴേക്കും കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യുക, തൽക്കാലം മൊബൈലിൻ്റെ ഒന്ന് ഓണാക്കിയിട്ട് കയ്യിൽ കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, നമ്മൾ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് സമയം പരമാവധി മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പോൾ രാത്രി അവൻ ഉറങ്ങുന്നു, ഇപ്പോൾ നമുക്ക് സമാധാനമാണല്ലോ. ഇപ്പോൾ രാത്രി ഒരു 8 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, നമുക്കറിയാം. ഇനി ബാക്കിയുള്ളൊരു സമയമാണല്ലോ നമുക്ക് വരുന്നത്, ഒരു 16 മണിക്കൂറിൻ്റെ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 15 മണിക്കൂർ. ആ 15 മണിക്കൂർ എങ്ങനെ? അപ്പോൾ നമ്മൾ സമാധാനിക്കുന്നു എന്ത്, അവനൊരു 6 മണിക്കൂറിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, അപ്പോൾ അത് കുറയുന്നു. അപ്പോൾ നമ്മളെന്ത്, ഈ ടൈം എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതൊരു വലിയൊരു വ്യത്യാസം, നമുക്കിതിൽ ഏറ്റവും അപകടം തോന്നുന്നത് വെച്ചാൽ കൗമാരപ്രായക്കാരാണ്. കാരണം എല്ലാ നിലക്കും എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്രായമാണ് അവർക്ക്. അവർക്കൊന്നും ചെയ്യാനില്ല, ഒരു കാര്യം അവർക്ക് ചെയ്യാനില്ലല്ലോ. എന്താണ് ഇപ്പോൾ ഒരു 16 വയസ്സുകാരൻ ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത് എന്താ വെച്ചാൽ ബൈക്ക് ഇങ്ങനെ സ്റ്റാൻഡിലിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇയർഫോൺ പിന്നെ ചെവിയിൽ വെച്ച് എന്ത് ചെയ്യണം, ഇയർഫോൺ ചെവിയിൽ വെച്ച് മൊബൈൽ നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സിഗരറ്റോ ഒരു വീഡിയോ പിന്നെ ചുണ്ടിൽ വെച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ മുഴുവൻ കൗമാരക്കാരുടെയും ഒരു ചിത്രമായിട്ട് നമ്മൾ വരുന്നത്, വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പോകും, നമ്മൾ ഓർക്കും നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുമ്പോൾ അന്നുണ്ടായിരുന്നതാണ് ടൂർണമെൻറ്റ്. അപ്പോൾ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടി പോട്ടെ എന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് നമ്മോട് പറയാം, നിനക്കൊരു ദിവസം ചെയ്യേണ്ട ഡ്യൂട്ടി ഇന്നൊക്കെ ഉണ്ട്, ആ ഡ്യൂട്ടി ചെയ്തിട്ട് നീ പോയിക്കോ. അതായത് നമുക്കതിന് പോകണം, 5 മണിക്കത്തെ പന്തുകളി കാണാൻ പോകണമെങ്കിൽ 4 മണിക്ക് എന്നും വന്നാൽ ചെയ്യുന്ന പണി എന്താണോ അത് നാം ചെയ്തിട്ടേ പോകും. ഇന്ന് പണിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഏത് പ്രായക്കാരൻ്റെയും പ്രശ്നം അവർക്ക് വേറെ ജോലിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളുടെ പ്രായത്തിനും സമയത്തിനും അനുസരിച്ചുള്ള പണികൾ അവർക്ക് കൊടുക്കണം, അതവർക്ക് താല്പര്യമുള്ള പണി. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു കുട്ടിക്ക് കളറിംഗ് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യണം, കളറിങ്ങിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കണം. മനസ്സിലെ, ഒരു ടാർജറ്റ് ഇല്ലെങ്കിൽ നമ്മളൊരു പിന്നെ മനഃപ്പാഠമാക്കാനാണെങ്കിൽ അവൻ ആകർഷണീയമായ പാട്ടുകളോ അല്ലെങ്കിൽ ഖുർആൻ്റെ വരികളോ ഒക്കെ മനഃപ്പാഠമാക്കാനൊരു ടാർജറ്റും അതിനൊരു സമ്മാനമൊക്കെ നിശ്ചയിക്കണം. ഞാൻ പറഞ്ഞത് സമയം എങ്ങനെ അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് തിരിച്ചുവിടാം എന്ന് ചിന്തിക്കൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മറ്റൊരു കാര്യം, മൊബൈലിന് സമയം നിശ്ചയിക്കുക. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യുക, സമയം നിശ്ചയിക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് പറ്റും. എന്ത്, രാവിലെ സ്കൂൾക്ക് പോകുന്നത് വരെ മൊബൈൽ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഒഴിവായില്ലേ, പിന്നെ തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ടൈമിലാണ്. അതും നീ ഒരു എന്ത് ചെയ്യുക, വായന തുടങ്ങിക്കഴിഞ്ഞാൽ വായന കഴിഞ്ഞ് വരെ 9 മണി വരെ എന്ത് ചെയ്യുക, വായൻ്റെ സമയമാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഇടയിലുള്ള സമയം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതാണ് നമുക്ക് അതിൽ പ്രധാനപ്പെട്ട. അപ്പോൾ കുട്ടി മൊബൈലിനോട് കാണിക്കുന്ന ഒരു അഡിക്ഷൻ അതില്ലാതാക്കാൻ എന്താണ്, എക്സ്ട്രാ വർക്കുകളും എൻഗേജ്മെൻറ്സും കൊടുത്തിട്ട് അവരുടെ ടൈം കുറക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
1: രണ്ട് നിർദ്ദേശങ്ങളാണ് ഇവിടെ ആരിസ് മൗലവി നമ്മുടെ മുമ്പിൽ ഈ സമയത്ത് പങ്കുവച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഞാൻ ഇത് ബ്രീഫ് ചെയ്യുന്നത് എല്ലാവരുടെയും മനസ്സിൽ പൂർണ്ണമായി നിൽക്കാൻ വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ അവരുടെ മൊബൈലിൻ്റെ ഉപയോഗ സമയം കുറക്കുക. രണ്ട്, അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു സമയം നിശ്ചയിച്ച് കൊടുക്കുക. അതോടൊപ്പം ഉള്ളൊരു വഴിയാണ് ഉപയോഗത്തെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നത്. ഇപ്പോൾ യൂട്യൂബാണ് കുട്ടി കാണുന്നതെങ്കിൽ വേൾഡ് ലെവൽ തന്നെ മില്യൺ കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മറിയം അതുപോലെ ഫാത്തിമ ഈ രണ്ട് കുട്ടികളുടെ ഖുർആൻ പാരായണങ്ങൾ, ഇങ്ങനത്തെ കുറേ, അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും. കുട്ടീനെ യൂട്യൂബൊന്നും ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ പരിസരത്ത് തന്നെ വേറെ പലതും ഉണ്ടാകും, കുട്ടികൾ അതിലേക്ക് പോകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ യൂട്യൂബിൽ തന്നെ ഇങ്ങനത്തെ ഇതൊന്നും വരാതെ ഉപയോഗിക്കാവുന്ന, കൺട്രോൾഡായി യൂട്യൂബിന് ഉപയോഗിക്കാവുന്ന സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റങ്ങളും നമുക്ക് അല്ല ആരിസ്മൊലി ആ സിസ്റ്റങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ തോന്നുന്നുണ്ട്. ഇതേപോലെ പ്രൊഡക്റ്റീവായി യൂട്യൂബിനെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ ഉപയോഗിക്കാവുന്ന വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കൗൺസിലിംഗ് രംഗത്ത് ഗൈഡ് ചെയ്തത് ഏതെങ്കിലും ഓർമ്മയിൽ?
0: മൊബൈൽ ഫോണിൽ ഒരു കുട്ടിക്ക് വേണ്ടതൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോൺ കിട്ടും. ഒരു കുട്ടിക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യും, മൊബൈൽ ഫോണിൽ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലാംഗ്വേജ് പഠിക്കണം വിചാരിക്കുക. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ പരമാവധി വേണമെങ്കിൽ നമുക്ക് വീഡിയോ കുറച്ച് എന്ത് ചെയ്യുക, ഓഡിയോ കേൾക്കാൻ. അപ്പോൾ നമ്മൾ റേഡിയോ പോലെ സംവിധാനങ്ങൾ വന്നപ്പോൾ ആളുകൾക്ക് ഉണ്ടായ ഒരു സൗകര്യം എന്ത് ചെയ്തു, കണ്ണിന് വലിയ രക്ഷയാണ്. എപ്പോഴും നമ്മളിതിൻ്റെ സ്ക്രീൻ നോക്കുന്നതിൽ നിന്ന് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു. അതേപോലെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുക, ഇനി നോക്കുന്ന സമയത്തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഇംഗ്ലീഷിലെ സ്പീച്ചോ അല്ലെങ്കിൽ അറബിയിലെ സ്പീച്ചോ മലയാളം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് കുറേ കേൾവി അവരുടെ ഭാഷയെ പുരോഗമിക്കുന്നുള്ളൂ. അതേപോലെങ്കിൽ അവർക്ക് എന്തുണ്ട്, അവരുടെ സ്കൂൾ ട്യൂഷൻസ് പഠിക്കാനുള്ള ആപ്പുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു അതിന് സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ മതപരമായ പുരോഗതിക്കോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള പുരോഗതിക്കോ എന്നൊക്കെ ഉപകരിക്കുന്നതാകുക. ഇങ്ങനൊരു ഗൈഡൻസ് കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക, ഫുൾ ടൈം ഗെയിമാവും. അപ്പോൾ ഒരു കുട്ടി മൊബൈൽ ഓൺ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയാണ്, ഗെയിം കളിക്കാനാണ്. ഗെയിം അല്ലാത്ത വേറൊന്നും അവൻ ഉപയോഗിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കുട്ടി ഉപയോഗിക്കേണ്ടത് എന്ത് എന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നിർണയം വരുത്തണം. അപ്പോൾ അതിനെ നമ്മൾ ബോധപൂർവ്വം ഇടപെട്ട് ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായി എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, പൊതുവേ മൊബൈൽ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊക്കെ വ്യവസ്ഥകളോടുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടുക്കണ കുട്ടികളെ നീ എന്ത് ചെയ്യുക, പിന്നെ രാവിലെ പിന്നെ കോളേജിൽ പോകുന്നവരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് പാലിക്കപ്പെടും. അതന്നെ വലിയൊരു ടൈം സേവ് ചെയ്യാൻ പറ്റൂലേ. 4 മണിക്ക് വന്നാൽ ഒരു മഗരിബി വരെ ചെയ്യുന്നു, പിന്നെ പഠിക്കുന്ന ടൈം 9 മണിയായി ഉറങ്ങണം, പിന്നെ ആ സമയത്ത് മൊബൈലിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ചില വ്യവസ്ഥകളോടുകൂടെ മൊബൈൽ അനുവദിക്കുക. മൊബൈൽ വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും നമ്മുടെ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും ചില വ്യവസ്ഥകളോടുകൂടെ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോഴും കുറേ നിയന്ത്രണങ്ങൾ നമുക്ക് സാധ്യമാകും.
1: ഈ ഒരു വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു പ്രയോഗം വന്നല്ലേ,
0: അതെ,
1: ഈ ഒരു ഏത് പ്രായത്തിലുള്ള കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്.
0: അപ്പോൾ അതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈൽ എന്താണ് ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാതെ ആവശ്യത്തിന് നമ്മുടെ മൊബൈലുകൾ ഉപയോഗിക്കലാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, നമ്മൾ കൊടുക്കണ്ട വിചാരിച്ചാൽ ചിലപ്പോൾ അമ്മാവൻ്റെ വക, ജ്യേഷ്ഠൻ്റെ വക, പെങ്ങളെ വക എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കുറേ രക്ഷിതാക്കൾക്കൊക്കെ അത് പറ്റുന്നുണ്ട്. എന്ത് ഒരു പരിധി വരെ അവർക്ക് സ്വന്തമായി മൊബൈൽ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പരകും. പക്ഷെ എല്ലാവർക്കും അത് കഴിഞ്ഞോളുന്നില്ല. ഇനി അഥവാ അത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ അത് വ്യവസ്ഥകളോടുകൂടെ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ മൊബൈൽ നമുക്കെപ്പോഴും സുതാര്യമായി കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. വാട്സപ്പിൽ എന്ത് ചെയ്യും, നീ എന്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഞാനൊരു അംഗമാകണം എന്നൊരു കണ്ടീഷൻ നമുക്ക് പറയാം. പിന്നെ വെറുതെ നമ്മളിങ്ങനെ ബേജാറാവണ്ട, അവൻ എന്ത് വാട്സപ്പ് മെസ്സേജുകൾ വന്നാലും അങ്ങനെയാണ്. നിർമ്മിച്ചൊരു വിവാഹിതനാണെങ്കിൽ നമ്മളത് ആവശ്യപ്പെടുന്നില്ല, വിവാഹിതനാണ്, അവനും ഭാര്യയും ഉള്ളൊരു ഗ്രൂപ്പിനെ നമ്മൾ ആവശ്യപ്പെടുന്നു. നേരെ മറിച്ച് അവരുടെ സ്വകാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമെങ്കിൽ വാപ്പക്കുമ്മക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി പറയുമ്പോൾ അതിന് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അത് സംഭവിക്കാതിരിക്കാനുള്ള ചില കണ്ടീഷനുകളിലൂടെ ആവാൻ വേണ്ടി ശ്രമിക്കുക.
1: വ്യവസ്ഥ എന്നത് ആരിസ്മോലി പറഞ്ഞത് നമ്മൾ ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിരുത്തുക. അപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളൊരു പ്രശ്നം, ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിലിം കുട്ടി ക്യാമ്പസിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സ് പറഞ്ഞ് ഒരു ഒറ്റ വീഡിയോ ക്ലിക്ക് ചെയ്താൽ പിന്നെ അതിനോട് സമാനമായ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. ഇത് അറിയുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ. പക്ഷേ ചില ആളുകളെങ്കിലും അറിയാത്തതുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗെയിം, ഇങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴികളാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവിടെ വ്യവസ്ഥയോടെ ഉപയോഗിക്കുക എന്നുള്ളടത്ത്, ഇപ്പം ഒറ്റ ജിമെയിലിൽ വേണമെങ്കിൽ എല്ലാം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ കുട്ടിക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അവൻ എവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നു എന്നുള്ളത് ആ സെർച്ച് ഹിസ്റ്ററി കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത് രക്ഷിതാക്കൾ കുട്ടികൾ അങ്ങനെ ഉപയോഗിക്കേണ്ടുന്നൊരു അനിവാര്യ ഘട്ടമുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം മൊബൈൽ ഫോണിൻ്റെ പുറത്ത് കുട്ടികൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെയൊക്കെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോയിരുന്നു, ഇന്നങ്ങനൊന്നുമില്ല. കുട്ടികൾക്കുള്ള അങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയും?
0: അതിൽ നമുക്ക് പറയാൻ പറ്റിയത്, ഒന്ന്, നമ്മളുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അതെന്താണോ ആ ജോലിയിൽ എന്ത് ചെയ്യും, ഒരു അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് കുറേ കുട്ടികൾക്ക് ഇതായിരിക്കും. ഇപ്പോൾ വാപ്പൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വാഹനത്തിലൊന്ന് കൂടെ വരിക, അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ കൂടെ വരിക, ഇങ്ങനെയുള്ള പല സംഗതികളും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു പുതിയ തൊഴിൽ പഠിപ്പിക്കലാവാം, ആളുകളുമായിട്ടുള്ള പരിചയങ്ങളാവാം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക, ഒരു ഭാഗികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് എന്താ വെച്ചാൽ, വീട്ടിൽ അവർക്കൊരു ഒരു ഡെയിലി ഡ്യൂട്ടി, ഇപ്പോൾ പാല് നീയാണ് പാലെടുത്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നീയാണ് എന്ത് ചെയ്യേണ്ടത് പാത്രം എടുത്ത് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക വീട്ടിലെ ടാങ്കിലെ വെള്ളം തീർന്നാൽ നീയാണ് മോട്ടർ ഓണാക്കേണ്ടത്, ചെറിയ ഡ്യൂട്ടികൾ എന്ത് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു നിതാന്തമായ ശ്രദ്ധയും ഒരു ഉത്തരവാദിത്വ ബോധവും എന്ത് ചെയ്യും അവർക്കുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിളിച്ചിട്ട് ഓരോ പണികൾ പറയുമ്പോൾ എല്ലാം ഞാനാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ഭാരത്തിലേക്കാണ് കുട്ടി വരുന്നത്. നേരെ മറിച്ച് ചില ഡ്യൂട്ടികൾ മാത്രം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത് അത് മാത്രം ചെയ്യുമ്പോൾ ആ ടൈം അങ്ങനെ കിട്ടും. ഇപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പിന്നെ ഒരു 2 ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഞാൻ അവരെ പഠിച്ചപ്പോൾ എന്താ വെച്ചാൽ, അവർ കുട്ടികളൊന്നുമില്ല, അവർക്ക് പ്രായമായി, ഒരാൾ ആവശ്യനായി. അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു മാനസിക വിഷമത്തിൽ രണ്ട് പേരും വീട്ടിലിങ്ങനെ ഇരുന്ന് അവരുടെ ഭാവിയുടെ വിഷമങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് ആ ലേഡിക്ക് എന്ത് ചെയ്തു വെച്ചാൽ, 4:30 എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകുന്ന ആൾ തിരിച്ചു വന്നിട്ട് 1 മണിക്കൂർ വ്യായാമം ചെയ്യുന്നു, നാസ്ത കഴിക്കുന്നു, 8:00-10:00 പുറത്ത് പോയിട്ട് വീടിന് സാധനമൊക്കെ വാങ്ങി വരുന്നു. എന്നു വെച്ചാൽ ജോലി ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്തു, നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. രാത്രി ഉറങ്ങുന്ന 9 മണി വരെ അയാൾക്ക് അവർക്ക് ഭയങ്കര സംതൃപ്തിയാണ്. കാരണം ഒരു പണിയുണ്ടല്ലോ, പണിയില്ലാത്തവനും ഒരു പണിയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യുക, ഉള്ള ജോലികളെ നമ്മൾ എന്ത് ചെയ്യുക, സമയബന്ധിതമായി ക്രമീകരിച്ച് കുട്ടികളെ അതിൽ എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമുക്കിത് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ, ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കാര്യം ടൈപ്പ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് ആ ടൈപ്പ് ചെയ്യാനുള്ള ജോലി നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫോണിൽ എന്തെങ്കിലും മെസ്സേജുകൾ അയക്കാനുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കാനുണ്ട്, നമ്മുടെ സംഘടനാപരമായ ചില കാര്യങ്ങൾക്ക് ചില മെസ്സേജുകൾ വിടാനുണ്ട്, അപ്പോൾ അത് ഇന്ന നമ്പറുകൾക്കുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നീ അത് ചെയ്യണം. അപ്പോൾ അവരൊരു മൊബൈൽ എക്സ്പേർട്ട് ആണല്ലോ, നമ്മളെക്കാളും എന്തെങ്കിലും ആ എക്സ്പേർട്ട് എന്നുള്ള ആ ഒരു ഉപയോഗിച്ചിട്ട് നമ്മളെ മൊബൈൽ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, മൊബൈൽ നാം ചെയ്യുന്ന വർക്ക് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരുടെ വർക്കിനേക്കാളും അത് കുറയും ചെയ്യും, അതിൻ്റെ അപകടങ്ങൾ കുറയും, നമുക്കൊരു ഹെൽപ്പായി തീരും, നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും അവരിലേക്ക് എത്താനും അത് സഹായകമായി തീരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ.
1: ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഓഡിയൻസിന് കുറേ കാര്യങ്ങൾ തോന്നുന്നുണ്ടാകും, നിങ്ങളത് ടെക്സ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഈ ഒരു പേജ്, നമ്മുടെ പേജിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കും ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മണ്ണിൽ കളിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, കുറച്ച് മണ്ണവിടെ കുഴച്ചിട്ട് കൊടുത്താൽ ആരോഗ്യപരമായും കുട്ടികൾക്ക് അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാമികമായി വിലക്കില്ലാത്ത ചില രൂപങ്ങൾ ഉണ്ടാക്കാം, വീടുകൾ ഉണ്ടാക്കാം, അതിൽ കുട്ടി ഒരുപാട് എൻഗേജ്ഡ് ആണ്. അവിടെ ഒരു പ്ലാൻ,
0: സൈക്കിൾ നല്ലൊരു പരിപാടിയാണ്. സൈക്കിൾ ഏത് പ്രായം കുട്ടികൾക്കും സൈക്ലിംഗ് ഉണ്ടാവും, നല്ല വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറേ ടൈം കുട്ടികൾ, ഒരു അപകടമില്ലല്ലോ, ഒരു അപകടമില്ല, എത്ര സമയം കുട്ടിയായിരുന്നാലും അവൻ്റെ നമസ്കാരം മറ്റു ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നമാവാതിരുന്നാൽ മാത്രമേ. അങ്ങനത്തെ കളികൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കളി വേണം, ഒരു ബാറ്റ് വാങ്ങിക്കൊടുക്കുക, രാവിലെ കുറച്ച് സമയം അവരുടെ കൂടെ നമ്മളും കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കവിടെ കളികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അപകടകരമല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിഞ്ഞ് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ അവരെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാണ് നമ്മളോ, അല്ലെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരൊന്നിച്ച് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതോടെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നാണെങ്കിൽ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങളില്ല.
1: അപ്പോൾ ഈ പരാതി, കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നു പരാതി പറയുന്ന രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള വഴികൾ പൊതുവെ ആലോചിക്കാറില്ല എന്നാണ് തോന്നുന്നത്. ഓരോരുത്തർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വീടിൻ്റെയും പശ്ചാത്തലമുണ്ട്, ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊരു പ്ലാന് അവരുണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇത് പലപ്പോഴും ഈ ഒരു മൊബൈൽ ഉപയോഗങ്ങളൊക്കെ വരുത്തുന്ന ദുരന്തങ്ങൾ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു മേഖലയാണ് ഇവിടെ മറ്റൊരു ചോദ്യമായി ഈ വന്നിട്ടുള്ളത്. ഒരു പേരൻ്റ് ചോദിച്ചിട്ടുള്ളത്, അവരുടെ കുട്ടി, നമുക്ക് ഈ ഒരു ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ എന്നുള്ള നിലക്ക് ശ്രോതാക്കൾ എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ വിചാരിക്കുകയാണ്, കുറച്ചും കൂടി ഓപ്പണായി അവർക്ക് ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചോദിച്ചാലേ അതൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. എൻ്റെ മോന് 11 വയസ്സുണ്ട്. അവനൊരു ദിവസം അവൻ്റെ പ്രൈവറ്റ് പാർട്സ് ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഇങ്ങനെ ഉരസുന്നത് കണ്ടു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവൻ ചിരിച്ചുകൊണ്ട് പറയണം, എനിക്ക് നല്ല രസമുണ്ട്, മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ, അതിലൊന്നും അനാവശ്യമായി തുടരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ അത് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവനൊരു മോശവും കാണുന്നില്ല, അതൊരു തമാശയായി കാണുന്നു എന്നാണ് ഈ ഒരു പാരൻ്റ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഇത്തരം പൊതുവെ ലൈംഗിക രംഗത്തെ ചില തെറ്റുകളിലേക്കാണ് മൊബൈൽ ഉപയോഗം അല്ലെങ്കിൽ ഫിലിം ഇതുകൊണ്ട് കുട്ടികളെത്തുന്നത്. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ, ഈ ഒരു പാരൻറ്റിനെ എങ്ങനെ, നമ്മളൊരു സഹോദരിയാണ് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്?
0: എനിക്ക് ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രേമത്തെക്കുറിച്ച് ഒരു ഉമ്മ വിളിച്ച് ചോദിച്ചതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയെക്കുറിച്ച് അവൻ എന്ത് ചെയ്യും, സ്ഥിരമായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവൾ അങ്ങനെയാണ്, അവൾ ഉഷാറാണ്, അവൾ ഇന്ന് ഇന്ന ഡ്രസ്സ് ഇട്ടത്, അവൾക്ക് ക്ലാസ്സിൽ ഇത്ര മാർക്ക് കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ സത്യത്തിൽ ഈ സ്ത്രീ എന്നെ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ, സാധാരണ ഒരു പ്ലസ് ടുവിലോ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്കുണ്ടായ പ്രേമത്തിൻ്റെ അതേ നിലവാരത്തിലാണ് ഇതിനെ കാണുന്നത്. അവിടെ രക്ഷിതാക്കൾക്ക് ഇപ്പത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ തന്നെ അതുണ്ട്, ഈ കുട്ടി ചെയ്യുന്നതും അതേപോലെ തന്നെ ഒരു മുതിർന്ന ഒരു കുട്ടി ചെയ്യുന്നതിനെ നമ്മൾ. അപ്പോൾ ഇനി എന്താണ് ഈ ഉമ്മ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ 5-ാം ക്ലാസ്സിലെ കുട്ടിക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ 18-ാമത്തെ വയസ്സിലുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന പ്രേമത്തെക്കുറിച്ചുള്ള കൗൺസിലിങ്ങാണ് കൊടുക്കുന്നത്, അതിൻ്റെ അപകടങ്ങൾ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പുതിയ എഡ്യൂക്കേഷൻ കിട്ടുകയാണ് ചെയ്യണത്, മനസ്സിലായി? ആ കുട്ടി വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുകയാണ്, കാരണം അവൻ്റെ പ്രായം മനസ്സിലാക്കാതെ. എന്നിട്ട് നമ്മൾ അതിൽ പറയുക ചെയ്യുന്നത് അതാണ് ഇത്തരം കാര്യങ്ങൾ വിലക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം. അവിടെ നമ്മൾ ഒരു അവന് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഇത് ഒരു അസാധാരണ പ്രവർത്തനമാണ്, ഇതിലെന്തോ ഒരു അരുതായ്മ ഉണ്ട് എന്നൊരു തോന്നൽ എന്തായിരുന്നാലും ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവും. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവന്, അതായത് അപകടമാണെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ കയ്യെന്നെ ഒരു സ്ഥലത്ത് വെച്ച് വെറുതെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കയ്യിന് ഡാമേജ് വരും, പ്രശ്നങ്ങൾ വരും, പിന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് മൂത്രമൊഴിക്കാനും കാര്യങ്ങൾക്കൊന്നും കഴിയാതെ വരും എന്ന അവൻ്റെ ഒരു തലമുണ്ടല്ലോ, ആ തലത്തിൽ നിന്നാണ് അവനോട് പറയേണ്ടത്. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഉയർന്നൊരു പ്രായമായ ഒരാൾ എന്ത് ചെയ്യുക, ഒരു പക്വമായ ഒരാൾ തൻ്റെ വൈകാരികതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ചില വഴികളുടെ രൂപത്തിലാണ് നമ്മളിതിനെ കാണുക. അങ്ങനെ കാണാൻ പറ്റില്ല. കുട്ടികളെ ഇപ്പോൾ ഒരു വളരെ ചെറിയൊരു കുട്ടി, ഒരു 3 വയസ്സായ കുട്ടീനെ ചിലപ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ അവയവത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തമാശയായിട്ട് കളിച്ചു എന്ന് വരാം. അതൊക്കെ നമ്മൾ കാണേണ്ടത് ഏത് രൂപത്തിലാണ്? ആ പ്രായത്തിലാണ് കാണേണ്ടത്, മനസ്സിലായി? അത് അങ്ങനെ കാണാതിരുന്നാൽ, അത് കാണാതെ നമ്മൾ ചിന്തിക്കുന്ന ഒരു തലത്തിൽ വെച്ചുകൊണ്ട് അവന് ഉപദേശം കൊടുത്താൽ അവൻ ചിന്തിക്കാത്ത ചില പുതിയ മെസ്സേജുകളും പുതിയ ചില വഴികളിലേക്കും അവനെ തിരിച്ചുവിടലായിരിക്കും. വളരെ അപകടകരമാണത്. അതുകൊണ്ട് ഞാൻ രക്ഷകളോട് പറയും, ഈ കുട്ടികളുടെ ഈ പിന്നെ ബന്ധം തന്നെ, അപ്പോൾ 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പിന്നെ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടീൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് എപ്പോഴും. അപ്പോൾ ടീച്ചർ പറയുന്നത് എപ്പോഴും അവൻ അവിടെ പോയി ഇരിക്കുള്ളൂ എന്നാൽ ആ ഇരുത്തവും എന്താണ്, പിന്നെ ട്രെയിനിൽ കയറിയിട്ട് രണ്ട് പിന്നെ എഞ്ചിനീയർ പഠിക്കുന്ന രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ട്രെയിനിൽ പോണതും ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല എന്നുള്ളതാണ്.
1: അതെ, വളരെ ക്ലിയറായി ഒരു ഉത്തരത്തിലേക്ക് ഈ ഒരു വിഷയത്തിൽ അൽഹംദുലില്ലാ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് കൊടുക്കുന്ന ഉപദേശങ്ങൾ പ്രായത്തിനനുസരിച്ചാവണം.
0: അതെ,
1: പ്രായത്തിൻ്റെ തലം മനസ്സിലാക്കാതെ കുട്ടിയെ ഉപദേശിക്കരുത്. നമ്മൾ കേട്ട പ്രസംഗങ്ങളും ക്ലാസ്സുകളും എല്ലാം ഉണ്ടാകും. അത് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതാണോ എന്നത് ഗൗരവത്തിൽ ചിന്തിക്കണം. ഒരു രക്ഷിതാവ് കുട്ടിക്ക് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്തു. സ്വർഗത്തെക്കുറിച്ച് മൊത്തം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടിൻ്റെ കഴിഞ്ഞപ്പോൾ കുട്ടി വന്നിട്ട് പറഞ്ഞു, അവിടെ ടോയ്സ് ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കിപ്പോൾ പോകണം സ്വർഗത്തിൽ. അപ്പോൾ കുട്ടിക്ക് ഇത് ഈ ഒരു പ്രായ ഈ ഒരു അവസ്ഥയിൽ സ്വർഗത്തിലെത്തുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പ്രായത്തിലാണ് ആ ഉപദേശം വന്നത് എന്നതാണ് അതിൻ്റെ കാരണം. ഈ ഒരു ചർച്ച ഇവിടെ ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് പീസ് റേഡിയോയുടെ കൂടെ നിൽക്കാം. പ്രാർത്ഥന കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, സാമ്പത്തിക സഹകരണങ്ങൾ കൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ ഒരു വ്യക്തിക്കെങ്കിലും ഞാൻ ഈ ഒരു മെസ്സേജ് എത്തിച്ചു കൊടുത്തു എന്ന ഉറപ്പ് നിങ്ങളെല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവുക. തൽക്കാലം സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ഈ ഒരു ചർച്ച, അതിൻ്റെ വീഡിയോ സെഷനാണെങ്കിലും അതിൻ്റെ ഓഡിയോ സെഷനാണെങ്കിലും ഇപ്പോൾ അവസാനിക്കുന്നു. അടുത്ത അതിൻ്റെ ഷെഡ്യൂളുകളിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ നീങ്ങുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട് പാരന്റിംഗ് ഭാഗം 1, ഓൺലൈൻ കൗൺസലിംഗ് പുനഃപ്രക്ഷേപണം. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, താജുദ്ദീൻ സലാഹി എന്നിവർ.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: يا من يرى ما في الضمير ويسمع انت المعد لكم.
6: മാതാവിന്റെ ശരീരത്തിലെ അണ്ഡാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 1/2 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത. മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
7: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നത് മുഖമൊഴി. ഉസ്മാൻ പാലക്കാഴി രചിച്ച മുൻ വിധിയരുത് എന്ന രചനയ്ക്ക് അബ്ദുസമ്മദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകുന്നത്.
8: മുൻവിധി അരുത്. ഒരാൾ തൻ്റെ പളപളാമിന്ന മെഴ്സിഡസ് ബെൻസ് ഓടിച്ചു പോകവേ അതിൻ്റെ ടയർ പൊട്ടിപ്പോയി. അത് മാറ്റാൻ നോക്കിയപ്പോഴാണ് ജാക്കിയില്ലെന്ന് മനസ്സിലായത്. ശരി, ആദ്യം കാണുന്ന വീട്ടിൽ പോയി ഒരെണ്ണം കടം ചോദിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ സഹായം തേടിപ്പോയി. എൻ്റെ കാർ കണ്ടാൽ അയാൾ ചിലപ്പോൾ ജാക്കിക്കെന്തെങ്കിലും വാടക ചോദിക്കും. അയാൾ ആലോചിച്ചു. $10 ചോദിക്കും ചിലപ്പോൾ, ചിലപ്പോൾ 50 ചോദിച്ചെന്ന് വരാം. ജാക്കി എനിക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ടല്ലോ. എന്നെ ശരിക്കും മുതലെടുത്ത് $100 ചോദിക്കാനും ഇടയുണ്ട്. അയാൾ മുൻപോട്ട് നടക്കുംതോറും വാടകയും കൂടിക്കൂടി വന്നു. ഒരു വീട് കണ്ടെത്തി അതിൻ്റെ ഉടമസ്ഥൻ വാതിൽ തുറന്ന ഉടനെ അയാൾ അലറി. നിങ്ങളൊരു കള്ളനാണ്, ഒരു ജാക്കിക്ക് ഇത്രയും വിലയൊന്നുമില്ല, നിങ്ങൾ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നമുക്കിടയിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? പൗലോ കൊയ്ലോ, മക്തൂബ്. മുൻവിധിയോടെ ആളുകളെ സമീപിക്കുന്നത് വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ കൽപ്പിക്കുന്നത് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. മുൻവിധിയുള്ളപ്പോൾ നാം ഒരു വ്യക്തിയെ കാണുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചട്ടക്കൂടിലൂടെയാണ്. അത് ആ വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകളോ നന്മകളോ തിരിച്ചറിയുന്നതിന് തടസ്സമാക്കും. ഒരാളുടെ നാടും മതവും വസ്ത്രധാരണ രീതിയുമൊക്കെ നോക്കി അയാളെ നല്ലവനാണെന്നോ മോശപ്പെട്ടവനാണെന്നോ വിലയിരുത്തുന്നവരുണ്ട്. ഇത് അകാരണമായ വെറുപ്പിനും വിവേചനത്തിനും കാരണമാകുന്നു. ഒരാളെ മുൻകൂട്ടി വിലയിരുത്തി മാറ്റി നിർത്തുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുമായിരുന്ന നല്ല കാര്യങ്ങളും അറിവുകളും നമുക്ക് ലഭിക്കാതെ പോകുന്നു. മാത്രമല്ല, മുൻവിധിയോടെ പെരുമാറുന്നത് മറ്റുള്ളവരിൽ വേദനയും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു. ഇത് ബന്ധങ്ങൾക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുകയും ആശയവിനിമയം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ വർഗീയതയും ജാതീയതയും പ്രാദേശികവാദവും വളരുന്നത് ഇത്തരം മുൻവിധികളിലൂടെയാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരുമയെ തകർക്കുകയും അവിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മുൻവിധിയുടെ ഫലമായിട്ടാണ്. മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളും അകറ്റി നിർത്തേണ്ടവരുമാണെന്ന ചില ദുഷ്ടചിന്താഗതിക്കാരുടെ പ്രചാരണത്തിൽ ആളുകൾ പെട്ടുപോകുന്നു. താടി വളർത്തിയവരെയോ തൊപ്പിധരിച്ചവരെയോ കാണുമ്പോൾ അക്രമാസക്തരാകുന്നതിന് പോലും ഈ മുൻധാരണ അവരെ പ്രേരിപ്പിക്കുന്നു. മുൻവിധി ഒരുതരം മാനസികമായ തിമിരമാണ്. അത് സത്യം തിരിച്ചറിയാൻ നമ്മെ അനുവദിക്കില്ല. അതുകൊണ്ട് തുറന്ന മനസ്സോടെ സമീപിക്കുക, തിരിച്ചറിഞ്ഞ ശേഷം തീരുമാനമെടുക്കുക.
7: ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് മുഖമൊഴി, ഉസ്മാൻ പാലക്കായുടെ രചനയ്ക്ക് അബ്ദുസബദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നാം ഇതുവരെ കേട്ടത്.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറ അൽഹജ്ജ് 11, 12, 13 വചനങ്ങൾ. ഇസ്ലാം അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചല്ലാതെ ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രം പഠിച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയും അതുമൂലം അവർ തെറ്റിപ്പോവുകയും ദുനിയാവും ആഹ്റവും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ കൂടെ ചേരുന്നു അബ്ദുൽ വഹാബ് സലാഹി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ല വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن الناس من يعبد الله على حرف وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ 11, 12, 13 തുടങ്ങിയ 3 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആയത്തുകളുടെ അർത്ഥമൊന്ന് പരിശോധിച്ച് നോക്കാം. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മൻ യഅബുദുല്ലാഹ അലാ ഹർഫിൻ, മൻ ഒരുത്തൻ, യഅബുദുല്ലാ അവൻ അല്ലാഹുവിനെ ആരാധിക്കുന്നു, അലാ ഹർഫിൻ ഒരു വക്കിലിരുന്നു കൊണ്ട്, അവൻ അല്ലാഹുവിനെ ഒരു വക്കിലിരുന്നു കൊണ്ട് ആരാധിക്കുന്നു. വമിനന്നാസി മൻ യഅബുദുല്ലാ, ഒരു വക്കിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവനും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫഇൻ അസ്വാബഹു ഖൈറുൻ, ഇനി അവനൊരു ഖൈറുണ്ടായാൽ, ഒരു ഖൈർ ഒരു നന്മ ഒരു ഗുണം അവന് ബാധിച്ചാൽ, ഇത്മഅന്നബിഹ് അവൻ അതിൽ സമാധാനമടയും. വൈൻ അസാബതുഹു ഫിത്ന, ഇനി അവൻ എന്തെങ്കിലും ഒരു ഫിത്ന ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു പരീക്ഷണം അവന് ബാധിച്ചു കഴിഞ്ഞാൽ, ഇൻഖലബ അലാ വജ്ഹി അവനവൻ്റെ മുഖം കുത്തി മറിയും, അവനവൻ്റെ പഴയ ആ ഒരു പാട്ടിലേക്ക് തന്നെ തിരിച്ച് പോകും എന്നർത്ഥം. ഇൻഖലബ അലാ വജ്ഹി, അവനവൻ്റെ മുഖം കുത്തി മറിയും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഹസിറത് ദുനിയാ, ദുനിയാവും അവന് നഷ്ടപ്പെട്ടു. വൽ ആഖിറ, ആഖിറവും അവന് നഷ്ടപ്പെട്ടു. ഈ ദുനിയാവും ആഖിറവും അവന് നഷ്ടപ്പെട്ടു. ദാലിക അത്, അഥവാ ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടൽ, ഹുവൽ ഖുസ്രാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ ഒരു നഷ്ടം എന്നർത്ഥം. അത് തന്നെയാണ് വ്യക്തമായ ഒരു നഷ്ടം. യദുഉ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മിന്ദൂനില്ല അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മാലായലുറുഹു അവന് ഉപദ്രവം ചെയ്യാത്തതിനെ, വമാലായം ഫഅഹു അവന് ഉപകാരവും ചെയ്യാത്തതിനെ, ദാലിക അത് തന്നെയാണ് ഹുവല്ലലാലുൽ ബഈദ് വിദൂരമായ വഴികേട് അത് തന്നെയാണ്. അഥവാ യദുഉ മിന്ദൂനില്ല അല്ലാഹുവിന് പുറമേ അവൻ ആരാധിക്കുന്നു, മാലായലുറുഹു അവനൊരു ഉപദ്രവമോ, വമാലായം ഫഅഹു അവനൊരു ഉപകാരമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ذلك അത്, അഥവാ അല്ലാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതാണ് ذلك അത്. ഹുവല്ലലാലുൽ ബഈദ്, അത് തന്നെയാണ് വിദൂരമായ വഴികേട്. യദുഉ ലമൻ ളർറുഹു അഖറബു മിൻ നഫ്ഇഹി, യദുഉ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ലമൻ ഒരുത്തനെ, ളർറുഹു അഖറബു മിൻ നഫ്ഇഹി ഒരുത്തനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നുവോ, അങ്ങനെയുള്ളവന് തന്നെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലബിസൽ മൗല, അവൻ എത്ര ചീത്ത സഹായിയാണ്. വലബിഇസലാശീർ, അവൻ എത്ര ചീത്ത കൂട്ടുകാരനുമാണ്. ഇതാണ് ഈ മൂന്നായത്തിൻ്റെ അർത്ഥമായി നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. അപ്പോ എന്നാണ്, ഒരു ഹർഫിലായിക്കൊണ്ട് ഒരു വക്കിലായിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതായ ആളുകൾ. ഹർഫ് എന്ന് പറയുമ്പോൾ അതിനിവിടെ വിശദീകരിച്ച് തഫ്സീറുകളിലൊക്കെ കാണാം, അല തൊർഫിൻ, അല്ലെങ്കിൽ വമിങ്ഹു ഹർഫുൽ ജബൽ, ഒരു പർവ്വതത്തിൻ്റെയൊക്കെ വക്കിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ള ആ ഒരു അർത്ഥം. ഐ തൊറഫുഹു, അതിൻ്റെ ഒരു വക്ക്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദഖല ഫിദ്ദീനി അലാ തൊർഫിൻ, ദീനിലേക്ക് അതിൻ്റെ ഒരു വക്കിലേക്ക് അവൻ പ്രവേശിച്ചിട്ടുള്ളൂ. ദീനിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാതെ ദീനിൻ്റെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാൽ അതിൻ്റെ വിശാലമായ കാര്യങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതാണ് ഇവിടെ വമിനന്നാസി മയ്യ അബ്ദുല്ലാഹ അല ഹർഫിൻ എന്ന് പറഞ്ഞത്. ഒരു വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞത്, ദീനിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാതെ ബാഹ്യമായ ചില ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ അവനൊരു ഗുണം ബാധിച്ചാൽ ഫൈൻ അസ്വാബഹു ഖൈറു മഅന്നബി, ഗുണം ബാധിച്ചാൽ അതുകൊണ്ട് അവൻ സന്തോഷവാനാകും. എന്നാൽ വൈൻ അസ്വാബത്തുഹു ഫിത്തിന, ഒരു പരീക്ഷണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലോ, ഇൻഖലബ അലാ വജ്ഹി, അവൻ എന്ത് ചെയ്യും, അവൻ തിരിഞ്ഞു പോവുകയും ചെയ്യും എന്നർത്ഥം. അവൻ പഴയപടി ഏതാണോ ആയിരുന്നോ അവിടേക്ക് തന്നെ അവൻ തിരിഞ്ഞ് പോവുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒരു കൗലൊക്കെയായി തഫ്സീർ ഇബ്നു കസീറിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുവാൻ കഴിയും. വമിനന്നാസി മയ്യ അബ്ദുല്ലാഹ അലാ ഹർഫിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്തിൻ്റെ ഒരു വിശദീകരണമായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, കാന റജുലു യഖ്ദിമുൽ മദീന, ഒരാൾ മദീനത്ത് വെച്ച്, ഫൈൻ വലദത് ഇംറഅതുഹു ഗുലാമൻ ഔ നുതിജത് ഖൈലുഹു, അവൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയോ അല്ലെങ്കിൽ അവൻ്റെ കുതിരയിൽ നിന്ന് അവന് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുകയൊക്കെ ചെയ്താൽ, കാലവൻ പറയും, ഹാദാ ദീനുൻ സാലിഹ്, ഇത് നല്ലൊരു ദീനാണ്, നല്ലൊരു മതമാണെന്ന് അവൻ പറയും. ഇനി വൈല്ലം തലിദ് ഇംറഅതുഹു വലം തുൻതജ് ഖൈലുഹു, ഇനി അവൻ്റെ ഭാര്യ പ്രസവിക്കാതിരിക്കുകയോ അവൻ്റെ കുതിരയിൽ നിന്ന് അവനെന്തെങ്കിലും ഗുണങ്ങളൊന്നും കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, കാലവൻ പറയും, എന്താ, ഹാദാ ദീനുൻ സൈസു, ഇത് മോശമായ ഒരു മതമാണെന്നവൻ പറയുകയും ചെയ്യും. അതാണ് എന്ത്, ഫഇൻ അസ്വാബഹു ഖൈറു മിത്മഅന്നബി വഇൻ അസ്വാബതുഹു ഫിത്ന ഇൻഖലബ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഒക്കെ വാക്കായിട്ട്, അതുപോലെ മറ്റുള്ള താബിഈങ്ങളുടെയൊക്കെ വാക്കായിക്കൊണ്ട് വേറെയും ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഖാന നാസും മിനല്ല അറാബി ഉതൂന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അറാബികളിൽ, ഗ്രാമീണ അറബികളിൽപ്പെട്ട ചില ആളുകളൊക്കെ നബിന്റെ അടുക്കൽ വരും. ഫയുസ്ലിമൂന, എന്നിട്ട് അവർ മുസ്ലിമാകും. ഫഇദ റജഊ ഇലാ ബിലാദിഹിം, അങ്ങനെ അവർ മുസ്ലിമായിട്ട് അവരവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഫൈൻ വജദു ആമ ഗൈസിൻ വആമ ഹിസ്ബിൻ, അവർക്ക് ആ മഴയൊക്കെ വർഷിച്ച് അങ്ങനെ അഭിവൃദ്ധിയുള്ള ആ ഒരു വർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരത് കണ്ടുകഴിഞ്ഞാൽ, കാലു, അവർ പറയുമെന്നാണ്, ഇന്ന ദീനന ഹാദാ ലസ്വാലിഹുൻ ഫതമസ്സകൂ ബിഹ്, നമ്മുടെ ഈ ദീൻ നല്ല ദീനാണ്, നിങ്ങളതിനെ മുറുകെ പിടിക്കുവീൻ എന്നവർ പറയും. ഇനിയോ അതല്ലാതെ അവർ ഇനി മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, വരൾച്ചയൊക്കെ ഉണ്ടായാൽ, അങ്ങനെ അവർക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, കാലു, അവർ പറയുമെന്നാണ്, മാഫി ദീനിന ഹാദാ ഖൈർ, ഈ ദീനിൽ നമുക്ക് എന്ത് നന്മയാണുള്ളത്, ഈ ദീനിൽ എന്ത് നന്മയാണ് നമുക്കുള്ളത് എന്ന് അവർ മാറ്റി പറയുകയും ചെയ്യുമെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകന്റെ മേൽ ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നും തഫ്സീർ ഇബ്നു കസീറിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ചുരുക്കത്തിൽ ഈ ആയത്തുകൊണ്ട് വിശദീകരിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദീനിൻ കൃത്യമായി പഠിക്കാതെ അതിൻ്റെ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങും, എന്നാൽ ജീവിതത്തിൽ ഗുണങ്ങളൊക്കെ കിട്ടുമ്പോൾ അവൻ അത് ശരിയാണെന്ന് വിചാരിച്ച് അങ്ങനെ സന്തോഷിച്ചു പോവുകയും ചെയ്യും, എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണം സംഭവിച്ചു കഴിഞ്ഞാലോ, ഇൻഖലബ അലാ വജിഹി, അവൻ മുഖം കുത്തി മറിയും എന്ന് പറഞ്ഞാൽ അവൻ മുമ്പ് ഏതൊരു അവസ്ഥയിലായിരുന്നോ ഉണ്ടായിരുന്നത് അതേ ഒരു സാഹചര്യത്തിലേക്ക് അവൻ തിരിച്ച് പോവുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുന്ന ഹസിറ ദുനിയാ വല്ലാഹിറ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ദുനിയാവും നഷ്ടപ്പെട്ടു ആഹിറവും നഷ്ടപ്പെട്ടു. ലാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് ഏറ്റവും സുവ്യക്തമായ നഷ്ടം എന്ന് പറയുന്നത്. വമ്പിച്ച നഷ്ടമാകുന്നു അത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിശദീകരിച്ച് തരുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയുക, യദുഊ മിൻ ദൂനില്ല, അവൻ അല്ലാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കും. മാലാ യദുറുഹു വമാലാ യംഫഹു, അവനുപകാരം ചെയ്യാത്ത, അവൻ ഉപദ്രവം ചെയ്യാത്ത ആ വസ്തുക്കളെ അല്ലാഹുവിന് പുറമേ അവൻ ആരാധിക്കും. മുമ്പ് അവൻ അങ്ങനെ ആയിരുന്നു, പിന്നെ ദീനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഗുണങ്ങൾ കിട്ടുമ്പോൾ അവൻ അതിൽ സന്തോഷിക്കുകയും ചെയ്തു. പക്ഷെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം വന്നപ്പോ അവൻ തിരിഞ്ഞ് പഴയ അവസ്ഥ എന്താണോ അവിടേക്ക് തന്നെ എന്ത് ചെയ്യുകയാണ്, അവൻ തിരിച്ചു പോവുകയാണ് എന്നർത്ഥം. അവിടെയാണ് എന്ത് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവൻ അല്ലാഹുവിനെ കൂടാതെ അവൻ ഉപകാരമോ ഒരു ഉപദ്രവമോ ഒന്നും ചെയ്യാത്തതായ വസ്തുക്കളെ അവൻ എന്ത് ചെയ്യുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ തഫ്സീർ സഅദിയിലൊക്കെ കാണാം, ഈ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിനെ കൂടാതെ അവന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോ തഫ്സീർ സഅദിയിലൊക്കെ കാണാം, വഹാദാ സിഫത്തു കുല്ല മദ്ഉവിൻ വമഅബൂദിൻ മിൻ ദൂനില്ല, ഇതാണ് അല്ലാഹുവിന് പുറമേ ആരാധിക്കപ്പെടുകയും അതേപോലെ അല്ലാഹുവിന് പുറമേ വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള എല്ലാ വസ്തുക്കൾക്കുമുള്ള ഒരു വിശേഷണമാണ് ഇത്. അതെന്താ, ഫഇന്നഹു ലാ യംലിക്കു ലിനഫ്സിഹ്, അവൻ സ്വന്തത്തിനോ വലാ ലിഗൈരിഹ്, അവൻ സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ ഒന്നും ഉടമപ്പെടുത്തുകയില്ല. നഫ്അൻ, ഉപകാരമായിട്ടും, വലാ ളറൻ, ഉപദ്രവമായിട്ടും. അതാണ് പറയുന്നത്, മാലാ യളുറുഹു വമാലാ യംഫഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വസ്തുവും അവൻ സ്വന്തത്തിന് വേണ്ടി ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ളവയെയാണ് അല്ലാഹുവിന് പുറമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ദാലിക, അത്, അഥവാ ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാത്ത ആ വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, ദാലിക അത് ഹുവല്ലാലുൽ ബഈദ്, അത് തന്നെയാണ് വ്യക്തമായ വഴികേട് എന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ഇവിടെ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവൻ ഏതൊരുത്തിനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തെക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ തന്നെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. ഏതൊരുത്തിനെ കൊണ്ടുള്ള ഉപദ്രവം അവനെ കൊണ്ടുള്ള ഉപകാരത്തെക്കാൾ അടുത്തു നിൽക്കുന്നുവോ അങ്ങനെയുള്ളവനെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അല്ല ഓർമ്മപ്പെടില്ല, ബിസൽ മൗല, എത്ര ചീത്ത കൂട്ടുക സഹായിയാണവൻ. വല ബിസൽ അഷീർ, എത്ര ചീത്ത കൂട്ടുകാരനാണ് അവൻ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെ അതിന്റെ ബാഹ്യമായ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണമുണ്ടായാലും ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നൽകുമ്പോഴും അനുഗ്രഹങ്ങൾ നൽകുമ്പോഴുമൊക്കെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുവാനും പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി നേരിടുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതിന് ദീനിനെ വിശാലമായി പഠിക്കാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ സന്തോഷം കിട്ടുമ്പോൾ അതിൽ നമ്മൾ സമാധാനിക്കും, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു ഓടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ദീനിനെ കൃത്യമായി പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കുക. വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ, ഒരു വക്കിലിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. ഫൈൻ അസ്വാബഹു ഖൈറു മിത്മഅന്നബി, അവനൊരു ഖൈർ ബാധിച്ചാൽ അവൻ അതിൽ സമാധാനിക്കും. വൈൻ അസ്വാബത്തുഹു ഫിത്ന, ഒരു പരീക്ഷണമുണ്ടായിക്കഴിഞ്ഞാൽ ഇൻഖലബ അലാ വജ്ഹി, അവൻ അവന്റെ മുഖം കുത്തി തിരിഞ്ഞു കളയും. ഖസിറ ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറവും അവൻ നഷ്ടപ്പെട്ടു. ذلك هو الخسران المبين, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം. യദഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉ, അവൻ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിന് അല്ലാഹുവിന് പുറമെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ذلك هو الضلال البعيد, അത് തന്നെയാണ് വിദൂരമായ വഴികേട്. യദഉ ലമൻ ളറുഹു അഖറബു മിൻ നഫഇ, ഏതൊരുത്തന്റെ ഉപദ്രവം അവന്റെ ഉപകാരത്തേക്കാൾ അടുത്തു നിൽക്കുന്നു, അങ്ങനെയുള്ളവൻ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ലബിസൽ മൗല, എത്ര ചീത്ത സഹായിയാണ്. വലബിസൽ അഷീർ, എത്ര ചീത്ത കൂട്ടുകാരനാണ്. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, ഒന്നുകൂടെ പാരായണം ചെയ്യാം.
10: വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസ്വാബഹു ഖൈറു മിത്മഅന്ന ബിഹി വഇൻ അസ്വാബതുഹു ഫിത്ന ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയാ വല്ലാഖിറ ذلك هو الخسران المبين يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير.
9: കൃത്യമായി ഓരോ ആയത്തും അതിന്റെ പദാനുപദ അർത്ഥവും അതിന്റെ ആശയവും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അള്ളാഹു കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
11: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം, സൂറ അൽഹജ്ജ് വചനം 11-12-13, അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സുലാഹി.
12: سبيل الدموع سبيل مريح.
13: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതിൽ, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ള ഒരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റിങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കന് അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം അങ്ങനെ മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കനിങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കനകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു. പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്ന് കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു. മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതെ ഇരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്നു. പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കിടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ പൈലുള്ള എന്ന് കുറുക്കൻ പറഞ്ഞു.
14: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
15: أصبحنا وأصبح الملك لله വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശരരി മാ ഫീ ഹാദൽ യൗം വശരരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
16: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
17: سيد الاستغفار
16: اللهم انت ربي لا اله الا انت
15: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമു സാലിഹാത്ത്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഒരു പ്രദോഷ സമയവും കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കേണ്ട, വാഴ്ത്തേണ്ട ഒരു സമയമാണ് നമ്മളിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, അദ്കാറുൽ മസാ നിങ്ങൾ ഓരോരുത്തരും ചൊല്ലാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഈയുടെ പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി.
0: ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ രണ്ട് കൊച്ചു അതിഥികളുണ്ട്. ഇൻഷാല്ലാ ആ കൊച്ചു അതിഥികൾ എന്ത് ചെയ്യും, അവരെ പരിചയപ്പെടുത്തും.
2: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പേര് ഷഹൽ മുഹമ്മദ്. ഞാൻ പേരാമ്പ്രക്ക് അടുത്തുള്ള കുരുടിമുക്കിൽ നിന്ന് വരുന്നു.
0: കുരുടിമുക്കിൽ പേരാമ്പ്ര അല്ലേ?
2: 8-ാം ക്ലാസ്സിലേക്കാണ് പഠിക്കുന്നത്.
0: 8-ാം ക്ലാസ്സിലേക്കാണ് പോണത്? ജയിച്ചു, പാസ്സായി. ഓക്കെ, അത് അടുത്ത.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം.
3: ഞാൻ ഷേഹ ഫാത്തിമ. ഞാൻ രണ്ടിലേക്ക് പോകുന്നു.
0: ഇനി രണ്ടിലേക്ക് അല്ലേ?
1: ഓക്കെ. നിങ്ങള് ഏട്ടനെ അനിയത്തി അങ്ങനെയാണല്ലേ? രണ്ടു കുട്ടികളാ?
2: മൂന്ന്
1: കുട്ടികള്. മൂത്തുണ്ടോ?
0: എന്തൊക്കെ പ്രോഗ്രാമുകളാണ്?
2: പാട്ടുണ്ട്, കടങ്കഥയുണ്ട്, പിന്നെ കുസൃതി
0: ചോദ്യം.
1: നമ്മളെ
0: മോള്
3: പാട്ടും പ്രസംഗം
0: ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഈവനിംഗ് ലൈവ് കത്തിച്ചു.
1: അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, അനിയനുണ്ട്, അനിയത്തിണ്ട്, ഞാൻ.
1: ഓക്കെ, പിന്നെ ഉപ്പ ഇവിടെ അല്ലേ? നാട്ടില. ഓക്കെ, എന്താ ചെയ്യണ ഉപ്പ?
2: കോഴി വണ്ടിയില്.
1: ഓക്കെ, പിന്നെ എന്താ വെക്കേഷൻ ആയിട്ട് വിരുന്നൊക്കെ പോയിരുന്നോ?
2: ഇല്ല,
1: പോയില്ലേ. അതാ
2: ബോക്സിങ് എന്ന് പറഞ്ഞൊരു ഇല്ലി ചേർന്നിരുന്നു. അന്നേരം രാവിലെ അന്നേരം പോകാൻ പറ്റില്ല.
1: ബോക്സറാണ്. എന്നിട്ട് പഠിച്ചോ?
2: ഓ,
1: വെക്കേഷൻ കോഴ്സ് ചെയ്യണോ?
2: അല്ലല്ല,
1: ഇതിന്റെ മുന്നേ അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു ബോക്സിംഗ്?
2: ഇഷ്ടമുണ്ടായിരുന്നു, അന്നേരം ഒന്നും പൈസന്റെ പ്രശ്നമായിട്ട് ചെയ്യാൻ പറ്റില്ല.
1: ഇപ്പൊ
2: റെഡി ആയാലും ചെയ്തു തുടങ്ങി.
1: ബോക്സിംഗ് അത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, എന്താണ് അത് സംഗതി എന്നുള്ളത്? ജസ്റ്റ് അത് എങ്ങനെ അതിന്റെ പഠനം കാര്യങ്ങളൊക്കെ?
2: പഠനം അത് ഓരോരോ മറ്റേ മാച്ച് നടത്തുമ്പോ നമുക്ക്
0: ബെൽറ്റ് ഉണ്ടോ?
1: നമ്മളെ കരാട്ടയിൽ ബെൽറ്റ് ഇടണവരെ അങ്ങനെ എന്തേ?
2: അതില്ല.
1: ഇല്ല,
2: പിന്നെ 10 സി മാർക്ക് ഒക്കെ കിട്ടും ജയിച്ചാല്.
1: സ്കൂൾ വൈസ് ആണത്?
2: അല്ലല്ല,
1: അല്ല, പുറത്തുനിന്ന് ഒരു അക്കാദമി ചേർന്നിട്ട് അങ്ങനെ.
0: പക്ഷെ ഇത് സ്കൂൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും,
1: സ്കൂളിലേക്ക് ഇതിന് സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടും. മത്സരങ്ങൾ ഉണ്ടോ? മത്സരങ്ങൾ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ
2: പോകണം.
0: പഠനം കഴിഞ്ഞോ? അതിന്റെ ബോക്സിംഗ് പഠിച്ചു കഴിഞ്ഞോ?
2: കഴിയൂല,
1: കഴിയൂല. അങ്ങനെ തുടർന്ന് തുടർന്ന് അങ്ങനെ പോകും. ഇത് വെറും ബോക്സിംഗ് ആണോ? ഈ നമ്മളെ തൈക്കാണ്ട അങ്ങനത്തെ സംഗതികള്
2: സ്വിമ്മിംഗ് ഉണ്ട്, ജിമ്മുണ്ട്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്, ടർഫ് ഉണ്ട്.
1: ഓക്കെ, നാട്ടിൽ തന്നെ?
2: ആ, എന്റെ വീട്ടിന്റെ കുറച്ച്
0: സലാം മടക്കാൻ മറന്നു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്? അമീർ ടുത്തനാട്ടുകര, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങല്, നഫീസ പി എ താമരശ്ശേരി, ഷംനാദ് ഖാൻ, സൽമാൻ, ആയിഷ അങ്ങാടിപ്പുറം, ഉമ്മുകുൽസു ചിറമംഗലം, നമ്മുടെ

0: അമീറുട്ടി എടത്തനാട്ടുകാരൻ്റെ ഒരു എഴുത്തുണ്ട്. ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഹൃദ് ബന്ധം എന്നത് ഇഹലോക ജീവിതത്തെ മാത്രമല്ല പരലോക വിജയത്തെ കൂടി നിശ്ചയിക്കുന്ന സുപ്രധാനമായ ഒരു ഘടകമാണ്. അതിനാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനും സൽ സ്വഭാവിയും ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവനുമായ ഒരാളെ വേണം കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുവാൻ. നന്മ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകളിലേക്ക് പോകുമ്പോൾ സ്നേഹത്തോടെ തടയുകയും ചെയ്തുകൊണ്ട് നമ്മെ എപ്പോഴും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ അഭാവത്തിലും അന്തസ്സും രഹസ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന വിശ്വസ്തതയും സംസാരത്തിൽ മാന്യതയും അവൻ പുലർത്തേണ്ടതുണ്ട്. ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം പരലോകത്ത് ഒന്നിച്ച് അള്ളാഹുവിൻ്റെ തണൽ ആഗ്രഹിക്കുന്നവരായിരിക്കണം സുഹൃത്തുക്കൾ. നല്ല കൂട്ടുകാരനെ കസ്തൂരി വിൽക്കുന്നവനോട്, ചീത്ത കൂട്ടുകാരനെ ഉലയിൽ ഊതുന്നവനോടും ആലയിൽ ഊതുന്നവനോടും ഉപമിച്ച പ്രവാചക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സ്വഭാവത്തെയും വിശ്വാസത്തെയും വളർത്തുന്ന നല്ലൊരു വ്യക്തിയെ മാത്രമേ ഒരു സത്യവിശ്വാസി കൂടെ കൂട്ടാൻ പാടുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ലൊരു കൂട്ടുകാരന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ അമീർ ടി എടത്തനാട്ട് പറഞ്ഞിട്ടുള്ളത്. വളരെ നമുക്ക് ഒക്കെ ആളുകൾക്ക് അറിയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട സുപ്രധാനമായിട്ടുള്ള വിഷയമാണ് കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്ന വിഷയം.
0: നമ്മൾ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്.
1: അതെ, നമ്മുടെ ക്ലാസ്, നമ്മുടെ ഓരോ സാരോപദേശങ്ങളിലൊക്കെ വന്നുള്ള ഒരു വിഷയമാണിത്.
0: ഒരു വിഷയം നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു, നമ്മൾ പരലോകത്തില് വിലപിക്കുന്ന ഒരു സന്ദർഭങ്ങളിൽപ്പെട്ട ഒന്നാണ് കൂട്ടുകാരനുമായി കൂട്ടുകൂടിയാലുള്ള വിലാപം. അത് അവൻ നമ്മെ തിന്മയിലേക്ക് നയിച്ചാൽ, നമ്മളതനുസരിച്ച് ജീവിച്ചാൽ പരലോകത്തുനിന്ന് വിലപിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും നമ്മൾ ഒക്കെ നമ്മൾ കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ മക്കളെ പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ മുന്നേ നമുക്കേ നമ്മുടെ സാരോപദേശം ഉണ്ട്, നമുക്ക് അതിലേക്ക് പോവാം അല്ലേ?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയ ഒരു വസ്ത്രമോ ചെരുപ്പോ ബാഗോ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ശ്രദ്ധയാണ് ആ വസ്തു ഉപയോഗിക്കുന്നിടത്ത്. അതിലെന്തെങ്കിലും പോറകൾ പറ്റുമോ, ചെളി പിടിക്കുമോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ശ്രദ്ധ നമ്മിലുണ്ടാകാറുണ്ട്. നമ്മുടെ പുതിയൊരു പേന മറ്റൊരുത്തൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുടയുടെ കമ്പി ഒടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീല് എന്തായിരിക്കും? ഇതേ ഫീലായിരിക്കും മറ്റുള്ളവരുടേത് നമ്മൾ കേടുവരുത്താൻ ശ്രമിക്കുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ അവരുടെ സാധന സാമഗ്രികൾ നമ്മിലൂടെ നമ്മൾ കാരണം കേടുവരുമ്പോഴുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാം എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. പലപ്പോഴും പള്ളികളിലൊക്കെ ചെരുപ്പുകൾ അയച്ചു വെച്ചിട്ട് ആളുകൾ നിസ്കരിക്കാൻ കയറും. തിരിച്ചു വരുമ്പോഴേക്ക് ആളുകൾ പുതിയ ചെരുപ്പും വിലപിടിപ്പുള്ള ചെരുപ്പും ഒന്നും നോക്കാണ്ട് അവരുടെ ചെരുപ്പുകളിട്ട് മറ്റു ചെരുപ്പുകളിലൂടെ ചവിട്ടി മെതിച്ച് അതിൻ്റെ വള്ളിയെല്ലാം പൊട്ടിച്ച് വളരെ വൃത്തികേടാക്കിയ കോലത്തിൽ വെച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അയാൾക്ക് ആ നിസ്കാരം കഴിഞ്ഞ് വലിയ നല്ല നല്ല പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ശ്രദ്ധയില്ലാതെ മറ്റുള്ളവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുകയോ നമ്മുടെ അശ്രദ്ധ കാരണം അതിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതെന്തുമാകട്ടെ, അവരുടെ പഠനോപകരണമാകട്ടെ, മറ്റുള്ള വസ്തുക്കളാകട്ടെ, ഏതും ആയിക്കൊള്ളട്ടെ, നമ്മളത് സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ പുസ്തകങ്ങളും മറ്റുമെല്ലാം എടുത്ത് കുത്തി വരക്കുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. അവർ വളരെ പോരിശയോടുകൂടെ പുതിയ ബുക്ക് വാങ്ങിച്ചത് പൊതിഞ്ഞ് അതിൽ നെയിം സ്ലിപ്പെല്ലാം ഒട്ടിച്ചു വെച്ച് അവരുടെ പേരെല്ലാം എഴുതിയതെടുത്തിട്ട് അതിൽ ഒരുപാട് വേണ്ടാത്ത ചിത്രങ്ങൾ വരച്ച് അതിനെ വികൃതമാക്കുന്നൊരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാവരുത്. മറ്റൊരാളുടെ സ്വത്തിനെ സംരക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരുടെ സ്വത്തിനെ, വസ്തുക്കളെ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഇതുപോലെ തന്നെയാണ് പൊതുമുതൽ, പള്ളിയിലാകട്ടെ, സ്കൂളിലാകട്ടെ, മറ്റു സ്ഥാപനങ്ങളിലാകട്ടെ, നമ്മുടേതല്ലാത്ത വസ്തുക്കൾ അത് പൊതുമുതലാണ്, സർക്കാരിൻ്റെതാകട്ടെ, അതെല്ലാം പൊതുമുതലാണ്. ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലുമൊക്കെ കാർക്കിച്ചു തുപ്പി വൃത്തികേടാക്കുന്ന, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും വലിച്ചെറിയുന്ന, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും അത്തരം വൃത്തിഹീനമായ പെരുമാറ്റവും സ്വഭാവവും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. പൊതുസ്വത്തിനെ ആദരിക്കാനും സംരക്ഷിക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെ ആരുടേതുമല്ല അത്. വഴിയിലൊരു പൊതുകിണറുണ്ടെങ്കിൽ ആ കിണർ എല്ലാവർക്കും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ ആ കിണറിനെ നശിപ്പിക്കാനോ ആ കിണർ എൻ്റേതാണെന്ന് പറയാനോ ഒന്നും നമുക്കാവില്ല. പള്ളിയിലൊരു ഖുർആനുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഓതാനുള്ളതാണ്. അതൊരിക്കലും നമ്മൾ കീറിക്കളയുകയോ മടക്കി വെക്കുകയോ അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ അതിന് പോറുകൾ വരുത്തുകയോ ചെയ്യാൻ പാടില്ല. കലാലയങ്ങളിൽ എത്രയോ വർഷങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബെഞ്ചും ഡെസ്കുമാണത്. ഒരു കൊല്ലം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴേക്ക് കോമ്പസും മറ്റു വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് അതിൽ കുത്തി വരഞ്ഞ് അതിൽ വലിയ പിന്നെ പാടുകളുണ്ടാക്കി വൈറ്റ്നർ കൊണ്ടും അതുപോലെ തന്നെ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത മാർക്കറുകൾ കൊണ്ടുമൊക്കെ വലുതാക്കി പലതും അവൻ്റെ പാർട്ടിയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ലേറ്റസ്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല യൂസേജുകളായിരിക്കാം. ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും സമയമാകുമ്പോൾ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും താരങ്ങളെക്കുറിച്ചുള്ള പേരുകളും അതുമായി ബന്ധപ്പെട്ട ചിത്രപ്പണികളൊക്കെ ആയിരിക്കാം. ഇത് നമുക്ക് മാത്രമുള്ളതല്ല. ഇത് അവിടെ പുസ്തകങ്ങൾ വെച്ച് എഴുതി വായിച്ചു പഠിച്ച് നമുക്കവിടെ നിന്ന് ഇറങ്ങിപ്പോകാമെന്നല്ലാണ്ട് അതിനെ വൃത്തികേടാക്കാനും അവിടങ്ങളിൽ കൊത്തുപണികൾ നടത്താനും ഒരിക്കലും നമുക്ക് ഉള്ളതല്ല അത്. നമുക്ക് കൊത്തുപണി പഠിക്കണമെങ്കിൽ മറ്റൊരു ഇടം നോക്കുക എന്നല്ലാതെ നമുക്ക് ചിത്രം വരക്കാൻ വീട്ടിൽ നിന്ന് ഒരു വലിയ പലക കഷ്ണം കൊണ്ടുവന്നിട്ട് അതിൽ കൊത്തി വരക്കുകയും കൊത്തുപണി ചെയ്യുകയും ചെയ്യാമെന്നല്ലാതെ പൊതു സ്കൂളുകളിലുള്ള, അത് നമ്മൾ പഠിക്കുന്ന സ്കൂളിലുള്ള ബെഞ്ചും അവിടുത്തെ ഡെസ്കും അവിടുത്തെ ടേബിളും അവിടുത്തെ ബോർഡും അവിടുത്തെ അലമാരകളും അവിടുത്തെ സ്വിച്ചുകളും ഫാന് അതുപോലെ മറ്റെന്തെല്ലാം ഉണ്ടോ അതെല്ലാം പൊതുവാണ്. ആ വരാന്തകളും അവിടുത്തെ ടോയ്ലറ്റും, ചില കുട്ടികളൊക്കെ ടോയ്ലറ്റിലെ പൈപ്പ് കേടുവരുത്തുന്ന ആളുകൾ, സ്വന്തം വീട്ടിലെത്തേത് കേടുവരുത്താത്തവർ, പബ്ലിക്കിലുള്ളത് അടിച്ചു പൊട്ടിക്കുന്ന, അവിടെ വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് അടികൂടുന്ന, അവിടുത്തെ ടോയ്ലറ്റുകളുടെ കുറ്റിയും അതിൻ്റെ ലോക്കുമൊക്കെ പൊട്ടിച്ച് കളയുന്ന ഒരുതരം മാനസിക രോഗികൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിന്നുണ്ട്. ടോയ്ലറ്റിൽ അനാവശ്യങ്ങൾ എഴുതി വെക്കുന്ന ആളുകൾ, ഹോസ്പിറ്റലിൻ്റെയും മറ്റുമൊക്കെ പൊതു ടോയ്ലറ്റുകളിൽ അശ്ലീലവും തോന്നിവാസവും എഴുതി വെക്കുന്ന ആളുകൾ ഒരു മാനസിക രോഗ വിദഗ്ധനെ കണ്ട് മരുന്ന് കഴിക്കണമെന്നാണ് പറയാനുള്ളത്. അത്തരം ദുഷിച്ച സ്വഭാവങ്ങൾ ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. പൊതുസ്വത്ത് കാലങ്ങളോളം നിലനിൽക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് മനുഷ്യന്മാരെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സുമനസ്സുകൾ കാണിക്കുന്ന അവർ നൽകുന്ന ദാനമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വഖഫ് സ്വത്തുകൾ എന്ന് പറയുന്ന പൊതുസ്വത്തുകൾ. അതൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് കൈയിനെ അടക്കി വെക്കാൻ, കാലിനെ അടക്കി വെക്കാൻ, ചിന്തകൾ അടക്കി വെക്കാനും മറ്റുള്ളവരുടെ സ്വത്തിനെയും പൊതുസ്വത്തിനെയും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുവാനും അങ്ങനെ നമ്മൾ മാതൃകയാവാനും മറ്റുള്ളവരോട് ഈയൊരു സംഗതിയെ ഓർമ്മപ്പെടുത്താനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. വെറുതെ പാഴായിപ്പോകുന്ന ഊർജം, പലയിടത്തും വെറുതെ പൊട്ടിയൊഴുകുന്ന വെള്ളം, ഇതെല്ലാം തടഞ്ഞു വെക്കാൻ നമ്മളാണ് ശ്രമിക്കേണ്ടത്. അനാവശ്യമായി ക്ലാസ്സിൽ ഫാനും അതുപോലെ തന്നെ ലൈറ്റും ഓൺ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊരു ആയമുണ്ടല്ലോ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ചപ്പുചവറുകൾ ഉണ്ടാകുമ്പോൾ അത് വാരിയെടുത്ത് വൃത്തിയാക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. നമ്മുടെ വീടുകളിലും ഒന്നും തന്നെ കേടുവന്നുകൂടാ. വില കൊടുത്തു വാങ്ങിയ സാധനങ്ങളെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് അതിനെ മാക്സിമം, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു പേന വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പൊന്നുപോലെ നോക്കാനും മാക്സിമം അത് ഉപയോഗപ്പെടുത്തുവാനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണിത്. അത് അലക്ഷ്യമായി ഞാൻ നശിപ്പിക്കരുതെന്ന് പിന്നെ ഓർത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം ഉപയോഗപ്പെടുത്തുവാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ കേട്ടതിൽ നിന്ന് എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും കേൾക്കാൻ ഒരു സാരോപദേശം അല്ലേ? നിങ്ങൾ കേട്ടോ, നിങ്ങൾ രണ്ടാളും കേട്ടോ സാര ഉപദേശം ഇന്നത്തെ.
3: ഓ
1: എന്ത് മനസ്സിലായി?
3: നശിപ്പിക്കാൻ പാടില്ല.
1: അതെ, ഒന്നും നശിപ്പിക്കാൻ പാടില്ല.
3: ആരാണ്ടത് നമ്മള് പോക്കാനൊന്നും പാടില്ല.
1: അതെ.
3: പിന്നെ
0: നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം അത് വിശ്വസ്തയോട് കൂടി കൈകാര്യം ചെയ്യണം അല്ലേ.
1: ഭയങ്കര പോയിന്റ് അല്ലേ. നമ്മളാരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പെൻസിലോ പേന ഇല്ലാത്ത സമയത്ത് നമ്മുടെ സുഹൃത്ത് എന്താക്കും? പെന്നോ പെൻസിലോ തരും. നമ്മളത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക അല്ലെങ്കിൽ കളഞ്ഞു പോവാണെങ്കിൽ അതെന്താണ്, അവനൊരു വിഷമം ഉണ്ടാക്കും. നേരെ മറിച്ച് പഠിച്ചുകൊണ്ട് കുറ്റം കിട്ടും അല്ലേ, കാരണം അവന് വിശ്വസ്തയോടെ നമുക്ക് തന്ന സംഗതിയാണ്. അപ്പോൾ അത് നമ്മൾ വിശ്വസ്തയോടെ എന്താക്കണം, കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബെഞ്ച് ഡെസ്ക് പല എല്ലാ ക്ലാസ്സിലും പോയി കഴിഞ്ഞാലും ഉണ്ടാവും അല്ലേ. ബെഞ്ചിലും ഡെസ്കിലും എന്തുണ്ടാവും, ഇങ്ങനെ എഴുതിയിട്ടും പേരെഴുതിയിട്ടുണ്ടാവും, കുത്തി വരഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും ചിത്രം വരച്ചിട്ടുണ്ടാവും. ശരിക്കും അത് എന്താണ് ഈ ബെഞ്ച് ഡെസ്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകളിൽ നിന്ന് പിരിവിട്ടിട്ട് വാങ്ങുന്ന ഒരു സംഗതി ആയിക്കാണാം അല്ലേ. ഒരു സ്കൂളിലോ മദ്രസയിലൊക്കെ ആകുമ്പോൾ നമ്മളത് നശിപ്പിച്ച് കളയുന്നത് എന്താണ് ശരിക്കും ഭയങ്കര അക്രമമാണ്.
0: അപ്പോൾ അങ്ങനെ ചിത്രം വരയ്ക്കാൻ പറ്റുമോ?
3: ഇല്ല
0: ഇല്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശ്വസ്തൻ എന്ന ഇതിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരുന്നു അവരെങ്ങോട്ട് പോവാണെങ്കിലും വിശ്വസ്തൊരു സാധനം ഏൽപ്പിക്കൽ പ്രവാചകൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അത്രത്തോളം വിശ്വസ്തതയായിരുന്നു പ്രവാചകനിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മളും വിശ്വസ്തന്മാരാവണം.
1: അതെ, ഒരിക്കലും ഇത് കുട്ടികൾക്ക് മാത്രം ഞാൻ മനസ്സിലാക്കുന്നത്, കോളേജിൽ സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് നിർബന്ധമായിട്ടും ഈ സാരോപദേശം എന്താക്കണം, നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം. റിവൈൻഡ് ഓപ്ഷനിലുണ്ടാവും ഈ ഒരു കേൾക്കാത്ത ആളുകൾ, എന്തായാലും ഇത് കേൾപ്പിച്ചു കൊടുക്കണം. കാരണം കുട്ടികൾ അറിയേണ്ട ഒരു വിഷയമാണ്. ഏതായാലും നമുക്ക് വീണ്ടും സലാം പറഞ്ഞ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സഫിയ ഇടപ്പാൾ, ആയിഷ കരുമ്പിൽ, സലീമ ഒതുക്കുങ്ങൽ, അംസക്കുട്ടി, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, സഫിയ കെ തിരൂരങ്ങാടി, പിന്നെ ആയിഷ തോട്ടശ്ശേരിയറ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ ഷുഹൈബ എം വളപട്ടണം, അവർ പറയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മാഷാ അല്ലാ സാരോപദേശത്തിലൂടെ നല്ലൊരു സന്ദേശമാണ് മുനവർ സുലായി നമുക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരാൻ നമുക്ക് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അമീർ എടുത്തനാട്ടുകര ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ആ ചോദ്യത്തിൽ എന്താക്കാം, ഇന്നത്തെ ചോദ്യങ്ങളുടെ മാലപ്പടക്കം തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ദർശിക്കാനാകുന്ന ഒരു സ്ഥലം, ആദ്യമായിട്ട് ഒരു ദിവസം തുടങ്ങുമ്പം ആദ്യം സൂര്യോദയം സൂര്യൻ അസ്തമയും ദർശിക്കുന്ന സംസ്ഥാനം ഏതാണ്?
0: ഉത്തരം പറയാം.
1: ഉത്തരം പറയാം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്തിന്റെ പേര് പറയാം. സഫിയ കെ തിരൂരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, നല്ല ഒരു സാരോപദേശം, എല്ലാ മക്കളും കേൾക്കണം, മക്കൾ കേൾക്കേണ്ടത് തന്നെയാണ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ഏതായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് ആളുകളെ അയക്കുക.
0: അതായത്
1: ഇൻഷാല്ലാ ഈ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യോദയം സൂര്യൻ അസ്തമയം ദർശിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇനി ഇൻഷാല്ല നമ്മുടെ ഗസ്റ്റിലേക്ക് നമുക്ക് പോവാം, അവരുടെ പരിപാടി ഒരുപാട് പരിപാടികൾ ഇന്ന് ഉണ്ട്.
0: ആരാ ഫസ്റ്റ് അവതരിപ്പിക്കണേ?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആനാം കടലിൻ

0: السلام عليكم.
1: وعليكم السلام ورحمة الله وبركاته. എന്താ പറയണ്ടോ? എനിക്കറിയില്ല.
2: മാഷാ അല്ലാ
1: സൗണ്ടും ആ ഈണവും അടിപൊളിയായി അല്ലേ?
2: ഷറായി.
1: ശ്രോതാക്കളൊന്നും ഇഷ്ടം പോലെ ഉണ്ടാവും
2: കേട്ടോ. അല്ലേ? സൂപ്പർ സോങ്.
1: അടിപൊളിയായി.
2: അനുഗ്രഹിക്കട്ടെ. ഷംനാദ് ഖാൻ. ഉമ്മുകുൽസോ ചിറമംഗലം പറയുന്നുണ്ട്, മോളെ പാട്ട് സൂപ്പർ, മാഷാ അല്ലാ, ബാറക്കല്ലാ, ഫീക്ക്. അമീർ ടിയടത്തിനായിട്ട് പറയുന്നുണ്ട്, ഖുർആനിന്റെ സന്ദേശം പകർന്നു നൽകുന്ന നല്ല മനോഹരമായിട്ടുള്ള ഗാനം, വളരെ ക്യൂട്ട് വോയിസ് ആണ്. ഒരുപാട് ആളുകൾ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തായാലും നല്ല രസമുണ്ട് മോളെ കേട്ടിരിക്കാൻ, നല്ല രസമുണ്ട് മാഷാ അല്ലാ. എന്തായാലും ഉഷാറായി. മദ്രസയിലും സ്കൂളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ പാട്ടിന്?
1: ഫസ്റ്റ് കിട്ടിയോ?
2: സമ്മാനം കിട്ടല്ലേ?
1: നല്ല വോയിസ് ആട്ടോ.
0: എപ്പോഴും സ്കൂൾ പരിപാടി എടുക്കുമ്പോ എനിക്കാ കൂടുതൽ ഇഷ്ടം.
1: അടിപൊളിയാണ്. അതെ,
2: ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ ഒരു കഴിവ് തന്നെയാണ് മാഷാ. ഇനി നമ്മളെ അടുത്ത ആളിലേക്ക് പോവാം. എന്താണ് ആദ്യം അവതരിപ്പിക്കണ സോങ്? തന്നെ
3: കടങ്ങാനാണോ?
2: എന്തോ എന്തോ എന്റെ ചോയ്സ്.
3: ആയിക്കോട്ടെ,
2: കടങ്ങാത. ഓക്കെ, എന്നാ ഫസ്റ്റ് ഒരു കടങ്കഥയാണ് ഇൻഷാല്ലാ.
3: കാലിൽ പിടിച്ചാൽ തോളിൽ കയറും.
2: ഓക്കെ, കാലിൽ പിടിച്ചാൽ
3: തോളിൽ കയറും,
2: അതാണ് ചോദ്യം. അപ്പോ അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് ഉത്തരായിക്കട്ടെ അല്ലേ. നമുക്ക് ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സമയം കൊടുക്കാം. കാലിൽ പിടിച്ചാൽ, അതെ അതിനുത്തരം പറയാം. കാലിൽ പിടിച്ചാൽ
3: തോളിൽ കയറും,
2: തോളിൽ കയറും, അതാണ് ചോദ്യം. അറിയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താക്കുക, അയക്കുക. അപ്പൊ നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, അപ്പൊ അതിന്റെ ആൻസർ പറയാൻ ടൈം ആയിട്ടുണ്ട്. മോന്റെ ചോദ്യം വന്ന സമയത്തിന് ഒരുപാട് ഉത്തരം വന്നു, ഒരുപാട് ഉത്തരം വന്നു. ഞാൻ ഉത്തരം പറയാം. ഓക്കെ, നേരത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യോദയം, സൂര്യൻ അസ്തമിക്കുന്നതും ദർശിക്കുന്ന സംസ്ഥാനം ഏത്? ഏതെങ്കിലും ഒരു സംസ്ഥാനം പറയാൻ പറ്റൂ?
3: അരുണാചൽ പ്രദേശ്.
2: വാവ്, മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. അയ്യോ, അരുണാചൽ പ്രദേശാണ്. പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ
3: പഠിച്ചിട്ടുണ്ടാവും.
2: ആ സ്കൂളിൽ എത്ര ക്ലാസ്സിൽ?
1: 8-ാം
2: ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും.
3: 8-ാം ക്ലാസ്സിൽ?
2: ആ 7-ലാണ്, 7-ൽ പഠിക്കുന്നുണ്ട്. ഉണ്ട് പുസ്തകം, ഏതോ പുസ്തകത്തിൽ ഉണ്ടെന്ന് എനിക്കറിയാം.
3: 7-അല്ല, 4-ലാ പഠിച്ച
2: തന്നെ. അപ്പോ അതിൽ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്
1: ആരും കേരളം എന്ന് പറഞ്ഞോ?
2: കേരളം പറഞ്ഞിട്ടുണ്ട്, സ്വാഭാവികം.
1: ഞാൻ ചിന്തിച്ചത്
2: അല്ല, മാതൃനാട്ടിനോട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് പറയാം. അപ്പോ സഫിയാക്കിയ തിരുവരങ്ങാടിയുടെ സ്ഥലം ആദ്യമായിട്ട് ശരിയാക്കിയത് മാഷാ അല്ലാ. പിന്നെ ഷഹനാസ് അരിക്കുളം, അവര് ശരിയാക്കി അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ
1: ബാക്കിയെല്ലാവരും കേരള,
2: കേരളുണ്ട്, തമിഴ്നാടുണ്ട്, അയൽ നാട്ടിനോട് വരെ ഭയങ്കര സ്നേഹമാണ്.
1: കർണാടക
2: ഇല്ലല്ല.
3: ഷഹനാസ് അരിക്കുളം ജമ്മ്യ.
2: ഏതായാലും പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു
1: പാട്ട്. അപ്പൊ ഉമ്മ കേൾക്കുന്നുണ്ട് ഈ പ്രോഗ്രാം?
2: അതെ, മക്കൾ പങ്കെടുക്കണല്ലേ.
3: ഉമ്മ പുറത്തുണ്ട്.
2: അതെ, പാട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് എന്തായിട്ട് അങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടു കേട്ടോ. ആ പാട്ടിന് അത്രയും നല്ല പോസിറ്റീവ് കമന്റ്സ് ആണ്.
1: എനിക്ക് നല്ല ഉഷാറ്, ഞാൻ ഭയങ്കര ആസ്വദിച്ച പാട്ട്.
2: ഏതല്ലേ, നമ്മൾ ഏതെങ്കിലും ചോദ്യം ചോദിച്ചിരുന്നേ? കടങ്കഥ എന്തായിരുന്നു ചോദ്യം? ഒന്നുകൂടെ.
3: കാലിൽ പിടിച്ചാൽ തോളിൽ കയറും.
2: അതെ, കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. അമീനെ, എനിക്കറിയോ, എന്റെ അടുത്ത് ഇതുണ്ടായിരുന്നു, എനിക്ക് ഉത്തരം അറിയാം.
1: എനിക്കറിയില്ല.
2: അറിയില്ല.
1: കാലിൽ
2: പിടിച്ചാൽ തോളിൽ കയറും. നമ്മളെ കുട്ടിത്താരം പറ, എന്താണ് ആൻസർ? അറിയില്ല. ആൻസർ പറഞ്ഞോ.
3: മയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം.
2: അതെ,
3: കുട.
1: യെസ്,
3: കുട.
2: കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഇതിന്റെ ഉത്തരം ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ അയച്ചത് നഫീസ പി എ താമരശ്ശേരി, അമീർത്തി അടത്തനാട്ടുകര, സഫിയ കെ തിരുവരങ്ങാടി, ഷുഹൈബ എം വളപട്ടണം, ആയിഷ കരുമ്പിൽ, മുംതാസ് ബേപ്പൂർ, സംഷീറ തൂത, സൽമ ഫറൂഖ്, ഷംനാദ് ഖാൻ, അസ്വ കടവത്തൂർ, ആയിഷ തോട്ടശ്ശേരിയറ, അവർ തെറ്റിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ് തെറ്റിയിട്ടുണ്ട്. ഏതായാലും കുട എന്നുള്ള ഉത്തരാണ്.
1: ഉത്തരാഴ്ചല്ലേ,
2: മാഷാ അല്ലാ, ഒരുപാട് ആളുകൾ ഉത്തരാഴ്ചട്ടോ. എനിക്ക് തോന്നുന്നു നമ്മക്ക് തന്നെ അറിയാത്തുള്ളൂ. ഇതിൽ മെജോറിറ്റി ഇതിന്റെ ആൻസർ അറിയുന്ന ആളുകൾ മാത്രമാണ്. ഏതായാലും ഓക്കെ, എന്തായാലും ഉഷാറായി. ഇനി അടുത്ത ചോദ്യം വരട്ടെ.
3: ചത്ത പോത്ത് കോലെടുത്താൽ ഓടും.
1: അല്ലാ,
2: ചത്ത പോത്ത് കോലെടുത്താൽ
1: ഓടും.
2: ഓടും
3: ശ്രുതി
2: ചോദ്യാണല്ലേ. ചത്ത പോത്ത് കോലെടുത്താൽ ഓടും. ഉത്തരം അറിയോ?
1: അറിയോ?
2: ആലോചിച്ചോട്ടോ, ആലോചിച്ച് ഞാൻ ചോദിക്കും. ചത്ത പോത്ത്,
1: ശ്രോതാക്കളോട്ടെ, ശ്രോതാക്കൾക്ക് അറിയാതിരിക്കൂല, നമുക്കറിയാത്തുള്ളൂ,
2: നമുക്ക് തീരെ അറിയില്ല. ഞാൻ ആദ്യം അഡ്വാൻസ് ആയിട്ട് നമുക്ക് പറയാലോ. ചത്ത പോത്ത് കോലെടുത്താൽ ഓടും.
1: ഇതൊക്കെ
2: ചില ആളുകൾക്ക്, ഈ
1: പ്രായ ആൾക്കാർക്ക് ഭയങ്കര,
2: ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും.
1: നമ്മുടെ ഇതിലെ ശ്രോതാക്കൾ കുറച്ച് ആൾക്കാരുണ്ട്, നഫീസ താമരശ്ശേരി അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, സത്യംഗാടി അങ്ങനത്തെ കുറച്ച് ആൾക്കാർ.
3: ഈ ചോദ്യമൊക്കെ ജുമ്മാന്റെ വാപ്പ പറഞ്ഞമാ.
2: അപ്പൊ ഡെഡിക്കേഷൻ ഉമ്മാന്റെ ഉപ്പയാണ്. അതെ,
1: എന്തായാലും
2: അടിപൊളിയായി. ചോദ്യം വളരെ അടിപൊളി കേട്ടോ.
1: പിന്നെ ഇവർക്ക് രണ്ടാക്കും ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. കഴിഞ്ഞൊരു നിങ്ങൾ ആദ്യമായിട്ടാണ് ഇരിക്കണല്ലോ? അല്ല, ഇന്നാളെ ഇരുന്നപ്പോളേ ഓലെ അന്ന് ഇരിക്കണ മുന്നേ ഓല് ഭയങ്കര അനിയത്തിയും ചേട്ടനല്ലേ, എന്തായാലും കച്ചറ ഉണ്ടാവുമല്ലോ, അപ്പൊ ഇങ്ങനെ ഭയങ്കര തല്ല് കൂടുത്തരേ, ഭയങ്കര കച്ചറ ചെയ്യണത്രേ. പിന്നെ എന്ത് പോന്നപ്പോ ചോദിച്ചത്, നിങ്ങള് കച്ചറ കൂടുക ചോദിച്ചപ്പോ പറഞ്ഞത്, ഏയ് ഞങ്ങള് കച്ചറ കൂടൂല, ഞങ്ങള് ക്ഷമിച്ചു നിക്കുന്ന പറഞ്ഞത്. അപ്പൊ അന്നത്തെ ദിവസത്തിന് മാറ്റം കൊണ്ടുവന്നു, അതാ നിലനിർത്തി കൊടുക്കട്ടെ. മാഷല്ലാ, കാക്ക പാട്ടാടി തരണ്ടോ വീട്ടിന്ന്? ഓള് പാട്ടാടി തരുവോ വീട്ടിന്ന്?
3: ഓ
1: മാഷല്ലാ, രണ്ടാള് പാവം, ഭയങ്കര ഒരു
2: കലാപരമായിട്ടുള്ള ഫാമിലിയാണ്,
1: ഫാമിലിയാണ് മാഷല്ലാ.
2: ഏതല്ലേ, നമ്മളെ ചോദ്യം എന്തുകൊണ്ട് ചോദിക്കാം, ചത്ത പോത്ത് കോലെടുത്താൽ ഓടും അല്ലെ ചോദ്യം? ചത്ത പോത്ത് കോലെടുത്താൽ ഓടും. ഒരുപാട് ഉത്തരം വന്നിട്ടുണ്ട്, ഒന്നൊന്നല്ല, വെറൈറ്റി ഉത്തരങ്ങളാണ്
1: വന്നിട്ടുള്ളത്. ഇന്ന് അടിപൊളിയാക്കി
2: ഉഷാറാക്കും. അതെ,
1: പാട്ടുപോലെ
2: നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തോന്നുന്നു. പറഞ്ഞോ.
3: തോണി,
2: തോണി
1: ചത്ത പോത്ത്
2: കോലെടുത്താൽ
3: തോണിയില് ഇരുന്നിട്ട് പങ്കായെടുത്താലോ തോന്നാ ഓടൂലേ.
2: അപ്പൊ ഇതില് ഉത്തരം വന്നിട്ടുള്ളത് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. തോണി ശരിയാക്കിയത് ആദ്യം അയച്ചത് സൽമ ഫറൂഖാണ്, അവരതിന് ഉത്തരം എന്താക്കി, ശരിയാക്കി. പിന്നെ കയറ് വന്നിട്ടുണ്ട്, കയറ് ഇല്ല ഒരിക്കലും ഇല്ല അല്ലേ, ഒരിക്കലും ചാൻസ് ഇല്ല. പിന്നെ വന്നത് ആ തോണി തന്നെ, താഹിറ ടി കെ കാസർഗോഡ് ശരിയാണ്. പിന്നെ ചെരുപ്പ് വന്നിട്ടുണ്ട്, ലോജിക്ക് ചിന്തിച്ച ഒന്നും ഒരിക്കലും ഇല്ല, സാധ്യതല്ല. പിന്നെ വന്നത് ചെണ്ടയാണ്, കോലി എന്ന് കേട്ട സമയത്ത് അങ്ങനെ ചിന്തിച്ചാവും, ചെണ്ട കൊട്ടുന്ന കോലി അങ്ങനെ ഒരു. പിന്നെ ഉമ്മുകുരിശ് ചിറമംഗലം ഇവരൊക്കെ ചെണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെണ്ടല്ല തോണിയാണ് അല്ലേ, തോണിയാണ് ഉത്തരം. ചത്ത പോത്ത് എടുത്താൽ
1: ഓടും.
2: ഇതൊക്കെ ശരിക്കും ഒന്ന് എഴുതി പഠിക്കണം, ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോടേ, കുട്ടികളോട് നല്ല പവറിൽ ചോദിക്കാം.
1: ശരിയാണ്, ശരിയാണ്.
2: അതെ, കുട്ടികൾക്ക് ഭയങ്കര
1: താല്പര്യം.
2: അതെ, എന്തായാലും
1: ഞാൻ എന്റെ കുട്ടികളും ചോദിക്കലുണ്ട് കുറെ കുസൃതി, കുസൃതി ചോദ്യമല്ല.
2: അത് മക്കള് അതായത് ഈ നോട്ട് പുസ്തകത്തിലൊക്കെ വരച്ചിട്ട് ചില സംഗതികളുണ്ട്. അവിടെ ഇത് ഞാൻ അങ്ങോട്ടെത്താൻ എന്താ ചെയ്യാതിരിക്കും.
1: ഇങ്ങനെ ഒരു ആന, ഒരു ആന ഫ്രിഡ്ജ് കയറ്റി, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്.
2: അങ്ങനെ
3: ഫ്രിഡ്ജിൽ ആന കയറ്റി, പിന്നെ ജിറാഫ് വരൂ, എന്നിട്ട് ജിറാഫ് കേറൂ, അല്ല ആദ്യം ജിറാഫാ പിന്നെ ആന, അങ്ങനെ ജിറാഫ് ഇറങ്ങിയിട്ട് കാട്ടിലെ സിംഹത്തിന്റെ കല്യാണം. അന്നേരം ഒരാള് മാത്രം കാണുന്നില്ല, അന്നേരം പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ ഫ്രിഡ്ജിലുള്ള ആളാ, ആന ഫ്രിഡ്ജിലില്ലേ,
2: ആന ഫ്രിഡ്ജിലാണ്, ബാക്കിയുള്ളവരൊക്കെ കാട്ടിൽ കല്യാണത്തിന് ഒരാൾ മാത്രമാണ് മിസ്സിംഗ് ഉണ്ട്, അപ്പൊ ആന ഫ്രിഡ്ജിലായിരുന്നു. കുറേ സാധനങ്ങൾ കുട്ടികളിങ്ങനെ സ്കൂൾ മദ്രസയിലൊക്കെ കൊണ്ടുവരുന്നതാണ്. ഏതായാലും ഉഷാറായി. ഇനി നമുക്കൊരു അടുത്ത ചോദ്യം കൂടി ചോദിക്കാം. ഇനി ഒരു ചോദ്യം ഉണ്ടോ?
3: കുത്തുന്ന കാളക്ക് രണ്ട് വാല്.
2: കുത്തുന്ന കാളക്ക് രണ്ട് വാല് കുസൃതി ചോദ്യമാണ് അല്ലേ?
1: കഴിഞ്ഞോ? ഇത്രയുള്ളൂ?
3: കൊറേ ഉണ്ട്,
1: മാഷാ അല്ലാഹ്, ഇഷ്ടംപോലെ ഉണ്ട്.
2: സെഫിയെ കെ തിരുവിലങ്ങാടി ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്.
1: എന്താണ്?
2: ഉത്തരം ഇങ്ങനെ വന്ന് പറയാൻ റെഡി ആയപ്പോ നമ്മൾ ഉത്തരം പറഞ്ഞു.
1: ഇല്ല ഇനി കുറച്ച് സമയം തരണ്ടേ,
2: കുറച്ച് സമയം കൊടുക്കാം.
1: ഇനി നമുക്കേ ഇത് നമുക്ക് മറ്റേ പാട്ടാക്കിയല്ലോ.
2: ഈ ചോദ്യം ചോദിച്ചിട്ട് അല്ല, ഈ ചോദ്യം ഇവിടെ ചോദിച്ചു, എന്താണ് കുത്തുന്ന കാളക്ക്
1: രണ്ട് വാല്?
3: രണ്ട് വാല്,
2: കുത്തുന്ന കാളക്ക് രണ്ട് വാല്, അതാണ് ചോദ്യം കേട്ടോ. കുത്തുന്ന കാളക്ക് രണ്ട് വാല്. ഇൻഷാല്ലാ പറയില്ലേ, ഒക്കെ അറിയോ, ഒക്കെ
1: അറിയാം.
2: ഓളാണ് ഞാൻ ആൻസർ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയില്ലേ.
1: അല്ല പറയാനില്ല, ഒരു പറയട്ടെ, ശ്രോതാക്കള് പറയട്ടെ.
2: ഇപ്പൊ പറയാനായിട്ടില്ല,
1: ഞങ്ങൾ ചോദിക്കും,
2: ഞങ്ങള് ചോദിക്കുമ്പോ പറഞ്ഞോ.
1: അതല്ല നമുക്ക് ഇക്കാക്കാന്റെ ഇത് കിടക്കാം,
2: ഇൻഷാല്ലാ പാട്ട്
1: കിടക്കാം അല്ലേ. എന്നാ പാടിക്കോ.
3: അസ്സലാമു അലൈക്കും.

0: ഇത്രയും അറിയുള്ളൂ. ആ മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ട്. അത് പകുതി അറിയെങ്കിലും
1: അറിയാൻ മറന്നുപോയി.
0: മറന്നു ആ സാറല്ല, മനുഷ്യന്മാരല്ലേ, മറവൊക്കെ സ്വാഭാവികമാണ്. അപ്പോ
2: ഉഷാറായി, കുറച്ച് പാടില്ലെങ്കിലും ഭയങ്കര അടിപൊളി പാട്ട്,
0: അടിപൊളിയായി, നല്ല ഉഷാർ സൗണ്ടും.
2: നമ്മളെ
0: ക്വസ്റ്റ്യന്റെ ഉത്തരം,
2: അതെ ക്വസ്റ്റ്യന്റെ ഉത്തരം നയ്യനെ പറഞ്ഞോ. ക്വസ്റ്റ്യൻ ഉത്തരം എന്താണ്? അല്ലല്ലോ, ചോദ്യത്തിന് ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാരും ഒരേ സ്വരത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുത്തുന്ന കാളക്ക്
1: രണ്ട് വാല്.
2: രണ്ട് വാല്
0: എന്താണ് ഉത്തരം?
2: ഉത്തരം സൂചിയും നൂലും. അപ്പൊ ഉത്തരം ആദ്യം ശരിയാക്കിയിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകര.
0: ശരിയല്ലേ, കുത്തുന്ന കാളക്ക് രണ്ട് കാ. ശരിയാ.
2: പിന്നെ ശരിയാക്കിയിട്ടുള്ളത് കൊതുകൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആയിഷ അങ്ങാടിപ്പുറം, സഫിയ കെ തിരുവിടങ്ങാടി, നഫീസ പി എ താമരശ്ശേരി, ഷംനാദ് ഖാൻ, തായറ ടി കെ കാസർഗോഡ്, ഹംസകുട്ടി, ആയിഷ തോട്ടശ്ശേരി അറ, ഇവരൊക്കെ അതിന്റെ ഉത്തരം.
0: ഇവർക്കൊക്കെ അല്ല അറിയാം, നമുക്ക് അറിയാത്തുള്ളൂ.
2: അതെ അതെ അതെ.
0: അല്ലാ, ഏതായാലും ഉഷാറായി, അടിപൊളിയായി.
2: അതെ, ഷുഹൈബ എം വളപട്ടണം പറയണ്ട, മാഷാ അല്ലാ, സ്വരം സൂപ്പർ. ഉമ്മാനെ പറ്റിയിട്ടുള്ള നല്ലൊരു അർത്ഥവത്തായ ഗാനം
0: അല്ലേ.
2: മോന്റെ പാട്ടിനെ കുറിച്ചിട്ട് നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട്.
0: ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കേണ്ട ഒരു പാട്ടാണ് അത്,
2: ഉമ്മാനെ കുറിച്ചിട്ടുള്ള. ഒരുപാട് കുട്ടികള് ഈ പാട്ട് ഒരു ഒരു സാഡാണ്.
0: അത് ആ ഉമ്മ മരണപ്പെട്ടപ്പോ അതില് പാടിയതാണ് അല്ലേ, ആരടി മണ്ണിലാണ് എന്റെ ഉമ്മ അല്ലേ, അങ്ങനെ പാട്ട്. ഏതായാലും മരണപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, സ്വർഗം നൽകുമാറാകട്ടെ, ഖബറിൽ ഉഷാര നൽകുമാറാകട്ടെ ഇൻഷാല്ലാ. ഏതായാലും നമ്മളെ ഇന്ന് പാടക്കുറിപ്പിൻ്റെ സമയമായിട്ടുണ്ട് ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ പാടക്കുറിപ്പും നമ്മളെ കുസൃതി ചോദ്യങ്ങളും ഒന്ന് ഉഷാറാണ്, നമ്മൾ കുട്ടികളെ വൈബാക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് പാടക്കുറിപ്പിലേക്ക് പോവാം ഇൻഷാല്ലാ.
3: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റസൂൽ സല്ലാസം പഠിപ്പിച്ച ഒരു നന്മയാണ് നമ്മൾ ചെടി നടുക എന്നതും കൃഷി ചെയ്യുക എന്നതും. മാമിൻ മുസ്ലിമിൻ യവരി സുഖോറസൻ, റസൂൽ സല്ലാസം പറയുന്നു, ഒരു മുസ്ലിം ഒരു ചെടി നടുകയോ കൃഷി ചെയ്യുകയോ ചെയ്യുന്നു, ഔ യസ്റ ഉസ്റാൻ, ഫയ അക്കുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, അതിൽ നിന്നൊരു പക്ഷിയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ബഹീമത്ത് ഒരു കന്നുകാലിയോ ഒരു മൃഗമോ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു, ഇല്ല കാന ലഹു ബിഹി സദഖ, ആവൻ അള്ളാഹു സുബ്ഹാന തആല അതൊരു സ്വതക്കയായി രേഖപ്പെടുത്തുന്ന പറയുന്നത്. എത്ര വലിയ അത്ഭുതമാണ്. നമ്മൾ ഒരു ഒരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും എത്രയോ പക്ഷികൾ മുകളിൽ ഒന്ന്, ചിലപ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും, എന്നാൽ പോലും നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് നമ്മുടെ നമ്മൾ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്തു നിന്ന് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുമ്പോൾ ആളുകൾ എന്തെങ്കിലും നമ്മോട് ചോദിക്കാതെ എടുത്തു പോയാലും ആ വ്യക്തി അതുകൊണ്ട് ഉപകാരമെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹു നമുക്കതിനെ സ്വതക്കയായി രേഖപ്പെടുത്തുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഔ യസ്റ ഉസ്റാൻ, ഇവിടെ നമ്മൾ കൃഷി ചെയ്യുക എന്ന കാര്യവും ചെടി നട്ടുപിടിപ്പിക്കുക എന്ന കാര്യവും വളരെ പ്രാധാന്യത്തോടു കൂടെ കാണും. നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ മനസ്സിലാക്കുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുതിർന്ന നേതാക്കന്മാരും നാട്ടിലെ നേതാക്കന്മാരും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പരിസ്ഥിതി ദിനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നിടത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ആളുകളും കൂടിയായി മാറണം, കൃഷി ചെയ്യുന്ന ആളുകളായി മാറണം. ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്താൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പച്ചക്കറി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഒരു അവസ്ഥ ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടാകുന്നുള്ളതാണ്. ഈ അർത്ഥത്തിലൊക്കെ നമ്മളിത് ചെയ്യുക, ഇതിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ നൽകുക എന്നതും കൂടി ഇതിൻ്റെ ഒരു വശമാണ്. പക്ഷികളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നതും മൃഗങ്ങളൊക്കെ കഴിക്കുന്നതും നമുക്ക് അള്ളാഹു സ്വതക്കയായി രേഖപ്പെടുത്തുന്നുണ്ടൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാന തആല ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ നന്മകളിലൊക്കെ പങ്കാളികളാകുന്ന എല്ലാ അർത്ഥത്തിലും പ്രതിഫലം വാങ്ങണം, നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. പറഞ്ഞ് നമ്മളെ മൃഗങ്ങളെ ഇവിടെയൊക്കെ ഭക്ഷിപ്പിക്കുക അല്ലേ. അതിൽ ഇപ്പോൾ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ കാണുന്നുണ്ടായി. ഒരു കുട്ടി ഒരു പാത്രം വട്ടത്തിലൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അത് ആര് പക്ഷികളും മൃഗങ്ങളില്ല പക്ഷികൾ അവർ വന്ന് കൈ കുടിക്കുക, അവർ പോവുക. അങ്ങനെ ചെയ്താലേ അവർ കുടിച്ചാലുള്ള പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ ഒരു കഥ ഉണ്ട്, എങ്ങനെ ഒരാള് മരുഭൂമിയിലൂടെ ദാഹിച്ചു വലഞ്ഞ് ഇങ്ങനെ നടന്നു പോവാ. അറിയോ ആ കഥ? അറിയോ എന്നാല്? ആ പറയൂ.
1: ഒരാള് മരുഭൂമി കൂടെ അങ്ങനെ ദാഹിച്ചു പോകുമ്പോ ഒരു കിണറുണ്ട്. അന്നേരം അതില് പാട്ടേ ഒന്നുമില്ല മുക്കിയെടുക്കാന്. അന്നേരം അയ്യെ ഒരാള് അതിലിറങ്ങി. അന്നേരം അയ്യെ കിണറ്റിലിറങ്ങിയേരോ വെള്ളം കുടിച്ച് പോരുമ്പോ ഒരു നായ് ദാഹിച്ചിട്ട് നടന്നു പോവാ. അന്നേരം പാട്ടൊന്നുമില്ലാല വെള്ളം കൊട്ടെടുക്കാനേ. അന്നേരം ഓല ഷൂ കടിച്ച് പിടിച്ചിട്ട് കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം അതിലെടുത്തിട്ട് നായ്ക്ക് കൊടുത്തു.
0: അല്ലേ കഥ അറിയാ? അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സ്നേഹിക്കണം, അപ്പോഴാണ് അവർ നമ്മളെ സ്നേഹിക്കുള്ളൂ.
2: അതുപോലെ ഓവർ സ്നേഹിച്ച
0: അതും പ്രശ്നമാണ്. അതിന് പാമ്പിനൊന്നും പോയി സ്നേഹിക്കാണക്കരുത്.
2: ഓവർ സ്നേഹിച്ചാലേ എന്തിനും പ്രശ്നമാണ്.
0: പ്രശ്നമാണ്
2: ആഹാരയും ഓവറായിട്ട് സ്നേഹിക്കരുത് ദുനിയാവിലെ.
0: അത് മനുഷ്യന്മാരെയും മനുഷ്യന്മാരെ ഓവറായി സ്നേഹിച്ചാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ്.
2: എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വേണം.
0: ലിമിറ്റേഷൻ
2: പടച്ചോനെയും റസൂലിനെയും നല്ലോണം സ്നേഹിക്കുക.
0: പടച്ചോന്റെ മാർഗത്തില് സ്നേഹിച്ചോളിയും പാകത്തിന് ഓവറാക്കാതൊക്കെ ഭയങ്കര അപകടത്തേക്ക് എത്തിക്കും.
2: അതേ പിന്നെ പിന്നെ ഒരു പറഞ്ഞ പോയിന്റ് നമ്മളെ ഈ ചെടി തന്നെ ചെടി നട്ടുപിടിപ്പിക്കുക. അങ്ങനെ
0: ഹദീസ് ഉണ്ടല്ലോ അല്ലേ, ഒരു ഹദീസ് ഉണ്ട്.
2: നമ്മള് ഈ ചെടി അതുപോലെ തന്നെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോ അതിന്റെ ഫലങ്ങൾ എന്തുണ്ടാവും? തിന്നാൻ മനുഷ്യന്മാരുണ്ടാവും,
0: പക്ഷികളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും,
2: എല്ലാരും ഉണ്ടാവും.
0: അത് നമുക്ക് പ്രതിഫലം
2: നല്ലൊരു സ്വതക്കാണ്. സ്വതക്കന്റെ കൂലിട്ടുന്നതാണ് നമ്മളൊരു ചെടി നട്ടത്. ഇനിയിപ്പോ സ്കൂളിൽ നല്ല ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. നേരത്തെ എത്തി പഞ്ചായത്ത് കൂടെ ഒക്കെ എന്താക്കും? തയ്യും ഇതൊക്കെ കൊടുക്കണ ടൈമാണ്. സ്കൂള് പോകുന്ന കുട്ടികൾ എന്താ കയ്യിൽ ഇങ്ങനെ തയ്യും പിടിച്ചിങ്ങനെ വരുന്നുണ്ടാവും.
0: എന്റെ അഭിപ്രായം ഈ മഹാഗണി ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന അപ്പുറം ഒരു മാങ്ങ തയ്യൊക്കെ വെച്ചാലേ ഒരു ഉപകാരം ഉണ്ടായിരുന്നു.
2: കിട്ടുന്ന
0: മറ്റേ എല്ലാവർക്കും ഒരു മഹാഗണിയാണ് കൊടുക്കാറുള്ളത്.
2: സാധാരണ ഇങ്ങനെ സ്കൂളിലല്ലേ മഹാഗണി അങ്ങനത്തെ സംഗതികളാണ്.
0: ഫലം ഉണ്ടാവുന്ന ഒരു പക്ഷെ മഹാഗണി നല്ലതാണ്. ഈ നമ്മുടെ ഫർണിച്ചർ കാര്യങ്ങൾക്കൊക്കെ അതും ഒരു ഉപകാരമാണ്. പക്ഷെ
2: പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉപയോഗം
0: അത് സ്വതക്കായി മാറും.
2: അതെ
0: മനസ്സിലാക്കാം.
2: ഏതല്ലേ നല്ലൊരു അടിപൊളി. നമ്മൾ നേരത്തെ വേറെ ചോദ്യം ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ, ഉത്തരം പറഞ്ഞില്ലേ നമ്മള്.
1: ഓക്കെ,
2: ഒരു അടിപൊളി ചോദ്യം വന്നിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ട് എനിക്ക് ചിരി പോണില്ല. ചോദ്യം ഇതാണ്, വളരെ സിമ്പിളാണ്. ഇപ്പൊ ചോദ്യത്തിന് ഉത്തരവുണ്ട്. അസൈനാർ തേങ്ങട്ടു രാവിലെ വിറ്റു, ബാക്കി എത്ര? അതാണ് ചോദ്യം. ഉത്തരം കണ്ടെത്താ. അസൈനാർ തേങ്ങട്ടു സാവിത്രി വിറ്റു, ബാക്കി എത്ര ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം.
0: ശ്രോതാക്കള് പറയണം, ശ്രോതാക്കള്
2: ശ്രോതാക്കള് ആദ്യം പറയണം. നിങ്ങൾ ആലോചിച്ചോട്ടോ, നിങ്ങളുടെ ഉത്തരം ചോദിക്കും. അസൈനാർ തേങ്ങയിട്ടു സാവിത്രി വിറ്റു, ബാക്കി എത്ര?
0: അതാണ് വേറെ ചോദ്യത്തിനും ചോദ്യം ഉണ്ട് കേട്ടോ.
2: ആ ഉണ്ട് ചോദ്യങ്ങൾ. അത് ഇത് പലതരത്തിൽ
0: ഇത് അസൈനാർ ആക്കി മാറ്റിയതാണ്. ഏതായാലും മാഷാല്ലാ നമ്മളെ ശ്രോതാക്കളും ചിന്തിക്കാൻ തുടങ്ങി.
2: വേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മള് മൂവിൽസു ചിറമംഗലം പറയുന്നുണ്ട്, ഒരു തെറ്റും കൂടാതെ മോള് ആ കഥ പറഞ്ഞു.
0: അതെ,
2: ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല.
0: അപ്പോ
2: പിന്നെ നമ്മളെ മോളെ പ്രസംഗം വരണ്ട്. നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടി പറയാം, എന്നിട്ട് ആ പ്രസംഗത്തിലേക്ക് പോവാം. അസൈനാർ തേങ്ങയിട്ടു സാവിത്രി വിറ്റു, ബാക്കി എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇനി ഇൻഷാല്ല നമുക്ക് പ്രസംഗത്തേക്ക് പോവാം. ഓക്കെ, നല്ല അടിപൊളി പ്രസംഗം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസാബി അജ്മാഇൻ. അമാബാദ്, റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അയ്യുഹല്ലുയൂഫുൽ കിറാം വൽ അഹിബ വൽ ഐസ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. كيف حالكم يا احبابي حياكم الله وبارك فيكم. احتفلنا في هذه الصلاه بمناسبه احتفال السنه بي لمدرستنا الفطره. ايها الاحبه، هل تحبون امنا وابانا ما الهنون حملتنا وضعنا وحنا الا وحنا وارضعتنا قولين كاملين، فهي لا تقول الا اذا اكلنا ولا تشرب الا اذا شرفنا ولا تنام إلا إذا نمنا.
2: ഉമ്മാനെ കുറിച്ചുള്ള അടിപൊളി പ്രസംഗമാണ്,
0: അറബി പ്രസംഗം
2: അൽഫിത്രയിലുള്ളതാണ് അല്ലേ? അൽഫിത്രയില് പഠിച്ചപ്പം അവതരിപ്പിച്ചിട്ടുണ്ടാവൂലേ.
0: അടിപൊളിയായി അറബി പ്രസംഗം. ഈ പ്രായത്തിൽ തന്നെ കാണാപ്പാടം പഠിച്ചു പറയാന്ന് പറയുമ്പോഴേ
2: ഭയങ്കര പാടാ. കാരണം അതിലുള്ള ചില വാക്കുകളൊക്കെ നമുക്ക് വാങ്ങി കിട്ടണമെങ്കിൽ നല്ല ടൈം.
0: ഹദീസുകളും ആയത്തുകളും കൂട്ടി പഠിച്ചു കൊടുത്തു. അടിപൊളിയല്ലേ.
2: അമീർട്ടി അടുത്തായിട്ടൊക്കെ പറയുന്നുണ്ട് നല്ല കിഡിലിന് പ്രസംഗം, അത് അറബിയിൽ മാഷാല്ല. ഒരുപാട്
0: അറബി പ്രസംഗം ആദ്യമായിട്ടാണ് അല്ലേ?
2: റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മക്കളുടെ ഫാമിലി നല്ല സപ്പോർട്ടുള്ള ഫാമിലിയാണ്. ഉപ്പിയമ്മ നല്ല സപ്പോർട്ടാണോ? അതുകൊണ്ടാണ് ഇങ്ങനെ.
0: അതാണ്
2: ഇപ്പോ എന്താ, അതാണ് അതിന്റെ ഒരു പോസിറ്റീവ്
0: നിലനിർത്തി കൊടുക്കാം.
2: അമീൻ, നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു. ഒരുപാട് ചോദ്യം ചോദിച്ച സമയത്ത് ഒരുപാട് ആളുകൾ എന്താക്കി, ഉത്തര അയച്ചു. അതായത് എന്തേലും ചോദ്യം
0: മറ്റേ അസൈനാറ് തേങ്ങട്ടു
2: സാവിത്രി
0: കൊണ്ടുപോയി
2: കൊണ്ടുപോയി. അപ്പൊ ബാക്കി എത്ര, ബാക്കി എത്ര എന്നുള്ളതാണ്
0: ഉത്തരം പറഞ്ഞാലോ. ഞാൻ പറയട്ടെ, അസൈൻ ആറ് തേങ്ങട്ടു, അസൈൻ ആറ് തേങ്ങട്ടു, സാവി ത്രീ കൊണ്ടുപോയി, സാവി എന്തെയ്യു മൂന്നെണ്ണം കൊണ്ടുപോയി, ബാക്കി എത്തണ മൂന്നെണ്ണോ.
2: അപ്പൊ ആദ്യ ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഷഹനാസ് അരിക്കുളം. അതെ, ഷംനാദ് ഖാൻ, സഫിയ എടപ്പാൾ, അമീർ ടി എടത്തനാട്ടുകര, സഫിയ കെ തിരുരങ്ങാടി, മുഹമ്മദ് റഫീഖ്, ടൈലർ മാംഗ്ലൂർ, സഫ ഇസ്മായിൽ വട്ടം, അസവ കടവത്തൂർ, ആയിഷ കരുമ്പിൽ, താഹിറ, സഫ ഇസ്മായിൽ, അതിന്റെ കണക്ക് വരെ പറഞ്ഞു. സഫ ഇസ്മായിൽ ഏതായാലും അടിപൊളി ചോദ്യമായി. ഇത് വേറൊരു തരത്തിൽ പറയില്ല.
0: വേറെ ചോദ്യം ചോദിച്ചാലോ, കുട്ടിമങ്ങാക്ക് എത്ര കാലാണ്? കുട്ടിമങ്ങാക്ക് എത്ര കാലാണ്?
2: അതാണ് ചോദ്യം.
0: ചോദ്യം
2: കുട്ടിമാങ്കാക്ക,
0: കുട്ടിമാങ്കാക്ക് എത്ര കാലാണ്?
2: കുട്ടിമാങ്കാക്ക് എത്ര കാലാണ്?
0: കുട്ടിമാങ്കാക്ക് എത്ര കാലാണ്? ഇനി ആവർത്തിക്കാൻ കേട്ടോ, ഇനി ആവർത്തിച്ചോട്ടിപ്പോവും.
2: അതെ, ചോദ്യം കൂടുതൽ ആവർത്തിച്ചാൽ എന്താവും ചോദ്യം? ആ പൊട്ടിപ്പോ.
0: ശ്രോതാക്കളിൽ നിന്നൊരു വോയിസ് ഉണ്ട്, ശതമാതിരിക്ക് പോവാം.
4: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് അദീൽ ആദം. ഞാൻ ഒരു പാട്ട് പാടാം.

0: മാഷാല്ല, ഒരു ചെറിയ കുരുന്ന് അല്ലേ അവളെ കൊണ്ട് കഴിഞ്ഞ രൂപത്തിൽ പാടിയേക്കണ്.
1: അടിപൊളി വോയിസ്, നമ്മളെ ഫീഡ്ബാക്കിൽ വന്നിരുന്നു പാട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഉഷാറായി.
0: ആരാ പേരക്കുട്ടിയാണ്?
1: ആരാണെന്ന് തന്നെ കുറേ
0: അല്ല, പാട്ട് അയച്ചിട്ടുണ്ട് ആരാ പറഞ്ഞു? അയച്ചിരുന്നല്ലേ.
1: ആ കുറേ മുന്നേ
0: ആ
1: അയച്ചിരുന്നു.
0: കുട്ടിന്റെ പേരെന്തേനു?
1: കുട്ടിന്റെ പേര് ഇതിലുണ്ട്, അദിൽ ആദം, സഫിയ എടപ്പാൾ അവരാണ് പറഞ്ഞത്. ഒരു വയസ്സ്
0: പേരക്കുട്ടി
1: ആദം, 5 വയസ്സ്, 5 വയസ്സ്, അതാണ് ഹൈലൈറ്റ്. മാഷാല്ല, എന്നാലും ഉഷാറായി. അവനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവൻ എന്താക്കി, അത് കളറാക്കി. ആയിക്കോട്ടെ, പാടട്ടെ.
0: ഒരു
1: കടങ്കഥണ്ടോ?
0: അല്ല, ഇതിന്റെ ഉത്തരം പറയട്ടെ. ഒറ്റ ഉത്തരം വരുന്നുണ്ടോ?
1: ആ വരുന്നുണ്ട്. എന്നാ പറഞ്ഞോ, പറഞ്ഞോ.
0: കുട്ടിമാക്ക് എത്ര കാലം വെച്ചാല്? കുട്ടിക്ക് 2, മാന് 4, കാക്കാക്ക് 2, ടോട്ടൽ 8 കാല്.
1: കുട്ടിമോൻ കാക്കാക്ക് എത്ര കാല്? അതാണ് ചോദ്യം. കുട്ടി മോൻ കാക്ക എത്ര കാൽ? കുട്ടിമാൻ
0: കുട്ടിമാക്ക നമ്മുടെ നാട്ടിലുണ്ട്.
1: യെസ്, യെസ്. അപ്പൊ ഉത്തരം 8 ആണ് കേട്ടോ.
0: പറഞ്ഞു
1: ഒരാള് അമീർട്ടി അടുത്ത നാട്ടിൽ
0: ബാക്കി തെറ്റാ
1: നോക്കി 6-ഉം 2-ഒക്കെ പറഞ്ഞിട്ടുള്ളത്, 4 പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ചോദ്യം ചോദിച്ചോ?
2: നിത്യവും കുളിക്കും ഞാൻ, നിത്യവും മഞ്ഞളിൽ നീരാടും, എന്നിട്ടും കറുത്ത് കാക്കയെ പോലെയാണ്.
1: നിത്യവും കുളിക്കും, നിത്യവും മഞ്ഞളിൽ നീരാടും, എന്നിട്ടും കറുത്ത് കാക്കയെ പോലെയാണ്.
2: കറുത്ത കാക്കയെ പോലെയാണ്,
1: കറുത്ത കാക്കയെ പോലെയാണ്. ആരാണ്? നിത്യവും കുളിക്കും, നിത്യവും മഞ്ഞളിൽ നീരാടും, എന്നിട്ടും കറുത്ത കാക്കയെ പോലെയാണ്. ആരാണ് ആൾ? എനിക്ക് പരിചയമല്ല.
0: എനിക്ക് ഏകദേശം കിട്ടിപ്പോയിട്ടോ.
1: ഓ, പിന്നെ കിട്ടിയത് തെറ്റേ കരുത്തരം. അങ്ങനെ കിട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ, ഇനി നമ്മൾ അടുത്തുള്ള പാട്ട്.
3: അസ്സലാമു അലൈക്കും. താരാട്ടുപാട്ടിൽ സ്നേഹം പകർന്ന മധുരക്ക നീയാണ് എൻ്റുമ്മ.

കാവലി പേരാണ് പൊന്നു പഠിപ്പിച്ചു അല്ലാഹു നമ്മെ പഠിപ്പിച്ചു.

0: മധുരക്ക് നീയാണ് എണ്ടുമ്മ, തളരാതിരിക്കാൻ താങ്ങായി മാറിയ കാവലിൻ പേരാണ് പൊന്നും പ, കാവലിൻ പേരാണ് പൊന്നും പ. അസ്സലാമു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഈവണിംഗ് ലൈവ് അങ്ങോട്ട് തോക്കി,
2: കളർഫുള്ളാക്കി
1: കളർഫുള്ളാക്കി പത്തിട്ട് രണ്ടാളെ തോക്കി. അപ്പോൾ എന്നിട്ട് നമ്മളെ ഈ രണ്ട് മക്കൾ എന്ത് ചെയ്തു, ഓരോട് കൊണ്ടുപോയിന്നത് അല്ലേ. മാഷാല്ല അടിപൊളിയായി, മാഷാല്ല സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളി,
2: ഉത്തരം പറയാം
1: എന്നൊക്കെ. ഒന്നിനും സമയമല്ല, പെട്ടെന്ന് പെട്ടെന്നാണ്.
2: എന്തേലും ഉത്തരം, ചട്ടിയാണോ?
3: അല്ല,
2: അമ്മിക്കല്ല്. ദിവസം കുളിക്കും, മഞ്ഞളിൽ എന്താക്കും, നീരാടും, പിന്നെ
3: കറുത്ത കാക്കയെ പോലെയാണ്, കറുത്തില്ലല്ലേ.
2: ചട്ടി വന്നിട്ടുണ്ട് അമ്മിക്കല്ല് അയച്ചിട്ടുള്ള, താഹിറ ടി കെ കാസർഗോഡ്, പിന്നെ ഷംനാദ് ഖാൻ, ഉമ്മുകുൽ ശ്രീമംഗലം, ഇവരൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഈവനിംഗ് ലൈവ് അവസാനിക്കുകയാണ്,
1: അവസാനിക്കുകയാണ്. അതിന് ഏകദേശം സമയമായിട്ടുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
2: അനൂസ് മഞ്ചേരി,
1: അതുപോലെ തന്നെ നമ്മുടെ കൂടെ രണ്ട് കൊച്ചു കുരുന്നുകൾ
3: ഷഹൽ മുഹമ്മദ്.
1: മാഷാല്ലാ, ഇന്നത്തെ ഈവനിംഗ് ലൈവ് മറക്കാൻ കഴിയില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇന്ന് അറബി പ്രസംഗവും എല്ലാം
2: പാട്ടും.
1: അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ ഉയരങ്ങൾ എത്തിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു ഈവനിംഗ് ലൈവ് ഇതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. അടുത്തൊരു ഈവനിംഗ് ലൈവിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഈവനിംഗ് ലൈവ് നമ്മൾ അതിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാഹി ചരിത്രത്തിൽ പൂർവസൂരികളുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഓർമ്മ എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. കുടിയത്തൂർ മുബാഹല എന്ന ചരിത്രഭാഗം ഓർത്തെടുത്തുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലൂടെ നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്വയം അവനവനെതിരിൽ നടത്തുന്ന ശാപപ്രാർത്ഥനയാണ് മുബാഹല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്. താൻ പറയുന്ന കാര്യം സത്യമല്ലെങ്കിൽ തൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് അവനും അവൻ്റെ ആളുകളും കൂടി നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഇത്. അപ്പോൾ ആ ഒരു മുബാഹലയ്ക്ക് ശേഷം അതിൻ്റെ ആളുകളിലുണ്ടായ പ്രതികരണങ്ങൾ, അതിൻ്റെ അനന്തരമായി ഉണ്ടായ പ്രതിഫലനങ്ങൾ സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ഈ എപ്പിസോഡിൽ മുബാഹലയുടെ ഫലമായി അവകാശപ്പെട്ട രൂപത്തിലുള്ള കൂട്ടനാശങ്ങളും ഉന്മൂലനങ്ങളും ഒക്കെ ഉണ്ടായിക്കാണുക എന്നത് അത് വെല്ലുവിളിച്ച ആളുകളുടെ ആണ് ഏറ്റവും പ്രാഥമികമായി വെല്ലുവിളിച്ച ആളുകളുടെ ആവശ്യമാണ്. അപ്പോൾ ഈ ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം ഈ അവകാശവാദങ്ങൾ പൊള്ളയായിരുന്നു തങ്ങളുടെ ഖലീഫയുടെ മുബാഹലയ്ക്ക് വേണ്ടിയുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾക്കെതിരെ അവർ ഉണ്ടാകുമെന്ന് പ്രവചിച്ച പ്രത്യാഘാതങ്ങളൊന്നും സംഭവിക്കാതെ വന്നത് അതൊരു ആ വെല്ലുവിളിയുടെ പൊള്ളത്തരമാണ്. തെളിഞ്ഞോ ആ തെളിവിൻ്റെ ആ അങ്ങനെ തെളിഞ്ഞോ വിഷയത്തെക്കുറിച്ചാണ് ആ തെളിവിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.

0: ഇത് കണ്ടിട്ട് അവിടുത്തെ ഇമ്രോസ് എന്നാണ് ഒരു പത്രത്തിൽ, അതൊരു പ്രാദേശിക പത്രമാണ്, ആ പത്രത്തിൽ ഇവരെഴുതിയത്, പിന്നെ മുബാഹലക്ക് നേതൃത്വം നൽകിയ രണ്ട് മൗലവിമാർ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും സലാഹുദ്ദീൻ ഇത് വായിച്ചപ്പം അങ്ങനെയല്ല സംഭവം, അപ്പോൾ ഇതെന്താണ് ഇവർ ചെയ്ത. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് മനസ്സിലാക്കി, ഈ തക്ബീറിൽ നിന്നാണ് അവരത് എഴുതിയത്. അപ്പോൾ ഉണ്ടായ സ്കലിതാണ്, തെറ്റാണ്, അബദ്ധമാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു, പിറ്റേ ദിവസം അത് തീർത്തും കൊടുത്തു. ഇത് ചാലഞ്ച് ചെയ്ത ആളാണ് മരിച്ചത്, മൊബൈലിൽ പങ്കെടുത്ത ആളല്ല എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ ഇത് കൊടുത്തു. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത്, ഖലീഫയുടെ ഖുതുബയിൽ ഏറ്റവും വലിയ മുബാഹലയുടെ വിജയം ഈ മറുകക്ഷി അസത്യം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അസത്യം പ്രസിദ്ധീകരിച്ചതെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞാണ് ശരി, അത് കൃത്യമായ ശരി, അതാണ്. ഇത്രയും സമയം അതിൽ നമ്മളുടെ യാതൊരു പങ്കാളിത്തവും ഇല്ല, നമ്മൾ ആ പത്രം ഇതുവരെ കണ്ടിട്ടില്ല.
1: പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രശ്നം, മുബാഹല കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെ ഉണ്ടായത്? ഇപ്പോൾ ഈ 40 ആൾ അവിടെ 40 ആൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് രണ്ട് കക്ഷികൾ നിന്നല്ലോ. നമ്മളിപ്പോൾ ഈ പിന്നെ ശാപ പ്രാർത്ഥന, അത് ആത്മശാപ പ്രാർത്ഥന എന്നെങ്ങനെ പറയുന്നത് മുബാഹലക്ക് മലയാളത്തിൽ, അവനവൻ അവനവനെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലേ അത്? അതുമല്ല, വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള എന്താ പിന്നെ എനിക്കൊണ്ട് അമാനി മലയിന് കൊടുത്ത അർത്ഥം ഉള്ളഴിഞ്ഞ പിന്നെ പ്രാർത്ഥന.
0: അത്
1: അപ്പം അത് പിന്നെ അതിന് ശേഷം എന്താ,
0: അതിന് ശേഷം തന്നെ ഈ പറഞ്ഞ
1: പോലെ 6 മാസം കഴിഞ്ഞാൽ, ഇപ്പം അവരെ വാദപ്രകാരം 6 മാസം കഴിഞ്ഞാൽ മിനിമം ലോകത്തുള്ള ബാക്കിയുള്ളവർക്ക് ഇവിടെ നിങ്ങൾ ഈ 40 ആൾക്കാർ ആരും തന്നെ പാടില്ല, ബാക്കി
2: നമ്മളെന്നെ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും ഉണ്ടാവില്ല.
0: പിന്നെ അവിടുന്ന് പോകുന്ന ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, കുറെ ആളുകൾ തിരിച്ചു പോന്നു. അപ്പൊ ആ ആളുകൾ നമ്മളോട് സംസാരിക്കും,
1: മുബാലക്ക് ശേഷം
0: ആദ്യാനിസം ഉപേക്ഷിച്ച് തിരിച്ചു വന്ന ആളുകൾ നമ്മളോടുള്ള സൗഹൃദത്തില് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. നേരത്തെ ഉള്ള സൂചിപ്പിച്ച പോലെ രാത്രി വിളിച്ചുണർത്തുന്നു, എന്ത് താജു നിസ്കരിക്കുന്നില്ലേ, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് തലേ ദിവസം അങ്ങനെ പറയുന്നുണ്ട്, മണിക്കൂറുകളെ ഇനി ഉള്ളു കേട്ടോ. അപ്പോൾ പിന്നെ അയാളോട്
1: അയാൾ
0: നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാം, നിങ്ങൾ രണ്ടിലൊരാൾ അങ്ങനെ എന്നോട് പറഞ്ഞു, രണ്ടിലൊരാളെന്ന കാക്കിരിയാനുമായിരിക്കും, എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചവർ തന്നെയാണ് ഞങ്ങളൊക്കെ.
1: കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി
0: കിട്ടണേ അവർ നടത്തിയത്. പിന്നെ ഇപ്പം പറയാൻ പറ്റില്ല, ചില ആളുകൾ ഒരു പിന്നെ ചില രീതിയിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു പരിപാടി നടന്നപ്പം അവർ നമ്മളെ സംഘാടകർ നമ്മളെ സ്ഥലം മാറ്റി താമസിപ്പിച്ചു, കാരണം അവരുടെ ഭാഗത്തു നിന്നെന്തോ സൂചനകൾ കിട്ടിയിട്ടായിരിക്കാം. അതൊന്നും ഇപ്പം നമ്മൾ പിന്നെ ഒരു കാര്യമായിട്ട് പറയുന്നില്ല. സംഗതി എന്തായാലും ഇവർ അതൊരു വലിയൊരു കാര്യമായിട്ടെടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിലൊരു ബേജാറുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ സത്യത്തിൻ്റെ പക്ഷത്താണ് 100%. പിന്നെ അവർക്കെന്തോ സംഭവിക്കുമോ അത് നമ്മൾ പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ ആ വിഭാഗം എന്നോട് ചോദിച്ചൊരു രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അവരിൽപ്പെട്ട ഒരാളോട് സംസാരിച്ചിരുന്നു, നിങ്ങളെ പിന്നെ ആള് പിന്നെ മൗലവി മുസ്ലിയരുമായിട്ടൊന്ന് സംസാരിക്കാൻ അവസരം തരണം, മറ്റുള്ളവരൊക്കെ കണ്ടല്ലേ. അപ്പോൾ പറഞ്ഞത് അത് സംസാരിക്കേണ്ട കാര്യമല്ല, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തത് ശരിയല്ല, കാരണം നിങ്ങൾ കൃത്യമായി പറയണം എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ കഴിയാൻ നമുക്ക് ആയി പറയില്ലല്ലോ. പിന്നെ പറഞ്ഞ നിങ്ങളെ കൂട്ടത്തിൽ അഖില ബൈത്തില്ല, അഖില ബൈത്ത് വേണം, ഏത് പ്രാർത്ഥനയ്ക്കും ഒരു അഖില ബൈത്ത് ഒരു തങ്ങൾ മുന്നിലുണ്ടാവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഏതായാലും ഇനിയിപ്പോൾ ഞങ്ങൾ കൈമാറിയ എണ്ണം കൈമാറിയ ആളുകളുടെ ലിസ്റ്റ് കൈമാറിയ സ്ഥിതിക്കുന്നതിലും തങ്ങൾ ഉൾപ്പെടുത്താനും കഴിയുന്നില്ല. പിന്നെ ഇഷായത്തിൽ തങ്ങന്മാരില്ലാണോ, അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുകയും അത് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഞാൻ എത്രത്തോളം എന്നാണ് ഞാൻ ഈ സത്യം മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെ വരും. ഇവരുടെ കാദ്യാനികൾ നല്ല പള്ളി, നമ്മളത് ഒരു അത്ര നല്ല അല്ലാത്തൊരു പള്ളിയാണ്, എന്നാൽ ഞാൻ പള്ളി നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമല്ലോ എന്ന് വരെ എൻ്റെ ഒരു സത്യമായിട്ട്, കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഇവർക്ക് ഇത് മനസ്സിലാകാനിട്ടാണെന്നാണല്ലോ. കാരണം ഈ പുസ്തകത്തിലൊക്കെ കിറു കൃത്യമായിട്ട് മിർസാ ഗുലാം അഹമ്മദ് കാദിയാനി വ്യാജനാണെന്ന് വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങൾ തെളിവുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്.
1: അല്ല, പ്രകടമായ അലാമത്ത് എന്നുള്ള നിലക്ക് പിന്നെ മുബാഹലക്ക് ശേഷം ഒരു പ്രകടമായ ഒരു അടയാളം എന്നുള്ള നിലക്ക്
0: അതിൽ ഞാൻ പറയാം. 6 മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതേ സമയത്ത് അതേ ദിവസം തന്നെയാണ് മിർസ താഹിർ അഹമ്മദ് ഏകപക്ഷീയമായിട്ട് ഞങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയതും. 28 നവംബർ 27 അവസാനിക്കും, പിറ്റേ ദിവസം കാദ്യാനികൾക്ക് ഭയങ്കര അങ്കലാപ്പുണ്ടായി. പത്രങ്ങളൊക്കെ വന്ന് പത്രക്കാരൊക്കെ വന്ന് അവരോട് ചോദിച്ചു ഒന്നും സംഭവിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, മിർസാഗുല മിർസ കേസ് കൃത്യമായി പറയും, പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു സമയത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മിർസ താഹിർ അഹമ്മദിൻ്റെ ഈ വഹീവാദം കളവാണ് എന്ന് വ്യക്തമായി തെളിഞ്ഞു, കാരണം അള്ളാഹു ആണ് പറഞ്ഞെങ്കിൽ അത് നടക്കണല്ലോ. പിന്നെയുള്ളത് അവരിൽ പെട്ട ആളുകൾ തിരിച്ചു വരുന്നത്, ആ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ആയിട്ട് ഒരു 32 പേരിപ്പോൾ അവരുടെ കൂടെ അഹമ്മദിയ ജമാഅത്തിൻ്റെ, കൊടിയത്തൂർ അഹമ്മദിയ ജമാഅത്തിൻ്റെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അത് ഏറ്റവും അവസാനം വന്നത് 6-7 മാസം മുമ്പാണ്. അത് ഒരു പ്രക്രിയയായിട്ട് അങ്ങനെ തുടരുന്നു എന്നാണ്. അതേസമയം ഒരാൾ പോലും, അത് മുബാലിക്ക് ശേഷം നിന്ന് മാത്രമല്ല, അഞ്ചുമണി ഷെയ്ത്ത് ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ഒരാൾ പോലും കാദിയാനിസ്ഥത്തിലേക്ക് പോയിട്ടില്ല.
1: ഒടിയത്തൂരിൽ നിന്ന്
0: അത് പറയുമ്പോൾ നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട അതിൻ്റെ മുമ്പ് എന്തായിരുന്നു എന്നുള്ളതാണ്. മുമ്പ് വല്ലപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ നമസ്കരിക്കുകയും നോമ്പ്
1: വെക്കുകയും
0: 27-ന്
1: അപ്പുറത്ത്
0: അവിടേക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് അവരവിടേക്ക്
1: അവിടെ
0: അങ്ങനെയാണ്. അവിടെ
3: 15 വരെ നമ്മളവിടെ, പിന്നെ പെരുന്നാൾക്ക് ചെറിയനാൾക്ക് അവിടെ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നത്. അത് ഇതിൻ്റെ ശേഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആരും പോയിട്ടല്ല.
1: പിന്നെ അവരൊരു അമ്മീർ, മുൻ അമ്മീർ എന്തോ ആ കാലയളവിൽ മരണപ്പെട്ടു.
0: നേരത്തെ
3: ആഹ്വാനം സ്വീകരിച്ച അന്നത്തെ സംസ്ഥാന അമീർ 10 ദിവസം കഴിഞ്ഞപ്പോ മരിച്ചു എന്നുള്ള, അല്ലാതെ
1: നമ്മളെ മുബാഹല തീരുമാനിച്ച
3: നമ്മളതല്ല,
1: അവരുടെ
3: ഈ ആഹ്വാനം
0: ഇവര് പിന്നെ പ്രഖ്യാപനം നടത്തിയ പത്രസമ്മേളനം നടത്തിയതിൻ്റെ, അത് 1959 June 1 January 1 പത്താം തീയതി അത് മരിച്ചത്.
1: 88
0: അല്ല 89.
4: പിന്നെ ബി പേടി അതിനകത്ത് എനിക്ക് രക്ഷണ്ടാകാൻ സാധ്യത ഉണ്ടായി. പേടി എന്ന് പറഞ്ഞാൽ അവരുടെ കൈക്രിയ ഉണ്ടാവുമോ അങ്ങനെ,
1: അവരെന്തെങ്കിലും
4: കൈക്രിയ ഉണ്ടാവുമോ, അല്ല
1: പഠിച്ചവനെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ.
4: പഠിച്ചവനെ പേടിയില്ലേ, കാരണം പഠിച്ചവന് അനീതി ചെയ്യണമെന്നല്ലല്ലോ.
1: പക്ഷെ ഇവരെ ഇവരെ ഈ പ്രവർത്തന രീതി പരിശോധിച്ചാൽ നമുക്ക് ഇപ്പോൾ അവരെ, നിങ്ങൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, മാസികകൾ, അതുപോലെ പിന്നെ ഇപ്പോൾ അവരെ കൊടിത്തുരുത്തെ പണി നോക്കണം. അപ്പോൾ അവർ പിന്നെ സാമ്പത്തികമായിട്ട് അവർ ഒരു പ്രയാസം ഒരിക്കലും അനുഭവിച്ചിട്ട് നമുക്ക് കാണില്ലല്ലോ ഒരു പ്രവർത്തനത്തിൽ, അല്ലേ? അങ്ങനെ
4: അവരല്ലേ, അവർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാകാൻ വളരെ സാധ്യത
1: കുറവാണ്.
4: പിന്നെ കുറച്ച് പേടിക്കാനുള്ളതായ കാരണം പറഞ്ഞില്ലേ, ഒരു വധഭീഷണി കത്ത് ഉണ്ടായിരുന്നു എനിക്ക്. ഇഷായത്തിൽ ഒരാൾക്ക് വധഭീഷണി കത്തുണ്ടായുള്ളൂ എനിക്ക്
1: മാത്രമാണ്.
4: ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടാണ് എന്ന് ഞാൻ കണക്ക് കൂട്ടി. ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് കരുതിയിട്ടായിരുന്നു
1: ഈ സമയം,
4: ഈ പീരീഡിൽ ഒന്ന് കരുതിയോട്ടാണ്. അല്ലാതെ ഇത് പറഞ്ഞേ തെറ്റായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടും എന്ന് ഒരു നിമിഷത്തിൽ പോലും തോന്നിയില്ല. പിന്നെ ടോട്ടലായിട്ട് അതിനകത്തൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ, ഇപ്പോൾ ഇശായത്തിൻ്റെ ആദ്യകാലം മുതൽ, ഇപ്പം 42 വർഷമായില്ലേ, 42 വർഷത്തിൽ തുടക്കം മുതൽ അവരെ നേരിടുന്ന ഇശായത്തിൽ 5 പേരെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതിൽ 4 ദാ ഇവിടെ തന്നെ, 4 ഇവിടെ, ഒരാൾ വന്നിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ 5
1: അതുപോലെ മുഹമ്മദ് മദനി, ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ ഈ ഇതിൽ നമ്മളോട് കൂടെ ചേരേണ്ടതായിരുന്നു, അവര് ശാരീരികമായ പ്രയാസങ്ങൾ കാരണമാണ് പങ്കെടുക്കാതെ പോയത്.
4: ഏതായാലും എം മുഹമ്മദ് മദനി സ്റ്റേജിൽ പോലെ നേരിട്ടില്ല, സ്റ്റേജിൽ നേരിടുന്ന ഞങ്ങൾ 5 പേരാണ്. ആ 5 പേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അന്നത്തതിനേക്കാൾ എല്ലാ ബർക്കത്തുകളും ഉണ്ടായിക്കൊണ്ടാണ്. ഈ 5 നേരിട്ട 20 18 പരലോകത്തെത്തി.
1: അതായത് കൊടിയത്തൂർ
4: കേരളത്തിൽ ഇഷായത്തിന് നേരെ ഷെയിൽ നേരെ,
1: അതായത് പിന്നെ ഈ ശാപ പ്രാർത്ഥനയിൽ പങ്കെടുത്ത, ഈ ആത്മശാപ പ്രാർത്ഥനയിൽ പങ്കെടുത്ത അവരെ ഭാഗത്ത് പങ്കെടുത്ത 40
4: ആളുകൾ
1: നേരിട്ടെ
2: കണ്ണിച്ചുകൊണ്ട്
1: സംസാരിച്ച
0: ആളുകൾ
1: പങ്കെടുത്തല്ല.
4: 20 18 പരലോകത്തെത്തി കഴിഞ്ഞില്ല. മറ്റേ 2 ഒരാൾ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ രോഗ ശയ്യായില്ല. പിന്നെ ഒരാൾ, അയാളിപ്പം ഫീൽഡിലില്ല, ഏതായാലും
1: ഫീൽഡില്ല,
4: അത്യാവശ്യം നടക്കുന്നുണ്ടോ സംശയമുണ്ട്. ആ മൊയ്തീൻകുട്ടി മൗലവിയാണ് ധാരാളം സ്റ്റേജുകളിൽ ഞങ്ങൾ നേരിട്ട്
1: മുബാഹലിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വന്നത്, അതിന്റെ ചരിത്രം, അതിന്റെ പിന്നെ മുബാഹലിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യങ്ങൾ, അതുപോലെ ഖാദിയാനികളുടെ പ്രവർത്തനങ്ങളും, അത് അവരുന്നയിക്കുന്ന സുപ്രധാനമായ വാദങ്ങൾ, അത് അവസാനത്തിൽ അതെന്ത് സംഭവിച്ചു, മുബാഹലക്ക് ശേഷം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വരികയാണ് നമ്മൾ. അപ്പോൾ മുബാഹല നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെല്ലുവിളിച്ച ആളുകൾ എന്നുള്ള നിലക്ക് പിന്നെ അത് വിജയിച്ച് കാണേണ്ട ബാധ്യത, അതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്വാഭാവികമായിട്ടും വെല്ലുവിളിച്ച കക്ഷി എന്നുള്ള നിലക്ക് പിന്നെ അഹമ്മദിയാക്കളുടെ ബാധ്യതയാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഈ വെല്ലുവിളിയൊക്കെ കഴിഞ്ഞ് മുബാഹല കഴിഞ്ഞതിന് ശേഷം അവരെന്തെങ്കിലുമൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവില്ലേ? എന്തെങ്കിലും കയമ്പുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു? എന്താ അല്ല കയമ്പുള്ള വാദങ്ങൾ എന്തായാലും ഉണ്ടാവില്ല, എന്തെങ്കിലും എന്തായിരുന്നു അവരുടെ നിലപാട് ആ വിഷയത്തിൽ?
3: മുബാഹലയുടെ ഫലം എന്തായിരുന്നു എന്നുള്ളതാണല്ലോ സംക്ഷിപ്തമായിട്ട് ചോദ്യം. മുബാഹലക്ക് ആഹ്വാനം ചെയ്തതും വെല്ലുവിളിച്ചതും ഖാദിയാനി വിഭാഗമാണ്. നമ്മൾ അതിന് ഉത്തരം ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഒരു അതും ഒരു നിവൃത്തിയില്ലായ്മ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ പിന്നെ മുബാഹല എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയതുപോലെ മീർസ സാഹിബിൻ്റെയും ഖലീഫമാരുടെയും ഒക്കെ ഒരു പതിവ് പല്ലവികളാണ്. പലപ്പോഴും വെല്ലുവിളി ഏകപക്ഷീയമായിട്ടുണ്ടാകാറുണ്ട്. ഞാൻ റെഡിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് പല പണ്ഡിതന്മാരും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏകപക്ഷീയമാകണം എന്നുള്ള ഒരു നിർബന്ധം അവർക്കുള്ളത് പോലെയാണ്. കാരണം മുസ്ലിങ്ങൾക്ക് ആധാരമായിട്ടുള്ള വിശുദ്ധ ഖുർആനും സുന്നത്തും തിരുസുന്നത്തും അതനുസരിച്ചുള്ള ഒരു കർമ്മത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയോ വെല്ലുവിളിക്കുകയോ ചെയ്യുമ്പോഴാണ് മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കൽ നിർബന്ധമായിത്തീരുന്നത്. ഇത് മുബാഹല എന്നുള്ള ആ പദം ഒഴിച്ചാൽ അതിൽ ഖുർആൻ പറഞ്ഞ വ്യവസ്ഥയോ അല്ലെ ഹദീസിൽ ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ളതുപോലുള്ള കാര്യങ്ങളോ അല്ല അവരുടെ മുബാഹലയുടെ പിന്നെ രൂപം. പിന്നെ കുറേ കാര്യങ്ങൾ എഴുതുക, നമ്മൾ അറിയുന്നു അറിയാത്തതുമായ കാര്യങ്ങൾ പിന്നെ രേഖപ്പെടുത്തുക, എന്നിട്ട് അതൊക്കെ സത്യമാണെങ്കിൽ പിന്നെ അതിൻ്റെ ഫലമുണ്ടാവണം അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഇതാവണം, എന്നിട്ട് അവസാനം ലഅനത്തുല്ലാഹി അലൽ കാദിബി
1: നമുക്കില്ലാത്ത വാദം നമ്മൾ പേരിൽ
3: ആരോപിച്ചിട്ട് അതിന് നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ പിന്നെ ആരോടൊക്കെയാണോ വെല്ലുവിളിച്ചത് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അത് പറ്റൂല എന്ന് ഈ മീർസ സാഹിബിൻ്റെയും അനുയായികളുടെയും ഒക്കെ രേഖകൾ വസ്തുതകൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആണ് ഇഷായത്ത് അതിനെ നേരിട്ടുള്ളത്. അതായത് അവർ പറഞ്ഞ ആഹ്വാനം, ഇപ്പം ഈ ഒരു ഇതുണ്ടല്ലോ ഈ മുബാഹല എന്നുള്ളേ ഈ ലഘുലേഖ, ഇതിൻ്റെ ചോട്ടിലൊരു സംഗതിയുണ്ട്. ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഇതിൻ്റെതാ എന്ന് അവസാനമുള്ള ഞാൻ വായിക്കും. എന്ന് ഒന്നാം കക്ഷി ലോകത്തുള്ള എല്ലാ അഹമ്മദി പുരുഷന്മാരും സ്ത്രീകളും ചെറിയവരും വലിയവരും പ്രതിദാനം ചെയ്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്ത് ഇമാം ഒപ്പ്, ഇത് മീർസ താഹിർ അഹമ്മദ് ഒപ്പിട്ടതായിട്ട് പിന്നെ അച്ചടിച്ചതാണ്. രണ്ടാം കക്ഷി പൂർണ്ണ ഹൃദയത്തോടും ഉത്തരവാദിത്വത്തോടും ശിക്ഷയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവോടും കൂടി ഈ മുബാഹലയിൽ രണ്ടാം കക്ഷിയായിരിക്കുവാൻ സമ്മതിക്കുന്ന അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ നിഷേധികളും അതിനെ കള്ളമാക്കുന്നവരുമായ എല്ലാവരും ഒപ്പ്. ഇതാണ് അവരുടെ മുബാഹലൻ്റെ ആത്യന്തികമായ രൂപവും രീതിയും ഉണ്ടായിത്തീരേണ്ട കാര്യവും. അപ്പോൾ അതല്ല മുബാഹല. വിശുദ്ധ ഖുർആനിലെ സൂറ ആലി ഇംറാനിലെ 61-ാമത്തെ ആയത്ത് നിർദ്ദേശിക്കുന്നത് പോലെ ഫമൻ ഹാജക്ക ബിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം ഫഖുൽ തആലൗ നദു അബ്നാനാ വ അബ്നാഅകും വ നിസാനാ വ നിസാഅകും വ അൻഫുസനാ വ അൻഫുസകും സുമ്മ നബ്തഹിൽ ഫനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന ആയത്ത് മനസ്സിലാക്കി തരുന്നത് പോലെ നമ്മളും മക്കളും ഭാര്യമാരും ഒരുമിച്ചുകൂടുക, നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചുകൂടുക, എല്ലാവരും ഒരുമിച്ചുകൂടുക, എന്നിട്ട് നമ്മൾ ഒരു അങ്ങേയറ്റത്തെ വിധേയത്വത്തോടും വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി പ്രാർത്ഥിക്കുക. എന്താക്കണം? എന്നിട്ട് അതിൻ്റെ ഫലം പുനജ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, നിഷേധികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആക്കി തീർക്കുക, അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന രീതിയിലുള്ള ഒരു മുബാഹല. അപ്പോൾ അതിലേക്ക് അവരെ എത്തിച്ചേർക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ശാപമുണ്ടാവുക എന്നുള്ളതാണ്, കളവ് പറയുന്ന ആൾക്കാരുടെ മേലുള്ള ശാപമുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് കക്ഷികളാണ്, ഒന്ന് മീർസ സാഹിബ് പ്രതിദാനം ചെയ്യുന്ന ആ പിന്നെ കക്ഷി, അഥവാ മീർസ സാഹിബിൻ്റെ പിന്നെ പിൻഗാമികളായിട്ടുള്ള ഖലീഫമാർ താഹിർ അഹമ്മദ് ആണ് നമുക്ക് ഇവിടെ പിന്നെ വ്യക്തമായിട്ടുള്ളത്. നമ്മൾ മുസ്ലിങ്ങൾ, അവരല്ലാത്ത മുസ്ലിങ്ങൾ, അംഗീകരിക്കാത്ത എല്ലാവരും, എല്ലാവരും എന്ന് പറയാം. അപ്പോൾ പിന്നെ ഇവിടെ മീർസ താഹിർ അഹമ്മദ് അവകാശപ്പെട്ടുള്ളത് ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം കിട്ടുന്ന ആൾക്കാരാണെന്ന്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് ഞങ്ങളുടേതെന്നായിരുന്നു ഓരോരുത്തരും പറയാം. അള്ളാഹി മാഷൊക്കെ ഞങ്ങളെ അള്ളാഹു നിങ്ങളെ അള്ളാഹ് സംസാരം നിർത്തിയിട്ട് എത്രയോ കാലമായി, ഞങ്ങളല്ലാ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പിന്നെ അതൊരു വല്ലാതൊരു കുത്തി ഉള്ള വർത്താനമാണ്. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ വഴി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കിട്ടണ വഴി എന്തൊരു വഴിയാണെന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇവിടെ ലിഖിതമായി കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രേഖകളാണ് മുസ്ലിങ്ങളുടെ ആധാരം, അവരുടേത് അതല്ല. ഒരു പിന്നെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പത്താമത്തെ അക്കത്തേക്ക് അക്കത്തിൽ നോക്കിയിട്ട് ടെൻത്ത് ഫ്രൈഡേ എന്ന് വേറൊരു പിന്നെ ഇതും കൂടി അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇച്ചക്കൊത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ള പരിപാടികളാണ് അവരുടേത്. അപ്പോൾ അവരുടെ ഒരു അവകാശവാദം അള്ളാഹുവിൽ നിന്നാണ് ഈ വെല്ലുവിളി മുതിർക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അള്ള പറഞ്ഞിട്ടുള്ള ശിക്ഷ ഉണ്ടാകുകയും വേണം ആരുടെ പേരിൽ, എതിരാളികളുടെ പേരിൽ. അങ്ങനെയാവുമ്പോഴാണത് സത്യമായിത്തീരുക. അപ്പോൾ അതടിസ്ഥാനത്തിൽ ഈ വെല്ലുവിളി സ്വീകരിച്ചിട്ടുള്ള ഇഷായത്തും ഇഷായത്തിന് പ്രതിനിധീകരിക്കുന്ന എല്ലാ ആൾക്കാരും എന്താവണം, മുച്ചൂടും നശിപ്പിക്കപ്പെടണം. അല്ലെങ്കിൽ അവർ അതിനെ അവകാശപ്പെട്ടതുപോലെ സിയാവുൽ ഹക്ക് ധൂളിക്കപ്പെട്ടു എന്നാ, അങ്ങനെ ധൂളിക്കപ്പെടണം. എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്
1: ചുരുങ്ങിയത് ആരെങ്കിലും രണ്ടാളെങ്കിലും
3: അല്ല അങ്ങനെ ആവണം. ഏറ്റവും ചുരുങ്ങിയത് എങ്ങനെങ്കിലും കുറച്ചെന്നെങ്കിലും എന്തായാലും അവസാനിക്കുക, മരിച്ചു പോയി എന്തെങ്കിലും ഒക്കെ ആവണം. എന്നാൽ അങ്ങനെ മരിച്ചു പോയോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ മലമ്പനി പിടിച്ചിരുന്ന ഒരാൾ പിന്നെ ഈ വാലെ പങ്കെടുത്തിരുന്നു. സാധാരണഗതിയിൽ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും സാധ്യത ഉണ്ടായിന്. പക്ഷേ അള്ളാഹു തല അതിൽ നിന്ന് പോലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച മുബാഹലയിൽ പങ്കെടുത്ത ഞങ്ങളെ, ഇശായത്തിൻ്റെ ആൾക്കാരെ അള്ളാഹു തല രക്ഷപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും അവരുടെ പ്രാർത്ഥന സ്വീകരിക്കൂല എന്നുള്ളതാണ്. അപ്പം നിങ്ങളതോ എന്ന് ചോദിക്കും, അതായത് ഇശായത്തിൻ്റെതോ. ഇശായത്തിനെ സംബന്ധിച്ചിടത്തോളം
1: ഇവരങ്ങനെ അവകാശവാദം ഉന്നയിച്ചില്ലേ?
3: കൃത്യമായി
1: അവർ മൊബൈൽ കഴിഞ്ഞതിന് ശേഷം സംസാരത്തിൽ വരില്ല.
3: കൃത്യമായി അവർ പിന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ്, ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയും ഉണ്ടാകാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ പിന്നെ അർപ്പണബോധത്തോടുള്ള പ്രാർത്ഥനയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മൾ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ ഇശായത്തിൻ്റെ ആൾക്കാർക്ക് സത്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നും അതിനുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഒരുറപ്പുണ്ടായാൽ ഇപ്പോൾ ഒരു പാലത്തുമൂടെ നടക്കുമ്പോൾ വീഴാൻ ഒരു സാധ്യതയില്ലാത്ത പാലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി കളിച്ചാണ് നടക്കും. അതേസമയത്ത് പണ്ടുണ്ടായിരുന്ന ഒരു ഈ കങ്ങിൻ്റെ അലുപാല പോലുള്ള പാലാണെങ്കിൽ എത്ര സൂക്ഷ്മ എത്ര സൂക്ഷ്മമായിട്ടാണ് നടക്കുക. ഇതങ്ങനെ ഈ പേടിച്ചുകൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അത്രക്കും ഉറപ്പായ ദൃഢമായ പകൽ പോലെ വെളിച്ചം കാണാവുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയുണ്ടായിട്ടില്ല. പക്ഷേ അപ്പോൾ അതടിസ്ഥാനത്തിൽ എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്ന് നാശനഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണ് വേണ്ടത്, പക്ഷേ അതുണ്ടായിട്ടില്ല.
1: മുബാഹലയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് മുഖത്തുള്ള ചില പാടുകൾ, വെള്ളപ്പാടുകൾ. പലപ്പോഴും ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ആശങ്കയാണ് ആ ഒരു പ്രായത്തിൽ. പ്രത്യേകിച്ച് കൗമാരക്കാരിലാണ് കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാകുക, മുഖത്തിങ്ങനെ വെള്ളപ്പാടുകൾ ഉണ്ടാകുന്നു. ഇത് പല വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പലരും പറയാറുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വൈറ്റമിൻ്റെ കുറവ് കൊണ്ടല്ല. ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഈ ഒരു വെള്ളപ്പാടുകൾ വരുന്നത് പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു എക്സിമ പോലത്തെ ഒരു കണ്ടീഷനാണ്. അത് ശരീരത്തിൽ ഒരു നമ്മുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ, സ്കിന്നിൻ്റെ പുറം ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ വ്യാസത്തിലോ വട്ടത്തിലോ അങ്ങനെ വെളുത്ത പാടുകൾ ഉണ്ടാകും. ചിലപ്പോൾ അത് പിങ്ക് നിറത്തിലൊക്കെ ആയിട്ടുള്ള പാടുകൾ ഉണ്ടാകും. അവിടെ ഇത് പ്രധാനമായിക്കൊണ്ടും കുട്ടികൾ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏറ്റ് കളിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ കളിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അതേപോലെ കൂടുതൽ സമയം മുഖം സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവർ, അങ്ങനെ കൂടുതൽ നേരം കുളിക്കുന്ന കുട്ടികളിലൊക്കെ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. പിന്നെ ചില ട്രേസ് എലമെൻറ്റ്സ് കോപ്പറിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ട്രേസ് എലമെൻറ്റ്സിൻ്റെ കുറവുകൾ കൊണ്ടും ഇത് ഉണ്ടാവാം. പ്രധാനമായും ഒരു വേനൽക്കാലത്താകുന്നു ഈ ഒരു കണ്ടീഷൻ അധികവും കാണാറുണ്ട്. അപ്പം കുട്ടികളിൽ ഏറ്റവും കൂടുതലായിക്കൊണ്ട് കാണുന്ന ഈ വെള്ള പാടുകൾ പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. ഇത് പകരുന്ന ഒരു അസുഖമല്ല. അതൊരു കുട്ടിക്കുണ്ടെന്ന് കരുതി വേറെ കുട്ടിക്ക് വരാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് പകരാനോ സാധ്യതയുള്ള ഒരു അസുഖമല്ല. പകരാത്ത ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒറ്റപ്പെടുത്തുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുകളൊക്കെ ചിലർക്ക് കാണിക്കാം. ചൊറിച്ചിലുകളും ഇതെല്ലാം ഉണ്ടാകാം. ഇതിനെ നമ്മൾ ഇനി അത് ചുണങ്ങാണോ എന്നുള്ള ഒരു വ്യത്യാസമാണ് പിന്നെ സംശയമുണ്ടാവുക. അത് ചുണങ്ങാണോ അതല്ല സാധാ പകരാത്ത പിറ്റീരിയാസിസ് ആൽബ പോലത്തെ കണ്ടീഷനാണോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് തന്നാലേ മാറിപ്പോകാം. എന്നാൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
5: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, കുട്ടികളിലെ മുഖത്തെ പാടുകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു റസൂലില്ലാ. പലപ്പോഴും നമ്മൾ ഈ ഇസ്ലാമിക വിമർശനങ്ങൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവത്തെ വിമർശിക്കുന്ന ഒരു ഘട്ടം വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവർ വാദിക്കാനുള്ളൊരു വിഷയമാണ്, നിങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട് ദൈവത്തെ ഒന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവരുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും. ഞങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളാണ്. ഞങ്ങളെന്തും പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളുടെ, ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കാണുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, ദൈവത്തെക്കുറിച്ചും മനസ്സിലായിട്ടില്ല എന്നാണ് അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കും എന്ന്, ഞങ്ങൾക്ക് ശാസ്ത്രത്തിനെ കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ദൈവമില്ല എന്നുള്ള രൂപത്തിലേക്ക് എന്നുള്ള ആശയങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിയത് എന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്നോ ശാസ്ത്രം എന്താണെന്നോ അറിയാത്ത ആളുകളാണ് ഇത്തരം വാദങ്ങളും ഇത്തരം കാര്യങ്ങളും ഉന്നയിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സയൻസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നിരീക്ഷണം ഒബ്സർവേഷൻ, പരീക്ഷണം എക്സ്പെരിമെൻറ്റേഷൻ, യുക്തി റീസണിങ് എന്നിവയിലൂടെ പഠിക്കുകയും അവയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഭൗതിക പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ എന്ത് ചെയ്യുന്നു, കൃത്യമായ യുക്തിയോടുകൂടി, കൃത്യമായ പരീക്ഷണങ്ങളോടുകൂടി, ക്രമബന്ധിതമായ ഒബ്സർവേഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഞങ്ങൾ യുക്തിചിന്തയുടെ ആളുകളാണ്, അപ്പോൾ ദൈവത്തെ ഞങ്ങൾക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് പറയുന്ന ആളുകൾക്ക് എന്താ ശാസ്ത്രം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം നോക്കിയാൽ മതി, എന്താണ്, ഭൗതിക പ്രപഞ്ചം. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ കാര്യങ്ങളെയാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മഴയെ, ഇവിടുത്തെ കാറ്റിനെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ കൈകൊണ്ട് സ്പർശിക്കാനൊക്കെ കഴിയുന്ന വസ്തുക്കളെ, എന്ന് കഴിയുന്ന വസ്തുക്കളെയാണ് എന്ത് ചെയ്യുക, ഈ എക്സ്പെരിമെൻറ്റേഷനിലൂടെ, റീസണിങ്ങിലൂടെ, ഒബ്സർവേഷനിലൂടെ എന്ത് ചെയ്യുന്നത്, തെളിയിക്കുന്നത് എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഏത് മതമാകട്ടെ, ആ മതങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണ് ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ലോകമായതുകൊണ്ട് തന്നെ ദൈവമാണ് ഈ ലോകത്തെ ഉണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവമാണ് ലോകം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന മറ്റൊരു വിഷയം, ദൈവം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം പ്രപഞ്ചത്തിനകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ രൂപങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതൊക്കെ പറയുന്നത് അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം എവിടെയാണെന്നുള്ള ചോദ്യം ഇസ്ലാം കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അത് പ്രപഞ്ചത്തിന് അതീതമാണ്, പ്രപഞ്ചത്തിൻ്റെ പുറത്താണ് ദൈവം. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വിശ്വസിക്കുന്ന ആളെ പഠിപ്പിക്കേണ്ടത് എവിടെയാണ്, അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി, അള്ളാഹു അല്ലാതെ അർശിസ്തവ, അള്ളാഹു അവൻ്റെ അർശിൽ എന്ത് ചെയ്യുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർശിൽ ഉപവിഷ്ടനമായ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിന് പുറത്താണെന്ന് കൃത്യമായി കണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ തെളിവുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, പ്രവാചകൻ്റെ ഹദീസുകളോട് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ എങ്ങനെയാണ് ഭൗതികമായ രൂപത്തിൽ, ഭൗതികമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളത് കോമൺ സെൻസോടുകൂടി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുള്ളതാണ്. ഇനി ദൈവം പ്രപഞ്ചത്തിന് പുറത്താണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും എന്താ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത്, അത് മതം പഠിപ്പിക്കുന്നതാണ്, മതമാണെന്ന് പറയേണ്ടത്. ആ ദൈവം പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ആ ദൈവം പറയുന്നു എന്താണ്, ദൈവം എന്താണ് പ്രപഞ്ചത്തിന് പുറത്താണെന്ന് ദൈവം പറയുന്നുണ്ട്. മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്താണ് ദൈവം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം, അവൻ സമദാണ്, അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവൻ സമദാണ്, ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിക്കപ്പെട്ടവനുമല്ല. അപ്പോൾ ഭൂമി ലോകത്താണ് ഈ ജനനവും മരണവും അതുപോലെ തന്നെ ജനിക്കപ്പെടലും ഒക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തുള്ള ഈ ഭൂമി ലോകത്തെ എല്ലാ നിയന്ത്രണങ്ങൾക്കും എല്ലാ നിയമാവലികൾക്കും അപ്പുറത്താണ് ദൈവം. ആ ഭൂമി ലോകത്ത് അപ്പുറത്തുള്ള ആ ദൈവത്തെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഭൂമിയിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റ് ട്യൂബുകൾ വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു മെറ്റീരിയൽ അല്ലല്ലോ, മനുഷ്യനെപ്പോലെ ഒരു മെറ്റീരിയൽ അല്ല അല്ലേ. നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് ദൈവം, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ദൈവം. നമ്മുടെ ചിന്തകൾക്കൊരു പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്കൊരു കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ ആലോചനകൾക്ക് പരിധിയുണ്ട്. ആ പരിധികൾക്കപ്പുറത്താണ് ദൈവം. ആ ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവത്തെക്കുറിച്ചും ദൈവം തന്നെയാണ് നമ്മളോട് പറയേണ്ടത്. ആ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെക്കുറിച്ച് ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കണമെന്ന് പറയുന്ന ഇത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ യഥാർത്ഥമായ രൂപത്തിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, അവർക്ക് ദൈവത്തെക്കുറിച്ചും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. കാരണം ശാസ്ത്രമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ, ഒബ്സർവേഷനിലൂടെ, അതുപോലെ തന്നെ റീസണിങ്ങിലൂടെ, യുക്തിപരമായ ചിന്തകളിലൂടെ പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഈ പ്രപഞ്ചത്തിനപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തിലുള്ള പല നിയമങ്ങളും പല കാര്യങ്ങളും ദൈവത്തിന് ബാധകമല്ല, കാരണം അത് ഈ പ്രപഞ്ചത്തിലുള്ളവർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി വച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ കാണുന്നില്ല, ദൈവമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറയുന്നവൻ്റെ പ്രശ്നമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അതുപോലെ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
9: മാഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
10: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയ്സ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്.
1: സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ അന്ന് ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് യൂത്തിൻ്റെ ഒക്കെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. യൂത്ത് വോട്ടർമാരുടെ 102 സീറ്റിൽ നമ്മൾ അതും കൂടി എണ്ണണമല്ലോ. അപ്പോൾ ഈ ഒരു പ്രതീക്ഷക്കൊത്ത് സർക്കാരിന് എന്താണ് തിരിച്ച് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കരുതൽ ഏത് തലത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് അമിത് മാഷ്.
2: അല്ല, മറ്റ് ഒരു പക്ഷേ ഇപ്പം 3 പ്രതിപക്ഷമുണ്ട് എന്നുള്ളതാണ്. ഇത് CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുണ്ട്, BJP മോശമല്ലാത്ത
3: 3
2: പിന്നെ സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ശക്തമായി നിലനിന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 പ്രതിപക്ഷത്തിനെയും ഒരേ സമയം നേരിടേണ്ടി വരുമെന്നുള്ളത് കൃത്യമായ ബോധ്യത ഉണ്ടാകണം. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ഇൻകുംബൻസിയിൽ നിന്ന് എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കപ്പെട്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഒരു സർക്കാർ വരുന്നത്. അപ്പോൾ ആ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ അവിടെ എന്താണ് സർക്കാർ ആദ്യമേ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്? അവർ കൃത്യമായിട്ടും അവർക്ക് മടുപ്പുണ്ടാക്കിയ, വെറുപ്പുണ്ടാക്കിയ, എതിർപ്പുണ്ടാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംഭവിക്കാതിരിക്കുകയും അതിൽ വേണ്ട റെക്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണോ ഇത് വരുത്തുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരാണോ ഈ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കിയത്, ഏതുതരം ശക്തികളാണോ അതിന് സർക്കാരിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത്, അത്തരക്കാരെ പൂർണ്ണമായി മാറ്റി നിർത്താൻ, അത്തരം പ്രവണതകൾ പൂർണ്ണമായിട്ട് മാറ്റാൻ സർക്കാരിന് കഴിയണം. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുവെ നമുക്കറിയാപ്പോൾ ഒരിക്കലും തെറ്റുപറ്റാത്തവരാണ് ഭരണാധികാരികൾ എന്ന രൂപത്തിലുള്ള ഒരു തരം ധാർഷ്ട്യം പലപ്പോഴും സർക്കാരുകൾക്ക് സംഭവിക്കും. അപ്പോൾ ജനങ്ങൾ എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥ. അപ്പം എനിക്ക് ഒന്നാമത് പറഞ്ഞു വെച്ചാൽ ഇവിടെ വേണ്ടതെന്ന് തന്നെയാണ്, തിരുത്താൻ തയ്യാറുള്ളൊരു സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ്. കേൾക്കാൻ തയ്യാറുള്ള ഒരു സർക്കാർ ഉണ്ടാവുക, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സർക്കാർ ഉണ്ടാവുക, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളിലൊരു ശബ്ദം ശ്രവിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പഴയ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു നവകേരള യാത്ര നടത്തിയിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേപ്പറുകൾ കയ്യിൽ കിട്ടിയിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ, അപ്പോൾ ആ രീതിയിൽ ആളുകളെ കളിയാക്കുന്നൊരു നാടകമാകാൻ പാടില്ല. കൃത്യമായിട്ടും അവരെ കേൾക്കുകയും അവരോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യാൻ പറ്റണം. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും എന്ത് നിൽക്കരുത്. പലപ്പോഴും ഇപ്പോൾ ജനങ്ങൾക്ക് ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും. പ്രാദേശികമായ സമരങ്ങളുണ്ടപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ഞെളിയൻ പറമ്പിൽ ആളുകൾ സഹി കിട്ടുന്നത് എന്ത് ചെയ്യുന്നു, അവർക്ക് മൂക്ക് പൊത്താതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോഴാണൊരു ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നത്. അത്തരത്തിലൊരു സമരത്തിലേക്ക് വരുമ്പോഴേക്ക് അത് സർക്കാർ വിരുദ്ധമാണ്, അവർ വർഗീയവാദികളാണ്, അല്ലെങ്കിൽ ഭീകരന്മാരാണ് എന്ന രൂപത്തിലൊന്നും ജനങ്ങളെ കാണാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ഏതൊരു ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിലും ജനങ്ങൾക്ക് ചില സമയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലപ്പോൾ സമരമാർഗം ഉപയോഗിക്കേണ്ടി വരും. അതിന് അതിൻ്റേതായ ഒരു എന്താണ് അനുധാവന ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സർക്കാർ ചെയ്യേണ്ടത്. മറ്റൊന്നു വെച്ചാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായ ഒന്നാണ് പോലീസ് സേന. പോലീസ് സേനയ്ക്കകത്ത് ചിലത് സംഭവിക്കുന്നു എന്നുള്ള വളരെ എന്താ പറയുക, സാധാരണ ജനങ്ങളല്ല MLA ഒക്കെ പബ്ലിക്കായി തന്നെ തെളിവുകളടക്കം ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഒരു സേനയിൽ തിരുത്തലുകൾ വരേണ്ടി വരും. അപ്പോൾ ഒരു ജനകീയത ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്നുള്ള തോന്നലുണ്ടാക്കുക, ഒപ്പം ഒരു കടന്നു ചെല്ലാവുന്ന ആളുകൾക്ക് അവരുടെ പരാതിയുമായിട്ട് ചെല്ലാവുന്ന ഒന്നായിട്ട് സ്റ്റേഷൻ എന്തിനാ മാറണം. ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ വിഷയം വലിയ വാചകത്തിലാണ് കേന്ദ്രവും സംസ്ഥാനമൊക്കെ അത് പറയാറില്ലേ. പക്ഷെ നമുക്കറിയാം അതിൽ ഫലത്തിൽ സംഭവിച്ചത് എന്താണ്, ഇത് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ചിലവർക്ക് മാത്രമായിട്ട് അത് കൊടുക്കുക, മറ്റു ചിലരുടെ കണ്ണീരിന് വിലയില്ലാതെയാവുന്നൊരവസ്ഥ, അത് സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഈ സർക്കാരിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിൽ വലിയൊരു വിഭാഗം അത്തരത്തിൽ സ്ത്രീകൾ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ വോയിസിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടണം. പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തായാലും കുറേയധികം കേസുകൾ, അതായത് പിന്നെ ഇല്ലാത്ത കേസുകൾ, ഇപ്പം NRCക്ക് നമുക്ക് അടക്കം അറിയാം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം, പിൻവലിക്കാൻ കഴിയുന്നത് പിൻവലിക്കണം, അല്ലെങ്കിൽ സർക്കാർ കോടതിയിൽ വെച്ച് എന്ത് ചെയ്യണം, അത് ആ രീതിയിൽ പ്രോസിക്യൂഷൻ നമുക്കറിയാലോ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഡാൻസ് ഓഫ് ബോർഡിലെ സംവിധാനങ്ങൾ, അതൊക്കെ എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളത് വിമർശകരായ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കാൻ അർഹതയില്ലാത്തതാണെങ്കിൽ അത് പിരിച്ചുവിടണം. മാത്രമല്ല അതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി പരിശോധിച്ച് അതിൽ ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മറ്റും നമുക്കറിയാം വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസത്തിനകത്ത് രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയാറുള്ളത്. ഒന്നെന്താ വെച്ചാൽ, ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങൾ നടത്തരുത്. അതായത് ഒരു ഒരു ഗുണവുമില്ലാത്ത വിദ്യാഭ്യാസത്തിനോ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ഒന്നും ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ചിലപ്പം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ നമുക്ക് പറയാം ജെൻഡർ എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഇതുകൊണ്ടാണ് ലോകം മാറാൻ പോകുന്നതെന്നുള്ള പോലെ അതിൽ മാത്രമായിരുന്നു ട്രെയിനിങ്ങുകൾ വരെ തീരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളല്ല ആവശ്യം. ജെന്യൂനായ നിലക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഔന്നത്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ആസ്പിറേഷൻസ് ഉള്ള കുട്ടികൾ ഉള്ളൊരു രാജ്യമാണ്. അവരുടെ ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ രീതിയിൽ സമ്പന്നമായ സ്ട്രോങ് ആയ ഒന്നാക്കി മാറ്റാൻ പറ്റണം. അതിന് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് വരികയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാകും. അത് ആ രീതിയിൽ നിർവഹിക്കാൻ കഴിയണം. മറ്റൊന്നു വെച്ചാൽ, എന്തായാലും നമ്മുടെ കേരളത്തിലൊരു ചെറിയ ഡിവൈഡുണ്ട്, തെക്കും വടക്കും തമ്മിലൊരു ഡിവൈഡുണ്ട്. ആ ഡിവൈഡ് സീറ്റുകളുടെ മാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ഒക്കെ എന്നാണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇത് പരിഹാരത്തിന് വിധേയമാകണം. ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതൊരു അനീതിയല്ല എന്നും ഇതൊരു നീതിയാണ് എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പരിഹാരത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ, ഒരുപാട് സംവരണ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ധാരാളം അപ്പോയിൻമെൻറ്റ്സിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളൊന്ന് എടുത്തു കൊടുക്കാൻ റെഡിയാണ്. അത് പരിഹരിക്കൽ നിർബന്ധമാണ്. അത്തരത്തിലെന്താ വെച്ചാൽ, അനീതിപൂർവ്വം ജോലി നേടിയവരുണ്ടെങ്കിൽ അത്തരക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പറ്റുക, ആ നടപടികൾ സ്വീകരിക്കണം. കാരണം ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ ആരോഗ്യത്തെ അത് കാലാകാലത്തേക്ക് ബാധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് വെച്ചാൽ, ഈ തൊഴിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ പറഞ്ഞത്, അതൊക്കെ എന്ത് ചെയ്യണം? ഞാൻ കേട്ടെന്നുവെച്ചാൽ ഈ സർക്കാർ പുറത്തു പോകുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് നമുക്കറിയാവുന്ന ഒരു സ്ത്രീയോട്, അടുത്തുള്ളൊരു പ്രദേശത്തെയാണ്, അവരോട് ചോദിച്ചപ്പോൾ വെച്ചാൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് പിന്നെ അവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോലിയുടെ ഈ പിന്നെ ടേം എന്താ വെച്ചാൽ പൂന്തോട്ട ഇതെന്നുള്ളതാണ്, നോക്കുക ഗാർഡനറാണ്. അപ്പോൾ ചോദിച്ചു, അതിപ്പോൾ എനിക്ക് ആ പരിപാടി എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നുമില്ല, അവിടെ വെച്ചാൽ ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ കൊണ്ടുപോയിട്ട് പൂവ് കൊണ്ടുപോയിട്ട് വെക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതുകളുള്ളൂ. പക്ഷെ അതൊക്കെ വളരെ നിഗൂഢമായി ഇത്തരം അപ്പോയിൻമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്ത, അതായത് വഴിവിട്ട് നടത്തിയ നിയമനങ്ങൾ തിരുത്തപ്പെടേണ്ടത് തന്നെ ഉണ്ട്. പി എസ് സി എന്താ വെച്ചാൽ പലപ്പോഴും എക്സാം നടത്തുന്നു, ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഒരുപാട് തൊഴിൽ അന്വേഷകരായ യുവാക്കളെ നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണോ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ എനിക്ക് തോന്നിച്ചാൽ ഈ പാലിക്കാൻ കഴിയാത്ത ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി വേണ്ടാതൊക്കെയാണെന്ന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വികസനം എന്നത് പലപ്പോഴും അഴിമതിക്കുള്ളൊരു മറയാക്കി ഇവിടെ മാറുന്നുണ്ട്. പറയാം, പല പദ്ധതികളുടെയും തുക നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഒരു റോഡിന് എത്രയാണ് ചിലവ് വരിക എന്നിപ്പോൾ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ മീറ്റർ അളന്നു കഴിഞ്ഞാൽ
3: ബസ് സ്റ്റോപ്പ്
2: അത്തരത്തിലൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന, അവരുടെ നികുതിപ്പണം ആ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു രീതികൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചില ഫണ്ടുകൾ പലതും വക മാറി ചിലവഴിച്ചത്, SC ST അടക്കമുള്ള ഫണ്ടുകൾ എനിക്ക് ഒന്നും രണ്ടല്ല 10-80% ഫണ്ടുകൾ ഈ രീതിയിൽ വക മാറ്റി ചിലവഴിച്ചിട്ടുണ്ട്. അത് തിരിച്ചു ചെയ്യാൻ പറ്റിച്ചാൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയൊരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള സർക്കാർ പിന്നെ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തണം. പല കരാറുകളും, വഴിവിട്ട കരാറുകൾ പലതും നൽകിയത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വന്ദേമാതരം ചൊല്ലുന്നതല്ല പ്രശ്നം, മറിച്ച് കേരളത്തിൽ കൂടെ ഇത്തരത്തിലുള്ള ഒരു ഒരു ചുവയുള്ള ഒരു രാഷ്ട്രീയം, അത്തരമൊരു അന്തരീക്ഷം കൊണ്ടുവരാനുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ഉള്ളൊരു പ്രതിരോധം ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് കമൻസ്, അവിടെ നമുക്കറിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പേരെടുത്ത് പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കുന്നേ വേണല്ലോ. അദ്ദേഹം വലിയ ഉയർന്ന പദവിയിലാണ് ഇപ്പം തീന്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ എൻ എസ് എസ് എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റേ എന്താ നമ്മളെ നേതാവിനെ വരുന്ന സുകുമാരൻ നായർ എന്തെങ്കിലും തെറ്റായി ഒന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ അത്രമാത്രം ബ്ലൈൻഡായി പത്രം വായിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ ചാനലൊന്നും കാണാത്ത. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മാന്യമായ രൂപത്തിലായിരിക്കണം ഏത് സമുദായ നേതാക്കളുടെയും ഈ പ്രസ്താവനകളും പ്രതികരണങ്ങളൊക്കെ. അല്ലാത്ത പക്ഷം അതിലിടപെടേണ്ടത് അത്യാവശ്യമായിട്ട് വരും. ഇപ്പം നമുക്കറിയാം, ഈ നമ്മുടെ സ്കൂൾ പഠിക്കുന്ന സമയത്തുണ്ട് ചില കുട്ടികളിങ്ങനെ തോണ്ടും എന്നാണ്, ഞാൻ തച്ചോക്കട ഉണ്ട്. അങ്ങനെ നമ്മളെങ്ങാനും കഷ്ടകാലത്തിന് ഒന്ന് കൊടുത്താൽ ഓൻ ആ അപ്പം കരഞ്ഞ് വിളിച്ചെന്ത് ചെയ്യും, മാഷെടുത്ത് കൂടും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മറ്റേ ഹെഡ് മാഷെടുത്ത് കൂടും, എന്നിട്ട് എന്ത് പറയും, ഇന്ന മറ്റോൻ തച്ചു പറയും. അപ്പോൾ തച്ചോൻ എന്ത് ചെയ്യും, കുറ്റക്കാരനായിട്ട് മാറും, ഓൻ നല്ല അടിയും കിട്ടും. ഇപ്പം നമ്മുടെ മഹാനായ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ ഒന്ന് ചെയ്താൽ പ്രതിപക്ഷം എല്ലാം കൂടെ 86 വയസ്സ് ആലോചിക്കണപ്പോൾ ആ വയോവൃദ്ധനെ എന്താണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഞാൻ ഭയപ്പെടുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് സാമ്പത്തിക ഈ വിവാദങ്ങളൊക്കെ ഇവിടെ പൊങ്ങി വരാനിടയുണ്ടെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു മുൻകൂർ മറ അദ്ദേഹം ഉണ്ടാക്കുകയായിരിക്കും. എന്തായാലും അതൊക്കെ കൃത്യമായിട്ടൊരു ധാരണ വേണം. ഏറ്റവും എനിക്ക് സർക്കാരിൻ്റെ ഇവിടെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇവിടെ ഉദ്യോഗസ്ഥർ മാറുന്നില്ല, ഉദ്യോഗസ്ഥർ അവിടെ അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇവരാണ് പൊതുവേ ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നിഷാദ് സലഫി പറഞ്ഞ പോലെ ഇതിലിപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി സതീശൻ, വി സതീശൻ പോലും എന്താണ് ആദ്യമായിട്ടാണ് മന്ത്രിയായിട്ട് മാറുന്നത്. സ്വാഭാവികമായും അതൊരു ഭരണ പരിചയത്തിലെ കുറവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇൻട്രിക്കസീസ് ഉണ്ടാവും, ഒരുപാട് ആഴത്തിലുള്ള നൂലാമാലകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ പരിചയിക്കാത്ത പലർക്കും തെറ്റുപറ്റാൻ വളരെ എളുപ്പമാണ്. ഇന്നതാണെന്ന് പറയുമ്പോൾ അറിയാതെ എളുപ്പപ്പെടും. അത്തരത്തിലുള്ള ഈ അപകടങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആദ്യം വാണിംഗ് കൊടുക്കണം, ഏതെങ്കിലും നിലയിൽ ഈ വഴി തെറ്റിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നു. കാരണം വെച്ചാൽ ഉദ്യോഗസ്ഥ ദുർഭരണം സംഭവിക്കുക പലപ്പോഴും ഈ മറ്റേ മന്ത്രിമാരുടെ ഭരണപരിചയത്തിൽ നിന്ന് ആയിരിക്കും. അതിനൊരിക്കലും അവസരമുണ്ടാകരുതെന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ പ്രവാസികൾ ഒക്കെ വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ, തിരിച്ചു വരവുകളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പോളിസി ആ വിഷയത്തിൽ ഉണ്ടാക്കുകയും എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ്, ഇത്തരത്തിലുള്ള കുറേ ബോഡികളുണ്ട്. ഇതിലൊക്കെ എന്താ വെച്ചാൽ മാന്യമായ നിലയിൽ എല്ലാവർക്കുമുള്ള പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അതിനിപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഏതൊരു ഇതിനെയും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗീയമായിട്ടോ അല്ലെങ്കിൽ പരിമിതമായ അർത്ഥത്തിൽ ചിലരെ മാത്രം പ്രീണിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇതുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. പിന്നെ ഈ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത്, സർക്കാർ മാർക്കറ്റിൽ ഇടപെടുക എന്നുള്ളത് പ്രധാനമാണ്. അതിനേത് രീതിയിലാണോ കഴിയുക എന്നുള്ളത് ചെയ്യണം. പിന്നെന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകാവുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടാകും, അതിനെ അതിജീവിക്കേണ്ട എങ്ങനെയാണെന്നുള്ളൊരു മുൻകൂർ ധാരണ ഈ സർക്കാരിനുണ്ടാകണം. എന്തായാലും എനിക്ക് തോന്നിച്ചാൽ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് അവർ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. പി ആർ വർക്കല്ല പ്രധാനം, സോഷ്യൽ സർവേയാണ്, സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവുക. ഒപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ ട്രാപ്പുകൾ ഉണ്ടാവും, ആ ട്രാപ്പുകളിൽ വീഴാതിരിക്കലും വളരെ പ്രധാനമാണ്. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭരണകൂടം കൊണ്ട് ദുരുപയോഗങ്ങൾ ഉണ്ടാകരുത്. അത് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ട ഒരു ഒരു വിജിലൻസ് ഉണ്ടല്ലോ, ആ വിജിലൻസോടെ നിലകൊള്ളണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. ഖബർ സന്ദർശിക്കുന്നത് മരണചിന്ത ഉണ്ടാകാൻ. വിഷയം അവതരിപ്പിക്കുന്നു അഷ്റഫ് സലഫി, വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 185-ാമത്തെ അധ്യായം, ബാബു ഫദ്ലിൽ വുദൂ, വുദൂവിൻ്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നിടത്ത് 129-ാമത്തെ ഹദീസ്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൽ മഖ്ബറ ഫഖാല അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖുൻ വദിത്തു അന്ന ഖദ് റഅയ്ന ഇഖ്വാനന ഖാലു അവലസ്ന ഇഖ്വാനക യാ റസൂലുള്ളാഹ് ഖാല അൻതും അസ്ഹാബി വ ഇഖ്വാനുന അല്ലദീന ലം യഅതു ബഅദഹു ഖാലു കൈഫ തഅരിഫു മാ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലുള്ളാഹ് ഫഖാല അറഅയ്ത ലൗ അന്ന റജുലൻ له خيل غر محجرة بين ظهري خيل دهم بهم ألا يعرف خيله قالوا بلى يا رسول الله قال إنهم يأتون غرا محجلين من الوضوء وأنا فرطهم على الحوض رواه مسلم سهودرن غلي مهانايا صحابي അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിവായത്ത് ചെയ്യുന്ന

പ്രവർത്തിക്കുകയുണ്ടായി. വദിത്തു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇഷ്ടപ്പെട്ടു. അന്ന ഖദ് റഅയ്ന ഇഖ്വാനന, നമ്മുടെ സഹോദരങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കണം, അല്ല അള്ളാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബത്താണ്, കമ്പാനിയൻസ് അസ്ഹാബുകളാണ്. സ്വഹാബ് ഓ ഇഖ്വാനുൻ അല്ലദീന ലം യഅതു ബഅദ്, സഹോദരങ്ങൾ അവർ വന്നിട്ടില്ല. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, കൈഫ താരിഫു മല്ലം യഅതി, ഇതുവരെ വന്നിട്ടില്ലാത്തവരെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മിൻ ഉമ്മത്തിക, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അറഅയ്തല അന്ന റജുലൻ ലഹു ഖൈലുൻ, നിങ്ങൾക്കറിയില്ലയോ, ഒരു മനുഷ്യന് അയാൾക്ക് ഒരു കുതിരയുണ്ട്, അതിൻ്റെ പുറത്തും അതിൻ്റെ മുഖത്തും കാലുകളിലുമൊക്കെ വെളുത്ത നിറമാണുള്ളത്. അപ്പോൾ മറ്റു കുതിരകളിൽ നിന്ന് അതിനെ തിരിച്ചറിയുകയില്ലയോ? അലാ യാരിഫു ഖൈലഹു, തൻ്റെ തൻ്റെ കുതിരയെ തിരിച്ചറിയുകയില്ലേ? അപ്പോൾ അവരെ പറഞ്ഞു, അതേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അതെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ സഹോദരങ്ങൾ, ഫഇന്നഹും യഅതൂന, അവർ വരുന്നതാണ്, ഗുറൻ മുഹജ്ജലീന മിനൽ വുദു, വുദുഇൻ്റെ അടയാളം കാരണത്താൽ കൈകാലുകളിലും മുഖവുമെല്ലാം വെളുത്തവരായി, പ്രകാശിക്കുന്നവരായി, അടയാളമുള്ളവരായി വരുന്നതാണ്. വാന ഫറത്തുഹും അലൽ ഹൗദ്, അവർക്ക് സ്വർഗീയ ലോകത്തെ വളരെ, പരലോകത്ത് വളരെ ശ്രേഷ്ഠമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നതായ, അള്ളാഹു പ്രത്യേകം നൽകിയ ഹൗദുൽ കൗസർ അതിൻ്റെ അടുക്കലുണ്ടാകും, അവിടെ നിന്നവർക്ക് നൽകുന്നതാണ് എന്നതൊക്കെ ഈയൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വുദുഇൻ്റെ അധ്യായത്തിൽ ഈയൊരു ദീർഘമായ സംഭവം കൊണ്ടുവരുന്നതിൽ ഒരുപാട് മസലകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കബറയിൽ വന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, ഇന്ന ഇൻഷാ അല്ലാഹു വ ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖുൻ. മറ്റൊരു റിവായത്തിൽ അല്ലെങ്കിൽ ബിക്കും ല ലാഹിഖുൻ, അസ്സലല്ലാഹു ലനാ വലക്കും ലാഫിയ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖബർ സന്ദർശിക്കുന്നതിൻ്റെ വിഷയത്തിൽ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഔവലിൽ അംരി നഹാ അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്നത് വിലക്കിയിരുന്നു. കാരണം ആളുകൾ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമെല്ലാം പുതുതായി കടന്നു വന്ന, ഇസ്ലാമിലേക്ക് വന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങൾ ഖബറുകളുമായി ബന്ധപ്പെടുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് അതിലൂടെ ഫിത്നയുണ്ടാകും. അതുകൊണ്ടാണ് ആ സിയാറത്ത് വിരോധിച്ചത്. എന്നാൽ ഈമാൻ അവരുടെ കൽബുകളിൽ ഉറപ്പിക്കപ്പെട്ടപ്പോൾ അവരോട് കൂടുതൽ അത് നിർവഹിക്കുവാൻ വേണ്ടി, അവരോടത് നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹ ഫൈന്നഹ തുദക്കിറുക്കുമുല്ലാഹിറ, അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. തുദക്കിറുക്കുമുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടാക്കും എന്നാണ്. ഫൈന്നഹ തുസഹ്ഹിദു ഫിദ്ദുനിയ, ദുനിയാവിൽ അത് ദുനിയാവിനോടൊരു വിരക്തി ഉണ്ടാക്കും, ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും. ഇങ്ങനെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ് ഖബറുകൾ സന്ദർശിക്കാം. അതിൻ്റെ ഹിക്മത്ത്, ആ ഒരു സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണചിന്തയുണ്ടാക്കാൻ. അതുപോലെ തന്നെ ഭൂമിക്ക് മുകളിൽ അവൻ ജീവിക്കുന്ന സമയത്ത് മനുഷ്യൻ, ഇന്ന് ഭൂമിക്ക് മുകളിലാണെങ്കിൽ നാളെ അതിൻ്റെ ഉള്ളിലായിരിക്കും, എപ്പോഴായിരിക്കും അത് ഉണ്ടാവുക എന്നവന് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ ഭൂമിക്ക് പുറത്താണ് നമ്മൾ നടക്കുന്നത്, അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. എന്നാൽ അത് നമ്മുടെ അവസ്ഥ, നമ്മൾക്ക് ചെന്ന് ചേർന്ന് കിടക്കാനുള്ളത് ആ ഭൂമിക്കുള്ളിലായിരിക്കും എന്ന്. വീണ്ടും പിന്നീട് അവസാനമല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കിടുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഖബറുകൾ സന്ദർശിക്കുക എന്നുള്ളത് തദ്കീറും ബിൽ മൗത്ത്, മരണം കൊണ്ട് ചിന്തയുണ്ടാക്കുക, ആഖിറത്തെക്കുറിച്ച് ചിന്തയുണ്ടാക്കുക എന്ന അർത്ഥത്തിലാണ്. ഒരു മനുഷ്യൻ മക്കബറയുടെ അടുക്കലോട് നടന്നു പോകുന്നു. അവൻ തൻ്റെ പിതാവിനെക്കുറിച്ച്, പിതൃവരെക്കുറിച്ച്, തൻ്റെ ഭാര്യയെക്കുറിച്ചും സഹോദരനെക്കുറിച്ചും, ഇങ്ങനെയുള്ളതുപോലെക്കുറിച്ചുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കും. ഇന്നലകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മളോടൊപ്പം ഭക്ഷിച്ച, കുടിച്ച, ആസ്വദിച്ച കൊട്ടാരങ്ങളിലുണ്ടായിരുന്നവർ ഇന്നവർ അവരുടെ ഖബറുകളിലാണ് അവരുടെ കർമ്മങ്ങളുമായിക്കൊണ്ട്.

0: കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സമയത്ത് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ദുനിയാവിൽ അവർ വീണ്ടും ആസ്വദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. എന്നാൽ അവരെ ദുനിയാവ് വഞ്ചിച്ചു കളയുമോ എന്നറിയില്ല. അവരവരുടെ കർമ്മങ്ങളുമായിക്കൊണ്ടിങ്ങനെ പോകുന്നു. നന്മ ചെയ്തുവോ നന്മാവൻ കണ്ടുമുട്ടും, തിന്മ ചെയ്തുവോ തിന്മയെ കണ്ടുമുട്ടും. അതോർമ്മിപ്പിക്കും. അപ്പോൾ ആഖിറത്തിന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഖബർ സന്ദർശനം എന്നുള്ളത്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ മരണത്തെയും ചിന്തിപ്പിക്കും ഖബറുകൾ കാണുമ്പോൾ. അതുകൊണ്ട് ഖബറുകളൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കണം. ഇന്നലകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. അവർ ഭൂമിക്കുള്ളിലായി തീർന്നു. എന്തായിരിക്കും നമ്മുടെ ഈ യാത്രയുടെ അവസ്ഥ, ജീവിതത്തിൻ്റെ അവസ്ഥ ഒന്നും പറയാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, ബഖയിലേക്ക് അഹ്ലുൽ ബഖയിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാറുണ്ട്. അവർക്ക് സലാം പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഖബറാളികൾക്ക് സലാം പറയുക എന്നുള്ളത് അസ്സലാം അലൈക്കും. ദാറ ഖൗമിനു മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സലാം ചൊല്ലുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അഹ്ല ദാര ഖൗമി മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകളുടെ ആ ഒരു വീടിൻ്റെ ആളുകളെ, അള്ളാഹു സുബ്ഹാനഹു വതആല വഹയി നൽകിയത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പഠിപ്പിച്ചു. അല്ലാഹു അലം വന്നഹു യുസല്ലിമു അലൈഹിം വയസ്മഊനഹു ഇദു ലാ ഫായിദ മിൻ ഖിതാബിൻ ലാ യസ്മഉഹുൽ മുഖാതബ്. അതവർ കേൾക്കുമോ ഉത്തരം ചെയ്യുമോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ പിന്നെ പ്രയോജനമില്ലാത്ത സംസാരമാണ്. അവർക്ക് കേട്ടാൽ തന്നെയും ലാക്കിന്നഹും ലാ യസ്തജീബൂന, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. ലിയന്നഹും ഫി ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിലാണ്. അവർക്ക് സലാം ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നാ ഇൻഷാ അള്ളാഹു ബിക്കും ലാഹിഖൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ വന്നു ചേരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സത്യപ്പെടുത്തുകയാണ്. ഏതൊരു ജീവിച്ചിരിക്കുന്ന ആളും ആ ഒരു മയ്യത്തിനോടൊപ്പം ചെന്നു ചേരും അള്ളാഹുവിൻ്റെ മഷീഅത്ത് പ്രകാരം. അതാണ് ഇന്നാ ഇൻഷാ അള്ളാഹു ബിക്കും ലാഹിഖൂൻ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഇഖ്തലഫൽ ഉലമാ റഹിമഹുമുള്ള, പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇന്നാ ഇൻഷാ അള്ളാഹു ബിക്കും ലാഹിഖൂൻ എന്നുള്ളത്. വഹു അമ്രുൻ മഅലൂമൻ മുതയഖ്ഖനുൻ, അത് അറിയപ്പെട്ട ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നത്? അപ്പോൾ വസ്വഹീഹു അന്നഹു ലാ ഇഷ്കാല ഫി ഹാദ, അതുകൊണ്ട് അതിൻ്റെ ശരിയായ കാര്യം അതിലൊരു ഇഷ്കാൽ ഉണ്ടാവേണ്ടതില്ല. ഫ ഇന്ന മഅന അത്തഅലീഖുന വ ഇന്ന ഇൻഷാ അള്ളാഹ് അന്നന ഇദാ ലഹിഖന ബിക്കും ഫ ഇന്നന നൽഹഖു ബിമശീഅത്തില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ് നമ്മൾ വന്നു ചേരും എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ്. മതാശാ അലഹിഖനാക്കും, എപ്പോഴാണ് അതുണ്ടാവുക? അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കയ്യിലാണ്. വൽ മുൽക്ക മുൽക്കുഹു, അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്. ഹുവല്ലദീ യുദബ്ബിറു അസ്സ വജൽ മാഷാ ഫീമൻ ഷാ, ആര് എപ്പോൾ എന്നതിനെക്കുറിച്ച് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതാണല്ലോ ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അള്ളാഹു ആമിനീൻ എന്ന് സൂറത്തുൽ ഫത്ഹിലെ 27 നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവിടെയും ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു നിർഭയരായിക്കൊണ്ട്. അവർ പ്രവേശിക്കും എന്നതോടൊപ്പം തന്നെ ലി അന്നല്ലാഹ അക്കദ ദുഖൂല ബിൽ ഖസമിൽ ലാസിമ വനൂനി തൗക്കീദ് ലതദ്ഖുലുന്ന, നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് ലാമു തൗക്കീദ് കൊണ്ട്, നൂനു തൗക്കീദ് കൊണ്ട്, ലാമുൽ ഖസമ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ശക്തിപ്പെടുത്തി പറഞ്ഞു. വലാ ശക്കഫി അന്നഹും സൈദുഖുലൂന, യാതൊരു സംശയമല്ല അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും. എന്നാൽ അവിടെയും എന്താ എരി ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അത് അതേപോലെ തന്നെ ഹുദൈബിയ സന്ധിയിൽ സംഭവിച്ച കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു, പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, മടങ്ങേണ്ടി വന്നു. പിറ്റേ വർഷം വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഉംറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലസ്ത തുഹദ്ദിസുന അന്ന നദ്ഖുലുൽ ബൈത വനതൂഫു ബിഹി, അപ്പോൾ നബിയെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നമ്മൾ മക്കയിൽ പ്രവേശിക്കും, കഅബാലയത്തിങ്കിൽ പ്രവേശിക്കും, കഅബയെ തവാഫ് ചെയ്യുമെന്ന്. അതെ ഫഅഖ്ബർതുക അന്ന നഅതീഹിൽ ആം, ഈ വർഷം തന്നെ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇൻഷാ അള്ളാഹ് വരും, അവിടെ വന്ന് തവാഫ് ചെയ്യും. ഏതായിരുന്നാലും സഹോദരങ്ങൾ, ഇവിടെ വൽ ഹാസിൽ ചുരുക്കി പറഞ്ഞാൽ ഈ കലിമത്ത് ഇൻഷാ അള്ളാഹ് എന്നുള്ളത് അവിടെ ഹുന അലൈസ മഅനാ ഹത്ത അലീക അല്ലദീ യകൂനുൽ ഇൻസാനു ഫീഹി മുതറദ്ദിദൻ ബൈന ഹുസൂലി ശൈഇ വഅദമിഹി, ഒരു കാര്യം സംഭവിക്കുക ഇല്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല, മറിച്ച് തഅലീഖായിക്കൊണ്ട് പറഞ്ഞതാണ്. അന്ന ലുഹൂഖനാ ബിക്കും ലൈസ ബിഇഖ്തിയാരിന, ഞങ്ങൾ നിങ്ങളോടൊപ്പം വന്നു ചേരുക എന്നുള്ളത് ഞങ്ങളുടെ ഇഖ്തിയാർ ഞങ്ങൾ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുന്നത് പ്രകാരമല്ല, വലാക്കിന്നഹു ബി മഷീഅത്തില്ലാഹി അസ്സവജൽ, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന്. സഹോദരങ്ങളെ, തുടർന്ന് ദീർഘമായ കാര്യങ്ങൾ ഈ ഹദീസിൻ്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യം നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ. ഖബർ സന്ദർശിക്കുന്നത് മരണചിന്ത ഉണ്ടാകാൻ. വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ദഅൂനി ഉനാജി മൗലൻ ജലീലൻ.
3: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
5: കച്ചവടത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ്? ഇലക്ട്രിക് ഷോപ്പാണ് ഉള്ളത് എന്നാണ്.
6: ക്രെഡിറ്റ് ഒഴിവാക്കി തൻ്റെ മുതലായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ ഉള്ളത് അതിന് തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. അല്ലാഹു അഅലം.
5: ഖുറാനിൽ പുരുഷന്മാർക്ക് മാത്രമായി സ്വർഗത്തിൽ ലഭിക്കുന്ന പല നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർഗത്തിലെ സ്ത്രീകൾ, ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എല്ലാവരും പുരുഷന്മാരായിരുന്നല്ലോ. മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് മാത്രമാണോ അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചത് എന്നാണ്.
7: അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സ്വർഗം സംവിധാനിച്ചത് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്കാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർ എന്നുള്ളതാണ്. അത് ആണായാലും പെണ്ണായാലും, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ആണാകട്ടെ പെണ്ണാകട്ടെ, സുകൃതമനുഷ്ഠിച്ച് ജീവിച്ചാൽ, അവിശ്വാസിയായിക്കൊണ്ടാണ് ആ സുകൃതമനുഷ്ഠിക്കുന്നതെങ്കിൽ അവന് വിശിഷ്ടമായ ജീവിതമുണ്ട് എന്നുള്ളതാണ്. അത് ഈ ലോകത്തും ബർസഖി ലോകത്തും പരലോകത്തും. സ്വർഗത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകം പരാമൃഷ്ടമായ അനുഗ്രഹങ്ങൾ, അത് പൊതുവിലും പറയപ്പെട്ടിട്ടുണ്ട്. വൈയക്തികമായിട്ടുള്ള വിഷയങ്ങളിലും നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ വായിക്കാൻ സാധിക്കും. പലയിടത്തും സ്വർഗീയാനുഗ്രഹങ്ങൾ, അതിൽ അറബി ഭാഷയിൽ പുല്ലിംഗമാണ് പ്രയോഗമെങ്കിലും അതിൽ സ്ത്രീകളും ഉദ്ദേശം തന്നെയാണ്. പ്രത്യേകമായ തെളിവുകൾ കൊണ്ട് പുരുഷന്മാരെ പ്രത്യേകമാക്കാത്തിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ വജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്രാബൻ ലി അസ്ഹാബിൽ യമീൻ. ഇതാരെക്കുറിച്ചാണ്? സ്ത്രീകളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ പ്രവേശനത്തിന് സ്ത്രീകൾക്ക് പ്രത്യേക സൃഷ്ടിപ്പ് അല്ലെങ്കിൽ പ്രത്യേക സൃഷ്ടിപരമായ ശാരീരികമായ ഘടന നൽകുമെന്നുള്ളതാണ്. അവരെ കന്യകകളാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല ആദരിക്കുമെന്നുള്ളതാണ്. അവരെ സ്വീകരിക്കാനുള്ള ഇണകൾ അവരിലേക്കെത്തും മുമ്പ് ഈ സ്വർഗീയ അനുഗ്രഹീതരായ മഹദികൾ ഇങ്ങനെ ആദരിക്കപ്പെട്ട് അവർ സ്വർഗത്തിൽ ഇടം കാണുമെന്നുള്ളതാണ്. ഇതുപോലെ പ്രത്യേകമായിട്ട് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. അതിൽ കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതാർക്കുള്ള കൊട്ടാരമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടന്ന് പരലോകയാത്രയിലായ മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സ്വർഗീയ കൊട്ടാരമാണ്. وبشرها ببيت في الجنة من صخب لا نصب في من قصب لا نصب فيها ولا صخب പളങ്കിനാൽ നിർവിധമായ സ്വർഗീയ കൊട്ടാരം, ക്ഷീണമോ ബഹളമോ ഇല്ലാത്ത ഒരു അനുഗ്രഹീത കൊട്ടാരം. ഇതേപോലെ സുമയ്യ ബിന്ത് ഖബ്ബാത് റളിയല്ലാഹു തആല അൻഹ രക്തസാക്ഷിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്റൻ ആലയാസിർ ഫൈന മൗഇദകുമുൽ ജന്ന എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആ സന്ദർഭത്തിലാണ്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചതായി കാണിക്കപ്പെട്ട ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുന്നിൽ ഒരു ഖശഫ കേട്ടു എന്നാണ്. ഖശഫ, അപ്പോൾ ലിമൻ ഹാദിഹിൽ ഖശഫ, ആരുടേതാണ് ഈ ഖശഫ എന്ന് ചോദിച്ചു. കാൽവെപ്പുകളാണ്. അപ്പോൾ ലി ഉമ്മി സുലൈം, ഇത് ഉമ്മു സുലൈമിൻ്റെ കാൽവെപ്പുകളാണ് എന്നാണ് പറഞ്ഞത്. ഉമ്മു സുലൈം ഉമൈസ അല്ലെങ്കിൽ റുമൈസ ബിന്ത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹ. ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും എന്നേക്കുമായി അള്ളാഹു സുബ്ഹാനഹു വതാല മാതൃക പറഞ്ഞ മഹദിയാണ് ഇമ്രാഅത്തു ഫിർഔൻ ആസിയ ബിന്ത് മുസാഹിം. അവരെക്കുറിച്ച് എന്താ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നത്? ദറബ അല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ തനിക്കൊരു വീട് വേണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് ആ വീട് കനിഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഇവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഫറവനും അവൻ്റെ കിങ്കരന്മാരും അവരെ കൈക്കാലുകൾ ബന്ധിച്ച് കിടത്തി പീഡിപ്പിക്കുമ്പോൾ അവർ ചിരി തൂകി എന്നാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, അവരെ ദ്രോഹിക്കുന്നവർ പറയുന്നത് ഭ്രാന്തിപ്പെണ്ണ് എന്നാണ്. കാരണം ഇത്ര പീഡനമേറ്റ് ബന്ധനത്തിൽ കിടക്കുമ്പോൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്തിയുടെ ലക്ഷണമാണ് ഈ ഭൗതികമായ കാഴ്ചപ്പാടിൽ. പക്ഷേ അവർ ചിരിച്ചതിനെക്കുറിച്ച് എന്താ പ്രമാണം പറഞ്ഞത്? അവർക്ക് നിർമ്മിക്കപ്പെട്ട, അവർ അള്ളാഹുവിനോട് നജിനി മിൻ ഫിർഔന വഅമലിഹി വനജിനി മിനൽ ഖൗമി ളാലിമീൻ എന്ന് ദുആ ചെയ്തു. അതിനു മുമ്പ് റബ്ബി ബിൻ ഇൻദക ബൈതം ഫിൽ ജന്ന എന്ന് പറഞ്ഞു. അള്ളാഹു ആ വീട് അവർക്ക് സമ്മാനിച്ചു, സ്വർഗീയ കൊട്ടാരം സമ്മാനിച്ചു, അതവർക്ക് പ്രദർശിപ്പിച്ചു. അപ്പോൾ ആ സ്വർഗീയ കൊട്ടാരം കണ്ടാണ് അവർ ചിരിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ആ സമയം ഫാത്തിമ റളിയല്ലാഹു തആലാ ആഗതയായി. അവർ തിരുദൂതരുടെ വിയോഗ വാർത്ത അറിഞ്ഞു വിഷമിച്ചു, കരഞ്ഞു. അവരെ ആശ്വസിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ തിരുമൊഴിയിൽ അമാ തർദൈന അൻ തകൂനി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഇല്ല മറിയം ബിൻത ഇമ്രാൻ. ഫാത്തിമ, സ്വർഗീയ സ്ത്രീകളുടെ നേതാവാകുന്നത് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ സ്വർഗ സ്ത്രീകളുടെ നേതാവായിരിക്കും. മറിയം ബിൻത് ഇമ്രാനൊഴിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതേപോലെ പൂർണ്ണത വരിച്ച സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗ സ്ത്രീകളുടെ നേതാക്കന്മാരെ നാല് പേരെ പറഞ്ഞപ്പോൾ മറിയം ബിൻത് ഇമ്രാൻ, ഖദീജ ബിൻത് ഹുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ്, ആസിയ ബിന്ദു മുസാഹിം അലൈഹിന്ന അസ്സലാം ഈ നാല് മഹദികളെ പറഞ്ഞു, ഇവർ സ്വർഗത്തിൽ നേതാക്കളാണ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ധാരാളം വചനങ്ങൾ, തെളിവുകൾ, സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എന്ത് എന്നുള്ള വിഷയത്തിൽ കൂടുതൽ സ്ത്രീകളായിരിക്കും സ്വർഗത്തിൽ ഇടം കാണുക എന്നുള്ള വിഷയത്തിലൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും ഉദാഹരണങ്ങൾ വായിക്കും. ഇത് ഇങ്ങനെയുള്ള പ്രത്യേകം സ്ത്രീകൾക്കുള്ള പരാമർശങ്ങളുള്ള വിഷയങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ ഹും വ അസ്വാജു ഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തക്കിഊൻ ജന്നാത്തി അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർറിയ്യാത്തിഹിം, ഭർത്താക്കന്മാർ ഇണകളോടൊപ്പം സ്വർഗം പങ്കിടുന്ന വിഷയത്തിൽ അവിടെ ഇണകളെ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിച്ചത്, ഇതൊക്കെ നമ്മൾ ഇതുപോലത്തതും നമ്മൾ തെളിവുകളിൽ വായിക്കും. അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീകൾക്ക് എന്ത് എന്നുള്ളത് പ്രത്യേകം പരാമർശമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, സ്ത്രീകളുടെ പ്രത്യേകം പരാമർശമായിട്ടുള്ള പുരുഷന്മാരുടെ ഒപ്പം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഈമാനും തഖ്വയും സാക്ഷാത്കരിച്ച അവർക്കുള്ള ഇതാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, സ്വർഗീയാനുഗ്രഹങ്ങൾ എന്നതിൽ സ്ത്രീകൾ അവിടെ ഉദ്ദേശമാണ്. സ്ത്രീകൾക്കുള്ളും ആ മേൽവിലാസം പേർന്നവരാണ് എങ്കിൽ പുരുഷന്മാരെപ്പോലെ സ്ത്രീകളും ആ സ്വർഗീയാനുഗ്രഹങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കുവാനുമുള്ളവരുമാണ് എന്നുള്ളതാണ് ദീൻ പറയുന്നത്. അള്ളാഹു ആലം.
5: സുബഹി നിസ്കാരം പള്ളിയിൽ നിർവഹിച്ച ശേഷം അവിടെ വെച്ച് തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളും ചെയ്ത് ഖുർആൻ ഓതിയും അല്പസമയം ചെലവഴിച്ച് ളുഹ നിസ്കരിച്ചാൽ ഉംറയും ഹജ്ജും ചെയ്ത കൂലി നമുക്ക് ലഭിക്കുമോ എന്നാണ്.
8: ഇശ്രാഖ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള നിസ്കാരമാണ്. ആ വിഷയത്തിൽ വന്ന ഹദീസ് സ്വഹീഹ് ആണോ അതല്ല ളഈഫ് ആണോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ ഭിന്നതയുള്ളത്. സ്വഹീഹ് ആണെന്ന് പറഞ്ഞയാളുകൾ ഇശ്രാഖ് നിസ്കാരം സുന്നത്താണ് എന്നും ളഈഫ് ആണെന്ന് പറഞ്ഞയാളുകൾ ഇശ്രാഖ് നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരമില്ല എന്നുമെല്ലാം അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. കൂടുതൽ ശരിയോടടുത്തു നിൽക്കുന്നത് ഹദീസ് പ്രബലമാണ് എന്ന വാദം തന്നെയാണ്. അതുകൊണ്ട് ആ നിസ്കാരം സ്വഹീഹുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ സല്ലൽ ഖദാത ഫീ ജമാഅത്തിൻ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലു അശ്ശംസു സുമ്മ സല്ല റകഅതൈനി കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമത്തിൻ താമ. റവാഹു അത്തുർമുദി. ഇമാം തുർമുദിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലൽ ഖദാത, ആരെങ്കിലും പ്രഭാത നിസ്കാരം നിർവഹിച്ചു, ഫീ ജമാഅത്തിൻ, ജമാഅത്തിലായിക്കൊണ്ട് നിസ്കരിച്ചു, സുമ്മ ഖഅദ, പിന്നീട് അവൻ പള്ളിയിലിരിക്കുകയാണ്, യദ്കുറുല്ലാഹ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, ഹത്താ തത്ലുഖ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, സുമ്മ സല്ല റകഅതൈനി, പിന്നീട് അവൻ രണ്ട് റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, കാനത്ത് ലഹു കഅജിരി ഹജ്ജത്തിൻ, അവന് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണുള്ളത്, അവന് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണുള്ളത്, വ ഉംറത്തിൻ, ഉംറയുടെ പ്രതിഫലവും, താമത്തിൻ, താമത്തിൻ താമ, പരിപൂർണമായ നിലക്ക് അവന് ആ പ്രതിഫലം ലഭിക്കുമെന്ന് മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരൻ്റെ ചോദ്യം, ഈ പള്ളിയിൽ ഇരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഉറക്കം വരാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. അതു കാരണത്താൽ പള്ളിയിൽ തന്നെ നടന്നുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുകയും അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലുകയും ചെയ്യുന്ന രീതിയാണ് താൻ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രതിഫലം തനിക്ക് ലഭിക്കുമോ അതല്ലെങ്കിൽ നടന്നു എന്നതുകൊണ്ട് നഷ്ടപ്പെടുമോ എന്നതാണ്. ഇവിടെ ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക, അവിടെ തന്നെ നിൽക്കുക, അതല്ലെങ്കിൽ നിസ്കരിച്ച സ്ഥലത്തു തന്നെ കഴിച്ചുകൂട്ടുക എന്നതാണ്. അഥവാ മറ്റു ഷുഗലിലേക്ക്, മറ്റു ജോലികളിലേക്ക് പോകാതെ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂടുക എന്നതുമാത്രമാണ്. നിസ്കരിച്ച സ്ഥലത്തു തന്നെ അനങ്ങാതെ ഇരിക്കുക എന്ന രീതിയല്ല, മറിച്ച് ആ പള്ളിയിൽ തന്നെ, ആ പള്ളിയുടെ ഏതു ഭാഗത്തിരുന്നാലും, ആ പള്ളിയുടെ ഉള്ളിൽ തന്നെ നടന്നാലും എല്ലാം ഈ പ്രതിഫലം ഇൻഷാ അല്ലാ ലഭിക്കുന്നത് തന്നെയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിസ്കാരത്തിനു ശേഷം ജമാഅത്തായി ഫർളായ ഫജ്ർ ജമാഅത്തായി കൊണ്ട് നിർവഹിച്ച് ശേഷം ആ നിർവഹിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ ആ സമയത്ത് അവിടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സൂര്യോദയം വരെ നിൽക്കുകയും പിന്നീട് നിസ്കാരം ഹലാലായ സമയം ആരംഭിക്കുന്ന സമയത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ഈ വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
5: പൂച്ചയുടെ രോമം നജസാണെന്ന് ഒരു ഉസ്താദ് പറയുന്നത് കേട്ടു, അത് ശരിയാണോ എന്നാണ്?
9: അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെക്കുറിച്ച് പറഞ്ഞു, വഇന്നമാ തവാഫുന അലൈക്കും വത്തവാഫാത്, അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് തന്നെ പൂച്ച പാത്രത്തിൽ തലയിട്ടാലോ നമ്മുടെ ശരീരത്തിൽ ഉരതിയാലോ വസ്ത്രത്തിൽ അവയുടെ രോമമായാലോ അവയൊന്നും നജസല്ല, നജസായി ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല.
5: സ്വർണത്തിന്റെ സക്കാത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഉപ്പാക്ക് വരുമാനം ഒന്നുമില്ല, ഉപ്പ സുഖമില്ലാത്ത ആളാണ്, ഉമ്മാക്ക് ചെറിയൊരു ഷോപ്പുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്, സ്വന്തമായി സ്ഥലമുണ്ട്, അവർ സക്കാത്തിൻ്റെ അവകാശികളാകുമോ എന്നാണ്.
8: സ്വന്തം മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ആൺമക്കൾക്കും പെൺമക്കൾക്കുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അവരുടെ സക്കാത്തിൻ്റെ അവകാശമായി കൊണ്ടുവരുന്ന ധനം അതൊരിക്കലും തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് നൽകേണ്ടവരല്ല. മാത്രവുമല്ല അത്തരം നൽകുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ സക്കാത്ത് വീടുകയില്ല എന്നു മാത്രമല്ല, തൻ്റെ മാതാപിതാക്കളെ അവർ ഭക്ഷിപ്പിക്കുന്നത് തൻ്റെ സ്വത്തിലെ എച്ചിൽ കൂടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം മാതാപിതാക്കളെ എച്ചില് തീറ്റിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഒരു നല്ല മകൻ്റെ നല്ല മകളുടെ സ്വഭാവമായി കൊണ്ടൊരിക്കലും തന്നെ അത് എണ്ണപ്പെടുകയില്ല. മാത്രവുമല്ല സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടേതല്ലോ, അത് നമ്മുടെ സ്വത്തിൽ പാവപ്പെട്ട മറ്റുള്ളവരുടെ അവകാശമാണ്. നമ്മുടെ ചെലവിൽ കഴിയേണ്ട ആളുകൾക്ക് നൽകാൻ പറ്റിയതല്ല അത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവകാശത്തെ ഒരിക്കലും തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ചെലവിൽ നമ്മൾ നോക്കേണ്ട ആളുകളിലേക്ക് വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
5: നോമ്പിന് നെയ്യത്ത് എന്നും വെക്കണോ? റമദാനിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ നെയ്യത്ത് നോമ്പ് നോൽക്കുക എന്നാണല്ലോ, പിന്നെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് തന്നെ നോമ്പ് നോൽക്കുവാനല്ലേ? അത് അള്ളാഹുവിന് നമ്മളെക്കാൾ അറിയില്ലേ എന്നൊക്കെയാണ്.
9: നിർബന്ധ നോമ്പ്, നിർബന്ധ നോമ്പ് എന്ന് പറയുമ്പോൾ റമദാനിലെ നോമ്പ്, അതേപോലെ തന്നെ റമദാനിലെ ഖളാ വീട്ടേണ്ട നോമ്പ്, നേർച്ചയുടെ നോമ്പ്, പ്രായശ്ചിത്തമായി ചെയ്യുവാനുള്ള നോമ്പ്, ഈ നോമ്പിനൊക്കെ തന്നെയും രാത്രി കാലത്ത് തന്നെ നീയത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. മൻ ലം യജ്മഅ സിയാമ ഖബ്ല الفجر فلا صيام له. ഫജറിന് മുമ്പായി ഒരാൾ നീയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അവന് നോമ്പ് ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് അതിന് ആധികാരികമായി പണ്ഡിതന്മാർ കൊടുക്കാറുള്ളത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ റമദാൻ പോലുള്ള നോമ്പ് അത് റമദാൻ്റെ തുടക്കത്തിൽ ഈ മാസം മുഴുവൻ നോമ്പ് നോൽക്കും എന്നൊരു നിയത്തുണ്ടായാൽ മതി, പിന്നീട് ഇടയ്ക്ക് വെച്ച് നോമ്പ് യാത്ര കാരണത്താലോ മറ്റു തടസ്സങ്ങൾ കാരണത്താലോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിയത്ത് വേണ്ടി വരും എന്നാണ്. ഇവിടെ നിർബന്ധ നോമ്പാണെങ്കിലും കലാ വീട്ടുകയാണ്, റമദാനിലെ നോമ്പ് മുഴുവനായി തുടർച്ചയായി നോൽക്കേണ്ട നോമ്പാണ്, തുടർച്ചയായി നോൽക്കേണ്ട നോമ്പല്ലാത്തവ, ഇടയ്ക്ക് ബ്രേക്ക് ഒഴിവാക്കാൻ പറ്റുന്നവ, കലാ വീട്ടൽ റമദാൻ കഴിഞ്ഞ് പിന്നീട് അടുത്ത റമദാനിന് മുമ്പ് ഏത് സമയത്തും നിർവഹിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നോറ്റു വീട്ടുകയാണ് നല്ലത് എങ്കിൽ തന്നെയും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റുന്ന അത്തരത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളാണ് എങ്കിൽ ഓരോ നോമ്പിനും നിയ്യത്ത് ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖളാ വീട്ടുന്ന ഓരോ ദിവസവും തലേന്ന് രാത്രി അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പായി നിയ്യത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
5: ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറയുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
9: ത്വലാഖ് ഫുഖഹാക്കുകൾക്ക് ഇടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ, അവരുടെ ക്ലാസ്സുകളിലും ഗ്രന്ഥരചനകളിലുമൊക്കെ വലിയ ഒരു വിഷയമാണ്. പലപ്പോഴും ത്വലാഖിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് ദേഷ്യത്തിൽ ത്വലാഖ് ചൊല്ലി അവസാനം വേണ്ടിയിരുന്നില്ല, തെറ്റായിപ്പോയി എന്ന് ഖേദിക്കുമ്പോഴാണ്. പലരും അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങൾ പരിശോധിക്കാതെ ത്വലാഖ് സംഭവിച്ച് വീണ്ടും കുടുംബമായി കഴിയാറുണ്ട്. മറ്റു ചില ആളുകൾ ത്വലാഖായി എന്ന് തെറ്റിദ്ധരിച്ച് ഭാര്യയുമായി അകന്നു നിൽക്കാറുമുണ്ട്. ത്വലാഖിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കക്ഷിയാണ് ചോദിക്കുക എന്നതുകൊണ്ട് വിഷയത്തിൻ്റെ നിജസ്ഥിതി, എപ്പോഴാണ് ത്വലാഖ് ചൊല്ലിയത്, എങ്ങനെയാണ് ത്വലാഖ് ചൊല്ലിയത്, ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില എന്തായിരുന്നു എന്നൊന്നും പറയാറില്ല. പലപ്പോഴും ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ത്വലാഖിൻ്റെ വിഷയങ്ങൾ ചോദ്യങ്ങളായി വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവരൊക്കെ പറയാറുള്ളത്, നിങ്ങളുടെ ഇപ്പോൾ സൗദി അറേബ്യ പോലെയൊക്കെയുള്ള രാജ്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മഹ്കമയിൽ, കോടതിയിൽ പോയി അതിൻ്റെ വിധി തേടുക എന്നത്. കാരണം ഭാര്യയോടും ഭർത്താവിനോടുമൊക്കെ പലതും ചോദിക്കാൻ ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയാൻ സാധിക്കുക. ത്വലാഖ് ചൊല്ലേണ്ടത് പല ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഭർത്താവാണ് ത്വലാഖ് ചൊല്ലേണ്ടത്. ഭാര്യയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി അറിയുമ്പോൾ ഉപദേശിക്കുക, അടുത്ത ഘട്ടം കിടപ്പറ മാറിക്കിടക്കുക, അത് അടുത്ത ഘട്ടം മാരകമല്ലാത്ത രൂപത്തിൽ അടിക്കുക, അടുത്ത ഘട്ടം ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ ഒന്നിരുന്ന് ചർച്ച ചെയ്യുക. ഇതൊന്നും സാധ്യമല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവളുമായി ശാരീരിക ബന്ധം നടക്കാത്ത ശുദ്ധികാലത്ത് ത്വലാഖ് ചൊല്ലുക എന്നാണ്. അതുതന്നെയും മൂന്നും ചൊല്ലി എന്നല്ല, ത്വലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് അവൾ ഇദ്ദയിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ മൂന്ന് തവണ പല ഘട്ടങ്ങളിലായി വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവളെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. സ്വമേധയാ അവളെ മറ്റൊരാൾ വിവാഹം കഴിച്ച് അതിൽ ത്വലാഖ് സംഭവിച്ചാൽ, ഇദ്ദ കഴിഞ്ഞാൽ ആണ്. ത്വലാഖ് ചൊല്ലി ഇദ്ദ പിരീഡ് അവൾ ഇരിക്കേണ്ടത്, താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവൾക്ക് അദ്ദേഹം ചിലവിന് കൊടുക്കണം. ഇദ്ദ കാലത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് അവളെ മടക്കിയെടുക്കാനുള്ള അവസരം ഉണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ത്വലാഖിന് ശേഷം അവൾ ഇദ്ദയിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ ചിലവിന് കീഴിലാണ്. ഇദ്ദ കാലയളവിൽ അയാൾ അവളെ മടക്കിയെടുത്താൽ അത് വീണ്ടും മുന്നോട്ട് പോകാം. എന്നാൽ മൂന്നാം തവണയും വിവാഹമോചനം ചെയ്താൽ അവൾ ഇദ്ദയിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ല, അവൾക്ക് പ്രത്യേകമായി ചെലവിന് കൊടുക്കേണ്ടതുമില്ല. പിന്നീട് അവൾ ഭാര്യയല്ല, അന്യയാണ്. ഇതാണ് ത്വലാഖുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഭാര്യയല്ല ത്വലാഖ് ചൊല്ലേണ്ടത്. ഭാര്യ ഞാൻ നിങ്ങളെ ഒഴിവാക്കി, ഞാൻ നിങ്ങളെ ഫസ്ഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഫസ്ഖായി പരിഗണിക്കുകയില്ല. അല്പമൊക്കെ പഠിച്ചവരാണ് എന്ന് വിചാരിക്കുന്നവർ പോലും ഇസ്ലാമിലെ ഖുൽഇനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഖുൽഇ എന്ന് പറയുമ്പോൾ ഭാര്യ ആവശ്യപ്പെട്ട് ഭർത്താവ് ഒഴിവാക്കി കൊടുക്കലാണ്. ത്വലാഖ് എന്ന് പറയുമ്പോൾ ഭാര്യയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഭർത്താവ് വിവാഹമോചനം ചെയ്യലാണ്. ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് സ്ത്രീ ഭർത്താവിനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീ വന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, ഫസ്ഖ് ചെയ്തിരിക്കുന്നു, ഖുൽഇ ചെയ്തിരിക്കുന്നു എന്ന് പറയലാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഇസ്ലാമിലെ ഖുൽഇ എന്ന് പറയുമ്പോൾ ഭർത്താവുമായി ശാരീരികമോ മാനസികമോ മതപരമോ മറ്റെന്തെങ്കിലും കാരണത്താൽ യോജിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമാകുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക, നിങ്ങൾ എന്നെ ഖുൽഇ ചെയ്യണം, എന്നെ ഒഴിവാക്കി തരണം, നിങ്ങളുടെ മഹറോ മറ്റോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. അങ്ങനെ ഭർത്താവ് ഒഴിവാക്കി കൊടുക്കുന്നു. ഇതാണ് ഖുൽഇ. അവളുടെ ഇദ്ദ ഏത് എന്നതിലൊക്കെ എത്രയാണ് എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളും ഒക്കെയുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ഖുൽഉം, ഇസ്ലാമിലെ ത്വലാഖും. അനിവാര്യ ഘട്ടത്തിൽ അത് സ്വീകരിക്കാം എന്നത് ഇസ്ലാം ഏത് കാലഘട്ടത്തിനും അനുയോജ്യമാണ് എന്നതിലൂടിയുള്ള ഒരു തെളിവാണ്. പല മതങ്ങളും ഇത്തരം അനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ട വിവാഹമോചനം പോലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാരണത്താൽ മാനസികമായ സംഘർഷങ്ങളും ശാരീരികമായ പീഡനങ്ങളും ആത്മഹത്യകളുമൊക്കെ കണ്ടുവരുന്നു എന്നതും സർവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഇസ്ലാം അനുവദിച്ച ഇത്തരം ഖുൽഉം ത്വലാഖുമൊക്കെ.
10: ഇന്നത്തെ അൽ ഇജാബ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
2: قد كفاني علم ربي من سؤالي
11: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
12: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
11: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
12: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സെറ്റ് അപേക്ഷ മെയ് 22 വരെ. ഹയർ സെക്കൻഡറി നോൺ വെക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈയിൽ നടത്തും. LBS സെന്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി മെയ് 22. ബിരുദാനന്തര ബിരുദത്തിന് 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEDുമാണ് യോഗ്യത. PG യോഗ്യതയുള്ള PED അവസാന വർഷ വിദ്യാർത്ഥികൾക്കും BED യോഗ്യതയുള്ള PG അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരീക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 1300 രൂപയും SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സെറ്റ് അപേക്ഷ മെയ് 22 വരെ. വിവിധ ഒഴിവുകൾ സംബന്ധിച്ചും മറ്റും അറിയുന്നതിനായും പരീക്ഷ സംബന്ധിച്ച നിബന്ധനകൾ അറിയുന്നതിനുമായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: سبيل الدموع سبيل
5: مريح. പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അടുത്തതായി പീസ് റേഡിയോയിൽ മക്കയുടെ തീരത്ത്.
4: മഖാമു ഇബ്രാഹിം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് മുന്നിൽ ക്ലാസ് എടുക്കുന്നത് മാലിക് സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മുഹമ്മദരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധമായ മതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു വിശ്വാസിയുടെ ജീവിതവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പ്രവാചകനാണ് അദ്ദേഹം. ഒരു ദിവസം പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് ഉച്ചരിക്കാതെ ഒരു വിശ്വാസിക്ക് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. കാരണം അവൻ്റെ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ അവൻ നിർബന്ധമായിക്കൊണ്ടും ചൊല്ലേണ്ട സ്വലാത്തിൽ, ഇബ്രാഹിമി സ്വലാത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ. എന്തുകൊണ്ട് ഇത്രമാത്രം വലിയ പ്രാധാന്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അനുപമമായ ത്യാഗവും പ്രോജ്ജ്വലമായ ഇസ്ലാമിക പ്രബോധനവും കാഴ്ചവെച്ച് അനിതര സാധാരണമായ വ്യക്തിത്വമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ഒരുപാട് ആസാറുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അന്ത്യനാൾ വരെ നിലനിൽക്കണമെന്ന അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തന്നെ അറിയപ്പെടുന്ന മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞത്. ഈ മഖാമു ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കൂടിയാണ് കഅബ പുനർനിർമ്മിക്കുന്നത്. വൈദി യർഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും കഅബയുടെ അസ്ഥിവാരത്തിൽ നിന്ന് അതിനെ ഉയർത്തിയ സന്ദർഭം, ആ ഉയർത്തുന്ന രീതി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഫഇൻ ദദാലിക റഫഅ അൽ ഖവാഇദ മിനൽ ബൈത്. ഇസ്മായിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കൂടി അത് ഉയർത്തി. ഫജഅല ഇസ്മായിൽ യതി ബിൽ ഹിജാറ. അതൊരു കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് കഅബ, കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം ഇബ്നി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് അടുക്കി കല്ലുകൾ അടുക്കി വെക്കും. ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരും. അങ്ങനെ ഹത്ത ഇദർത്തഫ, അങ്ങനെ കുറച്ച് ഉയരത്തിലേക്കെത്തി. പടവ് ഉയരത്തിലേക്കെത്തിയപ്പോൾ ജാ ബിഹാദൽ ഹജരി ഫവദഅഹു ലഹു ഫഖാമ അലൈഹി. അപ്പോൾ ഇനി മുകളിലേക്ക് പടുക്കണമെങ്കിൽ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് കയറി പടുക്കണം. അങ്ങനെ ഒരു കല്ല് കൊണ്ടുവന്നു, ആ കല്ല് അവിടെ വെക്കുകയും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി നിന്ന സ്ഥലം, അതാണ് മഖാം. ഖാമ എന്ന് പറഞ്ഞ് നിന്നു എന്നർത്ഥം. മഖാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലം, നിന്ന സ്ഥലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കയറി നിന്ന ഒരു കല്ലാണ് മഖാം ഇബ്രാഹിം. ഈ മഖാം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക, നമ്മുടെ നാട്ടിൽ വേറെ ചില മഖാമുകളുണ്ട്. അത് അനിസ്ലാമികമായ ദർഗകളും അതുപോലെ തന്നെ ഖബറുകളും മസാറുകളുമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഖാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ഖബറോ മസാറോ ദർഗയോ ഒന്നുമല്ല, ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കാൻ വേണ്ടി കയറി നിന്ന സ്ഥലം. ആ കല്ല് കഅബയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് അവിടെ തന്നെ വെക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ മഖാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമായി കഅബയെ പോലെ തന്നെ ലോകത്തിൻ്റെ അവസാനം വരേക്കുമുള്ള ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൻ്റെ ഒരു ബർക്കത്തും ഇബ്രാഹിം നബിയുടെ ആധാറുകൾക്കുള്ള ഒരു പ്രത്യേകതയുമാണ്. ശുദ്ധ ഖുർആൻ ഇതിങ്ങനെ കാണാം. ഇന്ന അവ്വൽ ബൈത്തി മുദഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക് വഹുദൻ ഫീഹി ആയാത്തും ബയ്യനാത്തുൻ മഖാം ഇബ്രാഹിം. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ കഅബാലയത്തിലും അതുപോലെ തന്നെ മക്കയിലും അതിൻ്റെ ചരിത്രത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ആ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് മഖാം ഇബ്രാഹിം. അപ്പോൾ മഖാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമാണ്. എന്താണ് ദൃഷ്ടാന്തം? ഒരു നന്മ ചെയ്ത, അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ച, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അതിനുവേണ്ടി പോരാടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറ ഒരു ആത്മീയമായ ഒരു ജിഹാദിൻ്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെത്. അത് ലോകം ഓർക്കണം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞത് ഒത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിയുടെ മില്ലത്തിനാണ് നിങ്ങൾ പോലും പിൻപറ്റേണ്ടത്. അപ്പം ആ ഒരു ഇബ്രാഹിം നബിയുടെ ആസാറിനെ അള്ളാഹ് പറയാണ് അത് ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ് മഖാം ഇബ്രാഹിം. അത് നമുക്കുള്ള ദൃഷ്ടാന്തം എന്താണ്? അതൊരു കല്ലാണ്. പക്ഷെ ആ കല്ലിൻ്റെ പ്രത്യേകത, അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരു കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വലിയ മനുഷ്യൻ കയറി നിന്ന ഒരു ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും തൗഹീദിൻ്റെയും ജിഹാദിൻ്റെയും കഥ പറയുന്ന ഒരു കല്ലാണ് യഥാർത്ഥത്തിൽ മഖാം ഇബ്രാഹിം. ആ കല്ല് ഹജറുൽ അസ്വദ് പോലെയുള്ള കല്ലല്ല, അത് സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നതാണ് ഹജറുൽ അസ്വദ്. അതുകൊണ്ട് തന്നെ തൊട്ടുമുത്തൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ഹജറുൽ അസ്വദ് മക്കയിലൊരു സാധാരണ കല്ലായിരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കാൻ ഉണ്ടാക്കിയപ്പോൾ അതിന് ഒരു പ്രത്യേകത വന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകതയാണ്, അള്ളാഹു അതിൻ്റെ ഖുർആനിലൂടെ സ്ഥിരപ്പെടുത്തിയതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കല്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടുമുത്താനോ അതല്ലെങ്കിൽ അതിൽ പ്രത്യേകമായിക്കൊണ്ട് തവറുക്കിൻ്റെ വിഷയങ്ങൾ എടുക്കാനോ ഒന്നും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല, പ്രവാചകൻ അതിന് നിർദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ആ മഖാം ഇബ്രാഹീമിനെ ഒരു ചരിത്രത്തിൻ്റെ നമ്മുടെ ആരാധനയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നുവെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ് വൈദ് ജഅൽനൽ ബൈത മസാബത്തിൽ ലിന്നാസ് വഅംനൻ വത്തഖിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഖാമിനെ നിങ്ങളൊരു മുസല്ലയായി സ്വീകരിക്കണം, നമസ്കരിക്കുന്ന സ്ഥലമാക്കണം. കാരണം അത് കഅബയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതിന് പിന്നീട് ചരിത്രത്തിൽ കാണാം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ന് നിലവിലുള്ള മത്താഫിൻ്റെ കഅബയിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇന്നുള്ളത് പോലെ തന്നെ അങ്ങനെ ഒരു സ്വർണ്ണപ്പാളികളോ അതിൽ മറ്റുള്ള പാളികളൊന്നും വെച്ചിട്ട് അത് സാധാ കല്ലായി അവിടെ ഉണ്ടായിരുന്നു. ആ മഖാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ നമസ്കരിക്കണം എന്ന നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അതൊരു തൗഹീദിൻ്റെ അടയാളമാണ്. ഒരു തൗഹീദ് പ്രബോധനം ചെയ്ത അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ അടയാള ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കല്ലാണ് മഖാം ഇബ്രാഹിം എന്നുള്ളത്. ആ കാരണം കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തവാഫ് കഴിഞ്ഞാൽ കഅബാലയം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ കഅബാലത്തെ 7 പ്രാവശ്യം വലയം വെച്ച് കഴിഞ്ഞാൽ 7-ാമത്തെ തവണ ഹജറുൽ അസ്വദിന് നേരെ എത്തുമ്പോൾ തവാഫ് അവസാനിച്ചു. പിന്നീട് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ പോയി കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കണം. അത് തവാഫിൽ പെട്ടതാണ്, ആ തവാഫിൻ്റെ 2 റക്അത്ത് നമസ്കാരം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ തവാഫും ഈ കഅബയും ഈ മഖാം ഇബ്രാഹിമൊക്കെ തൗഹീദിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഒരു മഹാപ്രവാചകൻ്റെ ചരിത്രം വിളിച്ചു പറയുന്ന വലിയ ആധാറുകളാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 2 റക്അത്ത് നമസ്കാരത്തിൽ തൗഹീദിൻ്റെ ആയത്തുകളാണ് പാരായണം ചെയ്യേണ്ടത്. അതിൽ 1-ാമത്തേതിൽ സൂറത്തുൽ കാഫിറൂൻ, അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. 2-ാമത്തേതിൽ സൂറത്തുൽ കാഫിറൂൻ, അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഈ രണ്ട് സൂറത്തുകളാണ് യഥാർത്ഥത്തിൽ ഈ 2 റക്അത്തുകൾ ഓതേണ്ടത്. കാരണം തൗഹീദിൻ്റെ ഒരു സ്ഥലത്ത്, ഒരു ചരിത്രം പറയുന്ന സ്ഥലത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച രീതി അങ്ങനെയാണ്. തൗഹീദിൻ്റെ ആയത്തുകൾ തൗഹീദിൻ്റെ സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ ചരിത്രം ഓടിയെത്തുന്ന രൂപത്തിൽ ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, ഈ മഖാം ഇബ്രാഹിമിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് തൗഹീദിൻ്റെ സന്ദേശമാണ്. അത് കഅബാലയത്തിൻ്റെ സന്ദേശമാണ്. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃകയുടെയും അടയാളമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മഖാം ഇബ്രാഹിം കഅബ പുണ്യമുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ 1-ാമത്തെ ഭവനമാണ്. ആ ഭവനത്തോട് ചാരി ലോകാവസാനം വരേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്നൊരു കല്ല്, ആ കല്ലിന് പ്രത്യേകതയുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വലിയ ആരാധന ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെയൊന്നും കല്ലിനെയും മരമുട്ടിയെയും അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കലും മഖാം ഇബ്രാഹിമിനെ ആരാധിച്ചിരുന്നില്ല. അതൊരു വിഗ്രഹമായി അവർ സ്വീകരിച്ചിരുന്നില്ല. ഹജറുൽ അസ്വദ് വിഗ്രഹമായിരുന്നില്ല. കഅബാലയത്തെ അവർ വിഗ്രഹമായി കണ്ടിരുന്നില്ല. ഇത് അള്ളാഹു അതിനെ സംരക്ഷിച്ച സംരക്ഷണത്തിൻ്റെ രീതി നോക്കൂ നിങ്ങൾ. ഒരു കല്ല് കിട്ടിയാൽ ആ കല്ലിനെ വിഗ്രഹമായി തൻ്റെ സഞ്ചിയിൽ കൊണ്ടു നടക്കുന്ന, തൻ്റെ ആരാധനായി തൻ്റെ ഇലാഹായി കൊണ്ടു നടക്കുന്ന മക്കത്ത് മുശ്രിക്ക് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗത്തെ കല്ല് അവിടെ ഉണ്ടായിട്ടും, മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിമിയുടെ പാദസ്പർശമേറ്റ കല്ല് അവിടെ ഉണ്ടായിട്ടും ആ കല്ലിനൊരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അവർ പ്രതിഷ്ഠിച്ചിട്ടില്ല. ആ മഖാം ഇബ്രാഹിമിനൊരു ഒരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അവർ കണ്ടില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കല്ലുകളെ സംരക്ഷിച്ച, തൗഹീദിനെ സംരക്ഷിച്ച രീതിയാണ്. അതേസമയത്ത് വേറൊരു ഏത് കല്ല് കിട്ടിയാലും അതിനെ കൊത്തിച്ചെത്തി മിനുക്കി ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലാക്കി അതിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അതിൻ്റെ മുമ്പിൽ ഭക്ഷണം പുറപ്പിക്കുന്ന, അതിനുവേണ്ടി നേർച്ച വരുന്ന, അതിനുവേണ്ടി മൃഗങ്ങളെ ബലിയർക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഇടയിൽ നിന്നും ആ തൗഹീദിൻ്റെ ശബ്ദത്തെ, തൗഹീദിൻ്റെ ആധാറുകൾ എങ്ങനെയാണ് അള്ളാഹു സംരക്ഷിച്ചത് എന്നുള്ളതിൻ്റെ ചരിത്രം മഖാം ഇബ്രാഹിമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയ തൗഹീദിൻ്റെ ചരിത്രമുള്ള ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ ചരിത്രം നമ്മൾ ഓർക്കുക. തൗഹീദാണ് ഇസ്ലാമിൻ്റെ ജീവൻ, തൗഹീദാണ് ഇസ്ലാമിൻ്റെ കാതൽ, തൗഹീദാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ഈ ഒരു സത്യമാണ് മഖാം ഇബ്രാഹിം നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയും. നമ്മുടെ മഖാം എന്ന് പറയുന്നത് തൗഹീദാണ്. ഇബ്രാഹിം നബിയുടെ മഖാമും തൗഹീദായിരുന്നു എന്ന് മറക്കാതിരിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമായിരുന്നു. പങ്കെടുത്തത് മാലിക് സലഫിയായിരുന്നു. മഖാം ഇബ്രാഹിമിൻ്റെ മഹത്വങ്ങളും സവിശേഷതകളുമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നാം കേട്ടത്.
7: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൗൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
8: കിസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥനയും ഭാഗം രണ്ട് അവതരിപ്പിക്കുന്നു ഇബ്രാഹിം സലഫി പുലാം മന്ദൂർ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഗുണപാഠങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഗുണപാഠമാണ് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത്. കാരണം അദ്ദേഹം പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് അല്ലാഹു സൂറത്തു മറിയമിലെ മൂന്നാമത്തെ ആയത്തിൽ എന്താണ് പറഞ്ഞത്? ഇദ് നാദ റബ്ബഹു നിദാഅൻ ഖഫിയ, ഖഫിയ രഹസ്യമായ ഗോപ്യമായ ഒരു വിളി, പ്രാർത്ഥന അദ്ദേഹം തന്നെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നാണ്. അഥവാ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് എല്ലാവരും കേൾക്കെ ജനസദസ്സിൽ വെച്ച് ഉറക്കെയായിരുന്നില്ല. അദ്ദേഹം വളരെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അദ്ദേഹം രഹസ്യമായി അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ചോദിക്കുന്നു. ഇന്നമാ അഖ്ഫാ ദുആഅഹു, അദ്ദേഹം തൻ്റെ ആ ഒരു ദുആ, ആ ഒരു പ്രാർത്ഥന അദ്ദേഹം ഗോപ്യമാക്കി അല്ലേ. അദ്ദേഹം ഉറക്കെ ഉച്ചത്തിലല്ലോ പ്രാർത്ഥിച്ചത്, രഹസ്യമായി വളരെ പതുക്കെ ഗോപ്യമായിട്ടാണ് അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണ് എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ ചില പണ്ഡിതന്മാരതിന് കാരണം പറഞ്ഞത് ഇന്നമാ അഖ്ഫാ ദുആഅഹു, അദ്ദേഹം തൻ്റെ

0: തുടങ്ങിയ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇന്നമാ അഹ്ഫാഹു, അദ്ദേഹം അത് ഗോപ്യമാക്കിയത് ലി അന്നഹു അഹബ്ബു ഇലല്ലാഹ്, കാരണം അല്ലാഹുവിന് അതാണിഷ്ടം. അല്ലാഹുവിന് അതാണിഷ്ടം. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഖതാദ റഹ്മത്തുള്ളയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ യഅലമുൽ ഖൽബ തഖിയ, തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ഹൃദയം അതിനെ അല്ലാഹു അറിയും. വയസ്മഉ സൗത ഖഫിയ, ഗോപ്യമായ രഹസ്യമായ ശബ്ദം അതും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല രഹസ്യമായി വിളിച്ചു എന്ന് കരുതി അവൻ അറിയാതിരിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥന അതാരാണ് അറിയേണ്ടത്? അത് അല്ലാഹുവാണ് അറിയേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം അറിഞ്ഞാൽ മതി. കാരണം അവൻ്റെ മുന്നിൽ നമ്മൾ നടത്തുന്ന ഒരു ഇബാദത്താണത്, ഒരു ആരാധനയാണത്. അതുകൊണ്ട് തന്നെ അത് ആളുകളെല്ലാം കേൾക്കുന്ന രൂപത്തിൽ, ഉച്ചത്തിൽ, അതുപോലെ കൂട്ടമായി ഒരാൾ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു, ആ രൂപത്തിലൊന്നും അതാക്കേണ്ടതില്ല. അല്ലാഹു എന്താ പറഞ്ഞ്? ഖുലിദുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വിളിച്ചുകൊള്ളൂ. അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ നിങ്ങൾ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളൂ. അഥവാ അല്ലാഹുവിൻ്റെ മഹത്തരമായ രണ്ട് നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ്, അല്ലാ എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ അതുപോലെ അല്ലാ എന്നതുപോലെ തന്നെ മഹത്തരമായ റഹ്മാൻ എന്ന നാമം വിളിച്ചുകൊള്ളൂ. അയ്യമ്മാ തദുഉ, ഏത് വെച്ച് നിങ്ങൾ വിളിച്ചാലും, ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങൾ ഉണ്ട്. അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങൾ ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പതുക്കെ അവനോട് പ്രാർത്ഥിച്ചാൽ മതി. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ബാക്കി എന്താ പറഞ്ഞത്? വലാ തജ്ഹർ ബിസ്സലാത്തിക വലാ തുഖാഫിത് ബിഹ വബ്തഗി ബൈന ദാലിക സബീല, നീ നിന്റെ നിസ്കാരത്തെ ഉറക്കയാക്കരുത്, അതിനെ നീ പതുക്കയുമാക്കരുത്, അതിന് രണ്ടിനും ഇടയിൽ ഒരു മാർഗം നീ തേടിക്കൊള്ളുക. അപ്പം നിസ്കാരം അഥവാ ആ നിസ്കാരത്തിലെ ഖുർആൻ പാരായണം, അതിലെ പ്രാർത്ഥന, അതിലെ അദ്കാറുകൾ എന്നിവ അധികം ഉച്ചത്തിലോ വളരെ പതുക്കെയോ ആയിരിക്കാതെ രണ്ടിനും മധ്യേ ഒരു മിതമായ ശബ്ദത്തിലായിരിക്കേണ്ടതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ളത് മറ്റുള്ളവർ കേൾക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല. അല്ലാഹുവിൻ്റെ മുന്നിൽ ഹൃദയം തുറന്ന് അല്ലാഹുവിനോട് രഹസ്യമായി പതുക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ മുന്നിൽ തുറന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു അതറിയും, അല്ലാഹു കേൾക്കും, അല്ലാഹു നമ്മുടെ ഹൃദയം കാണും, അല്ലാഹു അതിനുള്ള ഉത്തരം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഖുർആൻ പാഠങ്ങൾ, സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥനയും ഭാഗം രണ്ട്, അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി, മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ,

0: ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ. വീടിൻ്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവൻ്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തൻ്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിൻ്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിൽ സൗഖ്യം ലഭിക്കാനും പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചിരുന്നത് അബ്ദുള്ള മെഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പ്രാർത്ഥന പാപങ്ങൾ പൊറുക്കാനും ജീവിതത്തിലൊരു സൗഖ്യം ലഭിക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ഇന്നത്തെ ഈയൊരു ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ്. കുറച്ച് സുദീർഘമായൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി. അല്ലാഹുമ്മ ഇഹ്ഫളനി മിൻ ബൈനി യദയ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഖൗഫി وأعوذ بعظمتك أن أعطال أعطال من تحتي. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ ഇഹത്തിലും പരത്തിലും ഞാൻ നിന്നോട് മാപ്പും സൗഖ്യവും തേടുകയാണ്. അള്ളാഹുവെ എൻ്റെ ദീനിലും ഇഹലോക ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും ഞാൻ നിന്നോട് പാപമോചനവും സൗഖ്യവും തേടുന്നു. അള്ളാഹുവെ നീ എൻ്റെ നഗ്നത മറക്കണമേ, എൻ്റെ ഭയപ്പാടുകൾക്ക് നിർഭയത്വമേകണമേ. അള്ളാഹുവെ എൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തുകൂടെയും മുകളിലൂടെയും പിന്നിലൂടെയുമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നീ എനിക്ക് സംരക്ഷണം നൽകണമേ. എൻ്റെ താഴ്ഭാഗത്തിലൂടെ ഭൂഗർഭത്തിലേക്ക് ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന് നിൻ്റെ മഹത്വത്തിൽ ഞാൻ അഭയം തേടുന്നു റബ്ബേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ അബൂദാവൂദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. വളരെ സുദീർഘമായൊരു പ്രാർത്ഥനയാണ്. നമുക്ക് രണ്ട് ഘട്ടങ്ങളായിക്കൊണ്ട് ഇതിനെ പഠിക്കാവുന്നതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത അൽ അഫ്വ വൽ ആഫിയത. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ ഫി ദുനിയാ വൽ ആഖിറ ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനീ വ ദുനിയായ. ഇത് അടുത്ത സെന്റൻസ് ആണ്. ഫീ ദീനീ വ ദുനിയായ, ഫീ ദീനീ വ ദുനിയായ വ അഹ്ലി വ മാലി, വ അഹ്ലി വ മാലി. اللهم اني اسالك العفو والعافيه في ديني ودنياي واهلي ومالي. اللهم استر عوراتي, اللهم استر عوراتي, اللهم استر عوراتي وامن روعاتي وآمِن مِن رَوْعَاتِي. اللهم استر عوراتي وآمِن رَوْعَاتِي. ഇതുവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ. اللهم إني أسألك العفو والعافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. ഈ പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗം വരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു പ്രാർത്ഥന പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പ്രാർത്ഥനാ പഠനം.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകാം. ജനസംഖ്യ കണക്കെടുപ്പിന്റെ സെൻസസ് 2027 ആദ്യഘട്ടം ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ കേരളത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ സെൻസസ് വകുപ്പിന്റെ പോർട്ടലിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ നൽകാനുള്ള സംവിധാനം വിൻഡോ തുറക്കുന്നതാണ്. പിന്നീട് ഈ വിവരങ്ങൾ എനുമിനേറ്റർമാർ വീട്ടിലെത്തി പരിശോധിക്കുകയും ചെയ്യും. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ടം ജാതി സെൻസസും ഒപ്പം നടത്തും. ആദ്യഘട്ടത്തിൽ നൽകേണ്ടത് കെട്ടിട നമ്പർ, സെൻസസ് ഹൗസ് നമ്പർ, വീടിൻ്റെ സ്ഥലം, ചുമരുകൾ, മേൽക്കൂര, വീടിൻ്റെ ഉപയോഗം തുടങ്ങിയ 33 കാര്യങ്ങളാണ്. മൊബൈൽ നമ്പറും ഇതോടൊപ്പം നൽകേണ്ടതുണ്ട്. സെൻസസ് ജൂൺ 16 മുതൽ സ്വയം വിവരങ്ങൾ നൽകി തുടങ്ങാം.
5: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ബ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാ കായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ, ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം, അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ, ഹദീസ് പഠിക്കാനാണോ താല്പര്യം, അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ, ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ, കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്, പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്, മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ, ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്, കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ, സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്, അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്, യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും സമയമില്ല എന്ന പരാതിയുള്ളവരാണല്ലോ. ചെറിയ സമയം കൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളുടെ ഈ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് ഇണയെ മനസ്സിലാക്കുക. ഈ ലേഖനം എഴുതിയത് റോഷൻ പുനലൂരാണ്. ശബ്ദം നൽകുന്നത് ഷെഫീഖ് വണ്ടൂർ.
1: ദാമ്പത്യ ജീവിതത്തിന് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പരസ്പരമുള്ള തിരിച്ചറിവാണ് ദാമ്പത്യത്തിന് അത്യാവശ്യമായി വേണ്ടത്. അതാണ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളുടെയും അടിസ്ഥാനമായി വർത്തിക്കുന്നത്. രണ്ടുപേർക്കും തങ്ങളുടെ പോസിറ്റീവുകളും നെഗറ്റീവുകളും തിരിച്ചറിയാനാവണം. എന്നാൽ അത് പലപ്പോഴും നടക്കുന്നില്ലെന്നതാണ് വസ്തുത. ഈ തിരിച്ചറിവിന്റെ അഭാവം ദാമ്പത്യമാകുന്ന വാഹനത്തിന്റെ ചക്രമുരുളാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പലപ്പോഴും വേർപിരിയലിലേക്ക് എത്തിക്കാൻ കാരണമാകാറുണ്ട്. അതിന്റെ മൊത്തം ഭാരം പേറേണ്ടി വരുന്നത് അവർക്ക് ജനിച്ച മക്കളായിരിക്കും. ഉള്ളു തുറന്നുള്ള സംസാരം കൊണ്ടുതന്നെ ഇണകൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ സംസാരം പല ദമ്പതികളുടെയും കിടപ്പുമുറികളിൽ പോലും നടക്കുന്നില്ല. അത്യാവശ്യമായി വരുന്ന ചില ഉള്ളുതുറക്കലുകൾ വരെ ചില ഈഗോകളുടെ പേരിൽ മാറ്റിവെക്കുന്നവരാണ് പലരും. ഭർത്താക്കന്മാരോട് ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഉള്ളുതുറന്ന് സംസാരിക്കാറുണ്ടോ? നിത്യജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും അവളോട് അന്വേഷിച്ചാണോ എടുക്കാറ്? അതല്ല, എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമാണോ അവൾ അറിയാറ്? സർപ്രൈസിനുവേണ്ടി, തമാശയ്ക്കുവേണ്ടി ചില കാര്യങ്ങൾ ഭാര്യമാരിൽ നിന്ന് മറച്ചുവെക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതുപോലും ചിലപ്പോൾ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെക്കാറുണ്ടെന്നത് ഓർക്കുക. പെട്ടെന്നെടുക്കേണ്ട, കൂടിയാലോചിക്കാൻ സമയമില്ലാത്ത ചില തീരുമാനങ്ങളും ഉണ്ടായേക്കാം. ഭാര്യയോടും മക്കളോടും കൂടിയാലോചിച്ച ശേഷം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് തങ്ങളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കലും പരിഗണിക്കലുമായി അവർ മനസ്സിലാക്കും. ബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ അത് ഏറെ സഹായിക്കും. ഒരു പുരുഷനെന്ന നിലയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്ത് സമൂഹത്തിന്റെ കണ്ണിൽ മാത്രമേ നിങ്ങളെ സമ്പന്നനാക്കുന്നുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സമ്പന്നനാക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണ്. അത് മറന്നുപോകരുത്. അവളുടെ സ്നേഹവും പിന്തുണയുമാണ് ഒരർത്ഥത്തിൽ നിങ്ങളെ സമൂഹത്തിൽ പോലും സമ്പന്നനാക്കുന്നത്. അത് തിരിച്ചറിയുന്നവർ അവളെ സ്നേഹിക്കാനും പരിഗണിക്കാനും പിശുക്ക് കാണിക്കില്ല. ഈഗോകളെ മാറ്റിവെച്ചേ തീരൂ. എല്ലാ പ്രയാസങ്ങളും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി സഹിക്കുന്നവളും ഒട്ടേറെ ഇഷ്ടങ്ങൾ ത്യജിക്കുന്നവളുമാണ് ഭാര്യ. അവൾ തിരിച്ച് ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹം മാത്രമാണ്. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കാനറിയണം. അവൾക്കത് ബോധ്യപ്പെടണം. പലരുമുണ്ട് ഭാര്യമാരെ അവർ നന്നായി സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ ഭാര്യമാർക്ക് പരാതി തന്നെയായിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കാൻ ഭർത്താവ് പിശുക്കു കാണിക്കുന്നതാണ് അതിന് കാരണം. സ്നേഹിക്കുക എന്നത് ഒരു കാര്യമാണ്, ഉള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് മറ്റൊരു കാര്യവും. അഭിനന്ദിക്കേണ്ടിടത്ത് അവളെ അഭിനന്ദിക്കണം. അത് അവളെ കൂടുതൽ ഉന്മേഷവതിയാക്കും. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം ഭക്ഷണത്തെക്കുറിച്ച് വളരെ രുചിയുണ്ട്, ഉഷാറായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് അവൾക്ക് നൽകുന്ന ഊർജം അപാരമായിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും തണൽ പ്രതീക്ഷിച്ച് സ്വന്തം വീട് വിട്ട് വന്നവളാണവർ. അക്കാര്യം മറക്കാതിരിക്കുക.
0: ജസാക്കല്ലാഹു ഖൈറ. ഷെഫീഖ് വണ്ടൂരാണ് നുറുങ്ങുകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. റോഷൻ പുനലൂരിന്റെ ഇണയെ മനസ്സിലാക്കുക എന്ന രചനയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കേട്ടത്.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതെ, പൊണ്ണത്തടിയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിലേറെ അതിൻ്റെ ഒരുപാട് പ്രതിവിധികളുണ്ട്. അതെല്ലാം എന്താണ് എന്നതാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്നത്. ഇത് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ഇന്റേണൽ മെഡിസിൻ കൺസൾട്ടന്റായ ഡോക്ടർ അമീൻ കബീറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും ഡോക്ടർ. ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ സംശയങ്ങൾ, പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ടെക്സ്റ്റായിട്ട്. അതുപോലെ തന്നെ 9020840840 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നേരിട്ട് ഡോക്ടറുമായി നിങ്ങളുടെ ആശങ്കകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ നിങ്ങൾക്ക് പങ്കുവെക്കുകയും അതിൻ്റെ പ്രതിവിധികൾ തേടുകയും ചെയ്യാം ഇൻഷാല്ലാ. നമുക്ക് ഡോക്ടറോട് പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് നമുക്ക് ചോദിച്ചറിയാനുണ്ട്, പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട്. അത് നമുക്ക് തത്സമയം നമുക്കത് സംസാരിക്കാം ഇൻഷാല്ലാ. ഡോക്ടർ, ഇപ്പം പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ടാണ് ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തടി, കുറച്ച് തടി കണ്ടു കഴിഞ്ഞാൽ ആരോഗ്യമായിട്ട് കോറിലേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് തടി കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോയല്ലോ, അങ്ങനെയാണ് പൊതുവെ സംസാരിക്കാറുള്ളത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ശരീരത്തിൻ്റെ തടി ഏത് ലെവലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോധർ ചെയ്യേണ്ടത്?
2: പണ്ടുകാലങ്ങളിൽ ആരോഗ്യത്തിന്, ആരോഗ്യത്തിൻ്റെ ഒരു അളവ് കണ്ടിരുന്നത് ആ വയറിൻ്റെ ആ ഒരു നീട്ടം എത്രത്തോളം മുന്നോട്ടുണ്ട്, ആ നല്ല ആരോഗ്യമായിട്ട് നല്ല ആരോഗ്യമായിട്ട് നടന്നൊരാൾ എന്നായിരുന്നു നമ്മളൊരു പുറത്തുനിന്ന് കണ്ടിരുന്നത്. പക്ഷെ ഇന്റേണലി നോക്കുമ്പോൾ അത് അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും പൊണ്ണത്തടി പ്രശ്നകരം തന്നെയാണ്. അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ എപ്പോൾ ബാധിക്കുന്നു അപ്പോഴാണ് ശരിക്കും പൊണ്ണത്തടിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അനുഭവിച്ചത്. ചെറിയ കുട്ടി ചിലപ്പോൾ ഒരു പൊണ്ണത്തടിയുമായിട്ട് നടക്കുമ്പോൾ അവൻ അത്ര വലിയ ബുദ്ധിമുട്ട് നമുക്ക് പുറത്തുനിന്ന് കാണുന്നില്ലായിരിക്കാം. സോഷ്യലി അവൻ കുറച്ച് ബാക്ക്വേർഡ് ആയിരിക്കാം, സോഷ്യലി അവനെ എല്ലാവരും കൂട്ടത്തിൽ കൂട്ടില്ല, അല്ലെങ്കിൽ അവൻ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി മടിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ചൈൽഡ്ഹുഡ് പ്രശ്നങ്ങൾ മുതൽ അഡൾട്ട്ഹുഡിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പൊണ്ണത്തടി. ഇത് ഒരു പോയിന്റ് ഓഫ് ലൈഫിലും നല്ലതല്ല. എപ്പോഴാണിത് പ്രശ്നം കൂടുതലായിട്ട് വരിക എന്ന് അഡൾട്ട്ഹുഡിൽ ആകുമ്പോഴത്തേന് ഈ കുട്ടികളിൽ ഉണ്ടായിരുന്ന പൊണ്ണത്തടി ആ വളർന്ന് വലിയ എപ്പോഴും ആ ഒരു തടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തതാണ് പെട്ടെന്ന് തന്നെ ഷുഗർ പോലത്തെ ബുദ്ധിമുട്ട്, അറ്റാക്ക്, കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സ്ട്രോക്കുകൾ, ഇത് പലതും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഫേസിൽ എടുത്ത് നോക്കിയാലും ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ കൂട്ടുകാരുമൊത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സമയം അത് പോകും. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കും, ക്രിക്കറ്റ് പിന്നെയും കുഴപ്പമില്ല, കുറച്ചൊക്കെ അവിടെ നിൽക്കുന്ന പരിപാടിയാണെന്നുള്ളത്. ഫുട്ബോൾ ആണെങ്കിൽ അവന് ഗോളിയിലോട്ട് മാറ്റപ്പെടുക, അല്ലെങ്കിൽ അവനൊരു ഡിഫൻഡർ പോസ്റ്റിലോട്ട് മാറ്റുക എന്നുള്ളത് അതൊരു കാര്യം. അതിൻ്റെ പുറമെ അവൻ തന്നെ ആക്റ്റീവായിട്ട് ഒരു പരിപാടികളിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കുറയും, അതുവഴി അവന് സോഷ്യൽ അക്സെപ്റ്റബിലിറ്റി കുറയും. ചിലപ്പോൾ ആ കുട്ടിക്ക് തന്നെ ഒരു പരിപാടിയിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിലോ സ്റ്റേജിലോ കയറി നിൽക്കാനുള്ള കോൺഫിഡൻസ് കുറയും. അങ്ങനത്തെ ഒരു സ്റ്റേജ് മുതൽ, ആ ഒരു ചെറുപ്പകാലം മുതൽ അഡൾട്ട്ഹുഡിൽ വരെ എപ്പോഴായാലും പൊണ്ണത്തടി പ്രശ്നം തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു കാലത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടാക്കുള്ളൂ എന്നുള്ള പറയാൻ പറ്റില്ല. ഈ ഒരു മെന്റലി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു ഡിപ്രഷൻ വരെ ഈ കുട്ടികളിൽ ഉണ്ടാക്കാൻ പാകത്തിനുള്ള പ്രശ്നമാണ് പൊണ്ണത്തടി. ഇതെന്താണെന്ന് പറയാം, ഇത് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു കൂട്ടത്തിലായിരുന്നു.
1: ഓക്കെ ഓക്കെ. അപ്പം ശരീരഭാരം ഏത് ലെവലിലെത്തുമ്പോഴാണ് ശരിക്കും അതിനെ പൊണ്ണത്തടി എന്ന് പറയാൻ സാധിക്കുന്നത്? ടെക്നിക്കലി എങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത്?
2: ബി എം ഐ എന്നുള്ള അളവാണ് നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോഴതിന് വേറെ കുറേ കാര്യങ്ങളും കൂടി വെച്ചിട്ട് മസിൽ മാസ്, ഫാറ്റ് മാസ്, ഇതിനൊക്കെ മാറി മാറി തരം തിരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. പക്ഷേ ട്രഡീഷണലി നമ്മൾക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ഹൈറ്റ് ബി എം ഐ, നമ്മുടെ വെയ്റ്റും ഹൈറ്റും എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡിറൈവ് ചെയ്യുന്ന ഒരു ചെറിയൊരു നമ്പർ, അത് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം നമുക്ക് എത്രത്തോളം തടി കുറയ്ക്കണം എന്നുള്ളതിൻ്റെ ഒരു അളവ് കിട്ടുക. ഇത് ഇപ്പോൾ അത്രത്തോളം ഒരു പുതിയ ഒരു മെട്രിക് അല്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. പെട്ടെന്ന് ഒരാളുടെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അൺഹെൽത്തി ആണോ ഹെൽത്തി ആണോ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശം അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മതി. ഇത് നമുക്ക് ഇത് ശരിയല്ലാത്ത കുറേ ഇതുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല ബോഡി ബിൽഡേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ജിമ്മ് ചെയ്യുന്ന കൂട്ടത്തിലാണ്, അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ, അവർക്കൊരു തടി പോലെ തോന്നിച്ചാൽ അവർക്ക് ആ മസിൽ മാസ് അത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അവിടെ നമ്മൾ എടുക്കാത്ത അവൻ്റെ ഫാറ്റ് മാസിൻ്റെ പേഴ്സൻറ്റേജ് ആണ് നമ്മൾ എടുക്കേണ്ടത് അവിടെ. ഇതിനിപ്പോൾ വേറെയും കുറേ മെട്രിക്കുകൾ, വേറെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഈസി ഇപ്പോഴും നമ്മുടെ വെയിങ് സ്കെയിൽ, വെയിങ് സ്കെയിൽ തന്നെ ഫാറ്റ് മാസ് മെഷർ ചെയ്യാൻ പറ്റുന്ന വെയിങ് സ്കെയിലുകളുണ്ട്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഫാറ്റിൻ്റെ അളവുണ്ട് എന്നുള്ളതും അത് എത്രത്തോളം നമ്മൾ കുറയ്ക്കണമെന്നും. ആണുങ്ങളിലാണെങ്കിൽ ഒരു 30+% ഫാറ്റ് മാസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കണം, അത് അൺഹെൽത്തി എമൗണ്ട് ആണ്. അതൊരു 25-20 എത്തിക്കണം മിനിമം. 15-20 ആണ് ഏറ്റവും നല്ലത്, പക്ഷെ അറ്റ്ലീസ്റ്റ് 30 ഉള്ളവർ 20-25 എത്തിക്കണം. ഫീമെയിൽസിനാണെങ്കിൽ ജസ്റ്റ് ബിലോ 30 ഓക്കെയാണ്. അവർക്ക് ഹിപ്പിൻ്റെ അവിടെയുള്ള ഫാറ്റ്, അല്ലെങ്കിൽ തൈസിൻ്റെ അവിടെയുള്ള ഫാറ്റ്, ബ്രസ്റ്റ് ഇഷ്യൂലുള്ള ഫാറ്റ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വാല്യൂ ആണ് അതിൽ നിന്ന് കിട്ടുക. അതുകൊണ്ട് അവർക്ക് കുറച്ച് ഫാറ്റ് എക്സ്ട്ര ഉള്ളതും അക്സെപ്റ്റബിൾ ആണ്. അവിടെ നമുക്ക് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ഒക്കെ എടുക്കാൻ പറ്റും. അവിടെ വേസ്റ്റിൻ്റെ എത്രത്തോളം വേസ്റ്റ് കൂടി കിടക്കുന്നു, നമ്മുടെ വയറിൻ്റെ അളവ് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെട്രിക്കായിട്ട് എടുക്കാൻ പറ്റും. എങ്കിലും ഇപ്പോഴും ബി എം ഐ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ബി എം ഐ ആയതുകൊണ്ട് നമ്മൾ ബി എം ഐ നോക്കുന്നു.
1: ഓക്കെ ഓക്കെ. ഇതിൽ ഇപ്പം അമിതവണ്ണം ശരിക്കും ജനറ്റിക്സുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇപ്പം നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തടിയായി, അതുകൊണ്ട് ഞാനും തടിയായി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ?
2: ഉണ്ട്. ജനറ്റിക്സുമായിട്ട് അമിതവണ്ണത്തിനും പല നമ്മുടെ പല രോഗങ്ങൾക്കും നമ്മുടെ സ്വഭാവത്തിന് വരെ ജനറ്റിക്സിന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പങ്കുണ്ട്. പക്ഷേ അമിതവണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനറ്റിക്സ് ആ തോക്കിൻ്റെ ഉള്ളിൽ ഉണ്ട ലോഡ് ചെയ്ത് വെക്കുന്നു എന്നേ ഉള്ളൂ. ഈ തോക്കിൻ്റെ ഉള്ളിൽ വെടി വെക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബേസിക്കലി എങ്ങനെയായാലും ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ ജനറ്റിക്സ് മോശമായുള്ള ആളുകൾക്കും തടി കുറക്കാം. സാധാരണ ഒരു ജനറ്റിക്സിനൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾ തടി കുറക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫേർട്ട് അധികം ഇടണം, അതമ്മോ ശരിയാണ്. എങ്കിലും ആ തോക്ക് ലോഡ് ചെയ്യുന്നത് എപ്പോഴും ജനറ്റിക്സ് ആയാലും നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് വെടി വെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് ശരിക്കും ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈലായിട്ട് അത് തന്നെയാണോ മെയിൻ ഇഷ്യൂ എന്നുള്ളതൊന്ന് പറയാമോ?
2: ഉണ്ട്. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ സ്ക്രീൻ ഓൺ ടൈം, നമ്മൾ കുറേ കൂടി ഇനാക്റ്റീവ് ആണ്. രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഫുഡുകളിലൊക്കെ അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ, അത്യാവശ്യത്തിൽ അധികം പ്രോസസ്സിംഗ് ഉള്ളതും അതിൽ തന്നെ കുറേ കൂടി ഷുഗറി, കുറേ കൂടി കാർബ്സ് കൂടിയിട്ടുള്ള സാധനങ്ങൾ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് മോശമാണ്. ലൈഫ് സ്റ്റൈലിൽ എപ്പോഴും മൂന്ന് കാര്യങ്ങളാണ് വെയിറ്റ് ലോസ് മെയിൻ ആയിട്ടുള്ളത്. ഒരു ട്രയാങ്കിൾ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡയറ്റ്, എക്സസൈസ് മെയിൻ ആയിട്ട് വേണ്ട സാധനം. ഇതിൽ മൂന്നാമത്തെ കൺസിസ്റ്റൻസി. ഡയറ്റ് മാത്രം ഡയറ്റ്, എക്സസൈസ് വിത്ത് കൺസിസ്റ്റൻസി കാര്യമില്ല. കാരണം മസിൽ മാസ് നന്നായിട്ട് പോകും എക്സസൈസ് ഒന്നും ഇല്ലെങ്കിൽ. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഈ രണ്ട് കാര്യം പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതേപോലെ തന്നെയാണ് എക്സസൈസ്. എക്സസൈസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഡയറ്റും കൺസിസ്റ്റൻസിയും ഓൺ പോയിന്റ് ആവണം.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ ഇപ്പം ഈ ഇപ്പോഴത്തെ ജോലി രീതികൾ പഴയതിനെ അപേക്ഷിച്ച് കൂടുതലൊരു സെഡൻറ്ററി ലൈഫാണ്, കൂടുതൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ ഇപ്പം വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടി ശരീരമൊന്നും അനങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ഒരു പ്രശ്നമാണ്. അപ്പം ഇതിൻ്റെ ഒപ്പം വരുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ട്രെസ്, അതുപോലെ ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ, ഉറക്കമില്ലായ്മ. അപ്പം ഇതൊക്കെ എങ്ങനെയാണ്? അത് പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും നമ്മുടെ ശരീരഭാരത്തിന് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയാമോ?
2: ശരീരഭാരത്തിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഹോർമോണുകളുടെ പ്രശ്നം. ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ പല സമയങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ചിലർക്ക് തടി കൂടുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ കാരണം തപ്പിപ്പോയത് നീ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ ഇത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, എൻ്റെ തടി നീ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം അതെന്താണ് കാരണമെന്ന് നമ്മൾ എപ്പോഴും അന്വേഷിച്ച് പോകണം. അത് പലർക്കും പലതിനും ഹോർമോണുകളുടെ പ്രശ്നം കാരണമാണ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. ഈ ഒരു ജീവിതകാലങ്ങളിൽ നമുക്ക് അതിന് മാത്രം കോമ്പറ്റീഷൻസ് ഉണ്ട്. സോ സ്ട്രെസ് എന്ത് വന്നാലും ഉണ്ടാവും. അത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രെസ് കാരണം കോർട്ടിസോൾ എന്നൊരു ഹോർമോണിൻ്റെ അളവ് കൂടും. ഇതാണ് നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ കൂട്ടാനുള്ളൊരു സാധ്യത ഉള്ളത്. പക്ഷെ അത്രയും ലെവലിലൊരു സ്ട്രെസ് നമുക്ക് അത്രയും ക്രോണിക്കലി എലിവേറ്റ് എല്ലാ ദിവസവും എപ്പോഴും സ്ട്രെസ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്കാണ് ഇതുണ്ടാവുക. എങ്കിലും നമുക്ക് ഇതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡയറ്റ് ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറിയാലും മതി. ഡയറ്റ് ഓൺ പോയിന്റ് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം, പ്രോട്ടീൻ്റെ അളവ് കൂടുതൽ കഴിക്കുക, കാർബ്സ് ഒക്കെ ആണെങ്കിൽ നല്ല കാർബുകൾ മാത്രം കഴിക്കുക, ചോറ് വെള്ളരിയൊക്കെ ആണെങ്കിൽ അതൊന്ന് അത്യാവശ്യം രീതിയിൽ ലിമിറ്റ് ചെയ്യുക, സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ ബ്രെഡ്സ് ആണെങ്കിൽ മൾട്ടി ഗ്രെയിൻ ബ്രെഡ് അങ്ങനത്തെ മാറുക. പ്രോട്ടീൻസ് മെയിൻ നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ ഒരു മെയിൻ ഭാഗം പ്രോട്ടീനാക്കി മാറ്റുക. ഫാറ്റ് നല്ല ഹെൽത്തി ഫാറ്റുകളും ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈലിനെ മാച്ച് ചെയ്യത്തക്ക വിധം, അതായത് സെഡൻറി ലൈഫ് സ്റ്റൈലിൽ ഒരാളാണെങ്കിൽ അയാൾ ഒരു ഹാഫ് ആൻ അവർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, ഹാഫ് ആൻ അവർ വെറുതെ ഇരിക്കാന്നല്ല ജോലി എടുത്തുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കുറച്ച് നേരം, നീറ്റ് എന്ന് പറയാം, നോൺ എക്സസൈസ് ഇൻഡ്യൂസ് തെർമോജനസിസ്, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടക്കുക, ആ സ്റ്റെപ്പ് കൂടുതൽ കയറ്റുക, കുറച്ച് നേരം മീൻസ് നമ്മുടെ വാച്ച് കൗണ്ടറോ സ്റ്റെപ്പ് കൗണ്ടറോ എല്ലാം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്റ്റെപ്പ് ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കാലിങ്ങനെ ഫിഡ്ജറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. ബേസിക്കലി ഏറ്റവും അതിലേറ്റവും ബെറ്റർ സാധനം സ്റ്റെപ്പ് കൂട്ടുക എന്നുള്ളതാണ്. സ്ലീപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഉറക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയൊരു ഇക്വേഷൻ തന്നെയാണ് സ്ട്രെസ് ആൻഡ് സ്ലീപ്പ്. സാർ ചോദിച്ച പോലെ സ്ട്രെസ് ആൻഡ് സ്ലീപ്പ്, സ്ട്രെസ്സിന് ഞാൻ പറഞ്ഞ പോലെ കോർട്ടിസോളുമായിട്ട് ബന്ധപ്പെട്ട. സ്ലീപ്പിൻ്റെ എന്താണെന്ന് വെച്ചാൽ സ്ലീപ്പ് പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ പ്രോപ്പർ ഗ്രോത്ത് ഹോർമോൺ സെക്രേഷൻ നടക്കില്ല. ഈ ഗ്രോത്ത് ഹോർമോൺ ആണ് ആക്ച്വലി ഫാറ്റ് ബേണിങ്ങിന് അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ. അപ്പോൾ ഈ പ്രോപ്പർ സ്ലീപ്പ് അല്ല, കുറേ ബ്രോക്കൺ സ്ലീപ്പാണ്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ ഉണ്ടാകുമ്പോൾ തന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും, നമ്മൾ ഈ കൂർക്കം വലി കാരണം ഒക്കെ കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ സ്ലീപ്പ് ബ്രോക്കൺ ആയിരിക്കും. സോ ഈ ഒരു ഹോർമോൺ വീണ്ടും അവിടെ ഡിസ്റപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് നമ്മൾ കുറച്ചധികം, സാറ് പറഞ്ഞ പോലെ തന്നെ കോറിലേഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് മാറ്റാം, വരുത്താൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. സ്ട്രെസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു 24 മണിക്കൂറും സ്ട്രെസ്സിൽ ഒരാളാവാൻ സാധ്യത കുറവാണ്, ഉണ്ടാവും. ജീവിത സാഹചര്യങ്ങൾ പലർക്കും പലതാണ്, ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. എങ്കിലും ആ സ്ട്രെസ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം. യോഗ പോലത്തെയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെയോ കാര്യങ്ങൾ സ്ട്രെസ് റിലീവ് ആവുന്നു കേട്ടിട്ടുണ്ട്. എനിക്ക് വർക്കായിട്ടില്ല, പലർക്കും വർക്കാവാം, ചിലർക്ക് വർക്കാവാതിരിക്കാം. എനിക്ക് വർക്കാവല് വർക്കൗട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നടക്കാൻ പോവുക, വർക്കൗട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരിക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എൻ്റെ സ്ട്രെസ് ഞാൻ റിലീവ് ആയത്.
1: ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ സ്ട്രെസ്ഡ് കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വർക്ക് ആണെങ്കിൽ കൂടി നമ്മൾ ഡയറ്റിലും അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാമെന്നാണോ?
2: യെസ്, ആണ്. സ്ട്രെസ്സിൽ ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി പലർക്കും, ഞാൻ ഇപ്പോൾ സാറിന് പറഞ്ഞ പോലെ ചിലർക്ക് സ്ട്രെസ് റിലീവ് ചെയ്യുന്നത് ഫുഡിലോട്ടാണ്. ചിലർ അവർ ഭയങ്കര സ്ട്രെസ് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം നടത്തും. അത് നമ്മൾ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തേ തീരൂ. പൊണ്ണത്തടി കുറക്കാൻ എന്തെങ്കിലും ഒക്കെ ഒരു സാക്രിഫൈസ് നിർബന്ധമാണ്. ഒരു സാക്രിഫൈസും വെറുതെ ഇരുന്നിട്ട് തടി കുറക്കാൻ പറ്റുമോ എന്ന് നീ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മാക്സിമം എപ്പോഴും സ്ട്രെസ് ഉണ്ട്, ഓക്കെ, നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് സ്ട്രെസ് റിലീവ് ചെയ്യുന്ന രീതിയിലോട്ട് പോകണം. എൻ്റെ രീതി എന്ന് വെച്ചാൽ എനിക്ക് വർക്കൗട്ടാണ്, നീന്തലാണ്, പുറത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
2: സ്ലീപ്പിൻ്റെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ, സ്ലീപ്പ് ഈ ഒരു വർക്കൗട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പൊതുവെ കുഴപ്പമില്ലാത്തൊരു നല്ല സ്ലീപ്പ് കിട്ടും. യൂഷ്വലി അവർ എക്സോസ്റ്റഡ് ആയിരിക്കും. ഒരു ലേറ്റ് ഡേ ലേറ്റ് നൈറ്റിലാണ് അവിടെ വർക്കൗട്ട് എങ്കിൽ കുറെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സോസ്റ്റഡ് ആകുമ്പോൾ സ്ലീപ്പും അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടും. സ്ലീപ്പിന് അല്ലെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് സ്ലീപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കൊരു രീതിയിൽ നമുക്ക് സ്ലീപ്പിനെ ഒന്ന് ഹാബിറ്റ് റെഡി ആക്കി എടുക്കാൻ പറ്റും.
1: ഓക്കെ ഓക്കെ. അപ്പം സ്ലീപ്പിൻ്റെ ഒരു മെഷർ ഉണ്ടോ, ഇത്ര സ്ലീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ബ്രേക്ക് ആവാത്ത നമ്മൾ എത്ര മണിക്കൂറാണ് നമുക്ക് ഒരു ഹെൽത്തി സ്ലീപ്പ്?
2: അത് ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പല പല കാലയളവിലും പലരും പല രീതിയിൽ നമുക്കൊരു മെഷർ കറക്റ്റായിട്ട് തരാത്ത ഒരു ചോദ്യമാണ്. പലരും പല സ്റ്റഡീസും റിവീൽ ചെയ്യുന്നത് 7-8 hours of sleep എന്നാണ്. ചിലർക്ക് 6 hours മതി. പക്ഷെ മിനിമം ക്വാളിറ്റി സ്ലീപ്പ് 5 to 6 hours കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏകദേശ കണക്ക്. ബ്രേക്ക് ആവാത്ത സ്ലീപ്പ്, അവിടെയാണ് ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ പലതും ചിലർക്ക് ഉറക്കത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ. ചിലർക്ക് ഉറക്കത്തിൽ കറക്റ്റ് ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എ സി ആണ് ഇടുന്നതെങ്കിൽ തന്നെ ചിലപ്പോൾ എ സി ഓഫായി കഴിഞ്ഞാൽ ആൾ എണീക്കും, അവിടെയൊക്കെ ചെറിയ ബ്രോക്കൺ സ്ലീപ്സ് അവിടെയും ഇവിടെയും വരും. പക്ഷേ ഇതൊരു കൺസിസ്റ്റൻ്റ് അല്ലാത്ത പ്രശ്നം, അതായത് ഡെയിലി ഈ പ്രശ്നം വരുമോ എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലാത്ത പക്ഷം ഒരുവിധം ക്ഷീണമുള്ളവനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങിപ്പോകും.
1: ഓക്കെ, ഇനി നമുക്ക് ഈ കുട്ടികളുടെ അമിതവണ്ണവുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പം നമ്മൾ ജനറലൈസ് ചെയ്തിട്ടാണ്, ജനറലൈസ് ആയിട്ടാണ് മൊത്തത്തിലുള്ള പൊണ്ണത്തടി വിഷയമാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം പൊതുവെ കുട്ടികളിൽ ഈ പൊണ്ണത്തടി ഇപ്പം കൂടുതലായിട്ട് കാണുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം പൊതുവെ ഈ വലിയവർക്ക് പറയുന്നത് പോലെ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഒരു തടി വെച്ച് കഴിഞ്ഞാൽ ഇത് അവൻ്റെ കുറുമ്പാണെന്നോ, അങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പം ഇതിനെ എങ്ങനെയാണ് നമുക്ക് അത് അങ്ങനത്തെ ഒരു ധാരണ ശരിയാണോ, എങ്ങനെയാണ് കുട്ടികളുടെ ഒബേസിറ്റിയും വരുമ്പം എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക എന്നുള്ളതൊന്ന് വിവരിക്കാവോ?
2: അതൊരു ഡെലിക്കേറ്റ് ടോപ്പിക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പിടിച്ച് തടി കുറക്കുക എന്നുള്ളത് അത് പറ്റുമോന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കതിൽ വലിയ സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് കുട്ടികളുടെ സ്ക്രീൻ ഓൺ ടൈം കുറക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയെങ്കിലും ടി വിയിൽ നിന്നോ ഫോണിൽ നിന്നോ ഉള്ള സ്ക്രീൻ ഓൺ ടൈം കുറക്കണം, അവരെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കണം. അതിന് നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. നമ്മുടെ കുട്ടികളാണെങ്കിൽ അവർക്ക് ടി വിയുടെ മുന്നിൽ നിന്ന് ഫുഡ് കൊടുക്കാതിരിക്കുക, ഫോണ് കളിക്കുമ്പോൾ മാത്രം ഫുഡ് കൊടുക്കുന്ന രീതികളിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് മാറ്റാൻ, അതിൽ നിന്ന് മാറ്റണം. അവരോടൊപ്പം പുറത്ത് നമ്മൾ ടൈം കണ്ടെത്തണം, സ്പെൻഡ് ചെയ്യാൻ, നടത്തുന്നിട്ട് പുറത്ത് പോകാനോ അല്ലെങ്കിൽ പാർക്കിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവരെ നടത്തിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഏതൊരു പൊണ്ണത്തടി ആയാലും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 3 കാര്യങ്ങളാണ്: ഡയറ്റ്, വർക്കൗട്ട്, ഫിസിക്കൽ
1: കൺസിസ്റ്റൻസി.
2: അതിൽ ഈ കൺസിസ്റ്റൻസി പാർട്ട് കുട്ടികൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല, കാരണം അവർക്ക് നമ്മൾ തന്നെ നോക്കിയിട്ട് അവരെ ഡെയിലി നടത്തിപ്പിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഡയറ്റിൻ്റെ കാര്യത്തിലാണ്, അത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് തുടക്കമേ കൊടുത്ത് ശീലിക്കണം. അറിയാതെ എന്നല്ല, എല്ലാ പരിപാടികൾക്കും പോയാലും കുട്ടികൾക്ക് ആദ്യം കിട്ടുന്ന സാധനം മുട്ടായി, മധുരം, കേക്ക് പോലത്തെ സാധനങ്ങളാണ്. ഇതിൽ നിന്ന് അവരെ എത്രത്തോളം നമുക്ക് ബാക്കിലോട്ട് വലിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല ഇതാണ്. ഇതൊന്നും കുട്ടികളെ നിർബന്ധിച്ച് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്നതോളം അത് പിടിച്ചു നിൽക്കാന്ന്. എന്ത് വന്നാലും ഇവരെ ഈ ഒരു ഒബീസിറ്റിന്ന് അവർ കുറച്ചൊരു ഏജ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബോധം വരുന്ന സമയമുണ്ട്. ആ സമയത്ത് നിന്ന് അവരെന്തായാലും പൊതുവേ കുറയാറുണ്ട്. ചിലർ കുറയാത്തവരുണ്ട്, കുറയാറുണ്ട്. ഈ വർക്കൗട്ട് എന്നുള്ള ഇക്വേഷൻ ഇവരിത് എന്തായാലും വരെ നടത്തിക്കുക അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം കുറയ്ക്കുക എന്ന കാര്യങ്ങളേ ഉള്ളൂ. തുടക്കത്തിൽ ഈ ഒബീസിറ്റി അവർക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതിന് ആദ്യമേ സ്റ്റെപ്സ്, ചെറുപ്പം മുതലേ നമ്മൾ ഇതിൻ്റെ ബേബി സ്റ്റെപ്സ് എടുത്ത് തുടങ്ങണം. സ്ക്രീൻ ഓൺ ടൈം കുറയ്ക്കുക, ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ചോയ്സുകൾ മാത്രം എടുക്കുക. അപ്പോൾ എനിക്ക് സെറിലാക്കിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ അങ്ങനെയൊന്നും എനിക്ക് അത് പറയണമെന്ന് ഇല്ല. ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിലിരുന്ന് പറഞ്ഞത് ശരിയാണെന്നല്ല. പക്ഷെ എങ്കിലും കുറച്ചും കൂടി ഹെൽത്തിയർ ഓപ്ഷൻസ് മാറണം. കുട്ടികളായാലും കോഴിമുട്ടൻ്റെ വെള്ള പോലത്തെ സാധനങ്ങൾ, കുറച്ചൊക്കെ പ്രോട്ടീൻ ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ എന്നാലും അത് നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ അളവുള്ള ഫുഡിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക. കുറച്ച് വെജിറ്റബിൾസ് അതിൻ്റെയൊക്കെ ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ജ്യൂസ് പോലെ ഉണ്ടാക്കിയിട്ടോ ഒക്കെ അവർക്കൊന്ന് നിർബന്ധിച്ച് കുടിപ്പിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ വയറ് നല്ല രീതിയിൽ ഫില്ലാവും. മോശം സാധനങ്ങൾ വെച്ചിട്ട് നല്ല രീതിയിൽ ഫില്ലാക്കാൻ പറ്റും. വർക്കൗട്ടിൻ്റെ ഭാഗത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടീനെ പിടിച്ചിട്ട് 2 weight ഡംബിൾ എടുത്തിട്ട് കൊടുക്കാമെന്ന് പറയാൻ പറ്റില്ല. കുട്ടീനെ നമ്മളായിട്ട് ആക്റ്റീവ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി നടത്തിക്കുന്ന രീതിയിൽ കൊണ്ടുവരണം.
1: ഓക്കെ, പണ്ടത്തെ പോലെയൊക്കെ വെളിയിലിറക്കി കളിക്കുക അല്ലേ, ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പം ഫുഡിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ഇപ്പം പറഞ്ഞു വന്നത്. അപ്പം അതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഈ ഓവർ പ്രോസസ്ഡ് ഫുഡിൻ്റെ ഇപ്പം നമുക്ക് പേരെടുത്ത് പറയാൻ ഒരുപാടുണ്ട്. ഇപ്പം കുട്ടികളിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അവൻ്റെ വയറ്റിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഈ ഇതിൻ്റെ ഒരു തുടക്കം വരാറുള്ളത്. ഇപ്പം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടും ഇതുപോലെ ഈ ഗൾഫിലുള്ളതൊക്കെ ഇതുപോലെ പ്രോസസ്ഡ് ഫുഡ്സൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പം നാട്ടിൽ അവൈലബിലിറ്റി ആവുന്നതിന് മുന്നേ ഗൾഫിൽ ഇതുപോലെ ഇപ്പം ചോക്ലേറ്റ് സ്പ്രെഡുകളും അതുപോലെ ചീസും ഒക്കെ ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിലെ കുട്ടികൾ അവിടെ പോയിട്ട് അന്ന് ഈ ഒബേസിറ്റി ഇത്ര വലിയ പ്രശ്നം ആയിരുന്നില്ല. പക്ഷേ ഇന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും അത് എന്താ പറയുക അത് കൂടുതലായിട്ട് അത് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ശരിക്കും പറഞ്ഞാൽ വിസിബിൾ ആണ്. നമുക്ക് കാണാം നല്ല രീതിയിൽ അത് വിസിബിലിറ്റി ഉണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം എന്താ ഡോക്ടർ പറയാൻ പറ്റുന്നത്?
2: സ്ക്രീൻ ഓൺ ടൈം. അന്ന് അത്ര സ്ക്രീൻ ഓൺ ടൈം ഇല്ലായിരുന്നു. അന്ന് ടി വി ആയിരുന്നു, ഫോണിന് അത്രത്തോളം സ്ക്രീൻ ഓൺ ടൈം ഇല്ല. ഫോൺ എപ്പോഴും ആക്സസിബിൾ ആണ്. ഫോൺ ഒരു കുട്ടീൻ്റെ കൈ കൊടുത്താൽ അവൻ ഏകദേശം ഒരു എണീച്ച് നിൽക്കുന്ന സമയം ഒരു 8-10 മണിക്കൂറാണെങ്കിൽ അതിലൊരു നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ തന്നെ സ്ക്രീൻ ഓൺ ടൈം എന്നുള്ള കാണാം, ഒരു 5 മണിക്കൂറ് 5.5 മണിക്കൂറൊക്കെ കാണും. ഇതെന്തായാലും 5-5.5 മണിക്കൂർ വീട്ടിലിരിക്കുമ്പോൾ ഗൾഫിലിരിക്കുമ്പോഴും ടി വിയിൽ കാണാൻ പറ്റില്ല. ഇതാണ് ഒരു മെയിൻ ഫാക്ടർ, സ്ക്രീൻ ഓൺ ടൈം. പിന്നെ കുറെ കൂടി അന്ന് ആക്റ്റീവ് ആയിരുന്നു കുട്ടികൾ. അന്നിപ്പോൾ ഇന്നത്തെ കുട്ടികളിൽ പലർക്കും ഫുട്ബോൾ അറിയില്ല, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് കാണാൻ താല്പര്യമില്ല. അങ്ങനത്തെ മെയിനായിട്ടുള്ള ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കാറ്. അന്ന് നിങ്ങൾക്ക് ബാസ്കറ്റ്ബോൾ അറിയില്ല, ഞാൻ അന്ന് ഫുട്ബോൾ ആണെങ്കിലും അന്ന് അത്യാവശ്യം തട്ടിലുള്ളതുകൊണ്ട് ഞാനിത് പറഞ്ഞ പോലെ ഗോളി പോസ്റ്റോ അല്ലെങ്കിൽ ഡിഫൻഡർ പോസ്റ്റോ ചിലപ്പോൾ ബോൾ ബോയോ ആയിരിക്കും. അങ്ങനെ നിന്ന് കൂട്ടത്തിലായിരുന്നു അന്നത്തെ കുട്ടികളിൽ. പക്ഷെ കൂടുതലും അന്ന് ഞാനാണെങ്കിലും ഫുട്ബോളിലോട്ട് ഇറങ്ങിയിരുന്നു അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനത്തെ ഒരു കുറച്ചെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സ്പോർട്സിൽ പലരും വീക്കാണ്, അല്ലെങ്കിൽ ആർക്കും എന്തൊക്കെയാണ് സ്പോർട്സ് അല്ലെങ്കിൽ ഫുട്ബോൾ തട്ടുന്ന കാര്യം പോലും ചിലപ്പോൾ അറിയില്ല. അത് അങ്ങനെ തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അന്നത്തെ ഫുഡും ഇന്നത്തെ ഫുഡും വ്യത്യാസമുണ്ട്. അന്നത്തെ ഒരു ക്വാളിറ്റി ഓഫ് നെസ്ലയോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഓഫ് ഒരു പ്രോസസ്ഡ് ഫുഡല്ല ഇന്ന്. ഇന്ന് വീണ്ടും അതിൽ ഒന്നും കൂടി ഷുഗർ ആഡ് ചെയ്ത് ഒന്നും കൂടി പാലറ്റബിൾ ആക്കി, അതിൽ അതിൻ്റെയൊക്കെ ഒരു പ്രൈസ് റിഡക്ഷൻ. അന്നത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ച് നോക്കുന്നതല്ല, ബട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആണിപ്പോൾ. അന്നത്തെ വില കൂടിയ ചോക്ലേറ്റിൻ്റെ പോലെയല്ല ഇന്നിപ്പോൾ. ഒരുവിധം എല്ലാ ചോക്ലേറ്റ്സിലും അത്യാവശ്യം അധികം ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അത്ര വിലയില്ല, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ കുട്ടി വല്ലതും കരുമ്പോൾ പെട്ടെന്ന് കൊടുത്താൽ നിൽക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് ഇത് കൊടുക്കാനും പറ്റുകയും ചെയ്യും.
1: ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഒരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഈ സ്ക്രീൻ ടൈം നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മളിത് പറഞ്ഞെത്തുന്നത് സ്ക്രീൻ ടൈമിലോട്ടാണ് അല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കും, കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. മാത്രമല്ല വലിയവരിലും ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഒരു സെഡൻറ്ററി വർക്ക് ലൈഫിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു എന്താ പറയുക ഒരു ഫോൺ ടൈം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്നുള്ളത്. അത് പ്രത്യേകിച്ച് മൊബൈൽ സ്മാർട്ട് ഫോൺസിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ IT റിലേറ്റഡ് ജോബ്സ് ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഇതിൽ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് അസുഖം എന്ന നിലയിൽ ഈ ഒരു ഒബേസിറ്റീനെ നോക്കി കാണാറുണ്ട്. അപ്പം അത് എപ്പോഴാണ് അങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ലൈഫ് ഹസാർഡ്സ് എന്താണ് എന്നുള്ളതൊന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറയാമോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
2: കാലങ്ങളായിട്ട് ഒബേസിറ്റി ഉള്ളവർക്കാണെങ്കിൽ പൊതുവെ ഷുഗർ വരാൻ സാധ്യത പെട്ടെന്ന് കൂടും, പ്രഷർ വരാനുള്ള സാധ്യതകൾ കൂടും, കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതകൾ, സ്ട്രോക്കുകൾ വരാനുള്ള സാധ്യത, ഇതൊക്കെ ഉള്ളിലോട്ട് ആന്തരിക അവയവങ്ങളെ സംബന്ധിക്കുന്നത്. ഇതിൻ്റെ പുറമെ ഈ വെയിറ്റ് എല്ലാം താങ്ങുന്ന മുട്ടിനും കാൽമുട്ട് അല്ലെങ്കിൽ കാലിൻ്റെ ആംഗിള്, ഈ ജോയിൻറ്റുകൾക്കെല്ലാം ആർത്രൈറ്റിസ് പോലത്തെ ബുദ്ധിമുട്ടുകളും വരും. പെട്ടെന്ന് തേയ്മാനം വരും. അപ്പോൾ ഈ തേയ്മാനം ഇതിൻ്റെ കാലങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നവർക്ക് വീണ്ടും ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് കുറയും. ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോൾ വീണ്ടും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അറ്റാക്കും സ്ട്രോക്ക് പോലുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുവിധം നമുക്ക് വരുന്ന കേസുകളെല്ലാം ഒരു പൊണ്ണത്തടിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരുവിധം എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒബീസിറ്റി, പൊണ്ണത്തടി അല്ലെങ്കിൽ ഷുഗർ പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ്. ഈ ഒബീസിറ്റി പൊണ്ണത്തടികളാണ് ഷുഗറിൻ്റെ ഒരു മെയിൻ ഫാക്ടർ ഡ്രൈവർ.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ കാര്യം പറയും, തൈറോയിഡ് ഒരുപക്ഷെ തടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോൺ പൊതുവെ നമ്മൾ കേട്ടു വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചേഞ്ചസ് അല്ലെങ്കിൽ അത് എങ്ങനെ ലൈഫിനെ നമുക്ക് ബാധിക്കുന്നത്?
2: അപ്പോൾ സാർ ചോദിച്ച പോലെ തന്നെ നമ്മൾ ഒരു തടിയുള്ള ഒരാൾ തടി കുറയ്ക്കാൻ വരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ടെസ്റ്റുകളുടെ കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽ ബേസിക്കലി തൈറോയിഡിൻ്റെ ടെസ്റ്റ് പെടും. ഈ തൈറോയിഡ് ഉള്ള ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിന്റെ അളവ് കൂടുതലായിട്ടുള്ളവർക്കോ ഇതിന്റെ തടിയുടെ കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ മാത്രമാണെന്നില്ല, ഈ ഹോർമോണിലെ വ്യതിയാനങ്ങൾ കൂടിയാണ്. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇതിന്റെ ഫാർമക്കോളജിക്കൽ അപ്രോച്ച്, ഇതിന്റെ മരുന്നിലോട്ടുള്ള ഭാഗത്തോട്ട് പോവുക. അതായത് തടി കുറക്കാനുള്ള മരുന്നുകൾ എന്ന് തന്നെ കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട്, കുറെ മരുന്നുകളുണ്ട്. അപ്പൊ അതിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും വേറെ കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ തപ്പി പിടിച്ചതിനും മാത്രമേ നമ്മൾ തുടങ്ങാറുള്ളൂ. അപ്പോൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത, പെട്ടെന്ന് ഒരു ലൈഫ് സ്റ്റൈൽ കൂടി വന്നു കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹോർമോണുകളാണ് കോർട്ടിസോൾ ഹോർമോണിൻ്റെയും തൈറോയിഡിൻ്റെയും കാര്യങ്ങൾ. അത് ചിലപ്പോൾ മരുന്നെടുക്കേണ്ടി വരും. അപ്പോൾ തന്നെ തടി കുറയുന്ന, തടി കുറയാത്തവരാണെങ്കിലും ഈ ഒരു മരുന്നെടുത്ത് പ്രോപ്പർ ഹോർമോണൽ കൺട്രോളിൽ എത്തുമ്പോൾ അവരുടെ തടിയും അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ, ലൈഫ് മൊത്തത്തിൽ ചേഞ്ച്
1: ആവും. ഒരു കോളിലോട്ട് പോകാൻ തോന്നുന്നു അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടറോട് ചോദിക്കാമലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ ഡോക്ടർ.
3: എന്റെ മോന്റെ കുട്ടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു.
1: പറഞ്ഞോളി.
3: കുട്ടിക്ക് ശാരീരിക പ്രശ്നങ്ങളല്ല, മാനസികമായിട്ട് വല്ലാത്ത ഒരു അക്രമ സ്വഭാവമാണ് അത്. എല്ലും അതിന്റെ വാപ്പാനൊക്കെ അടിച്ചിട്ട് പണിയൊക്കെ എന്തൊരു കഷ്ടാണ്. അപ്പൊ അത് എന്ത് വിഭാഗമാണ്, എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് അറിയുന്നില്ല.
2: കുട്ടിന്റെ പ്രായം ഏകദേശം എത്ര?
3: പ്രായം 2ാം ക്ലാസ്സിലാണ്.
2: 2ാം ക്ലാസ്സിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു പീഡിയാട്രീഷ്യനെ ഒന്ന് കാണിച്ചിട്ട് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പീനിയൻ, പീഡിയാട്രിക്സ് കുട്ടികളുടെ രോഗവിഭാഗത്തിലുള്ള അവരൊന്ന് കാണിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ വേണമെങ്കിൽ, ചൈൽഡ് സൈക്കോളജി വിഭാഗമുണ്ട്, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ റെഫറൽ വിടും. അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യമേ ഒരു കുട്ടികളുടെ രോഗം വിഭാഗത്തിലുള്ള ഒരു ഡോക്ടറെ കാണിക്കുക. അവരുടെ ഒരു
3: അതിന്റെ ഉമ്മാക്കേ അതിനോടൊരു താല്പര്യമില്ല, ഒരു പ്രതികരണവും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ വാപ്പാനോടാണ് ഭയങ്കര കച്ചറ. എപ്പ നോക്കിയാലും നല്ല ഉപദ്രവിക്കുകയാണ്, കിട്ടുന്നതൊക്കെ വാങ്ങി അടിക്കുക. ഒരു വല്ലാത്തൊരു മാനസികമായിട്ട് ഞങ്ങളൊക്കെ വല്ലാത്തൊരു തകർച്ചയിലാണ്. ഡോക്ടറെയാണ്
2: കാണിക്കേണ്ടത്. പക്ഷേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഉമ്മ, ഉമ്മാക്കും ചെറുതായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെയാണ് പറയുന്നത് അല്ലേ?
3: അല്ല ഉമ്മ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യല്ല മോനെ, അങ്ങനെ ചെയ്യല്ല മോനെ, നമ്മളിങ്ങനെ പറയൂലേ, അങ്ങനെ ഒന്നും അതിനെ നമ്മളാരും പറയണത് അതിന്റെ ഉമ്മക്ക് അത്ര ഇഷ്ടപ്പെടൂല്ല.
2: ഇല്ല. അപ്പൊ എന്തായാലും കുട്ടികളുടെ രോഗവിഭാഗത്തിൽ കുട്ടികളൊന്ന്, കുട്ടീനെ ഒന്ന് കൊണ്ടുവരിക. അപ്പോ എന്നിട്ട് അപ്പോ ഈ പീഡിയാട്രീഷ്യനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ മതി ഉമ്മാനെ കൂടി കൗൺസിൽ ചെയ്യാനുള്ള കാര്യം. അപ്പൊ ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം ഡോക്ടർമാർ ഉണ്ട്. അവര് തന്നെ കുട്ടിനെയും ഉമ്മാനെയും ഒരുമിച്ച് ഇരുത്തി കൗൺസിലിംഗ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളോട്ട്
3: കണ്ടു. അപ്പൊ അവര് ഇവിടെ ബഹ്റൈനിലാണ് ഉള്ളത് ഇപ്പോ. അപ്പൊ ഞാനൊരു ദിവസം മോനെ നമുക്ക് ഇവിടെ സ്കൂളിൽ ചേരാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിന്റെ പ്രതികരണം എന്തെയ്യുന്ന അറിയോ? എന്നാ നിങ്ങളെ മകനെ പിന്നെ കാണൂല. എന്താ ചെയ്യാ, നിർത്തിയില്ല.
2: കുട്ടികളുടെ രോഗത്തിൽ എന്തായാലും കാണിക്കണം. വേറെ ഒന്നും ഇല്ലല്ലോ, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ.
3: വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഏതേ പഠിക്കുക, അങ്ങനത്തെ ഒരു തകരാറൊന്നും ഇല്ല. സ്കൂളിൽ പോവേ, ഇതിനൊന്നും കുഴപ്പമില്ല. ദേഹോപദ്രവം അതിന്റെ വാപ്പാനെ വല്ലാതെ കാട്ടുക.
2: അപ്പോ ഏറ്റവും നല്ലത് അവരോടും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് പീഡിയാട്രിക്സ് ചൈൽഡ് ഡോക്ടേഴ്സ് കുട്ടികളുടെ വിഭാഗം ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും കുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം ഡെവലപ്ഡ് ആണ്. അല്ലെങ്കിൽ
3: കുട്ടി ഡോക്ടറോട് വല്ലതും പ്രതികരിക്കുമെന്ന് അറിയില്ല. ഏതായാലും കാണിക്കാം.
2: ഏയ്, അത് കുഴപ്പമില്ല. ഡോക്ടർമാര് അറിയാലോ കുട്ടികളാണ്. അപ്പൊ അവരുടെ രീതിയിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അവർക്ക് അറിയുന്നവരാണ്. അത് കുഴപ്പമില്ല. അവരടുത്ത് ഏൽപ്പിക്കുമ്പോൾ അവരത് അവർക്ക് കണ്ടാലോ, അല്ല അവർ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും കുട്ടിയുടെ ഈ പ്രായത്തിനനുസരിച്ചുള്ള മെച്ചൂരിറ്റി ആണോ, അല്ലെങ്കിൽ പ്രായത്തിന് അതിന് കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ.
3: ചെറുപ്പത്തിലേ ഉള്ളതാണ്, ഇപ്പോഴായിട്ടല്ല, കൊല്ലങ്ങളായിട്ടാണ്, യാതൊരു മാറ്റങ്ങളും ഇല്ല.
2: അപ്പൊ അതിനപ്പോ അവരൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതാവും നല്ലത്. അതാവുമ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും, വേറെ ആർക്കും കാണിക്കാനുണ്ടെങ്കിൽ.
1: നമ്മുടെ വിഷയമായിട്ട് ഡയറക്റ്റ് ബന്ധം ഇല്ലെങ്കിലും ഏറെക്കുറെ ഭാഗങ്ങളിൽ എനിക്ക് തോന്നുന്നു യോജിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
2: ഹോർമോണൽ പല ചിലത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ പറഞ്ഞാൽ ചിലപ്പോൾ ഹോർമോണൽ ബുദ്ധിമുട്ടാവാം. ഞാനൊരു പീഡിയാട്രീഷ്യൻ അല്ല, അതുകൊണ്ട് എനിക്കിതിനെ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു അറിവില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ഹോർമോണുകൾ ബന്ധമുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രോമസോമൽ പ്രശ്നങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അതാ. അപ്പൊ അത് ഈ പീഡിയാട്രിഷ്യൻ കണ്ടാൽ അവരാണ് ഇതിന് എക്സ്പേർട്സ്, അവർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, അല്ലെങ്കിൽ സംസാരിച്ച് കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഏകദേശം ഐഡിയ കിട്ടും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയുടെ സ്വഭാവമാണോ ഇവനുള്ളത്, അല്ലെങ്കിൽ ഈ ഇതിന്റെ അപ്പുറത്തോട്ടുള്ള സ്വഭാവമാണോ, ഇതിന്റെ താഴോട്ടുള്ളതാണോ, അതിന്റെ ഒരു ചാർട്ട് തന്നെ ഉണ്ട്. അത് അവർക്ക് ഐഡിയ കിട്ടും പെട്ടെന്ന്.
1: ഓക്കെ ഓക്കെ,
2: മൈൽ സ്റ്റോൺസ് എന്ന് പറയും.
1: ഓക്കെ ഓക്കെ, അല്ല ഇതിലോ ഇതോടൊപ്പം ഈ ഇപ്പം കോർട്ടിസോളിന്റെയും തൈറോയിഡിന്റെയും കാര്യമായി ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അല്ലേ, അത് ഇതിനെങ്ങനെ കൂടുതൽ ബാധിക്കാറില്ലേ?
2: ഉണ്ട്, സാർ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ ഓൺ ടൈം ചിലർ അഗ്രസീവ് ആയിരിക്കും. അവർ കാണുന്ന കണ്ടന്റ് ചിലപ്പോൾ അഗ്രസീവ് കണ്ടന്റ് ആണെങ്കിൽ, ചെറുപ്പം മുതലേ കാണുന്ന വെടിവെപ്പാണ്, അല്ലെങ്കിൽ കുറേയൊക്കെ വെടിവെക്കുന്ന കളികൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ആൾ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഞാൻ പീഡിയാട്രിഷ്യൻ അല്ല, ചൈൽഡ് സൈക്കോളജിസ്റ്റ് അല്ല, ആക്ച്വലി ഇതിനൊരു ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ അഗ്രസീവ് കണ്ടന്റ് കാണുന്നത് ചെറുപ്പം മുതലേ കാണുമ്പോൾ അതിനനുസരിച്ച് അഗ്രസീവ് ആവും. അപ്പൊ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ഇതേപോലെ പീഡിയാട്രിഷ്യനെ കാണാൻ, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോവുക എന്നല്ലാതെ നിവർത്തിയില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് വരുമ്പം, ഇപ്പൊ നേരത്തെ പറഞ്ഞു വെച്ചത് തൈറോയിഡും അതുപോലെ ഈ കോർട്ടിസോളിന്റെ കാര്യമാണ്. അപ്പൊ തൈറോയിഡ് പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിന് നമ്മൾ മരുന്ന്. ഇപ്പൊ കോർട്ടിസോളിന്റെ എങ്ങനെയാണെന്നുള്ളതൊന്ന്, അത് അതും ഒബേസിറ്റിക്ക് ഒരു കാരണമാണല്ലോ.
2: ആക്ച്വലി കോർട്ടിസോളിന്റെ കാര്യത്തിൽ നമ്മൾ കുറെ കൂടി ഒരു ഓവർലുക്ക് ചെയ്തൊരു കാര്യം, അതായത് കോർട്ടിസോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധം നോർമലാണ്. നമ്മൾ പറയുന്ന പോലെ ബെല്ലി ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കോർട്ടിസോൾ കുറവാണ്, ഒക്കെ ഒരുവിധം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കോർട്ടിസോൾ കൂടിയിട്ട് ഉള്ള കുഷിംഗ് സിൻഡ്രോം, അങ്ങനത്തെ കുറച്ച് സിൻഡ്രോമുകളുണ്ട്, അത് കുറച്ച് റെയറാണ്, കുറഞ്ഞ പേഷ്യൻസിലേ കാണുള്ളൂ. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും നോർമലായിട്ട് തന്നെ കാണാറ്. പൊതുവെ എല്ലാവർക്കും തൈറോയിഡിന്റെ ഇഷ്യൂ, ബാക്കിയുള്ള എല്ലാ കാര്യം തൈറോയിഡിന്റെ ഇഷ്യൂ, അല്ലെങ്കിൽ പിന്നെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ചേഞ്ചിലൂടെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവാറുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു വായിച്ചതായിട്ട് ഒരു ഓർമ്മയിലുള്ളത്, ഈ നമ്മുടെ കുടലിലെ ബാക്ടീരിയകളും ഇതിനൊരു പൊണ്ണത്തടിക്ക് കാരണമാണ്, അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്?
2: അതിപ്പോ റിസർച്ച് കുറച്ചധികം നടക്കുന്ന ഒരു ഏരിയയാണ്. അതിന് നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ്, ഗട്ട് ലങ് ആക്സിസ്, അങ്ങനെ പലതും ഉണ്ട്. അതായത് ഗട്ട് കുടലിന്റെ ഭാഗം, ഗട്ട് ബ്രെയിൻ തല ബ്രെയിനിന്റെ ഭാഗം, അല്ലെങ്കിൽ ഗട്ട് ലങ് ഈ ഒരു കുടലിന്റെ ഭാഗം, ലങ് ശ്വാസം.

0: അങ്ങനെ ഒരു ഇന്റർകണക്ഷൻ ആണ് എല്ലാത്തിലും. അപ്പോൾ ഇതിനെല്ലാം നടുവിൽ വെക്കുന്ന ഒരു വേരിയബിൾ ഡയറ്റാണ്. ഈ ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഗട്ട് മൈക്രോബയോം വളർത്താൻ പറ്റും. പ്രോട്ടീൻ്റെ അളവ് നന്നായിട്ട് കഴിക്കുക, ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, തൈര് പോലത്തെ നല്ല പ്രോബയോട്ടിക്സ് കഴിക്കുക, ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഗട്ടിനെ റീപോപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മാറ്റിയെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ, ഒരു ഹെൽത്തി ആളുടെ ബോഡിയിൽ നിന്നെടുത്ത ഫീക്കസ് അഥവാ മലം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അത് ഈ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള മൈക്രോബയോട്ടനെ ഹെൽത്തിയിലോട്ട് മാറ്റാൻ പറ്റുന്ന സ്റ്റഡീസ് അല്ല ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണിപ്പോൾ. അതിനെക്കുറിച്ച് ഇപ്പോഴും കുറേ കൂടി വ്യക്തത വരാനുണ്ട്. എന്നാലും ഡോക്ടർ ആബി ഫിലിപ്സ് ലിവർ ടോക്ക് ഒക്കെ എന്ന് പറയുന്ന പോലെ പേര് കേട്ട ലിവർ ഡോക്ടേഴ്സ്, ഹെപ്പറ്റോളജിസ്റ്റ്, അവരുടെ ഒക്കെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഇപ്പോൾ ഉണ്ട്. സാർ പറയുന്നത് ഗട്ട് മൈക്രോബയോം അതൊരു വലിയ ഫാക്ടർ തന്നെയാണെന്നുള്ള.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിലും കൂടുതൽ ഇനി വേറെ ഇപ്പം ഈ പൊണ്ണത്തടിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾ വേറെ ഇപ്പം നമ്മൾ സംസാരിച്ചതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉള്ളതായിട്ട് സാറിന് സൂചിപ്പിക്കാനുണ്ടോ?
0: ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ പൊണ്ണത്തടി എപ്പോഴും മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും: ഡയറ്റ്, എക്സസൈസ് ആൻഡ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി ഫാക്ടർ പലർക്കും താങ്ങില്ല. അപ്പോൾ ഇന്ന് ഡയറ്റും എക്സസൈസും നല്ല വൃത്തിക്ക് ചെയ്ത ഒരാൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ചെയ്യൂല, മൂന്നാം ദിവസം ആ ഭാഗത്തേക്ക് ഡയറ്റ് ഉണ്ടാവില്ല, നാലാം ദിവസം എക്സസൈസ് ഉണ്ടാവില്ല, അഞ്ചാം ദിവസം ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ഫാക്ടറിനെ എപ്പോഴും ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവണം. ഈ മോട്ടിവേറ്റഡ് ആയവർ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങൾ കാരണം, ഈ ഒരു സ്ട്രെസ്സുകൾ കാരണം, അല്ലെങ്കിൽ കുറേ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് എന്നുള്ളതെല്ലാം കാരണം കൺസിസ്റ്റൻ്റ് ആവാർക്ക് പറ്റാറില്ല. അവരുടെ ഡയറ്റും എക്സസൈസും എപ്പോഴും മുഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ആക്ച്വലി എപ്പോഴും ഇപ്പോൾ പുതിയതായിട്ട് ഫാർമക്കോളജിക്കൽ അപ്രോച്ചസ് തന്നെയാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റാത്തവർക്ക് അവർ കുറേ പല ക്രാഷ് ഡയറ്റുകളും പല ഡയറ്റുകളും ട്രൈ ചെയ്തു, പക്ഷെ കുറച്ച് കാലത്തിന് ട്രൈ ചെയ്യും, പിന്നെ നിൽക്കും, വീണ്ടും റീബൗണ്ട് അടിക്കും, കുറച്ച് ദിവസത്തിന് മാത്രം വർക്കൗട്ട് ചെയ്യും, തിരിച്ച് അതേപോലെ തന്നെ കയ്യിൽ പോകും എന്നുള്ളവർക്ക് ഏറ്റവും നല്ല അപ്രോച്ച് എപ്പോഴും ഫാർമക്കോളജിക്കൽ അപ്രോച്ച് അഥവാ മരുന്നുകൾ കൊണ്ടുള്ള അപ്രോച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ആളുകൾ ഉപയോഗിക്കുന്നതും. കുറച്ച് കാലയളവിൽ ഭയങ്കര ഹിറ്റും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് GLP-1 അഗണിസ്റ്റ് എന്ന് പറഞ്ഞ ഡ്രഗുകൾ, സെമാഗ്ലൂട്ടൈഡ്, മൗഞ്ചാരോ, അങ്ങനെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അത് 2005 മുതൽ ഉള്ളതാണ്. അന്ന് എക്സനാറ്റൈഡ് ആയിരുന്നു, അന്ന് ഡെയിലി വെക്കുന്നൊരു സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ട്, ഇപ്പോൾ അത് വീക്ക്ലി വൺസ് ഇഞ്ചക്ഷൻ ആയിട്ടും മാറി. അതൊരു വ്യത്യാസമാണ്. സെമാഗ്ലൂട്ടൈഡ് ആണെങ്കിൽ 2010 ലോഞ്ച് ചെയ്തു, 2010 or 2015. ഈ മൗഞ്ചാരോ ആണെങ്കിൽ ലേറ്റസ്റ്റ് ഡ്രഗ് ആയിട്ടുള്ളത്. അതിനും മുകളിൽ ഇപ്പോൾ പുതിയ ഡ്രഗ്സ് ഓൺ ട്രയലിലുള്ളത് റീറ്റാട്രൂട്രൈഡ് എന്ന് പറയും. അതിപ്പോൾ US മാത്രമേ തേർഡ് ഫേസ് ട്രയലിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതൊക്കെ കുറേ കൂടി ഫാറ്റ് ബേണിങ് കൂടി അതായത് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രഗാണ്. ഞാൻ ഇപ്പോൾ ഇതിനു മുന്നേ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ ഡ്രഗ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ സെമാഗ്ലൂട്ടൈഡ് ആയാലും മൗഞ്ചാരോ എന്ന ഡ്രഗ് ആയാലും നമ്മുടെ ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറക്കുന്ന ടൈപ്പ് ഡ്രഗുകളാണ്. എന്ത് കഴിച്ചാലും നമ്മുടെ വയറിൽ കുറച്ചധികം നേരം ഇത് നിർത്തും. നമുക്ക് ഭക്ഷണത്തിൽ ഇപ്പോൾ ഇത് കഴിച്ചത് ഇത് മതി എന്ന് നമുക്ക് തലക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രഗ്. ഓക്കെ, നമുക്ക് തലയിലൂടെ പറയാണ് മതി, നീ ഇത്ര കഴിച്ചാൽ മതി എന്നുള്ളത് പറയുന്ന ടൈപ്പ് ഡ്രഗുകളാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഡ്രഗുകൾ, മൗഞ്ചാരോ സെമാഗ്ലൂട്ടൈഡ് ആയാലും. അതിന് മുകളിലുള്ള റീറ്റാട്രൂട്രൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ്, ഇതും ഇതിൻ്റെ അപ്പുറം ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണും കൂടി അഗോണിസം ഉള്ള ഡ്രഗുകൾ, അതിന് ഫാറ്റ് ബേണിങ് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ്. അപ്പോൾ ഈ എപ്പോഴും വെയിറ്റ് ലോസിൽ നിർബന്ധമായിട്ടുള്ള കാര്യം ഡയറ്റ് ആൻഡ് എക്സസൈസ് വിത്ത് കൺസിസ്റ്റൻസിയാണ്. ഈ കൺസിസ്റ്റൻസി പാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ഡ്രഗ് അപ്രോച്ച് എടുക്കുക. അതിൽ തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള പേഷ്യൻസിലും അവർക്ക് എല്ലാവർക്കും ഒരു റിസൾട്ട് കണ്ടിട്ടുള്ളത് മൗഞ്ചാരോ എന്ന ഡ്രഗും അതിന് സെമാഗ്ലൂട്ടൈഡ് രണ്ട് ഡ്രഗ്സുമാണുള്ളത്. വീക്ക്ലി വൺസ് ഇഞ്ചക്ഷൻസ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഡ്രഗ് എങ്ങനെ വെച്ചാൽ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഏറ്റവും ലോസ് ഡോസാണ് സ്റ്റാർട്ട് ചെയ്യുക. എടുക്കുമ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എഫക്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങും. നമ്മൾ ഭക്ഷണത്തിനോട് കാണുമ്പോൾ തന്നെ ഒരു താല്പര്യമൊന്നുമില്ല. പണ്ട് നമ്മൾ എന്തപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ നമുക്ക് അടുത്ത കാര്യം ഓർമ്മ എന്ന് ഉച്ചയ്ക്ക് ഇനി എന്താ കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചാൽ ഇന്ന് വൈകുന്നേരം എന്താ കഴിക്കേണ്ടത്, ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചാൽ ഇന്ന് രാത്രി എന്തൊക്കെ കളവ് വീട്ടാം അല്ലെങ്കിൽ തട്ടി തീർക്കാം എന്നുള്ളതാണ് ഓർമ്മ വരിക. ഈ ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യുന്ന എന്താ വെച്ചാൽ, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ

0: കഴിക്കേണ്ട കാര്യം പോലും ഓർമ്മ കാണൂല. ഇന്ന് ഉച്ചക്ക് കഴിക്കണോ? വേണമെങ്കിൽ കഴിക്കാം. രാത്രി കഴിക്കണോ? വേണമെന്നില്ല. രാത്രി അല്ലെ നാളെ ആവട്ടെ, അങ്ങനെ തോന്നിപ്പിക്കുന്ന ഡ്രഗുകൾ, അതായത് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി ഹോർമോണുകൾ വെച്ചിട്ട് തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോർമോണുകളാണിത്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം വന്നു കഴിഞ്ഞാൽ, നോർമൽ ഒരു മനുഷ്യനിൽ ശരീരത്തിൽ ആമാശയത്തിൽ ഭക്ഷണം കഴിഞ്ഞാൽ ആമാശയം വികസിക്കുക, അതിൻ്റെ കൂടെ ഹോർമോണുകൾ സെക്രിയേറ്റ് ചെയ്യും. ഈ ഹോർമോണുകൾ നേരെ പോയിട്ട് തലേനോട് പറയാണ് ഭക്ഷണം എത്തിയിട്ടുണ്ട് നിർത്തിക്കോ. ഇത് അമിതവണ്ണമുള്ളവർക്കും കാലങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്കും ഈ ഹോർമോണുകൾ റെസിസ്റ്റൻ്റ് ആണ്. തലേൻ്റെ അവിടെ എത്തിയാലും തലക്കത് അറിയില്ല, ഓക്കെ കഴിക്കാൻ നിർത്തിയിട്ടില്ല, എപ്പോഴും ഞാൻ വിശപ്പിൻ്റെ അവസ്ഥയിലാണ്, ഞാൻ വീണ്ടും കഴിച്ചു കൊടുക്കണം. അതാണ് സാധാരണ നല്ല പൊണ്ണത്തടിയുള്ള ഒരു വീണ്ടും ഒരു ബിരിയാണി കഴിച്ചാലും അടുത്തൊരു ബിരിയാണി അടുത്തൊരു ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി പോകുന്നത്. അപ്പോൾ ഈ ഡ്രഗ് യൂഷ്വലി എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്, അതിൻ്റെ ഹാഫ് ലൈഫ് 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള സാധനത്തിന് ഇതിനെ ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്തിട്ട് 5 to 7 days ആക്കി മാറ്റി. അപ്പോൾ വെച്ചാൽ കൂടുതൽ പവർഫുൾ ആയിട്ടൊരു ഹോർമോൺ നിൽക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിനോട് താല്പര്യം കുറയും, ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു വോമിറ്റിംഗ് ടെൻ കുറേ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വോമിറ്റിംഗ് ടെൻഡൻസി വരും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡ്രഗ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഫാർമക്കോളജിക്കൽ അപ്രോച്ച്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചുകളെല്ലാം പോകുന്നത് ഭക്ഷണത്തിനോട്. ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ 3 ദിവസം മുന്നേ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്തൊന്ന് കൈ കാണിച്ച് വണ്ടി നിർത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയാണ്, അല്ല ഡോക്ടറെ ഞാൻ സാധാരണ കഴിക്കാറ് ഒരു ഒന്നര ബിരിയാണി കഴിക്കാറ്, ഇപ്പോൾ ഞാനൊരു ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കഷ്ടപ്പെട്ടങ്ങ് കഴിച്ച് തീർക്കുന്ന അവസ്ഥയ്ക്ക് എത്തി. ഇത് സംഭവം എന്താ ചോദിച്ചു, ഇതാണ് ഞാൻ കൂടുതലല്ലേ പറഞ്ഞത്, ഇതല്ല ഞാൻ ആ ഇഞ്ചക്ഷൻ അടിച്ചാൽ ഇതാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന്. അപ്പോൾ ആൾ ഹാപ്പിയായിരുന്നു, ആൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റും കൂടി ആയിരുന്നു. ആ ഡയബറ്റിക് ആളുടെ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഏകദേശം ഒരു 300, 350, 370
1: ആ റേഞ്ചിൽ
0: ഹൈ ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇപ്പോൾ അവർക്കുള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 120, 130. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് 95 to 100 എപ്പോഴും ആ റേഞ്ചിലാണ്
1: ഫാസ്റ്റിംഗ്.
0: നോർമൽ റേഞ്ചിലോട്ട് എത്തി. ബേസിക്കലി എല്ലാവരും പറയുന്നത് ഫുഡാണ് നമ്മുടെ പ്രശ്നം, ഡയറ്റ്. വർക്കൗട്ട് എന്നുള്ള സാധനം നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാണ്, മസിൽ ലോസ് ഉണ്ടാവും. ഇതിൻ്റെ മൂന്നാമത്തെ സാധനം കൺസിസ്റ്റൻസി. ഈ സാധനത്തിന് ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് രണ്ടും ഫുഡും വർക്കൗട്ടും മാത്രം ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇത് ഇന്ന് തുടങ്ങും 3 ദിവസം കൊണ്ട് നിൽക്കും. വന്ന പേഷ്യൻസിൽ ഒരു കുറച്ച് പേഷ്യൻ്റ് റെസ്പോൺസ് പറയുകയാണെങ്കിൽ, ഒന്ന് എൻ്റെ ബന്ധു തന്നെയായിരുന്നു, ആളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 320, HbA1c 11 ആയിരുന്നു. ആള് ഡ്രഗ് തുടങ്ങി, ഞാൻ പറഞ്ഞു ആൾ അത്ര ഓവർവെയ്റ്റും അല്ല, ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് എന്നുള്ള ആൾക്ക് മാത്രം വന്നാൽ ഓവർവെയ്റ്റും അല്ല. തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് ബ്ലഡ് റിപ്പോർട്ട്സ് വിടുകയാണ്, 96, 100 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 96, 100 ഉള്ളൂ. ആളുടെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി, ഫുഡിനുള്ള താല്പര്യം പോയി. ആളും ഞാനും കൂടിയാണ് ഈ കല്യാണത്തിന് പോകുന്ന സമയത്ത് അടുത്തിരുന്നിട്ട് കഴിക്കുന്നത്. അപ്പം ഞാൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും കുറച്ചധികം കഴിക്കുന്ന കൂട്ടത്തിലാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ രീതിയിൽ ഡ്രോപ്പ് ചെയ്തു. വേറൊരു ടെസ്റ്റിമോണിൽ പറയുകയാണെങ്കിൽ, ഒരു മോർബിഡ്ലി ഒബീസ് ആയിരുന്നു, 140 kilo ഉള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ആളിൽ വേറെ നിവർത്തിയില്ല, കുറച്ചും കൂടി പ്രായം കുറവുമാണ് ആൾ. അപ്പോൾ ഇല്ലെങ്കിൽ അത് ഭയങ്കര വലിയ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മൗഞ്ചറോ സ്റ്റാർട്ട് ചെയ്തു പേഷ്യൻ്റിൽ, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പറഞ്ഞു. ഡയറ്റിലെ മോഡിഫിക്കേഷൻസ് സ്റ്റാർട്ടിങ്ങിൽ വല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ട, ഇപ്പോൾ എന്തായാലും ഡ്രഗ് സ്റ്റാർട്ട് ചെയ്ത് ബാക്കി നോക്കാമെന്ന്. ആൾ നോമ്പിൻ്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നോമ്പിൻ്റെ സമയത്താകുമ്പോൾ ഓൾറെഡി നോമ്പ് എന്നുള്ള ഒരു ഡ്രൈവർ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഈ ഒരു ഇഞ്ചക്ഷനും കൂടി പുഷ് ചെയ്തപ്പോൾ ആൾ ഏകദേശം നോമ്പ് കഴിഞ്ഞപ്പോൾ ഒരു 12 to 13 kilo അടുത്ത് വെയിറ്റ് കുറഞ്ഞു. മൂപ്പേർക്ക് 190 FBS ഉണ്ടായിരുന്നുള്ളൂ, 95 to 100 നോർമലിലോട്ട് മാറി. ആളും ഹാപ്പിയാണ്, ആളിപ്പോഴും വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ജേണിയിലാണ് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അതെനിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വെയിറ്റ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഒരു ലൈഫ്, വെയിറ്റ് കുറക്കുക എന്നുള്ളത് ഭയങ്കര ലൈഫ് സ്റ്റൈൽ ചേഞ്ചേ ആണ്. അപ്പോൾ ഇന്ന് 1 kilo കുറഞ്ഞാൽ പോലും ചിലപ്പോൾ നാളേക്ക് വലിയ വ്യത്യാസങ്ങളാണ്. എൻ്റെ വേറൊരു പേഷ്യൻ്റ് ഉള്ളത് 103 kilo ആയിരുന്നു, 165 cm ഒരു ഫീമെയിലായിരുന്നു. അപ്പോൾ ആൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് കയറാനൊന്നും പറ്റണില്ല, സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ ക്ഷീണം, കുഴക്കം, മുട്ട് വേദന, ഈ കാര്യങ്ങളൊന്നും. ഡ്രഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ആയിട്ട് ഇവർക്ക് ആർക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല. ഇന്നും നാളെയും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും, 3rd day വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും, 4th day മുതൽ ഇതെല്ലാം കൂടി നിർത്തും. എത്ര പല ഡയറ്റുകളും ക്രാഷ് ഡയറ്റുകളും ഒന്ന്, പിന്നെ ഒരു ഹോപ്പും ഇല്ലാന്നുള്ള അവസ്ഥയിലാണ് ഈ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിവർത്തിയില്ല. അപ്പോൾ ഇതായാലും ഈ പേഷ്യൻ്റ് ആയാലും സ്റ്റാർട്ട് ചെയ്തത് മാത്രം ഓർമ്മയുണ്ട്, ഒരു 1 week വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഏകദേശം 3 kilos കുറഞ്ഞു. പലതും വാട്ടർ വെയിറ്റും കൂടി ചേർന്നിട്ടില്ല, ചിലപ്പോൾ കുറച്ച് മസിൽ മാസം എന്തായാലും പോവും, ഏത് വെയിറ്റ് ലോസിലും മസിൽ മാസം പോവും, നമുക്ക് മാക്സിമം പ്രിസർവ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3 kilo കുറഞ്ഞപ്പോഴേക്ക് ആൾക്കിപ്പോൾ മുട്ടുവേദന കുറഞ്ഞു, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു. വേറൊരു പേഷ്യൻ്റ് പ്രൊഫൈൽ വന്നത് 97 kilo 160 kg ഫീമെയിൽ ആയിരുന്നു. അപ്പോൾ ആൾ പലയിടത്തും ശ്വാസം മുട്ടിന് പല ഡോക്ടർമാരെയും ശ്വാസകോശം ഡോക്ടർമാരെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ മൂക്കടപ്പ്, കൂർക്കമ്പലി എന്നുള്ളതിന് ENT, അവരെല്ലാം എല്ലാവരും അപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്ന് നോക്കിയിട്ട് വിട്ടു എന്നുള്ളൂ. പേഷ്യൻ്റ് ആ ഡോർ തുറന്ന് എൻ്റെ അടുത്ത് നടക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഓക്കെ ഇതൊന്നുമല്ല, കാരണം വെയിറ്റ് തന്നെയാണെന്ന്. കാരണം ഹഞ്ച് ബാക്ക് എന്നാണ്, നല്ല രീതിയിൽ ബാക്കിലൊക്കെ ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ ഉള്ള കറക്റ്റായിട്ട് നമ്മൾ പുറത്തു തന്നെ കാണാൻ പറ്റുന്നൊരു പ്രൊഫൈലായിരുന്നു. ആൾക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഏകദേശം ഒരു 4 weeks ആയിപ്പോൾ കറക്റ്റ് പറഞ്ഞ 100 kilo ആയിരുന്നു, 95 kilo ആണ് കുറഞ്ഞപ്പോൾ ഒരു 1 month ആയിട്ട്. പക്ഷെ ആൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ് ഇപ്പോഴും, അത് ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടണം, ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടണം, അല്ലെങ്കിൽ മസിൽ പോവും ഒടിഞ്ഞു തോങ്ങിയ പോലത്തെ ഒരു അവസ്ഥ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾ അതിനോട് അത്ര കംപ്ലയിൻ്റ് ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും 5 kilo കുറഞ്ഞപ്പോഴേക്ക് ആളുടെ ശ്വാസം മുട്ട് കുറഞ്ഞു, മേല് വേദനകൾ പലതും കുറഞ്ഞു. പക്ഷെ എപ്പോഴും കുറച്ച് ക്ഷീണം ബുദ്ധിമുട്ട് പറയുന്നുണ്ട്, പക്ഷെ അല്ലാത്ത പക്ഷം അവരും ഹാപ്പിയാണ്. വേറെ ഒന്നുള്ളത് ഇത് പേഷ്യൻ്റ് പ്രൊഫൈൽ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാം.
1: കാരണം ഇത് എന്താ പറയാ, പൊണ്ണത്തടി സോൾവ് ആയ കുറെ കേസുകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സാറിന്റെ കാര്യം ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്ന് തോന്നുന്നു.
0: എന്റെ ഞാനും പല രീതിയിലുള്ള ഡയറ്റുകളും ക്രാഷ് ഡയറ്റുകളും പല സമയങ്ങളിലും വർക്കൗട്ടുകളും എല്ലാം ട്രൈ ചെയ്തിട്ട് ഞാൻ കുറയും, വീണ്ടും അതേപോലെ സ്ട്രെസ് അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ തിരിച്ച് അതേപോലെ കൂടും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ലൈഫിലെ മെയിൻ ഇവന്റ്സ് എല്ലാം നടക്കുമ്പോഴേക്ക് വീണ്ടും ഇതെല്ലാം കൂടി താളം തെറ്റി പോകുന്ന കൂട്ടത്തിലായിരുന്നു.
1: മറ്റ് സ്റ്റഡികളിലേക്കാളും എനിക്ക് തോന്നുന്നു മെഡിക്കൽ സ്റ്റഡീസിൽ കൂടുതൽ സ്ട്രെസ് ഫാക്ടർ കൂടുതലായിട്ട് അല്ലേ കാണപ്പെടാറുണ്ട്.
0: എല്ലാവർക്കും കാക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നാണ്. എനിക്ക് എൻ്റെ എക്സാം ഏറ്റവും വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ഒരു CA പഠിക്കുന്ന ആൾക്കോ LLB പഠിക്കുന്ന ആൾക്കോ അവരുടെ എക്സാമാണ് ഏറ്റവും വലുത്. ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള എക്സാമുകളും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിന് ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. ചിലപ്പോൾ എനിക്ക് ആ CA ബുക്ക് കണ്ടാൽ ഞാൻ തലറങ്ങി വിടുക, അല്ലെങ്കിൽ ലോ ബുക്ക് അല്ലെങ്കിൽ LLB ബുക്ക് കണ്ട ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വിടും. മെഡിസിൻ ആണ് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ടുള്ളത്. സോ അങ്ങനെ എങ്കിലും എക്സാംസ് ഒക്കെ ആകുമ്പോൾ ഒരു വലിയ ചേഞ്ച് വരുമ്പോൾ ഞാൻ വീണ്ടും എല്ലാ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുമ്പോൾ വീണ്ടും ഒരു ക്രാഷ് ചെയ്യും, തിരിച്ച് അതേപോലെ തന്നെ ക്രാഷ് ചെയ്ത് വെയിറ്റ് കൂടും. ഈ അല്ലാത്ത പക്ഷേ എനിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നല്ല പ്രശ്നമുള്ള കൂട്ടത്തിലായിരുന്നു. ഇതിനിപ്പോൾ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഞാൻ യൂസ് ചെയ്തപ്പോൾ സെമാഗ്ലൂട്ടൈഡ് ആയിരുന്നു. സെമാഗ്ലൂട്ട് അല്ല, മൗഞ്ചാരോ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് ഈ ഒരു 2 months ബാക്ക് ആണ്. മൗഞ്ചാരോൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആക്സസിബിൾ അല്ല, പ്രൈസ് കൺസേൺ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രഗാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും മൗഞ്ചാരോയാണ്, പിന്നെയാണ് സെമാഗ്ലൂട്ടൈഡ്. ഇപ്പോൾ ഒരു 2 months ബാക്ക് ആണ് ഒരു ഇത് ഇന്ത്യൻ കമ്പനീസിനെല്ലാം ലോഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയത്, അതിൻ്റെ പേറ്റൻറ്റ് എക്സ്പയർഡ് ആയി ഇന്ത്യയിലും. അപ്പോൾ ഒരു എല്ലാവർക്കും ഒരു വീക്ക്ലി 500 rupees അല്ലെങ്കിൽ വീക്കിലി ഒരു 300 to 500 rupees സ്റ്റാർട്ടിങ് 500-700 rupees ഒക്കെ ഒരു ഈ ഡ്രഗ് അവൈലബിൾ ആയാൽ തുടങ്ങി. അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ എല്ലാവരും വെച്ചാൽ ഈ ഒരു തടി കുറക്കുക എന്നുള്ളത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന, 1 kilo കുറഞ്ഞാൽ തന്നെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് ഞാൻ എൻ്റെ കാര്യത്തോടെ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 20 patients എൻ്റെ ഫോളോ അപ്പ് ഉള്ളത് കറക്റ്റായിട്ട്. ഞാൻ ഇവരെ ഫോളോ അപ്പ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്, ഇന്നത്തെ ഒരു ഫീലിംഗ് എന്താണ്, ഭക്ഷണത്തിനോടുള്ള താല്പര്യം എത്രത്തോളം തിരിച്ചു വരുന്നുണ്ട്, അങ്ങനെ. കാരണം ഈ ഡ്രഗിനും ഹാഫ് ലൈഫ് ഉണ്ട്, ഏതൊരു ഡ്രഗിനും അതിൻ്റെ ശരീരത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ മൗഞ്ചാരോ ആണെങ്കിൽ ഏകദേശം 5 days കറക്റ്റ് പറഞ്ഞാൽ ഞാനൊരു ദിവസം അടിച്ചു കഴിഞ്ഞാൽ 5 days കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഫുഡിൻ്റെ ഓർമ്മകളൊക്കെ വന്നു തുടങ്ങും ചെറുതായിട്ട്. അപ്പോൾ അന്ന് അങ്ങനെ മനസ്സിലാക്കിയെടുത്ത 5 days. മറ്റേ സെമാഗ്ലൂട്ടഡ് ആണെങ്കിൽ 7 days. അപ്പോൾ ഏകദേശം ഇപ്പം എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ പോലെ തോന്നുന്നുണ്ടോ, ഭക്ഷണം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനനുസരിച്ച് ടൈറ്ററേറ്റ് ചെയ്ത് കൊണ്ടുവരണം ഡോസ്. അങ്ങനെ ഇടക്കിടക്ക് സ്ക്രൂ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ പലർക്കും വെയിറ്റ് ലോസ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എടുത്ത് പഠിച്ചത്. ഈ ഞാൻ തുടങ്ങിയ പേഷ്യൻസ് എല്ലാം ഞാൻ ആദ്യമേ ഇത് ഡ്രഗ് അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതല്ല. എല്ലാവരും എന്തെങ്കിലും ഒരു കാരണത്താൽ കുടുങ്ങിയവർ എന്ന് വെച്ചാൽ പലരും കൺസിസ്റ്റൻസി ആയിട്ട് ബന്ധപ്പെട്ട് കുടുങ്ങിയവർ, അല്ലെങ്കിൽ പലർക്കും പല ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള. ഇപ്പം എൻ്റെ ഫ്രണ്ടാണെങ്കിൽ കൂടി 370 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഈ ഒരു ചെറുപ്രായത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞ പ്രശ്നം തന്നെയാണ്. കുറഞ്ഞ കാലത്തുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളോട്ട് പോകും. അവർക്കൊന്നും എനിക്ക് ഇനിയൊരു പെട്ടെന്ന് നീ കൺസിസ്റ്റൻ്റ് ആവണം ഡയറ്റ് എക്സസൈസ് എന്ന് മാത്രം പറയാനുള്ള ഒരു അവസ്ഥ അല്ല. അവൻ അത്യാവശ്യം അധികം സ്ട്രെസ്സുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ ഫാർമക്കോളജിക്കൽ അപ്രോച്ച് തന്നെ എടുത്തത്. പക്ഷേ ഏത് ഫാർമക്കോളജിക്കൽ അപ്രോച്ച് ആണെങ്കിലും അതിൻ്റെ ബാക്ക് ബോൺ, അതിൻ്റെ നട്ടൽ എന്നുള്ളത് ഡയറ്റും എക്സസൈസും തന്നെയാണ്. വേറൊരു പേഷ്യൻ്റ് ഉള്ളത് ഒരു 45-year-old മെയിൽ ആയിരുന്നു. ആൾക്ക് രണ്ട് മുട്ടിലും ഓസ്റ്റിയോ ആർത്രൈറ്റ് എന്ന് വെച്ചാൽ തേയ്മാനം ഉണ്ട്. ഡയബറ്റീസ് വല്ലാതില്ല. ഒരു ഫാസ്റ്റിംഗ് ഏകദേശം അവർ അവൾ പറഞ്ഞനുസരിച്ച് ഒരു 190-200 അങ്ങനെയുള്ളൂ. ഒരു 45-year-old 190 വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഷുഗർ ഉണ്ട്, ഓക്കെ, അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണമെന്നുള്ളൂ. പക്ഷേ ഈ വെയിറ്റ് കാരണം ഒരു 110 kilo ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അതിന് ആൾക്ക് മുട്ടുവേദനകൾ നല്ല രീതിയിലുണ്ട്, നല്ല രീതിയിൽ തേയ്മാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ നിവർത്തിയില്ല. ആളാണെങ്കിൽ പല പ്രാവശ്യം വെയിറ്റ് കുറക്കാൻ തുടങ്ങും, ഒരു 2-3 kilo കുറയും, തിരിച്ച് അതേപോലെ കയറും. ഇങ്ങനെയായിരുന്നു. കറക്റ്റ് ഒരു മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മൂപ്പർ എനിക്ക് ഡെയിലി രാവിലെ 5 മണിക്ക് സുബി എണീച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് ഫോട്ടോ വെയിറ്റിൻ്റെ വെയിങ് സ്കെയിലിൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് എടുത്ത് വിട്ട് വരും. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അങ്ങനത്തെ പേഷ്യൻ്റ് പ്രൊഫൈൽ മാനേജ് ചെയ്യുന്ന ഭയങ്കര താല്പര്യമാണ്. ബേസിക്കലി എനിക്ക് ഇതിൽ നിന്ന് വേറെ ഒരു ഒരു ഫൈനാൻഷ്യൽ അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷേ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഓക്കെ, വെയിറ്റ് കുറയുന്നുണ്ടാണ്. ആ ആൾക്ക് 100 kilo എന്ന് ഇപ്പോൾ ഒരു 3 weeks കഴിഞ്ഞു, 2 weeks കഴിഞ്ഞ് തേർഡ് വീക്കിലൂടെ കറക്റ്റ് 5 kilo കുറഞ്ഞു. ആളുടെ മുട്ടുവേദനകൾ കുറവുണ്ട്, മേലുവേദനകൾ പലതും കുറഞ്ഞു, ശ്വാസം മുട്ട് അല്ലെങ്കിൽ ജോലിയിലോട്ട് കടക്കാനുള്ള താല്പര്യമൊക്കെ കൂടി. അത് എനിക്കൊരു ഡിയറസ്റ്റ് കേസ്. ഇന്നലെയാണ് എനിക്ക് അതിൻ്റെ അവസാനത്തെ, ഞാനത് ആളുടെ ഒരു എനിക്ക് കേസ് വിട്ട ഒരാളുണ്ടായിരുന്നു. കേസ് വിട്ട മൂപ്പരുടെ അളിയൻ ബ്രദറിനല്ലോ മൂപ്പർക്ക് അയച്ചു കൊടുത്തു. ദാ സന്തോഷമായില്ല, ഞാൻ എൻ്റെ പോലെ തന്നെ കുറച്ചേ അറിഞ്ഞില്ല. ഓക്കെ, അങ്ങനെ അതൊരു ഒരു നല്ലൊരു ഹൃദ്യമായിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ മരുന്നിൻ്റെ കാര്യം, ഈ ഫാർമക്കോളജിക്കൽ അപ്രോച്ചിൻ്റെ കാര്യം വരുമ്പം, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് ഈ തടി പൊണ്ണത്തടി മാറ്റുന്ന ഒരു കേസ് വരുമ്പം, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് തോന്നിപ്പം ഈ സൈഡ് എഫക്ട്സ് എന്താവും, ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളത്.
0: ഈ ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റാണ് ശരിക്കും അതിൻ്റെ എഫക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഈ ഒരു ഡ്രഗ് ആക്ച്വലി ഷുഗറിന് വേണ്ടിയുള്ള ഡ്രഗാണ്. അതായത് ഒരു ഷുഗർ ഉള്ള ഒരു പേഷ്യൻറ്റ്, ഡയബറ്റിക് ആയിട്ട് പേഷ്യൻറ്റ് ഷുഗർ കുറക്കാനുള്ള ഡ്രഗാണിത്. ഇതിൻ്റെ സൈഡ് എഫക്റ്റാണ് ശരിക്കും വെയിറ്റ് ലോസ്. പലർക്കും ഈ ഒരു ഡ്രഗ് എടുക്കുമ്പോൾ ആദ്യത്തെ ഡോസ്, ഏറ്റവും ലോസ് ഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സെമാഗ്ലൂട്ടൈഡ് ഡ്രഗ് ആണെങ്കിൽ 0.25 മുതൽ 2.4 mg വരെ ഉണ്ട്. മൗഞ്ചർ എന്ന ഡ്രഗ് ആണെങ്കിൽ 2.5 മുതൽ 15 mg വരെയുണ്ട്. ഈ ഇൻക്രിമെൻ്റൽ നമ്മൾ എങ്ങനെ, ഈ ഡ്രഗിൻ്റെ ഏറ്റവും കുറഞ്ഞ ഡോസ് അടിച്ചാൽ ചിലർക്ക്, ഏറ്റവും കുറഞ്ഞ ഡോസ് ആയാലും ചിലർക്ക് ആ ഒരു അടിച്ചിട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഛർദി സ്റ്റാർട്ട് ചെയ്യും. ആ ഛർദിയും ഓക്കാനം വന്നുകൊണ്ടിരിക്കുക, ഛർദി വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണിക്കും. ഇതൊരു ഒരു ദിവസം വരെ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഒരു 1.5 ദിവസം വരെ, പിന്നെ അത് നോർമൽ, പിന്നെ കുഴപ്പങ്ങളൊന്നും കാണില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ 1.5 ദിവസം വരെയുള്ള ഒരു കേസ് മാത്രമാണ്. 1.5 ദിവസം വരെ ആള് ഓക്കാനം ഛർദി ഇത് മാത്രം, അങ്ങനെ ഒരു കേസുണ്ട്. പക്ഷെ അത് ആൾക്ക് 2-ാമത്തെ ഡോസായപ്പോൾ, അതായത് ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ആഴ്ചയിലുള്ള ഡോസായപ്പോൾ, ഈ 1.5 ദിവസമുള്ള 1 ദിവസമായി, 3-ാമത്തെ ഡോസായപ്പോൾ ഏകദേശം ഒരു പകുതി ദിവസമായി, 4-ാമത്തെ ഡോസിന് സമയമായിട്ടില്ല, അപ്പോഴത്തേന് ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ പിന്നെ ആൾക്ക് ഈ ഭക്ഷണത്തിനുള്ള താല്പര്യമേ കുറഞ്ഞു. ഒരു ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു. അതിനുശേഷം പിന്നെ ഒരു 2-3 days കഴിഞ്ഞാൽ തന്നെ ഫുഡ് കാണുമ്പോൾ വേണ്ട, ചോറ് കാണുമ്പോൾ ഓ വേണ്ട, തൽക്കാലം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വെള്ളം കുടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയ്ക്ക് എത്തി. എല്ലാ പേഷ്യൻസിലായാലും ഞാൻ ആദ്യമേ പറയുന്നത്, ഏതൊരു ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ വെയിറ്റുള്ള ആളാണെങ്കിൽ 1 ലിറ്ററോ അല്ലെങ്കിൽ 500 ml മുതൽ 750 ml വരെ മിനിമം ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ച് കുടിക്കുക. എന്നിട്ട് പ്രോട്ടീൻ ഉള്ള സാധനങ്ങൾ ആദ്യം കഴിക്കുക, മുട്ടയുടെ വെള്ള, ഇറച്ചി, ഈ വക സാധനങ്ങൾ കഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്താ കഴിക്കാൻ പോകുന്ന താല്പര്യമുള്ള സാധനം അതിലോട്ട് കടക്കുക എന്നാണ് പറയാറ്. പൊതുവെ ഈ 2 സ്റ്റെപ്പും കഴിഞ്ഞ് 3-ാമത്തെ സ്റ്റെപ്പ് പോവാറില്ല. പോവണമെങ്കിൽ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറയും. ഈ ബിരിയാണി കഴിക്കുന്നതെന്ന് പറഞ്ഞ
1: ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് എത്തിക്കഴിഞ്ഞു,
0: അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കുള്ളതല്ല, വേറൊരാൾക്കുള്ള ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം നമുക്കൊരു ഐഡിയ വേണം. ആ ഒരു വെള്ളമായാലും വെള്ളത്തിന് ശേഷമുള്ള പ്രോട്ടീൻ്റെ അളവും പിന്നെ കുറച്ച് കാപ്സും കുറച്ച് ഫാറ്റ്സും ധാരാളം, അത് മതി. ഒരു വെയിറ്റ് കുറക്കുന്ന ഒരാൾക്ക്, വെയിറ്റ് കുറയണം താല്പര്യമുള്ളവർക്ക് ഈ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്ത് ഫാറ്റ് മാസ് കുറക്കാൻ ഈ ഒരു സാധനം മതി. ഈ സൈഡ് എഫക്റ്റുകൾ നോഷ്യ, വൊമിറ്റിങ്, അതായത് ഭക്ഷണത്തിലുള്ള ഈ ഭക്ഷണം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചധികമായ തന്നെ തിരിച്ച് കഴിക്കാൻ തിരിച്ച് തേട്ടി വരുന്നതാണ് ഇതിൻ്റെ കോമൺ സൈഡ് എഫക്റ്റുകൾ. വെരി റെയർ സൈഡ് ഇഫക്റ്റ്. വെരി റെയർ എന്ന് വെച്ചാൽ ഒരു ആനിമൽ സ്റ്റഡീസിൽ മാത്രം, അല്ലെങ്കിൽ റാറ്റ് സ്റ്റഡീസ് ആണ് പൊതുവെ ഏറ്റവും അവസാന സ്റ്റഡീസ് ആയിട്ട് വെക്കാറ് ഈ ഒരു ഡ്രഗ് എപ്പോഴും റോൾ ഔട്ട് ചെയ്യുമ്പോൾ, ഈ മാർക്കറ്റിൽ റോൾ ഔട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ കൂടിയാണെങ്കിൽ തന്നെ വെരി റെയർലി കണ്ടിട്ടുള്ള പാൻക്രിയേറ്റൈറ്റിസും മെഡുലറി കാർസിനോമ തൈറോയിഡും ആണ്. അത് റാറ്റ് സ്റ്റഡീസ്, ഹ്യൂമൻ സ്റ്റഡീസ് ഇത്രയും കൊല്ലങ്ങളായി 2005 മുതൽ ഇത്രയും കാലം ഇറങ്ങിയ ഡ്രഗിൽ ഇപ്പോഴും ഹ്യൂമൻ സ്റ്റഡീസിലൊന്നിലും ഒരു പ്രോപ്പറായിട്ട് ഫോളിക്കുലർ കാർസിനോമ തൈറോയിഡൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ വലിയ ഒരു സൈഡ് എഫക്ട്സ്, അങ്ങനത്തെ വലിയ സൈഡ് എഫക്ട്സ് അങ്ങനത്തെ പേഷ്യൻസിന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു സൈഡ് എഫക്ട്സ് എല്ലാവർക്കും കോമൺ ആണ്, ഈ ഒരു ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി, ഭക്ഷണം കാണുമ്പോൾ തന്നെ ഒരുമാതിരി അസ്വസ്ഥമായിട്ടുള്ളൊരു പ്രവണത, ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന സൈഡ് എഫക്റ്റ് ആണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഏകദേശം നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ കാരണം ഇത് മൂലമുണ്ടാവുന്ന ശരീരത്തിലുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ പ്രതിവിധികൾ ഇപ്പം ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഇതുവരെ മനസ്സിലായത്. ഒരുപാട് സക്സസ് കേസുകളും അതുപോലെ ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഇതെങ്ങനെ നമുക്ക് തടി അമിതവണ്ണം നമുക്ക് കുറയ്ക്കാം എന്നുള്ളതൊക്കെ ഒരുപാട് ഗഹനമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ നമുക്ക് ഇപ്പോൾ നമുക്ക് പറയുകയുണ്ടായി.
0: ഒരു പോയിന്റ് കൂടി ഇട്ടോട്ടെ, എല്ലാവരും ചോദിക്കുന്നതാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഭയങ്കര പ്രശ്നകരമാണോ എന്നില്ല. അപ്പൊ ഞാൻ എപ്പോഴും ആദ്യമായിട്ട് അവരോട് പറയാറ്, ഒന്ന്, എല്ലാവരും ഡയറ്റ് ആൻഡ് എക്സസൈസിൽ മുഞ്ചിയിട്ട് കൺസിസ്റ്റൻസി മുഞ്ചിട്ടിരിക്കുന്നവരാണ് ഞാൻ പറയാറ്, നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന മറ്റ് കോംപ്ലിക്കേഷൻസ്, തേയ്മാനം, അറ്റാക്ക്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ വക സാധനങ്ങളിൽ ഉള്ളതിൻ്റെ അത്ര ബുദ്ധിമുട്ട് എന്തായാലും ഈ വക ചെറിയ സൈഡ് എഫക്ട്സുമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും എടുത്തുവിടും. ഈ ഒരു വെയിറ്റ് കാരണം നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളുടെ അത്ര എന്തായാലും ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഏറ്റവും നേരത്തെ തന്നെ എപ്പോഴും വെയിറ്റ് കുറച്ച് തുടങ്ങണം എന്ന് തന്നെ പറയാം.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും ഈ ഒരു ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതും അതിൻ്റെ പ്രതിവിധികൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് നമുക്ക് ജീവിതത്തിൽ ഗുണകരമായി വരികയുള്ളൂ എന്നുള്ളതാണ് പൊതുവെ നമുക്ക് ഈ പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു പാഠം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരുന്നു ഇന്നത്തെയും ഈ ഡോക്ടർ ലൈവ് പ്രോഗ്രാം എന്നുള്ളത്. എന്തായാലും ഈ പ്രോഗ്രാമിൽ സമയം കണ്ടെത്തി നമ്മോടൊപ്പം പങ്കുചേർന്ന ഡോക്ടർ അമീൻ കബീറിനെ നന്ദി പറയുന്നു. ജസാക്കല്ലാഹു ഖൈർ. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യം എത്രത്തോളം നമുക്ക് വലുതാണോ അതുപോലെ തന്നെയാണ് പീസ് റേഡിയോ ഈ ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് ഉള്ള ഇടപെടൽ എന്നുള്ളതും. എന്തായാലും ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ ഇന്നത്തേത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കെട്ടിയുണ്ടാക്കിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിനിടെയാണ് അവിടെ മറ്റൊരാൾ കൂടുകൂട്ടിയത്. കൂടുവെച്ച കുരുവിക്കൂട്ടം പറക്കും വരെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മാറ്റിവെച്ച് കാത്തിരിക്കുകയാണ് പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിലെ മുജീബും കുടുംബവും.
1: പാലുകാച്ചിന് മുമ്പേ ക്ഷണിക്കാതെ എത്തിയ അതിഥി ഹാളിന്റെ ചുമരിൽ കൂടുവെച്ച് മുട്ടയിട്ട് അടയിരുന്നു. 25 ദിവസം മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് 2 കുഞ്ഞുങ്ങൾ.
2: വീടിന്റെ ഏകദേശം 90% നമ്മൾ കീഴ് കൂട് കാണുന്നത്. ഇവിടെ കീഴ് കൂട് കണ്ടുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ ദിവസം 2 മുട്ട കണ്ടതിൽ പിന്നെ ഒരു 2 ആഴ്ചത്തോളം ഇപ്പോ കുട്ടി വിരിഞ്ഞു. അപ്പൊ നമ്മളിവിടുത്തെ പണിക്കാരോടൊക്കെ 1 ആഴ്ച മുന്നേ നമ്മൾ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുലിക്ക് ഗ്രഹം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യണം, സൗണ്ട് സംബന്ധമായിട്ടുള്ള പണികൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: മുജീബിന്റെയും കുടുംബത്തിന്റെയും കരുതൽ കാത്തിരിപ്പ് നീളും. കൂടുവിട്ട് കുരുവിക്കുഞ്ഞുങ്ങൾ പറക്കും വരെ.
3: മാഷാല്ലാ, സൂചിപ്പിച്ചതുപോലെ സഹജീവി സ്നേഹം അത് പലരും പല മൈൻഡിലാണ് ഇതൊക്കെ കാണുക അല്ലെ. നമ്മളിപ്പോ ഒരു പിന്നെ പുതിയൊരു വീടുണ്ടാക്കാൻ നിൽക്കുന്നു,
4: എത്രയും പെട്ടെന്ന്
3: അതിന്റെ ഇടയിലാണ് എവിടെയെങ്കിലും നമ്മളിപ്പോൾ ഒരു പല സമയങ്ങളിൽ അവിടെ നമ്മുടെ ജോലി കുറച്ച് കാലം ഒന്ന് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, എന്തെങ്കിലും കാരണത്താൽ ജോലി മുടങ്ങുക മറ്റേ ചെയ്യുന്ന സമയത്താണ് ഇവർ പ്രത്യേകിച്ച് ചെറിയ കുരുവികൾ അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള അല്ലേ, അവർ ചെറിയ കൂട് കൂട്ടുന്നു, അവിടെ ഒരു മുട്ടയിടുന്നു. ഇത് ഈ വീഡിയോയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നെ വയറിങ്, അതായത് ആ ഒരു സ്വിച്ച് ബോർഡ്. പിന്നെ
4: പണി നടക്കുന്ന വീടുകളിൽ മാത്രമല്ല, ആ പണി നടന്നതിന് ശേഷം നമ്മുടെ എയർ ഹോളിന്റെ അകത്തൊക്കെ
3: ഉണ്ടാവാം.
4: അപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ അത്തരത്തിൽ കൂടുകൾ എൻ്റെ മക്കളൊക്കെ അത് വേഗം കണ്ടെത്തും.
3: അത് ഓക്കെ, പക്ഷെ എന്താ പറയുക, ഇതിപ്പോൾ ഈ മുജീബ് പറഞ്ഞ സഹോദരൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാൾ ചെയ്ത് തീർക്കാനുള്ള പണിയെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്ത് എത്രയും പെട്ടെന്ന് വീട് പ്രവേശനത്തിലേക്ക് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ.
4: വീട് പ്രവേശനത്തിന്റെ പറ്റി പറഞ്ഞപ്പോഴേ അവിടെ ഒരു പ്രയോഗം വന്നു,
3: പാലുകാച്ച എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ സഹോദര മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടായിരിക്കാം. മിക്കവാറും
4: മുസ്ലിം പലതും മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്ന ഒരു സംഗതിയാണത്. യഥാർത്ഥത്തിൽ അതിലൊരു ആവശ്യമില്ലാത്ത ഒന്നാണ്. മുസ്ലിം ജില്ലയിൽ നമ്മളെ പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ച് രണ്ടക്കാലത്തെ സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
3: അതാണ് അതിന്റെ ഒരു ചര്യ എന്നുള്ളത്. നേരെ മറിച്ച് പാലുകാച്ചൽ എന്നുള്ളത് ഒരു ചടങ്ങായി എനിക്ക് തോന്നുന്ന ആചാരമായി പോലും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഇസ്ലാമിക സമൂഹത്തിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടുന്ന ഒരു ഉർഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം, അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്.
4: തീർച്ചയായും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറിയും ഒരു പാത്രം പാല് തിളപ്പിച്ച് അത് നശിപ്പിക്കുകയാണ്, കളയാണ് ശരിക്കും
3: ചെയ്യുന്നത്.
4: അതൊരു ഒരു ഒരു നെഗറ്റീവ് ചിന്തയോട് കൂടിയാണ് ഒരു പക്ഷേ വീട്ടിലേക്ക് കയറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: സ്വാഭാവികമായിട്ടുള്ള
5: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് കൂടിക്കാഴ്ച. ഗൾഫ് പ്രവാസ ലോകത്ത് ഇസ്ലാഹി പ്രവർത്തനങ്ങൾ എങ്ങനെ ശക്തമാകുന്നു? കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അർഷദ് ബിൻ ഹംസ, ഒപ്പം അബ്ദുൽ ജബ്ബാർ വിളത്തൂർ എന്നിവർ.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം പീസ് റേഡിയോ കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാന്യായ അർഷദ് ബിൻ ഹംസയായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഒരു ചോദ്യം, സൗദി അറേബ്യയിൽ എത്തി സൗദി നാഷണാലിറ്റി ഉള്ള ആളുകളുമായി ഒരുപാട് ബന്ധപ്പെടാൻ ചാൻസ് കിട്ടിയ ഒരു വ്യക്തി എന്ന നിലക്കും, നാട്ടിൽ ഒരുപാട് കാലം ദേവാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലക്കും, സൗദിയിലെ ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ഒന്ന് പറയാവോ?
7: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസാക്കുമുല്ലാഹു ഖൈറ. ഇങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ചയിൽ അവസരം ലഭിച്ചതിന് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ സൗദി അറേബ്യയിൽ വന്നു ഒരു ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇവിടെ ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജുബൈൽ പോലെയുള്ളൊരു വ്യവസായ നഗരത്തിലാണ് എത്തിപ്പെട്ടത്. സൗദി അറേബ്യയുടെ ഭൂപ്രദേശം ഒരുപാട് വ്യത്യസ്തമാണ്. വളരെയേറെ തികച്ചും ഗ്രാമീണമായ അവസ്ഥയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സൗദി അറേബ്യ അല്ല എന്ന് പോലും തോന്നിപ്പോകുന്ന രൂപത്തിൽ ശരിക്കും അവരുടെ മുഷിഞ്ഞ വസ്ത്രവും കൃഷിയിലൊക്കെ പൂർണ്ണമായും ഇൻവോൾവ് ചെയ്ത രൂപത്തിലുള്ള ഖസീം ഏരിയയിലൊക്കെ ഉള്ള പല കർഷകരെ പോലും കാണാൻ സാധിച്ചു. അവരുടെ ജീവിത ശൈലി തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ പലപ്പോഴും സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഈ സിറ്റി പട്ടണങ്ങളിലുള്ള, അത് ജിദ്ദ ആയാലും പിന്നെ റിയാദും പിന്നെ ദമ്മാമും പോലെയുള്ള പട്ടണങ്ങളിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് ആളുകൾക്ക് അറിയുള്ളൂ പലപ്പോഴും. പക്ഷേ ഉള്ളോട്ടുള്ള പല ജീവിത ശൈലികളും പലർക്കും അറിയില്ല. അപ്പോൾ പിന്നെ പലപ്പോഴും ഞാൻ കാണുന്നൊന്ന്, വളരെ തെറ്റായിട്ടാണ് സൗദി അറേബ്യയെ പലപ്പോഴും നാട്ടിൽ പോർട്രേറ്റ് ചെയ്യപ്പെടാറുള്ളത് അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെടാറുള്ളത്. അത് ശരിയല്ല, ഇന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആളുകൾ വളരെയേറെ പിന്നെ നമ്മളെ സ്വീകരിക്കാൻ റെഡിയുള്ള, വളരെ ഹൃദയവിശാലതയുള്ള ഒരു പിന്നെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട്
6: ദീനിന്റെ ഭാഗമാണല്ലേ
7: തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ആ പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം, ആ തൗഹീദ് അത്രയും അധികം ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ്. അപ്പോൾ ദീനി ഫ്രെയിമിൽ ഊട്ടപ്പെട്ട ഒരു ജനതയായിട്ടാണ് എനിക്ക് ആ തുടക്കം മുതലേ വന്നപ്പം ഈ സൗദിയിലുള്ള ജനങ്ങളെ പിന്നെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ കഥാകഥരിലുള്ള വിശ്വാസം, അങ്ങനെയുള്ള വിശ്വാസപരമായിട്ട് അവരോട് സംവദിക്കുമ്പോൾ അവരിന്ന് പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ മതവിദ്യാഭ്യാസം കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഒരു ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയൊരു ബാധ്യത എന്നുള്ളവർക്ക് മുഴുവൻ സിറ്റിസൺസിനും ദീനിൻ്റെ അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുക്കാൻ 1 മുതൽ 12 വരെയുള്ള സിലബസ് അത്രയും അധികം ഗംഭീരമായി
6: പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ,
7: ക്രമീകരിച്ചു. അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി.
6: രണ്ടുമുണ്ട്, ദീനുമുണ്ട്, രണ്ടും കൂടിയിട്ടുള്ള ഒരു ഒരു വിദ്യാഭ്യാസം.
7: തീർച്ചയായും
6: ഇപ്പം ഇത് ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ വരാൻ കാരണം, പ്രത്യേകിച്ച് ഇന്ത്യയിലും പല ആളുകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ചില കഥകൾ വെച്ചിട്ടാണ് സൗദിയെ കുറിച്ചിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പോൾ ആടുജീവിതം പോലുള്ള ഒരു ഒരു ഒരു ബുക്ക്, ഒരു നോവൽ എഴുതുന്നു, അതൊരു സിനിമയാക്കുന്നു, അത് അതാണ് സൗദിയിലുള്ള ആളുകളുടെ നിലവാരം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ അർഷദ് ബിൻ അംസ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, നാട്ടിലെ കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു, നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ, കുട്ടികളുടെ ചിന്താഗതികളും കുട്ടികളുടെ വളർച്ചയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചും സംസാരിച്ചു. ഇപ്പം നാട്ടിൽ നമ്മൾ കുട്ടികളിൽ, മക്കളിൽ കാണുന്ന ഇന്നത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെ അതിനെ ഒരു പരിഹാരം, ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പരിഹാരം, പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ആ ചിന്താഗതികൾ, ലിബറൽ ചിന്താഗതികൾ മുതൽ അങ്ങനെ വളരെ വളരെ തെറ്റായ രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്?
7: വാസ്തവത്തിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യയെപ്പോലെയുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഉള്ള ഒരു സിലബസ് സെറ്റ് ചെയ്യുന്നതിൽ പല പിന്നെ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ സംഘപരിവാറൊക്കെ ചെയ്ത് കൂട്ടുന്ന, അതുപോലെ കമ്മ്യൂണിസം അവർ സിലബസിൽ കറക്റ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന മതരഹിത വാദങ്ങളും, അതുപോലെ ഒരു ലിബറൽ ചിന്താഗതിയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് ഈ സമീപകാലത്ത് നമ്മളൊക്കെ ഒബ്സർവ് ചെയ്തൊരു വിഷയമാണ്. ഇവിടെയുള്ള സ്കൂളുകളിലുള്ള സിലബസ്, അപ്പോൾ ഒരു സയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ പോലും ഉലൂമിൻ്റെ ആ പുസ്തകങ്ങൾ എടുത്താൽ ഒക്കെ കൃത്യമായും ഒരു ദിശാബോധത്തോടു കൂടിയാണ് ആ സിലബസ് മുഴുവനും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ കുട്ടികളിൽ ഇപ്പോൾ ഒരു ഒരു സയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ,
6: ഉലൂമിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ
7: സയൻസ്, സയൻസ് പഠിപ്പിക്കുകയാണെങ്കിലും ഒരു ഇതിനൊക്കെ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതും ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ഈ പഠനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട്
6: ആദ്യം തുറക്കം പറയും.
7: അതെ, അതിനൊരു ദിശാബോധം എല്ലാത്തിലും ഉണ്ട് എന്നുള്ളത് എന്നെ വളരെയേറെ ആകർഷിച്ചൊരു വിഷയമാണ്. അപ്പം മതപരമായ വിഷയങ്ങൾ, പിന്നെ തഫ്സീറുണ്ട്, അതുപോലെ തൗഹീദ് ഉണ്ട്, പിന്നെ സുലൂക്ക് അഥവാ പിന്നെ സ്വഭാവങ്ങൾ രൂപീകരിക്കുന്ന വിഷയത്തിലൊക്കെയുള്ള സബ്ജക്റ്റ് ഉണ്ട്. അതിന് പുറമെ ഈ സയൻസ് പോലെയുള്ള വിഷയങ്ങളിലും ഹിസ്റ്ററിയിൽ പോലും നല്ലൊരു ദിശാബോധത്തോടു കൂടി സിലബസ് സെറ്റ് ചെയ്തത് ആണ് എന്നെ തുടക്കത്തിൽ വന്ന ഉടനെ തന്നെ, പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ സൗദി സിലബസ് സ്വീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ സിലബസ് അറബിക് മീഡിയത്തിൽ പഠിക്കുന്ന ഒരുപാട് മലയാളികളായ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉണ്ട്.
6: അതായത് എത്ര ഏതൊക്കെ കണ്ടുപിടുത്തണ്ടാണ് ചെയ്താലും ഇതൊക്കെ നമ്മളെ കഴിവല്ല, ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ആ ഒരു ദിശാബോധം കുട്ടികളിൽ വരുത്തിയിട്ടാണ്
7: സിലബസ് ഫ്രെയിംവർക്ക്. അങ്ങനെയാണ്,
6: വഴി തെറ്റിപ്പോവാൻ ചാൻസ് ഇല്ല കുട്ടികളെ നടത്താൻ.
7: അപ്പൊ അവർക്കൊക്കെ ഒരു ബേസ് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തു. ഞാനിപ്പോ എന്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് എന്റെ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ പല സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളത്. അപ്പം അവരിലൊക്കെ ഒരു സത്യസന്ധതയും ഒക്കെ ശരിക്കും ബോധ്യപ്പെട്ടു. ഞാൻ പലപ്പോഴും തമാശ പറയാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ കുട്ടികള് പിന്നെ ചീറ്റിങ് കോപ്പി അടിക്കുന്ന പോലെ കോപ്പി അടിക്കാൻ അത്രയും സ്മാർട്ട് അല്ലവര് എന്ന് പറഞ്ഞാൽ അവരുടെ സത്യസന്ധതയോട് കൂടിയാണ്. അപ്പോൾ അവർക്ക് കോപ്പി എടുക്കാൻ
6: അറിയില്ല
7: എന്ന് ഞാൻ പറയും. അപ്പം ആ നിലക്ക് ഉള്ളത് അവർ പറയും സംഗതികൾ.
6: അതൊരു അതൊരു ക്വാളിറ്റി ഇല്ലായ്മ അല്ല, ഒരു ക്വാളിറ്റിയാണ്,
7: നല്ല ക്വാളിറ്റിയാണ്
6: ബോധ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലം ആയി ഒരു സോഷ്യൽ മീഡിയ പോലുള്ള അല്ലെങ്കിൽ പൊതു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പല ആളുകളും നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്ന് കാണുന്ന വളരെ നല്ല രീതിയിൽ നല്ല സത്യസന്ധമായി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് പത്രപ്രവർത്തനം എന്നുള്ളത്. അതായത് പത്രപ്രവർത്തനത്തിൻ്റെ ആ ഒരു സത്യസന്ധത നഷ്ടപ്പെട്ട് എന്ന രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ഇന്ന് നാട്ടിൽ. നമ്മളൊരു പേരെടുത്തൊരു ഒരു സ്ഥാപനത്തെ പറയുന്നില്ലെങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങൾ ആളുകളിലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞും ചിരിഞ്ഞും കൊണ്ടുള്ള ഒരു പത്രപ്രവർത്തനമാണ് നമ്മൾ കാണുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണ്, ഇവിടുത്തെ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അത് എത്രത്തോളം ശരിയാണ്, ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
3: വാസ്തവത്തിൽ ഈ കുറഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലാണ് ഈ ഒരു പ്രവണത കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. മുമ്പൊന്നും പത്രപ്രവർത്തനം അങ്ങനെയല്ലല്ലോ, സത്യസന്ധമായ, അതെ അതെ, തീർച്ചയായും ആത്മാർത്ഥമായും പത്രപ്രവർത്തന രംഗത്ത് അതിന് താല്പര്യത്തോടുകൂടി വന്ന് സത്യസന്ധതയോടുകൂടി ഉള്ളത് പറയുന്ന ഒരു രൂപത്തിലുള്ള പത്രപ്രവർത്തനങ്ങൾ തികച്ചിപ്പ് മാറിയത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, പല കോർപ്പറേറ്റുകളും പത്ര മാധ്യമ സ്ഥാപനങ്ങളെ കയ്യിലാക്കി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഫാഷിസത്തിൻ്റെ ഒരു തന്ത്രമാണെന്ത് കോർപ്പറേറ്റുകളെ പിടിച്ചുകൊണ്ട് അവർ വഴി ഈ മീഡിയകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. അത് വളരെയേറെ നീചമായ രൂപത്തിൽ നടക്കുന്ന ഒരു രാജ്യമായി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ത്യ മാറി എന്നുള്ളതാണ് അതിൽ വിഷയമുള്ളത്. അപ്പം ഞാനൊരു ഇവിടെ സൗദി അറേബ്യയിലുള്ള ഒരു വലിയ ഒരു പത്ര മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളിയുമായി ഞാൻ വന്ന ഉടനെ അദ്ദേഹവുമായി സന്ദർശിക്കുകയും സംസാരിക്കുകയും ചെയ്യാനൊരു അവസരം കിട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പത്ര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പുള്ളി ഉദാഹരണ സഹിതം എന്നോടത് പറഞ്ഞു. അതിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഞാനത് ബോധ്യപ്പെട്ടു. അപ്പം അത്രയും അധികം സത്യസന്ധയോടുകൂടി റിപ്പോർട്ടിംഗ് ചെയ്യപ്പെടും. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒരു പിന്നെ ഹിഡൻ അജണ്ടയോടുകൂടി വർക്ക് ചെയ്യുന്ന പല ആളുകളുമാണ് ഈ മാധ്യമരംഗത്തെ ഇത്രയും മോശപ്പെട്ട രൂപത്തിലേക്ക് ആക്കിയത്. അപ്പോൾ വളരെ പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊരു കാര്യം പറയുന്നത് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടൂല. കാരണം എന്താണ്, ഇന്ത്യയിലുള്ള മാധ്യമങ്ങളിലെ ഒരു 90% ഒരു നാഷണൽ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളൊക്കെ കോർപ്പറേറ്റുകളുടെ കീഴിൽ ആവുകയും അത് ഫാഷിസ്റ്റ് ശക്തികൾ അതിനെ സ്വാധീനിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയൊരു ദൗർഭാഗ്യകരമായ അങ്ങനൊരു അവസ്ഥ ഇവിടെ ഇല്ല. ഏറ്റവും കൂടുതൽ പത്ര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം ഈ വിദ്യാർത്ഥികളിൽ ഒരു പ്രത്യേക ഒരു വ്യത്യാസം കണ്ടത്, നമ്മളെ നാട്ടിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെയുള്ള പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഞാനത് തുടക്കം മുതൽ എൻ്റെ ഒരുപാട് പിന്നെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തു ഇവിടെ വന്ന ഉടനെ, ഒക്കെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പത്രങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ പത്രങ്ങളും സോഷ്യൽ മീഡിയകളും നെഗറ്റീവിറ്റി കൂടുതലും നെഗറ്റീവായിട്ട് കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിന് കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ച ഒരുപാട് സംഗതികൾ. ഇപ്പോൾ പിന്നെ പല വിഷയത്തും ക്രൈം, വേറൊരു നാട്ടിൽ ക്രൈം ചെയ്തിട്ട് ആ നാട്ടിൽ ഇപ്പോൾ യമനിൽ അതുപോലെ പല സ്ഥലത്തും അറബി നാടുകളിൽ ക്രൈം ചെയ്താൽ ആ ക്രിമിനലുകളെ വെറുതെ വിടൂല, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. അത് ആ നാട്ടുകാരാണെങ്കിൽ പോലും ഈ അടുത്ത് നമ്മൾ കണ്ടു ഇവിടെ സൗദി അറേബ്യയിലുള്ള രാജകുടുംബാംഗത്തെ വരെ എന്ത് ചെയ്യും, ഈ നിയമം എല്ലാവരുടെ മുമ്പിലും ഒരേപോലെയാണ്. ആ ഒരു നീതിബോധം ജനങ്ങളിലുണ്ട്. അത് ക്രൈമിനെ പറ്റ കുറക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ബോധം പലപ്പോഴും നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ഇപ്പോൾ കുറേശ്ശെങ്കിലും അതിനെക്കുറിച്ച്, അപ്പം അതൊരു വികൃതമായ രൂപത്തിലാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിൻ്റെ ചിത്രം തന്നെ അത്രയും ക്രൈം കുറവാണ്. ഈ ഒരു നാട്ടിൽ സുന്ദരമായി രാത്രി പാതിരാക്ക് വരെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാനും ഡ്രൈവ് ചെയ്യാനും പോലെയുള്ള വരെയുള്ള സ്വാതന്ത്ര്യപ്പുണ്ട്. പക്ഷേ അത് നമ്മളെ നാട്ടിൽ ചിന്തിക്കാൻ കഴിയില്ല. അതിന് കാരണം ഇവിടുത്തെ ഇസ്ലാമിക നിയമങ്ങളുടെ കർശന സ്വഭാവമാണ്.
6: ഇപ്പം ആളുകൾ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയല്ലേ?
3: അതെ അതെ.
6: പലപ്പോഴും പല ആളുകളും നമ്മളോട് സംസാരിക്കാറുണ്ട്, ഞാൻ നമ്മളൊക്കെ ഇങ്ങനെ ഈ പത്രപ്രവർത്തന ഈ ന്യൂസ് അവർ പോലത്തുള്ള ഏത് മാധ്യമമായാലും വിഷയങ്ങളുടെ ഒരു ദാരിദ്ര്യം, അതായത് ഇപ്പോൾ ഒരു വിഷയവും കിട്ടാതെ വരുമ്പോൾ എൻ്റെ വീട്ടിലെ മരത്തിൻ്റെ ചില്ല മറ്റവൻ്റെ വീട്ടിൽ വീണു, അതിനെ അതുമായി ചർച്ച ഒരു മണിക്കൂർ എന്നൊക്കെ അതൊരു വിഷയമാക്കി എടുക്കുക, അതിനെ രാഷ്ട്രീയ പല രാഷ്ട്രീയ നേതാക്കൾ വരിക എന്ന് ചർച്ച ഒരു മണിക്കൂർ നമ്മളൊരു ഒരു ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഈ സൗദി അറേബ്യയിലെ പത്രപ്രവർത്തനത്തിൽ അങ്ങനെ ഒരു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല അല്ലേ?
3: പൊതുവെ നമ്മൾ ഏത് ന്യൂസ് മീഡിയ പ്രിന്റഡ് മീഡിയയും ഒക്കെ എടുത്ത് നോക്കിയാലും പലപ്പോഴും ഇവരുടെ ഇതിൽ അങ്ങനെയുള്ള സെൻസിറ്റീവ് ഇഷ്യൂസും ഈ രൂപത്തിലുള്ള ഒരു അനാവശ്യമായ ഇതുകൾ പൊതുവെ കാണാറില്ല. എന്റെ ഒരു ഒബ്സർവേഷൻ അതാണ്.
6: അതെ, എന്തായാലും ഈ ഈ പറഞ്ഞത് വളരെ മുഖവിലക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നിയമപാലകർ ഈ പത്രപ്രവർത്തനം അതിൻ്റെ ശരിയായ രീതിയിൽ കൊണ്ടുവന്ന് പത്രങ്ങൾ അല്ലെങ്കിൽ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണാണ് നാവാണെന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് സത്യസന്ധമല്ലെങ്കിൽ ആ നാടിനെ വലിയ പ്രയാസം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ യുവാക്കളോട്, മുസ്ലിം യുവാക്കളോടാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ആണെങ്കിലും അതല്ല നാട്ടിലാണെങ്കിലും മുസ്ലിം യുവാക്കളുടെ സമയത്തെക്കുറിച്ചിട്ടും അവരുടെ അവരോട് എന്താണ് പറയാനുള്ളത്?
3: ഇപ്പം അതൊരു നല്ലൊരു പ്രസക്തമായ ഒരു വിഷയമാണ്. അഥവാ നമ്മൾ ഇപ്പോഴുള്ള ക്യാമ്പസുകളുടെ അവസ്ഥ, ഒന്ന് ബോധപൂർവമായി ഈ പൊതുവിദ്യാലയങ്ങളെ ഒരു മറയാക്കിക്കൊണ്ട് ഒരുപാട് മതനിരാസത്തിൻ്റെയും പിന്നെ അതുപോലെ ഫാഷിസത്തിൻ്റെയും ഒക്കെ ഒരു ഒളിയ അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു സ്ഥലമായി പൊതുവിദ്യാഭ്യാസ രംഗം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടികളെ താഴെ കടയിൽ നിന്ന് വരുന്ന കുട്ടികളെപ്പോലും ആ രൂപത്തിൽ ഒരു വികലമായ ചരിത്രം പഠിപ്പിക്കുകയും വികലമായ ജെൻഡർ ന്യൂട്രാലിറ്റി കൺസെപ്റ്റുകളെക്കുറിച്ച് പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ഒരു സാമൂഹ്യ സാഹചര്യം ഒരുക്കുകയും അതുപോലെ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ന്യൂസ് അവറുകളിലും മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഇപ്പം ഉണ്ടായൊരു വലിയൊരു പ്രശ്നതാണ്. അതായത് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ ഫെസ്റ്റിലും ഇതിലൊക്കെ കൂടിയിട്ട് ആടിത്തിമിർക്കുകയും അത്യാവശ്യം ലഹരിയും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ക്യാമ്പസുകളൊക്കെ മാറി എന്നത് വളരെ ദുഃഖകരമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരു ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മുസ്ലിം ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ അവർ പരമാവധി ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ പിശാച് എല്ലാ രൂപത്തിലും നമ്മളെ വളഞ്ഞിട്ട് നമ്മളൊരു ശത്രുവാണ് എന്ന് പ്രഖ്യാപിച്ച ആ പിശാചിനെ കുറിച്ച് പറഞ്ഞു, ഫത്തഹിദൂഹു അദുവൻ, ആ പിശാചിനെ നിങ്ങൾ ശത്രുവാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. നമ്മൾ ജീവിതത്തിലെ ഓരോ വിഷയത്തിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പിശാചിനൊരു ശത്രു ആക്കി നമ്മൾ മാറ്റണം. അപ്പോൾ അവിടെ നമ്മൾ തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന അവസരത്തിൽ കോംപ്രമൈസിന് പോവാതെ ദീനിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മതത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഉള്ളൊരു തീരുമാനം എടുത്തിട്ട് ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യണം, ശുദ്ധീകരിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഫിത്നകളുടെ കാലം, ഒരുപാട് ചാലഞ്ചസ് ക്യാമ്പസുകളിലും നാട്ടിലും ജോലിസ്ഥലത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു കോംപ്രമൈസിൻ്റെ ശൈലി സ്വീകരിക്കാതെ എന്ന് പറഞ്ഞാൽ ദീനി ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ശരിക്കൊരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് കോംപ്രമൈസിന് പോവാതെ ദീനിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ലൈഫിനെ അതേസമയം നമുക്ക് എല്ലാ പ്രൊഫഷണലിസും എത്തിക്സും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രാക്ടീസ്, അത് എൻജിനീയറിംഗ് രംഗത്താവട്ടെ മെഡിക്കൽ രംഗത്താവട്ടെ ഏത് രംഗത്തും നമുക്ക് എന്ത് ചെയ്യാം, ജോബിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നാണ് ഈ പുതിയ യുവതയോട് പുതു ജനതയോട് പറയാനുള്ളത്.
6: ഐഡന്റിറ്റി കീപ്പ് ചെയ്തു കൊണ്ട് എന്ന് ഉദ്ദേശിച്ചത്,
3: ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ജനങ്ങൾക്ക് അത് ശരിക്കും റിഫ്ലക്ട് ചെയ്യണം, അയാളുടെ ഒരു സോഷ്യൽ ലൈഫിൽ ജനങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യണം. അപ്പോൾ പൊതുവെ ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ഉള്ളൊരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശരിക്കുള്ള രൂപം എന്താണെന്ന് ഒരു മുസ്ലിം ലൈഫിലൂടെ
6: നമ്മൾ
3: ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള. അപ്പോൾ അത് നമ്മളുടെ വിശ്വാസപരമായും കർമ്മപരമായും ഒക്കെയുള്ള വിഷയങ്ങളിൽ ആ ഒരു പിന്നെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് ഉള്ളൊരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് എല്ലാ രംഗത്തും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും.
6: അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ടല്ലോ അല്ലേ?
3: തീർച്ചയായും, അതൊരു വലിയ സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന പിന്നെ ഒരു വിശ്വാസിക്ക് വിശ്വാസപരമായി പ്രവർത്തിക്കാനും മതപ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നത് അന്നത്തെ ഒരു പിന്നെ ഈ ഭരണഘടന ഉണ്ടാക്കിയെടുത്ത ആളുകളുടെ കൂട്ടത്തിലുള്ള അന്നത്തെ മുസ്ലിം ലീഡേഴ്സിന്റെ ഒരു വിഷൻ നമുക്കതിൽ കാണാൻ സാധിക്കും.
6: എന്തായാലും ഈ നമ്മൾ ഈ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്നലത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പത്രസമ്മേളനവും ഒരു ഇലക്ഷൻ ന്യൂസിനെ കുറിച്ചിട്ട്.
3: അതെ,
6: അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്?
3: ഇപ്പം അത് ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ട ഒരു സംഗതി, ഇത്ര രൂപത്തിലുള്ള ഒരു വലിയൊരു
7: പിന്നെ കാര്യം ഇന്ത്യ രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതിനെ കുറിച്ചുള്ളൊരു വലിയൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഹൈലി ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തിയിട്ട് നാഷണൽ മീഡിയകൾ അത് കവർ ചെയ്യുന്നതിൽ പിന്നോട്ട് പോയി അത് അവഗണിച്ചു എന്ന് കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. കാരണം ഇന്ത്യയെപ്പോലെയുള്ള ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയുള്ള ഓപ്പൺ ആയിട്ടൊരു സംഗതി പറഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഈ മീഡിയകൾ അതിനെ തടയിടുന്നു എന്നതൊരു ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും.
6: അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ ഒരു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ നമ്മുടെ ഈ പീസ് റേഡിയോ നമുക്കറിയാമല്ലോ 55 രാഷ്ട്രങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്?
7: ഈയൊരു അവസരത്തിൽ നമ്മളുടെ പൊതുവെ എല്ലാ രാജ്യങ്ങളിലുള്ള ഇപ്പോൾ ഇസ്ലാമോ ഫോബിയ ഏറ്റവും കൂടുതൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമയമാണ്. അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല വെസ്റ്റേൺ കൺട്രീസിലും യൂറോപ്പിലും ഒക്കെ ഉള്ളൊരു കാര്യമാണ് ഇസ്ലാമോ ഫോബിയ. അപ്പോൾ ഒരു ഇസ്ലാമോ ഫോബിയനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഒരു ബേസിക് ഇസ്ലാമിക് നോളജ്, ഡീപ്പായിട്ടുള്ള ഇസ്ലാമിക് നോളജ്, അതായത് അഖീദയുടെ വിഷയം, വിശ്വാസപരമായ വിഷയത്തിലും കർമ്മപരമായ വിഷയത്തിലും ചരിത്രത്തിലും എല്ലാ വിഷയത്തിലും നല്ല നോളജ് ഉള്ളൊരു സൊസൈറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമാണ് ഈ അടുത്ത ഒരു കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ഇസ്ലാമിൻ്റെ തനതായ ഒരു രൂപം പകർന്നു നൽകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമോ ഫോബിയ വളരാനുള്ള ഏറ്റവും വലിയ വളം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത മുസ്ലിങ്ങൾ ജീവിക്കുന്നു എന്നതാണ്. അപ്പോൾ അവരുയർത്തുന്ന സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കൃത്യമായ മറുപടി പറയാൻ ആർക്കില്ല, അറിയില്ല, മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ല. അപ്പോൾ കൃത്യമായ ധാരണയോടുകൂടിയുള്ള ഡീപ്പ് നോളജുള്ള പിന്നെ ആളുകളെ വളർത്തിയെടുക്കുക. അപ്പോൾ സൗദി അറേബ്യയെക്കുറിച്ചുള്ള പറയുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നൊരു സംഗതി, ഇവിടെ വന്ന ഉടനെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ ആ വന്ന ഉടനെ തന്നെ 99 വന്നപ്പോൾ ഷെയ്ഖ് ജിബിരീൻ റഹിമഹുല്ല, ഷെയ്ഖ് ജിബിരീൻ അദ്ദേഹം റിയാദിലാണ്, അദ്ദേഹത്തിൻ്റെ ദർസിൽ പങ്കെടുത്തപ്പോഴാണ് വാസ്തവത്തിൽ ഒരു ഡീപ്പ് നോളജ് ഉള്ള ഒരു പണ്ഡിതൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എത്രത്തോളം എൽമ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈസ്റ്റേൺ പോയിന്റ്സിൽ വന്നപ്പോൾ അബ്ദുൽ ജബ്ബാർ മദീനിയെ പോലെയുള്ള നമ്മളുടെ മലയാളത്തിൽ ഉള്ള അഗാധമായ എൽമുള്ള പിന്നെ പ്രഭാഷകരെയും പണ്ഡിതന്മാരെയും കാണുകയും ഷെയ്ഖ് മുഹമ്മദ് റംസാനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാരുടെ ഒരു സാന്നിധ്യം വാസ്തവത്തിൽ ആ സമൂഹത്തിൽ എൽമ് നിലനിർത്താനും ഇസ്ലാമിനെക്കുറിച്ച് അവയർനെസ് കൂടുതൽ പകർന്നു നൽകാനും വളരെയേറെ സഹായകരമാണ്. അപ്പോൾ അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
6: ആമീൻ. വളരെ അർത്ഥവത്തായ സംസാരമാണ് നമ്മളിവിടെ കേട്ടത്. ഈ പീസ് റേഡിയോ പോലുള്ള സംവിധാനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളെല്ലാവരും കഠിനമായി പരിശ്രമിക്കണം. ഇൽമ് നേടാൻ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് അൽഹംദുലില്ലാ പീസ് റേഡിയോ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ നടത്തുന്നുണ്ട്. ഇൽമ് നേടണം എന്ന് നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: അസ്സലാമു വറഹ്മത്തുള്ളാഹി. ജസാകുമുല്ലാഹു ഖൈറ.
6: ആമീൻ.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. ഗൾഫ് പ്രവാസ ലോകത്ത് ഇസ്ലാഹി പ്രവർത്തനങ്ങൾ എങ്ങനെ ശക്തമാകുന്നു എന്നതിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അർഷദ് ബിൻ ഹംസ, ഒപ്പം അബ്ദുൽ ജബ്ബാർ വിളത്തൂർ എന്നിവർ.
8: പീസ് റേഡിയോ യുഗചരിതം സ്വഭാവമര്യാദകൾ ഭാഗം 3, പുസ്തകം മക്കയിൽ വിരിഞ്ഞ പൂവ്, രചന ഫദൽ ഹഖ് ഉമരി, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
9: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക സ്വഭാവമര്യാദകളിൽ 15 നമ്മൾ കേട്ടുകഴിഞ്ഞു. 16-ാമത്തേത് വിട്ടുവീഴ്ച. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഉഹദിന്റെ ദിവസം ഉണ്ടായതിനേക്കാൾ പ്രയാസമുള്ള സന്ദർഭം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നബി പറഞ്ഞു, ഉണ്ട്. നിന്റെ ജനതയിൽ നിന്ന് ഞാൻ പലതും അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായത് അഖബയുടെ ദിവസത്തിലായിരുന്നു. ഇബ്നു അബ്ദി യാലീലുബിനു അബ്ദി കുലാലിന്റെ മുമ്പിൽ എന്റെ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. പക്ഷേ ഞാൻ ആഗ്രഹിച്ച കാര്യം അദ്ദേഹം അംഗീകരിച്ചില്ല. ദുഃഖിതനായി ഞാൻ അവിടെ നിന്നും മടങ്ങി. കർണുസഅലിബിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് ശരിക്കും ബോധം തെളിഞ്ഞത്. അങ്ങനെ ഞാൻ തല ഉയർത്തി മേൽപോട്ട് നോക്കി. അപ്പോഴതാ ഒരു മേഘം എനിക്ക് തണൽ നൽകി നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അതിൽ ജിബിരീലിനെ കണ്ടു. ജിബിരീൽ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ജനത പറഞ്ഞ കാര്യങ്ങളും അവർ നിനക്ക് മറുപടിയായി പറഞ്ഞ കാര്യങ്ങളും അള്ളാഹു കേട്ടിരിക്കുന്നു. മലക്കുകളുടെ മലക്കിനെ അള്ളാഹു നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ജനതയുടെ കാര്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ മലക്കിനോട് കൽപ്പിക്കാം. നബി പറയുകയാണ്, അങ്ങനെ മലക്കുകളുടെ മലക്ക് എന്നെ വിളിച്ച് എന്നോട് സലാം പറഞ്ഞു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, നിങ്ങളുടെ ജനത നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു കേട്ടിട്ടുണ്ട്. ഞാൻ മലക്കുകളുടെ മലക്കാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് കൽപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ റബ്ബ് എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം ഈ രണ്ട് മലകളെയും ചേർത്ത് അവരെ അതിൽ എടുക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അവരുടെ സന്തതികളിൽ നിന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ അള്ളാഹു പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഞാൻ നബിയോടൊപ്പം നടക്കുകയായിരുന്നു. അറ്റം പരുക്കനായിട്ടുള്ള നെജറാനിൽ ഉണ്ടാക്കപ്പെട്ട ഒരു മുണ്ട് നബിയുടെ ചുമലിലുണ്ടായിരുന്നു. ഒരു അഅറാബി വന്നുകൊണ്ട് നബിയുടെ ചുമലിലൂടെ ആ മുണ്ട് ശക്തമായി വലിച്ചു. വലിയുടെ കാഠിന്യം കാരണത്താൽ മുണ്ടിന്റെ അറ്റഭാഗം നബിയുടെ ചുമലിൽ മുറിവിന്റെ അടയാളം ഉണ്ടാക്കിയതായി ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ ധനമായി നിന്റെ കയ്യിൽ ഉള്ളതിൽ നിന്നും എനിക്ക് തരാൻ കൽപ്പിക്കുക എന്നായിരുന്നു ആ വ്യക്തി പറഞ്ഞത്. നബി അയാളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അയാൾക്ക് കൊടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. 16. ക്ഷമ. തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക. ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ടുമാറിപ്പോകാതിരിക്കട്ടെ. ഏതൊരുവന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ? ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിര് കവിഞ്ഞതായിരിക്കുകയും ചെയ്തുവോ അവനെ നീ അനുസരിച്ചു പോകരുത്. സൂറത്തുൽ കഹഫ് വചനം 28. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കിലേക്ക് ഞാൻ ചെന്നു. ശക്തമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ കൈകൊണ്ട് തടവിക്കൊണ്ട് ചോദിച്ചു, നല്ല വേദന ഉണ്ടല്ലേ പ്രവാചകരെ? അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അതെ, നിങ്ങളിൽ രണ്ടുപേർ അനുഭവിക്കുന്ന വേദന ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ താങ്കൾക്ക് രണ്ട് പ്രതിഫലമുണ്ടാകുമല്ലേ? നബി പറഞ്ഞു, അതെ. ദീനിന്റെ മാർഗത്തിൽ ശക്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹാബികളോട് ക്ഷമിക്കുവാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മുൻഗാമികൾ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ള കഥകളും അവർക്ക് പറഞ്ഞുകൊടുത്ത സംഭവം മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. 17. ഉപദേശങ്ങൾ. പല സന്ദർഭങ്ങളിൽ പല രൂപത്തിലുള്ള ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകിയിട്ടുണ്ട്. സന്ദർഭങ്ങൾക്ക് യോജിച്ച രൂപത്തിലുള്ള ഉപദേശങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഉപദേശങ്ങൾ നൽകുന്ന സന്ദർഭങ്ങളിൽ വ്യക്തികളെയും സാഹചര്യങ്ങളെയും പരിഗണിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ ചിലത് മാത്രം നമുക്ക് കേൾക്കാം. 1. ഞാൻ അറിഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ഒരുപാട് കരയുകയും ചെയ്യുമായിരുന്നു. 2. 3 ദിവസത്തിൽ കൂടുതലായി ഒരു മുസ്ലിം തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുവാൻ പാടില്ല. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു, പക്ഷേ രണ്ടുപേരും അവഗണിച്ചു പോവുകയാണ്. ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നത് അവനാണ് ഏറ്റവും നല്ലവൻ. 3. നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക. സംസാരത്തിൽ ഏറ്റവും വലിയ കളവാണ് ഊഹം. നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്, ചാരപ്പണി നടത്തരുത്. വസ്തു വാങ്ങാൻ ഉദ്ദേശം ഇല്ലാതെ വില കൂട്ടി പറയരുത്. അസൂയ കാണിക്കരുത്, വെറുക്കരുത്, ശത്രുത കാണിക്കരുത്. അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരാവുക. 4. ശപിക്കുന്നവർ അന്ത്യദിനത്തിൽ ശുപാർശകരോ സാക്ഷികളോ ആവുകയില്ല. 5. ഒരു വിഭാഗം ആളുകളുടെ അടുക്കലേക്ക് ഒരു മുഖവുമായും മറ്റൊരു വിഭാഗം ആളുകളുടെ അടുക്കലേക്ക് മറ്റൊരു മുഖവുമായി വരുന്ന ഇരുമുഖ നയക്കാരനാണ് ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ. 6. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവരോട് അക്രമം കാണിക്കരുത്, അവനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യത്തിൽ സഹായിച്ചാൽ അള്ളാഹു അവന്റെ ആവശ്യങ്ങളിൽ അവനെ സഹായിക്കും. ഒരു മുസ്ലിമിൽ നിന്ന് പ്രയാസം ദൂരീകരിച്ചു കൊടുത്താൽ അന്ത്യദിനത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവന് ദൂരീകരണം നൽകും. ഒരു മുസ്ലിമിന്റെ ന്യൂനതകൾ വല്ലവനും മറച്ചുവെച്ചാൽ അന്ത്യദിനത്തിൽ അവന്റെ ന്യൂനതകൾ അള്ളാഹു മറച്ചുവെക്കും. 7. നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക. അക്രമം അന്ത്യദിനത്തിന്റെ ഇരുട്ടുകളിൽപ്പെട്ടതാണ്. പിശുക്കനെ നിങ്ങൾ സൂക്ഷിക്കുക. പിശുക്കാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ നശിപ്പിച്ചത്. അവരുടെ രക്തം ചിന്തുവാൻ അവരെ അത് പ്രേരിപ്പിച്ചു. അവർ നിഷിദ്ധമായ കാര്യങ്ങളെ അനുവദനീയമാക്കുകയും ചെയ്തു. 8. അമിതമായി പുകഴ്ത്തി പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരുടെ മുഖത്ത് മണ്ണുവാരിയിടുക. 9. നിങ്ങൾ നിങ്ങളെ പരിശുദ്ധപ്പെടുത്തരുത്. നിങ്ങളിൽ ആരാണ് നല്ലവൻ എന്ന് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. 10. തനിക്കു ബാധിച്ച പ്രയാസത്തിന്റെ പേരിൽ നിങ്ങളിൽ ഒരാളും മരണം ആഗ്രഹിക്കരുത്. മരണം വല്ലവനും ആഗ്രഹിച്ചാൽ ഇപ്രകാരം പറയുക: അല്ലാഹുവേ, ജീവിതം എനിക്ക് നന്മയായിരിക്കുന്നിടത്തോളം കാലം എന്നെ ജീവിപ്പിക്കണമേ. മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ. 11. തന്റെ സഹോദരന് ആർക്കെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ. 12. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലതു പറയട്ടെ, അല്ലാത്ത പക്ഷം മിണ്ടാതിരിക്കട്ടെ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കട്ടെ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ. 13. കുട്ടികളോടുള്ള സ്നേഹം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു: അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ എടുക്കുകയും ഒരു കാൽ തുടയിൽ എന്നെയും മറുകാൽ തുടയിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഇരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരെയും അണച്ചുപിടിക്കും. ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കും: അല്ലാഹുവേ, ഇവരോട് നീ കരുണ കാണിക്കണമേ. ഞാൻ ഇവരെ സ്നേഹിക്കുന്നു, കാരുണ്യം കാണിക്കുന്നു. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുടിക്കുവാനുള്ളത് കൊണ്ടുവരപ്പെട്ടു. നബി അതിൽ നിന്നും കുടിച്ചു. നബിയുടെ വലതുഭാഗത്ത് ഒരു കുട്ടിയും ഇടതുഭാഗത്ത് പ്രായം ചെന്നവരും ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയോട് നബി ചോദിച്ചു: ഇവർക്ക് കൊടുക്കാൻ നീ എനിക്ക് അനുവാദം തരുമോ? കുട്ടി പറഞ്ഞു: അല്ലാഹുവാണ് സത്യം. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളിൽ നിന്നും എനിക്ക് കിട്ടുന്ന വിഹിതത്തിൽ ഞാൻ ആർക്കും മുൻഗണന കൊടുക്കുകയില്ല. അങ്ങനെ ആ കുട്ടിയുടെ കയ്യിൽ നബി അത് നൽകി. ഇതേപോലെ തന്നെ സേവകരോടും ദുർബലരോടുമെല്ലാം അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്ന വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
8: നിങ്ങൾ ഇതുവരെ കാതോർത്തത് യുഗചരിതം സ്വഭാവമര്യാദകൾ ഭാഗം 3, പുസ്തകം മക്കയിൽ വിരിഞ്ഞ പൂവ്, രചന ഫദ്ലുൽ ഹക്കുമരി, അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
10: ഈ ശബ്ദലോകത്തെ
11: ിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ. وصلى الله وسلم وبارك على نبينا محمد وآله وصحبه اجمعين ثم اما بعد. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് വിശദീകരിച്ചു വരുന്നത്. അതിൽ ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് 185 വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുംുസ് ഷഹ്റ ഫലിയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുംുൽ യുസ്ര വലാ യുരീദു ബികുംുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഇതാണ് നമ്മുടെ വചനം. ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിയമമാക്കിയ, നിർബന്ധമാക്കിയ വിശുദ്ധ മാസം, അതിൻ്റെ സവിശേഷത, പ്രത്യേകത, ഒപ്പം നോമ്പുമായി ബന്ധപ്പെട്ട ചില വിധികൾ. മുമ്പത്തായത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോൽക്കാനും നോൽക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള നിർബന്ധിത വിധിയായിരുന്നു. ആ വിധിയെ ഇനി ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. മാസത്തിന് സാക്ഷിയായവർ, മതപരമായ പ്രതിബന്ധങ്ങളും ഒഴിവുകൈകളും ഇല്ലാത്തവർ എല്ലാവരും നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്ന വിധി. ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ വിഷയം. നോമ്പ് അവിടെ നിർബന്ധമാക്കിയ വിഷയം പറഞ്ഞപ്പോൾ അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞു, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. അതിൻ്റെ ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും മൂന്ന് നോമ്പും ആശൂറയുമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. അവരുടെ വിഷയങ്ങൾ നമ്മൾ കേട്ടു. അത് റമദാനിലെ നോമ്പിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അതാണല്ലോ. അപ്പോൾ അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് റമദാൻ നോമ്പിനെ കുറിച്ച് പറയപ്പെട്ടതാണ് എങ്കിൽ റമദാനിൽ നിന്ന് ഏതാനും നാളുകൾ എന്ന് ആരും മനസ്സിലാക്കിക്കൂടാ. പിന്നെയോ, റമദാൻ മാസം മുഴുവനും എന്നതാണ് അയ്യാമൻ മഅദൂദാത്ത് എന്നതിൻ്റെ വിവക്ഷ. അതാണ് ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന തുടക്കത്തിൽ ഈ ഷഹ്റു റമദാൻ എന്ന പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. അതിന് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, നമുക്ക് ഇൻഷാല്ലാ അത് വഴിയെ പഠിക്കാം. ഷഹ്റു റമദാൻ, റമദാൻ്റെ മാസം. ഇവിടെ ഈ തുടക്കം അറിയിക്കുന്നത് റമദാൻ്റെ മാസം അല്ലദി, അതെങ്ങനെയുള്ള മാസമാണ്. ഉൻസില ഫീഹി അൽ ഖുർആൻ, അതിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയ മാസം വിശിഷ്ടമാണ്, വിശുദ്ധവും അനുഗ്രഹീതവുമാണ്. ആ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഷഹ്റു റമദാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു

ചോദിച്ചു, മാസം കണ്ടതായി വിളിച്ചു പറഞ്ഞു, ദുആ ചെയ്തു. അങ്ങനെ മാസം ഉദയത്തെ സ്ഥിരീകരിക്കും. ഇതുകൊണ്ടാണ് ഷുഹ്റത്ത് പ്രശസ്തി എന്നർത്ഥമുള്ള പദത്തിൽ നിന്ന് ഷെഹർ എന്ന പദം. മാസം രണ്ട് ഹിലാലുകൾക്കിടയിലുള്ള കാലപരിധിയാണ്. ഹിലാൽ എന്ന് പറഞ്ഞാൽ ഉദയചന്ദ്രൻ, ഒരു ഹിലാൽ മുതൽ അടുത്ത ഹിലാൽ വരെ, അല്ലെങ്കിൽ ഹിലാൽ മുതൽ മുഹാഖ് വരെ, ചന്ദ്രോദയം മുതൽ പിന്നെ കറുത്തവാവ് വരെയുള്ള കാലം, അതാണ് ഷെഹർ. മാസത്തിന് ഷെഹർ എന്ന് പറയപ്പെട്ടു. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, ഫമൻ ഷഹീദ മിൻകുമു ഷെഹർ, ഷെഹറിന് നിങ്ങൾ സാക്ഷികളായാൽ. അവിടെ ഷെഹർ ഉദ്ദേശം ഹിലാലാണ്, ഉദയചന്ദ്രൻ, റമദാൻ മാസോദയത്തിന് സാക്ഷിയായാൽ നോമ്പെടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാന തആല ഷെഹർ എന്നിവിടെ പ്രയോഗിച്ചു, ഷെഹർ റമദാൻ. ഫമൻ ഷഹീദ മിൻകുമു ഷെഹർ എന്ന് പ്രയോഗിച്ചു. അതിനാൽ ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉണ്ടായാൽ പോരാ, പിന്നെയോ ഉദയചന്ദ്രനെ കാണുകയും കണ്ടത് അറിയിക്കുകയും ചെയ്താലാണ് നോമ്പ് തുടങ്ങേണ്ടത്, വ്രതാനുഷ്ഠാനം ആരംഭിക്കേണ്ടത്. ഹിലാൽ ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു, ആരും കണ്ടില്ല, കണ്ടത് അറിയിച്ചില്ല, അറിയപ്പെട്ടില്ല എങ്കിൽ നോമ്പില്ല. എന്നാൽ കാണുകയും കണ്ടവർ സാക്ഷ്യം വഹിച്ച് അറിയിക്കുകയും ചെയ്താൽ അപ്പോഴാണ് നോമ്പ് നിർബന്ധമാവുക എന്നത് ഷെഹർ എന്ന പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയതിനാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഷെഹ്റു റമദാൻ, റമദാന്റെ മാസം എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. മാസങ്ങൾ 12. ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷെഹ്റ, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മാസം. ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅതുൻ ഹുറും, ഈ മാസങ്ങൾ 12 എണ്ണം. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിന്, അവതരണത്തിന്റെ ആരംഭത്തിന് തുടക്കം കുറിക്കാനും വിശുദ്ധ നോമ്പിനെ നിർബന്ധമാക്കാനും മാസം മുഴുവൻ നിർബന്ധമാക്കാനും തെരഞ്ഞെടുത്ത മാസമാകുന്നു ഷെഹ്റു റമദാൻ, റമദാൻ മാസം. റമദാൻ എന്നത് മാസത്തിന്റെ പേരാണ്. അറബി മാസം മനസ്സിലാക്കി 12, മുഹറം, സഫർ, റബീഉനിൽ അവ്വൽ, റബീഉനിൽ സാനി, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്ര, റജബ്, ഷഅബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ. ഇതിൽ 9-ാമത്തെ മാസമാണ് റമദാൻ. എന്തുകൊണ്ട് റമദാൻ എന്ന് ഈ മാസത്തിന് പേര് വന്നു? ജാഹിലിയത്തിൽ ഇതിനെ നാത്തിഖ് എന്നും പറയുമായിരുന്നു. നാത്തിഖ് ഒരു കവിതയിൽ കാണാം, വഫീ നാത്തിഖിൻ അജ്ലത് ലദാ ഹൗമത്തിൽ വഹ വവല്ലത് അലൽ അദ്ബാരി ഫുർസാനു ഖസ്അമ എന്ന്. ഖസ്അം ഗോത്രത്തിലെ അശ്വഭടന്മാർ ഹൗമത്തുൽ വഹയിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് അവർ പിന്തിരിഞ്ഞോടി എന്നാണ് കവിതയിൽ പറയുന്നത്. അത് വഫീ നാത്തിഖിൻ, നാത്തിഖിലായിരുന്നു. നാത്തിഖ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിലായിരുന്നു എന്നാണ്. ഏതായാലും അവിടെ ഈ നാത്തിഖ് എന്ന പദം റമദാനിന് പ്രയോഗിക്കപ്പെട്ടിരുന്നു ജാഹിലിയത്തിൽ. റമദാൻ എന്നുള്ളത് അത്യുഷ്ണത്തെയാണ് അറിയിക്കുന്നത്, കഠിനമായ ചൂട്. സലാത്തുൽ അവ്വാബീൻ ഹീന തർമദുൽ ഫിസാൽ, ഒട്ടക കുട്ടികൾക്ക് ചൂടേൽക്കുന്ന സമയത്താണ് സലാത്തുൽ അവ്വാബീൻ, അവ്വാബീൻങ്ങളുടെ നിസ്കാരം അഥവാ ദുഹ നിസ്കാരം എന്ന ഹദീസിൽ കാണാം. അവിടെ റമദ യർമദു എന്ന് പറഞ്ഞാൽ ചൂടേറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. റമദാൻ അതിൽ നിന്നുള്ള പേരാണ്. എന്തുകൊണ്ട് ആ പേര് വന്നു? ഭാഷാ നിഘണ്ടുകളിൽ കാണാം, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പൗരാണിക ഭാഷകളിൽ നിന്ന് ഈ മാസങ്ങളുടെ പേരുകൾ അറബിയിലേക്ക് മാറ്റുമ്പോൾ ഈ മാറ്റുന്ന കാലം അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും മാനിച്ചാണ് മാസങ്ങൾക്ക് പേരിട്ടത് എന്നാണ്. അപ്പോൾ അറബി മാസം, അതിൽ 9-ാമത്തെ മാസമായ റമദാൻ മാസം അതിന് പേരിടുന്ന ആ സമയം അത്യുഷ്ണമായിരുന്നു, കഠിനമായ ചൂടായിരുന്നു. അതിനാൽ റമദാൻ എന്ന മാസത്തിന് പേരിട്ടു എന്നാണ് പറയുന്നത്. മുഹറം, ആ പേര് വന്നത് അത് യുദ്ധം പാടില്ലെന്ന് നിഷ്കർഷിക്കപ്പെട്ടിരുന്ന അൽ അഷ്ഹുറുൽ ഹുറും, അതിൽ ആദ്യത്തെ മാസമാണ് മുഹറം, അതുകൊണ്ട് അങ്ങനെ ആ പേര് വന്നു. സഫർ എന്ന് 2-ാമത്തെ മാസത്തിന് പേര് വരാൻ കാരണം അറബികൾ ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാതെ അവരുടെ ഗോത്രങ്ങളിൽ വീടുകളിൽ ഒതുങ്ങിക്കൂടും. മുഹറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും യുദ്ധങ്ങൾക്കും മറ്റുമായിട്ട് വീട് വിട്ട് ഇറങ്ങും, നാട് വിട്ട് ഇറങ്ങും. അതോടുകൂടി നാടുകൾ, വീടുകൾ ശൂന്യമാകും. അതുകൊണ്ട് അക്കാലഘട്ടത്തിന് സഫർ എന്നു പേര് വന്നു. റബീഉൽ അവ്വൽ, റബീഉൽ സാനി, വസന്തകാലത്തായിരുന്നു ഈ പേരുമാറ്റം ഭവിച്ചത്, പുരാണ ഭാഷയിൽ നിന്നുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ അവർ അതിന് റബീഉ എന്ന് പേരിട്ടു. ജുമാദൽ ഊലയും ജുമാദൽ ആഖിറയും, അല്ലെങ്കിൽ ജുമാദൽ ഉഖ്റയും, ശൈത്യം മൂത്ത് തണുത്തുറച്ച് വെള്ളം പോലും ഉറച്ചു പോകുന്ന കാലം, അതുകൊണ്ടാണ് ആ ഒരു 2 മാസക്കാലം ജുമാദ എന്ന് പേര് വിളിക്കപ്പെട്ടത്. റജബ്, അറബികൾ അക്കാലം ആ മാസത്തെ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ആ അർത്ഥത്തിലാണ് റജബ്. റജബിൽ വിശുദ്ധ മാസമാണ്, യുദ്ധമില്ലാതിരിക്കും. റജബ് തീരുന്നതോടുകൂടി പിന്നെ ഗോത്രങ്ങൾ

0: വിവിധ ഭാഗങ്ങളിലേക്ക് യുദ്ധങ്ങൾക്കും മറ്റും പുറപ്പെടും. അതുകൊണ്ട് അതിനെ തുടർന്ന് ഷാബാൻ ഗോത്രങ്ങൾ പല വിഭാഗങ്ങളായി വകുപ്പുകളായി തിരിഞ്ഞു പുറപ്പെടുന്നതിനാൽ അങ്ങനെ പേര് വന്നു. റമദാൻ്റെ നമ്മൾ പറഞ്ഞു, ശവ്വാൽ ഒട്ടകങ്ങളുടെ ചില അവസ്ഥകൾ, ഒട്ടകങ്ങൾക്ക് പാല് പറ്റി, പിന്നീട് ഒട്ടകങ്ങൾ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കാരണത്താൽ ആ പേര് വന്നു. ദുൽഖാദയും ദുൽഹിജ്ജയും ഇതുപോലെ വിശുദ്ധ മാസങ്ങളായിരുന്നു. യുദ്ധം ചെയ്യാതെ വീടുകളിൽ ഇരിക്കുന്നതിനാൽ ദുൽഖിഅദ അല്ലെങ്കിൽ ദുൽഖാദ എന്ന് ആ മാസത്തിനും, ഹജ്ജിന് പുറപ്പെടുന്നത് കാരണത്താൽ അടുത്ത മാസം ദുൽഹിജ്ജ എന്ന പേരിലുമൊക്കെ പറയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം. ഏതായാലും നമ്മുടെ വിഷയം മാസങ്ങളിൽ ഷഹ്റു റമദാൻ, റമദാൻ്റെ മാസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് റമദാൻ പേര് വെക്കപ്പെട്ടു, അതിൻ്റെ ചരിത്രം ഇപ്രകാരമാണ് ഉദ്ധരിക്കപ്പെട്ടുള്ളത് ഭാഷാന്തികണ്ടുക്കളിലും അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലും. അത്യുഷ്ണവും കൊടിയ ചൂടുമായിരുന്നു ഈ ഒരു നാമകരണം നൽകപ്പെടുന്ന ആ സമയം എന്നാണ് അതിൽ പറയപ്പെടുന്നത്. റമദാൻ എന്നുള്ളത് ചൂടിനെയും കത്തിക്കുക, കരിക്കുക എന്നുള്ളതിനെയും ഒക്കെ അർത്ഥമാക്കും. സൽപ്രവൃത്തികൾ കൊണ്ട് പാപങ്ങൾ കരിക്കപ്പെടുന്ന, മായ്ക്കപ്പെടുന്ന അവസ്ഥയാണ് റമദാനിൽ. അതിനാലാണ് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ചിലർ ഈ പേരുമായി ബന്ധപ്പെട്ട് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സ്വീകാര്യമായത്, പ്രാമാണികർ തിരഞ്ഞെടുത്തത് ആദ്യം പറഞ്ഞ ഈ ഒരു വിഷയമാണ്. ഏതായാലും ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, വ്രതാനുഷ്ഠാനം അള്ളാഹു സുബ്ഹാനഹു വതാല നിർബന്ധമാക്കിയതായ മാസം, അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം എന്നുള്ളതാണ് ഇതിൻ്റെ അറിയിപ്പ്. എന്തുകൊണ്ട് റമദാൻ എന്ന് പറയാതെ ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞു? അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞു, അയ്യാമൻ മഅദൂദാത് എന്നതിൻ്റെ വ്യക്തതയാണ്, റമദാനിൽ ഏതാനും ദിവസങ്ങളല്ല, പിന്നെയോ റമദാൻ മാസം മുഴുവനാണ് എന്ന വ്യക്തതയാണ് ഈ ഷഹ്റിനെ റമദാനിലേക്ക് ചേർത്ത് ഇവിടെ റമദാൻ മാസം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് ഇൻഷാല്ലാ വഴിയെ പഠിക്കാൻ വരും. അൽ ഹജ്ജു അഷ്ഹുറു മഅ്ലൂമാത്ത്, ഹജ്ജ് എന്നാൽ അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്നാണ് പറഞ്ഞത്. ഹജ്ജ് മാസങ്ങൾ ഷവ്വാലും ദുൽഖാദയും ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ എന്ന് പറഞ്ഞില്ല, അഷ്ഹുറു മഅ്ലൂമാത്ത് എന്നാണ് പറഞ്ഞത്, അറിയപ്പെട്ട മാസങ്ങൾ. നോമ്പിൻ്റെ വിഷയത്തിൽ ഷഹ്റു റമദാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല റമദാനെ തെളിയിച്ചു പറഞ്ഞു. അതിൻ്റെ പൊരുൾ ഒന്നാണ് ഞാനിവിടെ ഉണർത്തിയത്. മറ്റൊരു പൊരുൾ, അറബികളെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയത്തിൽ അവർക്ക് ഹജ്ജും ഹജ്ജ് മാസങ്ങളും സുപരിചിതമായിരുന്നു. കാരണം അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഷവ്വാലും ദുൽഖാദയും ദുൽഹിജ്ജയും അവർക്ക് പരിചിതമായിരുന്നു. അവർ ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അഷ്ഹറു മഅ്ലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മാസങ്ങളുടെ പേര് പറഞ്ഞില്ല. എന്നാൽ നോമ്പ്, വ്രതാനുഷ്ഠാനം, പുരാതനമായി റമദാനിൽ വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു, അതിൻ്റെ ചരിത്രമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്ന നാളുകളിൽ അറബികൾക്ക് റമദാനിലെ നോമ്പ്, റമദാൻ വ്രതാനുഷ്ഠാനത്തിന് എന്നത് പരിചിതമായിരുന്നില്ല. അവർ റമദാനിൽ നോമ്പ് എടുക്കുമായിരുന്നില്ല. അവർക്ക് പരിചയമുള്ള നോമ്പ് ആഷൂറ നോമ്പ് മാത്രമായിരുന്നു. നമ്മൾ പറഞ്ഞു അന്നായിരുന്നു കഅബയുടെ വിരി അവർ വ്രതമനുഷ്ഠിച്ച് മാറ്റിയിട്ടിരുന്നത് എന്നൊക്കെ. ഇവിടെ ഷഹ്റു റമദാൻ എന്ന് പറയാൻ അതിൻ്റെ ഒരു പൊരുൾ ഇതാണ്, റമദാൻ അവർക്ക് നോമ്പെടുത്ത് അറിയുമായിരുന്നില്ല. എന്നാൽ ഹജ്ജിൻ്റെ വിഷയം അങ്ങനെയല്ല, അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. അറബികൾ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിർക്കും ഒക്കെ ഉള്ളതോടുകൂടിയ ഹജ്ജായിരുന്നു അവരുടെ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഖുറൈശികളോടൊപ്പം 3 ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പ്രബോധന കാലഘട്ടത്തിൽ നിർവഹിച്ചത് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ പോയി നിന്നത്, പിന്നെ അവിടെ നിന്ന് വന്നതൊക്കെ വിഷയങ്ങൾ. ഹജ്ജ് നിർബന്ധമാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്, അതാണ് ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിൽ റമദാൻ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഉൻസില എന്നുള്ളതാണ്. അപ്പോൾ ഉൻസില എന്നുള്ള പദം അറിയിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ്. അത് മുനസ്സലാണ്, ഇറക്കൽ മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അള്ളാഹു സുബ്ഹാനഹു വതാല അത്യുന്നതമായവനാണ്. അവങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരിപ്പിക്കൽ. ഇവിടെ ഖുർആൻ എന്നാണ് പറഞ്ഞത്. ഖുർആൻ എന്നത് ക്രിയാധാതുവാണ്, മസ്ദർ, ശുക്രാൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഒന്നുകിൽ അതിന് ഇസ്മു മഫ്ഊലിൻ്റെ അർത്ഥമായിരിക്കും പാരായണം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇസ്മു ഫാഇലിൻ്റെ അർത്ഥമായിരിക്കും. ഇസ്മു മഫ്ഊലിൻ്റെ അർത്ഥമാണ് ഏറ്റവും പ്രസിദ്ധമായത്. അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അൽ മഖ്റൂ എന്ന അർത്ഥത്തെയാണ് അത് തരുന്നത്. പേരുപോലെ വിശുദ്ധ ഖുർആൻ എന്നും എപ്പോഴും പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ പാരായണം ഇവിടെ നിലക്കുന്നേ ഇല്ല. പരശതം ആളുകൾ ഓരോ സമയവും അത് പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അൽ ഖുർആൻ എന്നത് അർത്ഥമാക്കുന്നത്. അത് വിശുദ്ധ വേദത്തിൻ്റെ പേരുമാണ്, അതിൻ്റെ വിശേഷണവുമാണ്. അൽ ഖാരി എന്നുള്ള ഇസ്മു ഫാഇലിൻ്റെ അർത്ഥമാണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഖറാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥമുണ്ട്. അൽഖാരി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ സൂറത്തുകളെയും സൂക്തങ്ങളെയും പിന്നെ ആശയങ്ങളെയും അർത്ഥങ്ങളെയും വിധികളെയും യുക്തികളെയും പൊരുളുകളെയും കഥകളെയും ഉപമകളെയും വിധികൾ വിലക്കുകൾ സുവിശേഷങ്ങൾ അപായ സൂചനകൾ ഇങ്ങനെ തുടങ്ങി വിശ്വാസകാര്യങ്ങൾ കർമ്മകാര്യങ്ങൾ സ്വഭാവ സംബന്ധികളായ വിഷയങ്ങൾ പെരുമാറ്റങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാ നന്മകളുടെയും ധർമ്മങ്ങളുടെയും പുണ്യങ്ങളുടെയും പുണ്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഉൾക്കൊണ്ട ഗ്രന്ഥമാകുന്നു അൽ ഖുർആൻ. അൽ ഖുർആൻ എന്ന് എന്തുകൊണ്ട് പേര് വെക്കപ്പെട്ടു, അത് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നത് എന്ത്, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ നിലക്കത് വിശദീകരിച്ചിട്ടുണ്ട്. പാരായണം ചെയ്യപ്പെടുന്നത് അൽ മഖ്റൂ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നത് അൽ ഖാരി എന്ന അർത്ഥത്തിൽ, പക്ഷേ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടുള്ളത്. തയ്യിബ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാന്റെ മാസം, അതെങ്ങനെയുള്ള മാസമാണ്, ഫീഹി അതിൽ ഉൻസില ഇറക്കപ്പെട്ടു അൽ ഖുർആൻ ഈ ഖുർആനെ അഥവാ വിശുദ്ധ ഖുർആനെ, അത് എന്ന്, വിശുദ്ധ റമദാനിൽ എന്ന് എങ്ങനെ, ഇത് ഒരു സുപ്രധാന ചോദ്യമാണ്. ഇവിടെ അത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട വിഷയവുമാണ്. വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, വേദങ്ങൾ എല്ലാം അള്ളാഹു അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാസം റമദാനാണ് എന്നത് നമുക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ ബോധ്യപ്പെടുത്തരും. ഉൻസിലത്ത് സുഹഫു ഇബ്രാഹിം അവ്വല ലൈലത്തി മിൻ ഷഹരി റമദാൻ, റമദാനിലെ ആദ്യ രാത്രി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഏടുകൾ അവതരിപ്പിക്കപ്പെട്ടു. സുഹഫു ഇബ്രാഹിം വ ഉൻസിലത്തി തൗറാത്തു ലിസിത്തി മദൈന മിൻ റമദാൻ, തൗറാത്ത് അത് റമദാൻ ആറിന് അവതീർണമായി. വ ഉൻസിലൽ ഇൻജീലു ലി സലാസ അശ്റത മദത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 13 നാൾ പിന്നിട്ടപ്പോൾ 14-ാം രാവിൽ അല്ലെങ്കിൽ 13-ാം രാവിൽ ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടു. വ ഉൻസില സബൂറു ലി സമാനി അശ്റത ഖലത് മിൻ റമദാൻ, സബൂർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സങ്കീർത്തനങ്ങൾ സബൂർ, അത് റമദാൻ 18-ന് അവതീർണമായി. വ ഉൻസില ഖുർആനു ലി 24 ഖലത് മിൻ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൻ്റെ 24-ന് അഥവാ 25-ാം രാവിന് അവതീർണമായി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഉൻസില ഖുർആനു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ലി 24 ഖലത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 24 പിന്നിട്ടപ്പോൾ അഥവാ 25-ാം രാവിൽ, ഇതാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വാസില റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂദാവൂദ് അത്തയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്തതാണിത്, ഈ നിവേദനം. അപ്പോൾ എന്ന് അവതീർണമായി എന്നത് നമുക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമായി. പക്ഷേ എങ്ങനെ അവതീർണമായി, റമദാനിൽ 25-ാം രാവിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി, പക്ഷേ അവിടെ വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടോ? അതല്ല, 23 വർഷങ്ങളിലായിട്ടാണല്ലോ വിശുദ്ധ ഖുർആൻ്റെ അവതീർണത നടന്നതും പൂർത്തീകരിക്കപ്പെട്ടതും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നത് അറിയിക്കുന്നത് എന്ത്? അതിയ ഇബ്നുൽ അസ്വദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഇന്നഹു ഖദ് വഖഅ ഫീ ഖൽബി അശ്ശക്കു ഫീ ഖൗലില്ലാഹി തആല, എൻ്റെ ഖൽബിൽ ഒരു സംശയം ഉടലെടുത്തു അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ വിഷയത്തിൽ. ഏതാ വചനം? നമ്മുടെ ഈ വചനം, നമ്മുടെ ഈ വചനം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനം, അതിൽ അദ്ദേഹത്തിന് സംശയം ഉടലെടുത്തു. അദ്ദേഹം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അവിടെ ഇന്ന അൻസൽനാഹു വിശുദ്ധ ഖുർആനെ തീർച്ചയായും നാം അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദറിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമാക്കപ്പെട്ട രാവിൽ നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. അവിടെ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറകത്തായ രാത്രിയിൽ, ഫീ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിൽ, ഷഹ്റു റമദാൻ, റമദാൻ മാസം, ഇതൊക്കെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അതിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വഖദ് ഉൻസില ഫീ ശവ്വാൽ വദിൽ ഖാദ വദിൽ ഹിജ്ജ വൽ മുഹറം വസഫർ വശഹ്ര റബീഉൽ അവ്വൽ. ശവ്വാലിലും ദുൽഖാദയിലും ദുൽഹജ്ജിലും മുഹറമിലും സഫറിലും റബീഉൽ അവ്വലൊക്കെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ മുബാറക്കയിൽ ഇറക്കപ്പെട്ടു? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എങ്ങനെ പറയാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് അതിയ ഇബ്നുൽ അസ്വദിനോട് പറഞ്ഞത്, ഇന്നഹു ഉൻസില ഫി റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലും അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറക്കത്തായ രാത്രിയിലും ഇറക്കപ്പെട്ടു. ജുംലത്തൻ വാഹിദത്തൻ, മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. സുമ്മ ഉൻസില ബഅദ ദാലിക്, പിന്നീട് ഇറക്കപ്പെട്ടു. അല മവാഖിഉ നുജൂമി റിസ്ലൻ ഫി ഷുഹൂരി വൽ അയ്യാം, പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത് ഖണ്ഡശയായി, ഖുറേശയായി, ഒരായത്ത് അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെ. അതാണ് അല മവാഖിഉ നുജൂമി റിസ്ലൻ എന്നുകൊണ്ട് ഉദ്ദേശം, ഫി ഷുഹൂരി വൽ അയ്യാം, മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെ ആയിട്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിയയോട് പറയുകയുണ്ടായത്. ഈ നിവേദനം ഇമാം തബരി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ഇബ്നു കസീർ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ബൈഹഖി അൽ അസ്മാഉ വസിഫാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബി ഹാത്തിമും മറ്റുമൊക്കെ ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് സ്വീകാര്യയോഗ്യമായ നിവേദനമാണ്. അപ്പോൾ ഇവിടെ ഷഹ്ർ റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതുണ്ടായിട്ടുണ്ട്. ആദ്യം അങ്ങനെയായിരുന്നു, പിന്നീട് ദിനങ്ങളിൽ മാസങ്ങളിൽ അതിൽ നിന്ന് ഖണ്ഡശയായി കുറച്ച് കുറച്ചായി 23 വർഷങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് അവതരിപ്പിക്കപ്പെട്ടു, അതാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അത് എങ്ങനെ അവതീർണമായി, ഇൻഷാ അല്ലാഹ് അതാണ് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാനുള്ളത്. കാരണം ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഈ മാസത്തിൽ ഇറക്കപ്പെട്ടു എന്നതിനെ അറിയിക്കുന്നു. ഇതേപോലെ ഇന്ന അൻസൽനാഹു ഫി ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാവിൽ നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തി പറഞ്ഞു. അതേപോലെ ഇന്ന അൻസൽനാഹു ഫി ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തു ദുഖാനിൽ അനുഗ്രഹീതമായ രാത്രിയിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ അവതീർണത, അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഭാഗം തുടർന്ന് പഠിക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 ഖുർആൻ പഠന പദ്ധതി. 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 ക്ലാസ്സാണ് നാം കേട്ടത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്. ഇനി ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1, ഷഹർ മാസം എന്ന പദം ഷുഹ്റത്ത് പ്രശസ്തി പരസ്യം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. മാസപ്പിറവി കണ്ടാൽ അത് വിളിച്ചു പറയുന്നതിനാലാണ് ഈ പേര് വന്നത് എങ്കിൽ റമദാൻ എന്ന പേര് വരാനുള്ള ഒരു കാരണം അത് റാമാദ് അത്യുഷ്ണം എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. റമദാൻ എന്ന പേരിന് പണ്ഡിതന്മാർ നൽകുന്ന മറ്റൊരു വിശദീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ മഴ പെയ്യുന്ന മാസം, ഓപ്ഷൻ ബി സൽപ്രവർത്തികൾ കൊണ്ട് പാപങ്ങളെ കരിച്ചു കളയുന്നത്, ഓപ്ഷൻ സി യുദ്ധം നിഷിദ്ധമായ മാസം. ചോദ്യം 2, ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ റമദാൻ മാസത്തിന് മറ്റൊരു പേര് ഉപയോഗിച്ചിരുന്നു എന്ന് ഉറവിടങ്ങളിൽ കാണാം. ആ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സൊഫർ, ഓപ്ഷൻ ബി റജബ്, ഓപ്ഷൻ സി നാത്തിഖ്. ചോദ്യം 3, വിശുദ്ധ ഖുർആൻ റമദാൻ 24 പിന്നിട്ട 25 രാവിലാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് വാസിൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇതേ ഹദീസിൽ മറ്റു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ട തീയതികളും വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ എത്രാം തീയതിയാണ്? ഓപ്ഷൻ എ റമദാൻ 1, ഓപ്ഷൻ ബി റമദാൻ 6, ഓപ്ഷൻ സി റമദാൻ 13.
3: أعوذ بالله من الشيطان الرجيم.

0: റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. മൊബൈൽ ഫോൺ നാം ശ്രദ്ധിക്കേണ്ടത്. അവതരിപ്പിക്കുന്നു മുഹമ്മദ് ദാനിഷ് സുലമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ മൊബൈൽ ഫോണാണ് പലരുടെയും കയ്യിലുള്ളത് എങ്കിൽ പോലും അതിലൂടെ വലിയ കാര്യങ്ങളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ആ ഫോണിലൂടെ സ്വർഗത്തിലേക്കെത്താൻ ആളുകൾക്ക് സാധിക്കും. എന്നാൽ ലഭിക്കാനുള്ള സ്വർഗം തട്ടിത്തെറിപ്പിച്ച് നമ്മെ നരകത്തിലേക്ക് തള്ളിയിടാനും ആ ഒരു മൊബൈൽ ഫോണ് മതി എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുണ്ടാവണം. ഇന്ന് പലരുടെയും കയ്യിൽ ഖുർആനുള്ള ഫോണ് ആണുള്ളത്. പക്ഷേ ആ ഫോണിൽ ഖുർആനല്ലാത്ത പലതുണ്ട്, ഖുർആന് വിരുദ്ധമായ പലതുണ്ട്. ഒരിക്കലൊരു മുസ്ലിമിൻ്റെ ഫോണിലുണ്ടാകാൻ പാടില്ലാത്ത പലതും പലരുടെയും ഫോണിലും മറ്റൊക്കെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും ഉണ്ടാവരുത്. നന്മയും തിന്മയും ഒരുമിച്ച് കൊണ്ടടക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറരുത്. എന്നാൽ പിന്നെ നന്മ മാറ്റിവെക്കുക എന്നല്ല തീരുമാനിക്കേണ്ടത്, തിന്മകൾ മാറ്റിവെക്കുക. എന്നിട്ട് ഏത് കാര്യത്തെയും നന്മയിൽ ഉപയോഗിക്കുന്നത് പോലെ മൊബൈൽ ഫോൺ എന്ന വലിയൊരു നിഅമത്തിനെയും നമ്മൾ നന്മയിൽ തന്നെ ഉപയോഗിക്കണം. ഒരുപാട് നന്മയുടെ അവസരങ്ങൾ മൊബൈൽ ഫോണിലൂടെ നമുക്കുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ എത്രയോ പതിന്മടങ്ങാണ് തിന്മക്കുള്ള അവസരങ്ങളും തിന്മയുടെ സാഹചര്യങ്ങളും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായും നമ്മളെങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു, എങ്ങനെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നിടത്താണ് കാര്യം കിടക്കുന്നത്. നിഅമതാനി മഅബൂനുൻ ഫീഹിമ കസീറുൻ മിനന്നാസ്, അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. ഏതൊക്കെയാണത്? അസ്സിഹത്തു വൽ ഫറാ, ആരോഗ്യവും ഒഴിവ് സമയവുമാണ്. സ്വാഭാവികമായും നല്ല ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒഴിവ് സമയം കൂടെ കിട്ടിയാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് എല്ലാവരും ആദ്യം മൊബൈൽ ഫോൺ എടുക്കുന്നു, അതിലെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആപ്പോ മറ്റോ തുറക്കുന്നു, അതിൽ സ്ക്രോള് ചെയ്ത് അങ്ങനെ സമയം കളയുന്നു എന്നത് ഒരു ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണിക്കൂറുകൾ റീൽസ് കണ്ട് കളയുന്ന ജീവിതം നഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു കാര്യം പോസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാനോ ആണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് അതിൽ ഒതുങ്ങാതെ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്, അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്, അത്തരത്തിലുള്ള ഓരോ സംഗതികളുടെയും പുറകെ പോകുന്നൊരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ അവിടെ കൃത്യമായൊരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. ഖുലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം യഹ്ഫളൂ ഫുറൂജഹും എന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചു തന്നതാണ്. സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികളെ താഴ്ത്തുവാനും അതുപോലെ തന്നെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്ത് സംരക്ഷിക്കാനും. അപ്പോൾ കണ്ണടക്കേണ്ടിടത്ത് കണ്ണടക്കുക തന്നെ വേണ്ടി വരും, മാറ്റേണ്ടിടത്ത് മാറ്റേണ്ടി വരും. പല അശ്ലീലതകളും പല രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് പോലും പലരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് അത് കടന്നു വരും. ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്, സോഷ്യൽ മീഡിയകളുടെയൊക്കെ അൽഗോരിതം പലതും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവിടെ നമുക്ക് ഇടപെടാൻ പറ്റും. നമുക്ക് പിന്നെ താല്പര്യമില്ലാത്ത രൂപത്തിലുള്ള സംഗതികൾ വരുമ്പോൾ അവിടെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ആ മൂന്ന് ഡോട്ടുകൾ അല്ലെങ്കിൽ രണ്ട് ഡോട്ടുകളൊക്കെ ഉണ്ടാവും, ഓപ്ഷൻസിൻ്റെ ബട്ടൺ, അത് നെക്കിയിട്ട് അതിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കാൻ, അതുപോലെ ഹൈഡ് ദിസ് ആഡ് എന്നുള്ള ഭാഗങ്ങൾ നെക്കി അത് ഒഴിവാക്കാൻ, അതുപോലെ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അതിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് അതിൽ റിപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ നമ്മളുടെ സോഷ്യൽ ഇടങ്ങൾ, സോഷ്യൽ മീഡിയ ഇടങ്ങൾ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഹറാമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മളെ തെറ്റുകളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഒരൊറ്റ ക്ലിക്ക് മതിയായിരിക്കും ഒരാളുടെ ജീവിതം തന്നെ മാറിമറിയാം. ഏതെങ്കിലും ഒരു ക്ലിക്കിലായിരിക്കും ചിലപ്പോൾ ഒരു ദാമ്പത്യ ബന്ധം തന്നെ അറ്റുപോകുന്നത്, അതല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അശ്രദ്ധയിലൂടെ പലതും നമുക്ക് നഷ്ടമായി വരാം. അതുകൊണ്ട് മൊബൈൽ ഫോൺ എന്നത് ഇരുതല മൂർച്ചയുള്ളൊരായുധമാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് കൃത്യമായ ഒരു ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യരുത്. പലതും നമുക്ക് ഒരു വിവരം കിട്ടുമ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നൊരു അടങ്ങാത്തൊരു ഒരു ത്വരയുണ്ടാകും. പക്ഷെ അവിടെ ശരിക്ക് പരിശോധിച്ചിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആ ഷെയർ ചെയ്യപ്പെടുന്ന ആളുകൾക്കും ഷെയർ ചെയ്യുന്ന എനിക്കും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് സത്യസന്ധമായ ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യണം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് തനി വിഡ്ഢിത്തങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത ആളുകൾ തട്ടിവിടുന്ന ഓരോ കാര്യങ്ങൾ വലിയ വിജ്ഞാനമായിക്കൊണ്ട് നമ്മൾ പലതും ഷെയർ ചെയ്യും. ആരോഗ്യരംഗത്ത്, അതുപോലെ ചികിത്സാ രംഗത്ത് ഡയബറ്റിക്സിനുള്ള മരുന്ന് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്നത് ശീലിച്ചാൽ ഇനി ഷുഗറിന് ഗുളിക കുടിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരുടെയെങ്കിലും ഏതെങ്കിലും വീഡിയോ മറ്റൊക്കെ കാണുമ്പോഴേക്ക് അതങ്ങോട്ട് ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് ആളുകൾക്ക്, എന്നാൽ ഒരു ബേസിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ബേസും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും ആ ഷെയർ ചെയ്യപ്പെടുന്നത്. ദീനിയായ കാര്യങ്ങളിലും അങ്ങനെ ആയിരിക്കും, കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളങ്ങ് ഷെയർ ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. മറിച്ച് നമ്മൾ കൃത്യമായി ഓരോന്നിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അത്ര ആവശ്യമുള്ള കാര്യം മാത്രം ഷെയർ ചെയ്യുക എന്ന് നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റായ ഫേക്ക് ന്യൂസുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കും, അതെല്ലാം നമ്മളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ നാവിൻ്റെ പാപം അല്ലേ, നാവിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. കളവ് പറയുക, ഈബത്തും നമീമത്തും പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ ഒരു ആധുനിക കാലത്ത് ചിലപ്പോൾ നാവിലൂടെ പോകുന്ന അതേ സംഗതികളാണ് നമ്മളുടെ വിരൽത്തുമ്പുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ക്ലിക്ക് ചെയ്യുന്നതിലൂടെ, ഒരു ഷെയർ ചെയ്യുന്നതിലൂടെ, ഒരു കാര്യം ഫോർവേഡ് ചെയ്യുന്നതിലൂടെ മറ്റു പലരുടെയും ജീവിതത്തിലെ വലിയ നന്മകൾ അതിലൂടെ തടസ്സപ്പെട്ടു പോകുന്നു. മറ്റു പലരുടെയും അഭിമാനം പിച്ചു ചീന്തപ്പെടുന്നു. മറ്റു പലരുടെയും അവരുടെ രഹസ്യ ജീവിതം പരസ്യമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അത്തരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യം നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ ഉത്തമമായത് പറയുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. അത് കൃത്യമായി നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും നമ്മളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആളുകളെ ഉപദ്രവിക്കുന്നൊരവസ്ഥ, നമ്മളൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറയാൻ അറക്കുന്ന കാര്യം ഒരിക്കലും പിന്നെ അത് അവരുടെ കമൻറ്റ് ബോക്സുകളിൽ പോയിട്ട് നമ്മളത് അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ വ്യക്തിത്വം നമ്മളൊരു മനുഷ്യനോട് എങ്ങനെയാണോ പെരുമാറുക അതുപോലെ തന്നെയാണ് കമൻറ്റ് ബോക്സുകളിൽ നമ്മൾ ഇടപെടേണ്ടത്. അതുപോലെ തന്നെ ട്രോളും പരിഹാസവും ഒക്കെ ഈബത്തിലും നമീമത്തിലും ഒക്കെ വരുമെന്നുള്ള ഒരു തിരിച്ചറിവ് ശരിക്ക് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സ്വകാര്യത മാനിക്കുക എന്നുള്ളത്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി നടത്തരുതെന്ന് സൂറത്തു ഹിജുറാത്തിൻ്റെ 12-ാമത്തെ ആയത്തിൽ റബ്ബ് പഠിപ്പിച്ചു തരികയാണ്. ഇത് ചാറ്റുകളിലും അതുപോലെ തന്നെ ഫോണിൻ്റെ മറ്റ് അവരുടേതായ അക്കൗണ്ടുകളിലും ഒക്കെ കയറിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കുത്തിച്ചൊഴിഞ്ഞ് നോക്കി അവരുടെ പല രഹസ്യങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്ന ശീലമൊന്നും നമുക്കുണ്ടാവരുത്. അത്തരത്തിലുള്ള മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു ശീലം, അങ്ങനെയുള്ള ഹാക്കിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുക, അവരുടെ പിന്നെ പഴയ മറ്റ് എന്തെങ്കിലും പിന്നെ അജ്ഞത കാലത്ത് ഒരു പഴയ കാലങ്ങളിലൊക്കെ അവർ ചെയ്തു വെച്ച എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിലോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കുത്തിപ്പൊക്കുന്നൊരവസ്ഥ, അങ്ങനെ ഉള്ള മറ്റുള്ളവരെ പ്രയാസപ്പെടുന്നൊരു സംഗതി നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങൾ, അവരുടെ ഫോട്ടോകൾ, അവരുടേതായ സ്വകാര്യ ചിത്രങ്ങൾ മറ്റൊന്നൊക്കെ നമ്മൾ കണ്ടെത്താനും പാടില്ല. ഇനി അഥവാ നമ്മിലേക്ക് അങ്ങനെ വല്ല ആരുടെയെങ്കിലും ഒക്കെ ചിത്രങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കാക്കുന്ന, അത് ഷെയർ ചെയ്യുന്ന, അവരെ ഗഴുത്തുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഫോൺ ഉപയോഗിക്കണം. ഇത്തരത്തിലുള്ള റേഡിയോ സംവിധാനങ്ങളൊക്കെ മറ്റുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യുക, നമ്മൾ യാത്ര ചെയ്യുകയാണ്, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു അയാളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അയാൾക്ക് ജീവിതത്തിന് ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പ്ലേ സ്റ്റോർ തുറന്ന് അയാൾക്ക് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ട പണിയേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരുപാട് നന്മകളുടെ പ്രവാഹമായിരിക്കും അയാളിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ നല്ല പ്രഭാഷണങ്ങൾ, നല്ല പ്രോഗ്രാമുകളുടെ ലിങ്കുകൾ ഓരോരുത്തർക്കും എത്തിക്കേണ്ട സംഗതികൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അത്തരത്തിൽ ഫോണിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ഫോണിൻ്റെ ഉപയോഗത്തിലൂടെ ഒരിക്കലും സ്വന്തം കുടുംബത്തെ മറക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫോൺ എന്നത് ഒരു ഉപകരണമാണ്, ഉപകരണത്തിനോട് പ്രണയമുണ്ടാവുകയും അതുപോലെ വീട്ടിലെ മറ്റുള്ള ആളുകൾ അവരൊക്കെ ഒരു ആവശ്യത്തിനുള്ള ആളുകളായി മാറുകയും ചെയ്യരുത്. മറിച്ച് ആളുകളോട് പരസ്പരം സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാവുക, വീട്ടിലുള്ളവരോട് ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ രക്ഷിതാക്കളും മക്കളൊക്കെ തമ്മിൽ നല്ല സ്നേഹവും അടുപ്പും ഉണ്ടാവുകയും ഉപകരണങ്ങളായിട്ടുള്ള ഫോണും മറ്റുമൊക്കെ അത് ആവശ്യങ്ങൾക്കായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. റബ്ബ് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളായി നമ്മളെ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അക്കുൽ കൊലിഹാദ അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. മൊബൈൽ ഫോൺ നാം ശ്രദ്ധിക്കേണ്ടത് അവതരിപ്പിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 60. പാരായണം ചെയ്യുന്നത് ജാഫർ സൽഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 60-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 58-ാമത്തെ ആയത്ത് മുതൽ ആദ്യമൊന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
4: أعوذ بالله من الشيطان الرجيم.

0: مثل السوء
1: مثل السوء
0: مثل السوء

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, പാരായണം ചെയ്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ. സൂറ അന്നഹൽ, വചനം 60.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവുകഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
3: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
4: രോഗവും രോഗിയും ബന്ധുക്കളും. രചന അബൂബക്കർ കടവത്തൂർ. രോഗാവസ്ഥ ഏവരെയും അസ്വസ്ഥരാക്കുന്ന ഒന്നാണ്. അരോഗ ദൃഢഗാത്രരെന്ന് നാം കരുതിയിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ ഗുരുതരമായ രോഗം വന്ന് കിടപ്പിലാണെന്നറിയുമ്പോൾ രോഗിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ ദുഃഖിതരാകുന്നു. പലരെ സംബന്ധിച്ചും താങ്ങാനാവാത്ത ചികിത്സാ ചെലവ് വലിയ ബാധ്യതയായി മാറുന്നു. ശുശ്രൂഷിക്കാൻ മക്കളോ ബന്ധുക്കളോ ഇല്ലാതെ പ്രയാസപ്പെടുന്ന പല രോഗികളുമുണ്ട്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ സന്മനസ്സില്ലാത്ത മക്കൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് വിശിഷ്യ വാർദ്ധക്യത്തിൽ സ്വർഗം നേടാനുള്ള പുണ്യപ്രവൃത്തിയായി ഇസ്ലാം പഠിപ്പിക്കുന്നു. തിരക്കുപിടിച്ച ജീവിതം നയിച്ചിരുന്ന ആൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരു പണിയും ചെയ്യാനാവാതെ വീട്ടിലോ ആശുപത്രിക്കിടക്കയിലോ കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഏറെ വേദനയുളവാക്കുന്നതാണ്. അയാൾ പലതും ആലോചിച്ച് മാനസികമായി തളർന്നേക്കാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സന്ദർഭമാണ് രോഗാവസ്ഥ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ദുആകളും ദിക്റുകളുമായി കഴിയുവാനും കൂടുതൽ സമയം ലഭിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഒരവസരം കൂടിയാണത്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാനും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിക്കാനും പ്രഭാഷണങ്ങൾ ശ്രവിക്കുവാനും ഈ അവസരം ഉപയോഗപ്പെടുത്തി അറിവും പുണ്യവും നേടാവുന്നതാണ്. രോഗം വന്നാൽ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വഴി രോഗി കൂടുതൽ പുണ്യം നേടുകയാണ്. രോഗം പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ് പ്രവാചക വചനം. രോഗിയെ സന്ദർശിക്കൽ. രോഗിയെ സന്ദർശിക്കൽ പുണ്യപ്രവൃത്തിയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകളിലൊന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. രോഗിയെ സാന്ത്വനപ്പെടുത്താനും അതുവഴി ആശ്വാസം നൽകാനുമാണ് സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ രോഗിയെ സന്ദർശിക്കൽ വിപരീത ഫലം ഉണ്ടാകാൻ കാരണമായേക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന രോഗിക്ക് അണുബാധ ഏൽക്കാതിരിക്കാൻ സന്ദർശനം ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രോഗിയെ കാണാതിരിക്കലാണ് രോഗിക്ക് നല്ലതെന്ന് മനസ്സിലാക്കുക. രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കാതെ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സന്ദർശകന്റെ ബാധ്യത. മറ്റൊരു രോഗി ഇതുപോലെയുള്ള രോഗം വന്ന് പെട്ടെന്ന് മരിച്ചുപോയ കഥയും മറ്റും പറഞ്ഞ് രോഗിയെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. സാരമില്ല, സുഖമാവും, ഇൻഷാല്ലാ എന്ന് പറയാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അടുത്ത ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സന്ദർശനം രോഗിയേറെ ഇഷ്ടപ്പെടുന്നതും രോഗിക്ക് ഏറെ ആശ്വാസം നൽകുന്നതുമാണ്. അതേസമയം അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ അല്ലാത്തവർ കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് ഇരിക്കാതിരിക്കലാണ് അഭികാമ്യം. സന്ദർശകൻ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അഥവാ രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും അനുയോജ്യമായ സമയം. ആശുപത്രി സന്ദർശിക്കുന്നതും രോഗികളെ സന്ദർശിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാനും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാനും ഉപകാരപ്പെടും.
5: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്താണ് വിശദീകരിക്കുകയുണ്ടായത്. 18-ാമത്തെ ആയത്തിൻ്റെ പ്രാധാന്യവും തൗഹീദ് തിരിച്ചറിയുന്നിടത്ത്, ഷിർക്കിനെ വേർതിരിക്കുന്നിടത്ത് ആ ആയത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നും സൂചിപ്പിച്ചു. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഷിർക്കിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെ ഇടയിലും ഇടയാളനെ വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും സംഭവിച്ചത് അതുതന്നെയാണ്. ഈ ആയത്തിൽ മുശ്രിക്കീങ്ങളുടെ പ്രശ്നമായി അവതരിപ്പിക്കുന്നതും അവർ ചെയ്ത ഷിർക്കിനെ വിവരിക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഷിർക്കിൻ്റെ ഏതു വശമാണോ അതേ വശമാണ് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലും നിലനിന്നത്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തെ അതിജയിക്കുന്ന രൂപത്തിൽ ഷിർക്ക് പതിന്മടങ്ങ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്തതിൻ്റെ എത്രയോ പതിന്മടങ്ങ് അപ്പുറമാണ് ഇന്ന് നമ്മുടെ സമൂഹം ഷിർക്കിൻ്റെ വിഷയത്തിൽ എത്തി നിൽക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ, സത്യം ഉൾക്കൊണ്ട ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് അവർ ആരാധിക്കുന്നത്. അതായത് വരാനിരിക്കുന്ന ലോകത്ത് അവർക്ക് ശുപാർശ ചെയ്യും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്നു. എന്നാൽ അതേസമയം ദുനിയാവിലാകട്ടെ, ഇത്തരം ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളെ ഒരു വിധത്തിലും സഹായിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാനോ സാധിക്കുന്നില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ശുപാർശ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ പറഞ്ഞ് സഹായം നേടിത്തരുകയും ചെയ്യുക? അതുകൊണ്ട് തന്നെ അത് അർത്ഥശൂന്യമാണ്, അത് സംഭവിക്കാത്ത ഒന്നാണ്. മറ്റൊന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഷിർക്ക് എന്തായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഇടയാളനെ കൊണ്ടുവന്ന് വെച്ച് ആ ഇടയാളനോട് ചോദിക്കലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഷിർക്കിൻ്റെ വകഭേദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ അത്തരം ആളുകളോട് ചോദിക്കുന്ന, അവർക്ക് അള്ളാഹുവിൻ്റെ പരിവേഷം നൽകി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവെക്കുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന, വേദനയുണ്ടാക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർക്കും തൗഹീദ് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ഉൾക്കൊണ്ട സാധാരണക്കാർക്കുമെല്ലാം ശുദ്ധമായ തൗഹീദിൻ്റെ ആശയം പറഞ്ഞുകൊടുക്കൽ വളരെ അനിവാര്യമാണ്. തൗഹീദിലൂടെ മാത്രമേ യഥാർത്ഥ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാനസികമായും ശാരീരികമായും ഉറച്ച ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ തൗഹീദിൻ്റെ ആവശ്യകത അതെത്രയോ വലുതാണ്. അതിലുപരി ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അവൻ്റെ തൗഹീദിനെയും ഷിർക്കിനെയും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തൗഹീദ് കാത്തു സൂക്ഷിക്കുവാൻ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ അതുപോലെ തന്നെ തൗഹീദ് ലഭിക്കാത്ത നമ്മുടെ

അവരുടെ സമയം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. കാരണം തൗഹീദാണ് സ്വർഗത്തിലേക്കുള്ള താക്കോൽ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ പ്രവർത്തിച്ചാലും എത്ര പ്രയത്നങ്ങൾ ചെയ്താലും ഒന്നും ഉപകരിക്കാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി തൗഹീദിൻ്റെ പ്രബോധനത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ അടുക്കലിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, ഉപകാരവും ഉപദ്രവവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവത്തെ തടുക്കുവാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് നേടിത്തരാൻ അതും അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതം പൂർണ്ണമായ തവക്കുലിലൂടെ പോകുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി മാറുന്നത്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുപാർശകനില്ല. അല്ലാഹു അത് ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ശുപാർശകനില്ല എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ധരിച്ചു വെച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയതുപോലെ അങ്ങനെയൊരു ശുപാർശകൻ അല്ലാഹുവിനില്ല എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിന് തൊട്ട് അല്ലാഹു ഉന്നതനും പരിശുദ്ധനുമാണ്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോരായ്മയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ്റെ സ്ഥാനത്തെ കുറച്ച് കളയുന്ന ഒന്നും തന്നെ ചേർത്തി പറയുവാൻ പാടുള്ളതല്ല. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم

ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون. ആയത്തിൻ്റെ സാരം: മനുഷ്യർ ഒരൊറ്റ സമൂഹം മാത്രമായിരുന്നു, എന്നിട്ടവർ ഭിന്നിച്ചിരിക്കുകയാണ്. നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്കിടയിൽ ഇതിനകം തീർപ്പു കൽപ്പിക്കപ്പെട്ടിരുന്നേനെ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ജനങ്ങളെല്ലാ ആളുകളും ഒറ്റ സമൂഹമായിരുന്നു എന്നും, എന്നാൽ പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു, ഭിന്നതയുണ്ടാകുന്നു. ആ ഭിന്നത അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ തീർക്കാതെ, ദുനിയാവിൽ തന്നെ ആ ഭിന്നതയുടെ വിഷയത്തിൽ നടപടിയെടുക്കാതെ ആഖിറത്തിലേക്ക് നീട്ടിവെച്ച് അവിടെ വിചാരണയ്ക്ക് വിധേയമാക്കി, അവിടെ നിന്ന് സത്യമേത് അസത്യമേത് എന്ന് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തീരുമാനിക്കുന്നത്. ഈ ആശയമാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ അല്ലാഹു പറയുന്നത് വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു വമാ കാന അന്നാസു, ജനങ്ങൾ ആയിരുന്നില്ല, ഇല്ലാ ഉമ്മതൻ വാഹിദ, ഒറ്റ സമൂഹമായിരുന്നു എന്നാണ്. അതായത് തൗഹീദിൽ അവർ ഉറച്ചു നിന്നിരുന്നു, തൗഹീദിൽ അവർ ഏകോപിച്ചിരുന്നു. എന്നാൽ ഫഖ്തലഫു, പിന്നീടവർ അഭിപ്രായ വ്യത്യാസത്തിലായി, അവർ ഭിന്നിച്ചു. ഭിന്നിക്കാനുള്ള കാരണം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ്. അവരിൽ നിന്ന് ഷിർക്കുണ്ടായി, അവിശ്വാസങ്ങളുണ്ടായി. വിശ്വാസത്തിൻ്റെ വ്യതിചലനം മൂലം അവർ പല ഗ്രൂപ്പുകളായി മാറുന്ന അവസ്ഥയുണ്ടായി. അതാണ് വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. ആദ്യത്തെ ആളുകൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോകുന്ന ആളുകളാണ്. എന്നാൽ പിന്നീട് ഷിർക്ക് കടന്നു വന്നപ്പോൾ വ്യത്യസ്ത സമൂഹങ്ങളായി അവർ വേറിട്ടു. എന്നിട്ട് അല്ലാഹു പറയാണ് വലൗലാ കലിമത്തുൻ സബ

0: حقت من ربك لقضي بينهم فيما فيه يختلفون. ولولا കലിമത്തുൻ, ولولا എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ലൗല എന്ന് വരുന്നത്. ലൗല കലിമത്തുൻ, ഒരു പദം. സബഖത്ത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് മുൻകൂട്ടി ഒരു വചനമുണ്ടായിരുന്നില്ലെങ്കിൽ, ലഖുദിയ ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുമായിരുന്നു. ഖള എന്നതിൻ്റെ മജഹൂലാക്കപ്പെട്ട രൂപമാണ് ഖുദിയ എന്നത്, വിധി തീർപ്പാക്കപ്പെടുക. ഖുദിയ വിധി തീർപ്പാക്കപ്പെടും, ബൈനഹും അവർക്കിടയിൽ. ഫീമ, ഒരു കാര്യത്തിൽ. ഫീഹി യഖ്തലിഫൂൻ, ആ വിഷയത്തിലാണ് അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. യഖ്തലിഫൂൻ എന്നത് അഭിപ്രായ വ്യത്യാസത്തിലാവുക എന്നാണ് അർത്ഥമാക്കുന്നത്. വലൗല കലിമത്തുൻ സബഖത്ത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് ഒരു കലിമത്തെങ്ങാനും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലഖുദിയ ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരേതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് ആ വിഷയത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിനെ കൂടി ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ ശിക്ഷ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അവർ മാറട്ടെ, അവർ ചിന്തിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അള്ളാഹു നീട്ടിക്കൊടുക്കുന്നു. മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു പാഠം, അൽ അസ്ലു ഫിന്നാസി അൽ ഈമാനു ഹത്താ കഫറു, അടിസ്ഥാനം മുഅ്മിനാണ് എന്നതാണ്, അവൻ അവിശ്വാസിയാണ് എന്നത് തെളിയുന്നതുവരെ. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം അവൻ നല്ലവനാണ് എന്നാണ്, അവൻ തൗഹീദുള്ളവനാണ് എന്നാണ്. രണ്ടാമത്തെ പാഠം, സത്യം അതൊന്നു മാത്രമാണ്. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്, അതൊഴിവാക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന്, അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നുകൂടി ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, യഥാർത്ഥ ഐക്യത്തിലേക്കെത്തി ശക്തി സംഭരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തൗഹീദാണ് അതിൻ്റെ മാനദണ്ഡം. എന്നാൽ മുസ്ലിമീങ്ങൾ എത്ര കണ്ട് ഛിന്നഭിന്നമായി പോകുന്നുണ്ടോ, അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെ വ്യതിചലനങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എത്ര കണ്ട് അഭിപ്രായ വ്യത്യാസത്തിലാകുന്നോ, എത്ര കണ്ട് അകന്നു നിൽക്കുന്നുവോ, അത്ര കണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും, ദുർബലതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എത്ര കണ്ട് നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധനം നടത്തുന്നുവോ, ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ, അത്ര കണ്ട് ജനങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും മുസ്ലിമീങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും ആ ഐക്യം മൂലം മുസ്ലിം ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാനും ഉന്നതമായ ജീവിത രീതി അനുഭവിക്കുവാനും സ്വർഗത്തിലേക്കെത്തുന്ന വലിയ ഒരു കാരണം നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കും. അപ്പം അതുകൊണ്ട് രണ്ടായത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തൗഹീദിൻ്റെ പ്രാധാന്യമാണ്. തൗഹീദാണ് എല്ലാം. ഐക്യത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സമാധാനത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സുഖത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, നിർഭയത്വത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ തൗഹീദ് അടിയുറച്ച തൗഹീദായി മാറേണ്ടതുണ്ട്. നിത്യവും നമ്മുടെ ഈമാനിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ചിന്തകളെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനമാണ്. ജാസിൽ ജാഫർ അൽ ഹിക്കമി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മക്കയിലെ മുഷ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിക്കുന്ന ഈ ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു മധുരം ഖുർആൻ. ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ഈണത്തിൽ ശ്രോതാക്കളുടെ ഹൃദയം കവരുന്നു. ഹൃദ്യമായ പാരായണത്തിലൂടെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഷേഖ് അഹമ്മദ് അൽ ഒബൈദ്. സൂറത്ത് അൽ അൻആമിലെ 125 മുതൽ 130 വരെയുള്ള വചനങ്ങളുടെ പാരായണം.

0: ബാറക്കല്ലാഹു ഫീക്കും. ശ്രദ്ധകൾ കേട്ടത് പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറത്ത് അൽ അൻആമിലെ 125 മുതൽ 130 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ബഹുമാനായ ഷേഖ് അഹമ്മദ് അൽ ഉബൈദ്.
1: പീസ് റേഡിയോ നേർരേഖ. പദവികൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു നഗരത്തിലെ ഹോസ്പിറ്റലുകളിൽ എത്ര കുഞ്ഞുങ്ങൾ ഒരു ദിവസം ജനിക്കുന്നുണ്ട്? ഓരോ കുഞ്ഞും ഓരോ സാഹചര്യത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. മഴയത്ത് തോർന്നൊലിച്ച് ഇറ്റി വീഴുന്ന മഴത്തുള്ളികൾക്ക് താഴെ വിരിപ്പ് വിരിച്ച് കടത്തപ്പെടുന്ന കുട്ടികളുണ്ട്. എന്നാൽ വേനലിൻ്റെ കൊടും ചൂടിൽ, ആ ചൂടിനെക്കുറിച്ചറിയാതെ എ സികളിൽ 24 മണിക്കൂറും ശീതീകരിക്കപ്പെട്ട റൂമുകളിൽ കിടന്നുറങ്ങാൻ സൗകര്യം കിട്ടുന്ന കുട്ടികളുണ്ട്. വിവിധ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് അവരൊക്കെ ജനിച്ചു വീഴുന്നത്. വലിയ കരണ്ട് ചാർജ് കൊടുത്ത് ഏറ്റവും മനോഹരമായ സൗകര്യപ്രദമായിട്ടുള്ള ഗൃഹാന്തരീക്ഷങ്ങളിൽ ജീവിക്കുന്ന ഒരു ചോരപ്പൈതലും ഒരു പണം പോലും അതിനു വേണ്ടി അവനടക്കുന്നില്ല. അതവൻ്റെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആണ് ചെയ്യുന്നത്. ആ സുഖ സൗകര്യങ്ങൾ ലഭിക്കുവാനുള്ള കാരണം ആ കുഞ്ഞിൻ്റെ പ്രവർത്തനങ്ങളോ അധ്വാനങ്ങളോ സമ്പാദ്യങ്ങളോ അല്ല, തികച്ചും അവൻ ജനിച്ചു വീണ സാഹചര്യം മാത്രം. ഇവിടുത്തെ പദവികളിലും ഇവിടുത്തെ സുഖങ്ങളിലും ഇവിടുത്തെ അംഗീകാരങ്ങളിലും എല്ലാം നമ്മുടേതല്ലാത്ത ഇടപെടലുകളുണ്ട്, നമ്മുടേതല്ലാത്തവരുടെ പങ്കുകളുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് ഇടപെടാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖത്തിലോ ദുഃഖത്തിലോ അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് പരലോകമെന്ന് നമ്മൾ പരിചയപ്പെടുത്തപ്പെടുന്നത്. യൗമുദ്ദീൻ എന്നതിന് പേര് വരാൻ കാരണം പ്രതിഫലത്തിൻ്റെ ദിനമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾക്കനുസരിച്ച് കൊണ്ട് മനുഷ്യൻ്റെ പദവികളും ദരജകളും സുഖങ്ങളും ദുഃഖങ്ങളും കണക്കാക്കപ്പെടുന്ന മറ്റൊരു ലോകം. അവിടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് മനുഷ്യൻ്റെ വിജയപരാജയങ്ങൾക്ക് നിദാനമായിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ സുഖദുഃഖങ്ങൾക്ക് പിന്നിൽ പൂർണ്ണമായും നമ്മുടെ പ്രവർത്തനങ്ങളല്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 132-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും, വലി കുല്ലിൻ ദറജാത്തും മിമ്മാമിലും. പ്രവർത്തിച്ചതനുസരിച്ച് അവർക്കെല്ലാവർക്കും ചില പദവികളുണ്ട്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലു. അവർ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നിന്റെ രക്ഷിതാവ് അശ്രദ്ധനൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതായത് എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള പദവികൾ നൽകപ്പെടുന്നതാണ് പരലോകത്തെ അവസ്ഥ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എന്ത് സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധല്ല. വമാ റബ്ബുക ബിഗാഫിൻ അമ്മയാണ്. അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നിന്റെ രക്ഷിതാവ് അശ്രദ്ധൻ. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും നാളെ പരലോകത്തെ നമ്മളുടെ പദവികൾ നിർണയിക്കപ്പെടുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഇവിടെ ആദരവുകളെ എപ്പോഴെങ്കിലും അവഗണിക്കപ്പെട്ടാൽ അത് കടുത്ത വേദനയായിത്തീരുന്ന, എപ്പോഴും ആദരിക്കപ്പെട്ട് മാത്രം ശീലമുള്ള, ആദരണീയമായ ഉന്നത വിധാനങ്ങളിൽ ജീവിച്ച പലരും ആദരിക്കപ്പെടാത്ത പരിഗണിക്കപ്പെടാത്ത ഒരു ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ കടുത്ത വേദനയും കടുത്ത പ്രയാസവും അനുഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പരലോകത്തെ പദവികൾ തീരുമാനിക്കപ്പെടുന്നതിൽ നമ്മുടെ കർമ്മങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ, ത്യാഗസമ്പന്നമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ, ആരാധനകളിലൂടെ നമ്മൾ കൂടുതൽ പദവികളിലേക്ക് ഉയരാൻ കർമ്മങ്ങളെ കൊണ്ട് പരിശ്രമിക്കണം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്മകളെയും തിന്മകളെയും തൂക്കുന്ന ഒരു തുലാസിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. തൂക്കുന്നത് എന്തിനാണ്? ആ തൂക്കത്തിനനുസരിച്ചാണ് മനുഷ്യൻ്റെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരലോകത്ത് മോശമല്ലാത്ത സ്ഥാനങ്ങളും പദവികളും ലഭിക്കാൻ തീർച്ചയായും നമ്മൾ പരിശ്രമിക്കണം. കാരണം ഇവിടെ ഏറെ അവഗണിക്കപ്പെട്ടവരും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവരുമായ ആളുകളിൽപ്പെട്ട ധാരാളം ആളുകൾ സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവിടെ അവഗണിക്കപ്പെടുക, ഒന്നുകിൽ നരകത്തേക്ക് പോകപ്പെടുകയോ അല്ലെങ്കിൽ സ്വർഗീയ പദവികളിൽ ഏറ്റവും താഴേത്തട്ടിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഇത്. എത്രയെത്ര പ്രതിഫലങ്ങളാണ് ചെറിയ ചെറിയ നന്മകളെ കൊണ്ട് നമ്മൾ കരസ്ഥമാക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് 33, അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് 33, അള്ളാഹു അക്ബർ 33 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുകൂടെ പറഞ്ഞാൽ തീർച്ചയായും അവന് അവൻ്റെ പാപങ്ങൾ ഒരു കടലിലെ നുരകളോളം ഉണ്ടെങ്കിൽ പോലും അത് പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കുണ്ടാകുന്ന അംഗീകാരങ്ങളും കർമ്മങ്ങൾക്കുണ്ടാകുന്ന പ്രതിഫലവും വളരെ മഹത്തായതാണ്. അതുകൊണ്ട് കൂടുതൽ നന്മ ആഗ്രഹിച്ചുകൊണ്ടും കൂടുതൽ പദവികൾ പരലോകത്ത് ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കേണ്ടതുണ്ട്. വലിക്കുല്ലിൻ ദറജാത്തു മിമ്മ അമിലു വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മായ അമലൂൻ. എല്ലാവർക്കും അവർ പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ളൊരു പദവികളുണ്ട്. വമാ റബ്ബുക ബിഗാഫിൻ അമ്മായ അമുൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നിന്റെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല എന്ന ഈ വിശുദ്ധ ഖുർആന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ, പദവികൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്ക്

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ് ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് അപകടങ്ങൾ കേരളം വാർത്തയായി കേട്ടു. ഒന്ന് വാൾപ്പാറയിൽ നിന്ന് അതിൻ്റെ 13-ാം വളവിൽ നിന്ന് വീണ ഒരു ബസ്സും അതിൽ സഞ്ചരിച്ചവരായ ആളുകളുടെ വാർത്തയുമാണ്. രണ്ടാമത്തത് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്ന പടക്കങ്ങൾ, അത് ആ പ്രദേശം മൊത്തം കുലുങ്ങുന്ന രൂപത്തിൽ പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ആളുകൾ മരിച്ചു എന്ന വാർത്തയാണ്. ഈ രണ്ട് വാർത്ത വന്നതിൽ ആദ്യത്തെ വാർത്തയുടെ അടിയിൽ മുസ്ലിമീങ്ങളോട് ചില ചൊറിച്ചിലുകളുള്ള ആളുകൾ പറഞ്ഞു. ആ കൂട്ടത്തിലൊരു അന്യമതത്തിലെ ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയാൻ കാരണമായത് ഈ മുസ്ലിമീങ്ങളുടെ കൂടെ പോയതുകൊണ്ടാണ് ഇവരും നശിച്ചു പോയത് എന്നാണ്. അപ്പോൾ അവിടെ പോലും ഒരു മരണത്തിൻ്റെ വേളയിൽ പോലും ഈ ശവത്തിൽ കുത്തുക എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല. ആ സംഗതി ഇവരുടെ ഈ വർഗീയത മനസ്സിൽ ആഴ്ന്നു പോയിട്ട് ഇന്ന് ഇത്തരം മരണവേളയിൽ പോലും മരിച്ചവരോടുള്ള ഒരു ആദരവ് പോലും നൽകാതെ വർഗീയത വിളമ്പുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം തൃശ്ശൂർ പൂരത്തിന് വേണ്ടി അവിടെ തയ്യാറായിക്കൊണ്ടിരുന്ന വെടിക്കെട്ടുകൾ പൊട്ടി മരിച്ച അവിടെയുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെടാത്ത മറ്റു ഇതര സമൂഹത്തിലുള്ള ആളുകൾക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്നുപോലും സഹായങ്ങൾ എത്തിയ വാർത്തകളാണ് നമ്മൾ കേരളത്തിൽ വായിച്ചത്. യഥാർത്ഥത്തിൽ ഇതാണ് കേരളം, മനുഷ്യനോടൊപ്പം നിൽക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വർഗീയ ശക്തികളെ തോൽപ്പിക്കുക, വർഗീയതയ്ക്കെതിരെ നിൽക്കുക, മനുഷ്യനു വേണ്ടി നിലകൊള്ളുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അയൽവാസി പട്ടിണിയാണെങ്കിൽ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. ആ അയൽവാസി മുസ്ലിമാണോ ആ മുസ്ലിമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഇപ്പോൾ വയനാട് 51 വീടുകൾ, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ജാതി മതം നോക്കാതെ തന്നെ മുസ്ലിം സംഘടനകളിൽ അതുപോലെ തന്നെ പാർട്ടിയുമൊക്കെ ഇറങ്ങി പ്രവർത്തിച്ച് അവിടെ ഒരു വീടുകൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പോലും ചൊറിച്ചിൽ മാറാൻ ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ചൊറിച്ചിൽ വരുന്ന ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴേക്ക് ചൊറിച്ചിൽ കൂടിയിരിക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിം വിരുദ്ധത കൊണ്ടു നടക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇസ്ലാം എപ്പോഴും മനുഷ്യൻ്റെ കൂടെയാണ്. മുസ്ലിമീങ്ങൾ ഒരിക്കലും വർഗീയത തുപ്പുന്ന ആളുകളല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും, എന്നാൽ പരലോകത്തിൻ്റെ വിഷയത്തിൽ ദീനിനെ സൂക്ഷിച്ച് ജീവിക്കാൻ, ദീനനെ ആചരിച്ചുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ, അതിൽ മക്കളോട് ഉപദേശിക്കുന്നുണ്ട്. മക്കളോടുള്ള ഉപദേശത്തിൽ കാണാൻ കഴിയും നിൻ്റെ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും ആ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കൾക്ക് വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ദുനിയാവിൻ്റെ വിഷയങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ്. എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അവരനുസരിക്കേണ്ടതില്ല. കാരണം മതം, ശരിയായ മതം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പഠിപ്പിക്കുന്നത്. പ്രകൃതിയുടെ മതമായ ഇസ്ലാമിനെ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇതര മതത്തിലുള്ള ആളുകളോട് പോലും ഏറ്റവും നല്ല രൂപത്തിൽ സമീപനം ഉണ്ടാകണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ പറയുമ്പോൾ, അത് മുസ്ലിമീങ്ങൾ ഇവിടെ ചെയ്തു വരുമ്പോൾ ഇപ്പോഴും മുസ്ലിമീങ്ങൾക്ക് മേൽ തീവ്രവാദ ചാപ്പ കുത്തുന്ന, താടി കാണുമ്പോൾ താലിബാൻ എന്ന് വിളിക്കുന്ന, പർദ കാണുമ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത മതമാണ് എന്ന് ചാപ്പ കുത്തുന്ന, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആരോപണങ്ങൾ, ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ, ഈ പർദയിടുന്ന സ്ത്രീക്കില്ലാത്ത വേദനയാണ് ഈ പറയുന്ന ആളുകൾക്കുള്ളത്, താടി വളർത്തുന്ന ആളുകൾക്കില്ലാത്ത ചൊറിച്ചിലാണ് ഈ പറയുന്ന ആളുകൾക്കുള്ളത്, തൊപ്പി വയ്ക്കുന്ന മുസ്ലിമിനില്ലാത്ത വേദനയാണ് ഈ പറയുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്നയാളുകൾക്കുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാം അതൊന്ന് ആഴത്തിൽ പഠിക്കാൻ, ഒന്ന് അടുത്തറിയാൻ, കൂടുതൽ പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഈ വിമർശനങ്ങളൊക്കെ മാറ്റിവെച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്ന നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾ ഒന്ന് തൽക്കാലം അവസാനിപ്പിച്ചിട്ട് ഇസ്ലാം എന്താണെന്നൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ സുന്ദരമായ ഇസ്ലാമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ വിമർശിക്കാൻ നിങ്ങളുടെ നാവുകൾ പൊന്തുകയില്ല. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ, അതിൻ്റെ ആശയധാരകൾ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും മാനവിക കുലത്തിന് ഏറ്റവും നല്ല മെസ്സേജുകൾ അതുപോലെ സഹായങ്ങൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആശയത്തിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിൻ്റെ സക്കാത്ത് എടുത്തു നോക്കിയാലും ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ എടുത്തു നോക്കിയാൽ പോലും അവിടെയെല്ലാം പാവപ്പെട്ടവനെ പരിഗണിച്ച്, പാവപ്പെട്ടവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പണികളെടുത്ത്, അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ നിലക്കും മനുഷ്യനെന്ന നിലയ്ക്ക് സ്നേഹിച്ച് ആ രൂപത്തിൽ ആദരവ് നൽകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആദരവ് നൽകി എന്നാണ്. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചു എന്നാണ്. അപ്പം ഈ രൂപത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും നല്ലതായ ആശയങ്ങളെ നമ്മൾ കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതക് തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിന്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്തരാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇന്നത്തെ വൈബ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അബ്ദുഷക്കൂർ വളാഞ്ചേരി, എൻ്റെ കൂടെ മുസ്തഫ മാഷാണുള്ളത്. ഇൻഷാല്ലാ നമ്മുടെ വൈബ്സ് എന്ന് പറയുമ്പോൾ അത് കുറേ നല്ല പ്രോഗ്രാമുകളുടെ ഒരു കലവറയാണ്. ഇൻഷാല്ലാ അതിൽ ഏറ്റവും പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാം കൊണ്ടാണ് നാം എന്നും തുടങ്ങാറ്. ഇന്നും അതുപോലെ തന്നെ തുടങ്ങുകയാണ്. മുസ്തഫ മാഷേ, സാധാരണ തുടങ്ങുന്ന ഇൻസൈറ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ ആദ്യത്തില്. ഇന്നത്തെ ഇൻസൈറ്റിൽ
1: എൻ്റെ അധ്യാപകനും കൂടിയായ, നമ്മുടെയൊക്കെ അധ്യാപകനും കൂടിയായ ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്രയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ വിഷയം?
0: അദ്ദേഹം കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുടുംബജീവിതം സുദൃഢമാവാൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. നമുക്ക് ആ ഒരു സംസാരത്തിലേക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലാ അലിഹി വസഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയനിറഞ്ഞ ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മതം നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു ഗുണത്തെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലിരിക്കുകയാണ്. സ്വഹാബത്തൊക്കെ ചുറ്റുഭാഗത്തുണ്ട്. നബിയുടെ സ്വഹാബത്തിൻ്റെയും ഇടയിലേക്ക് വെളുത്ത വസ്ത്രം ധരിച്ച വളരെ സുന്ദരനായ കറുകറുത്ത മുടികളുള്ള ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അവിടെ ഇരിക്കുന്ന ആർക്കും അദ്ദേഹത്തെ പരിചയമില്ല. ദൂരദേശത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. പക്ഷെ ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ മണൽക്കൂനകൾക്കിടയിലൂടെ വിദൂരദേശത്ത് നിന്നൊരാൾ വന്നാൽ അയാളുടെ വസ്ത്രങ്ങളാകെ പൊടി പുരണ്ടിട്ടുണ്ടാകും. മുടി ജട കുത്തിയിട്ടുണ്ടാകും. പാറി പറന്ന് കിടക്കുന്ന മുടിയായിരിക്കും. പക്ഷേ ഇദ്ദേഹം വളരെ ഫ്രഷായ നീറ്റായ രീതിയിലാണ് നബിയുടെ സദസ്സിലേക്ക് വരുന്നത്. എല്ലാവരും അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തെ നോക്കി. ആർക്കും അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അദ്ദേഹം വളരെ വിദൂരത്തുനിന്ന് വരുന്ന ഒരു അടയാളവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുമില്ല. നബിയെ അറിയാവുന്ന രീതിയിൽ അദ്ദേഹം നബിയോട് അടുത്തേക്കിരുന്നു, സലാം പറഞ്ഞ് നബിയുടെ സദസ്സിലേക്ക് കടന്നു, നബിയോട് അടുത്തേക്കിരുന്നു. സാധാരണ സ്വഹാബികൾ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നബിയോട് ചേർന്നിരുന്നു. കാൽമുട്ടുകൾ കാൽമുട്ടുകളോട് ചേർത്ത് വെച്ച്, കൈകൾ കൈകളോട് ചേർത്ത് വെച്ച് നബിയോട് ഏറ്റവും സ്നേഹപൂർവം ചേർന്നിരുന്നു. നബിയും അത് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. നബി അതേപോലെ തന്നെ അദ്ദേഹത്തെ ആദരവും സ്നേഹവും ഉൾക്കൊണ്ടുകൊണ്ട് നബി അദ്ദേഹത്തോടും പെരുമാറുന്നു. അദ്ദേഹം നബിയോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിലൊന്ന് മൽ ഇഹ്സാൻ എന്നായിരുന്നു. എന്താണ് പ്രവാചകരെ ഇഹ്സാൻ എന്ന പദം കൊണ്ട് അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു സംശയവുമില്ലാതെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്ക്. അള്ളാഹുവിനോടുള്ള ആരാധനകൾ നിർവഹിക്കലാണ്, അള്ളാഹുവിന് ഉപാസന നിർവഹിക്കലാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിച്ച് മുന്നോട്ടു പോകലാണ്. ജീവിതത്തിൻ്റെ ആരാധനാ നിമഗ്നമായ എല്ലാ ഘടകങ്ങളും നിർവഹിക്കലാണ്. കഅന്നക തറാഹു, സൂക്ഷ്മമായി അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ്റെ കൺവട്ടത്താണ് നീ എന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കലാണ്, ആരാധനകൾ നിർവഹിക്കലാണ് ഇഹ്സാൻ. യഥാർത്ഥത്തിൽ നീ നോക്കുമ്പോൾ അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്ക്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നീ അവനെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി നീ ആരാധനകൾ നിർവഹിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ അവനെ കാണുന്നത് അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. ആ ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുക എന്നതാണ് ഇഹ്സാൻ എന്ന പദം കൊണ്ട് നബി നമ്മെ പഠിപ്പിച്ചത്. ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളെ നാം പരിചയപ്പെടുമ്പോൾ നമുക്കവയെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ഇങ്ങനെ വേർതിരിക്കാം. ഒന്ന് ഇസ്ലാം, മുസ്ലിമായി മാറുക, അള്ളാഹുവിന് കീഴൊതുങ്ങുക,

ഇതിൻ്റെ രണ്ടിൻ്റെയും ഒന്നുകൂടി ഉയർന്ന മാനസികാവസ്ഥയാണ് ഇസ്ലാം അൽ ഇഹ്സാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈമാനും ഇസ്ലാമും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിൽ അവ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് തികഞ്ഞ മുഅ്മിനായി, തികഞ്ഞ മുസ്ലിമായി ഒരു വ്യക്തി മാറുന്നത്, എപ്പോഴാണ് അവൻ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറുന്നത്, ഇഹ്സാൻ കൂടി ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നിടത്ത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിതമായ ജീവിതം ക്രമീകരിക്കുന്നിടത്ത്, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ്റെ കാഴ്ചയിൽ നിന്ന്, അവൻ്റെ അറിവിൽ നിന്ന്, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാനൊരിക്കലും പുറത്തു കടക്കുന്നില്ല എന്ന ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയായി മുസ്ലിമായി മാറുന്നത് എന്നതാണ്. അവൻ്റെ കർമ്മങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതാണ്. എന്തിനായിരിക്കും ഈ ഒരു അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ടാവുക? വളരെ വ്യക്തമായി നമുക്കറിയാം, നമ്മുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനുള്ള, കർമ്മങ്ങളെ ഒന്നുകൂടി ഓജസ്സുള്ളതും നിഷ്കളങ്കവും ട്രാൻസ്പെറൻറ്റുമാക്കി മാറ്റാൻ പല ആളുകളും പല വഴികൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബിദഅത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂഫിസത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും വഴികൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഹാവഭാവങ്ങളോടുകൂടിയുള്ള കർമ്മങ്ങൾ ചെയ്ത് വലിയ വസ്ത്രധാരണത്തിൽ പ്രത്യേകമായ ഹാവഭാവാദികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, ശാരീരിക പ്രത്യേകതകളിൽ പ്രത്യേകമായ രൂപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവർ സ്വയം അവരുടെ കർമ്മങ്ങളെ, അവരുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാൻ ബൗദ്ധികമായി ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്ക് തെറ്റിപ്പോകുന്നു. കാരണം അങ്ങനെ ശ്രമിക്കുമ്പോൾ അങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലവും കൂടുതൽ നന്മയുള്ളതും കൂടുതൽ തഖ്വയുള്ളതുമാക്കി മാറ്റാൻ തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും വലിയ കള്ളക്കഥകൾ അവർ ഇത്തരം ദീനിയാത്തിൻ്റെ അമലിയാത്തിൻ്റെയൊക്കെ കിതാബുകളിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. സത്യസന്ധമായി ഈ കഥകളില്ലാത്തതാണ് എന്ന് അവർക്കു തന്നെ പലപ്പോഴും അറിയാം. അവരുടെ തന്നെ വലിയ നേതാക്കന്മാരോട് നമ്മൾ ഈ കഥകളുടെ അസിലെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇത്തരം കഥകൾക്ക് എന്തെങ്കിലും ഒരു അസില് ദീനിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും തമാശയായി തോന്നിയിട്ടുള്ള കാര്യം, അവർ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയാറുള്ളത് ഇത് അസിലുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ഈ കഥ കേൾക്കുമ്പോൾ ആളുകൾക്ക് തഖ്വ വർദ്ധിക്കുന്നു. ഈ കഥ കേൾക്കുമ്പോൾ ആളുകൾക്കൊരു ഗൗരവം ഒന്നുകൂടി ഉണ്ടാകുന്നു, ഗാംഭീര്യം ഉണ്ടാകുന്നു എന്നതാണ്. ഒരു സുഹൃത്ത് എന്നോടൊരിക്കൽ പറയുകയുണ്ടായി, മുജാഹിദ് പള്ളികളിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഉഷാറ് കുറവാണ്, അതേസമയത്ത് മറ്റു മസ്ജിദുകളിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അതിന് ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന അതിലൊരു ആമെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു ഒരു ഒരു നിസ്കാരം ഒന്ന് കനത്തിലായി എന്ന് തോന്നുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് അത്തരം സുഹൃത്തുക്കളോട് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ആഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ടുള്ള തഖ്വയുമാണ് നമുക്ക് ആവശ്യം. മറ്റുള്ള പൊങ്ങാരങ്ങളും മറ്റുള്ള ചമൽക്കാരങ്ങളുമെല്ലാം അത് പലപ്പോഴും പൈശാചികമാണ് എന്ന് നാം തിരിച്ചറിയണം. ജാഹിലിയ കാലഘട്ടത്തിലെ ആരാധനയെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു പരാമർശമുണ്ട്. അവിടെ ആരാധനകൾ വലിയ ബഹളമയമായിരുന്നുവെന്ന്, ഇല്ലാ മുക്കാഅൻ വ തസ്ദിയ എന്നൊരു പ്രയോഗം ഖുർആൻ നടത്തുന്നുണ്ട്. വമാക്കാന ഇന്ദൽ ബൈത്തി ഇല്ലാ മുക്കാഅൻ വ തസ്ദിയ, അവരുടെ ആരാധനകൾ കഅബയുടെ ചാരത്ത് വന്ന് വലിയ ബഹളങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. ആ ബഹളങ്ങളിൽ നിന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, മൗനമായി പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, അള്ളാഹുവുമായുള്ള ഹൃദയബന്ധമുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, ഹൃദയവും പടച്ച തമ്പുരാനുമായുള്ള ആത്മബന്ധമുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, കണ്ഠനാടിയേക്കാൾ അടുത്തിരിക്കുന്ന റബ്ബിനോട് എത്ര മൗനമായിട്ടാണ് നമുക്ക് സംവദിക്കാൻ സാധിക്കുക എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഏറ്റവും മഹിതമായ പ്രവർത്തനം. പിശാചിന് അവിടെ

0: തോന്നുകയാണ്. ഇത് പോരാ എന്ന്, കുറച്ചുകൂടി ബഹളമുണ്ടാകണമെന്ന്, കുറച്ചുകൂടി ശബ്ദമുഖരിതമാകുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ഇമ്പമുണ്ടാവുക എന്ന്. അതിൻ്റെ കൂടെ ആളുകൾ നിൽക്കാൻ ആളുകളെ കിട്ടിയേക്കാം, പക്ഷെ ആ കാര്യങ്ങൾക്ക് തെളിവുണ്ടോ, ആ കാര്യങ്ങൾക്ക് പിൻഫലമുണ്ടോ എന്നാലോചിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. അവിടെയാണ് ആരാധനകളെ എങ്ങനെ സമീപിക്കണം ഒരു വിശ്വാസി, അവൻ്റെ ഭക്തിമാർഗത്തെ കൂടുതൽ ദൃഢീകരിക്കാൻ, കൂടുതൽ സൂക്ഷ്മതയുള്ളതാക്കി മാറ്റാൻ, കൂടുതൽ കൂടുതൽ തക്വയിലേക്ക്, കൂടുതൽ തക്വയുടെ ദർജകളിലേക്ക് കടന്നു വരാൻ ആരാധനകളോട് വിശ്വാസി എടുക്കേണ്ട സമീപനം എന്താണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെയായിരിക്കണം അത്? അള്ളാഹുവിനെ നാം കാണുന്നുണ്ട്, അവൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്യാമറ കണ്ണിൻ്റെ മുമ്പിൽ നാം ഇരിക്കുമ്പോൾ നമ്മളെത്രമാത്രം സൂക്ഷ്മതയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ക്യാമറകളുടെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിൻ്റെ കണ്ണുകളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ക്യാമറ സർവയലൻസിൽ നിന്ന്, പടച്ചതമ്പുരാൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിൽക്കാനാവാത്തവനാണ് ഞാൻ എന്ന ബോധ്യമുണ്ടാകുമ്പോൾ അയാളുടെ കർമ്മങ്ങൾ അതിസുന്ദരമായി മാറുകയും അയാൾ തിന്മകളിൽ നിന്ന് അതി വേഗം അകന്നകന്നു പോവുകയും ചെയ്യുന്ന വലിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ്. ആ അന്തരീക്ഷമാണ് തഖ്വ. ആ അന്തരീക്ഷമാണ് വിശ്വാസികൾ നിലനിർത്തേണ്ടത്. ബഹളങ്ങളോ വലിയ ഒച്ചപ്പാടുകളോ ആൾക്കൂട്ടങ്ങളോ ആൾമയമായ സാഹചര്യങ്ങളോ ചമൽക്കാരങ്ങളോ ഇല്ലാത്ത ശാന്തമായ ആരാധനകളുടെ ലോകത്തേക്കാണ് ഇസ്ലാം നമ്മളെ നയിക്കുന്നത്. അതിന് കിട്ടുന്ന ഗൗരവവും, അതിന് കിട്ടുന്ന ഗാംഭീര്യവും, അതിന് കിട്ടുന്ന ഘനവും, അതിന് കിട്ടുന്ന മനസാന്നിധ്യവും, അതിന് കിട്ടുന്ന ആത്മസംതൃപ്തിയും പറഞ്ഞറിയിക്കാനാവാത്തതാകും. അതിലേക്കെത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്വച്ഛമായ ആരാധനകൾ നിർവഹിച്ച് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കെത്താൻ സാധിക്കുന്ന വിശ്വാസികളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. മുഹ്സിൻ മുഹ്സിനൂൻ എന്ന പദവിയിലേക്കെത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, കുടുംബജീവിതം സുദൃഢമാവാൻ എന്ന വിഷയത്തിൽ ബഹുമാന്യനായ ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്രയാണ് ഇതുവരെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും നമ്മളിന്ന് തുടക്കത്തിൽ തന്നെ ഇൻസൈറ്റ് കേട്ടു, ഇനിയൊരു പാട്ട് കേട്ട് തിരിച്ചു വരാൻ തോന്നുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ നമുക്ക് കേട്ടു വരാം
1: സ്വരത്തിലേക്ക്.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: മാഷാ, നല്ല ഹൃദ്യമായ മനസ്സിനും കാതിനും എല്ലാം കുളിര് തരുന്ന ഒരു ഗാനമാണ് നാം കേട്ടത്. ഇൻഷാല്ല ഈ ഗാനത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി നാം പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്.
1: യെസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോഴാണ് ശരിക്ക് ഈ ചികിത്സയെക്കുറിച്ചും എവിടെ കാണിക്കണം, ആരെ കാണിക്കണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുള്ളത്.
0: ആരോട് ചോദിക്കണം?
1: യെസ്, അപ്പോൾ ചില രോഗങ്ങളൊക്കെ നമ്മൾ, പ്രത്യേകിച്ച് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ അശ്രദ്ധരാണ്. ഇന്ന രോഗം എപ്പോൾ വരും, എങ്ങനെ വരും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ആ ഒരു വിചാരം, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു വിചാരം നമുക്ക് കുറവാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആരോഗ്യ വിചാരം എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ചില സന്ദേശങ്ങളും അറിവുകളുമാണ് പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിചാരം എന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇതിനെ അറിയാൻ ശ്രമിക്കുക. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകം, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുസ്സലാം വീട്ടിയുമാണ്. ശാസ്ത്രക്രിയ ആയുർവേദത്തിൽ എന്നതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലെ സംസാര വിഷയം. ആരോഗ്യ വിചാരത്തിലേക്ക് പോകാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആരോഗ്യ വിചാരം എപ്പിസോഡിൽ നമ്മുടെ കൂടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അമീർ ആയുർലോകമാണ്. പൈൽസ് ചികിത്സാ രംഗത്ത് 10 വർഷത്തോളമായി പ്രവർത്തന പരിചയമുള്ള ഡോക്ടറെയാണ് ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഡോക്ടർക്ക് ഹൃദ്യമായ സ്വാഗതം.
3: താങ്ക് യു
2: സാറേ. പീസ് റേഡിയോ വിവിധ ചികിത്സയുമായി ബന്ധപ്പെട്ട തന്നെ വ്യത്യസ്ത എപ്പിസോഡിൽ ഇതുപോലെ നമ്മൾ സംപ്രേഷണം ചെയ്യാറുണ്ട്.
3: അതെ.
2: അപ്പോൾ ഇന്ന് സാറ് നമുക്ക് അതിഥിയായി കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്.
3: താങ്ക് യു. താങ്ക്
2: ഡോക്ടർ അമീർ ആയുർലോകം എന്ന പേരിലാണ് സാർ അറിയപ്പെടുന്നത്.
3: അതെ അതെ അതെ.
2: അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെ സാറ് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തിൽ പൈൽസുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രധാന
3: ചികിത്സ.
2: സാറിന് ചെറിയൊരു ഇൻട്രോ കൊടുക്കാൻ പറ്റുമോ ശ്രോതാക്കൾക്ക്?
3: ഞാൻ 2014 ഈ പൈൽസ് ചികിത്സാ രംഗത്തേക്ക് വരുന്നത്. അന്ന് മുതൽ തന്നെ നമ്മൾ ഈ പൈൽസ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദ ചികിത്സകളും അതിൽ ഉള്ള ഏത് രൂപത്തിൽ നമുക്ക് അതിലേക്ക് ഈ ആധുനിക ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഡ്വൻറ്റേജ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു പ്രശസ്തിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. ഈവൻ അറബികൾ വരുന്ന
2: സ്ഥാപനം എവിടെയാണ്?
3: സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അരീക്കോട് ആണ്. അരീക്കോട് മുക്കം റോഡിൽ കുറ്റൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
2: അത് ശരി, ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിൽ മാറിയതാണ്.
3: അതെ അതെ. നമ്മൾ അരീക്കോട് ടൗണിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ചെറിയൊരു ക്ലിനിക്കിലായിരുന്നു, വേറൊരു ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തിട്ടായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് തന്നെ വളർന്നു. ഇപ്പം ഏകദേശം പുതിയൊരു സംവിധാനത്തിലേക്ക് മാറിയിട്ട് 2.5 വർഷം കഴിഞ്ഞു. അതെ അതെ.
2: ഈ ആയുർലോകം സ്ഥാപനത്തിൻ്റെ പേര്
3: ആയുർലോകം സെന്റർ ഫോർ പ്രോക്ടോളജി എന്നാണ്. ആയുർലോകം സെന്റർ ഫോർ പ്രോക്ടോളജി. അത് ഈ ശസ്ത്രക്രിയാ രംഗത്തുള്ള ഒരു മികച്ച പ്രകടനത്തിനുള്ള ഒരു പുരസ്കാരം എന്നുള്ള രീതിയിലാണ്. പമ്പ എന്ന് പറഞ്ഞ സംഘടനയാണ് ആ ഒരു അംഗീകാരം തന്നത്. അതെ അതെ.
2: ആയുർവേദത്തിൽ എന്താണ് ശസ്ത്രക്രിയ എന്നുള്ളത്?
3: തീർച്ചയായിട്ടും അത് പൊതുജനങ്ങൾക്ക് വലിയ സംശയമുള്ള ഒരു മേഖലയാണ്. അതായത് ആയുർവേദത്തിൽ സാധാരണ കേട്ട് കേൾവിയുള്ളതും പരിചയമുള്ളതും പൊതുജനങ്ങൾക്ക് പരിചയമുള്ളത് ഉഴിച്ചില്, ധാരാകിഴി പോലെയുള്ള ചികിത്സാ രീതികളാണ്, പഞ്ചകർമ്മ ചികിത്സാ രീതികളാണ് പൊതുവെ കേട്ട് പരിചയമുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അറിയാത്തൊരു മേഖലയാണ് ആയുർവേദത്തിലെ ശസ്ത്രക്രിയ. സത്യത്തിൽ ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്ന സർജറി അത് ആദ്യമായിട്ട് വന്നത് ആയുർവേദത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ലോകത്ത് തന്നെ ഈ രീതിയിൽ ശസ്ത്രക്രിയ ചെയ്തത് സുശ്രുതൻ എന്ന് പറയുന്ന ആയുർവേദ ആചാര്യനാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ശസ്ത്രക്രിയകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം തിമിര ശസ്ത്രക്രിയ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കണ്ണിലേക്ക് ഈ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം പാസ് ചെയ്തിട്ട് ആ തിമിരം വന്ന് അടഞ്ഞു പോയ ലെൻസിനെ പുറകിലെ ചേമ്പറിലേക്ക് തട്ടിക്കളയുന്ന ഒരു ചികിത്സയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം ഇൻസ്ട്രുമെൻറ്റ്സ് കടത്താൻ ഏത് ഏരിയ ആണോ അന്ന് കടത്താൻ ഉപയോഗിച്ചത് അതേ ഏരിയയിലൂടെ തന്നെയാണ് ഇന്നും സർജന്മാർക്കകത്തേക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതി അത് ശരിക്കും 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. ഈ അടുത്താണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അതുപോലെ മറ്റ് ശസ്ത്രക്രിയ, വയറ് തുറന്നിട്ടുള്ള മൂത്രക്കല്ലിനുള്ള ശസ്ത്രക്രിയ, മൂത്രക്കല്ല് നീക്കം ചെയ്ത് വയറ് തുന്നിച്ചേർത്ത ശസ്ത്രക്രിയ ഈ സുശ്രുതൻ ചെയ്തിട്ടുണ്ട്. ലിവർ പോലെയുള്ള അവയവങ്ങൾക്ക് വരെ അത് വരെ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ യുദ്ധഭൂമിയിലൊക്കെ വയറിന് പരിക്ക് പറ്റി തുറന്ന് കുടൽ പുറത്ത് ചാടിയ അവസ്ഥകളുണ്ടാവും. അതിൽ കുടലിലും മുറിവ് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുള്ള അവസ്ഥയിൽ കുടലിനെ ഈ പാലുപയോഗിച്ച് കഴുകിയിട്ട് ഈ വലിയ ഹെഡുള്ള വലിയ തലയുള്ള ഉറുമ്പുണ്ടല്ലോ, ഈ ഉറുമ്പിനെ കൊണ്ട് ആ കുടലിനെ ചേർത്ത് പിടിച്ച് കടിപ്പിക്കും. അപ്പോൾ ഉറുമ്പ് കടിച്ചിട്ട് അതിൻ്റെ ആ ഉടലുണ്ടല്ലോ, ആ ബോഡി അതങ്ങ് മുറിച്ച് കളയും. ആ മുറിച്ച് കളഞ്ഞിട്ട് അപ്പോൾ അതായത് രണ്ട് തുറന്ന് കിടക്കുന്ന രണ്ട് ഭാഗം കുടലിൻ്റെ ഭാഗത്തിനെ ചേർത്ത് പിടിച്ച് അതിനെ ഉറുമ്പിനെ കൊണ്ട് കടിപ്പിച്ച് അത് വീണ്ടും വൃത്തിയായി കഴുകി വീണ്ടും ഉള്ളിലേക്ക് വയറിനുള്ളിലേക്ക് വെച്ച് പുറമെ സീവനം, ആ സീവനം എന്ന് പറഞ്ഞ ശസ്ത്രം തുന്നലില്ലേ മുറിവ്, ആ അങ്ങനെ തുന്നി ചേർത്ത് മസിൽസ് എല്ലാം തുന്നി പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വരെ ഈ സുശ്രുതാചാര്യൻ ചെയ്തിരുന്നു ഒരു കാലത്ത്. എന്തിനാ ഉറുമ്പിൻ്റെ ഇതുകൊണ്ട് കടിപ്പിച്ചതെന്ന് വെച്ചാൽ വയറിനകത്തേക്ക് പോകുന്ന സാധനങ്ങൾ അലിഞ്ഞു പോകുന്നതാവണം. ഇന്നും നമ്മൾ ആധുനിക ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് അലിഞ്ഞു പോകുന്ന നൂലുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഈ നൂല് പലപ്പോഴും ഈ ജീവികളുടെ കുടലിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് അലിഞ്ഞു ചേരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വേണം. പ്ലാസ്റ്റിക് ഇല്ല, പ്ലാസ്റ്റിക് നശിക്കാത്തതാണെങ്കിൽ അത് ശരീരം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ ഉറുമ്പിൻ്റെ ഹെഡ് വെച്ചിട്ട് കടിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അതുവഴി ഇത് അലിഞ്ഞ് ശരീരം തന്നെ അതിനെ നശിപ്പിച്ച് കളഞ്ഞോളൂ, കൂടി ചേർന്നിട്ടുണ്ടാവും. പുറമെയുള്ള തുന്നുന്നത് ശരിക്കും കട്ടിയുള്ള നൂലുകൾ, സിൽക്ക് ത്രെഡൊക്കെയാണ് അന്ന് കാലത്തെ ഉപയോഗിച്ചത്.
4: അതായത്
3: തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ഇത് പുതിയ അറിവായിരിക്കും. ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്, എല്ലാം സുശ്രുത സംഹിത എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ ചെയ്തതായിട്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്.
4: അപ്പോ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പൊ സാറ് ഒരു ഏരിയ എന്ന് പറയുന്നത് പൈൽസുമായി ബന്ധപ്പെട്ടാണ്,
3: പൈൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്.
4: അപ്പൊ അതിലും ശരിക്കും ഒരു ശസ്ത്രക്രിയയുടെ ഒരു ഭാഗം,
3: ഒരു ഭാഗം മാത്രമാണ്, അതോ വളരെ ചെറിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. സുശ്രുതാചാര്യൻ ചെയ്ത ശസ്ത്രക്രിയകളെ വെച്ച് നോക്കുമ്പോൾ ഇത് പൈൽസ് ചികിത്സയിലെ ശസ്ത്രക്രിയ വളരെ നിസാരമായ ചെറിയൊരു ഭാഗം മാത്രമാണ്.
4: സാർ ശരിക്കും എന്താണ് ഈ പൈൽസ്?
3: പൈൽസ് എന്ന് വെച്ചാല് മലദ്വാരത്തിലെ വെരിക്കോസ് വെയിൻ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. കാലിൽ വെരിക്കോസ് വെയിൻ വരുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട് അല്ലേ? കാലിലെ ഞരമ്പുകൾ, വലിയ ഞരമ്പുകൾ തടിക്കുന്നുണ്ട്. ആ ഒരു തടിപ്പ് മലദ്വാരത്തിനകത്ത് വരുന്നു. മലദ്വാരത്തിനകത്തുള്ള ചെറിയ ചെറിയ രക്തക്കുഴലുകളിൽ തടിപ്പ് വന്ന് അത് വീർത്ത് വരുന്നൊരവസ്ഥയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അതിൽ പൊതുവേ നമ്മൾ നാട്ടുകാർ ഈ പൈൽസിന് മൂലക്കുരു എന്ന് പറയും. ഈ മൂലക്കുരു എന്ന് പറയുമ്പോൾ പൊതുവെ പഴുപ്പ് നിറഞ്ഞ ചലം നിറഞ്ഞ കുരുവാണ് ആളുകളുടെ മൈൻഡിലേക്ക് വരിക. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് രക്തക്കുഴലുകൾ തടിച്ചുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ഒരു വെരിക്കോസിറ്റി. വെരിക്കോസിറ്റി ഓഫ് റെക്റ്റൽ വെയിൻ എന്നാണ് ഇതിനെ ആധുനിക ശാസ്ത്രത്തിൽ പറയുക. അപ്പോൾ ഇത് മറ്റൊരു എന്താ പറയുക, മറ്റു ടൈപ്പ് ഓഫ് കുരുവായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. മൂലക്കുരു എന്ന് പറയുന്ന ആ പേര് വളരെ കൺഫ്യൂസ്, അങ്ങനെ കാണരുത്. അല്ല, രക്തക്കുഴലിന്റെ തടിപ്പ് മാത്രമാണ് ഇത്, വെരിക്കോസ് വെയിൻ ആണ് ശരിക്കും. ആ ഒരാൾക്ക് മലദ്വാരത്തിൽ വെരിക്കോസ് വെയിൻ ആണെന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ കറക്റ്റ്. മൂലക്കുരു എന്ന് പറയുന്നതും പൈൽസ് തന്നെയാണ്. ഹെമറോയിഡ്സ് എന്ന് പറയുന്നതും പൈൽസ് ആണ്. അർഷസ് എന്നൊരു പേരും ഇതിനുണ്ട്. ആ ഈ മൂന്ന് പേരും ഇതിന് ഇതിന്റെ സിനോണിംസ് ആണ്.
4: ശരിക്കും ഇത് പിന്നെ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ മനുഷ്യൻ ഉണ്ടായെന്ന മുതലേ മനുഷ്യന് രോഗങ്ങളുണ്ടല്ലോ.
3: അതെ,
4: അപ്പൊ രോഗത്തിന് ചികിത്സകളും ആ സന്ദർഭങ്ങളിൽ അതിൻ്റെതായ ചികിത്സ ഉണ്ടാവും. 2000 വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു
3: ചികിത്സ ഉണ്ട്.
4: അപ്പൊ ഈ ഒരു പൈൽസ് രോഗത്തിന് അത്രയും വർഷത്തെ ഒരു പ്രാചീനമായിട്ട് തന്നെ മനുഷ്യൻ,
3: അതെ അത്രയും, അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട്.
4: അപ്പൊ ആയുർവേദത്തിൽ അന്ന് മുതലേ അതിന് ട്രീറ്റ്മെന്റ്,
3: ട്രീറ്റ്മെന്റും ഉണ്ട്. അന്ന് മുതലേ ഇതിന് മെഡിക്കൽ മാനേജ്മെന്റുകൾ പലതും പറയുന്നുണ്ട്, മരുന്ന് കൊണ്ടുള്ള ചികിത്സാ രീതികൾ പലതും പറയുന്നുണ്ട്. ശസ്ത്രക്രിയ സുശ്രുതൻ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു രോഗം കൂടിയാണിത്. ആ പൈൽസിനുള്ളതും പൈൽസിന്റെ ശസ്ത്രക്രിയ ശരിക്കും സുശ്രുതാചാര്യൻ, സുശ്രുതൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫാദർ ഓഫ് സർജറി എന്ന്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് സർജറി, ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് ഈ ലോകം അംഗീകരിച്ച ഒരാളാണ് സുശ്രുതൻ. ഈ സുശ്രുതൻ ആയുർവേദത്തിലെ ആചാര്യനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആയുർവേദം ശസ്ത്രക്രിയ, ശരിക്കും തീർച്ചയായും ശസ്ത്രക്രിയ ആയുർവേദത്തിലായിരുന്നു ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്നത്. ആയുർവേദത്തെ വളരാൻ വിടുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകത്തെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലേക്ക് ആയുർവേദം വരുമായിരുന്നു. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം, ഈ അഹിംസാ സിദ്ധാന്തം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ആയുർവേദം ഡൗൺ ആയത്. അതുപോലെ ഈ ബ്രിട്ടീഷ് ഇൻവേഷൻ അതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ആയുർവേദം വളരെ താഴെ പോയി. ശരിക്കും അതിനെ പടിപടിയായിട്ട് ഉയർത്താനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ ലോകത്ത് ഡോമിനേറ്റ് ചെയ്യേണ്ടത് ആയുർവേദം ആയിരുന്നു. കാരണം ആയുർവേദത്തിലെ ഈ ശസ്ത്രക്രിയകൾ ശരിക്കും ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. പല മോഡേൺ സർജിക്കൽ ടെക്സ്റ്റുകളിലും ഈ സുശ്രുതനെ, നമ്മുടെ സുശ്രുതാചാര്യനെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഫാദർ ഓഫ് സർജറി, ആ ശസ്ത്രക്രിയയുടെ പിതാവിൻ്റെ ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ ആയുർവേദ ഡോക്ടർമാരാണ് ശരിക്കും ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് പറയാം. മനസ്സിലായി?
4: അപ്പോൾ എന്തായാലും എനിക്ക് പിന്നെ അത് എനിക്ക് തോന്നുന്നത് അതുമായി ബന്ധപ്പെടുമ്പോൾ കുറേ കാര്യങ്ങൾ
3: ഒരുപാട് പറയാനുണ്ട്. ശരി, അത് വലിയൊരു മേഖല തന്നെയാണ്.
4: അപ്പോൾ ഈ പൈൽസുമായിട്ട് നമുക്ക്
3: വരാം, തീർച്ചയായിട്ടും തിരിച്ചു വരാം.
4: പിന്നെ ഇത് അന്ന് മുതൽ തന്നെ എന്തായിരിക്കും ചികിത്സ, ഇന്നെന്താണ് അതിൻ്റെ മനുഷ്യൻ്റെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് ചികിത്സയിൽ മാറ്റങ്ങൾ?
3: ചികിത്സയിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് ചെയ്തിരിക്കുന്നത് സുശ്രുതാചാര്യൻ പറഞ്ഞ ചികിത്സ ചിത്വ ഛേദനം ചെയ്ത് കളയാന്ന്, ഛേദിച്ച് കളയുക, കട്ട് ചെയ്ത് കളയുക, നീക്കം ചെയ്യുക എന്നുള്ള, നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്. അതിനി നമ്മൾ എന്തൊക്കെ ഇന്ന് പല ടെക്നോളജികൾ ഉപയോഗിച്ച് നോക്കിയാലും ഇത് നീങ്ങിപ്പോവാത്ത ചികിത്സാരീതികളെല്ലാം പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ചികിത്സാരീതി പണ്ട് മുതലേ ചെയ്തിട്ടുണ്ട്. ഛേദനം അല്ലെങ്കിൽ അതൊരു ശസ്ത്രകർമ്മമാണ്. മനസ്സിലായോ? അതുപോലെ ആയുർവേദത്തിൽ സീവനം എന്ന് പറഞ്ഞാൽ തുന്നുക എന്നാണ് അതിൻ്റെ അർത്ഥം, കണ്ടോ? അതുപോലെ നമുക്ക് എട്ട് ശസ്ത്രകർമ്മങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഛേദനം, ഞാൻ പറഞ്ഞത് കട്ട് ചെയ്ത് നീക്കം ചെയ്യുക. ഭേദനം എന്ന് പറഞ്ഞാൽ പിളർത്തുക എന്ന് പറയില്ലേ, അത് നമുക്ക് ഇൻസിഷൻ ആണെന്ന് മോഡേൺ മെഡിസിനിൽ പറയാം. ഛേദനത്തിന് എക്സിഷൻ എന്ന് പറയാം, ഭേദനത്തിന് നമുക്ക് ഇൻസിഷൻ എന്ന് പറയാം. ഇൻസിഷൻ എന്ന് കട്ട് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പഴുപ്പുള്ള നിറഞ്ഞ കുരുവാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ പഴുപ്പ് കളയുന്നതിന് നമുക്ക് ഭേദനം അല്ലെങ്കിൽ ഇൻസിഷൻ എന്ന് പറയാം. ലേഖനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ചുരണ്ടി കളയുക, ചുരണ്ടി സ്ക്രേപ്പ് ചെയ്ത് കളയുന്ന പോലെ, അതിനാണ് ലേഖനം എന്ന് പറയുക. പിന്നെ വ്യഥനം എന്ന് പറഞ്ഞാൽ പങ്ക്ച്വറിംഗ് ആണ്. എന്തെങ്കിലും ഒരു വെള്ളം നിറഞ്ഞ പോലത്തെ ഒരു കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഒന്ന് പങ്ക്ച്വർ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി, അതും ഒരു ശസ്ത്രകർമ്മമാണ്. അതുപോലെ ഏഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പ്രോബിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു നീളത്തിലുള്ള മുറിവുകളുണ്ട്, ഇപ്പോൾ ഫിസ്റ്റുലയിലൊക്കെ അങ്ങനെയാണ്, നാളീവ്രണം എന്നൊക്കെ പറയും. അതിനകത്തേക്ക് നമുക്ക് പ്രോബിംഗ് ആണ് വരിക. പ്രോബിംഗ് എന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ആ മുറിവിനകത്തേക്ക് കടത്തി നോക്കുക, എന്നിട്ട് ചിലപ്പോൾ നമുക്കതിനെ കടത്തിയിട്ട് ഛേദനം ചെയ്യേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. പക്ഷേ ആ മുറിവിൻ്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കടത്തി നോക്കുന്നതിനെ പറയും നമ്മൾ ഏഷണം, പ്രോബിംഗ് എന്നൊക്കെ പറയും. പിന്നെ ആഹരണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു തറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നത്, അതിനെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന പരിപാടി, അത് എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറയാം. അതുപോലെ വിശ്രാവണം, വിശ്രാവണം എന്ന് പറഞ്ഞാൽ ശ്രവിപ്പിച്ച് കളയാം. ഇപ്പോൾ ചില ഞെക്കി പൊട്ടിക്കാൽ നമ്മൾ ഇങ്ങനെ കീറിയിട്ടിപ്പോൾ ഒരു ബ്ലഡ് വെസൽ ഇങ്ങനെ വല്ലാണ്ട് വീർത്തിരിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഉണ്ടാവും, പലപ്പോഴും പല കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ ശ്രവിപ്പിച്ച് കളയാം, അതിൻ്റെ അകത്ത് ഉള്ളത് നമ്മൾ ഓപ്പൺ കീറിയിട്ട് തന്നെ പുറത്തേക്ക് ശ്രവിപ്പിച്ച് കളയുന്നതന്നെ വിശ്രാവണം. പിന്നെ സീവനം, സീവനം എന്ന് പറഞ്ഞാൽ സ്യൂച്ചറിങ് ആണ് തുന്നുന്നത്. അപ്പോൾ ഈ മുറിവ് തുന്നുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പുതിയ കാലഘട്ടത്തിൻ്റെ കണ്ടുപിടുത്തുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ പണ്ടേ ഉള്ളതാണ്, ഈ സിൽക്ക് ത്രെഡ് വരെ ഉപയോഗിച്ചിട്ടുള്ളത്. സിൽക്ക് ത്രെഡ് ഇപ്പോൾ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്, മോഡേൺ മെഡിസിനും ഇപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുന്നുണ്ട്. അലിഞ്ഞു പോകുന്ന നൂലുകളുടെ പലവിധ കാറ്റഗറി സാധനങ്ങൾ ഇപ്പോൾ അവൈലബിളാണ്. അലിഞ്ഞു പോവാത്ത നൂലുകൾ ഇതുപോലത്തെ ഇത് പണ്ടേ ഉപയോഗിച്ചിട്ടുണ്ട്. സിൽക്ക് ത്രെഡും ഇപ്പോഴും മുറിവ് തുന്നാനെ ഡോക്ടേഴ്സ് ഉപയോഗിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ശസ്ത്രകർമ്മങ്ങൾ തന്നെയാണ് നമുക്കിനിപ്പോൾ റോബോട്ടിനെ ഉപയോഗിച്ച് ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. ശരീരത്തിൽ ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളത്, എന്തെങ്കിലും പിടിച്ച് നീക്കം ചെയ്യുക, കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ തുന്നി പിടിപ്പിക്കുക, ഇതൊക്കെ തന്നെ അല്ലേ. ഏത് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഈ എട്ട് ശസ്ത്രകർമ്മങ്ങളിലൊരു പരിധി വരെ അതിനകത്ത് വരും. ഇനി ചൂടാക്കുന്ന പരിപാടിയുണ്ട്, ഇപ്പം നമുക്ക് കോട്ടറൈസേഷൻ എന്ന് പറയും, അതിന് അഗ്നികർമ്മം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആയുർവേദത്തിൽ മുമ്പേ വന്നതാണ് ശലാക എന്ന് പറഞ്ഞ സാധനം ചൂടാക്കിയിട്ട് വെക്കുന്ന പരിപാടിയുണ്ട്.
4: പഴയ പതിപ്പിൻ്റെ
3: അതിൻ്റെ പുതിയ വേർഷൻസ്, അത് നമുക്ക് പുതിയ ടെക്നോളജി ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. പണ്ട് ശലാക ചൂടാക്കിയിട്ട് ബ്ലൂ ഫ്ലെയിമിൽ കാണിച്ച് ശലാക ചൂടാക്കി വെക്കുന്ന സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് ഇന്ന് റേഡിയോ ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കാം, അവിടെ ഹീറ്റിൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. അതുപോലെ കെമിക്കൽ കോട്ടറൈസേഷൻസ് പലതുണ്ട്, ഇപ്പോൾ എന്താ പറയുക, മരുന്ന് വെച്ച് കരിച്ച് കളയുന്ന പരിപാടികളുണ്ട്. അതിലൊക്കെ നമുക്ക് ഇപ്പം പണ്ട് ക്ഷാരം എന്ന് പറയുന്ന വസ്തുണ്ട്, ഒരു മെഡിസിൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചു കളയാം. ഇപ്പം മോഡേൺ മെഡിസിനും അതുപോലെ ഉണ്ട്, കെമിക്കൽ കോട്ടറൈസേഷൻ എന്ന് പറയും. ചാരമല്ല, ക്ഷാരം എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ തന്നെയാണ്, അതൊരു ഗ്രൂപ്പ് കുറച്ച് മെഡിസിൻസ് ചേർത്ത് ഉണ്ടാക്കുന്ന ചാരത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ചാരവും ക്ഷാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിലെ ട്രീറ്റ്മെന്റ് പാർട്ടിൽ ആ ഒരു കാര്യം പറയാം, അതായത് ഈ പറഞ്ഞ ശാസ്ത്രകർമ്മങ്ങളിൽ പെട്ട ഛേദനാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്ഷാരസൂത്രം വെച്ച് കെട്ടുന്ന, അതൊരു ത്രെഡാണ്, ഒരു നൂലാണ് ആക്ച്വലി. ആ നൂല് വെച്ചിട്ട് പൈൽസിൻ്റെ റൂട്ടിൽ ഒരു കെട്ടിടുന്നു. കെട്ടിക്കഴിഞ്ഞാൽ ആ പൈൽസ് എന്ന് പറയുന്ന ആ വസ്തുവിലേക്കുള്ള രക്തയോട്ടം അവിടെ സ്റ്റോപ്പായി. സ്റ്റോപ്പായിട്ട് അത് പതുക്കെ ക്രമേണ ദ്രവിച്ച് മലത്തിൻ്റെ കൂടെ പൊളിഞ്ഞ് ഇളകി പോകുന്ന ഒരു അങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്.
4: അതാണോ നമ്മൾ ഇവിടെ കുറേ കെട്ട് ചികിത്സ?
3: അതെ അതെ, കെട്ട് ചികിത്സ എന്ന് പറയുന്ന പല പുറമേ നിന്നുള്ള ആളുകൾ, പലരും മലയാളികളല്ല, അവർ ഹിന്ദി സംസാരിക്കുന്ന പലവരുണ്ട്. അവരെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സയുടെ വ്യാജന്മാർ എന്ന് വേണമെങ്കിൽ പറയാം.
4: അതാണ് സംഭവം.
3: അതാണ് സംഭവം. ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സയുടെ വ്യാജന്മാരാണ് ഇവര്.
4: അതിവിടെ വന്നിട്ട്
3: അവര് പബ്ലിസിറ്റി കൊടുത്തിട്ട് അപ്പൊ ജനങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഇതൊരു നാണക്കേടായിട്ടാണ് ജനങ്ങൾ കാണുക. പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു എന്തോ ഒരു നാണക്കേടായിട്ട്. അങ്ങനെയല്ല, മനുഷ്യ ശരീരത്തിൽ പ്രാധാന്യമില്ലാത്ത ഒരു അവയവം പോലും ഇല്ല. മലദ്വാരം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള അവയവമാണ്. അപ്പൊ അതിന് അസുഖം വന്നു കഴിഞ്ഞാല് ആരോടും പറയാൻ മടി. സ്വന്തം പാർട്ട്ണറോട് പോലും പറയാത്ത എത്രയോ പേരെ എനിക്ക് തന്നെ പരിചയമുണ്ട്, എൻ്റെ അടുത്ത് തന്നെ പേഷ്യൻസ് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളതിന് മുതലെടുക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. ഇവരെ ഒരു കുറച്ച് ഉള്ളിൽ എവിടെയെങ്കിലും പോയിട്ടൊരു ചെറിയ ക്ലിനിക് കിട്ടുക, വ്യാജ പ്രാക്ടീസാണ്. അപ്പം ഇവരെ ശരിക്കും കൈകാര്യം ചെയ്യേണ്ടത് സർക്കാരാണ്. ഞങ്ങൾ രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സാണ്. ഒരു ആയുർവേദ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഡെഡ് ബോഡി കീറി മുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. അറിയോ, നമുക്ക് എല്ലാ ഒരു BMS ബാച്ചിനും ഓരോ ശവശരീരം കൊടുക്കുന്നുണ്ട്. അതിനെ ഡിസെക്ട് ചെയ്ത് കീറി മുറിച്ച് പേശികളും ഞരമ്പുകളും എല്ലാം കണ്ട് കൈകൊണ്ട് തൊട്ട് അനുഭവിച്ച് പഠിക്കുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലദ്വാരത്തിന് രണ്ട് പേശികളുണ്ട്, ഇൻറ്റേർണൽ സ്ഫിങ്ക്ടറും എക്സ്റ്റേണൽ സ്ഫിങ്ക്ടറും ഉണ്ട്. ഈ രണ്ട് പേശികളും നമുക്ക് വിരലുകൊണ്ട് തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാരോ ചെയ്യുന്നത് കീറുന്നത് കണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കീറിയേക്കാം എന്ന് വിചാരിച്ച് ചിലപ്പം കീറും. കീറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പേശിയുടെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മലത്തിൻ്റെ പിടുത്തം പോവും, കൺട്രോൾ പോവും.
4: അശാസ്ത്രീയമായ
3: ചികിത്സാ രീതിയാണ് ഇത്. ഇവരെ കൈകാര്യം ചെയ്യേണ്ടത് സർക്കാരാണ്. അത് ഞങ്ങൾ ഡോക്ടേഴ്സ് അല്ല അത് ചെയ്യേണ്ടത്. അത് സർക്കാർ ചെയ്യണമെങ്കിൽ ചെയ്യാം, കാരണം അത് 100% വ്യാജന്മാരാണ്.
4: അപ്പൊ നമുക്ക് ഏതായിരുന്നാലും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോ അന്ന് നമ്മൾ സാറ് പറഞ്ഞല്ലോ അന്നത്തെ ഒരു ചികിത്സാ രീതി പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇന്ന് പന്ന് മുതലേ പൈൽസ്
3: രോഗമുണ്ട്.
4: അപ്പൊ ആ രോഗത്തിന്റെ ഇന്ന് പെത്തി നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മനുഷ്യരിലേക്ക് കൂടുതലുണ്ട് പൈസ. പറഞ്ഞ പോലെ ആരും അങ്ങനെ പറയുന്നില്ല.
3: അതെ അതെ.
4: പിന്നെ ഗത്യന്തരമില്ലാതെ ഒരു ഘട്ടം വരുമ്പോ ഡോക്ടർ സാറെ പോലുള്ള ആളുകൾക്ക് വരും.
3: തീർച്ചയായിട്ടും
4: അതും തന്നെ ആരും ചിലപ്പോൾ അറിഞ്ഞോളണം,
3: അറിഞ്ഞോളണമെന്നില്ല. അതും വളരെ സ്വകാര്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പലരും.
4: അപ്പൊ അങ്ങനെ ഇന്ന് ശരിക്കും എന്താണ്, ഇന്നിപ്പോ എന്തൊക്കെയാണ് ഈ ആയുർവേദത്തിൽ സാർ, എന്താണ് ഈ ക്ലിനിക്കിൽ ശരിക്കും എന്താണ് ഇതിന്റെ ചികിത്സ?
3: ഇതിന്റെ ചികിത്സ എന്ന് പറയുമ്പോ ഈ മലദ്വാരത്തിൽ എന്ത് രോഗം വന്നാലും അത് പൈൽസ് ആണെന്ന് ജനങ്ങൾ പൊതുവെ അങ്ങ് പറയും. പക്ഷേ എപ്പോഴും അത് പൈൽസ് ആയിക്കൊള്ളണം എന്നില്ല. ഈ ഒരു രോഗം പലർക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ രോഗം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. പൈൽസ് ആണോ, ഫിഷർ ആണോ, ഫിസ്റ്റുലയാണോ, അല്ലെങ്കിൽ പലപ്പോഴും പോളിപ്പ് ഉണ്ടാകാം, ചിലപ്പോൾ TB വരെ അവിടെ എഫക്ട് ചെയ്തിട്ടുണ്ടാകും, ട്യൂബർക്ലോസിസ് അത് എഫക്ട് ചെയ്തിട്ടുണ്ടാകും, ചിലർക്ക് ക്യാൻസർ ഉണ്ടാവാം, മലാശയ ക്യാൻസർ എന്ന് പറയുന്നതാവും. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് ഇത് ഏതാണ് രോഗമെന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എനിക്ക് തന്നെ അനുഭവമുണ്ട്, പൈൽസ് ആണെന്ന് പറഞ്ഞ രോഗികളിൽ ക്യാൻസർ രോഗനിർണയം നടത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അവരെ നമുക്ക് അതിനുള്ള കൂടുതൽ ടെസ്റ്റുകളിലേക്കും ചികിത്സകളിലേക്കും ഒക്കെ പറഞ്ഞയക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിൽ ഒരേ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുറേ രോഗങ്ങളിൽ നിന്ന് ഇത് ഏതാണ് രോഗമെന്ന് തിരിച്ചറിയുക, അപ്പോൾ ആ ഒരു ഡയഗ്നോസിസ് ആണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അത് തന്നെ ഞങ്ങളുടെ സെൻറ്ററിൽ ചെയ്യുന്ന ആയുർലോകത്തിൽ ചെയ്യുന്ന പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു രോഗം എന്താണെന്ന് രോഗിക്ക് കൃത്യമായി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരു പേഷ്യൻ്റ് എഡ്യൂക്കേഷനാണ് അവിടെ നടക്കുന്നത്. അത് ആ രോഗത്തിൻ്റെ ആ ഒരു ഇമേജ് തന്നെ നമ്മൾ കിട്ടും. അതിനുള്ള ഡിവൈസ് ഉണ്ട്, അത് ഉപയോഗിച്ച് മലദ്വാരത്തിനകത്തുള്ള രോഗിക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത ഭാഗം ഇമേജ് എടുത്തിട്ട് അത് നമ്മൾ സ്ക്രീനിലിട്ടിട്ട് പേഷ്യൻസിനെ വിശദീകരിച്ചു കൊടുക്കും. അവർക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അവരൊരു ഇതെന്തൊരു പുകമറയിൽ നിൽക്കേണ്ട ആവശ്യമില്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ട് തന്നെ അറിയാൻ പറ്റും ഇതാണ് എന്റെ
4: രോഗം.
3: രോഗം നിർണയം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.
4: ഫിഷറാണോ, ഫിസ്റ്റുലയാണോ, അതല്ല പൈൽസ് ആണോ, അതല്ല മലാശയ ക്യാൻസർ ആണോ, അതൊന്ന് വ്യക്തമായിട്ട്
3: മനസ്സിലാക്കാൻ പറ്റും.
4: ഈ ബ്ലീഡിങ് കാണുമ്പോഴൊക്കെ പൈൽസാന്നല്ല ധരിച്ചിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും,
3: ആളുകളുണ്ടാവും. അതെ അതെ. ബ്ലീഡിങ്ങിന്റെ പാറ്റേണിലെ ഡിഫറൻസ്, ബ്ലഡിന്റെ കളറിന്റെ ഡിഫറൻസ്, ഇതിൽ നിന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഇത് പ്രൈമറി ആയിട്ട് നമുക്ക് രോഗനിർണയം നടത്തണം ആദ്യം. എന്നിട്ട് അതിന് തക്കതായ ചികിത്സ കൊടുക്കുമ്പോഴാണ് വേണ്ട റിസൾട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ പാർട്ട് മാത്രമാണ് നമ്മൾ ചികിത്സയിലേക്ക് വരുന്നത്. ചികിത്സ പലപ്പോഴും മരുന്നുകൊണ്ട് നിയന്ത്രിക്കാവുന്ന സ്റ്റേജുകളുണ്ട്. നമുക്ക് ശസ്ത്രക്രിയ പറഞ്ഞ രൂപത്തിലുള്ള ശസ്ത്രക്രിയകൾ വേണ്ടി വരുന്ന സ്റ്റേജുകളുമുണ്ട്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു പരിശോധനയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് സ്റ്റേജാണെന്ന്.
4: എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഫസ്റ്റ് എപ്പിസോഡിന്റെ സമയം ഏകദേശം അവസാനിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗം പിന്നെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു.
3: തീർച്ചയായും
4: പിന്നെ അവസാനമായിട്ട് എനിക്ക് പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രോഗം ഒരിക്കലും രോഗികൾ എന്ത് ചെയ്യരുത്, അത് കൊണ്ട് നടക്കരുത്, മറ്റുള്ളവരെ വേഗം ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത്
3: തീർച്ചയായും ഒരിക്കലും മറച്ചു വെക്കരുത്. അത് അതിന് തക്കതായ ചികിത്സകനെ കാണിക്കുക, എന്നിട്ട് അതിന് അവരുടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. എത്രയും വേഗം ലക്ഷണങ്ങൾ കണ്ട ഉടനെ പോവുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം.
4: ഓക്കെ, പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ആമീർ ആയുർലോകം, പൈൽസ് ചികിത്സാരംഗവും ആ രംഗത്തുള്ള പ്രാചീനവും പുതിയതുമായ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ നമ്മൾ കേൾക്കുകയുണ്ടായി. അടുത്ത എപ്പിസോഡിൽ ഇതോടനുബന്ധിച്ചുള്ള മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇതുവരെ ഈ ഒരു പ്രോഗ്രാം കേട്ട എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഈ ശാസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ആളുകളുടെ പലരുടെയും വിചാരം, അതൊരു പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഗുളിക പിടിക്കാൻ സമയത്ത് കൊടുക്കേണ്ട, ഒരു ചുക്കാപ്പി പിടിക്കേണ്ട, അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതല്ല, അതിന് വിപുലമായ കുറേ എന്തുണ്ട്, ചികിത്സാ രീതികളുണ്ട് എന്ന് നമുക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലായി കാണും. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ പൊതുവെ ആയുർവേദ ഡിസ്പെൻസറികളും ആശുപത്രികളും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഒരു അസറ്റാണത്, നമ്മുടെ പിന്നെ നാടിൻ്റെ ഒരു ചികിത്സാരീതിയാണ് എന്നുള്ളത് കൊണ്ടുകൂടെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായി നമ്മൾ മാറണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ല, ഇനി പ്രാർത്ഥന പഠനമാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലണ്ടേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പോൾ അതിൽ ചൊല്ലേണ്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇൻഷാല്ല,
1: ഉറങ്ങാൻ കിടക്കുമ്പോൾ ധാരാളം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒന്നെങ്കിലും നമ്മൾ പഠിച്ച് ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് നമ്മൾ പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കുന്നത് സഫീർ അലിക്കമിയുടെ നേതൃത്വത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചെല്ലേണ്ട ദിക്റിന്റെ ഭാഗം രണ്ടാണ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു തുടങ്ങിയത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. ഇനി എന്താണ് അതിൻ്റെ ബാക്കി? അതിൻ്റെ ബാക്കി ഭാഗം, അതിൻ്റെ ഒരു ഭാഗം ഇൻഷാല്ലാഹ് നമ്മൾ പഠിക്കും. ബാക്കി ഭാഗം ഇപ്രകാരമാണ്: വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക. വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക. ഇവിടെ ഉച്ചാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വവജ്ജഹ്തു, രണ്ട് വാവ് ഒരുമിച്ചുണ്ട്. വജ്ജഹ്തു എന്ന് മാത്രമല്ല, വവജ്ജഹ്തു ആദ്യത്തെ വാവിന് ആൻഡ് എന്ന അർത്ഥമാണ്. വ വജ്ജഹ്തു, ഞാൻ തിരിക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം വരിക. വ വജ്ജഹ്തു വജ്ഹി, അവിടെ വജ്ജഹ്തുവിലും വജ്ഹിയിലും ഹാ സാധാരണ കെട്ടുള്ള ഹാ ആണ്. തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ്. മലയാളത്തിൽ സമാനമായ ഒരു അക്ഷരം ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും തെറ്റിക്കാറില്ലാത്തതായ ഒരു അക്ഷരമാണ്. വ വജ്ജഹ്തു വജ്ഹി ഇലൈക. പിന്നീട് വ അൽജഅ്തു ളഹരി ഇലൈക. വ അൽജഅ്തു, വ അൽജഅ്തു എന്നാണ് ഇ സാധാരണ ആ ഇ നമ്മുടെ മലയാളത്തിലുള്ളത് പോലെയുള്ള ഉച്ചാരണമാണ്. ഒന്നാമത്തെ അറബി ഭാഷയിലെ ഒന്നാമത്തെ അക്ഷരമാണ് അ. ആ ആയാണ് ഇവിടെ ഉച്ചാരണം. തൊണ്ടയുടെ താഴ്ഭാഗത്തിന് തന്നെയാണെന്ന് പുറപ്പെടേണ്ടത്. വ അൽജഅ്തു, അവിടെ അൽജഅ്തു എന്നോ മറ്റോ ചൊല്ലിയാൽ തെറ്റാണ്, സാധാരണ ആയാണ്. വ അൽജഅ്തു ലഹരി ഇലൈക. ലഹരി എന്നതിൻ്റെ ല നാവ് മുൻപല്ലിൻ്റെ മുകളിലേക്ക് സ്പർശിച്ചു കൊണ്ടുള്ള ല ആണ് ല എന്ന അക്ഷരമാണ്. വായ നിറച്ചല്ല, വായ പരത്തി പറയേണ്ട അക്ഷരമാണ് ല. ലഹരി ഹ കെട്ടുള്ള ഹ തന്നെയാണ് നേരത്തെ വജ്ജഹ്തുവിൽ വന്ന ഹ. അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അക്ഷരങ്ങൾ മാറുമ്പോൾ അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ഉച്ചരിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം: വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക. വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ളഹരി ഇലൈക. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെത് കേട്ട് നിങ്ങൾ ചൊല്ലണം. വവജ്ജഹ്തു വജ്ഹീ ഇലൈക, വഅൽജഅ്തു ലഹരീ ഇലൈക. വവജ്ജഹ്തു വജ്ഹീ ഇലൈക, വഅൽജഅ്തു ലഹരീ ഇലൈക. എന്താണ് ഇതിൻ്റെ അർത്ഥം? വവജ്ജഹ്തു വജ്ഹീ ഇലൈക, എൻ്റെ മുഖമിതാ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. അല്ലാ, വവജ്ജഹ്തു, ഞാൻ തിരിക്കുകയും ചെയ്തിരിക്കുന്നു. വജ്ഹീ, എൻ്റെ മുഖം. ഇലൈക, നിന്നിലേക്ക്. വഅൽജഅ്തു ലഹരീ ഇലൈക, ഇതാ എൻ്റെ മുതുകനെ അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വഅൽജഅ്തു, ഞാൻ അർപ്പിച്ചിരിക്കുന്നു. ലഹരി, എൻ്റെ മുതുകനെ. ഇലൈക, നിന്നിലേക്ക്. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ അല്ലാഹുവിലേക്ക് പരിപൂർണമായി കീഴൊതുങ്ങുകയും കാര്യങ്ങൾ അല്ലാഹുവിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇവിടെ മുഖം അല്ലാഹുവിലേക്ക് തിരിച്ച് ചുമലിനെ അല്ലാഹുവിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാ വചകം നമ്മൾ കൃത്യമായി പഠിക്കുക. വവജ്ജഹ്തു വജ്ഹീ ഇലൈക, വഅൽജഅ്തു ലഹരീ ഇലൈക. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം ഒരുമിച്ച് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, വഫവ്വൽതു അംരി ഇലൈക, വവജ്ജഹ്തു വജ്ഹീ ഇലൈക, വഅൽജഅ്തു ലഹരീ ഇലൈക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നമ്മളിങ്ങനെ പ്രാർത്ഥനാ പഠനത്തിൽ ഇങ്ങനെ കേട്ടു പോകുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്, റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നിടത്ത് എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചിരിക്കണം, നമ്മൾ പ്രാവർത്തികമാക്കണം. ഇൻഷാല്ലാഹ് ഇനി നാം നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കൂട്ടുകാർ പൂമരത്താളിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നാണെങ്കിലോ നമ്മുടെ ആങ്കർ ഡെസ്കിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ല വൈബുള്ള ഒരു എന്താണ് ആങ്കറാണ്, ജൗഹർ ഒഴുകൂരാണ്. അദ്ദേഹം എന്താണ് സംസാരത്തിൽ കൊണ്ടുവരുന്നത്?
1: കൃത്യതയോടെ നിസ്കരിക്കാം.
0: ഓക്കേ, നിസ്കാരം അത് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ, മച്ചി വരുമ്പോൾ, പച്ചി വരുമ്പോൾ, ഉസ്താദിനെ കാണുമ്പോൾ അല്ല, അത് കൃത്യമാക്കാം എന്ന വിഷയത്തിലാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പൂമരത്തണലിൻ്റെ ശ്രോതാക്കളായ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പൂമരത്തണലിൽ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ MS അല്ല ഇന്ന് സംസാരിക്കുന്നത്, MSൻ്റെ കൂടെ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന ജൗഹർ ആണ്. കൂട്ടുകാർക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമസ്കാരങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്, നമസ്കാരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ പൂമരത്താളിലൂടെ പറയാൻ പോകുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ കേട്ടൊരു പാട്ടുണ്ടായിരുന്നു, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട ഒരു മനോഹരമായ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമുക്ക് ഇങ്ങനെ പാടാം.

നമസ്കാരം. ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലമയാണ്. അത് പീസ് റേഡിയോ പൂമരത്തണൽ കൃത്യമായി കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലമയാണ്. രണ്ടാമത്തേത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ്, രണ്ടാമത്തേത് എന്താണ്? അഞ്ചു നേര നമസ്കാരം. നമ്മുടെ അഞ്ചു നേരങ്ങളിലുള്ള കൃത്യമായ നമസ്കാരം. സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മളെല്ലാവരും നല്ല കുട്ടികളാണ്. പൂമരത്താനിൽ കേൾക്കുന്ന നല്ല കുട്ടികളാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കൺകുളിർമയുള്ള മക്കളാവേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ട ഒരു ആരാധനാ കർമ്മമാണ് നമ്മുടെ നമസ്കാരം. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമസ്കാരമെന്നുള്ളത് കൃത്യമായ അഞ്ചു നേരത്തെ നമസ്കാരമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും, അതായത് സത്യനിഷേധിയുടെയും സത്യവിശ്വാസിയുടെയും തമ്മിലുള്ള വ്യത്യാസം, സത്യവിശ്വാസി കൃത്യമായി നമസ്കരിക്കുമെന്നുള്ളതും, എന്നാൽ സത്യനിഷേധി നമസ്കാരങ്ങളിൽ ശ്രദ്ധ കാണിക്കാത്തവനുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ മുഅ്മിനിൻ്റെയും മേലിൽ നിർബന്ധമായും സമയബന്ധിതമായി അള്ളാഹു നിശ്ചയിച്ച ഒരു ആരാധനാ കർമ്മമാണ് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരം. ഈ നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഒരു പാട്ട് നമുക്ക് പാടിയാലോ? ഒരു പക്ഷേ ഈ പൂമരത്തണൽ കേൾക്കുന്ന ചില സുഹൃത്തുക്കളെങ്കിലും കേൾക്കാനിടയുള്ള ഒരു പാട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം.

0: കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കും, അഞ്ചു നേരത്തെ നമസ്കാരം മനുഷ്യ മനസ്സിന് ആശ്വാസമാണ്. തീർച്ചയായും കൂട്ടുകാർ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ദിവസം അഞ്ച് വക്ത് നമസ്കാരം കൃത്യമായിട്ട് ജമാഅത്തോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ അന്ന് നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ സന്തോഷവും മനസ്സിന് ശക്തിയും എല്ലാ കാര്യങ്ങളും ഒരു ബറക്കത്തും എല്ലാം ഉണ്ടാകും. എങ്ങനെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അഞ്ച് വക്തും നമസ്കരിക്കുകയാണെങ്കിൽ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം നിർബന്ധമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം നിർബന്ധമില്ല. എന്നാൽ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും നമസ്കാരം നിർബന്ധമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ മേലിൽ സമയബന്ധിതമായി ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു ആരാധന കർമ്മമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഏഴ് വയസ്സായാൽ മാതാപിതാക്കളോട് റസൂലുള്ള കൽപ്പിക്കുകയാണ്, ഏഴ് വയസ്സായാൽ നമസ്കാരം കൊണ്ട് നിങ്ങളുടെ മക്കളെ കൽപ്പിക്കണം. അന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഏഴ് വയസ്സായാൽ നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം. പത്ത് വയസ്സായാൽ നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലോ, അവരെ അടിക്കണമെന്ന് നമ്മുടെ രക്ഷിതാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പത്ത് വയസ്സായിട്ടും നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മെ അടിച്ചാൽ ഒരു പരാതിയും പറയാൻ പറ്റില്ല. കാരണം അത് റസൂലുള്ള അവരോട് കൽപ്പിച്ചതാണ്. നമ്മുടെ പാട്ട് നമ്മളൊന്നുകൂടെ പാടുകയാണ്. അഞ്ചു നേര നമസ്കാരം മനുഷ്യ മനസ്സിനൊരാശ്വാസം, റഹ്മാനരുളി നിർബന്ധം രാവും പകലും ചെയ്യേണം. നമസ്കാരം ആർക്കൊക്കെ നിർബന്ധമെന്ന് നമ്മൾ പഠിച്ചു. നമസ്കാരത്തിൻ്റെ ഗൗരവം നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് ചില ഗുണങ്ങൾ കിട്ടാനുണ്ട്. ഈ ഭൂമിയിൽ ചില ഗുണങ്ങൾ കിട്ടാനുണ്ട്. പരലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്തു തരും അല്ലാഹു. എന്നാൽ ഇവിടെ വെച്ച് നമുക്ക് നമസ്കരിക്കുമ്പോൾ ചില ഗുണങ്ങൾ, ഭൗതികപരമായ ചില ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഒന്നാമതായിട്ട്, കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക്, കൂട്ടുകാർ ശ്രദ്ധിക്കണം, കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും പള്ളിയിൽ പോകുന്നതാവട്ടെ, പഠനത്തിലാവട്ടെ, ജോലിയിലാവട്ടെ, ഏത് കാര്യത്തിലായാലും അവന് ഒരു കൃത്യനിഷ്ഠയുണ്ടാകും. കാരണം അഞ്ച് വക്ത് നമസ്കാരം സമയബന്ധിതമായിട്ട് അള്ളാഹു ഓർഡർ ചെയ്തു വച്ചിട്ടുണ്ട്. അത് കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ അവൻ്റെ ജോലിയും പഠനവും കളിയും കുളിയും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് കൃത്യനിഷ്ഠമായി ചെയ്യും. അതുകൊണ്ട് അഞ്ച് വക്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് കൃത്യനിഷ്ഠ എന്ന നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായിട്ട് മാറാൻ പറ്റും. അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ. റസൂലുള്ള നമ്മെ പഠിപ്പിക്കുകയാണ്, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയും. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ, വിരോധിക്കപ്പെട്ട മുൻകറായ എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും നമ്മെ നമസ്കാരം തടഞ്ഞു നിർത്തും. സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ നമസ്കാരങ്ങൾ കൃത്യമായി പോകുന്നില്ല എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് എന്ത് എന്നറിയോ? നമ്മൾ നമസ്കരിക്കുകയും അതോടൊപ്പം തന്നെ ചീത്ത കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ ഒരു പക്ഷേ അള്ളാഹു സ്വീകരിക്കാതെ വരും. കാരണം യഥാർത്ഥ നമസ്കാരമാണോ? റസൂലുള്ള പറയുകയാണ്, യഥാർത്ഥ നമസ്കാരമാണെങ്കിൽ അവനെന്ത് ചെയ്യും? തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും. പക്ഷേ നമ്മൾ നമസ്കരിക്കുകയും അതോടൊപ്പം തിന്മയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ഓർക്കണം, വളരെ ഗൗരവത്തോടുകൂടി ഓർക്കണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് ക്ഷമയുണ്ടാകുമെന്ന്. ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും അവർക്ക് എന്തുണ്ടാകും? ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് സ്വാഭാവികമായിട്ടും നമസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. അത് നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മൾ എന്തു ചെയ്യുക? ഇനി മുതൽ പീസ് റേഡിയോ കേൾക്കുന്ന, പൂമരത്തണൽ കേൾക്കുന്ന നല്ല കൂട്ടുകാർ എല്ലാവരും ഇന്നു മുതൽ തീരുമാനമെടുക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാനൊരിക്കലും നമസ്കാരം പാഴാക്കൂല. അത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായാലും, രാവിലെ നല്ല തണുപ്പുള്ള നല്ല തിമർത്ത് മഴ പെയ്യുമ്പോഴായാലും, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഞാൻ എണീക്കും. എൻ്റെ ഉമ്മയെ വിളിച്ചുണർത്തും, എൻ്റെ ഇക്കാക്കയെ വിളിച്ചുണർത്തും, എൻ്റെ അനിയനെ വിളിച്ചുണർത്തും, എൻ്റെ ഉപ്പയെ വിളിച്ചുണർത്തും. എന്നിട്ട് ഞാനും എൻ്റെ ഉപ്പയും കൂടെ പള്ളിയിൽ പോകും, കൂടെ എൻ്റെ ഇക്കാക്കാനെ കൂട്ടും എന്നുള്ള ഒരു തീരുമാനം നമ്മൾ സുബഹിൻ്റെ കാര്യത്തിലെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സുബഹി നമസ്കരിച്ചു, സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായ ലഞ്ച് ബ്രേക്കിൽ നമ്മളെന്ത് ചെയ്യും? നല്ല കുട്ടിയായി പള്ളിയിൽ പോയി. സ്കൂളിനടുത്ത് പള്ളിയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്താണോ സൗകര്യമുള്ളത് അതിനനുസരിച്ച് സ്കൂളിനടുത്തുള്ള പള്ളിയിൽ പോയിട്ട് കൃത്യമായി വുളു ചെയ്ത് ഞാൻ എൻ്റെ ലുഹർ നമസ്കരിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അസർ നമസ്കാരവും മഗ്‌രിബ് നമസ്കാരവും ഇശാദ് നമസ്കാരവും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടായാലും, എൻ്റെ വീട്ടിൽ സൽക്കാരമുണ്ടായാലും കല്യാണമുണ്ടായാലും എന്ത് പ്രോഗ്രാം, സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായാലും എന്തായാലും നമസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ പിന്നെ പീസ് റേഡിയോ പൂമരത്തണൽ കേൾക്കുന്ന കുട്ടിയാണ്, എൻ്റെ ഉമ്മക്കും ഉപ്പയ്ക്കും മാതൃകയാവേണ്ടവനാണ്, നാട്ടുകാർക്ക് മാതൃകയാവേണ്ടവനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മളെന്ത് ചെയ്യണം? നമസ്കാരം കൃത്യമായി നിലനിർത്തണം. അതോടൊപ്പം തന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. പറയാൻ കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ 100% മാത്രമേ നമ്മുടെ ഭൂമിയിലുള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ 100 മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യന് വരെ അള്ളാഹു കൊടുക്കാൻ ഭൂമിയിലേക്ക് ഇറക്കിയത് 1% മാത്രമാണ്. ബാക്കി മുഴുവൻ നമസ്കരിക്കുന്ന, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന, നല്ല ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല സ്വാലിഹുകളായ നമ്മെപ്പോലെയുള്ള നല്ല കുട്ടികൾക്കും നല്ല ആളുകൾക്കും കൊടുക്കാൻ വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ 5 നമസ്കാരം കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് അത് അള്ളാഹു എന്തു ചെയ്തു തരും? പരലോകത്ത് വെച്ച് വലിയ പ്രതിഫലമായി അള്ളാഹു നമുക്ക് അത് മാറ്റിത്തരും. അതുകൊണ്ട് ആ പ്രതിഫലം, പരലോകത്ത് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ആ പ്രതിഫലം നിർബന്ധമായും എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ദൃഢവിശ്വാസം. നമ്മളൊക്കെ പരീക്ഷയുടെ സമയത്ത് നമ്മളൊരു ഒരു ഒരു തീരുമാനമെടുക്കും. ഈ പരീക്ഷയിൽ എന്തു തന്നെയായാലും ഞാൻ കൃത്യമായി പഠിച്ച് ക്ലാസ്സിൽ 1 എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ എൻ്റെ നമസ്കാരത്തിൽ ഞാനൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്നെ മറ്റു വഴികളിലേക്ക് കൊണ്ടുപോയാലും, നമസ്കാരത്തിൻ്റെ സമയമായാൽ അത് ഞാൻ എവിടെയായാലും എൻ്റെ നമസ്കാരത്തിൻ്റെ സമയം ഞാൻ കൃത്യമായി സൂക്ഷിക്കുമെന്ന് നമ്മളെല്ലാവരും ദൃഢപ്രതിജ്ഞയെടുത്താൽ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന, അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ച വമ്പിച്ച പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ പാട്ട് കൂട്ടുകാർ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഒന്നുകൂടെ പാടാം.
1: 5 നമസ്കാരം മനുഷ്യ മനസ്സിനൊരാശ്വാസം, റഹ്മാനരുളി നിർബന്ധം രാവും പകലും ചെയ്യേണം.
0: കൂട്ടുകാർ എൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുക. ഈ പാട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ പാടിക്കൊടുക്കണം. എൻ്റെ കൂടെ പാടാൻ ശ്രമിച്ചു നോക്കൂ.

അല്ലേ, രാവും പകലും എപ്പോഴൊക്കെ നമസ്കാരമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, പകലിൽ തന്നെ ഉച്ചക്കുണ്ട്, വൈകുന്നേരമുണ്ട്, സൂര്യൻ ഉദിക്കുമ്പോഴുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോഴും എല്ലാം എന്തുണ്ട്? നമുക്ക് നിർബന്ധമാക്കപ്പെട്ട 5 വക്ത് നമസ്കാരം ഉണ്ട്. ഒന്നാലോചിക്കുക, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, സംസാരിക്കാൻ വായയും, നമുക്ക് കുടിക്കാൻ വെള്ളവും, ഭക്ഷിക്കാൻ ഭക്ഷണവും, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം ചെയ്തു തന്നു. എന്നിട്ട് അള്ളാഹ് പറയാ, ചില ചെറിയ കാര്യങ്ങൾ നിങ്ങളെനിക്ക് തിരിച്ചു തരണം. അതിലൊന്നാമത് ഷഹാദത്ത് കലിമയും രണ്ടാമത്തത് നമസ്കാരവും. അതുകൊണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കണം, കൂട്ടുകാർ ശ്രദ്ധിക്കണം. എൻ്റെ നമസ്കാരത്തിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇന്ന് മുതൽ ഞാൻ എടുക്കും. ഇന്ന സമയത്ത് ഞാൻ എണീക്കും, ഇന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോകും, ഇന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കും, ഇന്ന സമയത്ത് ഞാൻ പഠിക്കാനിരിക്കും എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷകളിൽ നമുക്ക് ഉന്നത വിജയം നേടാൻ പറ്റും. അതിനേക്കാൾ ഉപരി, അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ എന്തുകൊണ്ട് നീ നമസ്കരിച്ചില്ല എന്ന് പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും. ആ സമയത്ത് നമുക്ക് മറുപടി പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ പാട്ടിൻ്റെ, നമ്മൾ നേരത്തെ പാടിയ പാട്ടിൻ്റെ അടുത്തൊരു വരി കൂടെയുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാം. കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയായിരിക്കണം, കാരണം ഇത്രയും നാൾ പീസ് റേഡിയോയുടെ പൂമരത്തിനൽ കേട്ട എല്ലാ നല്ല കുട്ടികളും ഇതിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്നുള്ള നല്ല ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് നിങ്ങളാരും തെറ്റിച്ച് കളയോ ഇല്ലല്ലോ. എല്ലാവരും നല്ല കുട്ടികളാണ്. അടുത്തൊരു വരി നമുക്ക് പാടാം.

0: അല്ലേ, ഈ വരി ശ്രദ്ധിച്ചു നോക്കൂ. തിന്മയെ തടയുന്ന സൽക്കർമ്മം നമ്മൾ ആദ്യം പറഞ്ഞു വച്ചു. എല്ലാ നമസ്കാരവും നമ്മുടെ നമസ്കാരങ്ങൾ എല്ലാ ചീത്തയിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തും. എത്ര വലിയ അനുഗ്രഹം നോക്കല്ലേ. നമ്മൾ സിനിമ കാണാൻ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അതല്ലെങ്കിൽ ഒരാളെ ചീത്ത പറയാൻ, അതല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാൻ നമ്മളിങ്ങനെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ, നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കാതെ നല്ല കുട്ടിയായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ തിന്മയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. അങ്ങനെ തിന്മയെ തടയും സൽക്കർമ്മം, നന്മയതേകും ഈ കർമ്മം അല്ലേ. നമുക്ക് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ ഒരു കർമ്മമാണ് നമ്മുടെ നമസ്കാരം. അതാണ് വരികളിലൂടെ പറയുന്നത്. തിന്മയെ തടയും സൽക്കർമ്മം, നന്മയതേകും ഈ കർമ്മം. അടുത്തവരി ശ്രദ്ധിക്കുക, അടുത്തവരി ശ്രദ്ധിക്കുക, എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക.
1: പാപം കഴുകിക്കളയാനായി കൃത്യതയോടെ ചെയ്യണം
0: അല്ലേ. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മൾ ഒരുപക്ഷെ അറിവില്ലാത്ത കാലത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലേ? തെറ്റു പറ്റാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടോ? ഇല്ല. പ്രവാചകന്മാരല്ലാത്ത എല്ലാവർക്കും എന്ത് പറ്റും? തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ പറ്റിയ തെറ്റുകൾ, നമ്മളാരും പാപമുക്തരല്ല. നമുക്കൊക്കെ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ ചില ഷെയ്ത്താനിൻ്റെ അതിയായ ഇടപെടലുകൾ കാരണം നമ്മൾ ചിലപ്പോൾ നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവും. ഉമ്മാനെ ഉപ്പാനെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ സഹപാഠിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവാം. അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. കളവ് പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ നമ്മുടെ ആ പാപത്തിൻ്റെ കറകളെല്ലാം നമുക്ക് എന്തുകൊണ്ട് കഴുകിക്കളയാൻ പറ്റും? നമ്മുടെ അഞ്ച് വക്ത് നിർബന്ധ നമസ്കാരങ്ങൾ കൊണ്ട് കഴുകിക്കളയാൻ പറ്റും. അതാണ് ഈ പാട്ടിലൂടെ പറയുന്നത്.

ഇതിൽ അവസാനം പറഞ്ഞൊരു വരി കൂട്ടുകാർ ശ്രദ്ധിച്ചോ, കൃത്യതയോടെ ചെയ്യണം എന്നാ. കൃത്യതയോടെ ചെയ്യണം. എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ മതിയോ? ചില നല്ല കുട്ടികളുണ്ട്, എങ്ങനെയെന്നറിയോ, അവർ അതിരാവിലെ 8 മണിക്ക്

0: എന്ന് തോന്നുന്നു. നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹയാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കുക അല്ലേ? പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ട് അല്ലേ
1: പാപം കഴുകിക്കളയാനായി കൃത്യതയോടെ ചെയ്യണം
0: അല്ലേ? നമ്മുടെ പാപം കഴുകിക്കളയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ഉമ്മ കാണുമ്പോൾ, ഉപ്പ കാണുമ്പോൾ, ഉസ്താദ്മാർ കാണുമ്പോൾ, പള്ളിയിലെ ഉസ്താദ് കാണുമ്പോൾ മാത്രം ചെയ്താൽ മതിയോ? പോരാ. അതുമാത്രം പോരാ, നമ്മൾ സമയമായാൽ നമ്മളെന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമസ്കരിക്കണം. ഇങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലം, സ്വർഗത്തിൽ വമ്പിച്ച പ്രതിഫലം. അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗമുണ്ട് അല്ലേ? സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയവരാണ് അല്ലേ? അല്ലേ? നമ്മൾ പൂമരത്തണലിലൂടെ സ്വർഗത്തെക്കുറിച്ചൊരു പാട്ട് കേട്ടിരുന്നു. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ അത്? നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പാടാം, മുഴുവനായിട്ടൊന്നും പാടില്ല, ചെറുതായിട്ട് പാടാം.

അല്ലേ? സ്വർഗം സന്തോഷത്തിൻ്റെ ലോകമാണ്. സ്വർഗം സന്തോഷത്തിന് അതിരില്ലാത്ത ലോകമാണ്. ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ചൂടേറിയ, ഒരുപാട് പ്രയാസങ്ങളുള്ള, ഒരുപാട് കഷ്ടപ്പാടുകളുള്ള, ഭയാനകരമായ, തീയിനാൽ ചുറ്റപ്പെട്ട, ആളിക്കത്തുന്ന തീയിനാൽ ചുറ്റപ്പെട്ട നരകമായിരിക്കും നമ്മുടെ സങ്കേതം. നമ്മളാരും തന്നെ ആ നരകത്തിലേക്ക് പോവാൻ ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും അതിലേക്ക് പോവാൻ ഒരു താല്പര്യവുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ അവനെ സ്വർഗം വേണ്ട, നരകം മതിയെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും സ്വർഗത്തിലെത്തണം. നമ്മളെല്ലാവരും എത്തണം. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി, അള്ളാഹുവേ എന്നെയും എൻ്റെ ഉമ്മാനെയും ഉപ്പയെയും എല്ലാവരെയും എല്ലാവരെയും എൻ്റെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും വീട്ടുകാരെയും എന്നോട് ഇഷ്ടമുള്ള എല്ലാവരെയും എന്നെ ഇഷ്ടമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് നമ്മുടെ നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർബന്ധമായിട്ടും അവരെക്കുറിച്ചൊക്കെ ഓർക്കണം. അങ്ങനെ നല്ല കുട്ടിയായി വളരാൻ, നല്ല കുട്ടിയായി വളരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ പാട്ട് നമ്മൾ ഒന്നുകൂടെ പാടുകയാണ് നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന, പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ പാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.

ല്ലേ, പാപം കഴുകിക്കളയാൻ നമ്മൾ കൃത്യമായി നമസ്കരിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കഠിന കഠോരമായ തീയിനാൽ ചുറ്റപ്പെട്ട പ്രയാസങ്ങൾ മാത്രമുള്ള അള്ളാഹു

0: ഒരു മനുഷ്യൻ കത്തിക്കരിഞ്ഞ് അവൻ്റെ തൊലികളെല്ലാം കത്തിക്കരിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മരിക്കോ നരകത്തിൽ? ഒരിക്കലുമില്ല. അള്ളാഹു അവനെ വേറെ തൊലി നൽകിക്കൊണ്ട് അവനെ വീണ്ടും വീണ്ടും ശിക്ഷ ഇങ്ങനെ ആസ്വദിപ്പിച്ചു കൊണ്ടിരിക്കും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്ന് കൂട്ടുകാർക്കറിയോ? കൂട്ടുകാർക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാണ് പോലും. ആ ചെരുപ്പ് ധരിച്ചാൽ, ചില കൂട്ടുകാരൊക്കെ വിചാരിക്കും എന്താപ്പോൾ ചെരുപ്പ് ധരിച്ചാൽ നമുക്ക് നരകത്തിലുള്ള കല്ലും മുള്ളും ഒന്നും തട്ടാതെ സുഖമായിട്ട് നടക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കൂട്ടുകാരെ, ആ ചെരുപ്പ് ധരിച്ചാലുണ്ടല്ലോ നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയുമത്രേ. നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയാൻ മാത്രം ചൂടുള്ള തീയിനാലുള്ള ഒരു ചെരുപ്പ് നമ്മെ ധരിപ്പിക്കും. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചോറ് തിളച്ച് മറിയുമ്പോൾ നമുക്കെന്താണ്, നല്ല സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് വിശക്കുമ്പോൾ അത് വാരി വയറ് നിറയെ തിന്നാൻ പറ്റും. എന്നാൽ ഇത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂല. അങ്ങനെ പ്രയാസകരമായ നരകമായിരിക്കും നമുക്ക് നരകത്തിൽ കിട്ടുക. എങ്ങനെയുള്ള കുട്ടികൾക്ക്? പീസ് റേഡിയോയുടെ പൂമരത്തങ്ങൾ കേൾക്കുന്ന നല്ല കുട്ടികൾക്കാണോ? അല്ല. നമസ്കരിക്കാത്ത, ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ കേൾക്കാത്ത, ആര് പറഞ്ഞാലും തർക്കുത്തരം മാത്രം പറയുന്ന ചീത്ത കുട്ടികൾക്കായിരിക്കും നരകം. എന്നാൽ നമ്മെപ്പോലെയുള്ള എന്നും പൂമരത്തങ്ങൾ കേൾക്കുന്ന, അതിൽ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന നല്ല കൂട്ടുകാർക്ക് അള്ളാഹു സ്വർഗമൊരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കണം. നമ്മൾ പരീക്ഷ എഴുതുന്നതുപോലെ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. കൂട്ടുകാർ ശ്രദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളുമായി സംവദിക്കാമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ജൗഹർ ഒഴുകൂരിൻ്റെ നേതൃത്വത്തിൽ കൃത്യതയോടെ നമസ്കരിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ഇനി നമ്മൾ വൈബ്സിൽ സാധാരണ പറയുന്ന ഒന്നാണ് നുറുങ്ങുകൾ. നുറുങ്ങുകളുടെ പ്രത്യേകതയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ നുറുങ്ങുകൾ നമ്മൾ കേൾക്കുന്നത് എല്ലാറ്റിൽ നിന്നും പിടിവിടുക എന്ന ഒരു രചന, ടി ചാണ്ടി രചിച്ച ഒരു രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: എല്ലാറ്റിൽ നിന്നും പിടിവിടുക. നെയ്സ്മിത്ത് എന്ന ഗ്രന്ഥകാരൻ ഉപാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു സംഭവം ചില നിത്യനൂതനമായ യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഏതാനും വിനോദയാത്രക്കാർ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയി. കൂറ്റൻ പാറക്കെട്ടിൽ നിന്ന് കൂലം കുത്തിമറിയുന്ന നദി പൊട്ടിച്ചിതറുന്ന ആ കാഴ്ച അത്യന്തം ആകർഷകമാണ്. ജലപാതത്തിൽ നിന്നുയരുന്ന അതിസൂക്ഷ്മങ്ങളായ ജലകണങ്ങൾ കൊണ്ട് നെയ്തെടുത്ത മഞ്ഞുകുപ്പായം, അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മാരിവില്ലുകൾ വിരിയുന്നു. ആ മനോഹര ദൃശ്യം കാണാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ അവിടെ എത്താറുണ്ട്. എത്രയും അടുത്തു ചെന്ന് വെള്ളച്ചാട്ടം കാണാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. വടികാട്ടിയുടെ സഹായത്തോടുകൂടി കാറ്റിന്റെ ഗുഹ എന്ന സ്ഥലം വരെ പോകാം. അവിടെ നിന്നുള്ള കാഴ്ച ഏറ്റവും മനോഹരമാണ്. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന ഒറ്റയടി പാതയിലൂടെയുള്ള യാത്ര ക്ലേശകരമാണ്. ഒടുവിൽ ഒരു നൂൽപ്പാലം കടക്കുകയും വേണം. നമ്മുടെ വിനോദയാത്രക്കാർ ഏറ്റവും അടുത്തു ചെന്ന് ജലപാതം ദർശിക്കുവാനുള്ള ആവേശം കൊണ്ടും ക്ലേശങ്ങളെല്ലാം മറന്ന് മുന്നോട്ടു പോയി. ഗൈഡ് കൂടെയുണ്ട്. യാത്രക്കാരിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരും നൂൽപ്പാലം കടന്നു. ഇനിയും കടക്കാനുള്ളത് ഒരു വനിതയാണ്. അവർ പാലത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെത്തി. പാലത്തിന്റെ കയ്യൂരിയിൽ അവർ മുറുകെ പിടിച്ചു. ദേഹമാസകലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചുവട് മുന്നോട്ടു വയ്ക്കുവാൻ കഴിയുന്നില്ല. പേടിക്കണ്ട, നടന്നുപോരൂ, ഗൈഡ് പറഞ്ഞു. അവർ വളരെ പണിപ്പെട്ടിട്ടും ഒരു ചുവട് മുന്നോട്ടു വെക്കാൻ കഴിയുന്നില്ല. ശ്രമിക്കുംതോറും കയ്യൂരിയിലുള്ള പിടി മുറുകിയതേയുള്ളൂ. ആ സ്ത്രീയുടെ വിഷമത മനസ്സിലാക്കിയ ഗൈഡ് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് നടന്നുപോരൂ. അവർ ഒരു കൈ കയ്യൂരിയിൽ നിന്ന് എടുത്തു, ഗൈഡിന്റെ കൈയിൽ പിടിച്ചു. മറുകരം കൊണ്ട് കയ്യൂരിയിൽ നിന്ന് ഒന്നുകൂടി മുറുകെ പിടിച്ചു. പക്ഷേ പാലം കുലുങ്ങുന്നതുകൊണ്ട് മുന്നോട്ടു നീങ്ങാൻ കഴിഞ്ഞില്ല. കൈകാലുകൾ സ്തംഭിച്ചതുപോലെ തോന്നി. പരിചയസമ്പന്നനായ ഗൈഡ് വീണ്ടും പറഞ്ഞു, കയ്യൂരിയിൽ നിന്ന് പിടിവിട്ട് രണ്ടു കരങ്ങളും കൊണ്ട് എന്റെ കൈകളിൽ പിടിച്ചുകൊള്ളൂ. അവർ അങ്ങനെ ചെയ്തു. പിന്നീട് മുന്നോട്ടു നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ജീവിതയാത്രയിൽ നമുക്ക് പല വൈതരണികളും കടന്നു പോകേണ്ടതായി വരും. അവസാനം മരണമാകുന്ന നൂൽപ്പാലം കടന്നുവേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. പക്ഷേ ആ പാലത്തിലൂടെ മറുകരയെത്താൻ ആർക്കാണ് ഭയമില്ലാത്തത്? ഭയമൊഴിവാക്കാൻ നാം എന്തു ചെയ്യണം? ഒന്നാമത്, ഭൗതികമായ എല്ലാറ്റിൽ നിന്നും പിടിവിടുക. ഒരു കയ്യൂരിയും ഭയത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ശക്തമല്ല. രണ്ടാമത്, നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ നമ്മുടെ രണ്ടു കരങ്ങളും അർപ്പിക്കുക.
2: ഓക്കേ, നമ്മളിങ്ങനെ മുറുക്കി പിടിച്ച പിടിയുണ്ടല്ലോ, അതുകൊണ്ട് വിടാനാ പറഞ്ഞ്. കൃത്യമായി ഒരു ധാരണ ലഭിച്ച ഒരു എന്തായിരുന്നു പിന്നെ രചനയായിരുന്നു. അതിൻ്റെ ശബ്ദം ഒന്നുകൂടി ഗാംഭീര്യത്തിലായപ്പോൾ അത് കേൾക്കാൻ ഒന്നുകൂടി രസമായി എന്നുള്ളതാണ്. ഇൻഷാല്ലാ അടുത്തത് അസ്മാഉൽ ഹുസനയാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ ധാരാളമുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ പഠിക്കുമ്പോണ്ടല്ലോ, റബ്ബിനെങ്ങനെ സുബ്ഹാനല്ല പറയും, നമ്മൾ അള്ളാഹു അക്ബർ പറയും. അങ്ങനെയുള്ളൊരു പഠനമാണ് ഇനി നാം അസ്മാഉൽ ഹുസനയിൽ പ്രവേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥം, തേട്ടം, അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് കരുണീയമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഈയൊരു പഠനത്തെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ആമീൻ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അൽ ഖദീർ, അൽ ഖാദിർ എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന് സമാനമായ എന്നാൽ ചില വ്യത്യാസങ്ങളുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, അൽ മുഖ്തദിർ. അൽ മുഖ്തദിർ എന്ന നാമം അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെയാണ് അറിയിക്കുന്നത്. എന്നാൽ അൽ മുഖ്തദിർ എന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. അറബി ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്, അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പവും കൂടുകയാണ് എന്നാണ്. അപ്പോൾ അൽ ഖാദിർ അല്ലെങ്കിൽ അൽ ഖദീർ എന്ന നാമങ്ങളിൽ നിന്ന് അൽ മുഖ്തദിർ എന്ന നാമത്തിന് അക്ഷരങ്ങളുടെ വലിപ്പമുണ്ട്, എണ്ണം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയത്തിനും വലിപ്പമേറെയാണ് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവന് കഴിവില്ലാത്തതായില്ല. അശക്തനായിട്ട് അല്ലാഹുവിന് ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിനും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖാദിറാണ്, അല്ലെങ്കിൽ അല്ലാഹു അൽ ഖദീറാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അൽ മുഖത്തദിറാണ് എന്നത് നമ്മൾ ഈ മൂന്ന് നാമത്തെയും ഒരുമിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പം നമ്മുടെ കഴിവുകൾ, നമുക്ക് ചില കഴിവുകളുണ്ട്. ആ കഴിവുകളും തീരുമാനങ്ങളും ഒരു പക്ഷേ നമുക്ക് യഥാവിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. നമ്മൾ തീരുമാനിച്ച പലതും അത് ചെയ്യാൻ തുനിയുമ്പോഴേക്ക് പരാജയപ്പെട്ടു പോകാറുണ്ട്. ഓട്ടം മത്സരം നമുക്ക് കഴിയും. ആ ഓട്ടം മത്സരത്തിൽ ഒന്നാമതെത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് പലപ്പോഴും ഓടി നോൽക്കുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷേ മനുഷ്യൻ്റെ തീരുമാനങ്ങളൊക്കെയും പരാജയപ്പെടുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ തീരുമാനങ്ങൾ അത് നടപ്പിലാകത്തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനൊരു പക്ഷേ കഴിവുള്ളവരായിരിക്കാം, ഒരു വീട് നിർമ്മിക്കാൻ കഴിവുള്ളവനായിരിക്കാം. പക്ഷേ ആ വീട് നിർമ്മിക്കാനുള്ള ആ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്താനോ, അല്ലെങ്കിൽ ആ കഴിവിനെ യഥാവിധം പ്ലാനിങ് അനുസരിച്ചുകൊണ്ട് നടപ്പിലാക്കാനോ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അല്ലാഹു അൽ മുഖത്തദിർ എന്ന് പറയുമ്പോൾ അല്ലാഹു തീരുമാനിച്ചത് അല്ലാഹു നടപ്പിലാക്കും. അല്ലാഹു നടപ്പിലാക്കാൻ തീരുമാനിച്ചതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവനാകുന്നു അൽ മുഖത്തദിറായ അല്ലാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് അല്ലാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ ഒരുപക്ഷേ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ നടപ്പിലാകാതെ പോകാം, അല്ലെങ്കിൽ നടപ്പിലായത് തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിലാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ തീരുമാനമെന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യും എന്നതാണ് അൽ മുഖത്തദിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിന് ചില സംഭവങ്ങൾ, മനുഷ്യൻ്റെ കഴിവും അതുമായി ബന്ധപ്പെട്ടതുമായി അവർ അശക്തരാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിലൊരു തോട്ടക്കാരൻ്റെ സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പഠിപ്പിച്ചിരുന്നുണ്ട്. ആ തോട്ടക്കാരൻ, അദ്ദേഹം കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് ഒരു ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് നൽകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന സമയത്ത് തൻ്റെ മക്കൾ അതിനെ ഏറ്റെടുത്ത് നടത്തുന്നു. അത് വിളവെടുക്കുന്ന സമയത്ത് മക്കൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, ഇനി വാപ്പ കൊടുത്തതുപോലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിവുള്ളവരാണവർ. അതോടൊപ്പം അതിനെ, ആ വിളവെടുപ്പിനെ ഏറ്റവും സുരക്ഷിതമായി അവരൊന്നും കാണാതെ എടുത്ത് മാറ്റിവെക്കാൻ അവർ പ്ലാൻ ചെയ്തു. അതിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലായത് ഹുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, പാവപ്പെട്ടവർ ആ തോട്ടത്തിലേക്ക് കടന്നു വരാതെ രൂപത്തിൽ അതിനുവേണ്ടി പ്രീ പ്ലാനുകൾ അവർ ചെയ്തു എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ ഫലങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടി ഈ മക്കൾ ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ അതിന് കഴിവുള്ളവരായിരുന്നു. അതായത് ഈ പാവപ്പെട്ടവർ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊയ്തെടുത്ത് സംരക്ഷിച്ച് മാറ്റി നിർത്താൻ, അതിനെ മാറ്റിവെക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ കഴിവുള്ളവരായിരുന്നു. എന്നിട്ട് അവർ അവരുടെ പ്ലാനുകൾ, വെൽ പ്ലാനുകൾ തയ്യാറാക്കി, അതിനുള്ള എല്ലാ സജ്ജീകരണത്തോടുകൂടിയും അവിടെ ആ കൃഷി വിളവെടുക്കാൻ വേണ്ടി പോയ സമയം അവിടെ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഫ അസ്ബഹത് കസ്വരീം, അത് ചാരമായിപ്പോയെന്നാണ്. അവരിപ്പോൾ എല്ലാം കൊയ്തെടുത്ത് തൻ്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ച് പാവപ്പെട്ടവരെ പരിഗണിക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം ശേഖരിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയ, അങ്ങനെ പ്ലാൻ ചെയ്ത, അതിനുള്ള കഴിവുണ്ടായിരുന്നവർ ആ പ്രവൃത്തിയിലേക്ക് പോയപ്പോഴേക്ക് അതെല്ലാം നാമാവിശേഷമായി, അതെല്ലാം ചാരമായി പോയി എന്നാണ്. അതിനെ, ആ ചാരമായി പോയതിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു, അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ആ ഒരു സംഭവം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി മറ്റൊരു തോട്ടക്കാരൻ്റെ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തോട്ടക്കാർ, അതിൽ ഒരാൾ മറ്റൊരാളിൻ്റെ കൂട്ടുകാരനാണ്. ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത, അതിൽ രണ്ട് സൈഡിൽ ഈത്തപ്പന, അതിൻ്റെ നടുവിൽ ഫലപുഷ്ടിയുള്ള മറ്റു സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കായ്കനികൾ ലഭിക്കുന്ന മറ്റു കൃഷി വിഭവങ്ങൾ, അതിലൂടെ ഒഴുകുന്ന നദി, അതിനാവശ്യമായ വെള്ളം ആ നദിയിൽ നിന്നെടുക്കാം. ഇങ്ങനെ എല്ലാ നിലക്കും നല്ല രൂപത്തിലുള്ള അഭിവൃദ്ധി ലഭിക്കുന്ന തോട്ടമുണ്ടായിരുന്ന സമയം ആ തോട്ടക്കാരൻ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, കിൽത്തൽ ജന്നത്തി ആത്തത്ത് ഉഖുലഹ വലം തദലി മിൻ ഹുഷെയ്, അതിൽ നിന്ന് ഒന്നും നശിച്ചു പോകില്ല എന്ന് വിചാരിച്ചു. വക്കാന ലഹു സമർ, അതിലൊരുപാട് കായ്കനികൾ അതിലുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ കണ്ട സാഹചര്യത്തിൽ ഫഖാല ലി സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, അന അക്സറു മിൻക മാലം വ അഅസ്സു നഫറ, ഞാനാണ് നിന്നേക്കാൾ നല്ല സമ്പത്തുള്ളവൻ, അതുപോലെ തന്നെ സംഘബലമുള്ളവൻ ഞാനാകുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ്. എന്നിട്ടോ വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിക്കില്ല എന്നാണ് അവൻ സ്വന്തത്തിന് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കണം, ഇതൊരിക്കലും നശിക്കില്ല എന്ന് വിചാരിച്ചു. അതിനുള്ള പണികളൊക്കെ എടുക്കുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? ആൾബലവും സമ്പത്തും അവൻ്റെ അഹങ്കാരവും അതൊന്നും അവനെ ഉപകരിച്ചില്ല എന്നാണ്. ആ മനുഷ്യനെ വിപത്ത് ബാധിച്ചു. ആ വിപത്തിൽ നിന്ന് അവനെ തടയാൻ ഒരിക്കലും ഈ സമ്പത്തോ അല്ലെങ്കിൽ ഈ ആൾബലമോ സംഘബലമോ അവന് ഉപകരിച്ചില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലം തക്കുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മുൻതസിറ, അള്ളാഹുവിന് പുറമെ ഒരാളും അവിടെ ആ സമയത്ത് സഹായിക്കാൻ അവനുണ്ടായിട്ടില്ല എന്നാണ്. ആ ഒരു കൃഷി അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സംഘബലമോ സമ്പത്തോ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നിനും കഴിയില്ല എന്നതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫിർഔനിൻ്റെയും ഹാമാനിൻ്റെയും കാറൂണിൻ്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നതും ഇത് തന്നെയാണ്. എല്ലാം ഇപ്പോൾ നശിപ്പിക്കാം, ഞാനാണ് റബ്ബുല്ലഅല അന റബ്ബുക്കുമുല്ലഅല എന്ന് സ്വയം പറഞ്ഞ ഫിർഔനും നശിച്ചു പോയിട്ടുണ്ട്. കാറൂൺ, അതുപോലെ തന്നെ ഫിർഔനിൻ്റെ മറ്റു കൂട്ടുകാർ, ഇവരെല്ലാം അവരുടെ അധപ്പതമനം എങ്ങനെയായിരുന്നു? എല്ലാമുണ്ട് എന്ന് വിചാരിച്ചു, എനിക്കെല്ലാം കഴിവുണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നിനും ഒരു രക്ഷയുമില്ലാതെ കൂടെ നിൽക്കുന്നവർ, തൻ്റെ സഹപാഠികൾ പോലും നോക്കി നിൽക്കെ എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യമാണല്ലോ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവുണ്ടാകുന്ന വിഷയത്തിൽ പോലും അവർ അശക്തരാണ് എന്നതാണ് നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് പൂർണ്ണ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും, അവനാണ് അൽ മുഖത്തതിർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം, ഇത് വിശ്വാസികൾക്കും ബാധകമാണ്. അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ബോധമുണ്ടാകണം. ആൾബലമോ സമ്പത്തോ ഒന്നും ഒരിക്കലും രക്ഷ നൽകുകയില്ല. ഹുനൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭം, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാതിനിൻ കസീറത്തിൻ വയൗമ ഹുനൈൻ, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഹുനൈനിലും അള്ളാഹു ഈ വിശ്വാസികളെ സംരക്ഷിച്ചത്. 12,000-ൽ അധികം മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾബലമുണ്ട്, ഇനി ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് സ്വയം അവർ ആത്മവിശ്വാസം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇത് അജബത്തുക്കും കസറത്തുക്കും, നിങ്ങളുടെ ആൾപ്പെരുപ്പമെന്നുള്ളത് നിങ്ങളെ അജബ, നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ സമയം, അതായത് ഇനിയൊരു ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം ആത്മാമ അഭിമാനം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംഭവിപ്പിച്ചതെന്താണ്? ഫലൻ തുഅനി അൻകും ഷൈആ, അവർക്ക് ആ ആൾബലമെന്നുള്ളത് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നാണ്. അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. അവർക്ക് പരാജയം അല്ലാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് പിന്തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ഭൂമി കുടുസമായി തോന്നിയ സാഹചര്യമുണ്ടായി. ശത്രുക്കൾ അവരെ വലയം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസികളെ ഉണ്ടോ, വിശ്വാസികൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്ത് ഉണ്ടോ, അവരെ അവരുടെ മനസ്സിൽ ഭയമിട്ടുകൊണ്ട് അവർക്ക് ഭൂമിയൊന്ന് കുടുസമാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. തീർന്നില്ല, എന്നിട്ടോ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്തിരിഞ്ഞോടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ആൾബലമുണ്ട്, സമ്പത്തിൻ്റെ ആധിക്യമുണ്ട് എന്നതൊരിക്കലും ഒരു മനുഷ്യനെ സംരക്ഷിക്കാനോ ഒരു മനുഷ്യൻ എന്തെങ്കിലും നേടിയെടുക്കാനോ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം മാത്രമാകുന്നു അവന് രക്ഷയും ഗുണവുമായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ ഉറച്ച തീരുമാനങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും, എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് പരിപൂർണതയിൽ നടപ്പിലാകും എന്നതാണ്. അതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു, ആ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് മക്കളുണ്ടാവുക എന്നത്. എല്ലാ ദമ്പതിമാർക്കും മക്കളുണ്ടാകുന്നില്ല, എന്നാൽ ചിലർക്ക് മക്കളുണ്ടാകുന്നു. അപ്പോൾ മക്കളുണ്ടാകാത്തത് അത് അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവർക്ക് മക്കളുണ്ടാകാൻ ചില തടസ്സങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി. ആ മക്കളെ നൽകാൻ അള്ളാഹുവാകുന്നു കഴിവുറ്റവൻ എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ആളുകളാകട്ടെ, അവർ ആൺമക്കളുണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷേ ലഭിക്കുന്നത് പെൺമക്കളായി മാറുന്നു. നേരെ തിരിച്ചും പെൺമക്കൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ ആൺമക്കൾ അള്ളാഹു നൽകുന്നു. അപ്പോൾ ഇവിടെയെല്ലാം മനുഷ്യൻ ഉറച്ച തീരുമാനമെടുത്താലും ശരി, അവൻ എത്ര ആഗ്രഹിച്ചാലും ശരി, അതിനുവേണ്ടി എത്ര പണിയെടുത്താലും ശരി, അവൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സഫലമാകാതെ പോവുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയും ചെയ്യും. അവനാണ് അൽ മുഖ്തദിർ. അള്ളാഹു അവൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ യഥാവിധത്തിൽ ഏറ്റവും പരിപൂർണതയിൽ അതിനെ നടപ്പിലാക്കുന്നവൻ, അതിന് കഴിവുള്ളവൻ, അതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർന്നില്ല, അൽ മുഖ്തദിറിൻ്റെ തേട്ടം ആരും തങ്ങളുടെ കഴിവിൽ ആശ്ചര്യം കൂടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഖ്തദിർ എന്ന നാമം പഠിക്കുമ്പോൾ തങ്ങളുടെ കഴിവുകൊണ്ട് ആണിതൊക്കെ ഉണ്ടായത് എന്നൊരിക്കലും പറയരുത്. ഞാൻ സമ്പാദിച്ചത് കൊണ്ടാണ്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ്, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേൽക്കോയ്മ കാണിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്ന് ഇപ്പോൾ നിലവിൽ എടുത്തു കുടിക്കുന്ന വെള്ളം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൈ, അതിനെപ്പോലും തളർത്തിയിടാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെയും അനുഭവങ്ങളുണ്ടാകും. ഒന്ന് കിടന്നിട്ട് ശരിക്കൊന്ന് എണീക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ എണീക്കാൻ കഴിവുള്ളവർ പെട്ടെന്ന് കിടപ്പിലായി പോകുന്നു. കൈയൊന്നെടുത്ത് പൊന്തിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ കൈകൾ പൊന്തിച്ചവർ, നടന്ന് പള്ളിയിലേക്ക് പോയവർ, അവർ പിന്നെ അവരുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സ്വയം കഴിവില്ലാത്തവരായി മാറുന്നു. അവിടെയാണ് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാകുന്നു നടപ്പിലാവുക എന്നും, അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും അഭിവൃദ്ധികളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടുണ്ടായ സംഭവങ്ങളോ ഒന്നും നമ്മെ ആശ്ചര്യപ്പെടുത്തുവാനോ അതിൽ അഹങ്കാരം നടിക്കുവാനോ പാടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തേത്, മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളാകട്ടെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല. കുട്ടിയെ കിട്ടാൻ, രോഗം മാറാൻ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സമീപിക്കുകയാണ്. എല്ലാം കേൾക്കാനും കാണാനും കഴിവുള്ളവർ അത് ഔലിയാക്കന്മാരാണ്, അമ്പിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ചില ആളുകൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ കണക്കാക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അത് സ്ഥാനവും മാനവും അർത്ഥവും തേട്ടവും അള്ളാഹുവിൻ്റെ കഴിവിനെയും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മുഖ്തദിർ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്, ആ സൃഷ്ടിപ്പ് നിർണിതമായ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദരിൻ ഒരു നിർണിതമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിന് കൃത്യമായ അജലുകൾ വച്ചിട്ടുണ്ട്, അവധികൾ വച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തെറ്റുകൾ ചെയ്തവനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു. വലഖദ് ജാഅ ആല ഫിർഔന നുദുർ, ഫിർഔൻ, അവനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും വലിയ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. കദ്ദബൂബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കളവാക്കിയവനായിരുന്നു ഫിർഔൻ. എന്നിട്ടോ കുല്ലിഹ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖത്തദിറിൻ, അള്ളാഹു മുഖത്തദിറാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കളവാക്കൽ, അവൻ ആ നിഷേധിച്ചത് എല്ലാത്തിനെയും പിടികൂടുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു അൽ മുഖത്തദിർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നന്മകൾ ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനും അൽ മുഖത്തദിറായ അല്ലാഹു ആകുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖത്തദിറിൻ, ഇവിടെയും അൽ മുഖത്തദിർ എന്ന നാമത്തിൻ്റെ സിഫത്തിനെ എടുത്തു പറയുന്നുണ്ട്. സ്വർഗം, ആ സ്വർഗത്തിൽ, പ്രവിശാലമായ സ്വർഗത്തിൽ, ഇദാറ ഐത സമ്മറ ഐത നഈമ മുൽക്കൻ കബീറ, ഒരിക്കൽ നോക്കി രണ്ടാമത് നോക്കുമ്പോഴേക്ക് മറ്റൊരു സാമ്രാജ്യമായി മാറുന്ന, ഓരോ വെള്ളിയാഴ്ചയും ആയുസ്സുകൾ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന, അതുപോലെ തന്നെ ഒന്ന് നോക്കി കണ്ണടച്ച് രണ്ടാമത് നോക്കുമ്പോൾ മറ്റൊരു ലോകമായി മാറുന്ന, ആഗ്രഹിച്ചതെന്തും ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന, ആ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവൻ, അതിൻ്റെ ഉടമസ്ഥൻ അതല്ലാഹു ആകുന്നു. അൽ മുഖത്തദിറായ അല്ലാഹു ആകുന്നു. മാത്രമല്ല സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ. വക്കാൻ അല്ലാഹു അല കുല്ലി ഷെയ്ഇൻ മുഖത്തദിറ, അവിടെയും മുഖത്തദിറ എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഭാവത്തിൽ, വണ്ണത്തിൽ, എണ്ണത്തിൽ, അതിൻ്റെ നിർണിതമായ രൂപത്തിൽ അല്ലാഹു നിർണയിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ്. അതിന് കഴിവുള്ളവനാകുന്നു. മാഷ അല്ലാഹു കാന വമാലം യശ ലം യക്കുൻ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകുന്നു, ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നു, കുന്നെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. ഇതാണ് അൽ മുഖത്തദിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. നാം കാണുന്ന ഈ മഹാപ്രപഞ്ചത്തെ തന്നെ സംവിധാനിക്കാൻ കഴിവുള്ളവൻ അൽ മുഖത്തദിറായ അല്ലാഹു ആകുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അശക്തരാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവിടെ പോലും നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതൊരു സുദീർഘമായ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയുടെ ശകലം മാത്രം നാം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അല്ലാഹുവേ ഇത് ഖൈറാണെങ്കിൽ, ഇത് നന്മയാണെങ്കിൽ, ഫഖദിറുഹു ലി വയസ്സിറുഹു ലി ഥുമ്മ ബാരിക് ലി ഫീ, അല്ലാഹുവേ അതെനിക്ക് ഖൈറാണെങ്കിൽ അതെനിക്ക് ഖദറാക്കുക, എനിക്കത് നിർണയിച്ചു തരിക, അതെനിക്ക് തരിക, അതെൻ്റെ രേഖയിൽപ്പെടുത്തി അതെനിക്ക് നൽകുക എന്ന് അള്ളാഹുവിനോട് തേടുകയാണ്. വയസ്സിറുഹു ലി, അതെനിക്ക് ലഭിക്കാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരണം. അതുപോലെ തന്നെ ഥുമ്മ ബാരിക് ലി ഫീ, അതിലെനിക്ക് ബറക്കത്തും നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഫഖദിറുഹു ലി, എനിക്കത് വാങ്ങാൻ കഴിവുണ്ടായിരിക്കാം, ഒരു വസ്തു വാങ്ങുന്നു എന്ന് വിചാരിക്കാം, ആ വസ്തു വാങ്ങാനുള്ള സമ്പത്തും എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് അത് തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലർ ആ വസ്തു പിന്നെ കരാറിലേർപ്പെട്ടിട്ട് തിരിച്ചു വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയും നമ്മുടെ അശക്തതയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറിനെയും അള്ളാഹുവിൻ്റെ ഖുദറത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിലപാടുകളും എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകും എന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും അല്ലാഹു അൽ മുഖത്തദിർ എന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവൻ എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. രണ്ടാമത്തേത്, നമുക്ക് പലതും നിർവഹിക്കാൻ കഴിയുമെങ്കിലും ആ നിർവഹണത്തിൻ്റെ സന്ദർഭത്തിൽ തൗഫീക്ക് നൽകണമെങ്കിൽ അല്ലാഹു അൽ മുഖത്തദിറായ അല്ലാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചോദിക്കുകയും അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവന് മാത്രം അംഗീകരിക്കുകയും, അപ്പോൾ അല്ലാഹു എല്ലാം കാണും, കേൾക്കും, അറിയും എന്ന വിഷയം, അത് അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനാണ് അൽ മുഖത്തദിർ, അതുകൊണ്ട് അവന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അവിടെയാണ് അൽ മുഖത്തദിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അള്ളാഹു അൽ മുഖത്തദിറാണ്, എല്ലാത്തിനും കഴിവുറ്റവനാണ്. എല്ലാം കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സഹായിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. എന്നാൽ ഇവിടെ പല ആളുകളും എല്ലാം കാണാനും കേൾക്കാനും കഴിവുള്ള ചില മഹാന്മാരുണ്ട് എന്ന് വകവെച്ചു കൊടുക്കുന്നതിലൂടെ ശിർക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ട് അൽ മുഖത്തദിർ എന്ന നാമം പഠിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് മറ്റൊരാൾക്കുമില്ല, എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന ഒരു ചിന്തയും അറിവും ജ്ഞാനവും അതിനനുസരിച്ചുള്ള ജീവിതവും നമുക്കുണ്ടാകണം. വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കൂടുതൽ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, വലിയ അറിവ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്, അസ്മാഉൽ ഹുസ്ന. ഇൻഷാല്ലാ, ഇനി നമ്മൾ കഥ പറയാം എന്ന പംക്തിയിലേക്ക് പോവുകയാണ്.
2: വളരെ രസകരമായ കഥകളാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ വരാറുള്ളത്. ചിലരൊക്കെ ഇത് റിവൈൻഡ് ഓപ്ഷൻ എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ കഥ പറയാം പ്രോഗ്രാം നമുക്ക് കേട്ടുവരാം.
4: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം ഒന്ന്. അജ്മലിൻ്റെ പ്രഭാതം. മോനു, ഉമ്മയുടെ വിളി കേട്ട് അജ്മൽ ഉറക്കമുണർന്നു. കണ്ണു തിരുമ്മി എഴുന്നേൽക്കുമ്പോൾ മദ്രസയിൽ നിന്ന് ഇന്നലെ പഠിച്ച പ്രാർത്ഥന അവന് ഓർമ്മ വന്നു. അവൻ ചൊല്ലി, അൽഹംദുലില്ലാഹില്ലദി അഹയാന ബഅദമാ അമാതന വ ഇലൈഹി നുഷൂർ. ഞങ്ങളെ മരിപ്പിച്ചതിനു ശേഷം ജീവിതം തിരിച്ചു തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഉമ്മ വീണ്ടും വിളിച്ചു, മോനൂ. കൂടുതൽ സ്നേഹവും മനസ്സിന് വിഷമവും ഉണ്ടാകുമ്പോഴാണ് ഉമ്മ മോനൂ എന്ന് വിളിക്കുക, അല്ലാത്തപ്പോൾ വിളിക്കുക മോനെ എന്നാണ്. നിങ്ങൾ രണ്ടാളും ഇന്ന് മദ്രസയിൽ പോണുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കുന്നത്? മദ്രസയുള്ള ദിവസമല്ലേ, ഞങ്ങൾക്ക് പോകണം. എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാൻ തീരെ വയ്യ മക്കളെ. അസുഖം കൂടിയിരിക്കുന്നു. കാലിന് വല്ലാത്ത കടച്ചിൽ, തല കറങ്ങുന്നു. അജ്മൽ ഉമ്മയുടെ രണ്ട് കാലുകളും മാറി മാറി ഒഴിയാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മതി, മോൻ്റെ കൈ കടയും. അത് സാരമില്ല ഉമ്മ, ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മകൻ്റെ വാക്ക് കേട്ട് ഉമ്മയുടെ മനസ്സ് കുളിർത്തു. കുട്ടികളോട് പറഞ്ഞു, ഇന്ന് മദ്രസയിൽ പോകാതിരുന്നാലോ? ഒന്നും കഴിക്കാതെ എങ്ങനെയാ മദ്രസയിൽ പോവുക? ഞാൻ അഞ്ചാം ക്ലാസ്സിലെത്തിയില്ലേ? സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടുണ്ട്. ഭരണിയിൽ അവലുമുണ്ട്. നമസ്കരിച്ച ശേഷം ഞാൻ ചായ ഉണ്ടാക്കാം, അജ്മൽ പറഞ്ഞു. അജ്മൽ അനിയത്തെ വിളിച്ചു, സെൽവാ, സെൽവാ. അവൾ നല്ല ഉറക്കത്തിലാണ്. ശരീരത്തിൽ വീണ്ടും തട്ടിവിളിച്ച് അവൻ സെൽവയെ ഉണർത്തി. മൂന്നു പേരും അംഗശുദ്ധി വരുത്തി നമസ്കരിച്ചു. ഉമ്മയെ കിടക്കാൻ നിർബന്ധിച്ച് അവൻ അടുക്കളയിലേക്ക് പോയി. ചായ ഉണ്ടാക്കുമ്പോൾ അവൻ ഉപ്പയെ ഓർത്തുപോയി. ഉപ്പ മരിച്ചതോടെ ഉമ്മയ്ക്ക് ഇടയ്ക്കിടെ രോഗം വരും. ഉപ്പ മരിച്ചിട്ട് 9 മാസമായി. ഉപ്പയെ ഓർക്കുമ്പോൾ കരച്ചിൽ വരും. പക്ഷേ ഉമ്മ കാണാതിരിക്കാൻ കരച്ചിൽ നിയന്ത്രിക്കും. ഇന്നല്ലാഹ മഅസ്വാബിരീൻ. തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമുണ്ട്. ഈ സൂക്തമാണ് സങ്കടം വരുമ്പോൾ അജ്മൽ ഓർക്കാറ്. അവൻ ചായയുമായി വന്നപ്പോൾ ഉമ്മ കരയുകയാണ്. ഉമ്മ ചായ വാങ്ങി അവനൊരു ചുംബനം സമ്മാനിച്ചു. ചുംബിച്ചപ്പോൾ ഉമ്മയുടെ കണ്ണീർ കവിളിൽ പുരണ്ടു. ഖുത്ബയിൽ ഈ ആയത്ത് ഉമ്മ കേട്ടിട്ടില്ലേ? ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമയുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വല്ല ആപത്തും ബാധിച്ചാൽ ആ ക്ഷമാശീലർ പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ് എന്നായിരിക്കും. അജ്മലിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഷാഹിദിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അജ്മലും സെൽവയും കുളിച്ച് വസ്ത്രമണിഞ്ഞ് ബാഗിൽ പുസ്തകങ്ങൾ എടുത്തുവെച്ചു. ചായ കഴിച്ച് അവർ ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ വിഷമിക്കേണ്ട, ഇന്ന് ഞായറാഴ്ചയായതിനാൽ സ്കൂളിൽ പോകണ്ടല്ലോ. മദ്രസ വിട്ടുവന്ന് ഞാൻ ഉമ്മയെ സഹായിക്കാം. ഞങ്ങൾ പോയി വരട്ടെ. അസ്സലാമു അലൈക്കും.
0: മാഷാ അപ്പൊ നല്ലൊരു കഥയും കേട്ടു. വൈബ്സിൽ നമ്മൾ വളരെ വൈബായിട്ട് മുന്നോട്ട് പോവുകയാണ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
1: പീസ് റേഡിയോ.

0: നമ്മളേറെ കാതോർക്കാൻ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സ്നേഹക്കൂട്.
1: സ്നേഹക്കൂട് അല്ലേ? സാമൂഹ്യ വളർച്ച എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചയിലെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്
0: അഷറഫ് എഗരോൾ.
1: ഓക്കെ, നല്ല, പിന്നെ ഈ വിഷയത്തിലൊക്കെ നല്ല അവഗാഹം നേടിയ ഒരു സംസാരം ആണ് അദ്ദേഹത്തിൻ്റെത്. അത് നമുക്ക് കേട്ടുവരാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. رب اشرح لي صدري وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي. ബഹുമാന്യരായ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, ഇസ്ലാമിക് പാരന്റിംഗ് എന്ന തലക്കെട്ടിൽ ഒരു പഠനമാണ് ഈ സെക്ഷനിലൂടെ നമ്മൾ ആരംഭിക്കുന്നത്. സന്താന പരിപാലനം എന്നത് കുട്ടിക്കാലത്തെ നമ്മൾ കേട്ടുപോരുന്ന ഒരു പരമ്പരാഗത വിഷയമാണ്. എന്നിട്ടും മുസ്ലിം ലോകത്ത്, കേരളത്തിൽ പ്രത്യേകിച്ച് ഭൂരിപക്ഷ മുസ്ലിം കുടുംബങ്ങളിലും പ്രതീക്ഷ നൽകുന്ന ഒരു ഇസ്ലാമിക സമൂഹം വളരുന്നില്ല എന്ന പരാതി നമ്മളെ എല്ലാവരെയും അലട്ടുന്നതാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇസ്ലാമിക് പാരന്റിംഗ് അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന സന്താന പരിപാലനം എന്നത് ഒരു ഗൗരവമായ വിഷയമായി പഠിച്ച് അനുഷ്ഠിക്കുന്ന ആളുകൾ വളരെ വിരളമാണ് എന്നതാണ്. ഇവിടെയാണ് സത്യത്തിൽ ഈ ടോപ്പിക്കിൻ്റെ പ്രത്യേകത, പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗഹനമായി ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഇസ്ലാമിക വിജ്ഞാന ലോകത്ത് വളരെ ഗഹനമായ, ഗൗരവപ്പെട്ട പഠനങ്ങൾ, ക്ലാസുകൾ, അതുപോലെ തന്നെ ചർച്ചകൾ, കൗൺസിലിങ്ങുകൾ, ഒരുപക്ഷെ ഇസ്ലാമിലെ പോലെ ഇത്രയും ശാസ്ത്രീയമായി പ്രായോഗികമായി പഠിപ്പിക്കപ്പെട്ട മറ്റൊരു മേഖലയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സത്യത്തിൽ സന്താന പരിപാലനം എന്നതുകൊണ്ട് സത്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് അങ്ങനെ ഒരു ക്വാളിറ്റിയിലെത്തണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ സൂക്ഷ്മത എന്തായിരിക്കും? നമ്മളെല്ലാവർക്കും അറിയാം, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഫോണുകൾ ലഭ്യമാണ്. ഇന്ന് നമ്മളുടെ ഒരു അവശ്യ സാധനമാണ് ഫോണ്. എന്തെല്ലാം ഫോണുകൾ ലോകത്ത് ലഭ്യമാണ്, പക്ഷെ അതിലേറ്റവും ക്വാളിറ്റിയുള്ള ഫോൺ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒന്നോ രണ്ടോ മാർക്കുകളുണ്ട്. അതെന്തുകൊണ്ടാണ് അത്രയും ക്വാളിറ്റി ഉള്ളതായത്? അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി, അതിൻ്റെ ഫാക്ടറിയിൽ അത് രൂപകൽപ്പന ചെയ്യുന്ന വിഷയത്തിൽ അതിസൂക്ഷ്മമായ ജാഗ്രതയും പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ നടത്തിയിട്ടാണ് ആ ഒന്നോ രണ്ടോ മാർക്ക് ലോകത്ത് മുഴച്ചു നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവാൻ, ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവാൻ നല്ല അധ്വാനവും നല്ല സൂക്ഷ്മതയും നല്ല പഠനവും പരിശീലനവും അതേപോലെ തന്നെ വിലയിരുത്തലുകളും ആവശ്യമാണ്. ഇത് നമ്മളൊക്കെ സമ്മതിക്കും ഭൗതിക കാര്യത്തിൽ. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ രക്ഷിതാക്കളെ, ഒരു പാരന്റിങ്ങിലൂടെ എന്താ ഒരു മനുഷ്യൻ ചെയ്യുന്നത്? ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഇറക്കുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് സത്യത്തിൽ പാരന്റി. രക്ഷാകർത്തത്വം, ശിക്ഷണം, പരിപാലനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ പരിപാലനം അല്ലെങ്കിൽ നമ്മൾ പാരന്റിങ് തന്നെ വളരെ പ്രധാനപ്പെട്ടതായി ഇന്ന് വിവരമുള്ള അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുന്നു. ഇസ്ലാമിക് പാരന്റിങ്ങും പാരന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കുട്ടിയെ ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായി ഉയർന്ന ശമ്പളത്തിൽ, അവന് വലുതായി വരുമ്പോൾ അവന് നിലനിൽക്കാൻ പര്യാപ്തമായ നല്ല വരുമാനവും നല്ല അസ്തിത്വവും നല്ല ഒരു പിന്നെ സ്വീകാര്യതയും ലഭിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അവനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ബൗദ്ധികമായി ശ്രമിക്കുന്നതിൻ്റെ പേരാണ് സത്യത്തിൽ പാരന്റിങ്. ഇനി നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഏറ്റവും നന്നായി വളർന്ന് കിട്ടാൻ വേണ്ടി നടത്തുന്ന വ്യവസ്ഥാപിതമായ മാതാപിതാക്കളുടെ പരിശ്രമത്തെയാണ് പാരന്റിങ് എന്ന് പറയാം. എന്നാൽ ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നില്ല. ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ദുനിയാവിലും ആഖിറത്തിലും വിജയിയാക്കാൻ സഹായകമാകുന്ന വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമത്തിനെയാണ് നമ്മളെന്തു പറയുക, ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എങ്കിൽ അത് സ്വാഭാവികമായി മനുഷ്യ സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു സ്വാഭാവികമായി നടക്കും. പക്ഷേ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ്, ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ഇടയിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ പഠനവും സൂക്ഷ്മതയും വേണം. മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്ന ജോലിക്കാണ് പാരന്റിങ് എന്ന് പറയുക. ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൂടി കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഒരു റജുലുൻ സ്വാലിഹുൻ അല്ലെങ്കിൽ മർഅത്തുൻ സ്വാലിഹ, സ്വാലിഹായ ഒരു ആൺ, സ്വാലിഹായ ഒരു പെൺ, ഈ രണ്ട് മനുഷ്യനെ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്കിനെയാണ്, ദൗത്യത്തെയാണ് നമ്മൾ ഇസ്ലാമിക് പാരന്റിങ് എന്ന് പറയുക. അപ്പോൾ അത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നല്ല, മറിച്ച് കൃത്യമായ അധ്യാപനങ്ങളുടെയും ശീലങ്ങളുടെയും പ്രായോഗികതയുടെയും അടുക്കും ചിട്ടയോടുകൂടിയുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമുണ്ടായിത്തീരുന്ന ഒന്നാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളെക്കുറിച്ച് ഒരുപാട് പരാതി. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ നമുക്ക് നൽകിയത് ഹിബത്ത്, ദാനമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ദാനമാണ് മക്കൾ. ഈ മക്കളെ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ആ മക്കളെ അള്ളാഹുവിൻ്റെ താൽപ്പര്യപ്രകാരം വളർത്തിക്കൊണ്ടുവരിക എന്ന ദൗത്യവും കൂടി ഏൽപ്പിച്ചിട്ടാണ് ഈ ഭൂമിയിൽ എല്ലാവർക്കും അള്ളാഹു മക്കളെ കൊടുക്കുന്നത്. അല്ലാതെ മക്കൾ ജനിച്ച് അവർ നടക്കാൻ പ്രായമാകുന്നത് വരെ നോക്കി അവരങ്ങ് വിട്ടേക്കുകയല്ല. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സൃഷ്ടികളിലൊന്നാണ് മനുഷ്യൻ, നമ്മളൊക്കെ സമ്മതിക്കുന്നു. നമ്മൾ ഭൗതികമായി മനുഷ്യൻ എന്നതിനെക്കുറിച്ച് സൂപ്പർ എനിമൽ എന്നാണ് പറയുക. എല്ലാറ്റിനെയും അടക്കി വാഴുന്ന, എല്ലാറ്റിൻ്റെയും മുകളിൽ നിൽക്കുന്ന, എല്ലാറ്റിനെയും ഉപയോഗിക്കാനും ഉപയോഗപ്പെടുത്താനും അറിയാവുന്ന ഏറ്റവും കഴിവുറ്റ ജീവി. എന്നാൽ ഇതേ മനുഷ്യന് ഒരു മറുപക്ഷമുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡബിൾ ആവാൻ സമയം ആവശ്യമുള്ള ഏറ്റവും ദുർബലമായ ജീവിയാണ് മനുഷ്യൻ. ഇത് അറിയുമ്പോഴാണ് പാരന്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ്, ഈ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡബിൾ ആയി ജീവിച്ച് സ്വതന്ത്രനാവാൻ സമയമെടുക്കുന്ന ഏറ്റവും ദുർബലനായ ജീവി ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്. മനുഷ്യേതര ജീവികളും അവരുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എത്രത്തോളാണ് നമുക്കറിയാം. ജനിക്കാൻ, ഒരു ഗർഭം ചുമക്കാൻ വഹിക്കാൻ ആവശ്യമായ ഒരു റോളാണ് പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ അച്ഛനുള്ളത്. മാതാവ് ആ കുഞ്ഞിനെ ഗർഭം ചുമന്ന് പാലൂട്ടണം, അതും കഴിഞ്ഞാൽ കഴിഞ്ഞ്. എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ആരും മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഏതുവരെ ഒരു 20-22 വയസ്സായാൽ പോലും പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ ചിലപ്പോഴൊക്കെയും സ്വതന്ത്രമായി പോകാനും വരാനും നമ്മൾ അനുവദിക്കുകയില്ല. നമുക്ക് ആശങ്കയാണ്. ദൂരയാത്രക്ക് പോലും അവനെ പറഞ്ഞയക്കാൻ, അവളെ പറഞ്ഞയക്കാൻ നമ്മൾ സമ്മതിക്കില്ല. എവിടെ നിന്നാണ് ഇത് വന്നത്? അതാണ് നമ്മുടെ ദൗർബല്യം. മനുഷ്യന് സ്ട്രെങ്ത് ഉണ്ട്, മനുഷ്യന് ദൗർബല്യമുണ്ട്. ഏതൊരാൾക്കും നമുക്കറിയാം, ലീഡർഷിപ്പിലെ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നോ യുവർ സെൽഫ്. നിങ്ങൾ ഓരോരുത്തരും അവനവനെ അറിയുക എന്നത്. നീ ആരാണ്, ഹൂ ആർ യു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്ന് പഠിപ്പിക്കാറുണ്ട്. സത്യത്തിൽ അതെന്താണ്? നീ ആരാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നാലിന്നവൻ്റെ, ഇന്നാലിന്ന നാട്ടിലെ, ഇന്നാലിന്നവൻ്റെ മകൻ, അതാണ് നമ്മൾ ആരും പറയുക. എന്നാൽ അതല്ല അതിനുണ്ട് ഉദ്ദേശിക്കുന്നത്. നോ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിന്റെ സ്ട്രെങ്ത്തും നിന്റെ വീക്ക്നെസ്സും നീ സ്വയം അറിഞ്ഞു വെക്കുക എന്നതാണ്. ഇതുപോലെ മനുഷ്യൻ്റെ സ്ട്രെങ്ത്തും മനുഷ്യൻ്റെ വീക്ക്നെസ്സും നമ്മൾ അറിയുമ്പോഴാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാവുക. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മരണാനന്തര ജീവിതത്തിൽ അവരെ ശാശ്വതമായി കടന്നേക്കാവുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഓരോ സന്തതികളെയും ഓരോരുത്തർക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം, അവനവൻ കാര്യം അവനവൻ നോക്കുക. സത്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അവനവൻ്റെ കാര്യം അവനവൻ നോക്കുക എന്നതിനടുത്തിൽ നിൽക്കുന്നില്ല. അതൊരു ഇൻഡിവിജ്വലാണ്, എല്ലാം സെൽഫ്. ആ സെൽഫിഷ് അല്ല, മറിച്ച് അള്ളാഹു വിശ്വാസികളോട് പറയുന്നത്, വിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ നരകത്തിൻ്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഓരോരുത്തരുടെ കാര്യം, ഓരോരുത്തരെ കബർക്കുള്ള ഓരോരുത്തർ നോക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഓൻ്റെ കബർക്ക് ഞാൻ പോകില്ലല്ലോ, എൻ്റെ കബർക്ക് ഇനി വരില്ലല്ലോ, ഓനെന്താ വലിയ അയിലേ, ഓനെ നോക്കിക്കൂടെ, ഓക്ക് നോക്കിക്കൂടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. പക്ഷെ അള്ളാഹ് പറയുന്നത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുവീൻ. അപ്പോൾ പാരൻറ്റിങ്ങിൻ്റെ അതിപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് തൻ്റെ കയ്യിൽ അള്ളാഹു ദാനമായി നൽകിയ ഈ മനുഷ്യക്കുഞ്ഞിനെ അവൻ സ്വതന്ത്രമായി നമ്മുടെ കൈകളിൽ നിന്ന് വിട്ട് അവൻ്റേതായ ഒരു ലോകത്ത് ജീവിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ അവനെ ഡിസൈൻ ചെയ്യുന്നു. എന്തിന്? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്വർഗാവകാശിയായി ജീവിക്കാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷനിലേക്ക് അവനെ പ്രിപ്പയർ ചെയ്തു കൊണ്ടുവരുന്നു. അതിനുള്ള ദൗത്യമാണ് എന്ത്? പാരൻറ്റിങ്. ഇനി കുട്ടികളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് എന്തൊരു കാര്യത്തിനൊരു ലക്ഷ്യമുണ്ടാവും അല്ലേ? ഒരു ലക്ഷ്യത്തിന് നമ്മൾ എന്താ പറയുക, ടോപ്പിലുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലക്ഷ്യം ഉണ്ടാവും. മാക്സിമം ആരാവണം, മിനിമം എന്താവണം, ഒരിക്കലും ആവാൻ പാടില്ലാത്തതെന്ത്? ഇത് പാരൻറ്റിങ്ങിൻ്റെ അർത്ഥത്തിൽ വെച്ച, കാരണം നമുക്ക് എന്തൊരു വിഷയം പഠിച്ച് ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. അപ്പം നമ്മൾ ഇപ്പോൾ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ ഒരു ഗഹനമായ, ആഴമേറിയ, പരന്ന ഒരു പഠനത്തെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ, അള്ളാഹു സ്വാലിഹായ, നാഫി ആയ വിധത്തിൽ അത് പറയാൻ, അള്ളാഹു പറയാനും പഠിക്കാനും കേൾക്കാനും നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളോടൊരാൾ ചോദിക്കുകയാണ്, നീ ഒരു പാരൻ്റാണ്, ഒരു രക്ഷിതാവാണ്, നിന്റെ മക്കളെ നീ പരിപാലിക്കുന്നു, അവരെ ആരാവാനാണ് നീ പരിപാലിക്കുന്നത്, എന്താണ് നിൻ്റെ? അങ്ങനെ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ നോർമലായിട്ട് എന്തുത്തരാ പറയാ? ഒരു സെക്കൻഡ് നിങ്ങളെല്ലാവരും നിങ്ങളോട് എന്നാ ചോദ്യം ചോദിച്ചു, ഞാനിപ്പോൾ ആരാവാനാണ് എൻ്റെ മകനെ പോറ്റുന്നത്? അപ്പോഴാണ് അടുത്തൊരു ചോദ്യം, മാക്സിമം ആരാവണം, മിനിമം അവൻ ആരാവണം, ഒരിക്കലും അവൻ ആയിക്കൂടാത്തതെന്ത്? മൂന്ന് ചോദ്യം. ഏതൊരു വിഷയത്തിലുണ്ട് നമുക്കൊരു മാക്സിമം ടോപ്പ്, മിനിമം ഇത്ര. ഇസ്ലാമിക് പാരന്റിങ്ങിലെ ആ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ഒരു എൻ്റെ ഈ ദൗത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ആവാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ്. കാരണം എന്താണ്? ലക്ഷ്യം നിർണയിച്ചാൽ അതിൻ്റെ വഴി വ്യത്യസ്തമായിരിക്കും. ഒരു ഏറ്റവും ടോപ്പിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോകുന്ന വഴി ആവശ്യമില്ല ഒരു മിനിമം എത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്. ഇപ്പോൾ IAS IPSO ഒക്കെ എടുക്കുക, വലിയ പരീക്ഷ പാസ്സാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട ട്രെയിനിങ് അല്ല, ഒരു സാധാരണ ഒരു ക്ലർക്ക്, LD ക്ലർക്ക് അല്ലെങ്കിൽ ഒരു MBBSകാരൻ അവനെ ലഭിക്കണം. ഒരു MBBS, ഒരു മെഡിക്കൽ ഡോക്ടർ, ഒരു സയൻറ്റിസ്റ്റായിട്ട്, അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായിട്ട് ഉദ്ദേശിക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അത് തന്നെ ഏറ്റവും ടോപ്പ്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, ഒരു എയറോനോട്ടിക് എഞ്ചിനീയറിങ്ങിലൊക്കെ ആണെങ്കിൽ, എന്തൊക്കെ ആവാം, ജസ്റ്റ് ഒരു മെയിൻ്റനൻസ് എഞ്ചിനീയർ ആവാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ പിന്നെ അബ്ദുൽ കലാമിനെ പോലെ എന്തെങ്കിലും മിസൈലോ കാര്യങ്ങളോ ഒക്കെ ആ മേഖലയിൽ ഉന്നത തലത്തിലെത്താം. അപ്പോൾ ഏതാണോ നമ്മുടെ ലക്ഷ്യം, അതിനനുസരിച്ച് നമ്മുടെ വഴി തീരുമാനിക്കുക. ഇസ്ലാമിക് പാരന്റിങ്ങിൽ ഒന്ന് ഞാൻ പറഞ്ഞു, മൂന്ന് തലങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, ഏറ്റവും ടോപ്പ് എത്തുന്ന ഒരു ലക്ഷ്യം. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് എന്താ? അതെന്താ?

മിൻ അസ്വാജിന വദുറിയാത്തിന ഖുറത്ത അയുനിൻ വജഅൽന ലിൽമുത്തഖീന ഇമാമാ. അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്: അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. അടുത്ത പോയിന്റാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. എന്താണത്? വജഅൽന ലിൽമുത്തഖീന ഇമാമ. മുത്തഖീങ്ങളുടെ ദൈവസൂക്ഷ്മത, ദൈവഭക്തി, അല്ലാഹുവിന്റെ പരിധികളെയും പരിമിതികളെയും കാത്തുസൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളുടെ ലീഡറാക്കണമേ. അഥവാ ഒരാൾ ഈ ഭൂമിയിൽ ഏറ്റവും ടോപ്പിൽ വളരുകയാണെങ്കിൽ അവൻ വളരാൻ പറ്റുന്നത് മുത്തഖികളുടെ മുൻനിരയിലെത്താൻ കഴിയുക എന്നതാണ്. അപ്പോൾ പാരന്റിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലക്ഷ്യം എന്താണ്? എൻ്റെ കൈയാൽ വളർന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ ഒരു മുഅ്മിനായി ജീവിച്ചാൽ പോരാ. അവനാരാവണം? ഒരു മുത്തഖിയായാൽ പോരാ, അതിൻ്റെ റൂട്ട് വേറെയാണ്. മുത്തഖികളുടെ ലീഡറാവണം. അപ്പോൾ നമുക്കറിയാം, ഉറപ്പാണ് അവിടെ അധ്വാനം കൂടുതലുണ്ടാവും. ഓരോ ടൈമും ഓരോ ദിവസവും ഓരോ ഘട്ടവും ഓരോ രാത്രിയും പകലും ഈവനിങ്ങും രാവിലെയും വൈകുന്നേരവും കൗമാരവും യുവത്വമൊക്കെ വളരെ സ്ട്രിക്റ്റ്, വളരെ സെലക്റ്റഡായ ഏരിയയിലെ ആ ടൈം ഉപയോഗിച്ചവനെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോഴേ നമുക്ക് ഉദ്ദേശിച്ച നിശ്ചിത കാലത്തിനുള്ളിൽ നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു മേഖലയിൽ എത്താൻ പറ്റൂ. ഇവിടെ ലീഡർഷിപ്പ്, ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഹി ഷുഡ് ബി എ ലീഡർ ഓഫ് മുത്തഖി, മുത്തഖിയുടെ ലീഡർ ആവുക എന്നതാണ്. എല്ലാവർക്കും ലീഡർ ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് വളരെ സെലക്റ്റീവായ ആളുകൾ. അപ്പോൾ ഒരു പാരന്റിന് നേരത്തെ തീരുമാനിക്കുക, എന്റെ കുഞ്ഞൻ അള്ളാഹു ദാ എനിക്കൊരു കുഞ്ഞനെ നൽകി, അൽഹംദുലില്ലാഹില്ലദീ വഹബനി, എനിക്ക് എന്റെ ഈ വൈകിയ വേളയിലെങ്കിലും എനിക്കൊരു കുഞ്ഞനെ തന്ന പഠിച്ചോനെ നിനക്ക് ഹംദ് എന്ന് പ്രവാചകന്മാർ പറഞ്ഞ അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇവൻ ആരാകും പഠിച്ചോനെ, ഒരു നല്ല മുത്തഖിയാവണമെന്ന് മാത്രം പറഞ്ഞാൽ വേണമെന്നില്ല, നമുക്ക് പറയാം എന്തെന്ന്, നമുക്ക് ആഗ്രഹിക്കാം ഏറ്റവും ടോപ്പ്. അപ്പൊ നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചു. രണ്ട്, ഇത് ടോപ്പ് എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അള്ളാഹു എല്ലാരോടും മക്കളെ മുത്തഖികളുടെ ലീഡറാക്കാൻ കഴിയും, അങ്ങനെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ രണ്ടാമത്തത് എന്താ, അറ്റ്ലീസ്റ്റ് എന്താ വേണം. ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മുകളിലെത്താൻ അതിന് പ്ലാൻ ചെയ്ത് നീങ്ങുന്നവർക്ക് അതിന് നീങ്ങാം. അതിനുള്ള വഴികളാണ് ഇൻഷാല്ലാ നമ്മൾ ഈ എപ്പിസോഡിലൂടെ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തത്, ഏറ്റവും മിനിമം ആവേണ്ട നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും മിനിമം ക്വാളിറ്റി, അതേത് സെക്ഷനിൽ പെടുന്നില്ല, ഏത് ഗ്രേഡിൽ പെടുന്നില്ല. നിങ്ങളെല്ലാവരും അറിയാവുന്ന, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ ഇൻ ഖത അമലുഹു ഇല്ലാ മിൻ തലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ എല്ലാ അമലും പൊളിഞ്ഞുപോയി, എല്ലാം ഡിസ്കണ്ടിന്യൂ ആയി, എല്ലാം കഴിഞ്ഞു, ഖലാസ്, എല്ലാ കണക്ഷനും വിട്ടു, മുറിഞ്ഞുപോയി. ഇനി അവന് സ്വന്തമായി അവനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂന്ന് കാര്യങ്ങൾ ആ മരണം, ആ മുറിയൽ സംഭവിച്ചാലും കണ്ടിന്യൂ ആയി കിട്ടിക്കൊണ്ടിരിക്കും. അതിലൊന്നെന്താ, വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു കുട്ടി. അപ്പൊ ആ പദം എടുക്കുക നമ്മൾ, വലദുൻ സ്വാലിഹുൻ. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ, ഇസ്ലാമിക് പാരന്റിങ്ങിന്റെ ഫൈനൽ എത്തിച്ചേരേണ്ട പോയിന്റ്, അവൻ്റെ ഫൈനൽ സ്റ്റേഷൻ അല്ലെ പ്രൊഡക്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും മിനിമം എന്തായിരിക്കണം, ഒരു വലദുൻ സ്വാലിഹുൻ, സച്ചരിതനായ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അറിഞ്ഞും ആദരിച്ചും അനുസരിച്ചും പരമാവധി ജീവിക്കാൻ ശ്രമിക്കാൻ കഴിയുന്ന, ശ്രമിച്ച ഒരു സ്വാലിഹ്, യോഗ്യനായ, സ്വർഗത്തിൽ കടക്കാൻ യോഗ്യനായത് എന്നാണ് സ്വാലിഹ് എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം. നമ്മൾ അറബിയിൽ സാധാരണ പ്രയോഗിക്കലുണ്ട്, ഒരു സംഗതി ഉപയോഗിക്കാൻ പറ്റും, ചെക്കപ്പിന്, ക്വാളിറ്റി ചെക്കപ്പിന് കൊടുക്കും. അപ്പോൾ അവർ അതിൻ്റെ അടിയിൽ നോട്ട് എഴുതി വിടും, എന്തെന്ന്, സ്വാലിഹ്. വേറെ പറ്റൂലെങ്കിൽ എഴുതി വിടും ഗൈറു സ്വാലിഹ്, അതായത് യൂസ് ചെയ്യാൻ പറ്റൂല, അതിൻ്റെ എന്താണ് അത്, അത് പിന്നെ എൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ടെക്നിക്കലായി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്വാലിഹുൻ ലി ദുഹൂലിൽ ജന്ന ആയിരിക്കണം അല്ലേ, സ്വർഗത്തിൽ കടക്കാൻ. അപ്പോൾ ഈ മിനിമം സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു മനുഷ്യക്കുഞ്ഞിനെ, അപ്പോൾ സ്വാലിഹ അവനെന്തായിരിക്കും, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്വാലിഹുൻ ഫിദ്ദുനിയ വസാലിഹുൻ ഫില്ലാഖിറ, ദുനിയാവിലും അവൻ സ്വാലിഹായിരിക്കും, ആഖിറത്തിലും അവൻ സ്വാലിഹായിരിക്കും.

0: ആഖിറത്തിൽ സ്വാലിഹാകുന്നതിനെ പ്രിഫർ ചെയ്താൽ അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് സംഭവിക്കുന്നതാണ് ദുനിയാവിൽ അവൻ സ്വാഭാവികമായിട്ടും സ്വാലിഹായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഇതുവരെയുള്ള വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് പോയിന്റ്. ഒന്ന്, പാരൻറിങ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ടോപ്പിക്കാണ്, പഠിച്ച് ചെയ്യേണ്ട ഒരു കലയാണ് സത്യത്തിൽ പാരൻറിങ്. രണ്ട്, പാരൻറിങ് രണ്ട് വിധമുണ്ട്. ഒന്ന് പാരൻറിങ്, രണ്ട് ഇസ്ലാമിക് പാരൻറിങ്. ഒരു മുസ്ലിം പഠിക്കേണ്ടത് ഇസ്ലാമിക് പാരൻറിങ് ആണ്. അതിൻ്റെ വ്യത്യാസം എന്തായെന്ന് നമ്മൾ സൂചിപ്പിച്ചു. മൂന്ന്, പാരൻറിങ്ങിൻ്റെ ലക്ഷ്യം നിശ്ചയിക്കുക എന്നതാണ്. രണ്ട് ലക്ഷ്യങ്ങളിലെത്താം. ഒന്ന്, ടോപ്പ് പർപ്പസ്. രണ്ടാമത്തേത് അറ്റ്ലീസ്റ്റ് മിനിമം പർപ്പസ്. ടോപ്പ് പർപ്പസ് എന്ന് പറയുന്നത് ഒരു മുത്തക്കികളുടെ ഇമാമാവുക എന്നതാണ്. മിനിമം എന്ന് പറഞ്ഞാൽ വലദുൻ സ്വാലിഹുൻ, ഒരു സ്വാലിഹായ മനുഷ്യനായിത്തീരുക. ഈ രണ്ട് പർപ്പസ്, ഇനി ഒരിക്കലും പാടില്ലാത്തത് എന്താണ്? ഒരിക്കലും പാടില്ലാത്തത് വാലിമുല്ലി നഫ്സിഹി, 100% സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് ആസിയായി ഒരു ധിക്കാരിയായി വളരുക. ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെപ്പോലെ. ആ മകനെക്കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? അമലുൻ ഗൈറു സാലിഹ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ പ്രയോഗം? അമലുൻ ഗൈറു സാലിഹ്, സ്വാലിഹല്ലാത്ത ഒരു പ്രവൃത്തിയാണ് അത് എന്നാ പറഞ്ഞത്. വ്യക്തിയാണെന്ന് പറഞ്ഞില്ല, അഥവാ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് എന്തല്ല? സ്വാലിഹല്ല, മിനിമം സ്വാലിഹല്ല. അതായിരുന്നെങ്കിലും ആ കപ്പലിൽ പ്രവേശനം കിട്ടിയിരുന്നു. സ്വാലിഹല്ല എന്ന ഒറ്റ കാരണത്താൽ അത് യൂസ്ലെസ് ആണ്. യൂസ്ലെസ് ആയതുകൊണ്ടാണ് കപ്പലിൽ കയറാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരു മിനിമം ഒരു പാരൻറിങ് എന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ട നേട്ടം ഇതാണ്. നിങ്ങൾ നോക്കി, ഈ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് അവൻ്റെ ചുറ്റുപാടുകൾക്കാണ്. ബി എത്ത് എൻവയറോൺമെൻറ്, അതിൽ ഏറ്റവും കൂടുതൽ ബിയത്തിൽ ഏറ്റവും കൂടുതൽ മുയച്ചു നിൽക്കുന്നത് റോളുള്ളത് മാതാപിതാക്കൾക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര വ ഇന്നമാ അബ്വാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സറാനിഹി. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്, അങ്ങനെയാണ് ജനിക്കുന്നത്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ തീയാരാധകനോ ക്രിസ്ത്യാനിയോ ഒക്കെ ആക്കുന്നത്. മുത്തഫഖുൻ അലൈഹിയായ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഹദീസാണിത്. എത്രയോ എല്ലാ ക്ലാസ്സുകളും നമ്മൾ കേൾക്കും. ഈ ഹദീസിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാരൻറിങ്ങിൽ ഏറ്റവും മെയിൻ ടൂളാണ് ഈ ഹദീസ്. ഇതുകൊണ്ടാണ് പാരൻറിങ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടത് നടക്കും. വണ്ടിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മതി അതങ്ങ് വളർന്നോളും. നമ്മൾ പറയില്ലേ, കപ്പ പിന്നെ കാലയിൽ വളരുന്ന വലിയ വലിയ വടാവൃക്ഷങ്ങൾ, ആരെങ്കിലും അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാ ഒന്നുമില്ല. എന്നാൽ പാരൻറിങ് ഇമ്പോർട്ടൻ്റ് ആയത് അതുകൊണ്ടാണ്. ഈ ഹദീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ മജൂസിയോ നസ്രാനിയോ ആക്കുന്നത് എന്ന് പറഞ്ഞ പഠിച്ചവൻ മുസ്ലിമോ ആക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എന്താണതിൻ്റെ സയൻറ്റിഫിക്കൽ സൈഡ് എന്നറിയോ? അതായത് അള്ളാഹ് ഒരു മനുഷ്യനെ ഫിത്രത്തിലാണ് സൃഷ്ടിക്കുന്നത്. ഫിത്രത്തിനാണ് മുസ്ലിമായിട്ടാണ് സൃഷ്ടിക്കുന്നത്. എല്ലാം ഒബീഡിയൻ്റാണ്, അള്ളാഹുവിന് ഒബേ ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലാണ്. ആ സിസ്റ്റത്തിൽ ഒരു ആള് എടുത്തു വളർത്തുന്നത് കൊണ്ടാണ് ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻ്റ് ഉണ്ടാവുന്നത്. എപ്പോഴും ഇൻഫ്ലുവൻ്റ് ഉണ്ടാവും. വെറുതെ അങ്ങ് വിട്ടേച്ചിരുന്നുവെങ്കിൽ അവനൊരു നല്ല ശുദ്ധ പ്രകൃതിയുള്ള മുസ്ലിമായിട്ടാണ് വളരുക എന്നാ. പക്ഷേ പാരൻറ്റിൻ്റെ കയ്യിൽ അവനുള്ളത് കൊണ്ട് എന്തായാലും അവന് ഇൻഫ്ലുവൻ്റ് ഉണ്ടാവും. ഈ ഇൻഫ്ലുവൻ്റ് അവനെ ഒന്നുകിൽ മജൂസിയോ യഹൂദിയോ നസ്രാനിയോ ഒക്കെ ആക്കും. അപ്പൊ ഇവിടെ മുസ്ലിമായ ഒരു മാതാപിതാക്കളുടെ ജോലി പാരൻറിങ് എന്ന് പറഞ്ഞത് അവനെ മുസ്ലിമാക്കുക എന്നതല്ല. അള്ളാഹു ആ കുഞ്ഞൻ ജന്മനാ മുസ്ലിമാണ്. ലോകത്തിലെ എല്ലാ കുട്ടികളും ജന്മനാ മുസ്ലിമാണ്. അവരുടെ ജോലി ഈ ഫിത്രത്തിനെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഒരു മുസ്ലിമായ മുസ്ലിമാക്കുക എന്നത്? നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യം കൂടിയാണ്. ഒരു മോളെ ഹിദായത്തിൽ അള്ളാഹു ആ കുഞ്ഞിനെ ഫിത്രത്തിലാണ് സൃഷ്ടിച്ചത്. ഈ ഫിത്രത്തിന് അഴുക്കുണ്ടാക്കുന്നതാണ് മജൂസിയാവുക, നസ്രാനിയാവുക, അല്ലെങ്കിൽ യഹൂദിയാവുക. അതൊരു ഒരു ഒരു സിമ്പലാണ് സത്യത്തിൽ. അത് അഥവാ പ്രകൃതി അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അനുയോജ്യമല്ലാത്തത് അവിടെ വളരും, അത് വളരാതെ സൂക്ഷിക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു രക്ഷിതാവ് അല്ലെ രക്ഷിതാക്കൾ കൃഷിക്കാരുടെ ഒരു റോളിലാണ്. എന്താ കൃഷിക്കാരുടെ റോള്? അയാൾ അവിടുത്തെ മുള്ള് പറിച്ചെടുത്ത് കളയും, കാലയിൽ വളരുന്ന പുല്ല് വളരും. അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കൃഷി അത് മാത്രം അതിൻ്റേതായ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരാൻ ആവശ്യമുള്ളത് എന്തൊക്കെ കൊടുക്കണോ അത് കൊടുക്കും, എന്തൊക്കെ എടുക്കണോ അത് എടുത്തു മാറ്റും. അതാണല്ലോ കൃഷിക്കാരൻ്റെ ജോലി. പാരൻസിൻ്റെ ജോലി എന്താ? ഈ ഫിത്രത്തിനെ വളർത്താൻ അനിവാര്യമായ ഒരുപാട് വിഭവങ്ങൾ അള്ളാഹ് ഇവിടെ നിലനിർത്തി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഒരു ശരീരം വളരാൻ ആവശ്യമായത് എന്താണ്? അള്ളാഹു സൃഷ്ടിച്ചതുകൊണ്ട് വളരൂല. അതിന് തക്കാളിയും ഫ്രൂട്ടും അതുപോലെ തന്നെ പച്ചക്കറിയും മാംസ്യവും ഇങ്ങനെ പ്രോട്ടീനൊക്കെ ഉള്ള സാധനങ്ങൾ അള്ളാഹുവിൻ്റെ ചുറ്റുപാടും വെച്ചിട്ടുണ്ട്. പാരൻറ്റിൻ്റെ ജോലി എന്താ? അതൊക്കെ ആവശ്യമുള്ള അളവനുസരിച്ച് ആവശ്യത്തിന് ആവശ്യത്തിൻ്റെ നേരത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്വാലിഹായി അല്ലെങ്കിൽ മുത്തക്കികളുടെ ഇമാമായി വളരാൻ അനിവാര്യമായ ഈ ഫിത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തി വർദ്ധിപ്പിക്കാൻ അനിവാര്യമായ വിഭവങ്ങൾ അവരുടെ ചുറ്റുമുണ്ട്. അതിൻ്റെ ടൈമും സമയമൊക്കെ നോക്കി വേണ്ടത് വേണ്ട അളവിൽ വേണ്ട സമയത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചിലത് അവന് പറ്റൂല, ഈ ഫിത്രത്തിന് രോഗമുണ്ടാക്കും, അതിനാവശ്യമായ ആ രോഗത്തിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരുപാട് പ്രൊട്ടക്ഷൻസുകൾ, നമ്മൾ ഡ്രസ്സ് പുതപ്പ് രോമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാ? തണുപ്പിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതുപോലെ ഇതുപോലെ ഇതൊന്നും കയറി കൂടാതിരിക്കാൻ ആവശ്യമായ കുറേ പ്രൊട്ടക്ഷൻസ്, ഈ പ്രൊട്ടക്ഷൻസ് അവരെ വേണ്ട നേരത്ത് വെച്ചു കൊടുക്കുക. ഈ രണ്ട് ജോലിയാണ് ഇസ്ലാമിയിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിഭവങ്ങളെ തിരഞ്ഞെടുക്കണം, സമയങ്ങളെ തിരഞ്ഞെടുക്കണം, കൊടുക്കേണ്ട അളവ് തിരഞ്ഞെടുക്കണം, ഇത് വേണ്ടത്ര വർക്കൗട്ട് ആകുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം, ടെസ്റ്റ് നടത്തണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം അടങ്ങുന്ന ഒരു സംഗതിയെയാണ് ഇസ്ലാമിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഈ വിഷയത്തെ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതാ പഠിക്കാൻ പോകുന്നത്. എന്ത്? ഇസ്ലാമിൽ ഫിത്രത്തായി അള്ളാഹു സൃഷ്ടിച്ച ഈ മനുഷ്യക്കുഞ്ഞിനെ ആ ഫിത്രത്തിൻ്റെ ചൈതന്യം വളർത്താനും അതിൻ്റെ ഫിത്രത്തിൻ്റെ പ്രകൃതിയെ പരിക്കേൽപ്പിക്കുന്നത് അവിടേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ സ്വീകരിക്കാനും അനിവാര്യമായി ചെയ്തുകൊണ്ടേയിരിക്കേണ്ട കർമ്മ പദ്ധതിയുടെ പേരാകുന്നു പാരൻറ്റിങ്. അപ്പൊ അതെന്തൊക്കെയാ? അതൊരൊറ്റ ടിപ്പിന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ വിശദമായ പഠനമാണ് സത്യത്തിൽ എന്ത്? നമ്മുടെ പാരൻറ്റിങ്. ഇത് പഠിക്കേണ്ടത് ഇന്നത്തെ മക്കളുള്ള മാതാപിതാക്കൾ ഒറ്റക്കല്ല. ഈ വിഷയം പഠിക്കേണ്ടത് കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവർ മുതൽ പഠിച്ചു തുടങ്ങേണ്ട വിഷയമാണ്. കാരണം ഇസ്ലാമിലെ പാരൻറ്റിങ് ഒരിക്കലും മക്കളുണ്ടായതിനു ശേഷം തുടങ്ങുന്നതല്ല. മാത്രവുമല്ല ഇത് മക്കളാഗ്രഹിക്കുന്നുവോ ആർക്കല്ലാഹു മക്കളെ നൽകിയോ അവർ അത് നൽകപ്പെടുന്നതോടുകൂടി ബാധ്യസ്ഥരാകുന്ന ഒരു ജോലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻഹുമാ നമ്മളോട് പറയുന്നു, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാ ആളുകളും ഭരണാധികാരികളാണ്, അവരുടെ ഭരണീയരെ കുറിച്ച് അവരെല്ലാവരും നാളെ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് റസൂല് പറഞ്ഞെന്താണ്? വർറജുലു റാഇൻ ഫീ അഹ്ലിഹി വമസ്ഊലുൻ അൻ റഇയതിഹി. ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ്, അവൻ്റെ കുടുംബത്തിലെ ഭരണീയരെ കുറിച്ച് അവൻ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. മുസ്ലിമല്ലാത്ത ഒരാൾ പാരൻറ്റിങ് പഠിക്കുന്നത് കേവലം മാനുഷികമായ ഒരു ഫീലിങ്ങിൻ്റെ പേരിലാണ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് എൻ്റെ മക്കൾ അവർ നാളെ കഷ്ടപ്പെടരുത്, അത്രയാണ് അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അയാൾ നോക്കിയിട്ടില്ലെങ്കിൽ, ഈ പറഞ്ഞ ടിപ്സ് ഒന്നും പ്രയോഗിക്കാതെ തന്നെ നോക്കിയില്ലെങ്കിലും ഓനൊരു നല്ല നിലയിലെത്തിയാൽ അയാൾ ആശ്വാസവാനായി. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ പാരൻറ്റിങ്ങിൽ അതല്ലല്ലോ ലക്ഷ്യം. അവൻ്റെ ആകാംക്ഷയും അവൻ്റെ പ്രതീക്ഷയും എന്താണ്? പടച്ചോനെ, എനിക്കല്ല നൽകിയ മഹാദാനമാണ് എൻ്റെ സന്താനങ്ങൾ, അതെനിക്കൊരു പരീക്ഷണമാണ്. ഭൂമിയുടെ ഒരു അലങ്കാരമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം എന്താ? അവനെ ഞാൻ സ്വാലിഹായി വളർത്തുമോ അതല്ല സ്വാലിഹല്ലാത്തവനായി വളർത്തുമോ? നാളെ പടച്ചവൻ എന്നോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടിയ അവസരത്തിൽ, എനിക്ക് സാധ്യമായ അവസ്ഥയിൽ, എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ഇത് ശ്രദ്ധിക്കും. എന്ന് പറയാൻ നമുക്ക് യോഗ്യത ഉണ്ടാവണം. അല്ലെ, പടച്ചോൻ നമ്മളോട് നാളെ ചോദിക്കുമ്പോൾ, പടച്ചോനെ ഇതാ ഞാൻ എന്നെ കൊണ്ടാവുന്ന മാതിരിയൊക്കെ നോക്കി എന്ന് പറയും. അപ്പം അവൻ ചോദിക്കുന്ന ചോദ്യം തടഞ്ഞ് നീ എന്താ നോക്കിയത്? അപ്പം പറയും എന്നെ കൊണ്ടാവുന്ന മാതിരിയൊക്കെ ഞാൻ അവന് സ്കൂളിലും കോളേജിലും മദ്രസിലൊക്കെ പറഞ്ഞയച്ചു, അതിന് വേണ്ട സൗകര്യം ചെയ്തെടുത്തു. അത് പോരാ, അതല്ല, അള്ളാഹുവും റസൂലും ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിൽ ഓരോ ഘട്ടത്തിലും അവൻ ശ്രദ്ധിക്കേണ്ടതിനെ വഹ്യ് ഇറക്കിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മദ്രസയിലേക്ക് പറഞ്ഞയച്ചു, സ്കൂളിൽ പറഞ്ഞയച്ചു, നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തു എന്നതിൽ തീരുന്നതല്ല. മാതാവും പിതാവും നേരിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ വഹ്യ് മുഖേന ഇറക്കി അറിയിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ ആമുഖമായി നമുക്ക് കഴിയണം. ആദ്യം അള്ളാഹു മക്കളെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ ആദ്യം പറയാൻ കഴിയേണ്ടത് എന്തിനെക്കുറിച്ചാണ്? പടച്ചോനെ, മാതാപിതാക്കൾ എന്ന നിലക്ക് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നീ നിന്റെ കിതാബിലൂടെയും സുന്നത്തിലൂടെയും അവൻ്റെ ചര്യ അനുസരിച്ച് ജീവിച്ച സഹാബികളുടെയും ജീവിതത്തിൽ നിന്ന് ഞാൻ പരമാവധി പഠിച്ചു. രണ്ട്, ആ പഠിച്ചതനുസരിച്ച് എനിക്കൊണ്ടാവുന്ന അത്ര ഞാനത് അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, പോരാത്തത് നിന്നോട് പ്രാർത്ഥിച്ചു. ഇതാണ് റബ്ബെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പാളിച്ച നീ പുറത്തു തരണേ, നല്ലതിന് നീ എനിക്ക് പ്രതിഫലം നൽകണമേ. ഇത് പറയാൻ നമ്മൾ യോഗ്യരാണ്. എൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ഓരോ രക്ഷിതാക്കളോടും, ഇനി രക്ഷിതാവാകാൻ കാത്തിരിക്കുന്ന ഒരു സന്താനങ്ങളെ സ്വീകരിച്ചൊരു പിതാവ് മാതാവ് ആ എന്ന ഒരു ഗ്രേഡിലേക്ക് ഉയരാൻ സ്വപ്നം കാണുന്ന എല്ലാ മുഅ്മിനായ മുസ്ലിമായ ആണിനോടും പെണ്ണിനോടും ഞാൻ ചോദിക്കുന്നു, നാളെ അള്ളാഹു നമ്മളെ മരിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളോട് മക്കളുടെ മേഖലയിൽ ചോദ്യം ചോദിക്കാൻ ആരംഭിക്കുമ്പോൾ ഈ ഒരു ഉത്തരം ആദ്യം നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ഓരോ ദിവസത്തിലും അള്ളാഹുവിനോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആമുഖം നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ആണല്ലോ, അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അങ്ങോട്ട് ചെയ്തത് പറഞ്ഞു ചോദിക്കുക എന്നത് നല്ലൊരു സ്വഭാവമാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ടാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മൾ ചോദിക്കുന്നത്. മക്കൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പഠിച്ചോനെ നിന്റെ ഖുർആനിലും നിന്റെ സുന്നത്തിലും നീ പഠിപ്പിച്ചത് പ്രകാരം ഒരു പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടതാവുന്നതും ഞാൻ പഠിച്ചിരുന്നു, കേൾക്കാറുണ്ടായിരുന്നു, എന്നിട്ടതുപോലെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പരമാവധി ശ്രമിച്ചിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അത് കഴിയില്ലെങ്കിൽ ഇതാ, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഈ പഠന സീരിയൽ അല്ലെങ്കിൽ ഈ പഠന ശൃംഖല ആ ഒരു മേഖലയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോവുക. അതിനൊരുപാട് സഹായിക്കും. കുട്ടികൾക്ക് വ്യത്യസ്ത തരമായ വളർച്ചകളുണ്ട്. അതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് മേഖലയിൽ വളർച്ചകളുണ്ട്. നമ്മളൊക്കെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒറ്റ പദമാണ് കാണുന്നത്, അതല്ല, വൈവിധ്യങ്ങളാർന്ന വളർച്ചയുണ്ട് കുട്ടികൾക്ക്. ആ ഓരോ വളർച്ചയ്ക്കും ആ വളർച്ചയുടെ അനിവാര്യമായ വിഭവങ്ങളും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളും റസൂലും അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവ മുഴുവനും ആ മുഴുവൻ തലങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുക. നല്ല നിലയിൽ മാതാപിതാക്കളായി ജീവിക്കാൻ കഴിയുന്ന അതിനനിവാര്യമായ വിഭവങ്ങൾ ലഭിക്കാനും അറിയാനും അത് പകർത്താനും പരിശീലിപ്പിക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിലൂടെ ഇൻഷാ അല്ലാ ഇതിൻ്റെ ഓരോ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. അള്ളാഹു നമുക്കതിനുള്ള സൗകര്യങ്ങളും ആയുസ്സും അറിവും ക്ഷമയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വാലിഹായ മുത്തഖികളുടെ ഇമാമാവാൻ യോഗ്യതയുള്ള മക്കളെ അള്ളാഹു നമുക്ക് നൽകി അവരിലൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ.
1: മാഷാല്ലാ, സാമൂഹ്യ വളർച്ചയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം ഒന്നാണ് നാം ഇതുവരെ സ്നേഹക്കൂടിൽ കേട്ടത്. അഷ്റഫ് എഗരൂളാണ് നേതൃത്വം നൽകിയത്.
2: ഓക്കെ, ഇനി വൈബ്സിലെ അവസാനത്തെ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്.
1: യെസ്,
2: അൽ ഉസൂൽ. അസുലു ഇല്ലാതെ ഒന്നും ശരിയാവില്ല നമ്മൾ പറയാം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അസുൽ അല്ലേ? അത് അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അറിയണം. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം നമുക്ക് കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു കായിദയാണ്, ഒരു തത്വമാണ്. അത് അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ളതാണ്. അഥവാ നമുക്ക് ഉറപ്പുള്ള, യഖീനുള്ള ഒരു കാര്യം, നമുക്ക് സംശയമുള്ള ഒരു കാര്യം കൊണ്ട് നീങ്ങിപ്പോവുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു നിയമം പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്, വഹാദിഹിൽ ഖാഇദ മിൻ ഔസഇൽ ഖവാഇദ് അൽ ഫിഖ്ഹിയ തത്ബീഖൻ, പ്രയോഗവൽക്കരണത്തിൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങളിൽ ഏറ്റവും വിശാലമായ ഒരു നിയമമാണ് ഈ ഒരു നിയമം. വഅക്സറുഹ ഇംതിദാദൻ ഫി അബ്വാബിൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ നിരവധി ബാബുകളിലേക്ക്, അധ്യായങ്ങളിലേക്ക് അത് പരന്നുകിടക്കുന്നുണ്ട്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, ഇമാം സുയൂത്തി റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞു, അന്നഹ തദ്ഖുൽ ഫി ജമീഇ അബ്വാബിൽ ഫിഖ്, ഫിഖ്ഹിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളെയും, എല്ലാ ബാബുകളെയും ഈ ഒരു നിയമം, അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ള നിയമം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഈ ഒരു നിയമത്തെ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇസ്ലാമിൻ്റെ അസുലിയായ ഫിഖ്ഹിയായ ഖവായിദുകൾ വിശദീകരിക്കുന്ന ആ മൻദൂബത്തുൽ ഖവായിദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഈയൊരു നിയമത്തെ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, വതർജഉ അൽ അഹ്കാമു ലിൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി എന്നാണ്. അതായത് അഹ്കാമുകൾ യഖീനിലേക്കാണ് മടക്കപ്പെടുന്നത്, അഥവാ അഹ്കാമുകൾ യഖീനാണ്. ഫലാ യുസീലു ശക്കു ലിൽ യഖീനി, ശക്കു ഒരിക്കലും യഖീനിനെ നീക്കം ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഖീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായി ഇൽമാണ്, അഥവാ ശക്കില്ലാത്ത അവസ്ഥ. അൽ അംറു സാബിത്തുൽ മഅലൂമു മിന ശരീഅ എന്നതാണ് പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം. അഥവാ ശരീഅത്തിൽ അറിയപ്പെട്ടിട്ടുള്ള, സ്ഥിരപ്പെട്ടിട്ടുള്ള സംഗതികൾ, അങ്ങനെയുള്ള ഒരു കാര്യം, ഒരു സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം കൊണ്ട് ആ അറിയപ്പെട്ട വസ്തുത ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമ്മൾ യഖീൻ എന്ന് പറയുമ്പോൾ ഇൽമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ശക്ക് എന്ന് പറയുമ്പോൾ ലന്ന് പോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ലന്ന് എന്നുള്ള പദം യഖീനിൻ്റെ അർത്ഥത്തിൽ, അല്ലെങ്കിൽ ലന്നു റാജിഹിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചില ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, സൂറത്തുൽ ഹാഖയിലെ 20-ാമത്തായത്ത്. അപ്പോൾ ഇവിടെ യഖീൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ലന്ന് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്കും നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങളും അതുപോലെ തന്നെ വസ്തുതകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. വതർജഉൽ അഹ്കാമുൽ യഖീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അഹ്കാമുകളെല്ലാം തന്നെ, യഥാർത്ഥത്തിൽ യഖീനിലാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അഥവാ ഇവിടെ യഖീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, അന്ന ശരീഅ ജാഅത്ത് ബിഅമാലി ളന്നി അൽ ഗാലിബ് ഫി അദദി മിനൽ മസാഇൽ, അറിയപ്പെട്ടിട്ടുള്ള ഒരുപാട് മസ്അലകളിൽ അല്ലന്നുൽ ഗാലിബാണ്. ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൂറത്തു ബഖറയിൽ 230-ാമത്തെ ആയത്തിൽ കാണാം, ഫഇൻ തല്ലഖഹ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു ഫഇൻ തല്ലഖഹ ഫലാ ജുനാഹ അലൈഹിമ അൻ യതറാജഅ ഇൻ ളന്ന അൻ യഖീമ ഹുദൂദ അല്ലാഹ് وتلك حدود الله يبينها لقوم يعلمون. തലാഖുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ അവൻ അവളെ തലാഖ് ചൊല്ലിയാൽ, ഫലാ ജുനാഹ അലൈഹിമ അൻ യതറാജ, മടങ്ങി വരാൻ, തിരിച്ചു വരാൻ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. ഇൻ ളന്ന അൻ യഖീമ ഹുദൂദ അല്ലാഹ്, അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ ഹദ്ദുകൾ അവർ പാലിക്കും എന്ന് അവർക്ക് തോന്നിയാൽ. അപ്പോൾ ഇവിടെ തോന്നുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൽ ഇഹ്തിമാലു റാജിഹാണ്, പൂർണ്ണമായ ഒരു 100-ൽ 100% നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും കൂടുതൽ അതിലേക്കാണ് നമ്മുടെ ചായ്വ്. ആ അർത്ഥത്തിലാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ, നമ്മൾ മുമ്പ് അത് കാര്യം കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് കൂടുതൽ ഇവിടെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ചില ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാര്യം കുറച്ചുകൂടി വ്യക്തമാകും. അഥവാ നമ്മുടെ അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്നുള്ള ഇസ്ലാമിൻ്റെ നിയമം, ഒരു യഖീനുള്ള ഒരു കാര്യം അത് ലാ യസൂലു ബിശക്ക്, നമുക്ക് സംശയമുണ്ടാകുന്നത് കൊണ്ട് ആ യഖീൻ നീങ്ങിപ്പോകുന്നില്ല. അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്കിയ ഇലൈഹി റജുലു യുഖയ്യൽ ഇലൈഹി അന്നഹു യജിദു ശൈഇ ഫി സ്വലാ, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാതിയുമായി കൊണ്ട് കടന്നു വരുന്നു. എന്താണ് പരാതി? നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അനുഭവപ്പെടുന്നു, അഥവാ തൻ്റെ വുളു നഷ്ടപ്പെട്ടോ ഇല്ലയോ, തൻ്റെ കിഴിവായോ പോയോ ഇല്ലയോ എന്നൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് അയാൾ നമസ്കാരത്തിൽ സ്വീകരിക്കേണ്ട കാര്യം, നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു, ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, നീ എന്തു ചെയ്യേണ്ടതില്ല, നീ ഒരിക്കലും നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് പോരേണ്ടതില്ല. ഒന്നുകിൽ അത് നിനക്കുറപ്പാക്കും വിധമുള്ള ശബ്ദമോ അതല്ലെങ്കിൽ വാസനയോ ഉണ്ടെങ്കിൽ അല്ലാതെ. അപ്പോൾ ഇവിടെ ഈ ഒരു തത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അൽ യഖീനു ലാ യസൂലു ബിശക്കി, ഒരു ശക്കുകൊണ്ട്, സംശയമുള്ളതുകൊണ്ട് ഒരിക്കലും ഒരു യഖീനായ, അതായത് അയാൾക്ക് വുളു ഉണ്ട് എന്നുള്ള കാര്യം അയാൾക്ക് യഖീനാണ്, നേരെ മറിച്ച് വുളു പോയോ ഇല്ലയോ എന്നുള്ളതാണ് അയാളുടെ സംശയം, അത് ശക്കാണ്. അപ്പോൾ ശക്ക് ഉള്ള ഒരു കാര്യം കൊണ്ട് യഖീൻ ഉള്ള ഒരു കാര്യം നീങ്ങുകയില്ല. നേരെ മറിച്ച് അയാൾക്ക് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് യഖീനാവും, അതല്ലെങ്കിൽ വാസന പുറത്തു വന്നു കഴിഞ്ഞാൽ അതയാൾക്ക് യഖീനായി മാറി. അപ്പോൾ ഒരു യഖീനിനെ മറ്റൊരു യഖീൻ കൊണ്ട് നീക്കാം, പക്ഷേ യഖീനിനെ ശക്കുകൊണ്ട് നീക്കാൻ പറ്റുകയില്ല. ഇതാണ് ഈ അടിസ്ഥാന നിയമത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ചില തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, إذا شك أحدكم في صلاته فلم يدري كم صلى أثلاثا أم أربع. ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ശക്കുള്ളവനായി, സംശയിച്ചു അയാൾ, ഞാൻ എത്രയാണ് നമസ്കരിച്ചത്? മൂന്നാണോ അതല്ല നാലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ആ വ്യക്തിയോട് പറഞ്ഞത്? ഫൽ ലതുറഹശ്ശക്ക്, അവൻ ശക്കിനെ ഒഴിവാക്കട്ടെ, വിടട്ടെ. വല്യബിൻ അലാ മസ്തൈഖന, എന്നിട്ട് അയാൾക്ക് ഉറപ്പുള്ള യക്കീനുള്ള കാര്യത്തിൽ അയാൾ പിടിച്ചു നിൽക്കുകയും ചെയ്യട്ടെ. അപ്പോൾ എത്രയാണ്? മൂന്നാണോ നാലാണോ? പക്ഷേ ഏതെങ്കിലും ഒന്ന് അയാൾക്ക് യക്കീനുണ്ടാകും, മറ്റേതായിരിക്കും സംശയം. മൂന്നാണോ നാലാണോ എന്നറിയുമ്പോൾ മൂന്ന് അയാൾക്ക് യക്കീനായിരിക്കും, നാലായോ ഇല്ല എന്നതായിരിക്കും സംശയം. അപ്പോൾ സംശയമുള്ളതിനെ ഒഴിവാക്കി മൂന്നിനെ പിടിക്കുക, ഇതാണ് അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യൻ, അയാൾ വുളു കൊടുത്തു. ആ വുളു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞു, അടുത്ത നമസ്കാരത്തിൻ്റെ സമയമായി. അയാൾ ചിന്തിക്കുകയാണ്, എൻ്റെ വുളു നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? വുളു എടുത്തു എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പാണ്, ആ വുളു കൊണ്ടാണ് അയാൾ കഴിഞ്ഞ നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ വുളു നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പില്ല എങ്കിൽ അയാൾക്ക് വുളു ഉള്ള അവസ്ഥയിൽ തന്നെ എന്നുള്ള ഹുക്കുമായിരിക്കും ഉണ്ടാവുക. കാരണം അൽ യഖീനു ലാ യസൂലു ബിശക്കി, ഒരു യഖീനായ കാര്യം ഒരിക്കലും ശക്ക് കൊണ്ട് നീങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അപ്പോൾ അസലുൽ ബഖാഉൽ ഹദസ്. അപ്പോൾ അടിസ്ഥാനപരമായി അയാൾ ശുദ്ധിയുള്ളവനാണ്, ആ ശുദ്ധിയിൽ തന്നെ അയാൾ നിലനിൽക്കും. കാരണം അത് അയാൾക്ക് യഖീനുണ്ട്, ശുദ്ധി പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് അയാൾക്ക് സംശയമുള്ളത്. ആ സംശയത്തെ നമ്മൾ ഒഴിവാക്കി യഖീനിലേക്ക് നമ്മൾ മടങ്ങി വരും. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം. ഒരാൾ സംശയിക്കുകയാണ്, നമസ്കാരത്തിന് സമയമായി, അയാൾ വുളു എടുത്തോ ഇല്ലയോ എന്നയാൾക്ക് സംശയമായി. അപ്പോൾ അടിസ്ഥാനപരമായി ഇവിടെ അയാൾ വുളു എടുത്തോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് സംശയം. അപ്പോൾ അയാൾ ഇപ്പോഴുള്ള അസലെന്താണ്? വുളു ഇല്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം വുളു എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് അയാൾക്ക് സംശയമുള്ളത്. വുളു ഇല്ല എന്ന കാര്യം യഖീനാണ്. നേരെ മറിച്ച് ആ യഖീൻ വുളു എടുത്തോ ഇല്ലയോ എന്ന ശക്ക് കൊണ്ട് ഒരിക്കലും നീങ്ങിപ്പോകുന്നില്ല. അപ്പോൾ അയാളുടെ വിധി വുളു ഇല്ലാത്തവൻ്റെ അവസ്ഥയാണ്, അയാൾ രണ്ടാമതും വുളു ചെയ്യേണ്ടതുണ്ട്. അതാണ് അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ള നിയമം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. വതർജുഉൽ അഹ്കാമു ലിൽ യഖീനി ഫലാ യസീലു ശക്കു ലിൽ യഖീനി ഫലാ യുസീലു ശക്കു ലിൽ യഖീനി. ഒരിക്കലും യഖീൻ ശക്കിനെ നീക്കം ചെയ്യുകയില്ല, അല്ലെങ്കിൽ ഒരിക്കലും യഖീനിനെ ഒരു ശക്ക് നീക്കം ചെയ്യുകയില്ല എന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നിത്യജീവിതത്തിൽ ഈ ഒരു നിയമത്തിന് അനുഗുണമായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഉദാഹരണം നോക്കൂ. സുബഹി ബാങ്ക്, അതല്ലെങ്കിൽ ഫജർ ഉദിച്ചോ ഇല്ലയോ, അയാൾ ബാങ്ക് കേട്ടിട്ടില്ല. അപ്പോൾ ഫജർ ഉദിച്ചിട്ടുണ്ടോ ഇല്ലയോ അയാൾക്ക് സംശയമാണ്. ഉദിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അയാൾക്ക് യഖീനുണ്ട്, പക്ഷെ ഉദിച്ചോ ഇല്ലയോ, ഉദയം നടന്നിട്ടുണ്ടോ ഇല്ലയോ, ഉദയം നടന്നതാണോ നടന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിന് സംശയമുള്ളത്. അങ്ങനെ വരുമ്പോൾ ഫൽ അസ്ലു ബഖാ അല്ലൈൽ, ഫജർ ഉദിച്ചിട്ടില്ല, കാരണം അയാൾക്ക് ആ ശക്കിനെ നീക്കാൻ പറ്റിയ യഖീനായൊരു കാര്യം അയാൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഫജർ രാത്രിയിൽ തന്നെ നിനക്ക് നിലനിൽക്കാം. നോമ്പുകാലമാണെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാം, ഫജർ നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്, അതാണ് അൽ യഖീനു ലാ യസൂലു ബിശക്കി. ശക്കു കൊണ്ട് ഒരിക്കലും യഖീൻ നീക്കം ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ റമദാനിലും അല്ലാത്ത കാലങ്ങളിലുമൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഒരാൾ സൂര്യൻ അസ്തമിച്ചോ ഇല്ലയോ എന്ന് അയാൾക്ക് സംശയമാണ്. അസ്തമിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ല, അസ്തമിച്ചോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. അപ്പോൾ അതിൻ്റെ വിധി അസ്തമിച്ചിട്ടില്ല, അസലിൽ ബഖ ആക്കുക, അസലിൽ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം വിധി. അതുപോലെ ഒരു മനുഷ്യൻ തൊലാഖ് ചൊല്ലി, അപ്പോൾ അത് തൊലാഖ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ സംശയമായി. അപ്പോൾ എന്താണ് അസ്വല്? അൽ യഖീനു ലാ യസൂലു ബിശക്ക്. അയാൾ തൻ്റെ ഭാര്യയെ തൊലാഖ് ചൊല്ലിയോ ഇല്ലയോ എന്നൊക്കെ സംശയമാണ്. നേരെ മറിച്ച് അസ്വൽ എന്താണ്? തൊലാഖ് ഇല്ല, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ളതാണ് അസ്വൽ. അതുകൊണ്ട് തന്നെ അസ്വലിലേക്ക് മടക്കപ്പെടും, അത് തൊലാഖായി പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ഉദാഹരണങ്ങൾ ഈ ഒരു കായിദയുടെ, ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്ന് പറയുന്ന ഈ ഒരു നിയമം, ഈ ഒരു നിയമത്തിൽ നിന്ന് പണ്ഡിതന്മാർ, അതാണ് അടിസ്ഥാനപരമായ നിയമമാണ് അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്നുള്ളത്. ഈ അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ള ഈ നിയമത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള, നിഷ്പന്നമായിട്ടുള്ള, അതിൻ്റെ അതിന് ഉപോത്ഫലകമായിട്ടുള്ള ചില നിയമങ്ങളും പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ. അതിൽപ്പെട്ട ഒന്നാണ് അൽ അസ്ലു ആദമുൽ മുസ്ഖത്തി വബക്കാ ഉൽ വാജിബ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. അതായത് ഒരു മനുഷ്യൻ, അൽ അസ്ലു അദമുൽ മുസ്ഖത്തി, മുസ്ഖത്തിനെ കളയുക എന്നുള്ളതാണ് അസ്ലു. ഒരു മനുഷ്യൻ അയാൾ സംശയിക്കുന്നു, ഹൽ ഖദ സ്വലാത്ത അല്ലത്തി അലൈഹി ഔ ലം യഖ്ലിഹ. ഒരു മനുഷ്യൻ അയാൾ സംശയിക്കുന്നു, ഞാൻ നമസ്കാരം നിർവഹിച്ചോ അതേ നിർവഹിച്ചിട്ടില്ലേ എന്നൊക്കെ സംശയമായി. അപ്പോൾ സംശയമാകുമ്പോൾ അസ്വൽ എന്താണ്? അയാൾ വൽ അസ്വലു അദമു ഖളാ ഇസ്സലാ, നമസ്കാരം അയാൾ നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അസ്വൽ. അതാണ് അൽ അസ്വലു അദമുൽ മുസ്ഖിത്ത്, മുസ്ഖിത്തിനെ, കളയുന്ന വസ്തുവിനെ ഇല്ലാതെയാക്കുക, നമ്മളുടെ ഖളാഇനെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ആ കാര്യത്തെ ഇല്ലാതെയാക്കലാണ് അസ്വൽ. ഒരാൾ കടം വാങ്ങി, ആ കടം ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ സംശയമായി. എന്താണ് അയാൾ സ്വീകരിക്കേണ്ട നിലപാട്? അയാൾ അസ്വലിലേക്ക് മടങ്ങണം. എന്താണ് അസ്വല്? കടം വീട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കടം വാങ്ങി എന്ന കാര്യത്തിൽ അയാൾക്ക് തർക്കമില്ല, യഖീനാണ്. നേരെ മറിച്ച് കടം വീട്ടിയോ, അതിലാണ് സംശയം. അപ്പോൾ വീട്ടി എന്ന അസ്വല്, വീട്ടിയിട്ടില്ല എന്ന അസ്വലിലാണ് അയാൾ നിൽക്കേണ്ടത് എന്നർത്ഥം. ഇതാണ് അൽ അസ്വലു അത് മുൽമുസ്ഖിത് ബഖാ ഉൽ വാജിബ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് അഥവാ അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്ന് പറയുന്ന ഇസ്ലാമിക നിയമത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഉണ്ടാക്കിയ രണ്ടാമത്തെ ഒരു നിയമമാണ് അൽ അസ്വലു ബഖാ ഉമാ ഖാൻ അലാ മാ ഖാൻ എന്നുള്ളത്. അതായത് ഏതൊരു കാര്യത്തിൻ്റെയും അസ്വല് ബഖാഉമാക്കാൻ ആലാമാക്കാൻ, അത് ഏത് കാലഘട്ടത്തിലും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഉണ്ടാകും. അഥവാ ഐ സുബൂത്തുൽ അംരി ഫി സമാനിൽ ഹാദിർ ആലാമാക്കാൻ യഅനി ആലാമാ സബത്ത അല്ല അലൈഹി സമാനുൽ മാളി കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ ഒരു കാര്യത്തിൻ്റെ സംഗതി എന്തായിരുന്നു, അങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു കാലത്തും അതിൻ്റെ വിധിയും നിയമങ്ങളും എല്ലാം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം അൽ യഖീനു ലാ യസൂലു ബിശക്കി, ഒരു ശക്ക് കൊണ്ട് അവർക്ക് യഖീനായി തീർന്നിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവർ നീക്കം ചെയ്യുകയില്ല. ഇതിലുള്ള മൂന്നാമത്തെ ഒരു നിയമമാണ് അൽ അസ്ലു ബറാഅത്തു ദിമ്മ. ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ അസ്ലു ബരിഉദ്ദിമ്മയാണ്, അതായത് മിൻ വുജൂബിഷി ഔ ലുസൂമിഹി വകൗനിഹി മശ്ഹൂൽ ദിമ്മ എന്നൊക്കെ പറയും. ഏതൊരു കാര്യവും നമുക്ക് ഉപയോഗിക്കാം, ഏതൊരു കാര്യവും നമുക്ക് അനുവദനീയമാണ്, അതിൻ്റെ ദിമ്മത്തിൽ നിന്ന് നമ്മൾ ബരീകളാണ് എന്നുള്ള അർത്ഥത്തിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ബയ്യിനതു അൽ മുദ്ദഈ വൽ യമീനു അലാ മൻ അൻകർ, വാദിയാണ് അഥവാ വാദിക്കുന്നവനാണ് തെളിവ് ഹാജരാക്കേണ്ടത്, വൽ യമീനു അലാ മൻ അൻകർ, അത് നിഷേധിക്കുന്നവൻ സത്യം ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഒരു അൽ അസ്ലു ബറാഅത്തു ദിമ്മ. കാരണം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കേണ്ടത് തെറ്റ് ചെയ്തു എന്ന് പറയുന്നവനാണ്. നേരെ മറിച്ച് തെറ്റു ചെയ്തിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബരിഉദ്ദിമ്മയായി. അതുകൊണ്ട് തന്നെ കോടതികളുമായി കൊണ്ട് പരിചയപ്പെടുന്ന ആളുകൾക്കറിയാം, നമ്മൾ ഒരാളുടെ മേൽ കേസ് കൊടുത്താൽ അല്ലെങ്കിൽ അയാളുടെ പേരിൽ പരാതി നമ്മൾ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ആ പരാതി കൊടുത്ത വ്യക്തിയാണ് നമ്മൾ ക്രോസിംഗ് നടത്തുക. ആ വ്യക്തിയാണ് ജഡ്ജിയും അതുപോലെ തന്നെ എതിർ കക്ഷിയുടെ വക്കീലും വിചാരണ ചെയ്യുക. ആ മനുഷ്യൻ്റെ തെളിവുകൾ പരിശോധിച്ച് അയാളെയാണ് ചോദ്യം ചെയ്യുക. നേരെ മറിച്ച് പ്രതിയോട് ഇത് ചെയ്തത് സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കും. അവൻ അല്ല എന്ന് പറയുക ഉത്തരവാദിത്തം മാത്രമേ അവനുണ്ടാവുകയുള്ളൂ. കാരണം അവൻ അസല് ബരി ആണ്. ഈ തെറ്റ് അവൻ്റെ മേൽ സ്ഥാപിക്കപ്പെടുന്നത് വരേക്കും അവൻ ബരിഉദ്ദിമ്മയാണ്, അവൻ ആ തെറ്റിൽ നിന്ന് ഒഴിവുള്ളവനാണ്. അത് സ്ഥാപിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ അവൻ കുറ്റവാളിയൊക്കെ ആയിത്തീരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഈ അൽ യഖീനു ലാ യസൂലു ബിശക്കി എന്നുള്ള നിയമം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അസ്ലാണത്. ആ അസ്ല് ഇസ്ലാമിൻ്റെ എല്ലാ മേഖലകളിലേക്കും, അതുകൊണ്ടാണ് ഇമാം സുയൂത്തി പറഞ്ഞ എല്ലാ ഫിഖ്ഹിൻ്റെ അബ്വാബുകളിലേക്കും ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയാനുള്ള കാരണം. ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമത്തെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അഥവാ അൽ യഖീനു ലാ യസൂലു ബിശക്ക്, ഒരു യഖീനായ കാര്യം ഒരു ശക്ക് കൊണ്ട് സംശയം കൊണ്ട് ഒരിക്കലും നീങ്ങുകയില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചില ഉപനിയമങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ആഴ്ചയിൽ ഇൻഷാല്ലാ നമുക്ക് ഈ സമയത്ത് വീണ്ടും അത് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: اوكي نامي دوري كيرتد الأصول پروگرام آن ريڈي ويبسل ويتسما آيا آڑت تلو لپڑا ننگلكم ادو بولت تنن آسواد گرم آيا وشيئنگلو كي آئیت اللا ديو سوم مورنگ شوئي كشاشم ريڈي ويبس نملیک وندگون ديرکي آن نامي دو اپول كيرتد الأصول اننا پنگتی آئیرنو ഇൻഷാല്ലാ ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും റേഡിയോയുടെ കൂടെയുള്ള

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: നമുക്ക് ഇന്നത്തെ മധുരം ഖുർആൻ അല്പനേരം കേൾക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ ഹിജ്ർ 15-ാമത്തെ അധ്യായം 26 മുതൽ 50 വരെയുള്ള 24 ആയത്തുകളാണ് നമ്മളിന്ന് കേൾക്കുന്നത്.
2: قال فاخرج منها فإنك رجيم.

ونزحنا ما في صدورهم

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സുബദം, അഹൽ സുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. സുബദത്തിൽ നിഹാദ് MCC സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുബദം എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ, മൻഹജു സലഫ് തുടങ്ങി ഈ പദപ്രയോഗങ്ങളൊക്കെ വ്യാപകമായി നമ്മൾ കേട്ടു വന്നിട്ടുള്ളതാണ്. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്നും എന്താണ് മൻഹജു സലഫ് എന്നും എന്താണ് ഈ വിഭാഗങ്ങളുടെ പ്രത്യേകത എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഒരു പ്രായോഗിക തലവും നമുക്ക് ബോധ്യമാവുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ആ സംഘടനകളൊക്കെ തങ്ങളാണ് അഹ്ലു സുന്നയുടെ ആളുകൾ, തങ്ങളാണ് മൻഹജിൻ്റെ ആളുകൾ, യഥാർത്ഥ മൻഹജിൻ്റെ ആളുകൾ എന്നൊക്കെ അവകാശപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ഇത് അവകാശപ്പെടേണ്ടി വരുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. എല്ലാവരും ഏകോപിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്നത് അഹ്ലു സുന്നയും അതുപോലെ തന്നെ യഥാർത്ഥ മൻഹജിൻ്റെ പാതയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് സിറാത്തുൽ മുസ്തഖീം, ശരിയായ പാത, നേർമാർഗമുള്ള പാത എന്നതിൽ എല്ലാവരും ഏകോപിച്ചിരിക്കുകയാണ്. പക്ഷെ എന്താണ് ഇവിടെ തർക്കത്തിലുള്ള വിഷയം എന്ന് പറയുന്നത്? ആരാണ് യഥാർത്ഥ അഹ്ലു സുന്നയുടെ ആളുകൾ, ആരാണ് യഥാർത്ഥ മൻഹജിൽ സഞ്ചരിക്കുന്ന ആളുകൾ എന്നതിലാണ് നിലവിലെ തർക്കം എന്ന് പറയുന്നത്. നമ്മൾ വളരെ നിഷ്പക്ഷമായി പഠിക്കുകയാണെങ്കിൽ ശരിയിലേക്ക് എത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് നിഷ്പക്ഷമായി മനസ്സിലാക്കുകയും മൻഹജു സലഫ്, സലഫുകളുടെ മാർഗം, പാത എന്താണെന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ആമുഖം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് നമ്മൾ പഠിക്കണം, നിഷ്പക്ഷമായി അതിൻ്റെ വിശേഷണങ്ങൾ എന്താണെന്ന് പഠിക്കണം, അവരുടെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് പഠിക്കണം. ഇത് പഠിച്ചിട്ട് നിലവിൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇതിനോട് ഏറ്റവും യോജിച്ച് സഞ്ചരിക്കുന്നത്, അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമെന്നത് മനസ്സിലാക്കുക. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, യഥാർത്ഥമായ മാർഗത്തിലേക്ക് പോകാനുള്ള പരിഹാരം എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒന്നാമതൊരു വിഷയം, ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ ചർച്ചക്കെടുക്കുന്ന കാര്യം തന്നെ അഖീദ എന്നുള്ളതാണ്. ഈ അഖീദ, അതിലുള്ള സുരക്ഷിതത്വം അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയാം. സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ അഹ്ലു സുന്നയാണോ, എങ്കിൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഭാഗമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയിൽ ഒന്നെന്താണ്? അഖീദയിലുള്ള സുരക്ഷിതത്വമായിരിക്കും എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അഖീദ എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ സൃഷ്ടികളുടെയും അടിസ്ഥാന വിശ്വാസമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ശരിയായ അഖീദയാണ്. അഖീദയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് ചെന്നെത്തുന്നത് ആദ്യ സൃഷ്ടി മുതലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുള്ള തെളിവുകളൊന്ന് പരിശോധിച്ചു പോകാം. ഇതാണല്ലോ ഒന്നാമത്തെ വിശേഷണം. അപ്പോൾ നമ്മൾ അഖീദ സേഫ് ആവണമെന്നുള്ളത് കൊണ്ടാണ് ഒന്നാമത്തെ വിശേഷണമായി ഈ കാര്യങ്ങൾ പറയാൻ കാരണം. ഇപ്പോൾ ജനങ്ങളുടെ ഫിത്രത്തായി അള്ളാഹു നിശ്ചയിച്ചത് ശരിയായ അഖീദയാണെന്ന് പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ചത്. ഫിത്രത്ത് എന്നെന്താ? ചൈതന്യം. അപ്പോൾ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ അഖീദ നമുക്ക് കാണാൻ സാധിക്കുമെന്നതാണ് വിരലിച്ചു കൊണ്ടുന്നത്. ഇപ്പോൾ സൂറത്തു റൂമിൽ 30-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്റത്ത് അല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാ ذلك الدين القيم ولكن اكثر الناس لا يعلمون. അതായത് ആകയാൽ ശുദ്ധ മനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വായി നിർത്തുക. അതാണ് ഫഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫ. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിന് ആ പ്രകൃതി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേ ഇല്ല എന്ന് തുടങ്ങിയിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തം? ലാ തബ്ദീല ലിഖൽഖില്ല, അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മാറ്റമില്ല. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ഋജുവായ നേരായ മാർഗം. വലാക്കിൻ അക്സർ അന്നാസി ലാ യഅലമുൻ, അധിക ആളുകളും ഇതറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പഠിപ്പിക്കപ്പെട്ടൊരു കാര്യം എന്താണ്? യഥാർത്ഥമായ ജനങ്ങളുടെ ഫിത്രത്ത് എന്ന് പറയുന്നത് എന്താണ്? തൗഹീദാണ് എന്നുള്ളതാണ്. ഈ ഫിത്രത്തിലനുസരിച്ച് സഞ്ചരിക്കുക എന്ന് പറയുന്നതാണ് എന്ത്? ഋജുവായ മാർഗം. അതിലോ വലാക്കിൻ അക്സർ അന്നാസിലായി, അധിക ആളുകൾ ഇത് അറിയണില്ല എന്നാണ്. അപ്പോൾ അറിയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ പറ്റും. എന്താണ് ആ വിജയിക്കാൻ പറ്റിയ മാർഗം എന്ന് പറഞ്ഞാൽ ഫിത്രത്ത്, അതായത് അഖീദ. അപ്പോൾ അഹ്ലു സുന്നയുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അഖീദയിലുള്ള ഒരു ചൈതന്യം. ആ ഒരു ചൈതന്യത്തെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹു പരിശുദ്ധമായ ഈ ഒരു വിശ്വാസത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ സമുദായത്തിലും അദ്ദേഹം അള്ളാഹുവിനെ ഏകദൈവമായി അംഗീകരിക്കുന്നവനും അള്ളാഹുവിന് അർഹമായ ആദരവും അനുസരണവും നൽകുന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്നവനും അതേപോലെ തന്നെ അള്ളാഹിനെ മാത്രം ആരാധനകൾ അർപ്പിക്കുന്നവനുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദനബി അലൈഹി ഇസ്ലാമിൻ്റെ അക്കീദ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളിന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള തൗഹീദിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സാക്ഷാത്കരിച്ച വ്യക്തിയായിരുന്നു എന്ന് ചുരുക്കം. ഏതെല്ലാം മേഖലയിൽ പരന്നു കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരം? തൗഹീദുർ റുബൂബിയത്തിൽ പരന്നു കിടക്കുന്നുണ്ട്, തൗഹീദുൽ ഉലൂഹിയത്തിൽ പരന്നു കിടക്കുന്നുണ്ട്, തൗഹീദുൽ അസ്മായ വസിഫാത്തിൽ പരന്നു കിടക്കുന്നുണ്ട്. എന്താണ് തൗഹീദുർ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വമാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നവൻ, അവനാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നവൻ എന്നീ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയത്തിലുള്ള ഏകത്വമാണ് തൗഹീദുർ റുബൂബിയത്ത് എന്ന് പറഞ്ഞ്. ഇതിൽ ആദം നബി അലൈഹി ഇസ്ലാം അംഗീകരിച്ചിരുന്നു. അതേപോലത്തെ തൗഹീദുൽ ഉലൂഹിയ, ഈ സൃഷ്ടികൾ ഈ വിശേഷണങ്ങൾക്കൊക്കെ അർഹനായ, എന്നെ സൃഷ്ടിക്കുന്ന, ഈ ലോകത്തെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിശേഷണങ്ങൾക്കും അർഹനായ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, മറ്റൊരു സൃഷ്ടിയെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന തൗഹീദുൽ ഉലൂഹിയത്തിനെയും സാക്ഷാത്കരിച്ച വ്യക്തിയായിരുന്നു ആര്? ഈ പറയുന്ന ആദം നബി അലൈഹി ഇസ്സലാം. അതേപോലെ തന്നെ തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്, മൂന്നാമത്തെ തൗഹീദിനൊരു ഇനമാണല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഏകത്വം, ആ നാമഗുണ വിശേഷണങ്ങളിലെ ഏകത്വത്തിലും തുല്യമായിട്ട്, അള്ളാഹ്ക്ക് തുല്യമായിട്ട് മറ്റാരൊന്നുമില്ല എന്ന് അംഗീകരിക്കുകയും അള്ളാഹിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ഒരു വ്യാഖ്യാനങ്ങൾക്കും വിട്ടുകൊടുക്കാതെ, ദുർവ്യാഖ്യാനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, അള്ളയും റസൂലും എങ്ങനെ പഠിപ്പിച്ചെന്നോ അതുപോലെ ഉൾക്കൊള്ളുകയും ആ പ്രമാണങ്ങളെ വ്യക്തമായ രീതിയിൽ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന എന്ന അഖീദയെ യഥാർത്ഥ വിധത്തിൽ സാക്ഷാത്കരിച്ച വ്യക്തിയായിരുന്നു ആര്? ആദം നബി അലൈഹി ഇസ്സലാം. അതുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്സലാം മുതൽ തൗഹീദിൻ്റെ ഫിത്രത്തിലായിക്കൊണ്ടാണ് മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത് എന്ന് ഇവിടെ എന്ത് ചെയ്ത് സൂചിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അഖീദയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായ അഖീദയുടെ ചരിത്രം

തന്നെ അക്രമം പ്രവർത്തിച്ചു. ഇല്ലം തഗ്ഫിർ ലന, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും വത്തർഹംന, ഞങ്ങളുടെ വിഷയത്തിൽ കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായി ഞങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് ഈ ആദനബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ഇവരുടെ ഈ പ്രാർത്ഥനയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ രണ്ടുപേരും അള്ളാഹു അല്ലാത്ത മറ്റൊരാളും പ്രാർത്ഥിച്ചിട്ടില്ല, മറിച്ച് അവനിലേക്ക് മാത്രം വിനീതരായി മടങ്ങി. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും കഴിവുള്ളവനുമാണെന്നും പാപങ്ങൾ പൊറുക്കുന്നവനും അടിമകളോട് കരുണ കാണിക്കുന്നവൻ അവൻ മാത്രമാണെന്നുള്ള അവരുടെ ശരിയായ വിശ്വാസമായിരുന്നു ഈ ഒരു പ്രാർത്ഥനയുടെ ആധാരം എന്നുള്ളത് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു തെളിവാണ്. ആദ്യ കാലഘട്ടത്ത് മുതൽ ജനങ്ങളുടെ സൃഷ്ടിപ്പ് അള്ള ഫിത്രത്തിലാണ് സംവിധാനിച്ചത്, അത് അഖീദയാണ് എന്നതിന്. രണ്ടാമത്തൊരു തെളിവാക്കൂ, അള്ളാഹു ആദം സന്തതികളിൽ നിന്ന് മനുഷ്യർ, അതായത് മനുഷ്യകുലത്തിൽ അവരുടെ രക്ഷിതാവ് എന്ന കരാറും ഉടമ്പടിയും വാങ്ങിയതിന് ശേഷമാണ് അതുപോലെ തന്നെ അവരെ സാക്ഷികളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് അള്ളാഹു മനുഷ്യകുലത്തെ എല്ലാവരെയും തൗഹീദിൽ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്, ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് സൂറത്തുൽ ആറാഫിലൊക്കെ കാണാൻ സാധിക്കും. വഇദ് അഖദ റബ്ബുക മിം ബനി ആദമ മിൻ ളുഹൂരിഹിം ദുരിയ്യതഹും വഅശ്ഹദഹും അല അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലു ബലാ ശഹീദനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വകുന്നാ ദുരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅല മുബ്തിലൂൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ആദമിൻ്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകളിൽ നിന്നും നിൻ്റെ റബ്ബ്, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല, സന്തതികളെ എടുക്കുകയും പുറത്തെടുക്കുകയും അവരുടെ സ്വന്തം പേരിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക, ഞാൻ നിങ്ങളുടെ റബ്ബ് അല്ലയോ എന്ന് അള്ളാഹ് പറഞ്ഞു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവർ സാക്ഷ്യം വഹിക്കുന്നു, നിശ്ചയമായി ഞങ്ങളിതിനെപ്പറ്റി അശ്രദ്ധനായിരുന്നു എന്ന് ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറഞ്ഞേക്കുന്നതിനില്ലാത്തത്ര അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സൂറത്തുൽ അഅ്റാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വിഷയത്തിൽ ഒരു കരാറിനെ ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു കരാറ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നൊക്കെ അറിയിക്കാൻ. ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്താണ്, ഈ മനുഷ്യന്മാരുടെ ഫിത്രത്തായി അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചത് ഈ ഫിത്രത്തായ തൗഹീദിനെയാണ് എന്നതായി നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഈ അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അഖീദയിലുള്ള സുരക്ഷിതത്വമാണ് എന്നുള്ളതാണ്. ഈ ഒരു സുരക്ഷിതത്വം നമുക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ അൽ സുന്ന വൽ ജമാഅത്തിൻ്റെ വാക്താക്കളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് കൃത്യമായ അഖീദ, അള്ളാഹുവിൻ്റെ തൗഹീദ് റുബൂബിയത്തിന് അംഗീകരിക്കുന്നു, ഉലൂഹിയത്തിന് അംഗീകരിക്കുന്നു, അസ്മാവ് സിഫാത്തിന് അംഗീകരിക്കുന്നു, ഈ വിശേഷണങ്ങളൊക്കെ, ഇതാണ് ഫിത്രത്തെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കെ, ഈ ഫിത്രത്തിൽ ആയിരിക്കുന്നവരാണോ നമ്മൾ എങ്കിൽ നമ്മൾ അഹ്ലു സുന്നന്റെ വക്താക്കളായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അടയാളമാണ് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അഖിലവും അള്ളാഹുവിനോട് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സൃഷ്ടികളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല. ഒരാളോടും നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ പറയുന്ന, കഷ്ടപ്പാടുകൾ പറയുന്ന ഒരു മേഖലകൾ ഉണ്ടാവില്ല. എല്ലാം അള്ളാഹുവിലേക്ക് വിടുന്നൊരു സാഹചര്യം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ തൗഹീദിൻ്റെ പൂർണ്ണത മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന്. എന്നാൽ ഇന്ന് പല യാഥാസ്ഥികന്മാരും വാദിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ തന്നെ പങ്കുചേർക്കുന്ന സാഹചര്യം, എന്നാലും അവർ പറയുന്നത് ഞങ്ങളാണ് ഈ അഹ്ലു സുന്നയുടെ ആൾക്കാരെന്ന്. ലോകത്തെ നിയന്ത്രിക്കുന്നത് പല മനുഷ്യന്മാരുടെയും പേരിലേക്ക് വെച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അവർ പറയുന്നത് ഞങ്ങളാണ് അഹ്ലു സുന്നയുടെ ആളുകൾ, ഇവരെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷ നാമവിശേഷ ഗുണങ്ങളിലെ പല കാര്യങ്ങളെയും സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്ന ഒരു യാഥാസ്ഥിക വിഭാഗം ഇവിടെ ഉണ്ട്. പക്ഷേ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞങ്ങളാണ് അഹ്ലു സുന്നയുടെ ആളുകൾ എന്നാ. ഇവരെ തൊട്ട് നമുക്ക് കൃത്യമായ ഒരു സൂക്ഷ്മത നമുക്ക് വേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന തൗഹീദിൻ്റെ വചനം ഒരു ഭാഗത്ത് പഠിപ്പിച്ചിരിക്കെ, ഖുർആനിൽ മൊത്തം പഠിപ്പിച്ചിരിക്കെ, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി തെളിവുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, അതിനുവേണ്ടി തെളിവുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ,
ദുർബലമായ ഒരു തെളിവുകൾ പോലും തെളിവിൽ കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങളെയും തെളിവായി കൊണ്ടുവന്ന് അതിനെ ദുർവ്യാഖ്യാനിച്ച് ഇമാമുകളുടെ വാചകങ്ങളെ ദുർവ്യാഖ്യാനിച്ച് അങ്ങനെ കൊണ്ടുവരുന്ന യാഥാസ്ഥികന്മാർ ഒരു ഭാഗത്തുണ്ട്. എല്ലാ ഇബാദത്തുകളെയും ഈ കാണുന്ന മഹാന്മാരെന്ന് പേരും പറഞ്ഞ് അവരിലേക്ക് അർപ്പിക്കുന്ന വളരെ ദയനീയമായ രംഗങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങളാണ് അഹ്ലുസുന്ന എന്നാണ്. എന്നാൽ ഇവിടെ സുരക്ഷിതത്വത്തോടു കൂടി നമുക്ക് പറയാം

0: പറ്റണം, നമ്മളാണ് അഹ്ലു സുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റണം. പക്ഷെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ? തൗഹീദിനെ സാക്ഷാത്കരിച്ച് തൗഹീദ് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാവു സിഫാത്തിലും എല്ലാത്തിനും കൃത്യമായി അള്ളാഹുവിനെ ഏകനാക്കുന്നവരായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം നമ്മളാണെന്ത് അഹ്ലു സുന്നയുടെ വക്താക്കൾ എന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ വിശേഷണമായ ഒന്ന് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ അഹ്ലു സുന്നയുടെ ഒരു പ്രത്യേകതയായ അഖീദയിലെ സുരക്ഷിതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണോ സഞ്ചരിക്കുന്നത് എന്ന് തെളിയിക്കാനും മനസ്സിലാക്കാനുള്ള രണ്ടാമത്തൊരു മാർഗമാണ് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലുള്ള സുരക്ഷിതത്വം. ഈ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലുള്ള സുരക്ഷിതത്തെ ഒരു ഹെഡിങ്ങായിട്ട് നമ്മൾ പറയാനുള്ള കാരണം, ഈ ഒരു വിഷയത്തിൽ പോലും യാഥാസ്ഥിതിക വിഭാഗത്തിന് വലിയ പിഴവുകൾ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സംഭവിച്ചു പോയ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ അഹ്ലു സുന്നയുടെ വക്താക്കളാകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാചകത്തെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതായി വരുന്നത്. അതായത് അഹ്ലു സുന്ന വൽ ജമാഅത്തിന് അഖീദ വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യ സലഫു സ്വാലിഹുകളുടെ ഇജ്മാ എന്നിവയിൽ മാത്രം അധിഷ്ഠിതമാണ്. ഇങ്ങനെ പറയുന്നതോടുകൂടിയിട്ട് എന്ത് പുറത്തു പോകും? ഇവിടെ യാഥാസ്ഥിതികന്മാരായ പല ആളുകളും കൊണ്ടുവരുന്ന ദുർബല ന്യായങ്ങൾ, ദുർബല തെളിവുകൾ, ദുർവ്യാഖ്യാനങ്ങൾ, അതുപോലെ തന്നെ യാതൊരു പണ്ഡിതന്മാരും ഇതുവരെ തെളിവെടുത്തിട്ടില്ലാത്ത, സലഫുകളാരും തെളിവെടുത്തിട്ടില്ലാത്ത തെളിവെടുപ്പുകൾ തുടങ്ങിയവരുടെ ദുർബലത ബോധ്യപ്പെടുത്താൻ ഈ അടിസ്ഥാനം നമ്മളെ സഹായിക്കും. അതായത് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിൽ അഹ്ലു സുന്നക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ സുരക്ഷിതത്വം എന്തിലാണ്? അത് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചക ചര്യയിലും സലഫു സ്വാലിഹുകളുടെ ഇജ്മായിൽ മാത്രമാണ് എന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ പ്രവാചകന്മാർ, സഹാബികൾ, താബിഉകൾ, സന്മാർഗികളായ ഇമാമുകൾ എന്നിവരിലേക്ക് നേരിട്ടെത്തുന്ന സുശക്തമായ ഒരു പരമ്പര, സനദ് ഈ ആദർശത്തിനുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് ഇതിൻ്റെ സുരക്ഷിതത്തെ എടുത്തു കാണിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾ നോക്കൂ, അവർ കൊണ്ടുവരുന്ന പലതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാതൊരു പിൻബലം ഉണ്ടാവില്ല, പ്രവാചകൻ്റെ വാചകമാവില്ല, കെട്ടിച്ചമച്ചതാകും. സഹാബാക്കളുടെ തെളിവുകൾ ഉണ്ടാവില്ല, താബിഈകളുടെ തെളിവുകൾ ഉണ്ടാവില്ല, മുൻഗാമികൾ ചെയ്തതുപോലെ ഇമാമിമാരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ യാതൊരു ഉദ്ധരണികളോ മറ്റോ തെളിവുകൾ അടിസ്ഥാനത്തിലുള്ള ഉദ്ധരണികളോ മറ്റോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവാതിരിക്കുന്നത് സനദുകൾ കൃത്യമായി പാലിക്കാതെ, ഈ പരമ്പരകളെ കൃത്യമായി നിരൂപണം ചെയ്യാതെ, കൃത്യമായി മാനദണ്ഡമാക്കാതെയാണ് ഇവരുടെ പല കാര്യങ്ങളും എന്ത് ചെയ്യുക, ഈ ലോകത്തോട് വിളിച്ച് ഈ യാഥാസ്ഥിതികന്മാർ വിളിച്ച് പറയണത്. അവിടെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സനദുണ്ട്, അഖീദക്ക് സുശക്തമായ ഒരു പരമ്പരകളിൽ നിന്നുള്ള കൃത്യമായ ഒരു ഒരു യാഥാർത്ഥ്യത, കൃത്യത അഹ്ലു സുന്നക്കുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. എന്നാൽ ബുദ്ധിപരമായ തർക്കശാസ്ത്രങ്ങളെ, ഇൽമുൽ കലാം, അതുപോലത്തെ അതിനെ ആശ്രയിക്കുന്നവർ, കശ്ഫിൻ്റെ വാദക്കാർ, ഊഹങ്ങളിലും അതുപോലെ തന്നെ മറ്റു ആത്മീയ നിവൃത്തികളിലും വിശ്വസിക്കുന്ന സൂഫികളിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ ദുർബലന്മാരാണ്, ഈ വിഷയത്തിൽ ഇവരുടെ ശരിയല്ല, ഇവർ അഹ്ലു സുന്നയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള മാർഗം എന്താണ്? അഹ്ലു സുന്നയുടെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന സുരക്ഷിതത്വമുണ്ട്, ആ സുരക്ഷിതത്വത്തിന് കൃത്യതയുണ്ട് എന്ന ഈ ഒരു ആമുഖത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കൊരു ഈ വിഷയത്തിലൊരു കൃത്യമായ ധാരണ കിട്ടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും അഹ്ലു സുന്നക്ക് കൃത്യമായൊരു നിലപാടുണ്ട്. ആ നിലപാടായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരേണ്ടത്. ഈ ലക്ഷണങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മൾ ഒരു കാര്യം അമല് ചെയ്യുമ്പോൾ, വിശ്വാസമായി കൊണ്ടുവരുമ്പോൾ, വിശ്വാസ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ, ഞാൻ ഖുർആനിനെയും ഹദീസിനെയും അതുപോലെ തന്നെ സലഫുകളായ ഉലമാക്കൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കി, അതുപോലെയാണോ ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഞാൻ സുരക്ഷിതമായ മാർഗത്തിലാണ്, അതല്ലാത്ത മാർഗങ്ങൾ തെറ്റാണ് എന്ന് തിരിച്ചറിയുക. ഇതൊക്കെ മനഹജ് സലഫ് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളാണ്. തുടർന്നും ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.
1: സുഭദം ഇവിടെ അവസാനിക്കുന്നു. അഹ്ലു സുന്ന തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ നിഹാദ് MCC സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് റേഡിയോ മധുരം ഖുർആൻ. അധ്യായം 43, സൂറ സുഖ്റുഫ് പാരായണം. അഷ്ഷൈഖ് അബ്ദുല്ല അൽ ഖലാഫ്.
4: أعوذ بالله من الشيطان الرجيم.
5: ولقد

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലാഫ്.
1: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം മക്കളെ വളർത്തുമ്പോൾ. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മമാരോട് അല്പം കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മദ്രസയാണ് ഉമ്മ എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. ലോകം പലപ്പോഴും വലിയ വലിയ പണ്ഡിതന്മാരെയൊക്കെ ഓർക്കാറുണ്ട്, വലിയ നേതാക്കളെയൊക്കെ എല്ലാവരും അറിയും. പക്ഷേ അവരെ ആ രൂപത്തിലേക്ക് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ഉമ്മമാരെ പലരും അറിയാറില്ല. പക്ഷേ അള്ളാഹ് അറിയും, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മമാരെ ശരിക്കറിയും. അവർക്ക് അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ മക്കളെ വളർത്തുന്ന ഓരോ ഉമ്മമാരോടും അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ എന്നുള്ളത് അള്ളാഹ് തന്ന ഒരു അമാനത്താണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോൾ ഉണ്ടാവുക എന്നതാണ് സ്വാഭാവികമായും മക്കളെ വളർത്തുമ്പോൾ ഒരു ഉമ്മാക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തെഹ്രീമിൻ്റെ 6-ാമത്തെ ആയത്തിൽ അമ്മ കൃത്യമായി പഠിപ്പിക്കുകയാണ്, യാ യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ എന്നാണ്, അല്ലെങ്കിൽ ഈമാൻ ഉൾക്കൊണ്ട ആൾക്കാരെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെയും അതുപോലെ നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്നാണ് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കിങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവർക്ക് തിന്നാൻ കൊടുക്കുക എന്നതോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രം കലക്കി ഇതൊക്കെ തേച്ച് മിനുക്ക് മടക്കി വെച്ച് കൃത്യമായി അവർക്ക് ആ സമയത്ത് എടുത്തിട്ട് ധരിപ്പിച്ച് പറഞ്ഞേക്കുക എന്നത് മാത്രമൊന്നല്ല ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് കുട്ടിയോട് ചെയ്തു കൊടുക്കേണ്ടത്. അതൊക്കെ 2-ാമത്തെ സ്റ്റെപ്പായിട്ടേ വരുള്ളൂ. ഏറ്റവും പ്രഥമമായിട്ട് ഒരു ഉമ്മ ചെയ്യേണ്ടത് എന്താണ്? ആ കുട്ടിയിൽ നല്ല ഒരു സ്വഭാവവും അതുപോലെ തന്നെ ദീനും വളർത്തിയെടുക്കുക, ഒരു ഉത്തരവാദിത്വബോധമുള്ള രൂപത്തിലേക്ക് ആ കുട്ടിയെ പടിപടിയായിക്കൊണ്ട് വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. ശരിക്ക് തെർബിയത്ത് ചെയ്യുക എന്നാണ്, തെർബിയത്ത് ലൗലാത്ത് എന്നാണ് കുട്ടികളെ വളർത്തുന്നതിന് അറബിയിൽ പറയാറുള്ളത്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് പടിപടിയായി ഘട്ടം ഘട്ടമായി ഇങ്ങനെ വളർത്തിയെടുക്കുക എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുട്ടികളെ ഓരോ സമയത്തും നൽകേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ നൽകി അവരെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ ശീലിപ്പിച്ച് ചെയ്യിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ പടിപടിയായി ഘട്ടം ഘട്ടമായി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനാണ് ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബഈ സിനീൻ. 7 വയസ്സുള്ള അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ നിങ്ങൾ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അത് നിസ്കാരം ശീലിപ്പിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ഉമ്മ മക്കളിൽ വളർത്തിയെടുക്കേണ്ടത്, അത് 7 വയസ്സായിട്ട് കൽപ്പിക്കേണ്ടതുള്ളൂ. പക്ഷേ 7 വയസ്സിന് മുമ്പ് എന്ത് ചെയ്യണം? ഉമ്മ നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ നിസ്കരിക്കുന്നവരുടെ കൂടെയും ഒക്കെ മക്കൾ ഇടപഴകണം. നിസ്കരിക്കുന്നവരുടെ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തുന്നൊരു ശീലമല്ല ഉണ്ടാവേണ്ടത്. അത് ആ സമയത്ത് പിന്നെ ഡയപ്പറും പാമ്പേഴ്സൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ കുട്ടികൾ മൂത്രമൊഴിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളുടെ മുസല്ലയിൽ മറ്റൊക്കെ കുട്ടികളെ നമുക്ക് വെക്കാമല്ലോ. ആ രൂപത്തിൽ കുട്ടികൾ ചെറുപ്പം മുതലേ എന്ത് ചെയ്യണം? നിസ്കാരം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ കൂടെയൊക്കെ വന്ന് നിസ്കരിച്ച് അങ്ങനെ അവർ സ്വമേധ ശീലിക്കണം. അവരോട് നിർബന്ധപൂർവ്വം നമ്മൾ കൽപ്പിക്കേണ്ടത് എപ്പോഴാണ്? 7 വയസ്സായതിനു ശേഷമാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മാത്രമല്ല 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നമ്മൾ നിസ്കാരം കൽപ്പിച്ചുകൊണ്ടിരിക്കണം. 3 കൊല്ലം കൽപ്പിക്കണം എന്ന് റസൂൽ പറഞ്ഞു. എന്നിട്ടൊരു കുട്ടി നിസ്കരിക്കണില്ല എങ്കിൽ മാത്രമാണ് നിസ്കരിച്ചിട്ടുള്ള അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മര്യാദയും ആ ഒരു തെർബിയത്തിൻ്റെ ഘട്ടങ്ങളൊന്നും നമ്മൾ വിട്ടുപോകരുത്. സ്വാഭാവികമായും എന്ത് കാര്യത്തിനും ശകാരിക്കുക, ദേഷ്യം പിടിക്കുക, അതുപോലെ അവരെ അടിക്കുക എന്നൊരു ശീലമൊന്നും നമ്മിൽ ഉണ്ടാകരുത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്ര ഗൗരവപ്പെട്ട നിസ്കാരത്തെക്കുറിച്ച് പോലും പറഞ്ഞത് 7 വയസ്സ് മുതൽ 3 കൊല്ലം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിലാണ് 10-ാമത്തെ വയസ്സിൽ അടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് കാര്യത്തിലും കുട്ടികളുമാണ് എന്നുള്ളത് തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കാരുണ്യത്തോടു കൂടി ആയിരിക്കാം അവരോട് പെരുമാറുന്നതൊക്കെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തൻ്റെ മക്കളെയും അതുപോലെ പേരക്കുട്ടികളെയൊക്കെ ചുംബിക്കാറുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു റസൂലിൻ്റെ അടുക്കൽ, റസൂലേ എനിക്ക് 10 കുട്ടികളുണ്ട്, പക്ഷെ ഞാനിതുവരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി മല്ലായിർഹം ലായിർഹം എന്നാണ്. അതായത് കാരുണ്യം കാണിക്കാത്തവനോട് കാരുണ്യം കാണിക്കപ്പെടുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടൂല എന്നാണ് സുഹൈൽ ബുഖാരിയുള്ള ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് സ്നേഹം ആവശ്യമാണ്. എന്തായിരുന്നാലും അവർക്കത് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കിട്ടുന്നിടത്തേക്ക് അവർ പോകും. അതുകൊണ്ട് അത് ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും വീട്ടിൽ നിന്ന് കിട്ടണം എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. ഒരു ഏത് കാര്യത്തിനും ഇങ്ങനെ ശകാരിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സതിലൂടെ തളർന്നു പോകും. എന്നാൽ ചില കാര്യങ്ങൾ ശകാരിക്കേണ്ടി വരും, ചിലയിടത്ത് ഗൗരവത്തിൽ നമ്മുടെ മുഖം കനക്കേണ്ടി വരും, അങ്ങനെയുള്ള തെറ്റുകളൊക്കെ വരുന്ന ഇടങ്ങൾ ഉണ്ടാവും. അത് വിവേകപൂർവ്വം നമ്മുടെ ദേഷ്യം തീർക്കാനാവരുത്. ആ കുട്ടിക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ ആ രൂപത്തിൽ ചില ഇടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നിലപാടെടുക്കേണ്ടി വരും. അതല്ലാതെ കുട്ടി എന്താച്ചാൽ കാട്ടിക്കോട്ടെ, കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അയച്ചു വിടാൻ പാടില്ല. എന്നാൽ ഏത് കാര്യത്തിനും ശാഠ്യം പിടിച്ച്, വാശി പിടിച്ച്, ദേഷ്യം പിടിച്ച് നമ്മൾ അടിച്ചും തൊഴിച്ചും അങ്ങനെയുള്ളൊരു ജയിലു പോലെയുള്ളൊരു അവസ്ഥയാക്കി നമ്മുടെ വീടുകളെ മാറ്റാനും പാടില്ല എന്നുള്ളത് കൃത്യമായി എല്ലാം മാനേജ് ചെയ്ത് പോവുക, ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക എന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ കുട്ടികളെ സ്വഭാവം പഠിപ്പിക്കുമ്പോൾ വിശ്വാസിയുടെ തുലാസിൽ ആഖിറത്തിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സൽസ്വഭാവമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ സൽസ്വഭാവികളായിക്കൊണ്ട് വളരാൻ വേണ്ട രീതിയിൽ നമ്മൾ അവരെ പഠിച്ചെടുക്കണം. പ്രത്യേകിച്ച് കുട്ടികളോട് ചില കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കും വേണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ സോറി പറയാൻ, അത് ആ ഒരു ശീലം കുട്ടികളിൽ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അത് അവർ ഒരു എളിമയോടുകൂടെയൊക്കെ ചോദിക്കാൻ അവരെ ശീലിപ്പിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ചെയ്തു കൊടുത്താൽ ജസാക്കല്ലാഹു ഖൈറ എന്നൊക്കെ പറയാൻ, ഒരു നന്ദി പറയുന്ന, താങ്ക്സ് പറയുന്ന ഒരവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് ഒരു ശീലമാക്കി ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കുട്ടികളോട് കളവ് പറയരുത്, നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരോടും കളവ് പറയരുത്, കളവ് ചെയ്യുകയും ചെയ്യരുത്. കാരണം നമ്മൾ പറയുന്നതിലേറെ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതാണ് കുട്ടികളൊക്കെ നോക്കുന്നതും പഠിക്കുന്നതും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ മക്കളെ ഖുർആനുമായി കൊണ്ട് ബന്ധിപ്പിക്കണം. നമ്മൾ പലതും പഠിപ്പിക്കുന്നു, പക്ഷേ നമ്മൾ അവരുടെ സ്കൂളിലേക്കുള്ളതും മറ്റും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താ, ഖുർആനും അതുപോലെ തന്നെ മദ്രസയിലേക്കുള്ളതും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ഹൈ ഉറക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? മൻ തഅല്ലമൽ ഖുർആനോ അല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ കുട്ടികളെ ഖുർആൻ കേൾപ്പിക്കണം. ഉമ്മയുടെ ഖുർആനോത്ത് മാത്രമല്ല കുട്ടി കേൾക്കേണ്ടത്. ഉമ്മ അത്രയ്ക്ക് ഉഷാറാണ്, തജീദൊക്കെ ഓക്കെയാണ്, വളരെ ഉഷാറായിട്ടാണ് ഉമ്മ ഓതുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ല എങ്കിൽ കുട്ടികൾക്ക് നല്ല മൊബൈൽ ഫോണിൽ നമുക്ക് ഖുർആൻ്റെ ആപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളുടെ ഖിറാഅത്തുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കേൾപ്പിക്കാൻ പറ്റും. നമ്മുടെ മക്കളെ നല്ല നല്ല അടിപൊളി ഖിറാഅത്തുകൾ കേൾപ്പിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ബൈഹേർട്ടാക്കി പഠിപ്പിക്കുക. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യട്ടെ, ഖുർആൻ ശരിക്ക് പഠിക്കട്ടെ. അതുപോലെ തന്നെ വീട്ടിൽ കുട്ടികളുടെ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. അവർ മറ്റ് സിനിമ പാട്ടുകളും അവർ റീൽസിലും മറ്റുമൊക്കെ കണ്ട് ശീലിച്ച ഡയലോഗുകളും ഒക്കെ ശീലിക്കുന്നതിന് പകരമായിക്കൊണ്ട് ഖുർആൻ ആയത്തുകളും മറ്റും അവരുടെ നാവുകളിൽ നിന്ന് നിർഗളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബി ഹബിലി മിന സ്വാലിഹീൻ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന ദുരിയാത്തിന കുറത്ത് അയ്യൻ വജ്ജ് അല്ല ലിൽ മുത്തഖീന ഇമാമ, റബ്ബേ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ നൽകണമേ, മുത്തഖീങ്ങൾക്ക് ഇമാമായി നേതൃത്വം നൽകുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ എന്നുള്ള ദുആ ഒക്കെ നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെയും തന്നെ പ്രാർത്ഥനയും ദിക്കറുകളും ഒക്കെ ശീലിപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുക. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഈ ഉള്ള പ്രാർത്ഥനയൊക്കെ മക്കളെ പഠിപ്പിക്കുക. അതുപോലെ നമ്മളുടെ മക്കളെ ഡോക്ടറാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, എൻജിനീയർ ആക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ കളക്ടറാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, വലിയ നേട്ടം കൊഴിയണം, എൻ്റെ മക്കളെ A+ വാങ്ങണം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നമുക്ക് വേണം, നല്ലതാണ്. പക്ഷേ അവർ ധീരമുള്ളവരായിരിക്കണം, കൈക്കൂലി വാങ്ങാത്തവരായിരിക്കണം. അവർ ഓരോരുത്തരും ആളെ ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് നമ്മൾ വഴി നടത്തുന്നവരായി മാറണം എന്ന തിരിച്ചറിവിൽ നമ്മൾ മക്കളെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. കുല്ലുക്കുൻ റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നാളത്തെ ലോകത്ത് ചോദ്യം ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ മക്കളെക്കുറിച്ച് മാതാപിതാക്കളോട് ചോദ്യം ചെയ്യപ്പെടും, അവിടെ നമുക്ക് പറയാൻ നല്ല മറുപടികൾ ഉണ്ടായേ പറ്റൂ. ഒരുമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടിൻ്റെ ശരീരം വളരുന്നുണ്ട്, എന്നാൽ ദീന് പഠിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ആത്മാവിന് ഏറ്റവും ദീനിയായ വളർച്ചയുണ്ടാകുന്നത് എന്ന തിരിച്ചറിവിൽ മക്കളെ ദീനിയായി വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല മക്കളെ വളർത്തുന്ന ഉമ്മമാർ അവർ ഒരു മക്കളെ മാത്രമല്ല വളർത്തുന്നത്, ഈ ഒരു ഉമ്മത്തിനെ തന്നെയാണ് വളർത്തിയെടുക്കുന്ന തിരിച്ചറിവുണ്ടാകണം. റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂൽ ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി വലക്കും അജ്മഈൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം മക്കളെ വളർത്തുമ്പോൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഒരു സൂഫിയുടെ വാക്കുകൾ നമുക്കിങ്ങനെ വായിക്കാം: തസവ്വുഫ് എന്ന ആത്മസംസ്കരണം ഒരു കൽപ്പവൃക്ഷമാണെങ്കിൽ അതിന്റെ പഴമാണ് മഅരിഫത്ത് എന്ന ആത്മജ്ഞാനം. അതുണ്ടായാൽ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചങ്ങൾ കൊണ്ട് ചതുരംഗം കളിക്കുന്ന കർമ്മങ്ങളും ഗുണങ്ങളും സത്തകളും അന്യമല്ലെന്ന് ബോധ്യമാകും. രണ്ടില്ല, ഒന്നേയുള്ളൂ എന്ന് ഉറപ്പുകിട്ടും. അൽ ഇൻസാനുൽ കാമിൽ 1:28. ഒരാൾ പുണ്യകർമ്മങ്ങളിൽ തന്റെ ആത്മാവിനെ പരിശീലിപ്പിക്കുകയും ദേഹച്ചകളിലും സുഖസൗകര്യങ്ങളിലും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ അയാൾ ദൈവസാമീപ്യം സിദ്ധിച്ചവരിലേക്ക് ഉയർത്തപ്പെടുന്നു. അനന്തരം ശുദ്ധീകരണ പദവിയിലേക്ക് ഓരോ പടിയായി മേൽപോട്ട് ഉയരുകയും പൂർണ്ണ ശുചിത്വം കൈവരിക്കുകയും ചെയ്യുന്നു. അവസാനം മനുഷ്യത്വത്തിൽ നിന്നു തന്നെ പൂർണ്ണമായി അവൻ ശുദ്ധിയാവുന്നു. ദിവ്യാത്മാവ് ഒരാളിൽ അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉദ്ദേശിക്കുന്നതൊക്കെ സംഭവിക്കുന്നു. അവന്റെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ പ്രവർത്തനമായി മാറുകയും ചെയ്യുന്നു. സുഹ്റവർദി പറയുന്നു: മുറബിയായ ഷെയ്ഖിന് ഉറക്കത്തിലും ഉണർച്ചയിലും അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ വാതിൽ മരക്കെ തുറക്കപ്പെട്ടതായിരിക്കും. അവാരിഫുൽ മഅരിഫ് പരിഭാഷയിൽ നിന്നും എടുത്തത്. വീണ്ടും എഴുതുന്നു: മുത്തക്കിയായ മനുഷ്യൻ ഭൗതിക സുഖങ്ങൾ ത്യജിക്കുകയും അയാളുടെ ഹൃദയത്തിന്റെ അഴുക്കുകളെല്ലാം നീക്കിക്കളയുകയും ചെയ്യുമ്പോൾ ഹൃദയം ഒരു ദർപ്പണമായി മാറുന്നു. ലൗഹിലെ ജ്ഞാനം അവിടെ പ്രതിഫലിക്കുന്നു. അങ്ങനെ അവൻ ജ്ഞാനത്തിന്റെ വേരുകൾ നേരിൽ കണ്ടു മനസ്സിലാക്കുന്നു. ശകലങ്ങൾ മാത്രം പഠിക്കാൻ ആയുഷ്കാലം മുഴുവൻ വിനിയോഗിച്ചവരാണ് സാധാരണ പണ്ഡിതർ. അവർ ജ്ഞാനത്തിന്റെ സ്രോതസ് കണ്ടിട്ടില്ല. മറ്റവരാകട്ടെ ഷറഇൽ അടിസ്ഥാനപരമായ അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ച ശേഷം തക്കുവ കൊണ്ടും സുഹുദ് കൊണ്ടും അള്ളാഹുവിലേക്ക് മറിഞ്ഞുവിഴുകയും അവന്റെ സാമീപ്യം സമ്പാദിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ അവരുടെ ആത്മാവുകൾ തിളങ്ങി. ആ തിളക്കം ഹൃദയത്തിന് ലഭിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ആ ഹൃദയത്തിൽ ലൗഹിൽ മഹ്ഫൂദ് പ്രതിബിംബിച്ചു. ഹൃദയം സർവജ്ഞനെ പ്രാപിച്ചു. ആകയാൽ ആത്മാവ് അത്യുന്നതാവസ്ഥ പ്രാപിക്കുമ്പോൾ ഹൃദയം ലൗഹിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്നു. അതേ പുസ്തകം. മറ്റൊരു സൂഫി പറയുന്നു: സൂഫിയുടെ ജ്ഞാനം പുറത്തുനിന്ന് തെളിവുകളിലൂടെയും ആർജിച്ചെടുക്കുന്ന വസ്തുതാപരമായ വിവരങ്ങളിലൂടെയും സാധിക്കുന്ന ഒന്നല്ല. ഭൗതികമായ മറകൾ നീക്കപ്പെടുമ്പോൾ ഹൃത്തിൽ തെളിയുന്ന പ്രകാശമാണ് അവരുടെ അറിവ്. അൽ ഇർഫാദ് മാസിക 2003. ജ്ഞാനം ഒന്ന് മാത്രമേ ഉള്ളൂ, മറ്റെല്ലാം വിജ്ഞാനങ്ങളാണ്. പരമയാഥാർത്ഥ്യം എന്താണോ അതിനെ സംബന്ധിക്കുന്നത് ജ്ഞാനവും അതിനപ്പുറമുള്ളതെല്ലാം വിജ്ഞാനങ്ങളുമാണ്. പരമസത്യത്തിന്റെ ഭണ്ഡാഗാരത്തിൽ സൂക്ഷിക്കപ്പെട്ടതും അതിവിശിഷ്ടമായ വ്യക്തികൾക്ക് മാത്രം ആദാനം ചെയ്യപ്പെടുന്നതുമായ വിജ്ഞാനമത്ര ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. സൂഫിസത്തിനൊരു മുഖപുര, പേജ് 12. വീണ്ടും എഴുതുന്നു: ഞാൻ, നീ എന്നു രണ്ടു പദങ്ങൾ സമ്മേളിക്കുമ്പോൾ ജ്ഞാനി എന്ന പദം ഉത്ഭവിക്കുന്നു. അതിന്റെ പരിഷ്കൃത പദമത്ര ജ്ഞാനി. ജ്ഞാനമുള്ളവന് ഞാനും നീയുമില്ല, രണ്ടും ഒന്നു തന്നെ. ഈ സമ്മേളനത്തിൽ നിന്നാണ് ജ്ഞാനം ഉത്ഭൂതമാകുന്നത്. ഞാനും നീയും ഒന്നെന്നറിയുമ്പോൾ ജ്ഞാനത്തിന്റെ മഹത്വവും ആനന്ദവും അവർ അനുഭവിക്കുന്നു. ജ്ഞാനം പരിധിയില്ലാത്തതായതുപോലെ ജ്ഞാനിയും പരിധിയില്ലാത്തവനായിത്തീരുന്നു. ജ്ഞാനി പരിധിക്കപ്പുറവും വിജ്ഞാനി പരിധികൾക്കപ്പുറവും നിൽക്കുന്നു. ജ്ഞാനം വിളയാടുന്നിടത്ത് വിജ്ഞാനത്തിന് സ്ഥാനമില്ല. അതേ പുസ്തകം. മറ്റൊരു സൂഫി പറയുന്നത് നമുക്കിങ്ങനെ വായിക്കുവാൻ സാധിക്കും: മറ്റു ചിലർക്ക് അള്ളാഹു തജല്ലി നൽകാറുള്ളത് തന്റെ ജ്ഞാനമെന്ന ഗുണം കൊണ്ടത്രേ. അതോടെ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും അയാൾ അറിഞ്ഞു. തുടക്കം മുതൽ ഒടുക്കം വരെ ശാഖോപശാഖകളായി പന്തലിച്ചു നിൽക്കുന്നതും തന്നിൽ തന്നെയുള്ളതുമായ എല്ലാ പ്രപഞ്ചാണുക്കളെയും അയാൾ അറിഞ്ഞു. ഓരോ വസ്തുവും ഉണ്ടായതെങ്ങനെയെന്നും എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അയാൾ അറിഞ്ഞു. ഉണ്ടാവാത്ത അസംഭവ്യ വസ്തുക്കൾ ഉണ്ടാവാതിരിക്കാൻ കാരണവും അസംഭവ്യമായത് സംഭവിച്ചാലെന്തുണ്ടാകുമെന്നതിന്റെ പൊരുളും അയാൾക്കറിയാം. അസംഭവ്യ കാര്യം സംഭവിച്ചാലതെങ്ങനെയുണ്ടായിരിക്കുമെന്നും അയാൾക്കറിയാം. ഈ അറിവുകളെല്ലാം അടിസ്ഥാനപരമായും നിയമപരമായും ദർശനപരമായും പരമസത്തയിൽ നിന്നുള്ളതും ആസ്വാദനപരവുമായിരിക്കും. കാരണം എല്ലാ നിർജീവ വസ്തുക്കളിലും സത്തയുടെ ചൈതന്യമൊഴുകുന്നുണ്ട്. മൊത്തത്തിലും വിശദരൂപത്തിലും സമഗ്രമായും ഭാഗികമായും ആ ജ്ഞാനമൊഴുകുന്നു. ചിലർക്ക് അല്ലാഹു വെളിപ്പെടാറ് തന്റെ കേൾവിയെന്ന ഗുണം കൊണ്ടാണ്. അപ്പോൾ ആ ദാസൻ നിർജ്ജീവ വസ്തുക്കളുടെയും സസ്യലതാദികളുടെയും ജന്തുക്കളുടെയും സംസാരം കേട്ട് ഗ്രഹിക്കുന്നു. മലക്കുകളുടെ സംസാരം മാത്രമല്ല, വിവിധ ഭാഷകളും അയാൾ ഗ്രഹിക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര ദൂരസ്ഥനും സമീപസ്ഥനായിരിക്കും അതേ പുസ്തകം. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി കാണുന്ന മുഴുവൻ പുത്തൻവാദങ്ങളുടെയും അടിവേര് സൂഫിസത്തിൽ നിന്നാണെന്ന് മുകളിൽ പറഞ്ഞ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂഫി ഷെയ്ഖന്മാർക്ക് ലൗഹൽ മഹ്ഫൂദിൽ ഉള്ളത് അറിയാൻ കഴിയും, അവർ ത്രികാലജ്ഞാനികളാണ് എന്ന വിശ്വാസം തന്നെയായിരിക്കാം മാലപ്പാട്ടുകൾ ഭക്തിപൂർവ്വം അവരെ ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നവർ ജിയലി ആത്മസാക്ഷാത്കാരം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ. പക്ഷേ അള്ളാഹുവിൽ നിന്നും മാധ്യമമൊന്നും കൂടാതെ അദൃശ്യജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അൽ ഇൻസാനുൽ കാമിൽ പേജ് 3, 258. ഷെയ്ഖന്മാർക്കും ഔലിയാക്കന്മാർക്കും ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും നിയന്ത്രണമിട്ട കപ്പലുകളെ നിയന്ത്രിക്കാനും വിമാനങ്ങളെ നിയന്ത്രിക്കാനും കേരളത്തിൽ നിന്ന് ജർമ്മനിയിൽ പോയി ഓപ്പറേഷൻ നടത്തി ഉടനെ തന്നെ നാട്ടിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന വിശ്വാസങ്ങളും ജ്ഞാനത്തിന്റെ ബലത്തിലായിരിക്കാം അവർ വിശ്വസിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ വായിക്കാനും അതിൽ മാറ്റം വരുത്താനും സൂഫികൾക്ക് സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സൂഫി ഷെയ്ഖായ അബ്ദുല്ലാഹിബ്നു അലവി അൽ ഹദ്ദാദിനെപ്പറ്റി വിശദീകരിക്കവേ അയാളുടെ കറാമത്തായി അന്നുബഹാനി എഴുതി. അദ്ദേഹത്തിന് ഒട്ടനവധി കറാമത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് കേൾക്കുക. ഒരിക്കൽ ഷെയ്ഖ് അവർ ഹജ്ജ് നിർവഹിക്കാനായി യാത്ര തിരിച്ചു. അദ്ദേഹത്തോടൊപ്പം തന്റെ ശിഷ്യനായ ഷെയ്ഖ് ഹുസൈൻ ബിനു മുഹമ്മദ് വഫ്ലറിയും ഉണ്ടായിരുന്നു. മദീനയിലെത്തിയപ്പോൾ യാദൃശികമായി ഷെയ്ഖ് ഹുസൈൻ രോഗബാധിതനായി. രോഗകാഠിന്യം അദ്ദേഹത്തെ മരണവക്രത്തിലെത്തിച്ചു. അദ്ദേഹത്തിന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു എന്ന കാര്യം ഷെയ്ഖ് അബ്ദുല്ലാഹിബ്നു അലവിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ അദ്ദേഹം തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി. ഓരോരുത്തരും തന്റെ ആയുസ്സിൽ നിന്ന് അല്പം മരണാസന്നനായ ഷെയ്ഖ് ഹുസൈന് സംഭാവന നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യം സയ്യിദ് ഉമർ അമീൻ എന്നയാൾ തന്റെ ആയുസ്സിൽ നിന്നും 18 ദിവസങ്ങൾ സംഭാവന നൽകി. പിന്നീട് മറ്റുള്ളവരും തങ്ങളുടെ ആയുസ്സിൽ നിന്നും കൊടുത്തു തുടങ്ങി. അവസാനം ഷെയ്ഖ് ഹവറുകളും തന്റെ ആയുസ്സിൽ നിന്നും സംഭാവന ചെയ്തു. അങ്ങനെ സംഭാവന ലഭിച്ച ആയുസ് മുഴുവനും അദ്ദേഹം ഒരു കടലാസിൽ രേഖപ്പെടുത്തി നബി തങ്ങളുടെ ഖബറിനരികിൽ സമർപ്പിക്കുകയും അവിടുത്തെ ശഫാഅത്തിനെ തേടുകയും ചെയ്തു. മഹാസംഭവമാണ് അദ്ദേഹത്തിലൂടെ ഉണ്ടായത്. പ്രവാചകന്റെ ഖബറിടത്തിൽ നിന്നും സന്തോഷവാനായി തിരിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹു ആവശ്യം നിറവേറ്റിയിരിക്കുന്നു. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന വിധിയെ അവൻ മായ്ച്ചു കളയുന്നു. അവൻ ഉദ്ദേശിക്കുന്നതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. അവന്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബുള്ളത്. അങ്ങനെ ഷെയ്ഖ് ഹുസൈൻ രോഗമുക്തനാവുകയും തനിക്ക് സംഭാവനയായി കിട്ടിയ ആയുസിന്റെ കാലാവധി ജീവിച്ചു തീർക്കുകയും ചെയ്തു. ഷെയ്ഖ് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി തന്റെ മരണം അറിയുന്നു. അവധി നീട്ടിക്കിട്ടുവാൻ വേണ്ടി മറ്റുള്ളവരോട് യാചിക്കുന്നു.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% ആണ് അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും

0: ഒരുപക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് സ്നേഹക്കൂട്. സ്നേഹക്കൂടിൽ ഷമീം എം വണ്ടൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ. കലാലയങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ എന്ന വിഷയത്തിൽ സ്നേഹക്കൂടിലെ ചർച്ച കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ചു. റിസൾട്ടിന് ശേഷമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഷമീം സലാഹിയെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച റിസൾട്ടുമായി ബന്ധപ്പെട്ട്, റിസൾട്ടിന് കാത്തു നിൽക്കുന്ന രക്ഷിതാക്കളോടും കുട്ടികളോടുമാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നു, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം അവരെ മാർക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഒക്കെ കിട്ടിയ ആളുകളുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ആളുകൾ പെട്ടെന്ന് എന്താ പറയുക, ഒന്ന് ബ്രേക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി എന്തപ്പോൾ ചെയ്യുക, പലരോടും ചോദിക്കുക വെക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ സാധ്യത ഉണ്ട് നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് പറയാൻ.
4: റിസൾട്ടുകളെല്ലാം വന്നു, പിന്നെ ഇനി എന്ത് അല്ലേ, വാട്ട് നെക്സ്റ്റ് എന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും ഈ ഒരു സമയത്ത് ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്.
3: അതായത് ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സ് എടുത്താലാണ് വിജയിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാവുക. ഇപ്പോൾ 2-3 വർഷമൊക്കെ ഇനി ഒരു കോഴ്സിന് പോയാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്.
4: ഇൻഷാല്ലാ, നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും എന്നോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് വിജയിക്കുന്ന ഒരു കോഴ്സ് ഏതാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയുക, ടീച്ചിങ് എന്നതാണ് എന്നാണ്. അതിന് മറ്റൊരു കാരണമൊന്നുമില്ല, ഞാനൊരു അധ്യാപകനാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതേ ഒരു ചോദ്യം ഒരു ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് ഡോക്ടറാവുക എന്നതാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും വിജയം നേടാനുള്ളൊരു വഴി എന്നുള്ളതാണ്. അതൊരു എഞ്ചിനീയറോടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എഞ്ചിനീയറിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിജയിക്കുന്ന ഒരു മേഖല, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ആ പ്രൊഫഷനിൽ എത്തിച്ചേർന്ന ആളുകൾ അവർ ചെയ്യുന്ന ഒരു മേഖലയിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് ഒരു നല്ല കരിയർ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ആളുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സാധാ ഒരു ഡെയിലി വേജർ കൂലിപ്പണിക്കാരനായ ഒരാൾ മുതൽ നല്ല ഹൈ സാലറി വാങ്ങുന്ന ഹൈ പ്രൊഫഷനായിട്ടുള്ള ആളുകൾ വരെ എല്ലാവരും ജീവിതത്തിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലൊരു കോഴ്സ് കണ്ടെത്താൻ, നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതാണ്, ആഗ്രഹിക്കാൻ വേണം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏറ്റവും നന്നായിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നത് ഏതൊരു രക്ഷിതാവും ഇപ്പോൾ അന്വേഷിക്കുകയാണ്, ഈ റിസൾട്ട് വരുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുക എന്നുള്ളത്.
3: അതിൽ ഉത്തരത്തിൽ ഇതൊന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഞാനും ഇങ്ങനെയായി, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ ആവരുത് എന്നുള്ളത് കൂടിയുണ്ട്, അതും കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം.
4: അതെ, നമുക്ക് നേടാൻ പറ്റാത്ത പല നേട്ടങ്ങളും നേടാനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മക്കൾ എന്ന് രക്ഷിതാക്കൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചില രക്ഷിതാക്കൾ വിദേശത്ത് നിന്ന് വിളിക്കാറുണ്ട്, മാഷേ പിന്നെ ഞാൻ ഇത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യണം, ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷെ എനിക്കത് നേടാൻ പറ്റിയില്ല, എൻ്റെ മക്കളെങ്കിലും അതാവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിലാഷം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് കേട്ടിട്ട് ആന്നൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് അവർ പറഞ്ഞ എല്ലാം കേട്ട് നമ്മൾ തിരിച്ചു ചോദിക്കും, ശരി നിങ്ങളീ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കും പറയാനുണ്ടെങ്കിൽ എന്താ അതിന് പരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേടാത്ത നേട്ടങ്ങൾ നേടാനുള്ള ഉപകരണങ്ങളോ അതിനുള്ളൊരു വഴിയോ അതിനുള്ളൊരു മാർഗമോ അല്ല നമ്മുടെ മക്കൾ. അവർ സ്വപ്നം കാണുന്ന, അവർക്ക് വ്യത്യസ്തമായി തിളങ്ങാൻ സാധിക്കുന്ന, അവർക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതാണോ ആ മേഖലകളിലേക്ക് അവർ തിരിച്ചുവിടുമ്പോഴാണ് അവർക്ക് നല്ലൊരു കോഴ്സ് നല്ലൊരു കരിയർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ വിജയിക്കാനുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിലെല്ലാവരും വിജയിക്കില്ല. ഇഷ്ടത്തോടു കൂടിയിട്ട്, പാഷനായിട്ട്, നല്ല കാഴ്ചപ്പാടോട് കൂടിയിട്ട് ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു കരിയറിലും ഏതൊരാൾക്കും വിജയിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതിനാണ് ഞാൻ തുടക്കം പറയാം, എന്നോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാനവിടെ ഉത്തരം പറയുക, ഒരു അധ്യാപനം, ടീച്ചിങ് ആണ്, ട്രെയിനിങ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നാണ് ഞാൻ ആസ്വദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി തരാം, ഏ ടീച്ചറാവേ ആയിക്കൊണ്ട് കുടുങ്ങി നിൽക്കണം അവിടെ, ഇനി അതുക്കാനി വരുന്നത് ടീച്ചിങ് അല്ലാതെ വേറെ എത്ര പ്രൊഫഷൻ ഇവിടെ ഉണ്ട്, അതല്ലേ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ പ്രൊഫഷനോട് ചെയ്യുന്ന ക്രൂരതയാണ്, എൻ്റെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മേഖലയിലേക്ക് എത്തിയിട്ട് അവിടെ എക്സൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, നമ്മുടെ കുടുംബത്തിന് ഹാപ്പി ഉണ്ടാവുക, നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കൊക്കെ ഹാപ്പി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഹലാലായ കോഴ്സുകളും ഏറ്റവും നല്ലത്
3: തന്നെയാണ്.
4: അത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും എളുപ്പമുള്ളതും അവർക്ക് നന്നായിട്ട് വിജയിക്കാൻ പറ്റുന്നതും ആസ്വദിച്ച് സന്തോഷിച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണോ, കരിയർ ഏതാണോ, അത് അവരവർ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം.
3: ഏതെങ്കിലും ഒന്ന് എന്നുള്ളതല്ല, മറിച്ച് പിന്നെ അത് അതിനുള്ള താല്പര്യം ഉണ്ടാവണം. ഇപ്പോൾ ഒരാളിങ്ങനെ അവിടെ തള്ളിവിട്ടു, അതുകൊണ്ട് ഞാനവിടെ എത്തി, വെറുതെ 5 വർഷം പാഴായി, കുറേ പണം ചിലവായി എന്നതിന് പകരം ആസ്വദിച്ചുകൊണ്ടത് പഠിക്കാനും അത് ജോലി ചെയ്യാനും അല്ലേ, അങ്ങനെ പോകുമ്പോഴാണ് ആ ജീവിതത്തിൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു ടീച്ചറാണ് എന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേരൻസിനോടും കുട്ടികളോടും ഒരുമിച്ച് തന്നെ ഈ മേഖലയിൽ അന്വേഷണം നടത്താൻ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ അന്വേഷിക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് അവർക്കൊരു എളുപ്പവഴി?
4: ഓക്കെ, ഈ ഒരു ചോദ്യത്തിനോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള രക്ഷിതാക്കളോടും കുട്ടികളോടും നമ്മൾ നോർമലി പറയാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, അവനൊരു 16 വയസ്സ് 17 വയസ്സേ ഉണ്ടാവും, +2 കഴിഞ്ഞൊരു കുട്ടി 18 അല്ലെങ്കിൽ 19 വയസ്സേ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ്, ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഉണ്ടാവാനാണോ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലാണോ അവരുണ്ടാവാൻ അവരാഗ്രഹിക്കുന്നത്, ആ മേഖലയിലേക്കുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ കണ്ടെത്തിയിട്ട് അവിടേക്ക് എത്തുന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സ്നേഹക്കൂടിനും പറയാനുള്ള കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ 2026 ഒരു 2036 ആകുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലുള്ളൊരു കുട്ടിക്ക് ഒരു 27 വയസ്സൊക്കെ ആവും, ആ ഒരു സമയത്ത് അവൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാ, അത് വീട്ടിൽ ചർച്ച ചെയ്യാം, മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യാം, രക്ഷിതാക്കൾ മക്കളും പരസ്പരം ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല നമുക്ക് അനുയോജ്യമാണോ അല്ലേ, അവർക്കതിൽ എക്സൽ ചെയ്യാം, അതിൽ വിജയിക്കാൻ പറ്റും, അവർക്കതിൽ ക്ഷോഭിക്കാൻ പറ്റും, അവർക്ക് നല്ലൊരു ഏണിങ്സ് സമ്പാദ്യം അല്ലേ, ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ അതിലൂടെ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുക. ഇനി മക്കൾ കൊണ്ടുവരുന്ന ചിലപ്പോൾ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഉണ്ടാവും അല്ലേ, വലിയ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഐഡിയ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് അന്വേഷിക്കാം, എന്നിട്ട് അത് പറ്റുന്നതാണെങ്കിൽ, മക്കൾ കണ്ടെത്തിയതാണ്, ഓല് കണ്ടെത്തിയപ്പോൾ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാന്നല്ല, മക്കൾ കണ്ടെത്തിയ നല്ല അടിപൊളി കോഴ്സുകൾ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ, അവർ അതിൽ കൂടെ തന്നെ പോകട്ടെ. ഇനി അതല്ല അവർക്കും നമുക്കും ഒന്നും ഉപകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകരിക്കുന്നതല്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ആ ഡിസ്കഷൻ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഡിസ്കഷനാക്കി മാറ്റിയിട്ട് നീ ഇപ്പോൾ ഈ കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ആലോചിക്കും, ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവണത് അതൊരിക്കലും ഒരു സ്കോപ്പില്ല ഒന്ന്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി മോനെ നിനക്ക് അറിയാലടാ, മോളെ നിനക്ക് അറിയാലടി. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ആലോചിച്ചേക്ക്, ഇത്ര വലിയൊരു സംഖ്യയ്ക്ക് കൊടുത്ത് ഈ ഒരു കോഴ്സ് നമ്മൾ വേണോ? നമുക്കൊന്നും കൂടി നിനക്ക് പറ്റുന്ന, നിനക്ക് യോജിക്കുന്ന വേറെയും ഒരുപാടെണ്ണമല്ലേ, അതിലേക്കല്ലേ നമ്മൾ പോകേണ്ടത് എന്നൊന്നും അവിടെ ഒന്ന് ചെറിയ ഒരു തട്ടലും ഒരു തലോടലും ഒരു മാർഗനിർദ്ദേശം ഒരു ഗൈഡിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കോഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഉട്ടോപ്യൻ ആശയമായിട്ട് വരുന്ന മക്കളെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉൾക്കൊള്ളുന്ന അവർക്ക് കൂടി വിജയിക്കാൻ പറ്റുന്ന മേഖലയിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്, ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഉണ്ടാകും ഇൻഷാല്ലാ, നമുക്കൊരു ഹയാത്തൊക്കെ അള്ളാഹു തരണമെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ എത്തിച്ചേരാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കാണുകയും അവിടേക്ക് എത്താനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു കരിയർ യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്.
3: അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ ശരിക്കും എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
4: അടിപൊളി ചോദ്യം കേട്ടോ. നല്ലൊരു കരിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക, അങ്ങനെ ഗോൾ സെറ്റിംഗ് ആണെന്നാണ് പറയാം അല്ലേ. ഒരു ലക്ഷ്യം നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അല്ലേ, ഇതൊരു പ്രോഗ്രാമാണ്, ഇത് ഇന്നത് ചെയ്യണം, നമ്മളിതിൻ്റെ മുന്നിലിരുന്നു, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി അല്ലേ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുന്നത്. ഇതൊരു ലക്ഷ്യമാണ്, ആ ലക്ഷ്യം നിർണ്ണയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ട കമ്മ്യൂണിക്കേഷനുകൾ നടന്നു, സിറ്റിംഗ് നടന്നു, നമ്മൾ ചർച്ച ചെയ്തു. ഏതൊരു കാര്യവും ഇങ്ങനെ തന്നെയാണെന്നുള്ളത്, എന്താണോ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം ഉള്ളത് ആ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയാം, നമ്മൾ പല ആക്ഷൻസ് കാണിച്ചു കൊടുക്കും, സ്വാഭാവികമായിട്ടും അതാണ്. അതോ ഒരു മാനസിക വിഭ്രാന്തിയിലുള്ള ആൾക്കാരാണ് ലക്ഷ്യമില്ലാതെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മുന്നിൽ കൃത്യമായൊരു ലക്ഷ്യം മുന്നിൽ നിർണ്ണയിച്ചു കൊണ്ട് വേണം നമ്മുടെ കരിയറുകൾ നമ്മൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കരിയറിനെ കുറിച്ച് ഒരുപാട്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ വ്യത്യസ്തമായ കോഴ്സുകൾ സയൻസിൽ, ഹ്യൂമാനിറ്റീസിൽ, കൊമേഴ്സിൽ, അതുപോലെ ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ, അതിൻ്റെ ഒരു മേഖല എനിക്ക് തോന്നുന്നത് ഇൻഷാല്ലാ നമുക്കൊരു വരും എപ്പിസോഡുകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കരിയർ കെട്ടിപ്പടുക്കാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളത്.
3: അതെ, അപ്പോൾ അതുമൊക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചിലപ്പോൾ സുഗമമായ വഴി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുസായ വഴികളൊക്കെ ഉണ്ടാവും. ഏത് രീതിയാണ് നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടത്?
4: നമ്മൾ ശരിക്കും അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണൊക്കെ സാധാരണ സ്വിച്ച് ഫോണല്ലേ, ഇപ്പോൾ എന്താണ്, സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ലക്ഷ്യം നിർണ്ണയിക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ സന്ദർഭത്തിലും സ്മാർട്ട് ഗോളുകൾ, അതാണ് അതിന് ഷോർട്ടായിട്ട് പറയാം അല്ലേ. സ്മാർട്ടിൻ്റെ 1ാമത്തെ S എന്ന് പറയുന്നത് സ്പെസിഫിക് ആവുക എന്നാണ്, അഥവാ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നിർണ്ണയിക്കുക. 2ാമത്തത് നമുക്കത് എത്രത്തോളം നേടുന്നുണ്ട്, ഓരോ സമയത്ത് എത്രത്തോളം നേടുന്നുണ്ട്, മെഷറബിൾ ആവുക എന്നുള്ളതാണ് അല്ലെ, അളക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ അറ്റൈനബിൾ എന്നാണ് സ്മാർട്ടിൻ്റെ 3ാമത്തത് അറ്റൈനബിൾ, അഥവാ നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ. നേടാത്തൊരു സ്വപ്നമൊക്കെ ഒരു ഗോളായിട്ട് ഒരു ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നുള്ള 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ റെലവൻ്റ് ആയതാണെന്ന്, അഥവാ യാഥാർത്ഥ്യമായത്, ഹക്കായത്, നമ്മൾ അങ്ങനെ പറയാം. പൈസ ഉണ്ടാക്കണമെന്നാണ് ഒരാളുടെ ലക്ഷ്യം, അതിനെ സ്വീകരിക്കുന്ന മാർഗം മോശനാണെങ്കിലോ?
3: അതെ അതെ,
4: തീർച്ചയായും ഹലാലായ മാർഗം, റെലവൻ്റ് ആണ്, സത്യമാണോ? ഇപ്പോൾ പല കുട്ടികളൊക്കെ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ചുളു വഴികളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചകൾ, ദയനീയമായ കാഴ്ചകൾ പഠിത്തമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള മാർഗങ്ങളല്ല, അതിന് റെലവൻ്റ് ആയിട്ട് യാഥാർത്ഥ്യമായ ഹക്കായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറേ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടി പോകുന്നല്ല, കറക്റ്റ് ടൈം ബോണ്ടഡ് ആവണം, നിശ്ചിത സമയം നിശ്ചയിച്ച്. 1ാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര മാർക്ക് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, 2ാമത്തെ വർഷത്തിൽ ഞാൻ ഇത്ര ശതമാനം മാർക്ക് ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യും, 3ാമത്തെ വർഷം, അങ്ങനെ ഒരു 10 വർഷം മുന്നോട്ട് പോകുമ്പോൾ ഓരോ സമയത്തും നമ്മൾ നേടേണ്ട കാര്യങ്ങൾ നേടിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്. അപ്പോൾ ഒരു സ്മാർട്ടായിട്ട്, സ്മാർട്ട് ഗോളായിട്ട് അതിനെ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക്
3: സാധിക്കണമെന്നുള്ളതാണ്.
4: നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, എൻ്റെ ടീച്ചിങ്ങിലൂടെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ അവർക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകുമ്പോഴേ എൻ്റെ ടീച്ചിങ് എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും നന്നാവുള്ളൂ, അതെൻ്റെ ഒരു ടാർഗറ്റായിട്ട് മാറണം. അങ്ങനെ ഏതൊരാളും അയാൾ ചെയ്യുന്ന ഒരു ജോലിയിലൂടെ അതിൻ്റെ ഏറ്റവും പീക്ക് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ലെവലിലേക്ക് എത്താൻ വേണ്ട ഒരു ലക്ഷ്യം അല്ലെ, അവർക്ക് അതിനു വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുള്ളതാണ് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത്.
3: അതിനുള്ള സാധ്യതകൾ അല്ലേ നമ്മുടെ രാജ്യത്ത് അതിനുള്ള എത്രത്തോളം സാധ്യതകളുണ്ട്?
4: ഓക്കെ, അത് വളരെ അടുത്തൊരു ഘട്ടം നമ്മളതാണ് പറയാൻ ഉദ്ദേശിച്ചുള്ളത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കട്ടെ, നെറ്റ്വർക്കിംഗ് എന്നാണ്. ഇപ്പോൾ ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ചു, ഉയർന്ന് ചിന്തിച്ചു, അതിനു വേണ്ട പണികളൊക്കെ എടുക്കണം, പിന്നെ അതിനുള്ള സാധ്യതകൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതാണ് അടുത്തൊരു ഘട്ടം. നെറ്റ്വർക്കിംഗ് എന്നാണ് അതിന് പറയുക, അഥവാ ഫോണിലെ നെറ്റല്ല, അതിന് വേണ്ട നമ്മുടെ ചുറ്റുഭാഗങ്ങൾ, സാഹചര്യങ്ങൾ, സറൗണ്ടിങ്സ്, അതൊക്കെ എന്താണെന്നാണ്. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് മുന്നിൽ വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ നേടേണ്ട ആ ടാർഗറ്റിന് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്കായ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ അറിവുണ്ടാക്കാൻ നമുക്കൊരുപാട് ആളുകളുടെ സഹായങ്ങൾ, സംവിധാനങ്ങളുടെ സഹായങ്ങൾ. ഇപ്പോൾ എല്ലാം നമ്മൾ ചാറ്റ് ജി പി ടിയോടും ജെമിനിയോടൊക്കെ ചോദിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ചാറ്റ് ജി പി ടി ജെമിനി ഓക്കെ, അതിൽ മാത്രം ഒതുങ്ങി അതിൽ വരുന്ന റിസൾട്ടുകൾ മാത്രം കണ്ട് പിന്നാലെ പോകേണ്ടവരല്ല നമ്മൾ. ഏതൊരു കോഴ്സും ആദ്യമായിട്ടല്ലല്ലോ ഇവിടെ ലോകത്തുള്ളത്. ഒരുപാട് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ കേട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് വേണ്ട ഹെൽപ്പുകൾ അവരിൽ നിന്ന് അന്വേഷിക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടം.
3: രണ്ടു സ്റ്റെപ്പുകൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു, അതിനടുത്ത സ്റ്റെപ്പ് എന്താണ്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്?
4: അനിഫയ്ക്ക് കുട്ടികളില്ലേ?
3: അതെ.
4: എത്ര മക്കളുണ്ട്?
3: അഞ്ചാള്.
4: അഞ്ചാൾക്കാർ ഓക്കെ, വിദ്യാർത്ഥികളാണ്? അല്ല, ജോലി ചെയ്യുന്നവരുണ്ട്.
3: ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികൾ.
4: വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾ എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്?
3: ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, അതുപോലെ പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുണ്ട്.
4: ശരി, ഞാൻ ഇതൊരു ചോദ്യമായിട്ട് കണക്കാക്കണം. നമ്മൾ നമ്മളെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്, ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മക്കൾ പഠിച്ചിരുന്ന ഒരു രീതിയും ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന രീതിയും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ?
3: തീർച്ചയായിട്ടും.
4: അതിൽ എന്തെങ്കിലും പ്രത്യേകമായി നിരീക്ഷിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
3: കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊടുത്തതല്ല അവരെന്ത് ചെയ്ത് വീട്ടിൽ വന്നിട്ട് വേഗം മൊബൈലിൽ നോക്കിയിട്ട് അതിൻ്റെ കണ്ടന്റുകൾ എടുത്ത് പഠിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്.
4: ഓക്കെ, ശരി. പരീക്ഷകളോട് അടുപ്പിച്ച് നമ്മുടെ മക്കളുടെ ഒരു സമീപനം അതെന്താണെന്നുള്ള കൂടെ ഒന്ന് പറഞ്ഞാൽ.
3: അതിൻ്റെ പരീക്ഷ ഇപ്പോൾ വളരെ അവർക്ക് അത്ര ബേജാറൊന്നും കാണില്ല, വളരെ സിമ്പിളായിട്ട് തലേ ദിവസം ഏതെങ്കിലും സൈറ്റിൽ കയറി.
4: ഞാൻ ആ ഒരു ഇത് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ല. ഞാൻ ഈ ഒരു അവസരത്തിന് ചോദിച്ചു എന്താ, റിയാലിറ്റി എന്താന്നുള്ളത് നമ്മൾ കറയണം, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം, ഇത് എല്ലാ രക്ഷിതാക്കളും അനുഭവം. കുട്ടികളെല്ലാവരും നമ്മളൊക്കെ ഒരു പരീക്ഷ എന്ന് വരുമ്പോൾ ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തും.
3: പക്ഷെ
4: ഇന്ന് പരീക്ഷകൾ എന്നാണോ അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ മക്കൾ വ്യത്യസ്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കയറി ആ വിഷയങ്ങൾ പഠിച്ച് അത് മാത്രം കേട്ട് പരീക്ഷയ്ക്ക് പോകുന്ന സാഹചര്യമാണ്. പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കും ഗ്രേഡൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആ ഒരു അവരെഴുതി അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടിയ ഒരു വിഷയം വീണ്ടും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു ബ്ലാങ്ക് ആവുന്നൊരു സ്ഥിതിയാണല്ലോ. അഥവാ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്, ഒരു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്നതാണ്. അപ്പോൾ വിജയിക്കാൻ, നല്ലൊരു കരിയർ ഉണ്ടാവാൻ അതിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്, നിരന്തരമായിട്ട് ചെയ്യാം. അതുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പണ്ടത്തെ പോലെ വേണമെന്ന് പറയണില്ല, എന്നാലും സ്ഥിരമായിട്ടൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും അതിനനുസരിച്ചല്ല ഒരു പഠനം ഒരു ഗൗരവത്തിൽ കാണാൻ, വെറുതെ ഒരു യാന്ത്രികതയോ കേവലം കുറച്ച് മാർക്ക് കിട്ടാന്നല്ല, ഇതെൻ്റെ കരിയർ സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ ഒരു വഴിയിൽ കൂടെ പോയെങ്കിലേ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുള്ളൂ, അതിന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. നിത്യാഭ്യാസി ആനയെടുക്കുന്നതൊക്കെ പണ്ട് പറയും, ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വിജയിക്കാനുള്ള ഒരു മനസ്സും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്പനിയുടെ ഒരു MD അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത്, പുതിയ കുട്ടികളെ ജോലിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്, ഒന്ന് അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണില്ല, ഫുള്ള് ഒരു റെസ്റ്റ്ലെസ് ആണ്. പിന്നെ ലീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ലീവാണ്. നമ്മളൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ പോലെ ഇപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും പഴയ ആൾക്കാരാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഒരു ഒരു വളർച്ച ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് മാൻ പവറിൻ്റെ പ്രശ്നത്തിൽ നിന്നാണ്. അപ്പോൾ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മേഖലയിലൊന്നും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, അവർ പഠിച്ചു വരുമ്പോൾ ഒരു സ്ഥിരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠനത്തിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്.
3: ഇതിൽ ഈ കൂട്ടത്തിൽ ചോദ്യമുള്ളത്, പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ വേഗത്തിൽ കണ്ടൻറ് എടുത്തിട്ട് അങ്ങനെ പോകുന്നുള്ള, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ പരസ്യങ്ങൾ കാണാം 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എന്നുള്ളതൊക്കെ, അതൊക്കെ എത്രത്തോളം ഉപയോഗപ്രദമാണ് ശരിക്കും?
4: ഇതിൽ ചില ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്ത് നല്ല നേട്ടങ്ങൾ നേടിയ ആളുകളുണ്ട്. നമ്മൾ ആ ഒരു മേഖലയെ തീർത്തും അടച്ചാക്ഷേപിക്കണില്ല, എങ്കിലും പലപ്പോഴും നമ്മളൊക്കെ റീഡിങ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ടെത്തൽ, പിന്നെ പല ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ള അക്കാഡമിഷ്യനൊക്കെ ആയിട്ടുള്ള നമ്മുടെ ചില ഇടപഴകലുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, സാമ്പ്രതികമായിട്ടുള്ള ഒരുപാട് ഡിഗ്രി അങ്ങനെയുള്ള ഒരു മേഖല ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്നും സ്കോപ്പുകളുള്ളതും എന്നും നിലനിൽക്കുന്നുള്ള. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മളൊക്കെ 10-ാം ക്ലാസ് കഴിയുന്ന സമയത്ത് അന്നത്തെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും കണ്ടിരുന്നൊരു ആഡ്, ലിഫ്റ്റ് ടെക്നോളജി പഠിക്കൂ, ലിഫ്റ്റിനേക്കാൾ ഉയരത്തിൽ പൊന്തുന്നൊക്കെയായിരുന്നു. സംഭവം ശരിയാണ്, അന്ന് ഒരുപാട് ആളുകൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി, അതിലാദ്യം പഠിച്ചിറങ്ങിയ ഒരുപാട് ആളുകൾക്ക് നല്ല ജോലി കിട്ടി. പക്ഷേ ആ ലിഫ്റ്റ് ടെക്നോളജി പഠിച്ചു കഴിഞ്ഞ് നല്ല സംഖ്യ അന്ന് അവിടെ പിന്നെ കോഴ്സിന് വേണ്ടി ചിലവാക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു ജോലിയും ഇല്ലാതെ അന്തം വിട്ട് നടന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നില്ല. അതൊക്കെ ഒരു കുറച്ച് ആളുകളെ മാത്രം ആവശ്യമുള്ളൊരു മേഖലയാണ് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞു, ആ പഠിച്ചിറങ്ങിയ ആൾക്കാർ പിന്നെ അവരെ ആയുസ് വരെ അല്ലെങ്കിൽ എത്ര കാലമാണോ ഒരു ചുരുങ്ങിയ ഒരു 10-25 വർഷം ജോലി ചെയ്യുമ്പോൾ അത്രയും വർഷം പിന്നെ എന്തില്ല, അതിന് സ്കോപ്പില്ല എന്നുള്ളത്. അപ്പോൾ ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ പറയുന്ന കോഴ്സുകൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതിലും ചില ആളുകൾക്ക് എന്തുണ്ട്, നന്നായിട്ട് വിജയിച്ച് പോകുന്നുണ്ട്. നമ്മളെപ്പോഴും കാഴ്ചപ്പാടായിട്ട് കാണേണ്ടത്, ഒരു വിഷനായിട്ട് കാണേണ്ടത്, മുന്നിൽ കാണേണ്ടത് എന്നെന്നും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചാണ്. അത് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നുണ്ട്, അതും ഇതേപോലെ തന്നെ ഒരു ഡിഗ്രി തലത്തിൽ പഠിച്ച് PG തലത്തിൽ പഠിച്ച് അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ പഠിച്ച് പോകുമ്പോൾ കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ അതിന് പിന്നെ ഒരു കണ്ടിന്യൂഷൻ അല്ല, 3 മാസം പഠിച്ച എന്താണോ അത് തന്നെയാണ് പിന്നെ ജീവിതകാലമുള്ളത്, പിന്നെ അതിനൊരു തുടർച്ച പലതിനും ഇല്ല എന്നുള്ള, എല്ലാത്തിനും അല്ലാണ്ട് പലതിനും ഇല്ല. അപ്പോൾ അത് അതിൻ്റെ സ്കോപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് എപ്പോഴും അവർക്ക് വിജയിക്കാൻ, ജീവിതത്തിൽ നല്ലൊരു വിജയം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കോഴ്സാണ് കാണേണ്ടതെന്നുള്ളതാണ്.
3: നല്ലൊരു പ്ലാനിങ് നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്കിംഗ് പറഞ്ഞു, അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു. അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും നമുക്ക് അവരോട് പറയാനുള്ളത്?
4: നമ്മൾ ഈ ഒരു കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഒരു അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു എലമെൻ്റാണ് അടുത്ത് നമ്മൾ പറയണത്. അഥവാ സർട്ടിഫിക്കറ്റുകൾ എമ്പാടുമുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട് കയ്യിൽ. പക്ഷെ ആൾക്ക് അത് ആ സർട്ടിഫിക്കറ്റുകൾ നേടിയ കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനോ ഒന്ന് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു പേപ്പറിൻ്റെ വില മാത്രമേ ഇക്കാലത്തുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് സ്കില്ലുകളെക്കുറിച്ച് നമ്മൾ പറയണത്, ലൈഫ് സ്കില്ലുകൾ. അവിടെ സോഫ്റ്റ് സ്കില്ലുകളുണ്ട്, ഹാർഡ് സ്കില്ലുകളുണ്ട്, അങ്ങനെ ഒരുപാട് സ്കില്ലുകളുണ്ട്. അഥവാ സ്കില്ലുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള എല്ലാ കഴിവുകളും സ്കില്ലുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റിംഗ് എഴുതാൻ സാധിക്കാറുള്ള സ്കില്ലാണ്. ഒരാൾക്ക് നീന്താൻ സാധിക്കുക എന്ന് പറയുന്ന സ്കില്ലാണ്. കുക്കിംഗ് നല്ലൊരു സ്കില്ലാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്നുള്ള സ്കില്ലാണ്. പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളതൊരു സ്കില്ലാണ്. ഇങ്ങനെ ഇപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട കഴിവുകൾ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇനി ആവശ്യമുള്ളൊരു മേഖല അതായിരിക്കും. കാരണം ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ കൗൺസിലേഴ്സിനാണ് ആവശ്യമുള്ളത്. അപ്പോൾ കൗൺസിലിംഗ് മേഖലയിൽ പ്രോബ്ലം സോൾവിങ് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റിയൊരു മേഖലയാണ്. അപ്പോൾ സ്കില്ലുകളും സർട്ടിഫിക്കറ്റുകളും തമ്മിൽ മത്സരിക്കുമ്പോഴും സർട്ടിഫിക്കറ്റുകളെക്കാൾ ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത് ഇന്ന് സ്കില്ലുകൾക്കാണെന്നുള്ളതാണ്. അത് പിന്നെ സർട്ടിഫിക്കറ്റുകൾ എവിടെയാണ് വാല്യൂ ഉള്ളത് വെച്ചാൽ ഗവൺമെൻറ് തലത്തിലുള്ള പരീക്ഷകളും പിന്നെ തൊഴിൽ സാധ്യതകളാണെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റുകൾക്കാണ് വില. പിന്നെ ഒരു ഇൻ്റർവ്യൂ ജസ്റ്റ് പരീക്ഷകൾ എഴുതി മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടേക്ക് എത്താം. പക്ഷേ പ്രൈവറ്റ് മേഖലകൾ, ഇന്ന് ഗവൺമെൻറ് സെക്ടറിനേക്കാൾ കൂടുതൽ അവസരങ്ങളുള്ളത് പ്രൈവറ്റ് മേഖലകളിലാണ്. ഗവൺമെൻറ് സെക്ടർ ഒഴിവാക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം, ആ മേഖലയിൽ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അതിനേക്കാളും മികച്ച നല്ല കരിയറുകൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്. നല്ല ഹൈ സാലറി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം സ്റ്റാർട്ടപ്പുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിന് വേണ്ട സ്കില്ലുകളാണ്, സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല എന്നാണ്. എന്നാൽ വെറും സ്കില്ലുകൾ മാത്രമുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നില്ല, ഗുണമല്ല. നന്നായി പഠിക്കുക, നല്ലൊരു കരിയർ ഉണ്ടാക്കുക, നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക, സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക, അതോടൊപ്പം നമുക്കുള്ള ഓരോ കഴിവുകളെയും വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ ABCD 26 അക്ഷരങ്ങളുണ്ടല്ലോ അല്ലേ. അവിടെ നോളജ് എന്ന, അറിവ് എന്ന വാക്ക് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇതുപോലെയുള്ള വാക്കുകൾ, ഇതിൻ്റെയൊക്കെ വാല്യൂകൾ ഇങ്ങനെ കണക്കൂട്ടും. എക്ക് 1, ബിക്ക് 2, സിക്ക് 3, അങ്ങനെ കൂട്ടും. അപ്പോൾ 100 മാർക്ക് കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ആ 100 മാർക്ക് കിട്ടുന്നതിൽ ഒന്ന് ഏതാണ്? സ്കില്ലാണ്. SKILL എന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ 100 ആണ്. അഥവാ വിജയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്കില്ലുകൾ. സ്കില്ലുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ഇപ്പോൾ ഈ കാലത്ത് നമ്മുടെ സ്കില്ലുകൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളത് എങ്കിൽ നമ്മുടെ മക്കൾ അതിലൊക്കെ ചേർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ തരത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഗൈഡ് പോലെയുള്ള, സ്കൗട്ട് പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ലാപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ഒരു ആ മേഖലയിൽ തിരിച്ചുവിടുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകാൻ നമ്മൾ ഞെട്ടിപ്പോവും. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ +1-ൽ പെട്ട ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി. അപ്പോൾ അവനെ പരിചയപ്പെടേണ്ട സാറേ, നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ട ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ എന്താടാ നിന്നെ പരിചയപ്പെടണമെന്നാണല്ലോ ഇവിടുത്തെ സാറ് പറഞ്ഞത്. സാർ, ഞാൻ +1-ലാണ് പഠിക്കുന്നത്, പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താടാ സ്റ്റാർട്ടപ്പ്? അപ്പോൾ പറഞ്ഞത് വെബ് ഡിസൈനിങ് ആണെന്നാണ്. +1 പഠിച്ചുകൊണ്ടിരിക്കണ. അത് മാത്രമല്ല, കൊറോണ വന്ന സമയത്ത് അന്ന് അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സിൽ ഇവൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്ത്? TC വാങ്ങിച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കളെ നിർബന്ധിച്ചു ടീച്ചേഴ്സ്. അങ്ങനെ അവൻ അവിടെ നിന്ന് TC വാങ്ങി. അന്ന് പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി പോകുന്ന സ്ഥാപനത്തിനാണ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് വെബ് ഡിസൈനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താണ്, എന്ത് കാര്യങ്ങളാണ് ചെയ്യണത്? അപ്പോൾ പറഞ്ഞു, അങ്ങനെ ചെറിയ പല കമ്പനീൻ്റെ വെബുകൾ നമ്മളെടുക്കും, അത് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും, ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ ചോദിച്ചു, നിനക്ക് പൈസ കിട്ടണ്ടോ? ആ ഉണ്ട് സർ. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഒരു മാസം ഏകദേശം ഒരു 3.5 ലക്ഷം മുതൽ 4.5-5 ലക്ഷം വരെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു ശ്വാസം വലിച്ചാൽ അറിയാം, ഇത്ര +1 പഠിക്കണമെന്ന് നീ ഒരു മാസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒറ്റയ്ക്കാണെന്ന് വെച്ചാൽ? അല്ല സർ, എൻ്റെ കൂടെ 5 ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ ഈ 5 ആൾക്കാരിൽ BTech കഴിഞ്ഞ ആൾക്കാരുണ്ട് 2 പേര്, എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ 2 ആൾക്കാരുണ്ട്, ബാക്കി 2 പേർ അവൻ്റെ കസിനിലാണ്. അപ്പോൾ ചോദിച്ചു, ഇതൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെച്ചാൽ, വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ ഉപ്പനോട് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് നീ ഉപയോഗിച്ചതാണ്. കാരണം വളരെ ഹാപ്പിയല്ലേ, ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾ ഇതുപോലെയുള്ള നല്ല സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് കാണാം, ഈ നല്ല ഫോട്ടോ ഒക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ നല്ല ഇതുണ്ടല്ലോ, എഴുത്ത്, കാലിഗ്രഫി ഒക്കെ ചെയ്യുന്ന ആളുണ്ട്. ഒരു പ്രാവശ്യം ഒരു കുട്ടി ഇതേപോലെ കാലിഗ്രഫി ഇങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു, ഇതെന്താണ് മോളെ? ചോദിച്ചു, പറഞ്ഞു കാലിഗ്രഫി ചെയ്തതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ട് ചോദിച്ചത്? ഒരു ഓർഡർ കിട്ടുകയാണ് സാർ, ഞാൻ അതിൻ്റെ ഫ്രെയിം അടിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ അവളെ എൻ്റെ എക്സ്ക്യൂസ്. ഞാൻ പറഞ്ഞത്, വളരെ സൂപ്പർ കാര്യമാണിത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവൾ പറയണതെന്ന് വെച്ചാൽ, അവൾക്ക് ചുരുങ്ങിയത് ഒരാഴ്ച ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 ഓർഡറുകൾ വരുന്നുണ്ട്. ഓരോന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1000-1500 രൂപ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയണത്, ചെറിയ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ സ്കില്ലുകൾ കണ്ടെത്തിയിട്ട് അവരതിൻ്റെ മേഖലയിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏത് മേഖലയാണോ സ്കില്ലുള്ളത്, ആ സ്കില്ലുള്ള മേഖല നമ്മൾ കണ്ടെത്തുകയും അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്നുള്ളതാണ്.
3: ഓക്കെ, നമ്മുടെ കുട്ടികളുടെ സ്കില്ല് കണ്ടെത്താനും വളർത്താനുമുള്ള സാഹചര്യം എന്താണ് ശരിക്കും?
4: നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണല്ലോ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ഈ വെക്കേഷൻ്റെ ഒരു സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ യാത്ര, എന്തൊക്കെ കാണുന്നത്?
3: അതെ, യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ, ചെറിയ കുട്ടികളെ, ചെറിയ കച്ചവടങ്ങൾ അല്ലേ, പല നിലക്കുള്ള കച്ചവടം, എന്നാൽ വലുതാക്കി ഉയർത്തി കിട്ടിയ കച്ചവടങ്ങളോട് ചെറിയ, അതുമാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളും മാത്രമല്ല, അവർ നമ്മളതിലേക്ക് ഇങ്ങനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അത് സഹിക്കാൻ പറ്റാത്ത.
4: സ്വാഭാവികമായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമെങ്കിൽ ഈ കുട്ടികളെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുന്നില്ല. ഞാനത് ചോദിക്കാറുണ്ടോ, ആ കുട്ടികൾക്ക് സോഷ്യൽ സ്കില്ല് ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ഒരു ബിസിനസ് ട്രിക്ക് ആളുകളെ, പിന്നെ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ട് നമ്മൾ കണ്ട ചില കാഴ്ചകൾ, കണക്കറിയില്ല, ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് വലിയൊരു ബോർഡിൽ അവിടെ എഴുതി വെച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളാണ്. അവർ ബിസിനസ് മേഖലയിലേക്കൊക്കെ ഭാവിയിൽ നല്ല നല്ല നല്ല ഉയർന്ന ബിസിനസ് മാൻമാരായിട്ട്, കച്ചവടക്കാരായിട്ട് വരേണ്ട ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ നന്നായിട്ട് താല്പര്യമുള്ളൊരു കുട്ടി അല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വെക്കേഷൻ വന്നപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയല്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഉപ്പനോട് പറയണത് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരും, ഞാൻ കച്ചവടം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിൽ അവനിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അവിടെ സ്കില്ലുകൾ നമ്മുടെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അവർ നിരന്തരം അവരെ നിരീക്ഷിക്കുമ്പോൾ ഏത് മേഖലയിലാണോ അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്, വിഷൻ പാഷനൊക്കെ നമ്മൾ പറയാം ഒക്കെ ഒഴിവാക്കാം, നമുക്ക് ലാസ്റ്റ് ഒരു വാക്ക് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ള മേഖല, ഫോണിൽ റീൽസ് ഷോർട്സ് അതല്ല ഉദ്ദേശിച്ചത്, ആ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട്. ഇപ്പോൾ ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്ടിൽ എന്ത് കിട്ടിയാലും എഴുതിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഞാൻ എഴുത്തിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ കാരണം ഒന്നുമില്ല, ഇപ്പോൾ മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നും ബുക്ക് സ്റ്റാളുകൾ വിൽക്കാനുണ്ടെന്നുള്ളതാണ്. ഒരു പുസ്തകം വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റോയൽറ്റി അല്ലേ, ഒരു നിശ്ചിത ഒരു വിഹിതം, അത് 10% മുതൽ 60% വരെയൊക്കെയാണ് ചില ആളുകൾ വാങ്ങിക്കാറുള്ളത്. എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓദേഴ്സിന്, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്വാഭാവികം അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഫാമിലിക്ക് മകന് മകൾക്ക് ഒക്കെ ആയിരിക്കും അത് കിട്ടുക. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു വളരെ പ്രശസ്തമായൊരു പുസ്തകമായിരുന്നു പിന്നെ ആടുജീവിതം എന്ന് പറയുന്നത് അല്ലേ, ബെന്യാമിൻ എന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. ആ പുസ്തകം ഏകദേശം ഞാൻ മനസ്സിലായി, ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ കാര്യങ്ങൾ പറയാറുണ്ട്, ഒരു സിമ്പിൾ ലോജിക് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 400+ കോപ്പികൾ അത് വിറ്റുപോയിട്ടുണ്ട്, 400 പതിപ്പിൽ അല്ലെ, 400+ പതിപ്പുകൾ. ഒരു പതിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം 10,000 കോപ്പിയാണ്, ചിലത് 100,000 കോപ്പികളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു പുസ്തകത്തിൽ അതിൽ നിന്ന് ഒരു 50% അല്ലെങ്കിൽ 40% റോയൽറ്റി ആയിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ, ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം 100,000+ രൂപ അല്ലെങ്കിൽ 200,000+ രൂപയാണ് ഒരു പുസ്തകത്തിലൂടെ കിട്ടിയതാണ്. ഒരു സ്കില്ലല്ലേ എഴുത്ത് എന്ന് പറയുന്നത്. നമ്മളാലോചിച്ച് നോക്കൂ, പിന്നെ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളായിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഓടി വരും അല്ലേ, കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ഇനി അല്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഡെമോൺസ്ട്രേറ്റൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നാണ് പറയാം. അപ്പോൾ നമ്മുടെ മക്കൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അത് വളർത്താനുള്ള, അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ റിസൾട്ട് വന്ന ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ എല്ലാവരുടെ ആഗ്രഹം, 10-ാം ക്ലാസ് കഴിഞ്ഞ രക്ഷിതാവിൻ്റെ ആഗ്രഹം തൻ്റെ മകൻ തൻ്റെ മകൾ ഏത് കോഴ്സിന് പോകാനായിരിക്കും, സയൻസ് എടുക്കണം, സയൻസേ ലോകത്തിൽ വിജയിക്കൂന്നാ ചില ആൾക്കാർ വിജയിക്കും, അങ്ങനെയൊന്നുമില്ല. ഫുൾ A+ കിട്ടിയാൽ കൊമേഴ്സിന് പോകുന്നതും ഹ്യൂമാനിറ്റീസിന് പോകുന്നതും എന്തോ ഒരു മോശം കാര്യം ചെയ്യുന്ന പോലെ ചില രക്ഷിതാക്കൾ സംസാരിക്കാറുണ്ടാവും, അത്തരക്കാരോട് നമ്മൾ കൺവിൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ സയൻസ് മാത്രമല്ല എടുക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് ആണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവർക്ക് അതിന് എടുക്കാനുള്ള മേഖലയുണ്ട്. കാരണം ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ IAS പരീക്ഷ എഴുതാൻ പറ്റും, സിവിൽ സർവീസിൻ്റെ പരീക്ഷ എഴുതാൻ പറ്റും, വേറെ ഒരുപാട് പരീക്ഷകൾ എഴുതാൻ. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരായ ആൾക്കാർ, കൊമേഴ്സ് പഠിച്ച ആൾക്കാർ, നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ, അദ്ദേഹം ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഡൽഹിയിലെ ഒരു കോളേജിൽ അഡ്മിഷൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള പല സയൻസ് വിഷയങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഒരു 1 കോളേജിൽ അഡ്മിഷന് വരുന്നത് BCOM അതുപോലെ തന്നെ BA Economics ആണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താ, അതിൻ്റെ പിന്നിലുള്ളൊരു സയൻസ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ലോകത്ത് ഇനി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സാമ്പത്തിക വിദഗ്ധരെയാണ്, അപ്പോൾ കോമേഴ്സ് പഠിക്കണം അതുപോലെ എക്കണോമിക്സ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പം വ്യത്യസ്തമായ കോഴ്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളുടെ സ്കില്ലുകൾ ഏതാണെന്ന് കണ്ടെത്തുക, അവർക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള മേഖലകൾ അതിലാണ് അവരുടെ സ്കില്ല് മിനിമം ഉണ്ടാവുക. പിന്നെ അത് വളർത്തിക്കൊണ്ടുവരുവാൻ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് വളർന്നു വരും, അവരുടെ മേഖലയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളതാണ്.
3: ഓക്കെ, അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി, ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ?
4: ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം 4 പറഞ്ഞു, ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞാൽ നമുക്ക് അത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞൊരു നല്ല ലക്ഷ്യം തന്നെ, ഗോൾ സെറ്റിംഗ് വേണം, അതുപോലെ തന്നെ നല്ലൊരു നെറ്റ്വർക്കിംഗ് അതിന് വേണ്ടിയിട്ട് വേണം, നമ്മളെ ഉറച്ച അടുത്തൊരു കാര്യം പറഞ്ഞാൽ നിരന്തരം അല്ലെ, കൺസിസ്റ്റൻസി വേണം, സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് 5 പോയിന്റ് ഫൈനൽ ചെയ്യുമ്പോൾ എനിക്ക് പറയണം തരുമോ, ഡിറ്റർമിനേഷൻ എന്നൊരു ടേമാണ്, ഉറച്ച തീരുമാനം അല്ലേ. നമ്മള് നാടൻ ശൈലിയിൽ പറയുന്നുണ്ട്, കോഴി ആയിരമ കയറി ആയേ ആവരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും അല്ല എന്നുള്ള ആ ഒരു കാര്യമാവരുത്, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനത്തെ പല കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്താ പറയുക, ഒന്നിലും അവർ ഉറച്ചു നിൽക്കില്ല എന്നുള്ളത്. ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നല്ല സംഖ്യ കൊടുത്തിട്ട് ചേരും, 4-5 കഴിയുമ്പോൾ അത് വിട്ടേച്ച് ഒഴിവാക്കിയിട്ട് പോകും, വേറൊരു കോഴ്സിന് പോകും, അതാണ് നല്ലതെന്ന് തോന്നും, വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും, പിന്മാറിയിട്ട് തിരിച്ചു വരും. അഥവാ അങ്ങനെ മാറി ഒരു സൂപ്പർ മാർക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങും. നമ്മൾ ഒരേ ഹൈപ്പർ മാർക്കറ്റിൽ അല്ലല്ലോ പോകും, ഒരേ സൂപ്പർ അവിടെ പോയിട്ട് ഒരു സാധനം അല്ലല്ലോ വാങ്ങും, വ്യത്യസ്തമായത്. അതേപോലെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിലൂടെ ഒരുപാട് സമയനഷ്ടം ഉണ്ടാവണം, ഒന്ന് സാമ്പത്തികമായ നഷ്ടം അതിലേറെ വരുന്നു, പിന്നെ അവസാനം നിരാശ ബാധിച്ച് എവിടെയും എത്തിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഉറച്ച തീരുമാനമായിട്ട് ഒരു ഫൈദാസം തഫത്തവക്കലുള്ളതാ, അതാണല്ലോ വിശുദ്ധ ഖുർആനിലായത്. അഥവാ നമ്മളൊരു കാര്യം ഒക്കെ കൂടിയാലോചന ഒക്കെ നടത്തി ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക. അതിൽ അന്നാൻ ഹൈറും ബർക്കത്തും ഉണ്ടാവുന്നതാണ്. അവിടെ ഒരു അതാണോ ഇതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചില രക്ഷിതാക്കൾ പറയാനുള്ള അറിയോ, സാറേ ഞാൻ ഇന്ന കോഴ്സിനെ അവർ ചേർത്തീന്, പക്ഷെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഇന്നൊരാൾ പറഞ്ഞു അത് വേണ്ടിയിരുന്നോ, ഇപ്പം എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും. അപ്പം ഞാൻ പറയാനുള്ളത് നിങ്ങൾ എടുത്തു ചാടിയിട്ടല്ലല്ലോ ഇത് തീരുമാനിച്ചത്, വളരെ നല്ല കൂടിയാലോചന ഒക്കെ നടത്തി അതിൻ്റെ ഒരുപാട് അവസരങ്ങൾ നോക്കിയിട്ടാണല്ലോ എടുത്തത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും വരരുത്. തീർച്ചയായിട്ടും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്, അതിലെന്തായാലും ഒരു ഹൈറോ ബർക്കത്തൊക്കെ അള്ളാഹു തരും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നല്ല ലക്ഷ്യമൊക്കെ നിർണ്ണയിച്ച് സ്ഥിരമായിട്ട് പരിശ്രമമൊക്കെ നടത്തി അതിന് വേണ്ട സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥന എന്നത് അതിൻ്റെ അകത്താമ്പാണ്, അരിവാര്യമാണ്. നിരന്തരമായിട്ട് അത് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നമുക്കൊക്കെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം.
3: തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അഞ്ചു കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഈ കാര്യങ്ങളിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയോടെ നമ്മൾ മുന്നോട്ട് പോവുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട് കലാലയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ. ചർച്ചയിൽ പങ്കെടുത്തത് ഹനീഫ വണ്ടൂർ, ഷമീം എം വണ്ടൂർ.
5: أعوذ بالله من الشيطان الرجيم
6: كذلك نقص عليك من أنباء ما قد سبق

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വർണവെറി, ഇസ്ലാമിന്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് താജുദ്ദീൻ സലാഹി നമുക്കൊപ്പം ചേരുന്നു.
3: ഒരമ്മയുടെ ആർത്ത് കരച്ചിലാണ് നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത്. ഇത് എല്ലാ ഇടവേളയിലും ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചാറ്റ് ബോട്ടിനോട് ജസ്റ്റ് തൊട്ടടുത്ത സമയങ്ങളിൽ ഉണ്ടായ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കൊലപാതകങ്ങൾ ചോദിച്ചപ്പോൾ, ഹരിയാനയിലെ ഒരു ഗോത്രത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരനെ ദളിത് പെൺകുട്ടി പ്രണയിച്ചതിൻ്റെ പേരിൽ ചുട്ടുകൊന്നതിൻ്റെ കഥകൾ കണ്ടു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ദളിത് യുവാവും ഉയർന്ന ജാതിക്കാരിയായ പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പേരിലുള്ള ഇഷ്യൂസ് കണ്ടു. തെലുങ്കാനയിൽ ഇതേ വിഷയം, ഭാര്യയുടെ പിതാവ് ഗുണ്ടകൾ ഉപയോഗിച്ച് ആ ചെറുപ്പക്കാരനെ കൊന്നതിൻ്റെ വാർത്തകൾ കണ്ടു. ഇങ്ങനെ ഉത്തർപ്രദേശിൽ ഇതുപോലത്തെ വിഷയങ്ങൾ കണ്ടു, മഹാരാഷ്ട്രയിൽ കണ്ടു. വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിധിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട, കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വിദ്യാസമ്പന്നനായ ഒരു പ്രൊഫസർ, അയാളുടെ ഭാഷയും ശൈലിയും, അയാൾ പഠിപ്പിച്ച കുട്ടികൾ, ഒരു ചെറിയ ഇടവേളക്ക് ശേഷം അവർ പുറത്തു വന്ന് തുറന്നു പറഞ്ഞതിൻ്റെ വ്യത്യസ്തങ്ങളായ ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആ ഒരു കിണത്തിൽപ്പെട്ടതാണ്. എവിടെ നിന്നാണ് ഈ ഒരു ജാതി ചിന്തയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു മനോനിലയും വരുന്നത് എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായി ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന, മനുഷ്യരെ വർണ്ണത്തിൻ്റെയും ജന്മത്തിൻ്റെയും പേരിൽ വേർതിരിച്ചിരുന്ന ഒരു വലിയ കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ ഒരു മതകീയ അടിത്തറ സമ്മാനിച്ചുകൊണ്ട് തന്നെ മനുവിൻ്റെ നിയമങ്ങളെ സർവത്ര നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ വെളുത്തവർക്ക് വേറെയും കറുത്തവർക്ക് വേറെയും ചർച്ചുകളും ആരാധനാ കേന്ദ്രങ്ങളും ഉണ്ടായിപ്പോയൊരു ദീർഘമായ കാലഘട്ടമുണ്ട്. പൂർണ്ണമായും അതിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. ഇവിടെ നമുക്ക് അഭിമാനപൂർവ്വം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലെന്നും, ആ അർത്ഥത്തിൽ മനുഷ്യർക്കൊരു പ്രസക്തി നൽകാൻ പാടില്ലെന്നും വളരെ കൃത്യമായി, ഖണ്ഡിതമായി, കണിശമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ക്ലിയറായിട്ടുള്ള ഒരു കമൻ്റാണിത്. യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ സമൂഹങ്ങളും ഗോത്രങ്ങളും ഒക്കെയാക്കി വേറെ വേറെയാക്കി തിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ലോകത്തെ എല്ലാവരും ഒറ്റ രാജ്യത്തിൻ്റെ പേരിലും ഒറ്റ പ്രദേശത്തിൻ്റെ പേരിലും അറിയപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരുടെയും മുഖവും നിറവും നീളവും വണ്ണവും ഒക്കെ ഒരേപോലെ ആയിരുന്നെങ്കിൽ ആർക്കും ഒരാളെയും തിരിച്ചറിയാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ലായിരുന്നു. നമ്മൾ ട്വിൻസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരു അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ ഒരു നൂറാൾ ഒരേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പടച്ച റബ്ബലി തയ്യാറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്നാണ്. പിന്നെ മഹത്വം, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് രാജ്യങ്ങൾ, ഗോത്രങ്ങൾ, വർഗങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രായങ്ങൾ, രൂപങ്ങൾ ഒക്കെയാക്കി തീർത്തത് എന്നാണ് ഖുർആനിൻ്റെ ശക്തമായ സന്ദേശം. ഇനി ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തും മഹത്വമുള്ളത്? ഒരാൾ വെളുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അയാൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് പ്രത്യേക എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും സ്വീകാര്യൻ ആരാണ്? ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളാണ് എന്നാണ്. ഇത് കേവലമായൊരു വർത്തമാനമായി പോവുകയല്ല ചെയ്തത്. ഇസ്ലാമിക ചരിത്രം അത് വളരെ മനോഹരമായി തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എത്യോപ്യക്കാരനായിരുന്നു. അന്നത്തെ യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് അറബികൾ യുദ്ധം ചെയ്ത് എത്യോപ്യയിലെ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട് മക്കയിലെ അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായി, അങ്ങനെ അവിടുത്തെ ഒരു ധനികൻ്റെ വീട്ടിലെ അടിമയായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാചകനെ ബോധ്യപ്പെട്ടപ്പോൾ ഒരു രാത്രിയിൽ പ്രവാചകൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് യാതൊരു ഭയം ഉണ്ടായില്ല. പ്രവാചകൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അറേബ്യയിൽ ആദ്യമായി താൻ മനുഷ്യൻ എന്ന നിലക്ക് സ്വീകരിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്, സുന്ദരനായ പ്രവാചകൻ തന്നെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം തന്നെയും പിന്നീട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക സമൂഹത്തോടൊപ്പമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യാത്ര അദ്ദേഹം ആരംഭിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് വെറും കറുത്ത വർഗ്ഗക്കാരനായ ഒരു മുതലാളിയുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന അടിമയായി ജീവിക്കുന്ന വ്യക്തിയെ മനുഷ്യ ചരിത്രം ഓർക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രധാന സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മക്ക വിജയത്തിൻ്റെ അന്ന് ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ അർപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ ഗോത്രത്തിലെ വ്യത്യസ്തരായ വ്യക്തികളുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ കീഴ്പ്പെട്ടതിൻ്റെ പ്രഖ്യാപനം, തൗഹീദിൻ്റെ മനോഹരമായ ബാങ്കുലികൾ മുഴക്കാൻ അദ്ദേഹത്തെയാണ് നിയോഗിക്കുന്നത്. അദ്ദേഹം കഅബയിലേക്ക് പിടിച്ചു കയറാൻ കഴിയാതിരിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ തോള് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അതിന് സമ്മതിക്കണില്ല. അദ്ദേഹം അവിടെ കയറി ബാങ്ക് വിളിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്. ഇതേ ബിലാൽ റളിയല്ലാഹുവിനെ നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിഷമ ഭാവം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ബിലാൽ? അപ്പോൾ പ്രവാചകൻ്റെ അരികത്ത് വന്ന് ഇടറിയ സ്വരത്തിൽ അന്ന് ബിലാൽ പറഞ്ഞു, നബിയെ, അബൂദർ എന്നെ കറുത്ത ഉമ്മയുടെ മോനെ എന്ന് വിളിച്ചു. പൊതുവേ പ്രവാചകൻ്റെ ശൈലി എന്ന് പറയുന്നത് തെറ്റുതിരുത്തുമ്പോൾ ആൾക്കൂട്ടത്തിൽ പൊതുവായി പറയാന്നുള്ളതാണ്. നിങ്ങളെന്തു മനുഷ്യരാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു വ്യക്തിനെ മാത്രമായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കയർത്തുകൊണ്ട് തിരുത്തുന്ന രീതി പൊതുവെ പ്രവാചകൻ സ്വീകരിക്കാറില്ല. എന്നാൽ ഈ കാര്യത്തിൽ പ്രവാചകൻ തൻ്റെ ശൈലി മറ്റൊരു രീതിയിലാണ് സ്വീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു, അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന കംറുൻ ഫീക ജാഹിലിയ, നീ നമ്മളങ്ങ് മക്കയിൽ ഉപേക്ഷിച്ച് അവസാനിപ്പിച്ചു പോന്ന ആ ജാഹിലിയത്തിൻ്റെ അജ്ഞാനകാലത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛതകളും തിന്മകളും നിന്റെ നെഞ്ചിൻ കൂട്ടിൽ നീ സൂക്ഷിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ശരിയല്ല, നിന്റെ ഭാഷയ്ക്ക് പ്രശ്നമുണ്ട്. കറുത്ത ഉമ്മയുടെ മോനെ എന്ന നിന്റെ പ്രയോഗം നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണെന്ന് 1400 വർഷങ്ങൾക്കപ്പുറം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആൾക്കൂട്ടത്തിൽ വെച്ച് അബൂദർ ഗിഫാറിനോട് പറയാണ്. അല്ലേ, നിധിൻ രാജിനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ നിരന്തരം ആക്രമിക്കുന്ന അവിടുത്തെ മേലാളവർഗത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അധ്യാപകൻ, ആ അധ്യാപകൻ വായിക്കാതെ പോയതും ഈ പ്രവാചകനെയും ഈ പ്രവാചകൻ്റെ ചരിത്രത്തെയും തന്നെയാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ ഈഗോ അടിച്ചതൊന്നുമില്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നു, ഒരു ശൈലിയിൽ പെട്ടെന്ന് വന്നു പോയതാണ്. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ തൻ്റെ മുഖം വെച്ചു കൊടുത്തിട്ട് ആ മുഖത്ത് ചവിട്ടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ എന്തെങ്കിലും പരിഗണനകളോ പ്രത്യേകതകളോ ഇല്ല. സൽമാനുൽ ഫാരിസി എന്ന വെളുവെളുത്ത സുന്ദരനായ മനുഷ്യനെയും ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുകറുത്ത കാപ്പിരി അടിമകളിൽപ്പെട്ട എത്യോപ്യക്കാരനായ മനുഷ്യനെയും തൻ്റെ രണ്ട് കൈകളിൽ ഒരുമിച്ച് നിർത്തി ഒരേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് നയിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം പുറം നാടുകളിലേക്ക് വികസിക്കുകയും അറേബ്യൻ ലോകത്തു നിന്ന് ഇസ്ലാം പ്രചരിക്കുകയും ചെയ്യുമ്പോൾ അറബികളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഞങ്ങൾ അറബികളാണെന്നുള്ളൊരു പ്രത്യേക ബോധം വരാതിരിക്കാൻ, ലാ അഫ്ളൽ അലി അറബിയൻ അല അജമിയൻ, ഒരു അനറബിയേക്കാളും അറബിക്കോ എന്തെങ്കിലും പ്രസക്തി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദേശത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലുമുള്ള എല്ലാത്തരം വിഭാഗീയ ചിന്തകളെയും അടിച്ചമർത്തിയത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്ലാം അറേബ്യൻ ദേശങ്ങൾ വിട്ട് പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിലേക്ക് വികസിക്കുന്ന ഒരു ഘട്ടത്തെക്കൂടി മുന്നിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വഹയിൻ്റെ സന്ദേശം വളരെ മനോഹരമായി പറയുന്നുണ്ട്. ലാ ഫളല ലി അറബിയ്യൻ അല അജമിയ്യൻ, ഒരു അറബിക്കും അനറബിയേക്കാൾ പ്രസക്തിയില്ല. വലാ ലി അജമിയ്യൻ അല അറബിയ്യൻ, ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും പ്രസക്തിയില്ല. വലാ ലി അഹ്മറ അല അസ്വദ, വലാ ലി അസ്വദ അല അഹ്മറ ഇല്ലാ ബിത്തഖ്വ, ഒരിക്കലും ഒരു വെളുത്തവനോ ഒരു കറുത്തവനോ ഒന്നും ഒരു തൊലിനിറത്തിൽ ഉള്ള വ്യത്യാസങ്ങളുടെ പേരിൽ ഒരു പ്രസക്തിയോ അപ്രസക്തിയോ ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു ഭാഗം സൂറത്ത് ഹുജറാത്താണ്. ഈ പറയണ പ്രൊഫസർമാരൊക്കെ ഒറ്റത്തവണ വായിച്ച് അല്ലേ ഒരു പശ്ചാത്തപിക്കേണ്ട ബോധ്യം കൊടുക്കുന്ന വല്ലാത്തൊരു സൂറത്താണ്. എന്താണ് അതിൽ നമ്മൾ കാണാം, ലാ യസ്ഖർ യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമൻ മിൻ ഖൗമിൻ, ഒരു ജനതയെ മറ്റൊരു ജനതയെ കളിയാക്കാൻ നിൽക്കരുത്. എന്താ അറിയോ അതിൻ്റെ കാരണം? എന്താ അറിയോ, നിങ്ങൾ കളിയാക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളെക്കാളും ഭയങ്കര പ്രസക്തനായിരിക്കും. അയാളുടെ മുഖത്തെ മൂക്കിൻ്റെ ഒരു കുഴപ്പം കൊണ്ടോ, അയാളുടെ നീളത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാളുടെ നിറത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അയാൾ ജനിച്ച ജാതിയുടെ പ്രശ്നം കൊണ്ടോ ഒക്കെ നിങ്ങൾ അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കളിയാക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെക്കാളും പ്രസക്തരായിരിക്കുന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ അവർക്ക് ഇരട്ടപ്പേര് കൊടുക്കരുത് എന്നാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. മാത്രമല്ല, ഒരാളെ അയാളുടെ അസാന്നിധ്യത്തിൽ പോലും അയാളെപ്പറ്റി ഒന്നും പറയരുത് എന്നാണ്. ഗീബത്ത് നമീമത്ത് ഒക്കെയുള്ള പദങ്ങൾ ഇസ്ലാം വിമർശകരടക്കമുള്ളവർ പഠിക്കണം. എന്താ, ഒരാളുടെ ഉള്ള കാര്യങ്ങൾ തന്നെ അയാളെക്കുറിച്ച് പറയുന്നതിനെ പ്രവാചകൻ ശകാരിച്ചു. അയാൾക്കുള്ള കുഴപ്പമാണെങ്കിൽ പോലും അത് നിങ്ങൾ പറയേണ്ടതില്ല, ഇല്ലാത്തതാണെങ്കിൽ അത് കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു. അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തിൻ്റെ പച്ചമാംസം തിന്നുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരാളെ ബോഡി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വയറുമെന്നും കയ്യുമെന്നും മുഖത്തുനിന്നൊക്കെ ഓരോ കഷ്ണം എടുത്തിട്ട് വായിലേക്കിട്ട് ചമച്ചു തിന്നോ? അതിന് തയ്യാറുള്ളവർ അവരുടെ അയിബുകൾ കുറവുകളും പോരായ്മകളൊക്കെ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തെ സംരക്ഷിക്കുകയാണ്. നിങ്ങൾ നോക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിലുടനീളം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ, മാന്യതയെ സംരക്ഷിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ കഅബാലയത്തെയും ഒരു വ്യക്തിയുടെ അഭിമാനത്തെയും രക്തത്തെയും ഒക്കെ ഒരേപോലെ പ്രവാചകൻ പരിഗണിച്ചു. ഈ ദിനത്തിന്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ അറഫാ ദിനത്തിൻ്റെ മഹത്വം പോലെയാണ് ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെ ഇടം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയ പാഠങ്ങളാണ്. ഇത് വിശ്വാസി സമൂഹം പഠിക്കേണ്ടതാണ്, പകർത്തേണ്ടതാണ്, ഇത് മറ്റുള്ളവർക്ക് അറിയിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള വിവാദങ്ങളും വിഷയങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുയർത്തിക്കൊണ്ടാണ് അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്ന് കൂടി ഓർപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, വർണ്ണവെറി, ഇസ്ലാമിൻ്റെ കടുത്ത ശാസന. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കെ താജുദ്ദീൻ സലാഹി.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമ

0: ും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ പ്രോഗ്രാം തുടരാം. മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമൊഴികൾ.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
3: ദാരിദ്ര്യവും പാപങ്ങളും ഇല്ലാതാക്കുന്നതാണ് പുണ്യ ഹജ്ജ് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി മൗലവി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറതി ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ كما ينفي الكير خبث الحديد والذهب والفضة وليس للحج المبرور ثواب دون الجنة.
7: بسر الشهداك لإمام النسائي തന്റെ സുനനിൽ സഹീഹ് നൽകിയിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ബിൻ ഖാഫിൽ അൽ ഹുദലി, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അങ്ങനെയാണ്. ഹിജ്റ 32 അദ്ദേഹം മരണപ്പെടുന്നത്. സമുദായത്തിലെ പണ്ഡിതൻ എന്ന പരനാമം അദ്ദേഹത്തിനുണ്ട്. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. 848 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നാണ്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറത്തി. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറത്തി, ഹജ്ജിനും ഉംറക്കുമിടയിൽ നിങ്ങൾ തുടർച്ചയുണ്ടാക്കണം. നിങ്ങൾ തുടർച്ചയുണ്ടാക്കണം. ഫഇന്നഹുമ, കാരണം അവ രണ്ടും, എൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്, അത് ദാരിദ്ര്യത്തെയും പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്, പുറന്തള്ളുന്നതാണ്, ഉയർത്തിക്കളയുന്നതാണ്. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദി വൽ ദഹബി വൽ ഫിദ്ദതി. കമാ യൻഫിൽ കീർ, കീർ എന്ന് പറഞ്ഞാൽ ഉല, ആയുധ നിർമ്മാണത്തിന് വേണ്ടി പണ്ടുകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് ഉരുക്കി ആയുധമുണ്ടാക്കുന്ന, ഇരുമ്പ് അടിച്ച് ആയുധമുണ്ടാക്കുന്ന ആ സ്ഥലമാണ്, അതിനാണ് കീർ എന്ന് പറയുക. അപ്പോൾ ഉല പുറന്തള്ളുന്നത് പോലെ, ഖബസൽ ഹദീദി വ ദഹബി വൽ ഫിദ്ദ, ഇരുമ്പിൻ്റെയും, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണം, ഫിദ്ദ എന്ന് പറഞ്ഞാൽ വെള്ളി, ഖബസ് എന്ന മാലിന്യങ്ങൾ. അപ്പോൾ ഇരുമ്പിൻ്റെ, ഖബസൽ ഹദീദി വ ദഹബി വൽ ഫിദ്ദത്തി എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അഴുക്കുകൾ ഉല പുറന്തള്ളുന്നത് പോലെ, ഹജ്ജും ഉംറയും ദാരിദ്ര്യത്തെയും പാപങ്ങളെയും പുറന്തള്ളും, അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. തുടർന്ന് ഇങ്ങനെ കൂടി പറയുന്നു: വലൈസലിൽ ഹജ്ജ് അൽ മബ്റൂറി സവാബുൻ ദൂനൽ ജന്ന, മബ്റൂറായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ഹജ്ജുൽ മബ്റൂർ എന്ന് പറഞ്ഞാൽ പുണ്യകരമായ ഹജ്ജ്, അതിനെ സവാബ്, സവാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം. വലൈസലിൽ ഹജ്ജിൽ മബ്റൂറി സവാബുൻ ദൂനൽ ജന്നത്തി, മബ്റൂറായൊരു ഹജ്ജിന് സ്വർഗമല്ലാതെ ഒരു പ്രതിഫലവും തന്നെയില്ല. പ്രിയമുള്ളവരെ, ഹജ്ജിൻ്റെയും ഉംറയുടെയും മഹത്വം, ഹജ്ജിൻ്റെ വലിയ പ്രതിഫലം, ഹജ്ജും ഉംറയും നൽകുന്ന വലിയ പുണ്യം, അതിലൂടെ ലഭിക്കുന്ന വലിയ നേട്ടം, ഹജ്ജും ഉംറയും

0: ആവർത്തിച്ച് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത, അതിൻ്റെ ശ്രേഷ്ഠത എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു തിരുമൊഴിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ താബിഉൽ ബൈനൽ ഹജ്ജ് വൽ ഉംറ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുടക്കത്തിൽ. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹജ്ജിനും ഉംറയ്ക്കിടയിൽ നിങ്ങൾ തുടർച്ചയുണ്ടാക്കണം അല്ലെങ്കിൽ പിന്തുടർത്തണം എന്ന് പറയുമ്പോൾ ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് ചെയ്യണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. ഇജ്അലു അഹദഹുമ താബിഅൻ ലില്ലാഹിർ വാഖിയാൻ അലാഖിബിഹി, തുടരെ ഉംറ ചെയ്ത ഉടനെ ഹജ്ജ്, പിന്നീട് കഴിയുമെങ്കിൽ പിന്നീട് ഉംറ, അങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് സൂചന. വിശദീകരണങ്ങളിൽ കാണാം. വൈദ ഹജ്ജത്തും ഫഅതമിറു ഫൈദ അഅതമർതും ഫഹജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്താൽ ഉംറ ചെയ്യുക, ഉംറ ചെയ്താൽ ഹജ്ജ് ചെയ്യുക, അതൊന്നൊന്നിനെ തുടർന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് ചെയ്യുക, അങ്ങനെ തുടർച്ചയുണ്ടാവുക, കഴിയുന്നതും ആവർത്തിക്കുക, അതൊക്കെ പുണ്യമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നു. പിന്നീട് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല ഹദീസുകളിലും പല രൂപത്തിലുമുണ്ടല്ലോ, പാപങ്ങൾ പൊറുക്കുന്നതാണ് ഒരു ഉംറ മറ്റൊരു ഉംറക്കിടയിൽ പാപങ്ങൾ പൊറുക്കുന്നതാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിനും ഉംറക്കും അനവധി പ്രതിഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഫഇന്നഹുമ തീർച്ചയായിട്ടും അത് രണ്ടും, ഹജ്ജും ഉംറയും, എൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ, നഫാ എൻഫി എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് പുറന്തള്ളിക്കളയും ഉയർത്തിക്കളയും ഒഴിവില്ലാതെയാക്കും. എന്ത്? അൽ ഫഖ്റ ദാരിദ്ര്യത്തെയും, വദ്ദുനൂബ പാപത്തെയും, ദാരിദ്ര്യമില്ലാതെയാക്കാനും പാപങ്ങൾ മായ്ക്കപ്പെടാനും പാപങ്ങളില്ലാതെയാക്കാനും ഒക്കെ ഹജ്ജും ഉംറയും കാരണമാണ്. എന്തിനു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം കൂടി പറഞ്ഞു, ഒരു കൊല്ലൻ്റെ ഉലയിൽ അത് തീയിലിട്ട് ഇരുമ്പോ സ്വർണോ വെള്ളി എന്താണെങ്കിലും അത് പഴുപ്പിച്ച് കത്തിച്ച് അതിലെ അഴുക്കുകൾ നീക്കുന്നത് പോലെ, പഴുപ്പിച്ച് അഴുക്ക് നീക്കുന്നത് പോലെ ഹജ്ജും പറയും മനുഷ്യൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു, അതോടൊപ്പം തന്നെ അവന് ദാരിദ്ര്യമില്ലാതാക്കുകയും ചെയ്യും എന്നതാണ് സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വളരെ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു റസൂൽ അത് അവസാനിപ്പിച്ചത്. വലൈസലിൽ ഹജ്ജിൽ മബ്രൂറി സവാബുൻ ദൂനിൽ ജന്ന, മബ്രൂറായ ഹജ്ജ് അതായത് പുണ്യകരമായ ഹജ്ജ് എല്ലാം കൃത്യമായി നിർവഹിക്കുന്ന അബദ്ധങ്ങൾ ഇല്ലാത്ത തെറ്റില്ലാത്ത ഒരു ഹജ്ജറ നിർവഹിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം അത് സ്വർഗം തന്നെയാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് ശ്രമവും അധ്വാനവും ഒക്കെ ആവശ്യമുള്ളതാണ്, ത്യാഗം ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റഹ്മാനായ റബ്ബ് പ്രതിഫലം നൽകുന്നു എന്ന് മനസ്സിലാക്കുക. ഹജ്ജും ഉംറയും ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർ ശ്രമിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, ഉദ്ദേശിക്കണം എന്നതും ഇവിടെ നാം ചേർത്തി വായിക്കേണ്ടതുണ്ട്. ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി ചെയ്യുക, പ്രതിഫലം നഷ്ടപ്പെടുത്താതിരിക്കുക. എന്തൊക്കെ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നതൊക്കെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ജീവിതത്തിൽ വന്ന് പോയ അബദ്ധങ്ങൾ, പ്രത്യേകിച്ചും ഷിർക്ക് പോലെയുള്ളത് വന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഖേദിച്ച് മടങ്ങുക, ഒരിക്കലും ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും തിരിച്ചു പോകില്ലെന്ന് തീരുമാനിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഈ വലിയ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فقاتل في سبيل الله لا تكلف إلا نفسك وحذر المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 84-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഫഖാതിൽ, എന്നാൽ നീ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ലാ തുകല്ലഫു, നീ ശാസിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക്ക, നിന്റെ സ്വന്തം ദേഹത്തെക്കുറിച്ചല്ലാതെ. വഹദ്ദിൽ, നീ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. അസല്ലാ, അള്ളാഹു ആയേക്കാം. അയ്യകുഫ, അവൻ തടുക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ. ബഅസ, സമരശക്തി, ശൗര്യം. അല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ. വല്ലാഹു, അല്ലാഹു ആകട്ടെ, അഷദ്ദു, ഏറ്റവും കഠിനമായവനാണ്. ബസൻ, സമരശക്തിയാൽ. വ അഷദ്ദു, അധികം കഠിനമായവനുമാണ്. തങ്കീല, ശിക്ഷ നൽകുന്നതിൽ. ഇതാണ് 84-ാമത്തെ വചനം. എന്നാൽ നബിയെ, നീ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളുക. നിന്നോട് നിന്റെ സ്വന്തത്തെക്കുറിച്ചല്ലാതെ ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. അവിശ്വസിച്ചവരുടെ ശൗര്യത്തെ അല്ലാഹു തടുത്തു തന്നേക്കാം. അല്ലാഹുവാകട്ടെ അതികഠിനമായ ശൗര്യമുള്ളവനും അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഇതാണ് 84-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഇത്തരം വചനങ്ങളെ സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ഖുർആൻ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു മതമാണെന്നും മുസ്ലിമല്ലാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നതെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് അവസ്ഥയിലും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും യുദ്ധം അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഒന്നും വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാനും കഴിയില്ല. ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നിലക്കും വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചൊരവസ്ഥയിൽ, അവിടെ മാന്യമായി ന്യായമായി പ്രതികരിക്കാൻ, ആ പ്രതിരോധം തീർക്കാൻ, യുദ്ധം ചെയ്യാൻ അല്ലാഹു അനുവദിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഫഖാതിൽ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക. എന്നാൽ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർ, പ്രവാചകന്റെ അനുയായികൾ, അവരെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കണം. യുദ്ധം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അനിവാര്യമായും യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു നേതാവ് എന്ന നിലക്ക് തൻ്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരാമർശം. എന്നാൽ അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിലോ? അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പിന്മാറിക്കളയുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനല്ല. അതാണ് ലാ തുക്കല്ലഫു ഇല്ലാ നഫ്സക്. താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോട് പറയുക, അവരെ പ്രേരിപ്പിക്കുക. ആരെങ്കിലും അതിന് സന്നദ്ധരല്ലെങ്കിൽ അവരാണതിന് കുറ്റക്കാർ എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അങ്ങനെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കളുടെ സമരവീര്യത്തെ തടുത്തു നിർത്താൻ, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ. അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും. ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വല്ലാഹു അഷദ്ദു ബഅസൻ വ അഷദ്ദു തൻകീല. അള്ളാഹു അതിശക്തമായ കഠിനമായ സമരശക്തിയുള്ളവനും അല്ലെങ്കിൽ ശൗര്യമുള്ളവനും അതുപോലെ തന്നെ അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രമായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുകളും ഒരുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശം എന്നത് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യമാകുന്നു. ഫജാഹിദ് അയ്യുഹൻ നബിയു ഫീ സബീലില്ലാഹി വഇഅലാ കലിമതിഹി. അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകരെ താങ്കൾ ധർമ്മസമരം നടത്തുക. ലാ തുൽസം ഫിഅല ഗൈരിക വലാ തുആഖിദ് ബിഹി. താങ്കൾ താങ്കളുടെ കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഹുദ്ദ المؤمنين على القتال والجهاد ورغبهم فيه. മുഅ്മിനീങ്ങളെ അതിനു വേണ്ടി താങ്കൾ പ്രേരിപ്പിക്കുക. ലഅല്ലല്ലാ യംനഉ ബിക വബിഹിം ബഅസൽ കാഫിരീന വശിദ്ദതിഹിം. താങ്കളെ കൊണ്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു ആ ശത്രുക്കളെ അവരുടെ സമരശക്തിയെ അവരുടെ വീര്യത്തെ അല്ലാഹു തടഞ്ഞു വച്ചേക്കാം. വല്ലാഹു തആല അഷദ്ദു ഖുവ വഅഅലമു ഉഖൂബത ലിൽ കാഫിരീൻ. അതിശക്തമായ കഴിവുള്ളവനാകുന്നു അള്ളാഹു, അതേപോലെ തന്നെ ശിക്ഷ നൽകുന്നവനുമാകുന്നു അള്ളാഹു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ ആ വിഷയത്തിൽ ഏറെ ബോധവൽക്കരിച്ചിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിലാണെങ്കിൽ പോലും അനീതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ താൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ വധിക്കാരോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കാനോ പാടില്ല. യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാൾ ഒരു ശത്രുപക്ഷത്തുള്ള ഒരാൾ കീഴടങ്ങിയാൽ അയാളുടെ മാന്യമായി പെരുമാറണമെന്ന അധ്യാപനങ്ങളൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഖൂമു ഇലാ ജന്ന അർദുഹ സമാവാത്തി വൽ അർദ്. യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു സ്വർഗലോകം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൻ ആമന ബില്ലാ വ റസൂലി വ അഖാമ സ്വല വ ആത സക വ സാമ റമദാൻ കാന ഹഖൻ അലല്ലാ അൻ യുദ്ഖിലഹു അൽ ജന്ന. ഹാജറ ഫീ സബീലില്ലാ ഔ ജലസ ഫീ അർദിഹി അല്ലത്തി വുരിദ ഫീ. ഖാലു യാ റസൂലല്ലാ അഫലാ നുബശ്ശിറു നാസ ബിദാലിക്. ഫഖാല ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്. ഫഇദാ സഅൽതും അല്ലാഹ ഫസ്അലൂഹു അൽ ഫിർദൗസ് ഫഇന്നഹു ഔസതുൽ ജന്ന വഅഅല ജന്ന وفوقه عرش الرحمن ومنه تفجر انهار الجنه. صحيح هذا الحديث امام بخاري ذكر الحديث كان صادقم ആരെങ്കിലും അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ ദൂതനിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവനോട് അല്ലാഹുവിന്റെ കടമയാണ് അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൽ. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോകുന്ന ആളുകൾ അവർക്കും സ്വർഗം അള്ളാഹുവിൻ്റെ മേൽ കടമയാകുന്നു. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കട്ടെ, ഈ സന്തോഷ വാർത്ത അവരെ അറിയിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറയാണ്, അതെ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ആ പദവികൾ അല്ലാഹു, ഏറ്റവും ഉയർന്ന പദവി അല്ലാഹു അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അഅദ്ദഹല്ലാഹുലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കുക, കാരണം അത് സ്വർഗത്തിലെ ഏറ്റവും ഔസത്തായ, ഏറ്റവും മധ്യത്തിലുള്ളതാകുന്നു, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായതാകുന്നു. അതിൻ്റെ മുകളിലാകുന്നു റഹ്മാനായ അല്ലാഹുവിൻ്റെ അർഷ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 85 ആയത്ത്, മൈ യഷ്ഫ ഷഫാഅതൻ ഹസന ഷഫാഅതൻ ഹസന തയ്യകുല്ലഹു നസീബും മിൻഹാ وَمَنْ يَشْفَعْ شَفَاعَةً سَيِّئَةً يَكُلَّهُ كِفْلٌ مِّنْهَا وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ مُقِيتًا مَنْ يَشْفَعْ ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, മൈ യഷ്ഫ ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, ഷഫാഅത്തൻ ഹസനത്തൻ നല്ല ശുപാർശ, ഷഫാഅത്തൻ ഹസനത്തൻ, യക്കുല്ലഹു അവനുണ്ടായിരിക്കും നസീബും മിൻഹ അതിൽ നിന്ന് ഒരു ഓഹരി, ഒരു വിഹിതം, യക്കുല്ലഹു നസീബും മിൻഹ. വമൻ യഷ്ഫ ഷഫാഅത്തൻ സയ്യഅത്തൻ ആരെങ്കിലും ചീത്ത ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, യക്കുല്ലഹു കിഫ്ലും മിൻഹ അതിൽ നിന്നും ഒരു വിഹിതം അവനുണ്ടായിരിക്കും. വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇം മുഖീത, അല്ലാഹു എല്ലാ കാര്യത്തിനും അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അവൻ കഴിവുറ്റവനാകുന്നു, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടി അത് നടപ്പിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ മൈ യഷ്ഫ ഷഫാഅത്തൻ ഹസന എന്ന ഗണത്തിൽപ്പെടും. എങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി ആ കാര്യത്തിന് അതിൻ്റെ ഒരു ഓഹരിക്ക് അഥവാ പ്രതിഫലത്തിന് അവൻ അർഹനായിത്തീരും. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി അപേക്ഷിക്കുകയോ ചെയ്താൽ ആ ആൾ യക്കുല്ലഹു കിഫ്ലും മിൻഹാ അതിൻ്റെ ഒരു വിഹിതം, ശിക്ഷയിൽ നിന്നൊരു വിഹിതം അയാൾക്ക് ലഭിക്കും. എല്ലാം അല്ലാഹു എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു, എല്ലാ കാര്യത്തിലും അല്ലാഹു കഴിവുറ്റവനാകുന്നു എന്നൊക്കെയാണ് വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത എന്ന വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും നന്മക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രേരണകൾ, പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ എന്നൊക്കെ ആ ആദ്യ ഭാഗം അറിയിക്കുന്നുണ്ട്. ഒരിക്കലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാകാൻ നമുക്ക് പാടില്ല എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നവരാകാൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. മൈ യസ് അ ലി ഹുസൂലി ഗൈരിഹി അലൽ ഖൈരി യകുല്ലഹു ബിഷഫാഅതിഹി നസീബും മിന സവാബി, ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി, അതേത് തരത്തിലാണെങ്കിൽ തൻ്റെ കഴിവും തൻ്റെ യോഗ്യതയും തൻ്റെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ ആ നന്മയുടെ ഒരു വിഹിതം അയാൾക്ക് ലഭിക്കും അഥവാ പ്രതിഫലം ലഭിക്കും. വമൻ യസ് അ ലി ഈസ്വാലി ഷരി ഇലാ ഗൈരിഹി, മറ്റൊരാൾക്കൊരു തിന്മ, ഒരു ദോഷമുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, യക്കുല്ലഹു നസീബും മിനൽ വിസ്രി വൽ ഇസ്മി, ആ തിന്മയുടെ ഒരു വിസ്ർ, ഒരു പാപഭാരം, ഒരു കുറ്റം അയാൾക്കും ലഭിക്കും. വഖാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷാഹിദൻ വ ഹഫീദൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് അല്ലാഹു ഉണ്ട്. അല്ലാഹു മദി വഖാൻ അല്ലാഹു അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത, എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് എന്നാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷക്ക് വക നൽകുന്നൊരു കാര്യമാകുന്നു അത്. വൽ മുറാദു ബിഷഫാഅഹുന അൽ മുആബനതു അലാ അംരിം മിനൽ ഉമൂരി. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, ഇവിടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മക്കു വേണ്ടിയുള്ള സഹകരണമാകുന്നു. ഫമൻ ഷഫഅ ഗൈറഹു വഖാമ മഅഹു അലാ അംരിം മിനൽ ഉമൂരിൽ ഖൈരി. ഒരാൾ മറ്റൊരാൾക്കു വേണ്ടി ഒരു നന്മക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ, അതേപോലെ നന്മക്കു വേണ്ടി പിന്നെ പരിശ്രമിക്കുമ്പോൾ, വമിൻഹു അഷ്ഫാഅത്തു ലിൽ മദ്ലൂമീന ലിമൻ ളലമഹും, അതിൽപ്പെടും മർദ്ദിതനായ ഒരാൾക്കു വേണ്ടി ആ ആൾക്കെതിരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. കാനലഹു നസീബുൻ മിൻ ഷഫാഅത്തിഹി ബിഹസ്ബി സഈഹി വഅമലിഹി വനഫ്ഇഹി വലാ യൻഖുസ് മിൻ അജ്രിൽ അസീരി വൽ മുബാശിരി ഷൈഉൻ വമൻ ആബന ഗൈറഹു അലാ അംരിൻ മിൻ അഷ്ശരി കാന അലൈഹി കിഫ്ലും മിനൽ ഇസ്മി ബിഹസ്ബി മാ ഖാമ ബിഹി വആബന അലൈഹി. എന്നതുപോലെ തന്നെ തിന്മക്കു വേണ്ടി ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വിഹിതം അതിൽ പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഫി ഹാദൽ ഹദീഫി അൽ അദീം അല തആബുനി അലൽ ബിദ്ദി വത്തഖ്വ. സൂറത്തുൽ മാഇദിൽ അള്ളാഹു പറഞ്ഞതുപോലെ വതആബനു അലൽ ബിദ്ദി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുവീൻ. വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിനും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ പരാമർശം പോലെ തന്നെ നന്മയിലായിരിക്കണം നമ്മുടെ സഹകരണം, നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ നിലക്കുമുള്ള പരിശ്രമം. വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത ഐ ഷാഹിദൻ ഹഫീലൻ ഹസീബൻ അലാ ഹാദിഹിൽ അഅ്മാലി ഫയുജാസി കുല്ലൻ മാ യസ്തഹിഖുഹു. എല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ആര് ആർക്ക് വേണ്ടി എന്ത് നന്മക്കു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യം അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അള്ളാഹു നൽകുമെന്നുകൂടി അവസാനം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മക്ക് പരസ്പരം പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സഹകരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാരണവശാലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്ക് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
3: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
0: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് വഴികാട്ടി. പഠനവും ജോലിയും ഒരുമിച്ച് NIOSലൂടെ നമ്മോടൊപ്പം ചേരുന്നത് സലാം സുറുമ, ഇടത്തനാട്ടുകര, കൂടെ റഹ്മത്തുള്ള MT.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാ അലാ മുഹമ്മദ്. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠനം ഇടക്കുവെച്ച് മുടങ്ങിയ ആളുകൾക്കുള്ള NIOS സംവിധാനമാണ് ചർച്ച തോന്നിയിരുന്നത്. പതിവ് പോലെ റഹ്മത്തുള്ള സാർ നമ്മളെ കൂടെയുണ്ട്. സർ, NIOS കോഴ്സിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടി വരിക?
2: ഏതൊരു കോഴ്സിനും നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ബേസിക് ഇപ്പോൾ SLC, അതായത് ഇതിന് NIOS കോഴ്സുകൾക്കുള്ള പേര്, SSLC പറയുന്നത് സെക്കൻഡറിയാണ്, +2 പറയുന്നത് സീനിയർ സെക്കൻഡറിയാണ്. അതിൽ SLC എന്ന് വെച്ചാൽ സെക്കൻഡറി കോഴ്സിന് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നേരത്തെ ഏതാണോ പഠിച്ച് നമ്മൾ നിർത്തിയ കോഴ്സ്
1: അവസാനിപ്പിച്ചത്,
2: ഒരു 8-ാം ക്ലാസ്സൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ പഠിച്ച അന്നുള്ള ഒരു അതിൻ്റെ TCO അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇതിൻ്റെ സ്കൂളിൽ നിന്നുള്ള ഒരു പിന്നെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ്, ഒരു TCO എന്തെങ്കിലും. ഇനി NIOS ഒരു ഏറ്റവും വലിയ സൗകര്യം, ഇനി ഒരു കുട്ടിക്ക് സ്കൂളിലൊന്നും പോകാൻ ഒരിക്കലും കഴിഞ്ഞില്ല. ഇതുപോലത്തെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവനവൻ്റെ പാസ്പോർട്ട്, ആധാർ കാർഡ്, അതുപോലെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഇത് വെച്ചുകൊണ്ട് അവർക്ക് അപേക്ഷ കൊടുത്താൽ 10-ാം ക്ലാസ്സിലേക്ക് ഡയറക്റ്റ്.
1: വളരെ സിമ്പിളാണ്,
2: വളരെ സിമ്പിൾ. അതുപോലെ +2 വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും SLC പാസ് സർട്ടിഫിക്കറ്റ് അംഗീകൃത ബോർഡിൻ്റെ, അത് ഇതിൻ്റെ വെബ്സൈറ്റിലുണ്ട് ഏതൊക്കെയാണ് ബോർഡ് എന്നുള്ളത്, ആ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. മാർക്ക് റെസ്ട്രിക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിർബന്ധമായിട്ടോ അതിൽ പിന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫോട്ടോ മറ്റുള്ള ഈ ഡോക്യുമെൻറ്റ്സ് ഇത്ര പ്രധാനമായിട്ട് വരുന്നുള്ളൂ. +2 ചേരുമ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ, അതായത് രണ്ട് വിഷയം ഫെയിലായി കഴിഞ്ഞാൽ അത് രണ്ടൊക്കെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഫെയിലായ സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. കൂടെ ഹാർഡ് കോപ്പി നമ്മൾ ഇതിൻ്റെ കൊച്ചിയിലാണ് നമ്മുടെ റീജിയണൽ സെൻറ്റർ കേരളത്തിലുള്ളത്, അവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കണം നമ്മുടെ ഈ റോൾ നമ്പറും എല്ലാം വെച്ചിട്ട്.
1: അത് എത്ര സമയം തിരിച്ചു കിട്ടും?
2: ഇല്ല, ഈ NIOS നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് പിന്നെ ഫെയിലായ സർട്ടിഫിക്കറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരില്ലല്ലോ. പിന്നെ അവർ തരുന്ന സർട്ടിഫിക്കറ്റിൽ ഈ നമ്പർ, ഈ മാർക്ക് ആഡ് ചെയ്തുള്ളൂ, പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ അത് തിരിച്ച് രണ്ട് സർട്ടിഫിക്കറ്റ് ഒരിക്കലും
1: തരില്ല അവിടെ. അപ്പോൾ നമ്മൾ പിന്നെ കിട്ടുന്ന പുതിയ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉപയോഗിക്കും.
2: അതെ, അതാണ് അതിൽ ഈ മാർക്കുണ്ട് എത്ര, അതുകൊണ്ടാണ് മാർക്കിൽ വ്യത്യാസമില്ലാതെ തന്നെ സെയിം മാർക്ക് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ പാസ്സായി എഴുതിയെടുത്ത് അതും കൂടി ഇതിൻ്റെ ഇടയിൽ ആഡ്.
1: അതിൻ്റെ ആവശ്യമില്ല,
2: ഇല്ലല്ല, പിന്നെ ആവശ്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കേണ്ടതും, അതിന് പ്രത്യേകിച്ച് അതിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ എവിടെയും വെക്കാറില്ല. SLC അങ്ങനല്ല, SLC നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അവർ പിന്നെ ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കേരള സർട്ടിഫിക്കറ്റിന് കുറേ വാല്യൂ ഉണ്ട്. അത് ഒരു പക്ഷേ NIOS ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ കാര്യങ്ങൾക്ക്, കാരണം അതിൽ നമ്മുടെ ജാതി നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. NIOS CBSEയിലൊന്നും നമ്മുടെ കാസ്റ്റ് അതൊന്നും അങ്ങനെയൊന്നും വരാറില്ല.
1: അപ്പോൾ
2: അഡ്മിഷൻ നമ്പർ ഇതൊക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ പാസ്സാവണം അല്ലെങ്കിൽ നമുക്കത് പിന്നെ തിരിച്ചിട്ടാൽ കുറച്ച് പ്രയാസമായിരിക്കും. ഇപ്പോൾ കഴിയുന്നത് SLC ആരും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാറില്ല, നേരിട്ട് 5 എഴുതുക ചെയ്യുക. കാരണം നമുക്കവിടെ 10 SLC. അപ്പോൾ 5 അവിടെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഡയറക്റ്റ് ചെയ്തിരിക്കുക ചെയ്യുക. ഹയർ സെക്കൻഡറിക്ക് ഇത്രയും കാര്യങ്ങൾ, നമ്മൾ സർട്ടിഫിക്കറ്റ്, പിന്നെ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ +2 ഫെയിലായ സർട്ടിഫിക്കറ്റ്
1: കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ചേർന്ന് നമുക്ക് ലഭിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്തൊക്കെയാണ്?
2: അവർ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആ രജിസ്ട്രേഷൻ ഫീസിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് ആണ്. അത് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്നും നമ്മുടെ അഡ്രസ്സിൽ നമ്മുടെ വീട്ടിൽ വരും. നേരത്തെ പറഞ്ഞു വലിയൊരു ബണ്ടിലായിരിക്കും അത്. അത് പൊതുവേ ഇംഗ്ലീഷിലാണ് ഹയർ സെക്കൻഡറിക്ക്, പിന്നെ മറ്റ് SLC മലയാളത്തിലുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിലബസാണ് അവരുടെ NIOS. നമ്മൾ പഠിക്കുകയാണെങ്കിൽ PG വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന, പക്ഷേ നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ